0: യുവിൻ്റെ ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ള ഐ എം യു ക്യാറ്റ് അതിനാണ് അത് മെയ് മാസ്റ്റർ
1: ഐ എം യു ക്യാറ്റ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേവൽ ആർക്കിടെക്ചർ ബി ടെക് അതുപോലെ തന്നെ ഇപ്പോൾ ബി എസ് സി കോഴ്സുകൾ അതിലേക്കൊക്കെ അഡ്മിഷൻ ഈ ക്യാറ്റ് വഴിയാണ്.
0: ഐ എം യു ക്യാറ്റ് മുഖേനയാണ് ഇപ്പം ഐ എം യുടെ ഈ ബിടെക് നേവൽ ആർക്കിടെക്ചർ, ഐ എം യു വിശാഖപട്ടണം ക്യാമ്പസ് ആണ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ. അതുപോലെ തന്നെ ഐ എം യുടെ തന്നെ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ക്യാമ്പസുകളിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. കപ്പലിൻ്റെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള മറൈൻ എഞ്ചിനീയറിംഗ്, അതിലേക്കുള്ള അഡ്മിഷനും ഇത് മുഖേന തന്നെ നടക്കുന്നത്,
1: ഇതേ ക്യാറ്റിന്,
0: ഇതേ ക്യാറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഐ എം യുവിൻ്റെ ഈ കൊച്ചി, ചെന്നൈ, നവി മുംബൈ ക്യാമ്പസുകളിലുള്ള ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്നുള്ള പ്രോഗ്രാമുണ്ട്. ഈ ബി എസ് സി നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമിനും ഈ എൻട്രൻസിൽ തന്നെയാണുള്ളത്. പിന്നെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം നോട്ടിക്കൽ സയൻസ് അതെ ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡി എൻ എസ് എന്നുള്ള പ്രോഗ്രാം ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അത് ബി എസ് സി നോട്ടിക്കൽ സയൻസിന്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ ബി ടെക്കും പോളി ഡിപ്ലോമയുണ്ട് ഒരേ ബ്രാഞ്ചിൽ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്
1: എത്ര വർഷം
0: അത് ടു ഇയേഴ്സ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അതില് ഒരു കുറച്ചു കാലം ട്രെയിനിങ്ങും ബാക്കി സമയത്ത് സെയിലിംഗ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം. അതും കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവർ ബി എസ് സിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ചില എക്സാംസ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ തന്നെ കരിയർ പ്രൊഫഷൻ അതെല്ലാം വേണം. ഇപ്പൊ സപ്പോസ് ലോവർ റാങ്കുകാരൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രിഫറൻസ് ബി എസ് സി, അവർക്ക് ഒരു ഡിഗ്രി കൂടി കിട്ടും ബി എസ് സി നോട്ടിക്കൽ സയൻസ് ആണ്. പക്ഷെ ഡി എൻ എസ് എന്നുള്ളൊരു ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നുള്ളൊരു എൻട്രി കൂടി എന്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ബി ടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ബി ടെക് നേവൽ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഈ ബി എസ് സി നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, ഇതെല്ലാം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഈ എൻട്രൻസ് മുഖേന തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാവുന്നതാണ്.
1: അപ്പൊ അത് ഐ എം യു നടത്തുന്ന ഒരു സെപ്പറേറ്റ് ക്യാറ്റാണ്.
0: ആ ഐ എം യു ക്യാറ്റാണ്. പക്ഷെ അതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഷിപ്പിംഗ് റിലേറ്റഡ് കോഴ്സുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്, ഡി ജി ഷിപ്പിംഗ് എന്ന് പറയും. അപ്പൊ ഡി ജി ഷിപ്പിംഗ് അംഗീകരിക്കണം ഒരു കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി, കപ്പലിലുള്ള ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ചെയ്യണം. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഫ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ വാച്ച് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് ടി സി ഡബ്ല്യു എന്നിട്ടുള്ളൊരു കൺവെൻഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഐ എം ഇന്ത്യൻ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള. അപ്പം നമുക്ക് ഇവർ പോവേണ്ടത് ഒരു രാജ്യത്തിനകത്തല്ലോ, ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ എസ് ടി സി ഡബ്ല്യു പ്രകാരമുള്ള ചില ക്രൈറ്റീരിയകൾ ഇവർ മീറ്റ് ചെയ്യണം ഒരു കോഴ്സിനൊക്കെ. അപ്പം ഇന്ത്യയിൽ ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടിട്ടുള്ളത് ഡി ജി ഷിപ്പിംഗിനാണ്. അപ്പം ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾക്ക് വേണേൽ കോഴ്സുകളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡി ജി ഷിപ്പിംഗ്, മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോളേജിലും ഇതുപോലെയുള്ള ബി ടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ ബി എസ് സി നോട്ടിക്കൽ സയൻസ്, ഈ മൂന്ന് പ്രോഗ്രാമിനും അവർക്ക് അഡ്മിഷൻ ഉണ്ട്. അത് മൂന്നാണല്ലോ കപ്പലുമായി ബന്ധപ്പെട്ട്, കപ്പലിൽ ജോലി ചെയ്യേണ്ടത്. ഇതിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ എം യു സി ഇ ടി എന്നുള്ള എൻട്രൻസ് എഴുതണം. അത് ഐ എം യുവിൻ്റെ ആറ് ക്യാമ്പസുകളിലേക്ക് ചേരാൻ അത് വേണം. ഐ എം യുവിൽ അഫിലിയേറ്റ് ചെയ്ത ചില കോളേജുകളുണ്ട്, ഒരു 17 കോളേജുകൾ. ഐ എം യു അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഒരു യൂറോടെക് അക്കാദമി ഉണ്ട്,
1: അക്കാദമി
0: ഒരു പ്രൈവറ്റ് അക്കാദമിയാണ്. അതുപോലെ അങ്ങനത്തെ പിന്നെ പല പലയിടത്തുമായിട്ട് ഒരു 17 ക്യാമ്പസുകൾ ഉണ്ട്, പിന്നെ ഐ എം യു ഐ എം യു അഫിലിയേറ്റഡ് ഉണ്ട്. എന്നാൽ ഐ എം യുടെ നോൺ അഫിലിയേറ്റഡ് ആയിട്ട് ക്യാമ്പസുകളുണ്ട്, അതായത് എന്നാൽ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നടത്തും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുസാറ്റിന് ഒരു കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നേരത്തെ നമ്മൾ നേവൽ ആർക്കിടെക്ചറിനെ കുറിച്ച് പറഞ്ഞു, അതല്ലാതെ അവിടുത്തെ കുഞ്ഞാലി മരക്കാര സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് കീഴിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഉണ്ട്. ആ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടാനും ഐ എം യു സി ഇ ടി എഴുതണം. അതെ, ഐ എം യു സി ഇ ടിയുടെ റാങ്ക് വേണം. പക്ഷെ എന്നിട്ട് ഐ എം യു ക്യാറ്റ് അത് എഴുതുകയും എന്നിട്ട് പിന്നെ നമ്മളുടെ ഇതിൽ എന്ത് ചെയ്യണം, പിന്നെ
1: റാങ്കിനനുസരിച്ച്
0: റാങ്കിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യണം, പിന്നെ അടുത്ത ഇതിലേക്ക് പോകണം. അവരുടെ റാങ്കിന് അനുസരിച്ച് അവർ അതാത് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ അഡ്മിഷന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇപ്പൊ കുസാറ്റിലെ കുസാറ്റിലെ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിലെ ബിടെക് മറൈൻ എഞ്ചിനീയർ കിട്ടാനും അവരെന്ത് ചെയ്യണം, ഐ എം യുടെ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഐ എം യു സി ഇ ടി അവർ എഴുതുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അവര് അതാത് സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അപേക്ഷിക്കുകയും ചെയ്യണം. അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ.
1: ഐ എം യു അഫിലിയേറ്റ് ചെയ്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഈ കാറ്റ് എഴുതണം.
0: ആ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണെങ്കിലും ഐ എം യു അഫിലിയേറ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ കുസാറ്റിന്റെ കീഴിലുള്ള. അതിനും ഈ ഐ എം യു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ത് ചെയ്യണം, ഐ എം യു സി ഇ ടി അവരെന്ത് ചെയ്യണം, എക്സാം അവര് എഴുതണം.
1: ഇതില് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ ഒരു ഐ എം യു ക്യാറ്റ് ഇതിൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ഈ ഡി ജി ഷിപ്പിംഗിന്റെ അപ്രൂവൽ ഉണ്ടാവുന്നതിൽ ഏറ്റവും പ്രധാനം. ഇനിയിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡി ജി ഷിപ്പിംഗിന്റെ അപ്രൂവൽ നമ്മൾ ഉണ്ടാവുന്നതിൽ ഉറപ്പുവരുത്തണം. ഇതിൽ എന്തെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു റാങ്കിങ് പ്രൊസീജിയർ ഉണ്ടാവും എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഒരു റാങ്കിങ് പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അവരെ വെബ്സൈറ്റിൽ പോയി നമുക്ക് അറിയാനും കഴിയും
0: അതെ
1: അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോഴ്സുകളിലേക്ക് വരാൻ പറ്റും. ഇത് പിന്നെ ഇപ്പം മാരിടൈം സ്റ്റഡീസിലെ ഒരു ഒരു മേഖല മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പിന്നെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീ സ്ട്രക്ചർ പൊതുവേ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ പോലും അതിനും ഫീ പലപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളാകുമ്പം അവിടെയും ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ഫീസ് ഉണ്ടാവും. പൊതുവിൽ ഇങ്ങനെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അല്ലാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഈ ഒരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്?
0: ഇതിൽ ഇന്ത്യയിൽ ഈ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ ബിടെക് നാവൽ ആർക്കിടെക്ചർ കുസാറ്റിൻ്റെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. ഏകദേശം ഒരു സെമസ്റ്ററിന് 20,000 rupees ഉള്ള അതും ഇപ്പം നമ്മളുടെ ഈ ഈ ഗ്രാൻസ് അതുപോലെ തന്നെ KPCR സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും, ലോവർ ഇൻകം 1,00,000 താഴേക്ക് എങ്കിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ആ ഫീസിനെ അവർക്ക് സ്കോളർഷിപ്പ് ആയിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു ഒരു ഒരു സംവിധാനമാണ്.
1: ഇപ്പോൾ കുറച്ച് വരുമാനം കൂടിയ കുട്ടികളാണെങ്കിലും സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്, സ്കോളർഷിപ്പ് കിട്ടാൻ സുഖമായിരിക്കും, നല്ല കോഴ്സ്
0: നല്ല കോഴ്സൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് കുസാറ്റിൽ തന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് നോക്കുമ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് പൊതുവെ ഫീ കൂടിയ ഒരു ഇതാണ്. അവിടെ തന്നെ ഏകദേശം 2 lakh അടുത്ത് എന്ത് ചെയ്യും,
1: മറൈൻ എഞ്ചിനീയർ
0: മറൈൻ പെർ ഇയർ ഏകദേശം 2 lakh അടുത്ത് കുസാറ്റിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് ഫീസ് ഉണ്ട്.
1: അപ്പോൾ നമുക്ക് മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ
0: ആ ഫീസ് അടക്കണം, അത്
1: വേണം.
0: അത് തന്നെ ചെറിയ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ഫീസിൽ കുറച്ച് കുറയും, ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ഫീസ് കൂടും. അങ്ങനെയുള്ള ചെറിയ എങ്കിൽ പോലും 1.5 lakh മേലെ എന്തുണ്ട് അത് ഫീസ് വരുന്നുണ്ട്. IMU ബിടെക് പ്രോഗ്രാമുകൾക്ക് 2.75 lakh ഒരു ഇയറിന്റെ ഫീസ്,
1: ഒരു ഇയർ.
0: അത് അവരുടെ പിന്നെ ഹോസ്റ്റൽ അക്കോമഡേഷൻ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഹോസ്റ്റൽ അക്കോമഡേഷൻ അതുപോലെ തന്നെ കോഴ്സ് ഫീ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് 2.575 lakh ആണ്
1: 2.75 lakh
0: ആണ് IMU ഫീസ് വരുന്നത്. പിന്നെ അതിലൊക്കെ തന്നെ ചിലർക്കൊക്കെ ചിലർക്കൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കോളർഷിപ്പുകളൊക്കെ സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റുകളൊക്കെ തന്നെ പ്രോസ്പെക്ടസിനും IMU വെബ്സൈറ്റിലൊക്കെ പല സ്കോളർഷിപ്പുകളും ലിസ്റ്റ് ഉണ്ട്. ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഇത് SC/ST സ്കോളർഷിപ്പുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്, ചില ഷിപ്പിംഗ് കമ്പനികൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അതൊക്കെ മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു കൊല്ലത്തെ ഫീസിൽ നിന്ന് ഒരു 50,000 rupees കൊടുക്കുന്ന, 1 lakh കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ്
1: പ്രവാസ്ക വർക്ക് ചെയ്യുന്ന പിന്നെ IMU കൊൽക്കട്ട ക്യാമ്പസിൽ പിന്നെ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസിന് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും?
0: നമുക്ക് ഒരു അങ്ങനെ ഒരു കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഈ ഇപ്പം നമ്മൾ IMU വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. ആനുവൽ റിപ്പോർട്ട്സിലൊക്കെ എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, ഏതൊക്കെയാ സ്കോളർഷിപ്പ്, അത് വലിയൊരു ലിസ്റ്റ് ഓഫ് സ്കോളർഷിപ്പ്സ്.
1: അതെ,
0: അപ്പോൾ ചിലത് 2-3 കുട്ടികൾക്ക് അങ്ങനെ പല പല സ്കോളർഷിപ്പുകൾ പല കുട്ടികൾക്കായി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഒരു മേബി ഒരു 1/3 കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പല പല പല രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ എന്ത് ചെയ്യാം, ചെറുതും വലുതായിട്ടുള്ള എമൗണ്ടുകളുണ്ടാവും. പിന്നെ മറ്റൊരു മാർഗം സ്കോളർഷിപ്പിനുള്ളത് എന്ന് പറയുന്നത് പലയിടത്തും ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം അതിലുള്ളൊരു പ്രത്യേകത, അത് ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ട് ഇവരെ പഠിപ്പിക്കുന്ന ഒരു ഒരു രീതി. അത് പലപ്പോഴും കോഴ്സ് ഫീ നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് പലയിടത്തും ഉള്ളത്. മുമ്പ് ഒക്കെ ചിലപ്പോൾ കോഴ്സ് ഫീ അവരെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കോഴ്സ് ഫീ നമ്മൾ എടുക്കുകയും എന്നാൽ അതിനുശേഷം അവർക്ക് ജോബ് ആരെ അഷുവർ ചെയ്യുകയും ചെയ്യും ഈ കമ്പനികളൊക്കെ. അപ്പം അതിന് ഷിപ്പിംഗ് കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയി അവർ കോൾ ഫോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്ത് അവരുടെ നല്ല സ്കോളർഷിപ്പിന് എലിജിബിൾ ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ കുട്ടികൾ എന്ത്
1: ചെയ്യുന്നുണ്ട്. IMU സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ IMU അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ഒരു പ്ലേസ്മെന്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് ഇപ്പം മുടക്കിയാലും അതൊരു നഷ്ടാവില്ല ഒരിക്കലും അല്ലേ, കാരണം ആ രൂപത്തിൽ പ്ലേസ്മെന്റ് ഉണ്ടാവും.
0: പൊതുവെ എന്താ വെച്ചാൽ ഞാൻ ഈ ഇപ്പൊ 2.5 lakh ഒരു ഒരു ഒരു ഇയറിന്റെ ഫീ എന്ന് പറയുമ്പോഴും ഈ മറൈൻ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ നമ്മളുടെ ഈ നോട്ടിക്കൽ സയൻസ് ഈ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളുടെ ഈ സാലറി പൊതുവെ എന്താണ് വളരെ അധികമാണ്. അതായത് ഡോളറിലായിരിക്കും പൊതുവെ ഒരു സാലറി. അപ്പം അവർക്കൊരു ആദ്യമായിട്ട് അവർ എഞ്ചിൻ കാഡറ്റ് അതുപോലെ തന്നെ ഡെക്ക് ഓഫീസറൊക്കെ ആയിട്ട് ഇവർ കയറി കഴിയുമ്പോൾ അവർക്കൊരു ഒരു $2,000 ഉള്ളിലൊക്കെ ഉള്ള ഒരു ഒരു സാലറി ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഒരു മാസം ഉണ്ടാവുക, $1,000 $2,000 അതായത് ഒരു 100,000 rupees ഒക്കെ ആയിരിക്കും ഒരു മാസത്തിൻ്റെ ഒരു ഒരു ശരാശരിയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ ഡിഫറെൻറ്റ് എക്സാംസൊക്കെ കയറിയിട്ട് കഴിഞ്ഞിട്ട് കുറേ കാലം കപ്പലിൽ പോകണം, തിരിച്ച് നാട്ടിൽ വന്നിട്ട് പല എക്സാംസ് ക്വാളിഫൈ ചെയ്യണം, MEO Class 4, Class 2, Class 1 എന്നൊക്കെ പറഞ്ഞുള്ള എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 10-12 കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടാവാം, ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഒക്കെ ലെവലിലെത്താം. അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ സാലറി ഏകദേശം $10,000 മാറും. അതായത് ഏകദേശം ഒരു മാസം 10 lakh രൂപ എന്തേലും ഇവർക്ക് ഒരു ഒരു ശമ്പളം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെതായുള്ള ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഇവർ കപ്പലിൽ പോകണം, അവർ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം, പിന്നെ 4, 5, 6 months കപ്പലിലായിരിക്കും. ഇപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ കപ്പലുകൾ നമ്മൾ പിന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ കാണുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ
1: അങ്ങനത്തെ ചില
0: റിസ്ക്കുകൾ നല്ല ഇത്. പിന്നെ അവരുടെ ജോലി അധികം ഈ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അവർ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലായിരിക്കും. എഞ്ചിൻ റൂമിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 40-50 degrees Celsius ഒക്കെ എന്തുണ്ടായിരിക്കും. നല്ല ചൂടിലും പുകയിലും ഒക്കെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യണം, ഇവർക്ക് മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരും. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഉണ്ടാവും, അത് പൊക്കുകയും അത് അങ്ങനെയൊക്കെയുള്ള പല ഒരു ഒരു അത്ര എന്തല്ല ഒരു വളരെ
1: എളുപ്പമുള്ള തസ്തികയിലുള്ള ആൾക്കാർ വരെ ഇങ്ങനത്തെ
0: ജോലി എല്ലാ ജോലിയും ചെയ്യാൻ എന്ത് ചെയ്യണം, അത് അത് സന്നദ്ധാവേണ്ടി വരും. അത് ഒരു ഉറഞ്ഞ തലസ്ഥിതികയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയർ ലെവലിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ അവര് എഞ്ചിന്റെ ക്രാങ്ക് കേസിന് അകത്തൊക്കെ കയറിയിട്ടൊക്കെ എന്ത് ചെയ്യണം, ഇവര് ചില മെയിൻ്റെനൻസ് പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടി വരും. ഒരു ടഫ് ആയിട്ടുള്ള ഒരു ജോബിയാണ്. പിന്നെ അവിടുത്തെ വെതർ, ക്ലൈമറ്റ്, അതെല്ലാം നേരിടാനുള്ള ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി ഇവരെന്ത് ചെയ്തിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പിന്നെ അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കണം.
1: പുറത്തുനിന്നൊരു സപ്പോർട്ട്,
0: പുറത്തുനിന്നൊരു സപ്പോർട്ട് കടലിന് നടുവിലായിരിക്കുമല്ലോ. അപ്പം ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഒരു ഒരു ഫാക്ടറി തന്നെ ആയിരിക്കും. അതിൽ ഒരു ലെയ്ത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എല്ലാ മെഷീൻസ് അവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ട ഒരു പാർട്ടൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും,
1: അവിടെ തന്നെ
0: അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ സൊല്യൂഷനൊക്കെ ഇവർ തന്നെ എന്ത് ചെയ്യണം, ഇവരെന്നെ ഇവര് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോബാണ്, ഭയങ്കര ഡിസിപ്ലിൻ വേണ്ട ജോബാണ്. അതായത് ഇത് ഒരു ഇവരുടെ കയ്യിലാണ്. ഇപ്പൊ ഒരു ക്യാപ്റ്റന്റെ അശ്രദ്ധ കാരണമൊക്കെ എന്ത് ചെയ്യാം, വലിയൊരു ഷിപ്പ് ആക്സിഡന്റുകളൊക്കെ തന്നെ എന്ത് ചെയ്യാം, സംഭവിക്കാം. അപ്പം അതെല്ലാം എന്താണ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് വളരെ ഡിസിപ്ലിൻ വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും വേണം. അപ്പൊ അവർക്ക് കണ്ണിനൊക്കെ തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് വേണം. നമ്മളൊരു സാധാരണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോരാ, ഓരോ അവയവവും പരിശോധിച്ചിട്ട് അതെല്ലാം ഓക്കെ ആണോ എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതും ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൽ നിന്ന് ഉള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം. അതുതന്നെ ഈ നോട്ടിക്കൽ സയൻസ് ക്യാപ്റ്റൻ പോലുള്ള നാവിഗേഷൻ രംഗത്ത് ജോലി ചെയ്യേണ്ടവർക്ക് കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ണിനൊക്കെ ഉള്ള ക്രൈറ്റീരിയകളൊക്കെ എന്തുണ്ട് അതിലുണ്ട്. അപ്പൊ അതെല്ലാം ഇവർക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലേ ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു ജോബിനൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം,
1: ഒരു ജോലി എന്നതിലപ്പുറം നമ്മൾ കടലിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടിയുള്ള ഒരു മേഖലയാണ്,
0: അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഒരു മേഖലയാണ്.
1: കുറെ കാലം ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പൊതുവെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവർക്ക് പിന്നെ അവധി വെക്കേഷൻ കൂടുതലായിട്ട് കിട്ടും, എങ്ങനെയാണ് അതിന്?
0: പൊതുവെ അങ്ങനെയാണ്. പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവര് ഒരു ഒരു പർട്ടിക്കുലർ ടൈമില് അവര് ഒരു ഇപ്പം ഇത്ര മാസം അവര് ജോലി ചെയ്യുകയും ഏകദേശം അത്ര മാസം തന്നെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് എടുത്തിട്ട് എടുക്കുകയും ചെയ്യുന്ന അതാണ് ഒരു ഒരു ഒരു രീതി പൊതുവെ ഉള്ളത്. പിന്നെ പൊതുവെ ആളുകൾ ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുറച്ചുകാലം ജോലി ചെയ്തിട്ട്, കാരണം അവർക്ക് ഹൈലി പെയ്ഡ് ആണല്ലോ, ഒരു 10 or 15 years ഒക്കെ ജോലി ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു അങ്ങനെ ഒരു രീതി എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം അവർ അത്യാവശ്യം ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു 35 or 40 തന്നെ അവർ റിട്ടയർ ആവുന്ന ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെറുതെ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഷോർ ബേസ്ഡ് ആയിട്ടുള്ള ചില ഇപ്പം ഷിപ്പിംഗ് കമ്പനികളിലൊക്കെ മാനേജറിയൽ പോസ്റ്റിലോ ടെക്നിക്കൽ പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ കരയിലുള്ള ചില പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അക്കാദമിക്സിലേക്ക് അവർ വരും. അപ്പോൾ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ പലരും എന്താണ് ഇങ്ങനെ ചീഫ് എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ ഒരു 10-15 years ഒക്കെ സെയിൽ ചെയ്തതിന് ശേഷം അവരതിൽ നിന്ന് ഒരു ഇറങ്ങി, പിന്നെ എന്ത് വെറുതെ ഇരിക്കണ്ട എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തന്നെ പല ജോലികൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഷിപ്പിംഗ് കമ്പനികളിലോ അല്ലെങ്കിൽ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പലയിടത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവര് ഒരു ആ ഒരു ടച്ച് വിടാതിരിക്കാനും ഒരു ഒരു കണ്ടിന്യൂസ് ട്രെയിനിങ് ഒക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവര് അങ്ങനെയുള്ള ഒരു ജോലിക്ക് അവര് ആളുകൾ വരുന്നുണ്ട്.
1: അപ്പോൾ ഇതിലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ നിർബന്ധമാണ്, അതുപോലെ തന്നെ ഒരു മാനസികമായ സന്നദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു സ്ത്രീകൾക്ക് ഈ മേഖലയിൽ അവസരങ്ങളുണ്ടോ ശരിക്കും?
0: യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് യഥാർത്ഥത്തിൽ ഒരു കപ്പലിലെ ജോലി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു ഒരു കൺവെൻഷനിൽ ചിന്തിച്ച് നോക്കുമ്പോൾ, കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ അവരുടെ ഫാമിലി ലൈഫിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം നമ്മൾ ആളുകൾ ഇപ്പം പലപ്പോഴും സെമിനാറുകളൊക്കെ നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യല് വിമൻ സീ ഫെയറേഴ്സ് സേഫ്റ്റി അറ്റ് ഷിപ്സ് അതിലൊക്കെ ഉള്ള ഒരുപാട് ഈവൻ അതിലുള്ള അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അതിലുള്ള റിസർച്ചുകൾ വേറെ നടക്കുന്നുണ്ട്. എന്തൊക്കെ ടെക്നോളജികളാണ് എന്ത് ചെയ്യാൻ പറ്റുക ഒരു ഒരു വിമണ്ണിനെ കപ്പലിലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഏകദേശം പൊതുവെ ഷിപ്പിംഗ് കമ്പനികളൊക്കെ തന്നെ അവരുടെ ഒരു ഒരു ഒരു മോട്ടോ എന്ന് പറയുന്നത് ഈ ജെൻഡർ ഇൻക്ലൂസിവിറ്റിയാണ്. അപ്പം ഇൻക്ലൂസിപ്പം അതുപോലെ തന്നെ ഡിസ്പാരിറ്റി കുറക്കുക എന്നുള്ളത്. അപ്പം പൊതുവേ ഇപ്പം കപ്പലുകളുടെ നല്ലൊരു ശതമാനം ആണുങ്ങളാണ് ജോലി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ കോളേജിലൊക്കെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലേഡി കാഡറ്റ്സിന് എന്ത് ചെയ്യും, പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം ചെറിയ ശതമാനം കുട്ടികളെ വരുന്നുള്ളൂ. പിന്നെ കമ്പനികൾക്ക് എന്തുണ്ട്, ഈ ഇൻക്ലൂസിവിറ്റി എന്നുള്ള ഒരു ആശയമൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കപ്പലിൽ ജോലി ചെയ്യുന്ന പലരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വളരെ ബോൾഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ കാരണം പല രീതിയിലുള്ള എന്തുണ്ട് ചൂഷണങ്ങളൊക്കെയുള്ള സാധ്യതകളുണ്ട്.
1: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വരെ ഇപ്പം കരയിൽ നിന്നുകൊണ്ടുള്ള ജോലിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ പെൺകുട്ടികൾ പൊതുവെ കുറവാണ്.

0: ഈ മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ എന്താണ് ജോലിന്റെ ഒരു
1: മർച്ചന്റ് നേവി എന്ന്
0: സ്വഭാവം?
1: പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളീ പറഞ്ഞതൊക്കെ മർച്ചന്റ് നേവിയാണ്. നമ്മുടെ നേവി, ഇന്ത്യൻ നേവി, ഡിഫൻസ് നേവി എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സുരക്ഷ, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേവി ഉണ്ടല്ലോ. ആ നേവിയിൽ നിന്നും വ്യത്യസ്തമായി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എല്ലാ എല്ലാ കപ്പൽ ഗതാഗതത്തെയും പൊതുവെ എന്താണ് മർച്ചന്റ് നേവി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മർച്ചന്റ് നേവിയിലുള്ള ജോലികളാണ് നമ്മൾ പറഞ്ഞ നോട്ടിക്കൽ സയൻസും മറൈൻ എഞ്ചിനീയറിംഗ് ഇതെല്ലാം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക്, യു എസ് നേവി അങ്ങനെയൊക്കെയുള്ള ഗവൺമെന്റിന്റെ നേവിയിലേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസ് ടൈപ്പ് ഓഫ് നേവിയിലേക്കും അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോകാൻ പറ്റും. അതല്ല, ഇത് നമ്മുടെ വ്യാപാര നേവിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിനെ മർച്ചന്റ് നേവി എന്നുള്ളത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്.
0: ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പറഞ്ഞു. അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ രംഗത്തുള്ള ഒരു വ്യത്യസ്തങ്ങളായ തൊഴിലവസരങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അത് മറ്റൊരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. വഴികാട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത പ്രവാസികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, കടലുമായി ബന്ധപ്പെട്ട പഠന മേഖലകൾ, മാരിടൈം സ്റ്റഡീസ്, സാധ്യതകളും വെല്ലുവിളികളും. പങ്കെടുത്തവർ ടി കെ ഫവാസ്, ഡോക്ടർ മുബീൻ എം.
3: أعوذ بالله من الشيطان الرجيم.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ.

0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
3: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
4: سيد الاستغفار
3: اللهم انت ربي لا اله الا انت
2: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഹൃദ്യമായിട്ട് പീസ് റേഡിയോ മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
1: ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ അവസരം, റബ്ബിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം.
0: ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഷമി എം വണ്ടൂർ,
1: ഞാൻ മുസ്തഫ മാസ്റ്റർ ഇപ്പിക്കാട്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു.
1: ഇന്ന് 2026 മെയ് 14 വ്യാഴം,
0: ഹിജ്റ വർഷം 1447, ദുൽഖാദ 26,
1: കൊല്ലവർഷം 1201, മേടം 31.
0: മുസ്തഫ സർ,

0: അത് നമുക്കും അപൂർവമായിട്ടാണ് ഷമീൻ സാറ് കൂടെയും.
1: അല്ല, പിന്നെ നമ്മള് ലൈവിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ രാവിലെ 6 മണി ഇവിടെ എത്തണല്ലോ, അത്യാവശ്യം ദൂരൊക്കെ ഓടിയിട്ട് നമുക്ക് വരാനുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും
0: എന്നുള്ളതാണ്.
1: ആ ആൾക്കാരുടെ പ്രാർത്ഥന, ഓരോ സലാമ്, അതുപോലെ നമ്മള് ഈ പ്രോഗ്രാമിനെ അവതരിപ്പിക്കുമ്പോൾ അതിനോടുള്ള ലൈവായിട്ടുള്ള കമന്റുകൾ, അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടാറുള്ളത്. വേറെ ഏത് പ്രോഗ്രാമിനേക്കാളും നമുക്കിഷ്ടം ഈ ലൈവിൽ ഇന്ററാക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അൽഹംദുലില്ലാ ഇന്ന് നമ്മളോടൊപ്പം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്നല്ലേ, ഒരു സലാം എല്ലാവരും ടൈപ്പ് ചെയ്യട്ടോ, ഒരുപാട്
0: വന്നിട്ടുണ്ട്.
1: ഇനി മനുഷ്യ ആരൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് എല്ലാവരും സലാട്ടോട്ടല്ലേ.
0: ഓക്കെ, എന്തായാലും നമ്മള് പറയാതെ തന്നെ ആളുകള് ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഏതായാലും നമുക്ക് സാധാരണ അവരെ ഒക്കെ പേരുകൾ എല്ലാവരെയും പരാമർശിക്കാൻ കഴിയാറില്ല എന്നതാണ് അവരുടെ പരാതി.
1: അതെ അതെ അതെ. ഓ, ഒന്ന് പറഞ്ഞു നോക്കിയെങ്കിൽ ഒന്നിച്ച് സലാം അല്ലേ, ഒരുപാട് ആൾക്കാരുടെ സലാമാണ്. ജമീല അവി കെ, പുനൂര്, ഷുഹൈബ് കാരാടൻ, സൗദത്ത് പി കെ പാലക്കാട് തുടങ്ങി ഒരുപാട് സഹോദരന്മാരും സഹോദരിമാർ, സഫിയ കെ തിരുരങ്ങാടി, നഫീസ പി എ താമരശ്ശേരി, ഹൈറുനിസ ആലുവ, സഫിയ വി കെ പത്തപ്പിരിയം, നഫീസ വി കാര വട്ടത്തൂർ, അമീർ ടി അടത്തനാട്ടുകര, ഒരുപാട് ആൾക്കാർ സലാമായിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കൂടി കൂടി. അപ്പൊ എല്ലാവർക്കും വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഓക്കെ, ഇൻഷാല്ലാ ഇനി ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ അവര് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും.
1: അതെ,
0: നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്കതൊക്കെ വായിക്കാം.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: ഏതായാലും മോർണിംഗ് ഷോയിൽ നമുക്ക് ആദ്യം നമ്മുടെ മധുരം ഖുർആനിലേക്ക് പോയിട്ട് വരാം.
1: ഓക്കെ.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ. മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെറുക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായും. പിന്നെ മനുഷ്യര് ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാർ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ. റായി എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിൻ്റെ ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ള കൊടുത്തപ്പോൾ അവർക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്? തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമ്മളെ പ്രേക്ഷകരെ, ഈ നമ്മൾ ആരാണ് കാര്യം എന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാല്ലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരും ഒരു മറുപടി
0: വന്നിട്ടില്ലല്ലേ.
1: ഇല്ല, ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ, നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത് അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ. നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരെ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ്
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോൾ ചില ഒക്കേഷൻ. ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെ കുറിച്ചുള്ള അദ്ദേഹം അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരം,
0: റമദാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അൽഹംദുലില്ല. പിന്നെ കമന്റുകള് വരട്ടെ അല്ലേ. ഇപ്പോഴും ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ സലാമാണ് എല്ലാവരുടെ നിന്നും വരുന്നത്. സ്ഥിരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട് അൽഹംദുലില്ല. പുതിയ പുതിയ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്
1: കേട്ടോ.
0: കാരണം ലൈവിൽ വരുമ്പോഴാണ് പുതിയ ആൾക്കാരുടെ പേരൊക്കെ നമുക്ക്, സ്ഥലങ്ങൾ പേരൊക്കെ നമുക്ക് കിട്ടാറുള്ളത്.
1: ഇവിടെ കുറച്ചാളുകളെ നമുക്കൊന്ന് വായിക്കാൻ തോന്നുന്നുണ്ട്. മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, അതുപോലെ നജ്മ കെ, നിസാർ ഫറോക്ക് ചുങ്ങം, നസീമ ചക്കുംകട് അല്ലേ, അൻസിൽ കുനിയിൽ, ഇങ്ങനെ ഒരുപാട് പേര് വീണ്ടും പറഞ്ഞതുപോലെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ സലാം അടക്കുകയാണ്. വലൈക്കും സലാം. അമീർ ടിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, കുറച്ച് വലിയൊരു മെസ്സേജാണ്,
0: അത് വായിക്കാം.
1: ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ലഭിച്ച ഓരോ പ്രഭാതവും അള്ളാഹു നൽകുന്ന പുതിയൊരു അവസരമാണ്. ഈ ലോകം നശ്വരമാണെന്നും നമ്മുടെ നന്മകൾ മാത്രമാണ് ശാശ്വതമെന്നും തിരിച്ചറിയുക. ഹൃദയങ്ങളിൽ അസൂയയോ വിദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രയാസങ്ങൾ വരുമ്പോൾ തളരാതെ എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. പരലോക വിജയത്തിനായി ഈ ദിനത്തെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ.
0: ആമീൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലൈവിൽ വരുമ്പോൾ അമീർ ടി അടുത്തനാട്ടുകാരാ ഫ്രം ജിദ്ദ എന്നായിരുന്നു, ഇന്ന് അദ്ദേഹം റിയാദിൽ നിന്നാണ്. എന്തായിരുന്നാലും ഞാൻ പറയാം, അന്നും ഞാൻ പറഞ്ഞൊരു കാര്യം, പിന്നെ സൗദിയിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ 6:10 സൗദിയിലൊരു 2.5 മണിക്കൂർ ബാക്കിലേക്ക് പോകണ്ടേ, അതവർ പിന്നെ 4:30 ആ ഒരു സമയമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, 4:30-4 മണി ആ ഒരു അതെ ആ സമയം. അപ്പോൾ അത്രയും നേരത്തെ ഈ ലൈവിൽ ഇതിൽ വരികയും എല്ലാ ദിവസവും ഇതുപോലെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കിട്ടും, അപ്പോൾ നല്ലൊരു മെസ്സേജ് അതുള്ളത് അല്ലേ. നമ്മൾ അദ്ദേഹം എഴുതി അയച്ച ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ്, എല്ലാവർക്കും കേൾക്കേണ്ട പരസ്പര പ്രാർത്ഥന ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവർഹമായ പ്രതിഫലം അദ്ദേഹത്തിനൊക്കെ നൽകട്ടെ, ഇതുപോലുള്ള എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ.
1: ഓക്കെ, ഇനിയും നമുക്ക് സലാം പറഞ്ഞുകൊണ്ട് പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. ആദില്, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ജമീല വി കെ പൂനൂര്, അവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എന്നും രാവിലെ പി ആർ ഗ്രൂപ്പിൻ്റെ സലാം അടക്കലും മധുരം ഖുർആൻ കേൾക്കലും മനസ്സിന് നല്ലൊരു കുളിർമയാണ് എന്നാണ്.
0: നിലനിർത്തട്ടെ.
1: അതെ അതെ അതെ, ആമീൻ.
0: ഇനി നമ്മുടെ പ്രേക്ഷകരെ സ്വാഭാവികമായിട്ടും മധുരം ഖുർആൻ കഴിഞ്ഞ അടുത്തൊരു പ്രോഗ്രാം നമ്മൾ പറയാതെ തന്നെ ദേ ആർ ഈഗേർലി വെയിറ്റിംഗ് എന്ന് പറയല്ലേ, അത്രയും ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നതാണ് നമ്മുടെ പുലരിവട്ടം.
1: അതെ,
0: പുലരിവട്ടം നമുക്ക് കേൾക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇതിന്റെ റെക്കോർഡ് ഉണ്ടോ?
0: അതാണ് ഇന്നത്തെ വിഷയം. പുലരിവട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയം, ഇതിന്റെ റെക്കോർഡ് ഉണ്ടോ എന്നതാണ്. ബഹുമാനായ ഹാരിസ് മൗലവിയാണ് പുലരിവട്ടത്തിൽ നമ്മോട് സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഖുർആൻ ക്ലാസ്സിൽ ക്ലാസ്സിന് വന്ന ഒരു കിഡ്നി രോഗി, അപ്പോൾ അദ്ദേഹത്തിന് ഡയാലിസിസ് വേണം, 2 ദിവസം കൂടുമ്പോഴൊക്കെ ഡയാലിസിസ് വേണം. അപ്പോൾ എന്നാലും ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാഹനത്തിൽ ഓടിച്ചിട്ട് ക്ലാസ്സിന് വരും. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ക്ലാസ്, വിശുദ്ധ ഖുർആൻ ചെറിയൊരു സുഹൃത്ത് ക്ലാസ് എടുത്ത്, ക്ലാസ് കഴിഞ്ഞപ്പോൾ അയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ക്ലാസ്സൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ ഒരു കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോനൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ഹോസ്റ്റലിലാണ്, അവനിവിടെ ക്ലാസ്സിന് വരാൻ പറ്റില്ല. അപ്പോൾ അവനൊക്കെ ഈ ക്ലാസ് കേൾക്കേണ്ടതുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രക്കിടയിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നല്ലൊരു ഫ്രൂട്ട് തന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ല എന്തെങ്കിലുമൊക്കെ ഒരു, അപ്പോൾ നമ്മൾ പൊതുവെ ആഗ്രഹിക്കുക എന്താ വെച്ചാൽ ഇത് നമ്മുടെ മക്കൾക്കും വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കണം, നമ്മൾ ആഗ്രഹിക്കൂലേ? അതേപോലൊരു ആഗ്രഹമാണിത്. അതായത് നമ്മൾ നല്ലൊരു ക്ലാസ്സും പ്രസംഗവും കേട്ടപ്പോൾ അതേപോലത് നമ്മുടെ മക്കളും കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. സത്യത്തിൽ ഈ ആഗ്രഹമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം ദീനിൻ്റെ സ്വപ്നങ്ങൾ കാണുന്നുവോ, എന്തെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു, അതൊക്കെ നമ്മുടെ കൂടെയുള്ള മക്കളും മാതാപിതാക്കളും എല്ലാം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്നതിനപ്പുറത്ത് നമ്മളുടെ മക്കളും കുടുംബങ്ങളൊക്കെ അനുഭവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പോൾ കുടുംബനാഥന്മാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എവിടെയാണ് ഇവർക്കൊരു വിശ്രമിക്കാൻ സമയം? പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഫുൾ ടൈമാണല്ലോ, ഒരു ഞായറാഴ്ച പോലും ഒഴിവില്ലാതെ അവർ അധ്വാനിക്കുകയാണ്. ഈ അധ്വാനിക്കുമ്പോൾ അവരെ വിസ്മരിക്കുകയാണ്. കാരണം വീട്ടിലുള്ളവർ വീട്ടിൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, സമയത്ത് ഉറങ്ങുന്നുണ്ടാവും, അവരെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നുണ്ടാവും. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്, ഈ അധ്വാനവും പരിശ്രമവും നടത്തുന്നത്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജീവിതത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെടുത്തി നാം മറ്റുള്ളവർക്ക് സുഖജീവിതം നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നഷ്ടപ്പെടുത്തേണ്ട, നമുക്ക് കിട്ടുന്നത് അവർക്കും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥമാണോ, നമ്മൾ പരസ്പരം യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും നമ്മൾ പഠിക്കുന്നതുമെല്ലാം നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും മക്കളും ഭാര്യമാരും ഒക്കെ എന്ത് ചെയ്യണം, കേൾക്കണം, പഠിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവേണ്ടതുണ്ടാണ്. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് അവസരം ഉണ്ടാവണം. അപ്പം നമ്മൾ അവരെ ജുമാക്ക് കൂട്ടി പള്ളിയിലേക്ക് നമ്മൾ പോകണം, നമ്മൾ വരുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുപോകണം, അതേപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂടെ നമസ്കരിപ്പിക്കണം, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പള്ളിയിലേക്ക് കൂട്ടണം. ഇതൊക്കെയാണ്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ പലപ്പോഴും പല നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നോക്കിയാൽ നമ്മൾ അവർക്ക് മക്കളുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരു യാദൃച്ഛികമായി പോലും നമ്മൾ അവരെ മക്കളെയും അവരെ ഒന്നിച്ച് പള്ളി കണ്ടിട്ടില്ല. അപ്പോൾ അവർ പള്ളിയിൽ വരെ നിസ്കരിക്കും പോവും, മക്കൾ അവരുടെ ലോകത്ത് ജീവിക്കും. സ്വന്തം മക്കളെ ഒരു പ്രാവശ്യം നമ്മളോടൊപ്പം പള്ളിയിൽ പോലും കൊണ്ടുവരാത്ത രക്ഷിതാക്കൾ എന്തുമാത്രം നിരുത്തരവാദപരമായിട്ടാണ് അവർ പെരുമാറിന് ആലോചിക്കുന്നത്. നിങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ഇവരെവിടെയെങ്കിലും കടക്കട്ടെ എന്നാണോ? അതോ നമുക്കെന്നത് ബോധ്യമല്ലേ? നമ്മൾ നാട്ടിലേക്കും വേണ്ടിയിട്ടാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അപ്പം അതുകൊണ്ട് ഈ വന്ന സുഹൃത്തിന് ഇതൊരു ആത്മാർത്ഥമായ ആഗ്രഹമാണ്, ഈ കേട്ട ക്ലാസ് എൻ്റെ മോനും കേൾക്കണം. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഖുത്ബകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്ന നന്മകളുമെല്ലാം നമ്മുടെ മക്കളും കുട്ടികളും എല്ലാം കേൾക്കണം, അവരും ഇതുപോലെ ആയിത്തീരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
0: ആമീൻ. നല്ല ഒരു വിഷയമായിട്ടാണ് ഇന്ന് ഹരിസ് മൗലവി വന്നത് അല്ലേ? റെക്കോർഡ് കയ്യിലുണ്ടോന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മക്കളെയും കൂടെ നല്ല പുണ്യകരമായ കാര്യങ്ങളിൽ പങ്കാളികളാക്കേണ്ടതിന്റെ മഹത്വവും അതില്ലെങ്കിലുള്ള ഒരു ഭവിഷ്യത്തൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഇന്നത്തെ പുലരുവട്ടത്തിലൂടെ നമ്മോട് ഷെയർ ചെയ്ത്. സത്യമായിട്ടും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരു ഏതോ പണ്ഡിതനെ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം അറബിയിൽ എഴുതിയിട്ടുള്ളത്, പിന്നിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഭയപ്പെടൽ ഭയപ്പെടണം എന്നൊരു ലേഖനം എഴുതിയിരുന്നു. താജിക്ക് ആ വിഷയം പല വിഷയങ്ങളിൽ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അഥവാ കുട്ടികളുടെ കരച്ചിൽ ബാക്കിൽ നിന്ന് പള്ളിയിലൊക്കെ ആകുമ്പോൾ ബാക്കിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ അസ്വസ്ഥപ്പെടുന്ന കരച്ചിലല്ല, അസ്വസ്ഥപ്പെടുന്നുണ്ട് കരച്ചിലില്ലെങ്കിൽ എന്നുള്ളതാണ്. കാരണം എന്താണ്, ആ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കൊച്ചു കുട്ടികളൊന്നും എന്ത് ചെയ്യുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ ശീലമാക്കേണ്ട ഒരു കാര്യമാണ്, പള്ളികളിലേക്ക് അതുപോലെ വൈജ്ഞാനികമായ സദസ്സുകളിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നുള്ളത്. അതിൻ്റെ ഒരു മഹത്വമാണ് ബഹുമാനനായ ഹരിസ് മൗലവി ഇന്നത്തെ പുലരുവട്ടത്തിൽ നമ്മളോട് സംവദിച്ചത്. തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും പാഠം ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്.
1: തീർച്ചയായിട്ടും നമ്മൾ എത്ര കേട്ടാലും ചില മാറ്റം വരാത്ത ചില കാര്യങ്ങളിൽ പെട്ടൊന്നായിട്ട് ഈ വിഷയം മാറുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: സ്നേഹം, കുട്ടികളോടുള്ള സ്നേഹം കാരണം അവൻ ഉറങ്ങിക്കോട്ടെ, കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്നുള്ളൊക്കെ രാവിലെയൊക്കെ എഴുന്നേൽപ്പിക്കാനുള്ള ആ ഒരു മടിയും പ്രത്യേകിച്ച് ഉമ്മമാർക്ക് അതിൽ ചെറിയ പങ്കുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തിരിച്ചുണ്ട് അല്ലേ?
0: അതെ അതെ അതെ. മാഷാ പുലരുവട്ടം എന്നും പുതുമയുള്ളതാണ് എന്നാണ് ജാസിം മങ്കട ഇതിന് കമന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വേറെ ഒരുപാട് ആൾക്കാർ സലാമായിട്ട് വരണം കേട്ടോ. ഫസീല മുണ്ടക്കൽ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഉസ്മാൻ കെ, ജാസിം മങ്കട, അദ്ദേഹം നമ്മൾ പറഞ്ഞു, ജമാൽ വി കെ ചെറുകോട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ,
1: സുഹറ നടുവന്നൂര്, പടിഞ്ഞാറ്റുമുറി,
0: സുഹറ നടുവന്നൂർ അല്ലേ, അവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നമ്മുടെ ഇംതിയാസും എത്തിയിട്ടുണ്ട്,
0: എല്ലാവരും വരട്ടെ.
1: അപ്പോൾ നമ്മൾ നല്ലൊരു വിഷയം കേട്ടു, അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മളൊക്കെ കാണിക്കണം.
0: പീസ് ടൈം എന്ന് പറഞ്ഞാൽ അതെന്താണോ പ്രേക്ഷകർക്ക് അറിയാം, പക്ഷെ എന്നാലും പുതിയ പ്രേക്ഷകരുണ്ടെങ്കിൽ അല്ലെ, പുതിയതായത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട അവരയച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ അല്ലെ, ആ ഫീഡ്ബാക്കിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വായിക്കുന്നതാണ് പീസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ പീസ് ടൈമിൽ വന്നത്, അത് കാറിലൂടെയുള്ള പ്രഭാതം അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നു, ഖുർആൻ ക്ലാസുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, മധുരം ഖുർആൻ പേര് പോലെ തന്നെ മനോഹരം, അത് കാറുകൾ ചൊല്ലുമ്പോൾ അനുഭവപ്പെടുന്ന സമാധാനം വിവരിക്കാനാവില്ല, ഖുർആൻ പഠനം എളുപ്പമാക്കിയ പീസ് റേഡിയോയുടെ ഈ ഉദ്യമം അഭിനന്ദാർഹമാണ് എന്നാണ് ഈ ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ ഒരു ആൾ അയച്ചൊരു മെസ്സേജാണ്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഇതുപോലെയുള്ള പി സി ഡിയുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾക്ക്. സത്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പറഞ്ഞത് അന്വർത്ഥമാക്കുന്നതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫ്. നമ്മളൊക്കെ ഒരുപാട് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ പ്രഭാത പ്രാർത്ഥന സത്യമായിട്ട് പറയാലോ നമുക്ക്, അദ്കാർ സബാഹ് നമ്മളൊക്കെ നിത്യമാക്കിയത് പി സി ഡിയിലൂടെ അത് കേട്ട് കേട്ട് കേട്ട് കേട്ടുകൊണ്ട് തന്നെയാണ്
1: അല്ലേ.
0: വേറെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ പറയണ കേൾക്കാം നമുക്ക്. അതുപോലെ പിന്നെ ജമീൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അധികാരികൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ. അങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക.
1: ഇപ്പൊ
0: ഇവിടെ പറഞ്ഞ മധുര ഖുർആൻ, രാവിലെ ആ വിശുദ്ധ ഖുർആൻ പിന്നെ എന്താ പറയാ കേൾക്കുന്നത് മധുരം ഖുർആൻ, ആ മധുരം ഖുർആനിൽ ഒരായത്താണ് കേൾക്കണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആയത്തുകളൊക്കെ ഇരുന്ന് ചിലപ്പോ,
1: പക്ഷെ
0: ആ ആയത്ത് ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളുടെ ഖിറാത്തോടു കൂടി ഇങ്ങനെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും വളരെ ഹൃദ്യമാണ് മനസ്സിലേക്ക് ആ ആയത്തിലൂടെ അതിൻ്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ പീസ് ടൈമിൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പീസ് ടൈം എന്നല്ല ഫീഡ്ബാക്ക് വഴി നമുക്ക് നല്ല മെസ്സേജുകൾ അയക്കാം. ആ മെസ്സേജുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പീസ് ടൈമിലൂടെ നമ്മൾ വായിക്കുന്നത്.
1: അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറെ സന്തോഷവും കൂടെ നൽകുന്ന ഒരു പംക്തിയാണ് യഥാർത്ഥത്തിൽ പീസ് ടൈം എന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ മെസ്സേജുകളോട് എത്തുന്നുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഒരു സമയത്ത് അവരറിയിക്കും.
0: ഓക്കെ, ഇപ്പോൾ ഒന്ന് ഫീഡ്ബാക്കുകളോ നോക്കൂ. നമ്മളെ പുലരിവട്ടം കഴിഞ്ഞപ്പോൾ മഷാല്ലാ, പിന്നെ സെറീന ജമാൽ താമരശ്ശേരി അവരെ ചെയ്തിട്ടുള്ളത് അസ്സലാമു അലൈക്കും പുലരിവട്ടം മഷാല്ലാ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ ശുഹൈബായം വളപട്ടണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അദ്കാറിലൂടെ തുടങ്ങി മധുരം ഖുർആൻ ആസ്വദിച്ച് പുലരിവട്ടത്തിലൂടെ ഹാരിസ്മലയുടെ നല്ലൊരു സന്ദേശവും കേട്ടു. അൽഹംദുലില്ല, ഈ സംരംഭം അല്ലാഹു എന്നും നിലർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സഹോദരി അമീൻ എന്ന് നമ്മളൊക്കെ പറയുന്നത്.
1: അതുപോലെ സീനത്ത് പി ചാലിയും നമ്മുടെ ഈ പി ശ്രീയുടെ പുലരിവട്ടത്തിന്റെ കൂടെ കൂടാൻ സാധിച്ചതിന്റെ അങ്ങേയറ്റത്തെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്.
0: ഇതില് സ്ഥലങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ചാലി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശാലയത്തിന്റെ തൊട്ടടുത്ത സ്ഥലം, ഒരു കുന്നത്തോടി എന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പിന്നെ എന്താ പറയുക, ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് അവിടെ ഒരു മദ്രസയിൽ കുറച്ച് കാലം, ഏകദേശം രണ്ടു വർഷക്കാലം എൻ്റെ പി ജി പഠനവും അവിടെ വെച്ചിട്ട് നടത്തിയത്. അന്ന് ശാലയത്തിന്റെ ഓരോ മുക്കുമൂലകളൊക്കെ ഇങ്ങനെ പോയ ആ ഒരു അനുഭവമാണ് ആ സ്ഥലം കേൾക്കുന്ന എന്റെ മനസ്സിലേക്ക്. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം ഇപ്പൊ ഇങ്ങനെ ഈ പേര് കേട്ട പോലെ സീനത്ത് ചാലിയം എന്നുള്ള ചാലി എന്നുള്ള പ്രദേശമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ്.
1: അപ്പോ ഒരുപാട് പേര് വീണ്ടും ഇത് മൈമൂന ചിക്കിലൂടെ മഷാല്ല ഇന്നത്തെ പുലരിവട്ടത്തിന്റെ ടൈറ്റിൽ സൂപ്പറായി, വളരെ നല്ല ഉപദേശം, ഏവരും പ്രാവർത്തികമാക്കേണ്ടത്, റബ്ബ് മൗലവിക്ക് ഹയർ പ്രധാനം ചെയ്യട്ടെ. ഈ ടൈറ്റിൽ കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു എന്തൊക്കെ ഒരു കൺഫ്യൂഷന് അല്ലേ,
0: റെക്കോർഡ് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയില്ലേ,
1: അതെ അതെ
0: എന്താ റെക്കോർഡ് ഉണ്ടോ എന്നുള്ള ഒരു അർത്ഥം അഥവാ.

0: വീണ്ടും ശ്രോതാക്കൾ, എനിക്ക് തോന്നുന്നത് ഇന്ന് കുറച്ചും കൂടെ അങ്ങനെ കേൾക്കാത്ത കുറച്ച് പേരുകളൊക്കെ, ഇനി ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ് എനിക്കറിയില്ല, എന്താണ് സാഹിറ യു മലപ്പുറം, അസീനാ നൂറുദ്ദീൻ ദമാമ്. ഇന്നലെ നമ്മളേ റേഡിയോയിൽ ചോദിച്ചിരുന്നു ലൈവില് കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ ആരെങ്കിലും ഇപ്പോൾ നിലവിൽ ലൈവിൽ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ ശരിക്ക് ഈ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഒക്കെ മുമ്പ് നമ്മൾ ശ്രോതാക്കളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളതേ ഒരു ഒരു ചോദ്യം ഇട്ട് കൊടുത്താൽ അവർക്ക്
1: തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പിന്നിൽ നിന്നും നമസ്കരിക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നെങ്കിൽ അസ്വസ്ഥമാകുന്നുണ്ടോ എന്നുള്ളത്. അത് പറഞ്ഞത് ആരാണെന്നുള്ളത് അമീർ ഇട്ടിയടത്തനായിട്ടവരോട് ടൈപ്പ് ചെയ്തു. ജസാക്കല്ലാഹ് ഖൈറൻ. പ്രൊഫസർ ഡോക്ടർ നജ്മുദ്ദീൻ അർബക്കാൻ ആണ് ആ പറഞ്ഞ വ്യക്തി, ആ പണ്ഡിതൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലുകൾ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അസ്വസ്ഥമാക്കണമെന്ന് ലോകത്തെ, അല്ലെ, മുസ്ലിം ലോകത്തിനെ ഓർമ്മപ്പെടുത്തിയ ബഹുമാനായ പണ്ഡിതനാണ് പ്രൊഫസർ ഡോക്ടർ നജ്മുദ്ദീൻ അർബക്കാൻ എന്ന് പറയുന്നത്. ഇത് അമീറിന്റെ അടുത്തനായിട്ട് ഇപ്പം കമന്റ് ചെയ്ത്. അപ്പം ഓക്കെ, നമ്മൾ ആ പേര് അദ്ദേഹം നമുക്ക് കിട്ടില്ല. ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞപ്പോൾ അത് ആരാണെന്നുള്ളത് പറയാനും അത് നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടി കിട്ടി. ജസാക്കല്ലാഹ് ഖൈറൻ, ബറക്കല്ലാഹു ഫീക്കും.
0: അതാണ് നമ്മൾ എത്ര അപ്ഡേറ്റ് ആണ് നമ്മുടെ ശ്രോതാക്കൾ എന്നതാണ്.
1: അതന്നെയാണ് വേണ്ടത്. നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്കൊക്കെ തെറ്റുപറ്റാം. അത് ഡയറക്റ്റായിട്ട് ഈ ലൈവിൽ ഇരുന്നുകൊണ്ട് തന്നെ തിരുത്താൻ ശേഷിയുള്ള കഴിവുള്ള ആളുകളൊക്കെ ലൈവിൽ നമ്മളെ കൂടെ പങ്കുചേരുന്നുണ്ടാണ്. അതൊരു വല്ലാത്തൊരു ഖൈറാണ്, വല്ലാത്തൊരു ബർക്കത്താണെന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. ജമീല വി പി കാളികാവിൻ്റെ ഒരു പ്രതികരണം, ആമീൻ യാ റബ്ബല, ഇതാ പുലരിവട്ടം കേട്ട ഉടനെ അയച്ചതായിരിക്കും. വളരെ നല്ല ഒരു വിഷയം എന്നതോടൊപ്പം വളരെയേറെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന് മൗലവി നൽകിയത്. റബ്ബ് ഉദ്ദേശിക്കട്ടെ, ആമീൻ, ഹൈർ ഉദ്ദേശിക്കട്ടെ എന്നായിരിക്കും.
1: അതെ അതെ അതെ.
0: വിഷമമുള്ള കാര്യമാണോ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം ഇത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സംഗതി, അത്തരം കരച്ചിലുകളും അല്ലെങ്കിൽ കുട്ടികളുടെ സാന്നിധ്യവും പള്ളികളിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആ സങ്കടം.
1: ഷിഹാബ് കൽപ്പറ്റ, വയനാട്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടത്തിൽ വളരെ ചിന്തനീയമായ വിഷയമാണ് ഹാരിസ് മൗലവി അവതരിപ്പിച്ചത്. ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മെ ഓർത്തത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ആമീൻ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ട് ഇനി പ്രേക്ഷകരെ അടുത്ത് നമ്മളോട് ചോദിക്കാൻ തരൂ, എന്താണ് ലൈവ് കേസിന്റെ സമയമായല്ലോ എന്ന് ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തും
0: അല്ലേ.
1: അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിലേക്ക് പോവാന്ന് തോന്നുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക ഒരു ടെലികിസ് ഉണ്ട്. അത് സാധാരണ നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നു. പക്ഷേ ഇതിലൊരു റെസ്ട്രിക്ഷൻ, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരമുള്ളത്. അപ്പം പീസ് റേഡിയോ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരുക്കുന്ന ടെലികിസ് ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം അല്ലേ. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എന്തേ ഉള്ളൂ, അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവും. അതിന് ഈ നമ്പർ ഉപയോഗിക്കുക, 9020860840, 90 20 860 840. ഈ നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. കുട്ടീൻ്റെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെലികിസിലേക്ക്, കുട്ടികളുടെ ടെലികിസിലേക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആണെന്നുള്ള എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഇപ്പം നേരത്തെ ഹാരിസ് മൗലവി പറഞ്ഞ ഒരു വിഷയം, നമ്മുടെ മക്കളെ ദീനിൻ്റെ കൂടെ സഹകാരികളാക്കാൻ, നല്ല കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഒരു പിന്നെ പ്രോഗ്രാമാണിത്. അപ്പോൾ കുട്ടികൾക്ക് ലൈവായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ കുട്ടികൾക്കായിട്ട് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള ഈ ടെലികിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 90 20 860 840 ഈ നമ്പറിലേക്ക് കുട്ടികളുടെ പേര് സ്ഥലം ഇതെന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് അയക്കുക. ആ ഓക്കെ
0: ഓക്കെ,
1: നമ്പറിൽ ചെറിയ ഒരു എഡിറ്റ് വരുത്തണം, 90 20 840 840 കേട്ടോ.
0: ഞാനും ഇങ്ങനെ വിചാരിച്ചു,
1: നമ്മുടെ പീസ് റേഡിയോന്റെ പിന്നെ മെസ്സേജ് അയക്കാനുള്ള നമ്പർ അതാണ്. ശരിയാ,
0: ഓക്കെ. അപ്പോൾ കുട്ടികൾ പീസ് റേഡിയോ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു താല്പര്യമില്ല എന്നൊക്കെ പരാതി പറയുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമുകളിലൂടെ റേഡിയോയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ
1: നമ്പർ. ഒന്നുകൂടെ പറയണം,
0: യെസ്, 90 20 840 840. ഒരു ഫാൻസി
1: നമ്പറാണ്, 840 840. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ടത്.
0: അതെ, നമ്മൾ കറക്റ്റ് ഒരു സമയം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അടുത്തൊരു
1: അതെ നമ്മുടെ ക്വിസിലേക്ക് നമ്മൾ കേറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ക്വിസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് ലൈവ് ടെലി ക്വിസിന്റെ കാര്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിലുള്ള ക്വിസ് ക്വിസിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കിയിരിക്കും അല്ലേ. അവിടെ നമ്മൾ എന്തും ഉണർത്തുന്ന കാര്യങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ പുതുതായി വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല.
0: അപ്പൊ
1: അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ.
0: ഓക്കെ, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. അപ്പൊ ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 തവണ നമ്മൾ ചോദ്യങ്ങൾ വായിക്കും. ഉത്തരം അയക്കുമ്പോൾ A, B, C, D ഇതിലേതാണോ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് ആ ലെറ്റർ മാത്രം അവിടെ ടൈപ്പ് ചെയ്യുക.
1: ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഫീഡ്ബാക്കിൽ പോയിട്ട് ലൈവ് ക്യൂസ് എന്ന് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ചോദ്യം വായിക്കാൻ അങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. ചോദ്യം വായിച്ചിട്ട് ഓപ്ഷനുകൾ ഫുള്ള് കേൾക്കണം. A, B, C, D 4 ഓപ്ഷനുകൾ ഉണ്ടാവും. കറക്റ്റ് ആൻസർ എഴുതേണ്ടതില്ല, ഓപ്ഷൻ ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി എന്നുള്ളത് അല്ലേ. ഓപ്ഷൻ എ ആണെങ്കിൽ എന്ന് എഴുതാം, ബി ആണെങ്കിൽ ബി എന്ന് എഴുതാം, സി ആണെങ്കിൽ സി എന്ന് എഴുതാം, ഡി ആണെങ്കിൽ ഡി. ചോദ്യം വായിക്കല്ലേ. ഓക്കെ, ഇന്നത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പത്നിമാരിൽ ഏറ്റവും അവസാനം അന്തരിച്ചത് ആരാണ് എന്നുള്ളതാണ്.
0: ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹ.
1: ഓപ്ഷൻ ബി സൗദ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.
1: ഓപ്ഷൻ ഡി മൈമൂന റളിയല്ലാഹു അൻഹ.
0: ഓക്കെ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഏറ്റവും അവസാനം അന്തരിച്ചത് ആര്?
1: ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ ബി സൗദ റളിയല്ലാഹു അൻഹ.
1: ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ ഡി മൈമൂന റളിയല്ലാഹു അൻഹ.
1: ഒന്നുകൂടെ വായിക്കാൻ തോന്നുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം അന്തരിച്ചത്, മരണപ്പെട്ടത് ഏത് ഭാര്യയാണ് എന്നതാണ് ചോദ്യം.
0: ഒരിക്കൽ കൂടി ഓപ്ഷൻ പറയുന്നു. ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹ.
1: ഓപ്ഷൻ ബി സൗദ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.
1: ഓപ്ഷൻ ഡി മൈമൂന റളിയല്ലാഹു അൻഹ.

0: മഷാല്ലാ, നൂറുകണക്കിന് ആൾക്കാരാണ് കേട്ടോ വന്നത്. ഞാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ലേ, അല്ല ഞാൻ എന്താ പറഞ്ഞത്, നൂറുകണക്കിന് ഞാൻ പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത് അറിയോ, ഈ നൂറാളുകളെ രാവിലെ നമ്മള് നേരിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ എത്ര പ്രയാസാ
1: അല്ലേ.
0: അപ്പൊ ലൈവിൽ, മോർണിംഗ് ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ല നൂറുകണക്കിന് ആളുകൾ അതങ്ങനെ കൂടിക്കൂടി വരണം സെക്കൻഡുകൾ കൊണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്
1: കേട്ടോ.
0: നീ വേറൊന്നും കൂടെ ഉണ്ട്, ഇത്ര ആൾക്കാർ ഇത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാർ എന്ത് ചെയ്യില്ല, ചിലപ്പോ ഡ്രൈവിംഗിന്റെ ഇടയിലായിരിക്കും, അപ്പൊ ഇത് നിർത്തിയിട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന, അടുക്കളയിൽ വളരെ ബിസി ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്, അവർ ഒരു പക്ഷേ ഉണ്ടാവില്ല. ഇത്ര ആൾക്കാർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്,
1: പങ്കെടുത്തിട്ടുണ്ട്.
0: നൂറുകണക്കിന് പറഞ്ഞത് മാഷാല്ല, ഇപ്പോഴും അതിങ്ങനെ പോട്ടെ. എന്തായാലും ഇന്നത്തെ ചോദ്യം ചിലപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ അഭിപ്രായം
1: ഉണ്ടാവും,
0: കുറച്ച് ആൾക്കാർ തെറ്റിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു
1: അല്ലേ.
0: നമ്മള് ഉത്തരത്തിലേക്കൊക്കെ നമുക്ക് വരാം, സ്വാഭാവികമായിട്ടും നമ്മള് ഉത്തരം പറയുന്ന ഒരു സമയമാകുമ്പോ വരാം. എന്നാലും ഈ ലൈവ് ക്വിസ് കേൾക്കുകയും ഒരറിവ് അതിലൂടെ നേടുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ തന്നെ ഹൃദ്യമായ ഒരു അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കുക
1: അല്ലേ.
0: ഈ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിനൊക്കെ ഒരു വിജ്ഞാനം നേടുന്നതിൽ, ഒരു അറിവ് നേടാൻ വേണ്ടിയുള്ള അവരുടെ പരിശ്രമത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. അപ്പൊ ജസാക്കുമുള്ള ഖൈറൻ, അള്ളാഹു ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ പങ്കാളികളാവാൻ ഇനിയും നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ആമീൻ. ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്.
0: ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് എന്തായാലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഇപ്പൊ വന്ന കമന്റ് എന്തോ, ജമീല വി പി കാളികാവ്, ഇന്നും ഡൗട്ട് വന്നു, ഇൻഷാല്ലാ ക്ലിയർ ആക്കാം, ഒരു പ്രതീക്ഷയാണ് അത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
1: അതേപോലെ സജന ആറാം മൈൽ വയനാട്,
0: അപ്പൊ നമ്മള് ഊഹം തെറ്റിട്ടില്ലല്ലേ.
1: അതെ അതെ അതെ,
0: ഊഹം പാടില്ല എന്നാണ്, പക്ഷെ നമ്മളൊരു ഒരു ജസ്റ്റ് ഗസ് അടിച്ചതാണ്, എന്തായിരിക്കും ആൾക്കാർ പ്രതികരിച്ചു വരുന്നത് അങ്ങനെ തന്നെയാണ്.
1: പക്ഷെ നമുക്ക് ഇത് കാണുമ്പോ ഒരു സന്തോഷമുണ്ട്, കാരണം എന്താ അറിയോ, ഇവർക്കൊരു പുതിയ അറിവ് കിട്ടുമല്ലോ.
0: എന്തായാലും
1: കുറച്ചാളുകളൊക്കെ നമ്മുടെ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് അയച്ചിട്ടുണ്ട് അല്ലേ,
0: ഫീഡ്ബാക്കിൽ കൂടെ ഓപ്ഷൻ അയച്ചു, അത് നമ്മള് കളി കൂട്ടൂല. ക്യൂസിൽ പങ്കെടുക്കണം. അപ്പൊ ഈ ആൾക്കാരൊന്നും പോ നമ്പറിൽ വന്നില്ല കേട്ടോ. ക്യൂസിൽ പങ്കെടുക്കാൻ നമ്മള് നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അവിടെ നമ്മള് ഫീഡ്ബാക്കിൽ പോയിട്ട്, ഫീഡ്ബാക്കിലല്ല നമ്മൾ ചെയ്യേണ്ടത്, ഫീഡ്ബാക്കിൽ പോയിട്ട് ലൈവ് ക്യൂസ് എന്ന് സെലക്ട് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, വിജയികൾ ആരൊക്കെ എന്നുള്ള, അല്ലെങ്കിൽ പങ്കെടുത്ത എണ്ണത്തിൽ
1: കൂട്ടുള്ളൂ.
0: സാർ എന്നെ അടുത്ത ദിവസം ശ്രദ്ധിച്ചു അല്ലെ, ശുഹൈബുകാരുടെ ഒരു മെസ്സേജ് അല്ലേ, പുലരിവട്ടം, അദ്ദേഹം അതിനെ കുറിച്ചാണ് പറയണത്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് മക്കൾ എന്നും കുട്ടികളാണ്. ഇന്നത്തെ പുലരിവട്ടം കേട്ടപ്പോൾ ഉമ്മനെയും ഉപ്പനെയുമാണ് ഓർമ്മ വന്നത്. കാരണം ഇപ്പോഴും എനിക്ക് ഓരോ ക്ലാസ്സുകളുടെ ലിങ്ക് ഷോർട്സ് അയച്ചു തരാറുണ്ട് അവർ എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കൂ, അപ്പോൾ അല്ലെങ്കിലും അത് സത്യം തന്നെയല്ലേ, നമ്മൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് നമ്മൾ മക്കൾ തന്നെയാണ്. അപ്പൊ ഞാന് പലപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ, എന്റെ വീട് തറവാടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ ഉമ്മയൊക്കെ സീറ്റ് ഔട്ടിലുണ്ടെങ്കിൽ, നമ്മള് ബൈക്കിനെ പോകുമ്പോ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ, ഉമ്മാ അസ്സലാമു അലൈക്കും, ഞാൻ സ്ഥലത്തൊക്കെ പോകണെന്ന് പറഞ്ഞു പോരുന്ന സമയത്ത് പറയും ആ ഹെൽമെറ്റ് വെച്ചലാന്ന്
1: പറയും.
0: ഓക്കെ, ആ ഒരു കരുതലാണത് അല്ലേ, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട്. പിന്നെ അഥവാ ഒരു സീറ്റ് ഔട്ടിലൊന്നും ഉണ്ടാവില്ല, ഇപ്പൊ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പൊ നാലരയാകുമ്പോൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവരെ പുറത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ വണ്ടിന്റെ ശബ്ദം കേട്ടിട്ട് മെസ്സേജ്, ഒന്നുകിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ വിളിക്കും, ഞങ്ങളുടെ പോണത്. അപ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് അത് പരിചയമായി. പിന്നെ ആദ്യത്തിൽ തുടക്കത്തിന്റെ സമയത്തും തരുമോ, ഈ ആ സമയത്ത് ഇപ്പൊ എങ്ങട്ട എന്തെങ്കിലും പറ്റിയോ എന്നുള്ളൊരു പേടിയാണ്
1: അല്ലേ.
0: എന്തെങ്കിലും പറ്റിയിട്ടാണ്, കുട്ടികൾക്കും എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊരു കരുതൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ എത്ര വലുതായാലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണും കരുതലും കാതും അതുപോലെ പ്രാർത്ഥനയും അതുപോലെ ചില മുന്നറിയിപ്പുകളും ചില താക്കീതുകളും ചില സദുപദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടാവുക, ഉപ്പയും ഉമ്മയും ഉണ്ടാവുക എന്നുള്ള വലിയ അനുഗ്രഹമാണ്.
1: അപ്പോൾ
0: ആ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ എന്നും ശ്രദ്ധാലുക്കൾ തന്നെ ഇരിക്കുന്നുള്ളതാണ്.
1: അതെ, ആ ഒരു പുതിയൊരു തലമുറയിലെ രക്ഷിതാക്കൾക്കും ദീനിന്റെ കാര്യത്തിൽ കൂടി അത് കൂടുതൽ ആവശ്യമാണ് എന്നതാണ് പുലരിവട്ടം നമ്മെ
0: ഓർമ്മപ്പെടുത്തുന്നത്.
1: നമുക്ക് പിന്നെ റുബീന താനൂര്, മൈമുന കരുവാര കൊണ്ട് ചുള്ളിയോട്, അവരൊക്കെ നമ്പർ, നമ്മളെ നേരത്തെ നമ്പർ പറഞ്ഞപ്പോഴേ നമ്പർ 840 അല്ലേ എന്ന് ഇങ്ങോട്ട് തിരുത്തി.
0: അപ്പൊ
1: അതിങ്ങനെ കേട്ട് ശീലമായ നമ്പറാണ്.
0: ഇംതിയാസ് തിരുമ്പാടി, അദ്ദേഹം അയച്ച ഒരു മെസ്സേജുകൾ കണ്ടോ? ഇന്ന് പള്ളികളിൽ കുട്ടികളെ കൊണ്ടുവന്നാൽ അത് ഏറെ അസ്വസ്ഥമാക്കുന്ന പ്രായമുള്ള ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അത് സാരമില്ല, അത് നമ്മൾ അവരോട് പറയും. അത് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. അഥവാ കുട്ടികൾ വന്നു, ചിലപ്പോൾ രണ്ടോ മൂന്നോ പരിചയമില്ലാത്ത കുട്ടികളൊക്കെ ആയിരിക്കും, അവരൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ എന്ത് കമ്പനവും സെറ്റാവും, പിന്നെ ഓരോണ്ട് പള്ളിയിൽ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട്. അത് ചിലപ്പോൾ ചില കാരണവന്മാരായ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആ പറ്റൂല. സാറില്ല, അവരെയൊക്കെ തിരുത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കണമെന്നില്ല. അവരോട് പറയാം, കുട്ടികളല്ലേ, അപ്പൊ ചിലപ്പോ നമ്മളോടും ദേഷ്യപ്പെടാം. അവരെ തിരുത്തിയാലും തിരുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് ദം ഗോ, അവരങ്ങനെ തന്നെ പോകട്ടെ. കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും, അതിന്റെ പേര് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സദസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കരുത്.
1: മാത്രമല്ല, ആ കുട്ടികളോട് നമ്മൾ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ കുട്ടിക്ക് പള്ളിയിലേക്ക് വരുന്നതൊരു ഭയം സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനും കാരണമാകും കുട്ടികൾക്ക്.
0: കുട്ടികളുടെ കരച്ചിൽ പള്ളിയിൽ കേൾക്കുന്നില്ലെങ്കിൽ എന്ന പരിപാടി വളരെ വളരെ ശ്രദ്ധ നേടുമെന്ന് ഷഹീർ വാന്നേരി എന്ന് പറയുന്ന സഹോദരൻ അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന നമ്മുടെ ഒരു മഹലുണ്ടാവുമല്ലോ, അവിടേക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ അവിടെ ഉള്ള ഏതെങ്കിലും ഇതുപോലുള്ള, ഇപ്പൊ നമുക്ക് അത്രയും ഹൃദയബന്ധം ഉണ്ടാവുമല്ലോ ആൾക്കാരോട്. കുട്ടികൾ ഇല്ലെങ്കിലും പ്രയാസമാണ്, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർ വരേണ്ട ഒരു സമയത്തിൽ വരില്ല. നമുക്ക് നല്ലൊരു സദുപദേശത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നത്.
1: പറഞ്ഞപ്പോ ഇങ്ങനെ ഓർക്കണത്, രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഹാരിസ് മൗലവി പിന്നെ ഈ പള്ളി പരിപാലിക്കുന്നവരോട് പറയുന്ന കുറച്ച് മര്യാദകളും കാര്യങ്ങളും പറഞ്ഞു ഒരു ഇതിൽ.
0: പുലരിവട്ടത്തില്
1: അതിൽ ശരിക്കും ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ, ചില ആളുകൾ പള്ളിയിലേക്ക് വരാതിരിക്കാൻ കാരണം ചിലരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളാണെന്ന് പറഞ്ഞത് ഓർത്തു പോവാണ്.
0: നമുക്ക് പിന്നെ വൺ മിനിറ്റ് ടോക്കിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കുന്നത്, പ്രവേശിക്കുന്നത്. വൺ മിനിറ്റ് ടോക്കിലേക്ക്
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രമേഹം എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ പ്രമേഹ രോഗികൾ ഉള്ള ഒരവസ്ഥയാണെന്ന് ഉള്ളത്. പ്രമേഹം മൂലം ശരീരത്തിലെ ഓരോ അവയങ്ങളെയും ബാധിക്കും എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിനെ അത് ബാധിക്കാം, ഡയബറ്റിക് റെട്ടിനോപ്പതി എന്നാണ് അതിന് പറയാം. അത് ബാധിച്ചോ ഇല്ലേ എന്നറിയാൻ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചിട്ടുള്ള ടെസ്റ്റിലൂടെ, ഇൻഡയറക്റ്റ് ഒഫ്തൽമോസ്കോപ്പി എന്ന ടെസ്റ്റിലൂടെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള ആളുകൾ വർഷത്തിലൊരിക്കെങ്കിലും ഒരു നേത്രവിദഗ്ധനെ സമീപിച്ച് ആ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് നാം ഉറപ്പുവരുത്തുക. നമ്മുടെ കാഴ്ച മങ്ങിയിട്ടില്ലെങ്കിൽ പോലും, നോർമൽ കാഴ്ചയിൽ പോലും ഇത്തരം പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാഴ്ച മങ്ങുന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ചികിത്സ പ്രയാസകരവും ആകും. അതുകൊണ്ട് തന്നെ വർഷാവർഷം പ്രമേഹമുള്ള ആളുകൾ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് നാം ഉറപ്പുവരുത്തുക. ഡോക്ടർ പറയുന്ന ചികിത്സ കൃത്യമായ സമയങ്ങളിൽ എടുക്കുകയും ചെയ്യുക. നാഥൻ അനഗ്രഹിക്കുമാറാവട്ടെ.
0: മുന്നേ ഡോക്ടർ അബ്ദുൽ മലിക്കാണ് ഇന്നത്തെ പിന്നെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മളോട് സംബന്ധിച്ചത്. അല്ലെ, പ്രമേഹം എങ്ങനെ അറിയാം? നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രമേഹ രോഗികൾ ഒരുപാടുണ്ട്. അത് നമ്മളെ ഭക്ഷണ ശീലമാണ്, പിന്നെ ഹെറിഡിറ്റി ആയിട്ട് പാരമ്പര്യമായിട്ട് ലഭിക്കണമൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും പ്രമേഹം അതിനെ ഒരു അവഗണിച്ച് പോകാൻ പാടില്ല എന്നുള്ള, മറ്റു പല രോഗങ്ങൾക്കും ഒരു ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പലപ്പോഴും വരാറുള്ള പ്രമേഹമാണ്.
1: കിഡ്നി
0: കിഡ്നി രോഗങ്ങൾക്കൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മൾ കേട്ടത്. അത് മാത്രമല്ല, ഈ വൺ മിനിറ്റ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 1858 ദിവസങ്ങളായിട്ട് നമ്മളിലേക്ക് ഓരോ ദിവസവും വരുന്ന ഒരു കാര്യമാണത്. ഒരു മിനിറ്റ് ഉള്ളൂ എങ്കിലും ഓരോ മേഖലയിൽ, ഇപ്പൊ ഇന്ന് ഡോക്ടറുടെ ഒരു സദുപദേശം എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. അത് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകളിലേക്ക്. അത് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് കേൾക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ അഭിപ്രായമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൺ മിനിറ്റ് ടോക്ക് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും ഒരു മേഖലയിൽപ്പെട്ട ഒരു കാര്യമായിരിക്കും അവതരിപ്പിക്കുന്നത്.
1: ഒരു മിനിറ്റ് കൊണ്ട് ആ വിഷയം പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് പിന്നെ പിന്നീട് പഠിക്കാനൊക്കെ ഉള്ളൊരു ഇട്ട് തരലാണത്.
0: അതെ അതെ.
1: പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഈ ഫാമിലി ടെലീക്കിസ്. അപ്പൊ ഇന്നത്തെ ഫാമിലി ടെലീക്കിസിന്റെ വിഷയം ഒന്ന് നമുക്ക് ശ്രോതാക്കളോട് പറയാം. പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം എന്നതാണ് ഇന്നത്തെ ഫാമിലി ടെലീക്കിസിന്റെ വിഷയം. അനുസ് മഞ്ചേരിയും അഷ്മിൽ കൈപ്പള്ളിയുമാണ് ഇന്ന് ആങ്കർമാരായിട്ട് ഫാമിലി ടെലീക്കിസിൽ നമ്മോടൊപ്പം ഉണ്ടാവുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45 മുതൽ 3:45 വരെ ഇപ്പോൾ എല്ലാ ദിവസവും തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 90 20 നേരത്തെ പറഞ്ഞതുപോലെ 840 840. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്.
0: മനാഫ് കെവി പാലക്കാട്, ഉത്തരം ശരിയാണ്, എനിക്ക് സംശയം തോന്നി, 5-ാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോൻ പറഞ്ഞു തന്നു എന്നുള്ളതാണ് പറയണത്. പക്ഷെ ഉത്തരം നമ്മൾ പറയണില്ല കേട്ടോ, അപ്പോൾ കൂടെ അവർ വെയിറ്റ് ചെയ്യട്ടെ. ശരിയാണെന്ന് അദ്ദേഹം പറയണു, ശരിയാവട്ടെ, നമ്മൾ ആശംസിക്കുകയാണ്.
1: അതെ, നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു ഫാമിലി ടെലീക്സ് ഒക്കെ പിന്നെ ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് വിളിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഫാമിലി ടെലീക്സില്. അപ്പോ മനാഫിനെ പോലത്തെ ആളുകൾക്ക് കുട്ടികളൊക്കെ ഒന്ന് വിളിക്കാനുള്ള അവസരം കൊടുക്കല്ലേ,
0: ലൈവായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല.
1: അതെ അതെ.
0: പിന്നെ സഫിയ വി കെ പത്തപ്പിരിയോ, ക്വിസ് കൺഫ്യൂഷൻ ആയി, തെറ്റിപ്പോയി, സാരമില്ല, പുതിയൊരു അറിവ് കിട്ടിയല്ലോ എന്നാണ് പറയണത്. അതാണ് നമ്മളെ ലക്ഷ്യം. ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റണം, എന്നും ശരിയായ എന്തറിയോ, ഒരു ഓവർ കോൺഫിഡൻസ് വരും, സ്വാഭാവികമായിട്ട് ഇടക്കൊക്കെ എന്ത് ചെയ്യണം, ഒരു ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരണം. അപ്പൊ നമ്മളെ പഠിക്കാൻ പറ്റുമോ,
1: നേർപ്പതൊക്കെ നമ്മൾ വായിക്കുള്ളൂ അല്ലേ, കുറച്ച് അറിവൊക്കെ ഉണ്ടാവാന്. റസിയ ചങ്ങാനിയുടെ ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മക്കൾക്ക് 60-70 വയസ്സായാലും അവരുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ ആ മക്കളെ അഭിസംബോധന ചെയ്ത് വിളിക്കൽ കുട്ടി എന്നാണ്, എന്ന വിളിയാണ്. അവർക്ക് മക്കൾ എത്ര പ്രായമായാലും ചെറിയ കുട്ടികളെ പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതാണ്
0: ഖദീജ തൊടുപുഴ എന്ന് പറയുന്ന സഹോദരി, അവരയച്ച കണ്ടകള്, ഈ പീസ് റേഡിയോ കുടുംബങ്ങളെ എല്ലാവരെയും എങ്ങനെ ഒന്ന് കണ്ടുമുട്ടും, പേരിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരെ പരിചയമുണ്ട്, ഇവിടെ നിന്ന് കണ്ടിട്ടില്ലെങ്കിലും നാളെ മഹശറയിൽ നമുക്ക് ഒരുമിക്കാം എന്നാണ് പറയുന്നത്. അതൊരു വല്ലാത്തൊരു പ്രാർത്ഥന തന്നെയല്ലേ, ചിലപ്പോ എത്ര ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നു, അവരുടെ പേര് സ്ഥലമൊക്കെ, അപ്പൊ ആ പേരും സ്ഥലവും കേൾക്കുമ്പോ ആളെ പരിചയമുണ്ട്.
1: പക്ഷെ
0: ഇവിടെ നിന്ന് ഒരുപക്ഷെ നമ്മള് കണ്ടുമുട്ടണമെന്നില്ലല്ലോ. അപ്പൊ മഷറയിൽ വെച്ചിട്ട് അല്ലെ, പരലോകത്ത് വെച്ച്, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്നും കണ്ടുമുട്ടാനുള്ള അവസരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ട് പരിചയമൊക്കെ പുതുക്കണോ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നത്, നമ്മള് ലൈവിൽ വന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന് പള്ളിയിൽ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടാവില്ല, നിങ്ങളെ നാട്ടിലാണ് വരുന്നത് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ ഇവിടുന്ന് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്പരം അങ്ങോട്ട് നമ്പറുകളൊന്നും ഇല്ലല്ലോ.
1: അപ്പൊ
0: ചിലപ്പോ ഞാൻ ഉസ്താദ് സാർ അടുത്തടുത്ത് ഇരിക്കുക, പക്ഷെ നിങ്ങളാണത് എന്നുള്ളത് അറിയണം എന്നില്ല. കാരണം പേരും സ്ഥലം നമ്മള് ഇതിൽ വായിക്കുന്നു എന്നല്ലാതെ നമ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോ ഇതൊരു വലിയ പിസ്രയുടെ ഫാമിലികൾ തമ്മിലുള്ള ഒരു ബന്ധം, അതൊരു വല്ലാത്തൊരു ബന്ധമാണ്.
1: അപ്പൊ കാണണം എന്ന് പറഞ്ഞത്, പരലോകത്ത് കാണണം എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏറെ
0: സന്തോഷം. അതെ, അത് മാത്രല്ല, പ്രാർത്ഥനകൾ ലഭിക്കണില്ലേ.
1: ഇപ്പൊ
0: എന്തെങ്കിലും പ്രയാസം പറയുമ്പോ ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കുടുംബാംഗത്തിനെ പോലെ തന്നെ എന്ത് ചെയ്യണ്, നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്.
1: അതെ അതെ, എല്ലാരും അവനവന്റെ വിഷമങ്ങൾ പോലും ഒരു ഹോസ്പിറ്റൽ കേസ് പോകുകയാണെങ്കിലൊക്കെ ഇതിൽ വന്ന് പറയുന്നത് എന്താ വെച്ചാല്, അതെല്ലാരും അറിയിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ല, ആ പ്രാർത്ഥന കിട്ടുക എന്ന് തന്നെയാണ്.
0: സഫിയ കെതിരങ്ങാടി അയച്ച ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരുവട്ടം നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്. ഞാൻ എൻ്റെ മകനെ അയച്ചു കൊടുക്കാറുണ്ട്, അൽഹംദുലില്ലാ. ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമീൻ.
1: ജമീല വി കെ പൂനൂർ പറയാണ്, മോർണിംഗ് ലൈവിൽ ലൈവ് കിസ് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകാറുള്ളൂ, പക്ഷേ ഇന്നത്തെ ഉത്തരം തെറ്റിയോ എന്ന് സംശയം.
0: ഇന്നത്തെ ചോദ്യത്തിന് കേട്ട സമയത്ത് നമ്മൾ അടിച്ചൊരു കമന്റ് ഉണ്ടല്ലോ, അത് റിയൽ ആണ്
1: തോന്നുന്നുണ്ട്.
0: കൺഫ്യൂഷൻ ഉണ്ടാവാനെ, ഒരുപാട് ആൾക്കാർ എന്തറിയോ, ആയിഷ റളിയല്ലാഹു അൻഹ ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭാര്യമാരിൽ വെച്ച് ഏറ്റവും ചെറിയതായിട്ട് കണക്കാക്കണത് അല്ലേ, അല്ലെ, ഏറ്റവും ചെറിയ പ്രായത്തിൽ നബി വിവാഹം കഴിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ സ്വാഭാവികമായിട്ടും അധികം ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഒരു പേരായിരിക്കും മിക്കവാറും എഴുതിയിട്ടുണ്ടാവുക അല്ലെ, ഒരു ഗസ് അടിക്കാനുള്ള സാധ്യത.
1: ഇനി
0: ആരാ ഉത്തരം എന്നുള്ള നമുക്ക് നോക്കാം
1: എന്തായാലും. പിന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പിന്നെ റസൂലുള്ളാന്റെ പത്നിമാരെ കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്ന് നമ്മൾ വായിക്കണം. കാരണം ഇസ്ലാമിനെ ഏറെ വിമർശിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പ്രവാചക പത്നിമാരെ കുറിച്ച്. അപ്പൊ അതിനുള്ളൊരു പ്രചോദനം കൂടി ആവട്ടെ ഇന്നത്തെ ചോദ്യം അല്ലേ.
0: അതെ അതെ, നമ്മള് പിന്നെ കേരളത്തിന്റെ ഇപ്പത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്കറിയാം അല്ലെ, മാസം കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മള് ചിന്തയിലേക്ക് വെക്കാതെ അവിടെ കേട്ടെ.
1: പക്ഷെ
0: അതുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവം, 10-ാം ക്ലാസ്സിലെ അറബിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ വിഷയം പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനനായ CH മുഹമ്മദ് ഖ്വയർ സാഹിബിന്റെ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വായനകളിലൂടെ മറ്റു ഒരുപാട് പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ, രാഷ്ട്രീയപരമായ ചില സാഹചര്യങ്ങളാണ് അന്നത്തെ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ കൂട്ടി, അല്ലെ, മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡോക്ടർ എം കെ മുനീർ ആണെങ്കിലും അന്ന് അദ്ദേഹമൊക്കെ ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടി എന്നൊരു അപ്പോ അവര് ഒക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട്. അപ്പൊ സി എച്ചിന് അലട്ടുന്ന കാര്യം എങ്ങനെയാണ് കോഴിക്കോട്ടേക്ക് തിരിച്ചു വരിക എന്നുള്ളത്? മുഖ്യമന്ത്രി ആ ഒരു പദമൊക്കെ രാജിവെച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹമല്ല പങ്കുവെക്കുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മറ്റു പല ആളുകളാണ്. ടാക്സി വരാൻ വേണ്ടിയിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്, ഒരു കാറ് വരാൻ വേണ്ടിയിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാറിന് എവിടെ നിന്ന് ക്യാഷ് കൊടുക്കും എന്നതാണ് അദ്ദേഹത്തിന് അലട്ടുന്നത്, അല്ലേ? ആ സമയത്താണ് അദ്ദേഹം തിരിച്ചു പോകുമല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവിടേക്ക് വരുന്നത്, പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഒരാളാണ്. ആ പ്രതിപക്ഷ പാർട്ടിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് അല്പം ക്യാഷ് വെച്ചു കൊടുക്കണം. അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലെ, ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. മുഖ്യമന്ത്രി പദം രാജിവെച്ച് നാട്ടിലേക്ക് ടാക്സിയുടെ ക്യാഷ് കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറയുന്നു. പക്ഷെ ആ സുഹൃത്ത് വളരെ പുഞ്ചിരിയോടുകൂടിയിട്ട് പറയണെന്തറിയോ, ബഹുമാനനായ സി എച്ച്, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നാട്ടിലേക്ക് പോകാനുള്ള ടാക്സിയുടെ പൈസ കൊടുക്കാൻ പോലും നിങ്ങളുടെ അടുത്തില്ല എന്നുള്ളത്. ഇതും നിങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അടുത്ത ആത്മസുഹൃത്തുക്കളാണ്, നിങ്ങളുടെ ഈ സങ്കടം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്, എന്നെ അതാരും ബോധ്യപ്പെടുത്തില്ല. അത്ര ഒരു ആത്മബന്ധം പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആളുകളായിട്ടുണ്ട് ഒന്ന്. രണ്ടാമത്തത്, തൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് അത് കണ്ടറിഞ്ഞ് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. മൂന്നാമത്തൊരു കാര്യം, ഇന്നത്തെ ഏതൊരാൾക്കും വലിയ ഗുണപാഠമുള്ളൊരു കാര്യം, രാഷ്ട്രീയമാവട്ടെ മറ്റേത് മേഖലയാവട്ടെ, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല പല മുൻഗാമികളായ ആളുകളും എന്നുള്ളതാണ്, അല്ലേ? ഇപ്പം ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്വന്തം നാട്ടിലേക്ക് പോരാനുള്ള ക്യാഷ് പോലും തിരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെയായിരുന്നു കേരളത്തിൻ്റെ ചരിത്രം.
1: യെസ്,
0: കേരളത്തിന്റെ ചരിത്രം. ഇത് വേറെ ഏതോ ഒരു രാജ്യത്തോ വേറെ ഏതൊരു നാട്ടിലോ നടന്നതൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ബഹുമാനനായ സി എച്ചിന്റെ മാത്രമല്ല, വേറെയും ഒരുപാട് ആൾക്കാരുടെ ഇതുപോലുള്ള ചരിത്രങ്ങളും അനുഭവങ്ങളും കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനനായ സി എച്ചിനെ കുറിച്ചൊന്ന് പഠിക്കാൻ, അത് രാഷ്ട്രീയം എന്നുള്ള നിലക്കല്ല, അല്ലെ, ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മേഖലയിൽ പല കാര്യങ്ങളും നിർവഹിച്ച ഒരു ബഹുമാനനായ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനൊന്ന് പഠിക്കാൻ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയപരമായ ഒരുപാട് പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പഠിക്കാൻ നല്ലതാണ് എന്ന് ഒന്ന് എന്ത് ചെയ്യാൻ നമ്മൾ സൂചിപ്പിക്കാൻ.
1: യെസ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഭാഷയുമായിട്ടും ഒരുപാട് ബന്ധമുണ്ട്, അറബി ഭാഷയുമായിട്ടൊക്കെ നമുക്കറിയാം. അത് അന്നത്തെ ആളുകൾക്കൊക്കെ അവരുടെ ആ ആത്മാർത്ഥതയും

0: അദ്ദേഹത്തിൻ്റെ മകന് പഠിക്കാനുള്ള ചെലവ് സർക്കാർ ഏറ്റെടുത്തു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ.
1: ഞാനത് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അല്ലേ. അദ്ദേഹത്തിനെ നല്ല ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പുതുതലമുറയും സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.
0: അപ്പൊ ഇന്ന് ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ ഭയങ്കര ചർച്ച നടക്കുകയാണല്ലോ കേരളത്തിൽ പല കാര്യങ്ങളെ കുറിച്ചും രാഷ്ട്രീയപരമായിട്ട്. അപ്പൊ അവിടെ ഇത്തരം മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടത് എന്നതാണ്.
1: അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചത്. പഠിക്കാൻ എല്ലാവരും ഒന്ന് സന്നദ്ധരാവണം.
0: യെസ്, തീർച്ചയായിട്ടും.

0: തീർച്ചയായും നമ്മൾ ഫീഡ്ബാക്കിലേക്ക് വരേണ്ടതുണ്ട്. ഫീഡ്ബാക്കിൽ നാസർ പുക്കാട് കൽപ്പറ്റയിൽ നിന്നും, അസ്സലാമു അലൈക്കും, കുട്ടികൾ പള്ളിയിൽ വരുന്നത് വളരെ നല്ലതാണ്, ചെറുപ്പത്തിൽ തന്നെ ഇത് ശീലിപ്പിക്കണം. എന്നാൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ശ്രദ്ധയോടെ വേണം കൊണ്ടുവരേണ്ടത്. ഡയപ്പർ ഉപയോഗിക്കാത്തവർ മുദ്രമൊഴിപ്പിക്കാതെ കൊണ്ടുവന്നാൽ കാർപ്പറ്റിട്ട പള്ളികൾ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി അറിയുന്നു. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇത് ഓരോരുത്തരുടെയും ഒരു അനുഭവമായിരിക്കാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ കൊണ്ടുവരേണ്ടത് എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഉസൈൻ എൻ കെ വടക്കുംപാട് അദ്ദേഹം പറയുന്നത്, സി എച്ചിനെ അറിയുക, ഇന്നത്തെ രാഷ്ട്രീയക്കാരും മറ്റു പൊതുരംഗത്തുമുള്ളവരും മതപണ്ഡിതരും എന്ന് പ്രതികരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല ചർച്ച, സമൂഹം പഠിക്കേണ്ടതാണ് ഇതെല്ലാം, സി എച്ചിൻ്റെ മകൻ്റെ അനുഭവം ഇത് തന്നെയാണ് എന്ന് മൈമൂന ചിക്കിലോട് പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ സെറീന ചമൽ താമരശ്ശേരി, അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ഇന്ന് തെറ്റിപ്പോയി, ഇന്നലെ വിജയികളിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ എന്ന് സന്തോഷം അവർ അറിയിക്കുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എച്ചിനെ കുറിച്ചുള്ള ഈ വിവരം മുന്നേ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിമാരും എം എൽ എമാരും പഠിക്കേണ്ടതാണ് എന്നാണ് സഹീർ വാന്നേരി പ്രതികരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഉത്തരം ശരിയായി, ഉത്തരം തെറ്റിപ്പോയി എന്ന സങ്കടം പങ്കുവെക്കുന്നുണ്ട് ജാസ്മിനയ്ക്ക് പുള്ളിപ്പാടം. സഫിയ തിരൂരങ്ങാടി പറയുന്നു, അസ്സലാമു അലൈക്കും, ആ സഹോദരിയുടെ മെസ്സേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എവിടെ വെച്ചാണ് എല്ലാവരെയും ഒന്ന് കാണുക എന്ന്? അള്ളാഹു എല്ലാവർക്കും ഒന്നിച്ച് കാണുവാനുള്ള കഴിവ് തരട്ടെ. പീസ് റേഡിയോയോ പിന്നെ ശ്രോതാക്കളെ ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നേരത്തെ ഒരു ശ്രോതാവ് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സഫിയ കെ തിരൂരങ്ങാടി പ്രതികരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മുഹമ്മദ് റഫീഖ് ടൈലറും ബാംഗ്ലൂർ, അദ്ദേഹം രോഗം കാരണം പ്രയാസത്തിലാണ്, അൽഹംദുലില്ലാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുഹമ്മദ് റഫീഖ് ബാംഗ്ലൂർ.
1: അദ്ദേഹം എന്നും ഇതുപോലെ പിന്നെ കമന്റുകൾ അയക്കുന്ന ഒരു ബഹുമാനേന സഹോദരനാണ്. അദ്ദേഹത്തിന് അസുഖം എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. മാത്രല്ലേ, പിന്നെ അദ്ദേഹത്തിന് ഈ ടൈലർ മാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്തോ സ്ഥലത്തിന്റെ പേരാണെന്ന് ഒരു പ്രാവശ്യം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ മാംഗ്ലൂർ സ്ഥലമാണ്, ടൈലർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്, തിരുത്തിണ്ടായിരുന്നു.
0: അഷറഫ് ബേപ്പൂർ, ഫീസ് റേഡിയോയുടെ തുടക്കം മുതലുള്ള നമ്പറാണ് 840, അത് മനസ്സിൽ പതിഞ്ഞതാണ്.
1: അതെ അതെ, നമുക്കാണ് പ്രശ്നം, ടൈപ്പ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങനെ നമ്പർ ഉണ്ടോന്ന് വിചാരിച്ചു.
0: അതെ അതെ, അതാണ് എന്റെ ഉത്തരം ശരിയാണ്. സ്വഹാബി വനിതമാരുടെ ജീവിത ചരിത്രം വായിച്ചു അറിഞ്ഞു. അപ്പോൾ നമ്മൾ നഫീസ പി എ താമരശ്ശേരി പറയാം, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്.
1: അതെ അതെ അതെ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ആ മെസ്സേജ് നിങ്ങൾ കണ്ടോ?
0: ഇല്ല, വായിച്ചു.
1: അത് മാഷാല്ലാ, സി എച്ചിൻ്റെ അനുഭവം വിവരിച്ചത് കേട്ട് വളരെ സന്തോഷം. ഇന്നത്തെ തലമുറക്ക് തീരെ അറിയാത്ത സംഗതിയാണ്, നല്ല അനുഭവം പങ്കുവെച്ചത് താങ്കൾക്ക് ഒരു ബിഗ് സെലിബ്രിറ്റി എന്ന് അതിനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് നമ്മൾ പറഞ്ഞത്.
0: 1959 ഇരിക്കൂർ ഓർഫനേജിൽ പഠിക്കുമ്പോൾ സി എച്ചിൻ്റെ പ്രസംഗം കേട്ടത് ഓർക്കുന്നു എന്ന് മുഹമ്മദ് റഫീഖ്.
1: ടൈലർ മാംഗ്ലൂർ, അദ്ദേഹം തന്നെയല്ലേ ആവും. ആ വർഷമൊക്കെ നോക്കൂ, 1979 1979 ഇരിക്കൂർ ഓർഫനേജിൽ വെച്ച്. അന്നത്തെ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സി എച്ചിൻ്റെ ഒന്നുകൂടെ ലൈവായി

0: ഒരുപാട് കാര്യങ്ങൾ. സിയച്ചിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹം സ്വഹാബികളെ കുറിച്ചുള്ളതുണ്ട്, അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയെ കുറിച്ച്. അദ്ദേഹം ഇന്നിപ്പോ ഹജ്ജ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷെ അദ്ദേഹം നടത്തിയ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യാത്രയും കാര്യങ്ങളും, അതുപോലെ എന്റെ ലണ്ടൻ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നെ അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങൾ, അതൊരു ആ പ്രസംഗങ്ങൾ എന്ന പേരിലുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയത് പുസ്തകമായിട്ട് ഒക്കെ
1: പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
0: വായിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ, അന്നത്തെ ഒരു കാലം അന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹമാണ് തുടങ്ങുന്നത്. അത് മുസ്ലിം ഗേൾസിന് മാത്രമല്ല, അന്നത്തെ നാടാർ വിഭാഗം പിന്നെ പെൺകുട്ടികൾക്കും നൽകിയിരുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു ദീർഘവീക്ഷണമുണ്ട്, അഥവാ മുസ്ലിം സമൂഹത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം നൽകണം. പക്ഷെ വിദ്യാഭ്യാസം നൽകാൻ അന്നത്തെ സംവിധാനം ഒരുക്കിയപ്പോൾ പെൺകുട്ടികളൊക്കെ വീട്ടിലിരുന്നു, ആൺകുട്ടികൾ മാത്രമാണ് വന്നത്. അപ്പം അദ്ദേഹം അതിനുള്ളൊരു പരിഹാരമാണ്, അന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണല്ലോ, പട്ടിണിയാണല്ലോ. അപ്പോൾ വരുന്ന പെൺകുട്ടികൾക്കൊരു പ്രോത്സാഹനമായിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫസ്റ്റ് പറഞ്ഞ 15 രൂപയൊക്കെയാണ് തോന്നുന്നുണ്ട്. പക്ഷെ അന്നത്തെ 15 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഏതൊരു അടിപൊളി ലൈഫ് ജീവിക്കുകയാണെങ്കിലും ഒരു 10-15 ദിവസത്തിന് അത് മതിയായിരുന്നു എന്നാണ് എൻ്റെ ഉപ്പയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. 10-15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നാണ് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരാൻ അതൊരു വലിയ നിമിത്തമായി. ഇപ്പം വിപ്ലവമാണ്, ഇപ്പം പെൺകുട്ടികൾ വരണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോയ്സിനൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ പെൺകുട്ടികൾ അധികരിച്ച് വരുന്ന പഠന എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനെ പോകുമ്പോൾ വെറും പെൺകുട്ടികൾ മാത്രമാണ്. കോളേജിലൊക്കെ പോകുമ്പോൾ ശരിക്ക് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന കുട്ടികളാണ്, പെൺകുട്ടികളാണ് പലപ്പോഴും കൂടുതലുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നിമിത്തം കാരണമായത്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇന്ന് നേടിയ പല നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ, ത്യാഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്.
1: തീർച്ചയായിട്ടും. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, ഒരു മിനിറ്റ് കൊണ്ടൊരു വലിയ അറിവ് കിട്ടി, പ്രമേഹ രോഗികൾക്ക് നല്ലൊരു സന്ദേശമാണ്, സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് സഫിയ തിരുവങ്ങാടി.
0: ഓക്കെ, പ്രമേഹത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഇത് വന്നതല്ലോ.
1: 1 മിനിറ്റ്. അപ്പോൾ

0: ومثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا.
1: ما شاء الله. ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേട്ടത് രണ്ടായത്തുകളുണ്ട് അല്ലേ? സൂറത്തുൽ ഇസ്രായിലെ 98-99 ആയത്തുകളാണ് അല്ലേ, 98 and 99 വേഴ്സസ്, ആ ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2377 ദിവസമായിട്ടത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ. അപ്പോൾ വർഷങ്ങളായിട്ട് വരുന്നുണ്ട് സംഭവങ്ങൾ. ഇന്ന് 2350 എപ്പിസോഡാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ കേൾക്കുക, സ്റ്റാറ്റസ് ആയി വെക്കുക, മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുക.
2: ഇൻഷാല്ലാ ഒന്ന് രണ്ട് ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിലേക്ക് പോകാനുണ്ട്. യാത്രയിലാണ് എന്നാലും നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇംതിയാസ് തിരുവമ്പാടി.
1: ഓക്കെ, യാത്രയൊക്കെ ഹൈറം വർഗത്തുള്ളതാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സെഫിയക്കെതിരെ കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം സ്കോളർഷിപ്പ് കിട്ടിയത് 20 രൂപയായിരുന്നു. ബസ്സിലായാലും ഒരു ഇനീഷ്യൽ സ്റ്റേജ് പറഞ്ഞാൽ 15 രൂപയായിരുന്നു, പിന്നെ 20 രൂപയാക്കി. 5 രൂപ വർധനവ് എന്ന് പറഞ്ഞാൽ അത്രയും അന്ന് ഉണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ അന്നത്തെ ഒരു പിന്നെ ആ 20 രൂപയുടെ ഒരു വാല്യൂ ഇപ്പോഴത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ ഉപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ആദ്യമായിട്ട് ജോലി കയറിയിട്ട്, അധ്യാപകനായിട്ടാണ് ജോലി, ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് കയറുന്നത്, അന്ന് ഫസ്റ്റ് അദ്ദേഹം സാലറി ആയിട്ട് വാങ്ങിയത് 63 രൂപയാണെന്നാണ് ഒരു മാസത്തെ സാലറിയാണ്.
2: അതാലും
1: അത്രയും ആ ഒരു രൂപത്തിനാണ്. പിന്നെ റിട്ടയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഏകദേശം അത് 10,000 something ആണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് വാങ്ങുന്ന ഒരു സാലറി സ്റ്റാർട്ടിങ്ങിൽ
2: എല്ലാ മേഖലയിലും
1: ഇപ്പോൾ ഈ മറ്റേ സെഫിയക്കെ തിരങ്ങാടി ഇറങ്ങി അവർ വാങ്ങിയിട്ടുള്ളത് 20 rupees 20 രൂപ. പക്ഷേ ആ 20 രൂപ എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു വർഷത്തിനാണ് 20 രൂപ കിട്ടുന്നത്. അപ്പം അന്ന് ആ 20 രൂപക്ക് അത്രയും മൂല്യമുണ്ടായിരുന്നു, വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ ഒരു സ്കോളർഷിപ്പ് ഈ വാങ്ങിയ 20 രൂപേൻ്റെ ഒരു വാല്യൂ, അതുകൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ അത് ഉപയോഗിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് പങ്കുവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്.
2: എന്തിനു പറയണത്, നമ്മളെ ഇപ്പോൾ അങ്ങോട്ട് ഈ പൈസൻ്റെ ഒരു ഇത് പറയുമ്പോഴേ, നമ്മൾ ഏകദേശം മദർസിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 10 രൂപ കിട്ടിയിട്ട് 2 പൊറോട്ടയും മീൻകറിയും ചായയും കുടിച്ചിട്ട് 2 രൂപ ബാക്കിയായിരുന്നു നമ്മളെ ഒരു സമയത്ത്
1: സ്കൂൾ ടൈം അല്ലേ.
2: അതെ അതെ,
1: നിങ്ങൾ 10 രൂപ, എനിക്ക് തോന്നുന്നത് 2 രൂപക്കൊക്കെ തിന്നുന്ന അനുഭവം എനിക്കുണ്ട്. 2 രൂപക്ക് പൊറോട്ടയും പിന്നെ കറിയൊക്കെ കിട്ടിയത്
2: അതുപോലും അത്ഭുതമാണല്ലോ. ഞാനിങ്ങനെ അറിയിച്ചു.
1: പിന്നെ ശുഹൈബ എം വളപട്ടണം എന്നും ഫീഡ്ബാക്ക് അയക്കുന്ന ആളാണ് ടൈലർ മാംഗ്ലൂർ. ഏറ്റവും എളുപ്പത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം.
2: തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇനി നമ്മൾ പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ പിശാജ് പ്രവേശിക്കാത്ത ഭവനം എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മളോട് പങ്കുചേരുന്നത്. പിശാജ് പ്രവേശിക്കാത്ത ഭവനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാത്തി വൽ അർദ് ബിഅൽഫി ആമിൻ അൻസല മിൻഹു ആയതൈൻ ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറത്തി ولا يقرآن في دار 3 ليال فيقربها شيطان. പ്രശോധാക്കളെ ഇമാം തുർമുദി തന്റെ സഹീഹ് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നുഅ്മാൻ ഇബ്നു ബശീർ ഇബ്നു സഅദ് ഇബ്നു സഅലബത്തുൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഖസ്റജ് ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത്, അൻസാരികളിൽ വെച്ച് ഇസ്ലാം മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായി ജനിക്കുന്ന കുഞ്ഞാണ് നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിച്ചപ്പോൾ ഉമ്മ അമ്ര അല്ലെങ്കിൽ ഉമ്ര അമ്രത് ബിന്ത് റവാഹ റളിയല്ലാഹു അൻഹ അച്ചോര പൈതലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ മാതാവ് അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന പ്രസിദ്ധനായ സഹാബിയുടെ സഹോദരിയാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി കൂടിയാണ് അംറ ബിൻത് റവാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നഹു സയഈശു ഹമീദൻ വയുഖ്തലു ഷഹീദൻ വയദ്ഖുലുൽ ജന്ന. സ്തുത്യർഹനായി അവൻ ജീവിക്കും, ഷഹീദായി മരണപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് ഉമ്മയുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഹിജ്റ 65 അദ്ദേഹം വധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. ഇവിടെ നുഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ഇന്നല്ലാഹ കതബ കിതാബൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖ എഴുതി വെച്ചിട്ടുണ്ട്. കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്, ഒരു രേഖയിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുണ്ട് എന്നതാണ് സൂചന. ഐ ഖദ്ദറ വഅസ്ബത ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തി കണക്കാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബി അൽഫൈ ആമിൻ, അതായത് ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർള ബി അൽഫൈ ആമിൻ, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 2000 മുമ്പ്. ബി അൽഫൈ ആം, അൽഫ് എന്ന് പറഞ്ഞാൽ 1000, 2000 മുമ്പ് തന്നെ അള്ളാഹു രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അൽഫൈ ആം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2000 എന്നുള്ള വ്യക്തമായ ആ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം തന്നെ, അതല്ലെങ്കിൽ മുദ്ദ തവീല, ധാരാളം കാലങ്ങൾക്ക് മുമ്പ് എന്ന അർത്ഥത്തിനുമാകാം എന്നാണ് വിശദീകരണം. അള്ളാഹുവിന്റെ റസൂൽ തുടരുന്നു: അൻസല മിൻഹു ആയത്തൈൻ, എന്നിട്ട് ആ രേഖയിൽ നിന്ന് അള്ളാഹു 2 ഇറക്കി അവതരിപ്പിച്ചു. ഖത്തമ ബിഹിമ സൂറത്ത് അൽ ബഖറ, അൽ ബഖറ സൂറത്തിന്റെ അവസാനമായി അത് ചേർത്തുവെച്ചു, അവസാനത്തിലാക്കി. അൽ ബഖറ സൂറത്തിന്റെ അവസാനമുള്ള 2 കുറിച്ചാണ് ആ പറഞ്ഞത്. ആ 2 പ്രത്യേകമായി ഇറക്കി സൂറത്ത് അൽ ബഖറയുടെ അവസാനത്തിൽ അത് രേഖപ്പെടുത്തി, അവസാനത്തിലാക്കി വെച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു സന്തോഷ വാർത്ത ഇങ്ങനെയാണ്: വല യുഖ്റാനി ഫി ദാരിൻ സലാസലയാലിൻ, ഒരു വീട്ടിൽ 3 പാരായണം ചെയ്യാൽ, ഫയഖ്റബുഹ ഷൈത്താൻ, പിന്നെ പിശാജ് ആ വീട്ടിൽ അടുക്കുകയില്ല. വല യുഖ്റാനി ഫി ദാരിൻ സലാസലയാലിൻ ഫയഖ്റബുഹ ഷൈത്താൻ, തുടർച്ചയായ 3 അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കുകയില്ല. അപ്പോൾ പിശാജ് പ്രവേശിക്കാത്ത ഭവനമാണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ 2 പതിവാക്കുന്ന വീട് എന്ന് സൂചന. സൂറത്തുൽ ബക്രക്ക് തന്നെ വലിയ സ്ഥാനമുണ്ടല്ലോ, പിശാജ് ഓടിപ്പോകുമെന്നാണ് അൽ ബക്ര സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന്. സൂറത്തുൽ ബക്ര എന്ന വലിയ ദൈർഘ്യമേറിയ സൂറത്തിന് മാത്രമല്ല അതിലെ ഈ 2 വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അർത്ഥമറിഞ്ഞും ആശയമറിഞ്ഞും വലിയ പ്രതിഫലമുള്ള 2 നിത്യജീവിതത്തിൽ പതിവാക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും. വീടുകളിൽ വെച്ചത് പാരായണം ചെയ്യപ്പെടേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ സൂറത്തുൽ ബക്ര മുഴുവനായി പാരായണം ചെയ്യണം. അതിൽ വരുന്നതാണ് ആയത്തുൽ കുർസി, അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ 2 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും വേറെയും ചില സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആമന റസൂൽ എന്ന പേരിൽ പ്രസിദ്ധമായ സൂറത്തുൽ ബക്രയിലെ 285-286 എന്നീ അവസാനത്തെ 2 അത് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്: ആരെങ്കിലും അതൊരു രാത്രിയിൽ പാരായണം ചെയ്താൽ കഫത്താഹു, അവനത് മതിയാകും, വമ്പിച്ച പ്രതിഫലമായി, വലിയ നേട്ടമായി, പിശാചിൽ നിന്ന് സുരക്ഷയായി, രാത്രി നമസ്കരിച്ചതിന് തുല്യമായി എന്നൊക്കെയാണ് എൻ്റെ വിശദീകരണങ്ങൾ. എനിക്ക് ആർശിൻ്റെ താഴെ നിന്നാണ് അത് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ പറഞ്ഞത്: മറ്റൊരു നബിക്കും മുമ്പുള്ള ഒരു നബിക്കും നൽകാത്ത 2 എനിക്ക് നൽകി, അതിലൊന്ന് ഫാത്തിഹയും മറ്റൊന്ന് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ ഈ 2 എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അതിൽ നിന്ന് ഒരു ഹർഫ് പോലും ചോദിച്ചാൽ, പാരായണം ചെയ്താൽ അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല എന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 2 അൽ ബക്ര സൂറത്തിൻ്റെ അവസാനത്തെ ആമന റസൂൽ മൗൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന 2 അത് പാരായണം ചെയ്യുന്നവന് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്. അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കയില്ല, അത് ആവർത്തിക്കുന്ന പതിവാക്കുന്ന വീട്ടിൽ എന്ന സന്തോഷ വാർത്ത കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോൾ വലിയ പ്രാർത്ഥനയായ, വലിയ സുരക്ഷ നൽകുന്ന സുന്ദരമായ ആശയമുള്ള ഈ വചനങ്ങളെ ആത്മാർത്ഥമായി ഓരോ ദിവസവും പാരായണം ചെയ്യാൻ, അങ്ങനെ വലിയ പ്രതിഫലം ആഗ്രഹിക്കാൻ ഓരോ വിശ്വാസികൾക്കുമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ ഹൃദ്യമായ രൂപത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചത്. പിശാച് പ്രവേശിക്കാത്ത ഭവനമായി തീരാൻ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുടുംബത്തിൽ പാരായണം ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാഹു ആ രൂപത്തിൽ തന്നെ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനന കേവിക്കും അള്ളാഹു ഇനിയും ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനും കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് പീസ് റേഡിയോയിലേക്ക് എത്തിക്കാൻ, ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു.

0: മാഷല്ല. പിന്നെ ഫീഡ്ബാക്കിൽ വരുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ആൾക്കാർ കൂടിയുണ്ട്
1: കേട്ടോ.
0: സലീമ ഒതുക്കുങ്ങൽ അയച്ചത് അസ്സലാമു അലൈക്കും. അന്ന് ഒരു കിലോ ഇറച്ചിക്ക് 25 പൈസക്ക് കിട്ടുമായിരുന്നു. 25 പൈസയാണ്, 25 രൂപയാണ്, 25 പൈസ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലായി. അതാ പറഞ്ഞത്, 15 രൂപ ഉണ്ടായാൽ ഒരു കുടുംബത്തിന് ഒരു മാസം കഴിയാൻ, അല്ലെങ്കിൽ ഇനി എത്ര ലാവശ്യമാക്കണേലും ഒരാഴ്ച രണ്ടാഴ്ച കഴിയാനുള്ളൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷെ അന്ന് 25 പൈസക്ക് കിട്ടുമായിരുന്നു. ഏതൊരു കാര്യവും ചില്ലറ കാശ് കൊണ്ട് തന്നെ നടക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ സി എച്ച് ചെയ്ത ആ ഒരു മഹാകർമ്മം അല്ലേ, സമുദായത്തിന്, സൊസൈറ്റിക്ക്, അതുപോലെ മറ്റു ഇപ്പൊ നടരൂപത്തിലൊക്കെ ആണെങ്കിലൊക്കെ ഏറെ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
1: അതെ, നമ്മളേ കുറച്ച് അപ്ഡേറ്റ്സുകൾ കൊടുക്കാനുണ്ട്, കുറച്ച് ഫീഡ്ബാക്ക് കഴിഞ്ഞ ശേഷം.
0: പി ആർ വർക്കിന് ഖജനാവിൽ നിന്നും കോടികൾ ദൂർത്തടിക്കുന്നത് എത്ര സങ്കടകരം എന്ന് ഹുസൈൻ എൻ കെ വടക്കുംപാട് എന്ന് പറയുന്ന സഹോദരൻ ഇത് ചെയ്യണം അല്ലേ. സത്യമായിട്ട് ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ക്യാഷ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുമുതലുകൾ അതല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മളെ എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്താൻ.
1: അതെ, വല്ലാതെ ചിന്തിപ്പിക്കുന്ന കമൻ്റുകളാണ് വരുന്നത്. കാരണം നമുക്കറിയാം, കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഒരുപാട് കടത്തിലാണ് സംസ്ഥാനം എന്നൊക്കെ കേൾക്കുമ്പോലെ.
0: അതെ അതെ. പിന്നെ നിങ്ങൾ എത്ര രൂപ പൊറാട്ട കിട്ടിയിരുന്നെങ്കിൽ? 5 രൂപ,
1: 4 രൂപ, 2 രൂപ,
0: 2 രൂപ. ഇവിടെ 1980 കാലഘട്ടത്തിൽ 40 പൈസക്ക് പൊറോട്ടയും കറിയും കിട്ടി എന്നുള്ളതാണ് സഹീർ വാനേരിയത്.
1: അല്ല, നമ്മളെ ജനറേഷൻ മാറ്റണ്ടല്ലോ. നമ്മൾ 5 പൈസന്റെ മുട്ടായി വാങ്ങി നിന്ന് കിട്ടുന്നില്ലല്ലോ.
0: മെസ്സേജ് ഇങ്ങനെ കാണുമ്പോഴേ അല്ലേ, ഇപ്പോ ആ ഒരു കാലം, അന്നത്തെ ഒരു പൈസന്റെ ഒരു വാല്യൂ ഇപ്പൊ ഉള്ളൊരു ഇത്. ഇപ്പൊ നമ്മളെ കുട്ടികളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് തുടങ്ങി പഴംപുരാണം, അല്ലെങ്കിൽ വൈബൊക്കെ പറയും അല്ലേ, ഇന്ന വൈബ് ഇന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെ പോരും.
1: പക്ഷെ
0: ദീസ് ഓൾ ദ റിയാലിറ്റീസ്, ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിക്കുക, അല്ലെങ്കിൽ അതിനോടൊരു പുറം ഇത് കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്ന്. അപ്പൊ കുട്ടികളെ ശരിക്കും ഇരുത്തി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. ആദ്യത്തിലൊക്കെ ഒരുക്കും മടുപ്പുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ അന്നത്തെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു കഥാരൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, അത് കേട്ടിരിക്കും എന്നുള്ളതാണ്.
1: ഇത് കേൾക്കാതിരിക്കാനും കുറച്ച് കാരണങ്ങൾ രക്ഷിതാക്കളാണ്. കാരണം പ്രയാസങ്ങൾ തീരെ അറിയിക്കാതെ കൊണ്ടുപോവാണ്, എന്ത് വാങ്ങിച്ചു കൊടുക്കലും അല്ലേ. ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ അന്ന് തന്നെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അപ്പത്തന്നെ പോയി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാലമായിട്ട് മാറിയിട്ടുണ്ട്.
0: പിന്നെ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന സഹോദരനെ, ആരോഗ്യ ചിന്തകൾ ചൂട് കൂടുമ്പോൾ എന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ പുറത്ത് ജോലി ചെയ്യുന്നത് അന്യ സംസ്ഥാനക്കാരാണ്, പിന്നെ മറ്റുള്ള പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടെന്നാണ് ലൈവ് ക്യൂസ് ഇപ്പോഴും എന്നാണ് ചോദിച്ച ചോദ്യം. ഉത്തരം ആദ്യം കേൾക്കുന്നവർക്കും വേറെന്തോ തരം മനസ്സിലാവുന്നില്ല എഴുതിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പല്ലേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ജോലികൾ ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാരുടെ എമ്പാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുറത്തൊക്കെ ജോലി ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നത് എന്നാണ്. നമ്മൾ അത്രയും സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടുണ്ടെന്നുള്ളതും കൂടെ നമ്മളിന്ന് മനസ്സിലാക്കണം. പക്ഷെ ചിലതൊക്കെ നമ്മൾ അതിൻ്റെ പേരിൽ മറക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ.
1: അതെ, തീർച്ചയായിട്ടും ചെറിയൊരു ക്ലാരിറ്റി വരാണ്ടല്ലേ.
0: അതെ അതെ അതെ, അതില് ലാസ്റ്റ് ചെയ്തോ ടൈപ്പ് ചെയ്തപ്പോഴോ വന്ന പ്രശ്നങ്ങളാണ്.
1: ഇപ്പൊ നമ്മളൊരു ചോദ്യം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോ ശരിക്ക് ഒരുപാട് ആൾക്കാർ പങ്കുവെക്കാൻ പറ്റിയൊരു ചോദ്യമായിരുന്നു അല്ലേ, നിങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, സി എച്ച് അറിയപ്പെടാത്ത ഒരു മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും ഒരു മാതൃകയാണ്, ഇന്ത്യയിൽ കൂടുതൽ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് സി എച്ച്, ഇന്ത്യയുടെ റിക്കാർഡാണ്, എല്ലാ വകുപ്പും കൈകാര്യം ചെയ്ത ഏക വ്യക്തിയാണ് സി എച്ച്.
0: അതെ, ഞാനതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് മുനീർ ചമ്മനാടാണ് മെസ്സേജ് അയച്ചല്ലേ. അദ്ദേഹത്തിനെ കുറിച്ച് പുതുതലമുറയും പഴയ തലമുറയും ഒക്കെ എന്ത് ചെയ്യണം, വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് നമുക്കൊരുപാട് നമ്മളെ ലൈഫിൽ ഒരുപാട്. ഇപ്പോൾ ഞാൻ ഈ സി എച്ചിനെ കുറിച്ച് ഫസ്റ്റ് മനസ്സിലാക്കണത്, എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ഒരിക്കൽ ഒരു പിന്നെ ഒരു യാത്രയപ്പ് സംഗമത്തിൽ ഒരു അധ്യാപകൻ, നമ്മളൊക്കെ സർവീസ് കയറിയ ഒരു വർഷമാണ്, 2009 സർവീസിൽ കയറിയ ആ ഒരു സമയത്ത് അന്ന് റിട്ടയർ ചെയ്തു പോകുന്ന ലാസ്റ്റിൽ മെയ് മാസത്തിൽ 2010 മെയ് മാസത്തിൽ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പാർട്ടി നടത്തുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞതാണ് സി എച്ചിനെ കുറിച്ച്. അപ്പോൾ അതിനു മുമ്പ് സി എച്ച് ഒരു മന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇത്ര വൈകാരികമായിട്ട് ഇത് പറയുന്നത് എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഓരോ മാസവും സാലറി വാങ്ങുന്നത് അന്ന് സി എച്ച് എടുത്തൊരു കടുത്ത തീരുമാനം കൊണ്ടാണ്. അന്ന് ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല പ്രതിസന്ധികളായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ, നിങ്ങൾ സ്കൂളിലേക്ക് പോകും, അവിടെ പഠിപ്പിക്കൂ, ഇവിടെയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഉള്ള ഒരു മഹാവ്യക്തി, അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നത്തെ ആളുകൾക്കൊന്നും അറിയില്ല എന്നാണ്. അപ്പം ഞാൻ അദ്ദേഹം എന്നാ പറഞ്ഞത്, അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള അധ്യാപകൻ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിലതിറങ്ങണം. ശരിയല്ലേ, നമ്മളൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു നേതാവിനെ കുറിച്ച് ഒരു ചുക്കും നമുക്കറിയില്ലല്ലേ എന്നുള്ള ഒരു ചോദ്യം തന്നെ എടുക്കുക. അന്ന് തന്നെ എന്ത് ചെയ്തെന്ന് അറിയോ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ തൊട്ടടുത്ത ആഴ്ച കാലിക്കറ്റ് പോണ സമയത്ത് പിന്നെ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി സി എച്ചിൻ്റെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ വാങ്ങി അതൊക്കെ വായിച്ച് അല്ലേ ഒന്നും കൂടെ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞപ്പോൾ 2009-10 എന്ന് പറയുമ്പോൾ അന്ന് ഗൂഗിളൊന്നും ഇത്ര ഫെമിലിയർ അല്ല, ഇല്ല സാധനമില്ല, നെറ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങേണ്ട ഒരു സമയമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനത്തെ സോഴ്സൊന്നുമില്ല. ഇന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം സി എച്ചിനെ കുറിച്ച്, അദ്ദേഹം നടത്തിയ പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഗൂഗിളിൽ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഷോർട്ട് സമ്മറിയൊക്കെ ഒന്ന് ഗൂഗിളിൽ ലഭ്യമാണ്, ജെമിനിയിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതൊരു പുസ്തകത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ, പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു പല ആളുകൾ എഴുതിയതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും വലിയൊരു വായനക്കും ചിന്തക്കും പഠനത്തിനും ചരിത്രങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്കുമൊക്കെ നമുക്ക് അനിവാര്യമാണ് എന്നതാണ് സി എച്ചിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത്. ഇവിടെ വീണ്ടും ഒരുപാട് പേര് നമുക്കിവിടെ കൂടെ ഉണ്ട്. ഷോയിബ് കാരാടം പറയുന്ന, ഒരു ദിവസം ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാവരും ഒരു കുടിയൻ എന്ന് വിളിക്കുന്ന ഒരാൾ ജീവിച്ചിരുന്നു. ഒരു കഥയാണ് ഈ കഥ. ഇന്ന് വായിച്ചാൽ ചിലപ്പോൾ അത്യാവശ്യം നേടത്ത് പോകണ്ട, നമുക്ക് ഇൻഷാല്ലാ സമയം
0: കിട്ടുകയാണെങ്കിൽ അല്ലേ. പിന്നെ നഫീസ പി എ താമരശ്ശേരി, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പണിക്കാർക്ക് 50 പൈസയാണ് നിത്യക്കൂലി എന്ന് പറയേണ്ടത്. എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ, 50 പൈസ, 50 രൂപ അല്ല, 50 പൈസ നിത്യക്കൂലി ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു 15 രൂപ അല്ലെങ്കിൽ 20 രൂപ കിട്ടാൻ തുടങ്ങണം എന്ന് ആലോചിച്ച് എത്ര ദിവസത്തെ കൂലിയാണ്.
1: തീർച്ചയായിട്ടും
0: അപ്പോൾ ഒരു നല്ല കാര്യങ്ങളാണ് ഇത്. നമ്മളിപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിലേ അക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും സാധിച്ചു. ഇപ്പം ഫീഡ്ബാക്കിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഒന്ന് ഷെഡ്യൂളിലേക്ക് വന്നാലോ.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും
1: നമുക്ക് അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഫാമിലി ലൈവ് ടെലീക്കിസിൻ്റെ പുതിയൊരു രൂപം നമ്മൾ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. ഇനി ആർക്കും നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, എടുക്കുന്നില്ല, ഞാൻ 70 തവണ വിളിച്ചു, 60 തവണ വിളിച്ചു എന്ന് പരാതിപ്പെടേണ്ടതില്ല.
0: പീസ് റേഡിയോ അങ്ങോട്ട് വിളിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും
0: പീസ് റേഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. ഫാമിലി ലൈവ് ക്യൂസിൽ ടെലിക്യൂസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം നമ്പറിൽ 9020-8408-40 90-20-840-840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ആ സമയത്ത് കിട്ടും. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പീസ് റേഡിയോ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വിളിക്കും.
1: അവസരം നഷ്ടപ്പെടില്ല.
0: അതെ, അവസരം നഷ്ടപ്പെടില്ല, കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വിളിക്കും എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു അപ്ഡേറ്റ്സ് നമ്മുടെ 500-നെ കുറിച്ചാണ്. അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മൊഡ്യൂൾ 16. അതിൽ സൂറത്തുൽ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ, 16-ാമത്തെ മൊഡ്യൂള് April 13 ആരംഭിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഖുർആൻ പഠിക്കാനുള്ള വലിയ അവസരമാണ് 500. നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
1: ഓക്കെ, ഇപ്പോഴും എൻറോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ നമ്മളിൽ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം.
0: മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് അറബി ഭാഷാ പഠന കോഴ്സ് എന്നാണ്. അറബി ഭാഷ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ല എന്ന് ആരെങ്കിലും പരിതപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണത് അറബി ഭാഷാ പഠന കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ടോട്ടൽ 42 ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായി ക്ലാസ് കേൾക്കാൻ കഴിയാത്ത ആൾക്കാർക്കും അതുപോലെ പകുതിയിലൊക്കെ വെച്ച് നിർത്തിയ ആളുകൾക്കും എല്ലാ ക്ലാസ്സുകളും തുടർന്ന് കേൾക്കാനും പരീക്ഷകൾ എഴുതാനൊക്കെ ഉള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അറബി പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്തണം. അറബി പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ നല്ല അറബി പഠിക്കേണ്ട നമ്മൾ, കാരണം വിശുദ്ധ ഖുർആനിലേ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറബി ഭാഷ തന്നെ വേണമല്ലോ, വേറെ ഭാഷയൊന്നും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് പിന്നെ സങ്കടം തോന്നാനുള്ള കാര്യം എന്താ അറിയോ, ഇത് പറയാൻ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ സൗദിയിലൊക്കെ പോണ സമയത്ത് പല രാജ്യക്കാരും അവിടെ വരും, ഖുർആൻ ഓതും. പക്ഷേ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഇരിക്കുക, അവിടെ പോകാൻ പറ്റിയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഓതുമ്പോൾ ഖുർആൻ്റെ അതേ രൂപത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഖുർആൻ്റെ വചനങ്ങളൊക്കെ മലയാളത്തിൽ എങ്ങനെ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മലയാളത്തിൽ എഴുതി. അപ്പോൾ അവരുടെ ഭാഷയിലാണ് അവരുടെ കയ്യിൽ ഖുർആൻ. അപ്പം നമ്മളിങ്ങനെ അറബിയിൽ ഖുർആൻ നോക്കിയിട്ട് ഓതാൻ നമുക്ക് കഴിയണ്ട, അൽഹംദുലില്ലാഹ് നമ്മളിവിടെ പഠിപ്പിക്കണ്ടല്ലോ, എല്ലാവർക്കും അത് കഴിയും, ഓതാൻ പാരായണം ചെയ്യാൻ കഴിയും. അപ്പോൾ അയാളിങ്ങനെ ഞാൻ ഓതുന്ന നമ്മളെ ഖുർആനിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച്, അപ്പോൾ അയാൾക്ക് നമ്മളെ ലാംഗ്വേജ് അയാൾക്ക് മനസ്സിലാവണില്ല, അറബിയിൽ മനസ്സിലാവണില്ല, ഇംഗ്ലീഷ് ചോദിച്ചിട്ട് മനസ്സിലാവണില്ല, പിന്നെ അങ്ങനെ ഏകദേശം ഒരു ആംഗ്യം കാണിച്ചിട്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് നിങ്ങൾ അറബി രാജ്യത്തു നിന്നാണോ, അപ്പോൾ ഇന്ത്യ ഒരു അറേബ്യൻ കൺട്രി അല്ലാന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. സാധു പറഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറബി അറിയണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷനിലൂടെ. അപ്പോൾ ഞങ്ങൾ മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറബി പഠിക്കാൻ ചെറുപ്പം മുതലെയുള്ള അവസരമുണ്ട്, വിശുദ്ധ ഖുർആനൊക്കെ അറബിയിൽ തന്നെ ഓതാൻ നമുക്ക് കഴിയുന്നുണ്ട്, അതിന് കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ആ നിലയ്ക്ക് നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഒരു അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് അത് പഠിക്കാനുള്ള അവസരമാണ് നമ്മൾ പി സി റേഡിയോ അറബി ഭാഷ കോഴ്സ്.
1: അതെ, തീർച്ചയായിട്ടും അല്ലേ.
0: അപ്പോൾ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുന്നു. മറ്റേത് പാരായണം ചെയ്യുന്നതിന് കൂലി നിർബന്ധമായിട്ടും അള്ളാഹു നമുക്ക് തരും. പക്ഷെ അർത്ഥം അറിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. പക്ഷേ ഞാൻ അറബി അറിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എല്ലാ വാക്കുകളുടെ അർത്ഥം നമുക്ക് കിട്ടണമെന്നില്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിനുള്ള അവസരമാണ് അത് ഉപയോഗപ്പെടുത്തുക.
1: തീർച്ചയായും. നമ്മൾ പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങളൊരു അഭിപ്രായം എന്താണ്, നമ്മളിപ്പോൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സംഭവം പരിചയപ്പെടുത്തി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം?
0: തീർച്ചയായിട്ടും വളരെയധികം ഉപകാരമായിരിക്കും.
1: ഞാനത് അനുഭവിച്ച ഒരാളാണ്. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ 10ലേക്ക് ജയിച്ചൊരു കുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും മാർക്കുണ്ട്, അത്യാവശ്യം 40. അപ്പോൾ ഈ അറബിക്ക് മാത്രം എപ്പോഴും 4, 5, 6 ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പരീക്ഷൻ്റെ മുമ്പുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ അവനക്കിത് പറഞ്ഞു കൊടുത്തു. പേഴ്സണലായിട്ട് നമുക്ക് പറയാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ പറഞ്ഞെടുത്തപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ആ പേപ്പർ നോക്കി കൊടുത്തല്ലോ, അവന് 40 കൊടുത്തിട്ടില്ല, കൊടുക്കില്ലല്ലോ, നോക്കി കഴിഞ്ഞ് മാർക്ക് അയച്ചു കൊടുത്തല്ലോ, 31 മാർക്കുണ്ട്. അപ്പം പറഞ്ഞത് ഇത് കേട്ടിട്ടാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ രക്ഷിതാക്കൾ വിമർശിച്ചു, കാരണം ഫോണിൽ കളിക്കുക എന്നുള്ള. അപ്പോൾ രക്ഷിതാവ് ഇവൻ്റെ സാന്നിധ്യത്തിൽ എന്നെ വിളിച്ചു, അങ്ങോട്ട് പറഞ്ഞു എന്താണ് മാഷേത സംഭവം. അപ്പം പറഞ്ഞു അവൻ അറബിയിൽ മാത്രം കുറച്ച് പ്രയാസം പറഞ്ഞു, അപ്പോൾ അവനക്ക് മാത്രം നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്താണ്, ഒരു ദിവസം 20 മിനിറ്റ് ഒരു മൊഡ്യൂൾ ഏകദേശം എത്ര ഉള്ളു, 18-20 മിനിറ്റ്, അത് അത്ര മതി, പിന്നെ നിങ്ങൾ ഫോൺ വാങ്ങിക്കോളി, അത് അവനക്ക് ഉപകാരപ്പെടും, ഞാൻ അടുത്തോലം 10ാം ക്ലാസ് അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി.
0: ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു വലിയ മെസ്സേജ് നിങ്ങൾ നൽകി പറഞ്ഞ കാര്യത്തിലുണ്ട് കേട്ടോ. നമ്മളൊക്കെ നമ്മളെ കുട്ടികൾക്ക് അറബിയിൽ മാർക്ക് കുറവാണ് അല്ലെങ്കിൽ അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൂടി അവസരം എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും.
0: ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ അറബി പഠിക്കുക, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, മറ്റു ലാംഗ്വേജുകളൊക്കെ അറിയണമെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. ഭൗതികമായിട്ടും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ അറബി ഇംഗ്ലീഷ് ട്രാൻസ്, എത്ര സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു ഹ്യൂമാൻ, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യനാണ്, ആ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെഷീനുകൾക്കോ മറ്റുള്ളവരൊന്നും കഴിയില്ല. അപ്പോൾ പല മേഖലയിലും ജോലി സാധ്യതയും കൂടെ എന്തുണ്ട്, ഒരു ലാംഗ്വേജ് എന്നുള്ള നിലയിലും നമുക്കുണ്ട്. അപ്പോൾ രണ്ട് നിലക്ക് ഭൗതികമായിട്ടും ദീനീപരമായിട്ടും നമുക്ക് ഉപകരിക്കുന്ന കോഴ്സാണ് എന്ത്, അറബി ഭാഷ പഠനം. തീർച്ചയായിട്ടും.

0: മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നന്മ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്, വിസ്ഡം യൂത്ത് നടത്തുന്ന വിശുദ്ധ ഖുർആൻ വാർഷിക പൊതുപരീക്ഷ ഉണ്ട് അല്ലേ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ വാർഷിക പൊതുപരീക്ഷ ഈ മാസം 24-ാം തീയതിയാണ് അഥവാ ഞായറാഴ്ചയാണ് നടക്കുന്നത്. സിലബസ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഹജ്ജാണ്, സൂറത്തുൽ ഹജ്ജാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. വിസ്ഡം ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഗൈഡൊന്നും ഇല്ലാത്തൊരു ഫോണാണ് നമ്മളെ ഉള്ളത് എങ്കിൽ നമ്മുടെ നാട്ടിലെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണോ ഉള്ളത് അവരെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 24-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. വിജയികളെ കാത്തിരിക്കുന്ന ഒരു സമ്മാനം കൂടി പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഒന്നും കൂടെ വർദ്ധിപ്പിക്കും. ഫസ്റ്റ് സമ്മാനം 35,000 രൂപയാണ് അല്ലേ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അത്രയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പ്രൈസ് എത്ര മാസങ്ങൾ
1: പറയും,
0: 25,000 രൂപയുണ്ട്. ആൻഡ് ദ തേർഡ് പ്രൈസ്
1: 15,000.
0: അപ്പോൾ പഠിക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ നല്ല ഗ്രാൻഡ് ഒരു പൈസ നേടാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ആളുകൾക്ക് 35,000 രൂപ, രണ്ടാം സമ്മാനം 25,000 രൂപ, ആൻഡ് തേർഡ് പ്രൈസിന് 15,000 രൂപ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ശാഖ പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ശാഖയിലും സെൻറ്ററുകൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന

0: അവിടെ പരീക്ഷ എഴുതാൻ ഓൺലൈനാണ് പരീക്ഷ ഉള്ളതെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് പരീക്ഷ എഴുതുന്ന രൂപമാണ് നമ്മൾ ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത്. സെൻറ്റർ അതത് ശാഖയിൽ നിന്ന് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അതൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആരെങ്കിലും QHLS എക്സാമിന് വാർഷിക പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഗൈഡ് എടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ശാഖയിലേക്ക് സംഘടന യൂത്തിൻ്റെ വിസ്ഡം യൂത്തിൻ്റെ സംഘടന പിന്നെ ശാഖയിലേക്ക് ഭാരവാഹികളുണ്ട്, അവരാരെങ്കിലും കോൺടാക്ട് ചെയ്താൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിത്തരും. സ്വാഭാവികമായിട്ടും പരീക്ഷ എഴുതുക സൂറത്തുൽ ഹജ്ജാണ്. ഹജ്ജ് സൂറത്തൊന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടാനുള്ള,
1: തീർച്ചയായിട്ടും
0: സമ്മാനം കിട്ടാനുള്ള അവസരം
1: കൂടി. ഷെമി മാഷേ, നമ്മളിപ്പോ ഒരു സാധനം, ഇപ്പോൾ ഒരു ഓഫറിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ 28,000 രൂപയുടെ ഒരു സാധനം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 2,000 രൂപ ക്യാഷ് ബാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഓഫറുണ്ടാകും. അപ്പോൾ നമ്മൾ ആ 25,000 അവിടെ മുടക്കാൻ റെഡി ആവണ്ടേ? പക്ഷെ ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ബുദ്ധി മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. കുറച്ച് സമയവും നമ്മുടെ ബുദ്ധിയും നമ്മൾ മാറ്റിവെക്കുക. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പഠന സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു PDF ഹജ്ജിൻ്റെ
0: കിട്ടും. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ QHLS എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സൂറത്തുൽ ഹജ്ജിൻ്റെയാണ്. കുടുംബസമേതം നമ്മുടെ വീട്ടിലെ മുഴുവൻ ആളുകളെയും അതിൽ രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷ കൃത്യമായി എഴുതാനും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.
1: ആർക്കാ കിട്ടാന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 3 സമ്മാനം വീട്ടിൽ വന്നാലോ. ഓക്കെ, ഇൻഷാ നമുക്ക് ഫീഡ്ബാക്കിൽ ഇത് സ്വാഭാവികമായിട്ട് ഇന്ന് അമീറിട്ട് എടുത്താണ്ട് ഒരു മെസ്സേജ് കാണാം. എല്ലാ കോഴ്സുകളിലും ഇപ്പോൾ ലീഡർ ബോർഡ് എന്ന ഒരു അപ്ഡേറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ പോയിൻ്റ്, നമ്മുടെ ശാഖയിൽ നിന്ന് ആരൊക്കെ കോഴ്സിൽ പങ്കെടുക്കുന്നു, നമ്മുടെ നിലവിലെ റാങ്ക് എല്ലാം
0: ഓൺ ദ സ്പോട്ടിൽ നമുക്ക്
1: അറിയാൻ സാധിക്കും.
0: അതെ അതെ അതെ. പിന്നെ അസഫിയക്കെതിരങ്ങാട്, അസ്സലാം വലൈക്കും. ഞാൻ രജിസ്റ്റർ ചെയ്തു പരീക്ഷയ്ക്ക് എന്നുള്ളവർ പറയണ്ട കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ദുബായ് ജോലി ചെയ്യുമ്പോൾ കൂടെയുള്ളവർക്ക് അത്ഭുതമായിരുന്നു എങ്ങനെ ഖുർആൻ ഓതുന്നെന്ന്, സുമയ്യ അഷ്റഫ് തിരൂർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് അറബി അറിയില്ല എന്നുള്ളതാണ് കോമൺലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അറബിയിലാണ്, പക്ഷെ മറ്റു പല രാജ്യക്കാരും അങ്ങനെയൊന്നും അല്ല,
1: അവരുടെ
0: ഭാഷയിലാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം, അത് അറബി ഭാഷ പഠിക്കാനുള്ള അവസരം, അതൊക്കെ നമ്മൾ സംവിധാനങ്ങൾ നമുക്കുണ്ട്. പീസ് റേഡിയോ 2 പേർക്കുണ്ട്, 500 അറബി ഭാഷ പഠിക്കാനുണ്ട്. പ്ലസ് ഇതുപോലെയുള്ള പരീക്ഷകൾ, വ്യത്യസ്തമായ സൂറത്തുകൾ സിലബസുകളെ അടിസ്ഥാനമാക്കിയിട്ട്, ഇപ്പോൾ ഇപ്രാവശ്യം സൂറത്തുൽ ഹജ്ജ്, അടുത്ത പ്രാവശ്യം അടുത്ത വേറെ സൂറത്താണ്. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായ അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക.
1: നമ്മൾ ആളുകളുടെ നൊസ്റ്റാൾജി എപ്പോഴും തീർന്നിട്ടില്ല. ബീഫ് കിലോ 5 രൂപക്ക് വാങ്ങിയതായി എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്
0: മുനീർ ശംനാടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാലം അധികമൊന്നും വിദൂരല്ലത്, വളരെ തൊട്ട് മുമ്പുള്ള ഒരു കാലമാണ്.
1: അതെ അതെ അതെ. ഇപ്പൊ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുമ്പോ തന്നെ ആലോചിച്ച് നോക്കണേ മാഷേ, 2007 കളർ ഫോണിന്റെ ഒരു സമയമാണ്, 2005-2006 ലെവലൊക്കെ. പിന്നെ ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ,
0: 2000 സ്മാർട്ട് ഫോണുകൾ വന്നത് വളരെ കുറഞ്ഞ ഒരു. അതിനെക്കുറിച്ച് മറ്റേ വിദഗ്ധന്മാരായ ആൾക്കാർ പറയണത് ഒരു പല വിപ്ലവങ്ങളും സമയമെടുത്തുണ്ടാണ്. ഇപ്പോൾ വൈദ്യുതി കൊണ്ടുവരും ആദ്യം, പിന്നെ എന്താ പറയുക, ഇലക്ട്രിസിറ്റി കൊണ്ടുവരിക എന്നുള്ളതേ, അത് സാർവത്രികമാക്കാൻ എല്ലാ വീടുകളിലേക്ക് എത്താൻ ഏകദേശം വർഷങ്ങളെടുത്തിട്ടുണ്ടെന്ന്, ഒരുപാട് വർഷങ്ങളെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കൽക്കരിയിൽ ഓടിയിരുന്ന ഒരു കാലമുണ്ടല്ലോ
1: അല്ലേ,
0: ആ കൽക്കരിക്ക് എത്തിയപ്പോൾ അതിൽ വലിയൊരു നേട്ടമായിട്ട് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഡീസൽ പെട്രോളിലേക്ക് മാറാൻ വർഷങ്ങളെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു പിന്നെ വ്യാവസായിക ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഒരുപാട് കാലങ്ങളെടുത്തിട്ടാണ് ഓരോന്നും എന്ത് ചെയ്തത് വന്നത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടിയിട്ടൊരു സ്ഫോടനാത്മകമായ പിന്നെ കുതിച്ച് ആട്ടമാണ് എന്ത് ഇതിൽ ചാടിയിട്ടുള്ളതെന്നുള്ളതാണ്. അത് എല്ലാ മേഖലയിലും, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇത് കൈവക്കാത്ത ഒരു മേഖലയില്ല എന്നുള്ളതാണ്. ഈവൺ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ കാലം കൊണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് വാട്സപ്പ് വന്ന വർഷം എന്ന് ആലോചിക്കുന്നത് ഒരു വളരെ കുറഞ്ഞ 2009-10 ആ ഒരു കാലഘട്ടമൊക്കെയാണ്. പക്ഷെ അത് വന്ന് എത്ര പെട്ടെന്ന് അത് സാർവത്രികമായി അല്ലേ. സോഷ്യൽ മീഡിയകൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് എന്ത് ചെയ്ത് പ്രചാരം നേടുകയും ആളുകൾ അത് ഉപയോഗിക്കുകയും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അതിൽ ഒരുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അതുകൊണ്ട് എനിക്കെന്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ബിസിനസ്സൊക്കെ ആ ഒരു ഓൺലൈൻ മോഡലിലേക്ക് പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറി. അല്ലെ, ഇപ്പം ഇന്ന് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഒരുപാട് വണ്ടികൾ വരാത്ത ചെറിയ എന്താ പറയുക വീടുകളോ വഴികളോ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ ചെറിയൊരു കാലം കൊണ്ടാണ്
1: സംഭവിച്ചത്. ഇപ്പം നമ്മൾ ഐഫോൺ മാത്രം എടുത്ത് നോക്കിയാൽ മതി, ഐഫോൺ ഇങ്ങനെ ഓരോ എഡിഷനും സീരീസുകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ആ സ്പീഡാണ്, ജനറേഷൻ്റെ മാറ്റങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഒരു സ്വരം കിട്ടാലോ.
0: തീർച്ചയായിട്ടും
1: ഇൻഷാല്ലാ സ്വരത്തിലേക്ക്.

0: മാഷല്ല, നല്ലൊരു സ്വരമാണ് നമ്മൾ കേട്ടത്. സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടുകൾ കേൾക്കാനുള്ള അവസരമാണ് നമുക്കുള്ളത്. ഇസ്ലാമികമായ കാര്യങ്ങൾ, അതുപോലെ നല്ല സ്വഭാവ പെരുമാറ്റ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ല നല്ല പാട്ടുകളാണ് നമ്മൾ സ്വരത്തിലൂടെ കേൾക്കുന്നത്. ഉസ്താദ് സാറേ, പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനുള്ള യൂട്യൂബ് ചാനലുണ്ട്, ഈണം എന്ന പേരിൽ. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് നല്ല പാട്ടുകൾ അതിൽ ലഭ്യമാണ്. പിന്നെ ഈ സമയത്ത് ഇപ്പൊ നമ്മള് ഫീഡ്ബാക്കിൽ വരുന്ന ചോദ്യം എന്താ, ഇന്നത്തെ ക്വിസിന്റെ ആൻസർ പറയാത്തതെന്നുള്ള വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൻസർ നമുക്കൊന്ന് പറയണ്ടേ? ഇന്നത്തെ ചോദ്യം ആദ്യം കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം അന്തരിച്ചത്, മരണപ്പെട്ട ഭാര്യ ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഓപ്ഷനുകളായി നമ്മൾ നൽകിയിരുന്നത്, ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹ,
1: ഓപ്ഷൻ ബി സൗദാ റളിയല്ലാഹു അൻഹ,
0: ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ,
1: ഓപ്ഷൻ ഡി മൈമൂന റളിയല്ലാഹു അൻഹ.
0: സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പലപ്പോഴും ഇതിന്റെ ഓപ്ഷൻ എ ആയിരിക്കും അധികം ആൾക്കാരും അയച്ചത്. പക്ഷെ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനമായി അന്തരിച്ചത്, മരണപ്പെട്ടത് ബഹുമനയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്.
1: കാര്യം
0: ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ അത് ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്.
1: വിജയികളെ നമുക്ക്
0: പ്രഖ്യാപിക്കാം. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മള് നേരത്തെ അനുഭവം പറഞ്ഞ സമയത്ത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആര് മുഖ്യമന്ത്രി. ഇന്നലെയൊക്കെ ആളുകൾ ഫുള്ള് ലൈവിൽ അതിലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മീഡിയകൾ, സോഷ്യൽ മീഡിയകളാവട്ടെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകൾ, ലൈവ് മീഡിയകളാവട്ടെ, ഇവരൊക്കെ ഇന്ന് ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കാനുള്ള കാര്യം മുഖ്യമന്ത്രി ഇതാ ഇതാ ഉടൻ പറഞ്ഞിട്ട് സെൻസേഷൻഷിപ്പ് നൽകിയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അല്ലെ, ഇപ്പൊ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഏതൊരു കാര്യത്തിൽ അന്വേഷിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പിന്നെ ആലോചിച്ചു നിങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ട ചില കാര്യങ്ങൾ, അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ള നിലക്കല്ല നമ്മൾ, അത് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്നുള്ള നിലക്കാണ്. ഒരേ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ സാധാരണ മലയാളികൾ പറയാനുള്ളൊരു കാര്യം, സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ നൽകാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുള്ളതാണ്. ഒരു കാര്യം ഇങ്ങനെ നീട്ടി വലിച്ചു നീട്ടി നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോയിഞ്ഞാൽ അതിൽ അസ്വസ്ഥമാകും എല്ലാവരും. ഇപ്പൊ കുടുംബത്തിൽ രമ്യമായി പരിഹരിക്കേണ്ട ഒരു കാര്യം അത് നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് വിചാരിച്ച് പോസ്റ്റ്പോണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും, അതിന്റെ പേരിൽ ആ ഐക്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഒരു സാഹചര്യം ലീഡർഷിപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് വലിയ വലിയ നേതാക്കന്മാർക്ക് മാത്രമല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്തറിയോ, ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൊരു കാര്യം, എല്ലാവരും ലീഡേഴ്സ് ആണെന്നാണ്. ഈവൻ നമ്മുടെ വീട്ടിലെ ചെറിയൊരു കുട്ടി അവൻ പോലും ഒരു ലീഡറാണ്. മനുഷ്യനാണോ, എല്ലാവരും ലീഡറാണെന്നാണ്. അപ്പോൾ ഒരു ലീഡറിന് ഉണ്ടാവേണ്ട, ഒരു നേതാവിന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, ഒരു ക്വാളിറ്റിയാണെന്ത്, തീരുമാനങ്ങൾ എടുക്കുക, എടുക്കേണ്ട സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും പകയും അതിൻ്റെ പോർവിളികളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം ആ നിലയിലാണോ എന്നുള്ളതാണ് പലപ്പോഴും ഉന്നതരായ പല നേതാക്കന്മാരെയൊക്കെ സംശയത്തിന്റെ മുന്നിലേക്ക് അതിന് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. വളരെ പെട്ടെന്ന് തന്നെ രമ്യമായി അത് പരിഹരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്തിക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ കുടുംബജീവിതത്തിലാവട്ടെ, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണെങ്കിൽ അത് സ്റ്റേണായിട്ട് കൃത്യമായിട്ട് കൃത്യമായ സമയത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അതെ, എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, ഒരു പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം പറയാനല്ല ഇന്നത്തെ ചിന്തയിൽ ഈ വിഷയം എടുത്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് പറയാതെ പോകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു പക്ഷേ ഇവിടെ നേരത്തെ ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു പിതാവ്, ഇനിയിപ്പോൾ ഒരു സംഘടനയാണെങ്കിൽ അതിന് ഉത്തരവാദിപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു സ്ഥാപനമാണെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ധാരണയിലെത്തുകയും തീരുമാനിച്ച് വെക്കുകയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ആ വീട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾ ഇപ്പൊ ഒരു വാപ്പാക്ക് വീട്ടിലത്തെ എല്ലാവരെയും അറിയാം എന്ന് പറയുമ്പോൾ അതിലേറ്റവും ഇന്ന കാര്യം ഏൽപ്പിക്കാൻ യോഗ്യൻ ആരാണ് എന്ന് ആ വാപ്പാക്ക് അറിയാലോ എന്നതുപോലെ ഒരു പക്ഷേ ഇതിലും അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കേണ്ടിയിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല,
0: ഏതായാലും ആ ഒരു വിഷയത്തിലേക്ക് മാത്രമല്ല പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് വശാവിർഹും ഫിൽ അംറ്, പരസ്പരം കാര്യങ്ങൾ കൂടി ആലോചിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത് ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, തീരുമാനം എടുത്ത പിന്നെ എന്ത് ചെയ്യാം, തവക്കൽ അലല്ലാഹ്. ആ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇസ്ലാമിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അക്കബ ഉടമ്പടിയുടെ കാര്യത്തിൽ ആ വിഷയം നമുക്കറിയാം അല്ലേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു തീരുമാനം എടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തിനാണ് ഇത്ര കീഴൊതുങ്ങി കൊടുക്കുന്നത്, പക്ഷെ അവിടെ എന്താണ് കൂടിയാലോചിച്ചു തീരുമാനമെടുത്തു ബാക്കി അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും പ്രയാസമെന്ന് തോന്നി ആ സംഭവം പോലും പിന്നെ എന്ത് ചെയ്യാണ് എല്ലാവർക്കും ഗുണകരമായിട്ട് മാറുക. അപ്പോൾ അവിടെ മുശ്രിക്കുകളായ ആളുകൾ അവർക്ക് അനുകൂലമായ രൂപത്തിലാണ് അത് എന്ത് ചെയ്തത് അത് ഉണ്ടാക്കിയത്. പക്ഷെ അവർ തന്നെ പിന്നെ എന്ത് ചെയ്യാണ് ആ ഉടമ്പടി അവിടെ നിന്ന് പൊളിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു കാര്യവും കൂടി ആലോചിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അലല്ലാ അല്ലേ, തവക്കൽ അലല്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമായി പറയാനല്ല നമ്മൾ ഇത് ഉദ്ദേശിച്ചത്, ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്മുടെ വന്നൊരു ശ്രദ്ധ വേണം എന്നുള്ളത്.
1: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും,
0: നമ്മുടെ വന്നൊരു ശ്രദ്ധ വേണം എന്നുള്ളത്.
1: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമകാലിക വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചു വെച്ചത്. ബാക്കി നമ്മളാണ് തീരുമാനിക്കേണ്ടത്.
0: നമ്മളെ ഫീഡ്ബാക്കിലേക്ക് നമുക്ക് തിരിച്ചു പോയോ?
1: തീർച്ചയായിട്ടും.

0: ക്വിസിന്റെ ഉത്തരം പറഞ്ഞപ്പോഴേ അതിന്റെ പ്രതികരണങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ആയിഷ കരുമ്പിൽ, അസ്സലാം വലൈക്കും, ഇന്ന് ഞാനും വിജയിയായി. വിജയിച്ചു എന്നുള്ള അറിയില്ല, ഉത്തരം ശരിയാണ്. ഇത് ആ ഒരർത്ഥത്തിൽ വിജയി തന്നെയാണ്. ഇതുവരെ കഴിഞ്ഞ പരിപാടികൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അൽഹംദുലില്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ.
1: ആമീൻ.
0: ഇത് പറയുമ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ.
1: ആമീൻ.
0: ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്തറിയോ, പലപ്പോഴും ഇപ്പൊ നമ്മളെ ശബ്ദം കൊണ്ട് ആൾക്കാർ എന്തുണ്ട്, മുസ്തമാശാണ്, ക്ഷമയുമാണ് എന്നുള്ള അറിയും. പക്ഷെ ഇതിന്റെ പിന്നിൽ നമ്മളെക്കാൾ കഠിനാധ്വാനം ചെയ്യുന്ന, ഒരിക്കൽ പോലും ഇവിടെ ഒന്നും പേര് പറയാത്ത ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള പല സംവിധാനങ്ങൾ, അത് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് പോലും ഇതിന്റെ ഓരോ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ, ഡേ ടു ഡേ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ്. അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ വേണമെന്നുള്ളതാണ്. ഇപ്പൊ പീസ് റേഡിയോയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകൾക്കോ പണ്ഡിതന്മാർക്കോ മാത്രമല്ല, പീസ് റേഡിയോ ടീം എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി പറയാം.
1: ഓക്കെ ഷം സാർ, നമുക്കേ വൈവിളക്കിന്റെ പോസ്റ്റർ ഒന്ന് വായിക്കാൻ തോന്നുന്നു.
0: അതെ അതെ,
1: നമ്മുടെ സമയം കുറച്ച് അധികരിച്ചു പോയിട്ടുണ്ട്.
0: ഓക്കെ,
1: ഇൻഷാല്ലാ.
0: ഇന്നത്തെ വഴിവിളക്ക് 2532 വഴിവിളക്കാണ് അല്ലേ?
1: ഓക്കെ, വൈവിളക്കിന്റെ ഇന്നത്തെ പോസ്റ്ററിൽ നമുക്ക് ഇന്ന് വായിക്കാൻ സാധിക്കുന്നത്, എല്ലാ ദിവസവും നമ്മൾ വായിച്ചു പോകുന്നതന്നെയാണ്, ഇന്നത്തെ രഹസ്യ ജീവിതം നന്നാക്കാൻ എന്ന ഒരു ക്യാപ്ഷനിൽ വന്നിട്ടുള്ളൊരു ഹദീസാണ്.
0: അതെ.
1: ജനങ്ങൾ കാണുന്നത് വെറുക്കുന്ന കാര്യം ഒറ്റക്കാവുമ്പോഴും നീ ചെയ്യരുത്.
0: നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കാണുന്ന വെറുക്കുന്ന കാര്യം ഒറ്റക്കാവുമ്പോൾ ചെയ്യരുത്. ഒന്നുകൂടെ വായിക്കാം.
1: ഓക്കെ, ജനങ്ങൾ കാണുന്നത് വെറുക്കുന്ന കാര്യം ഒറ്റക്കാവുമ്പോഴും നീ ചെയ്യരുത്.
0: ഓക്കെ, വലിയ മെസ്സേജ് ആണ് അല്ലേ?
1: അതെ.
0: ഈ വഴിവിളക്ക് ഏതെല്ലാം ഭാഷയിലുണ്ട്? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോഗ്, ഇത്രയും ഭാഷകളിൽ നമ്മുടെ വഴിവിളക്കുകൾ എല്ലാ ദിവസവും നമ്മളിലേക്ക് വരുന്നുണ്ട്. 2532 വഴിവിളക്കാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ വായിച്ച് കേൾപ്പിച്ച്. നമ്മുടെ ഫോണിലേക്കൊക്കെ അതിൻ്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും, സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: നമ്മൾ 100+ പ്രോഗ്രാമുകളുമായിട്ട് പീസ് റേഡിയോ, അതിൻ്റെ ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ റേഡിയോയിലൂടെ ഇങ്ങനെ ആളുകളിലേക്ക് എത്താണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു പ്രോഗ്രാമാണ് അത്തഹസീൻ.
0: അത്തഹസീൻ,
1: അത്തഹസീന് എന്താന്ന് പറയുമ്പോൾ നമുക്കറിയാം, പീസ് റേഡിയോയിൽ പീസ് ഖുർആൻ റേഡിയോ,
0: അതെ, രണ്ട് സ്റ്റേഷനുണ്ട്, അതിൽ പീസ് ഖുർആൻ റേഡിയോ. അപ്പോൾ ഖുർആൻ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ തിരുത്താനുള്ള ഒരവസരമാണ് അത്തഹസീൻ എന്ന് പറയുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ആ സംഭവം. പീസ് റേഡിയോയിലല്ല, സ്റ്റേഷനിൽ പോയാൽ നമുക്ക് 2 സ്റ്റേഷൻ അവിടെ കാണാൻ പറ്റും. ഒന്ന് പീസ് റേഡിയോ, രണ്ടാമത്തെ പീസ് ഖുർആൻ റേഡിയോ. അപ്പൊ പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മുടെ ഖുർആൻ പാരായണത്തിലെ തെറ്റുകൾ തിരുത്താനുള്ള പ്രോഗ്രാമാണ് അത്തഹസീൻ. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ആ പ്രോഗ്രാം ഉള്ളത്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തോടെ പറയണ്ടേ, സൂറത്തുൽ ബക്കറയിലെ തുടക്കം അല്ലേ, അതാണ് പിന്നെ വചനങ്ങളിൽ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളൊക്കെയാണ് പഠന വിധേയമാക്കുന്നത്.
1: ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ ആണ്. ഇനി നമുക്കതിൻ്റെ ഒരു ഓരോ ദിവസവും നമ്മൾ അതിൽ പഠിപ്പിച്ചു തരുന്ന തിലാവത്ത് മനോഹരമാക്കാൻ ഇന്ന് തന്നെ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തഹസീനിൻ്റെ ഒരു പരസ്യം കൂടെ കാണാൻ സാധിക്കുകയാണ്. അതിൽ ഉൾപ്പെടുത്തുന്നത് 2026 മെയ് 12 ചൊവ്വ, അത് കഴിഞ്ഞു പോയി.
0: ഓക്കേ, ആ തഹസീനിന്റെ ഇന്നത്തെ ഒരു 2 ആയത്തുകൾ നമുക്ക് കേൾക്കല്ലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്.

0: بارئكم فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قال موسى وإذ ذال ذا ذي ذو أذ وإذ قال وإذ قال إن الله برينا ذا وإذ قال قاف سورة بارد لتشريك نكشرم قال إن برينا قال ألا قا قال موسى لقومه إبراهيم قاف نوشار نشدق لقومه يا قومي يا قومي قاف إنكم يا قومي إنكم إن نيتر يا قومي إنكم إنكم نون شدند منيكنا ظلمتم ضاد ضاد وچريكنا سميت ഹെവി ലെറ്ററാണത്. ഇസ്തിഅലാവിൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വലംതും അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും സക്കിന നൂന് ശേഷം അല്ലെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ ആ ഒരു ഗുന്നയുടെ ശബ്ദമുണ്ടാവരുത്. അംഫു അല്ല എൻഫുസക്കും ബി സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ടുച്ചരിക്കണം. എൻഫുസക്കും ബിത്തിഖാദിക്കുമുൽ ഇജില عجل جيمين قلقل چينم عجل فتوبوا مدن اكثر ما واو ششم الى اذن الهمزه അടുത്ത പദത്തിലാണ് ഹംസ ഉള്ളത്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന്.
1: അപ്പോൾ തഹ്സീൻ വിശുദ്ധ ഖുർആനിലെ പിന്നെ സൂറത്തുൽ ബക്കറയിലെ 49-50 വചനങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു രൂപമാണ് അല്ലേ. അപ്പൊ തഹസീൻ എന്ന് പറഞ്ഞാൽ പീസ് ഖുർആൻ റേഡിയോയിൽ പോയാലേ നമ്മുടെയൊക്കെ പാരായണത്തിൽ ഇതുപോലെയുള്ള മിസ്റ്റേക്ക്. ഇപ്പോൾ ഇത് ഖാല അല്ലെ ആ പറയേണ്ട രൂപം. ഇപ്പൊ ഖാ എന്നുള്ളടത്ത് പകരം ക്യാ എന്നൊക്കെ ഉച്ചരിക്കുകയാണെങ്കിൽ പലപ്പോഴും അങ്ങനെ നമ്മൾ അറിയാതൊക്കെ ഇങ്ങനെ പോവും. അതുപോലെ അക്ഷരങ്ങൾ ഓരോന്ന് ഇപ്പോൾ ഇന്ന അവിടെ മണിക്കണം, നമ്മളെ ഇന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അത്തഹസീൻ പീസ് ഖുർആൻ റേഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ്. അപ്പോൾ പാരായണം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യുക, അത് കേൾക്കുക, നമ്മൾക്ക് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
2: നമുക്ക് പറയാനുള്ള പുലരിവട്ടം, അതുപോലെ തിരുമൊഴികൾ, ഇങ്ങനെ ഓരോ പംക്തികളുണ്ടല്ലോ, ഇതുപോലെ പീസ് ഖുർആനിലുള്ള ഒരു പംക്തി കൂടെയാണ് അത്തഹസീൻ. നന്നാക്കാൻ തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലേ. തഹസീൻ
3: എംബാം ചെയ്ത മയ്യത്ത് കുളിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
4: നാം എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തുമായി ബന്ധപ്പെട്ട്

0: ആവശ്യപ്പെടുകയും ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സുഖകരമല്ലാത്ത അവസ്ഥ സംജാതമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കുടുംബങ്ങളോട് വസിയത്ത് ചെയ്യേണ്ടത്, ഞാൻ വിദേശത്ത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മറമാടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം, അതിന് അനുമതി കൊടുക്കണം എന്നത് പ്രത്യേകം അറിയിക്കണം. എംബാം ചെയ്യുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, മയ്യത്തിൻ്റെ ശരീരത്തിൽ പ്രത്യേകമായ കെമിക്കൽ വസ്തുക്കൾ പുരട്ടി ആ രൂപത്തിൽ എംബാം ചെയ്യുന്നു. രണ്ടാമത് ഒരു രൂപം, ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പലതും ഒഴിവാക്കി മറ്റു പല രാസലായനികളും ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് അങ്ങനെ എംബാം ചെയ്യാറുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞ എംബാം സിസ്റ്റം, അതായത് കെമിക്കലോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് മറ്റ് കേടുപാടുകളൊന്നും ഉണ്ടാക്കാതെയാണ് എംബാം ചെയ്യുന്നത് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ എംബാം ചെയ്യുന്നതിന് മുമ്പ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന കർമ്മം ചെയ്യേണ്ടതുണ്ട്. കാരണം എംബാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മയ്യത്ത് കുളിപ്പിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞ രൂപത്തിൽ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഒഴിവാക്കുന്ന രൂപത്തിലാണ് അതൊരിക്കലും പാടില്ല. കാരണം മയ്യത്തിനെ തംസീൽ ചെയ്യൽ, മയ്യത്തിൻ്റെ അംഗവിച്ഛേദനങ്ങളും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കലും പാടില്ലാത്തതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് കറാമത്ത് ആദരവും ബഹുമാനവും ഉള്ളതുപോലെ തന്നെയാണ് മരണത്തിന് ശേഷവും. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ എംബാം ചെയ്യാൻ ഉള്ള ഒരു അവസരം നൽകാതെ വളരെ പെട്ടെന്ന് തന്നെ കബറടക്കുവാനുള്ള മയ്യത്ത് സംസ്കരണ മുറകളിൽ ഏർപ്പെടുവാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങേണ്ടത്. ഇനി ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടതുപോലെ എംബാം ചെയ്തതിന് ശേഷം പിന്നീട് കുളിപ്പിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തയമ്മം ചെയ്തുകൊണ്ടെങ്കിലും മയ്യത്ത് കുളിയുടെ കർമ്മം നടത്തേണ്ടതാണ്. അല്ലാഹു തആല ആലം.
1: മാഷാഅല്ലാ, പീസ് റേഡിയോയിൽ അലി ജാബയിൽ വരുന്ന ഒരു പിന്നെ ചോദ്യവും അതിൽ നിന്നുള്ള ഉത്തരവുമാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന നിലക്ക് വരുന്നത്. നമുക്കൊക്കെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും നിത്യജീവിതത്തിലെ പല കാര്യങ്ങളിലും. അതെങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അത് അങ്ങനെ ചെയ്താൽ ശരിയാവോ, ചെയ്യേണ്ട യഥാർത്ഥ രൂപം എങ്ങനെയാണുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലൈവിൽ ഇരിക്കുമ്പോൾ തന്നെ ചില ചോദ്യങ്ങളൊക്കെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് അലിജാബ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് അലിജാബ എന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ അയക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9020840840 എന്നതിലേക്കും എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, ചോദ്യങ്ങൾ അയക്കാം. ഇന്നത്തെ ഒരു പിന്നെ വിഷയത്തിൽ നമ്മൾ കേട്ടത്, ഇന്നത്തെ 1 മിനിറ്റിൽ നമ്മൾ കേട്ടത്, പിന്നെ ഒരു ചോദ്യത്തിൽ നമ്മൾ കേട്ടത്, മരിച്ചു കഴിഞ്ഞാൽ എംബാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധിയാണ് കുളിപ്പിക്കേണ്ടതുണ്ടോ. എന്തായിരുന്നാലും ഈ മേഖലയിലൊക്കെ അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുളിപ്പിക്കണം, നമസ്കരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുവരാനും അങ്ങനെയൊക്കെയുള്ള ചിലതൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബഹുമാനനായ സാദിഖ് മദീനി ഇന്ന് നമ്മളോട് പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ഈ മേഖലയിലേക്ക് ഇടപെടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ പരിഹരിക്കാനുള്ള സംവിധാനം അള്ളാഹു ഇനിയും നിലനിർത്തിരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്വിസിന്റെ വിജയികൾ പറയണ്ടേ?
2: ഇൻഷാല്ലാ, ഇന്നത്തെ ചോദ്യം വായിച്ച് ഉത്തരം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പോകാം അല്ലേ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഏറ്റവും അവസാനം വഫാത്തായത് ആര് എന്നതായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നതായിരുന്നു. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട 13 പേര് അല്ലെ, ഒരുപാട് വിജയികൾ ഉണ്ടാവും,
1: വിജയികൾ ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ട 13 ആൾക്കാരെ നമ്മൾ വായിക്കുന്നത്. അതില് ഫസ്റ്റ് സെമീറ വടക്കോട്ട് എന്നാണ് അല്ലേ,
2: യെസ്
1: വടക്കോട്ട് എന്നല്ലേ, സ്ഥലം തന്നെ ആയിരിക്കും വിചാരിക്കാം.
2: ജമീല വി പി കാളികാവ്,
1: ഹബീബ മച്ചിങ്ങൽ പോത്തുകല് നിലമ്പൂർ,
2: ഓക്കെ, മുംതാസ് ബീഗം എം സി സി തിരൂർ,
1: സൗമിയത്ത് അല്ലേ, എസ് സൗമിയത്ത് എസ് ആറ്റിങ്ങൽ പാളംകോണം, എന്താ ആറ്റിങ്ങൽ പാളംകോണം എന്നാണ് കാണുന്നത്.
2: മനാഫ് കെ വി പാലക്കാട്,
1: സാബിത്ത് ബിൻ മുസ തെരുവാത്ത്,
2: ഹൈറനീസ ആലുവ,
1: അമീർ ടി എടത്തനാട്ടുകര,
2: റഷീദ പയ്യനാട്,
1: ഇംതിയാസ് തിരുവമ്പാടി,
2: നസീറ അജ്മൽ ഈരാറ്റുപേട്ട,
1: സഹദ് സാജിദ് എടത്തനാട്ടുകര.
2: നമുക്കൊന്നും കൂടെ വായിക്കാം. സമീറ വടക്കോട്ട്,
1: ജമീല വി പി കാളികാവ്,
2: ഹബീബ മച്ചിങ്ങൽ നിലമ്പൂർ,
1: മുംതാസ് ബീഗം എം സി സി തിരൂർ,
2: സൗമ്യത്തി എസ് ആറ്റിങ്ങൽ,
1: മനാഫ് കെ വി പാലക്കാഴി,
2: സബിത ബിൻത് മൂസ

0: തെരുവത്ത്,
1: ഖൈറുന്നീസ ആലുവ,
0: അമീരിട്ടി അടുത്തനാട്ട് കരാറിയാൽ,
1: റഷീദ പയ്യനാട്,
0: ഇംതിയാസ് തിരുവമ്പാടി,
1: നസീർ ആജ്മൽ ഈരാറ്റുപേട്ട,
0: സഹദ് സാജിദ് എടത്തനാട്ടുകര.
1: അപ്പോൾ വിജയികൾക്ക്, ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. വിജയികൾക്ക് മാത്രമല്ല, ഈ ക്വിസിൽ പങ്കെടുത്ത് ഉത്തരം ശരിയായവർക്കും അഭിനന്ദനങ്ങൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ഇനി ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് ബാക്കി കിടക്കുകയാണ്.
1: അതെ,
0: ഏതായാലും നമുക്ക്
1: ഇവിടെ വായിക്കാൻ സമയം അറിയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വേഗം പെട്ടെന്ന് വായിച്ചു പോകാം.
0: പെട്ടെന്ന് വായിച്ചു പോലെ. അമിരിട്ടി അടുത്തനായിട്ട് കവർ ചെയ്യുന്നു, വളരെ നല്ലൊരു പ്രോഗ്രാമാണ്, തഹസീനെ കുറിച്ചായിരിക്കും. നമ്മുടെ മക്കൾക്ക് കൂടി ഒരുപാട് ഉപകാരപ്രദമാണ് ഒരു സ്ലോട്ടാണ് തഹസീൻ. ദിവസവും കേൾക്കാറുണ്ട്. ഡ്രൈവിംഗിൽ ഞാൻ സ്ഥിരം പീസ് കുർആൻ സ്റ്റേഷനാണ് കേൾക്കാറുള്ളത്. ഒരുപാട് കാര്യങ്ങളുടെ പാരായണം കേൾക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഓക്കെ. പിന്നെ റസിയ ചെങ്ങാനി, മാഷാ അല്ലാ, ചെറിയ വാക്കുകളിൽ നിന്നും വലിയ മെസ്സേജ് ഇന്നത്തെ വഴിവിളക്കിൽ വന്നത്. നമ്മുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നാണ്.
0: എൻ്റെ ചെറിയ മരുമോൻ ഷമീമ എൻ്റെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത് എം ഇ എസിൽ പഠിച്ചതാണ്, ജമാന അബ്ദുള്ള മൈമുന കരുവാരി കൊണ്ടാണ്.
1: എൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം ചോദിച്ചല്ലേ.
0: അത് ശരി.
1: ഓക്കെ. അലഹമ്മദില്ല, നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വരുന്ന സന്തോഷം, പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. സലീമ ഒതുക്കുങ്കൽ, അലഹമ്മദില്ല, ഒരറിവ് കിട്ടിയല്ലോ, ഉത്തരം അറിയില്ലായിരുന്നു, സി ഓപ്ഷൻ ഇട്ടു, ഹസ്ബൻഡ് ആയിഷ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷൻ മാറ്റി. ആയിഷ റളാനാണെന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷൻ മാറ്റി.
1: ഓക്കെ. ഏതായാലും ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലോ. മുനീർ ചമ്മനോട് അല്പം മുമ്പ് ഇട്ടതാന്ന് തോന്നുന്നു, വിജയികളെ പറഞ്ഞോ ഞാൻ കേട്ടില്ല എന്നാണ്. വിജയികൾ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, എല്ലാവരും
0: കേട്ടിട്ടുണ്ടാവും.
1: രണ്ടു പ്രാവശ്യം പറഞ്ഞു.
0: പിന്നെ ഷുഹൈബ് കാരാട, ഇപ്പോൾ കേരളത്തിൽ ജോലി ഒഴിവ് വന്നാൽ പി എസ് സികൾ വരുന്നതിന് മുമ്പേ കുട്ടികൾ വരെ ചോദിക്കും പോലെയായി, മുഖ്യമന്ത്രി ഇപ്പോൾ പോസ്റ്റ് ഫില്ലായി ഡാഡി.
1: സലീമ ഒതുക്കുങ്കൽ, അലഹമ്മദില്ല, ഒരു അറിവ് കിട്ടിയല്ലോ, ഉത്തരം അറിയില്ലായിരുന്നു, സി ഓപ്ഷൻ ഇട്ടു. ആ, അതാണ് നിങ്ങൾ പറഞ്ഞതല്ലേ. ഓക്കെ, ഗുഡ്.
0: ഇപ്പോൾ നാട്ടിലെ അവസ്ഥ കണ്ടാൽ പേടിയാകും. കാർട്ടൂൺ കാണുന്ന കൊച്ചുമകൻ വരെ ചോദിക്കുന്നു, ഡാഡി ന്യൂസ് വെക്കൂ, മുഖ്യമന്ത്രി കിട്ടിയോന്ന് നോക്കാം. 85 വയസ്സുള്ള അമ്മായിയും പത്രം അടക്കി ചോദിക്കുന്നു, ഇത്രയും പേരുണ്ടായിട്ടും ഒരാളെ കണ്ടെത്താൻ ഇത്ര സമയമാണോ?
1: അതാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ പങ്കുവെച്ചത്. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട ആളുകൾ എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ മൊത്തം സമൂഹത്തിൽ ഒരു അരാജകത്വവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളും തെരുവിളികളും ഒക്കെ ആയിട്ട് മാറും. നമുക്കവിടെ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഒത്തിണക്കി കോർത്തിണക്കി കൊണ്ടുപോകാൻ കരുത്തു നൽകുന്ന ഒരു മുഖ്യമന്ത്രിയെ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന മുഖ്യമന്ത്രി ആ രൂപത്തിലാവട്ടെ എന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഒരു രാജ്യത്തിൻ്റെ ജീവിക്കുന്ന ആളുകൾ, ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലെ. അവർക്ക് നല്ല വിവേകവും നല്ല തൻ്റെ ഇടവും ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടിയിട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കെൽപ്പും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണല്ലോ.
0: ഷിഹാബ് കൽപ്പറ്റയുടെ ഒരു മെസ്സേജ് കൂടെ കാണാം. അസ്സലാമു അലൈക്കും. അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടത് എന്ന് നല്ലൊരു സ്വരമാണ് ഇന്നത്തെ ലൈവിലൂടെ കേൾക്കാൻ സാധിച്ചത്. ഈ പാട്ട് പാടിയ സഹോദരന് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഇനിയും പി ആർ ഫാമിലിക്ക് നൽകാൻ അനുഗ്രഹം നൽകട്ടെ.
1: സഫി അടപ്പള്, മാഷാല്ലാ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എന്നാലും ഒരു പുതിയ അറിവ് കിട്ടി അൽഹംദുലില്ലാ എന്നാണ് പങ്കുവെച്ചുള്ളത്. നഫീസ പി എ താമരശ്ശേരി, സ്വന്തം നാട്ടിൽ നിന്ന് മരിക്കാനും പെട്ടെന്ന് മറമാടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന്
0: പ്രാർത്ഥിക്കുന്നുണ്ട്.
1: നമ്മൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനും അല്ലേ, ഒരു മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളും, അതിൻ്റെ അടുത്ത ആളുകൾ എന്ത് ചെയ്യും. നമ്മൾ ആ ഒരു ഈമാൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോട് കൂടിയിട്ട് മരണപ്പെടാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മുസ്തഫ സാറേ, എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ദിനം പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഹൃദ്യമായ നന്ദി. അതും പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി അല്ലേ, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇത് ചെയ്യണം. പീസ് റേഡിയോ ടീമിന് ഹൃദ്യമായ നന്ദി അറിയിക്കണു. അതിലുപരി അൽഹംദുലില്ല, സർവസ്തുതി അള്ളാഹുവിനാണ് ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാനൊക്കെ കഴിയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആൾക്കാർ, അതുപോലെ പ്രയാസം നയിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നേരത്തെ വരാൻ അല്ലേ, അതിനുവേണ്ടി നമ്മുടെ വീട്ടിലെ അംഗങ്ങളൊക്കെ, കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ അവരുടേതായ പല ഡ്യൂട്ടി, നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു ഇതിൻ്റെയൊക്കെ നന്മയും പ്രതിഫലമൊക്കെ നൽകട്ടെ. മക്കൾ, ഭാര്യ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നന്മ നൽകട്ടെ. ഇതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ പ്രേക്ഷകരായിട്ട് നമ്മളെ കൂടെ ഒരു നേരിട്ട് നിന്ന് അഭിപ്രായം പറയുന്നത് പോലെ ഇതിൽ ഇടപെടുന്ന ഒരാൾക്കാർ, പല അറിവുകളും നമുക്ക് പകർന്നു തരുന്ന ആൾക്കാർ, അതിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
0: ഏതായിരുന്നാലും ഒരുപാട് അറിവുകളും വിജ്ഞാനങ്ങളും ഒക്കെയായി നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും പുതിയ പ്രഭാതത്തിലൂടെ ലൈവിൽ എല്ലാവരും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വൈബ്സിൽ നമുക്ക് തുടരാം.

0: ബിസ്മില്ല, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. വീണ്ടും പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ആദ്യമായി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇൻസൈറ്റ്. നമുക്കറിയാം, ദീനിനെ കുറിച്ചുള്ള വിമർശനങ്ങളും അതേപോലെ തന്നെ ആഴത്തിലുള്ള പഠനങ്ങളും ഉൾപ്പെടുത്തി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മതം ഗുണകാംക്ഷയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്ര നടത്തിയ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ഓരോ മനുഷ്യരോടും ഓരോ മുസ്ലിമിനോടും എങ്ങനെയാണ് ഇസ്ലാം നിങ്ങളിൽ പ്രതിപ്രവർത്തിക്കേണ്ടത് എന്ന് വിശദമായി നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. നബി ദീൻ എന്നതിന് നൽകിയിട്ടുള്ള ഒരു വിവക്ഷകളിൽ വളരെ മനോഹരമായൊരു വിവക്ഷ ആ ദീനു അന്നസീഹ എന്നതാണ്. മതം എന്നത് ഗുണകാംക്ഷയാണ്. ആരോട് എന്ന് നബിയോട് ചോദിച്ചു? ലില്ലാഹി, അള്ളാഹുവിനോട്. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട്. വലി നബിയിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനോട്. വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കളോട്. വ ആമത്തിഹിം, എല്ലാ പൊതുജനങ്ങളോടും, മുസ്ലിം പൊതുജനത്തോട്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സകല മനുഷ്യരോടും. എത്ര മനോഹരമാണ് ആ പരാമർശങ്ങളെന്ന് നോക്കൂ. യഥാർത്ഥത്തിൽ മതം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് മതത്തിൻ്റെ ഒരു അനുരണനം, പ്രതിഫലനം. മതം നമ്മളിൽ പ്രതിപ്രവർത്തിക്കേണ്ടത് എല്ലാവരോടും ഗുണകാംക്ഷയുള്ള മനോഹരമായ ജീവിതം സാധ്യമാക്കുന്ന ഒരു വ്യക്തിയായി നമ്മെ രൂപപ്പെടുത്താനാണ്. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നോക്കൂ, ഏറ്റവും ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഒരു ഗുണകാംക്ഷയോടുള്ള സമീപനമാണ് വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടതെന്നാണ്. എന്താണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകളോട്, അള്ളാഹുവിൻ്റെ അമ്പ്രുകളോട്, അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളോട്, ദീനിനോട് നമുക്കെപ്പോഴും ഒരു പോസിറ്റീവായ സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ഗുണപരമായ സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മൾ അതിലൊരു വിഷമം കാണിക്കുന്ന, അതിനോടൊരു പ്രയാസകരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടാണ്, വിശുദ്ധ ഖുർആനിനോടാണ് വലിയ ആദരവും വലിയ ബഹുമാനവും നമ്മൾ കാണിക്കാറുണ്ട് വിശുദ്ധ ഖുർആനിനോട്. എനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്, വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ച് ഞാൻ ഒരിക്കൽ പള്ളിയിൽ ഇരുന്നപ്പോൾ ആ ഖുർആൻ കയ്യിലെടുക്കാൻ പറഞ്ഞ ഒരു സഹോദരനെ എനിക്ക് ഓർമ്മയുണ്ട്. എത്ര ആദരവോടുകൂടിയാണ് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിന് നേരെ ആ ഖുർആൻ വരരുത് എന്ന ശ്രദ്ധ പോലും സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് ഖുർആനിൻ്റെ ആശയങ്ങളെ, ഖുർആനിൻ്റെ വചനങ്ങളെ തസ്ദീഖ് ചെയ്യുന്ന, ഖുർആൻ്റെ വചനങ്ങളോട് വലിയ സത്യസന്ധമായ സമീപനം പുലർത്തുന്ന സാഹചര്യമാണ്, വലിയ സത്യസന്ധമായ സമീപനം പുലർത്തുന്ന സാഹചര്യമാണ് വലി കിതാബിഹി അന്നസീഹ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് നിങ്ങൾക്ക് നസീഹത്ത് വേണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അതിലെ ആയത്തുകളെ നെഞ്ചേറ്റുവാൻ, ഖുർആനിൻ്റെ ആശയങ്ങളെ നെഞ്ചേറ്റുവാൻ, ഖുർആനിൻ്റെ പഠനത്തെ നെഞ്ചേറ്റുവാൻ, ഖുർആൻ്റെ ആശയത്തെ വ്യാപിപ്പിക്കുവാനൊക്കെയുള്ള വലിയ ഒരു ശ്രദ്ധയും താല്പര്യവും നമ്മൾ ഓരോരുത്തരും കാണിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. മൂന്നാമത്തേത് വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്കെപ്പോഴും ആദരവാർന്ന സമീപനമാണ് ഉണ്ടാവേണ്ടത്. ഓരോ മുഅ്മിനും നമുക്കറിയാം തൻ്റെ നഫ്സിനേക്കാളേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ, എൻ്റെ ദേഹം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശരീരം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആത്മാവ് അങ്ങയുടെ ശരീരമാണ്, അങ്ങയുടെ ആത്മാവാണ്. നബി തിരുത്തുന്നുണ്ടല്ലോ, പോരാ ഉമറെ, അതല്ല, അത്ര പോരാ എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുന്നുണ്ട്, നബിയെ, എൻ്റെ ദേഹം, എൻ്റെ ആത്മാവ് അതിനേക്കാളേറെ അങ്ങയുടെ ശരീരത്തെ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂലേ എന്ന് പറയുമ്പോഴാണ് നബി പറയുന്നത്, അൽ ആനയ ഉമർ, ഉമറെ, ഇപ്പോഴാണ് ഏറ്റവും ശരിയായ ആ ആശയം അങ്ങ് പറഞ്ഞിട്ടുള്ളത് എന്ന്. നോക്കൂ, നിങ്ങൾ ഓരോ മുസ്ലിമും 1500 വർഷമായി അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഓരോരുത്തരും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്ര സ്നേഹത്തോടു കൂടിയാണ് നബിയെ നമ്മൾ ഓരോരുത്തരും കാണുന്നത്, അത്ര ഇഷ്ടത്തോടു കൂടിയാണ് പരിശുദ്ധ റസൂലിനെ നമ്മൾ നോക്കിക്കാണുന്നത്, അത്ര ആഗ്രഹത്തോടു കൂടിയാണ് നബിയെ നമ്മൾ ഒരു നോക്കു കാണാൻ ആഗ്രഹിക്കുന്നത്, പരലോകത്തൊരു നോക്ക് കാണണമെന്ന് താല്പര്യപ്പെടുന്നത്. അത്ര ഇഷ്ടമാണ്, ഒരു ചിത്രം പോലും ഇല്ലാതിരുന്നിട്ടും, ഒരു ചിത്രകാരൻ്റെ ഭാവനക്ക് പോലും വഴങ്ങാതിരുന്നിട്ടും നബിയോട് ഈ ലോകത്തുള്ള 200 കോടി മുസ്ലിങ്ങൾക്കുള്ള സ്നേഹം അചഞ്ചലമാണ്, അത് അപ്രതിരോധ്യമാണ്, അത് അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണ് ആ സ്നേഹമുണ്ടാകുന്നത്? അത് ഇസ്ലാമിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ഒരു നല്ല അറിവുകൊണ്ടാണ്, ഒരു ശരിയായ ബോധ്യങ്ങൾ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതോടൊപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ശരിയായ ഗുണകാംക്ഷപരമായ സമീപനങ്ങളിൽ നബിയുടെ പാഠങ്ങളോട്, നബി പഠിപ്പിച്ച കാര്യങ്ങളോട്, നബി നമ്മോട് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാൻ ആവശ്യപ്പെട്ടുവോ, നബി മുന്നോട്ട് വെച്ച ഒരു ആശയത്തോട് നമുക്കുണ്ടാകുന്നൊരു സ്നേഹം, നമുക്കുണ്ടാകുന്നൊരു ഇഷ്ടം, നമുക്കുണ്ടാകുന്നൊരു ആദരവ്, അതുകൂടിയാണ് നസീഹത്ത് എന്നതിൽ പെടുന്നത്. ആ അർത്ഥത്തിൽ ആദരവുണ്ടാകാൻ നമുക്ക് സാധിക്കണം. ഹദീസുകളോടൊക്കെ ആ സ്നേഹമാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വഹീഹായ വഴിയിൽ കുറ്റമറ്റ രീതിയിൽ ഒരു ഹദീസ് നമ്മളുടെ അടുത്തേക്ക് വന്നാൽ അതിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അതെനിക്കു വേണ്ടിയാണ്, എൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ് ആ ഹദീസ് നമുക്കെത്തിയിട്ടുള്ളത് എന്ന ബോധ്യത്തോടുകൂടി അതിനെ ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ മലീമസമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ അയിമത്തിൽ മുസ്ലിമീൻ എന്നാണ് നബി പിന്നീട് പറഞ്ഞത്. മുസ്ലിം നേതാക്കന്മാരോട് സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും ആദരവുള്ളവരും ബഹുമാനമുള്ളവരും അവർക്ക് പിന്നിൽ അണിയണിയായി നിരന്നു നിൽക്കാൻ സന്നദ്ധതയുള്ളവരും അവരുടെ കീഴിൽ നല്ല അണികളായി മാറാൻ തയ്യാറുള്ളവരുമായിരിക്കണം എപ്പോഴും ഒരു മുസ്ലിം എന്നതാണ്. മുസ്ലിമീങ്ങളായ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഒരാൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, ഒരു സംഘം പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, ഒരു നേതൃത്വം അതിന് തയ്യാറുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആ സന്ദർഭം മുതൽ അവരെ നേതാക്കന്മാരായി അംഗീകരിക്കുകയും ആ നേതൃത്വത്തെ സമ്പൂർണമായി അനുസരിക്കാനും ആ നേതൃത്വത്തിന് കീഴിൽ വളരെ ഇതാഅത്തുള്ള അനുസരണയുള്ള അണികളായി നിൽക്കുവാനും ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട്. നോക്കൂ, അവസാനം പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങളോടും പൊതുജനങ്ങളോടും എന്ന പദമാണ് നബി ഉപയോഗിച്ചത്. എല്ലാ മനുഷ്യരോടും ഒരു നന്മയുള്ളവരായിട്ടാണ് ഒരു മുസ്ലിം മാറേണ്ടത്.

0: യഥാർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളോ വിമർശനാത്മകമായ കാര്യങ്ങളോ തിരുത്തേണ്ട കാര്യങ്ങളോ നമുക്ക് ഈ രംഗത്ത് കാണാൻ സാധിക്കും. പലപ്പോഴും നാം ഒക്കെ വിമർശകരോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ നിരന്തരം കുത്തിപ്പറയുന്നവരോ എല്ലാവരോടും ഒരേപോലെയുള്ള സമീപനം സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നവരോ ആണ് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുതക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നാം നമ്മളെ തിരുത്തേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാവരോടും നല്ല മനസ്സോടുകൂടി പെരുമാറാനും എല്ലാവരോടും നല്ല ചിന്തയോടുകൂടി പെരുമാറാനും, നോക്കൂ നിന്റെ സഹോദരനെക്കുറിച്ച് നല്ല ചിന്തയോടുകൂടി നീ അവനെ അഭിമുഖീകരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അസലിൽപ്പെട്ട കാര്യമാണ്. അവനെപ്പറ്റി ഒരു ഹുസ്നുൽ ലൊന്ന്, നല്ല വിചാരമാണ് നിനക്കുണ്ടായിരിക്കേണ്ടത്. ഒരാളെ പറ്റിയും മോശം വിചാരമില്ലാത്ത മനുഷ്യർ ഉണ്ടായി വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാൾ മറ്റൊരാളെ കുശുമ്പോടുകൂടി കാണാത്ത, കുന്നായ്മകളില്ലാത്ത, കുനിഷ്ടില്ലാത്തൊരു സാഹചര്യം വരുന്നത് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കാനാണ് ഇസ്ലാം പണിപ്പെടുന്നത്, ഇസ്ലാം പരിശ്രമിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത് നിന്നു കൊടുത്താൽ മാത്രം മതി, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ എല്ലാം ചേർത്ത് നിർത്താൻ. അവർക്കെല്ലാം ഗുണം കിട്ടട്ടെ, ഇഹലോകത്ത് ഗുണം കിട്ടട്ടെ, പരലോകത്ത് ഗുണം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മനുഷ്യരൊക്കെ നന്മയുള്ളവരായി മാറും, മനുഷ്യരൊക്കെ നല്ല വിചാരങ്ങളുള്ളവരായി മാറും. എങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ളൊരു സോഷ്യൽ ഒരു ഒരു സാമൂഹ്യ അവസ്ഥ രൂപപ്പെട്ടു വരാനുമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തയ്യാറാകുന്ന മുസ്ലീങ്ങളായി, നല്ല മനുഷ്യരായി മാറാനുള്ള ഉപദേശങ്ങളായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ഹൃദ്യമായ ഒരു സംസാരമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ശ്രവിച്ചത്. ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ് മതം ഗുണകാംക്ഷയാണ് എന്ന വിഷയത്തിൽ നമ്മോട് സംവദിച്ചത്.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു സ്വരം. ഇന്നത്തെ സ്വരത്തിൽ ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികളുമായി നമ്മുടെ മുമ്പിലെത്തുന്നത് അനസ് സ്വലാഹി.

0: ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികൾക്ക് ഇന്നത്തെ സ്വരത്തിൽ ശബ്ദം നൽകിയത് അനസ് സ്വലഹി.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ എല്ല് തേയ്മാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി അവരുടെ സംസാരം കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനം. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആണ്. സർ നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ല് തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാം.
3: അപ്പോൾ തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് ആർത്രൈറ്റിസിനെയാണ്. അപ്പോൾ സ്വതവേ നമ്മൾ ഇത് ബാധിക്കുന്നത് ജോയിൻസിനാണ്. എല്ല് എന്ന് പറയുമ്പോൾ ജോയിൻറ്റുകൾ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടി ചേരുന്ന ആ ഭാഗത്താണ് യൂഷ്വലി നമുക്ക് തേയ്മാനം ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ജോയിൻറ്റുകളുടെ ഒരു പ്രവർത്തനം എന്നുള്ളത് മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് വളരെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ഒരു കവറിംഗ് ഉണ്ട്, തരുണാസ്ഥി പറയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി, രണ്ട് ഭാഗത്തുള്ള കോട്ടിംഗ് ഉണ്ട്. അതും നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള സൈനോവൽ ഫ്ലൂയിഡും കുറച്ച് സ്ട്രക്ചറൽ സപ്പോർട്ട്സും, അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചെറിയ ലിഗമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണൊരു സന്ധിയുടെ ഒരു ഘടന. അപ്പോൾ ഈ ഘടനയിൽ എന്തെങ്കിലും പ്രയാസം വരുന്നത് ആണ് സ്വതവേ നമുക്ക് തേയ്മാനത്തിലേക്ക് പോവാം. അതിൽ തന്നെ ഈ കാർട്ടിലേജ്, നമ്മുടെ തരുണാസ്ഥിക്ക് വരുന്ന ഒരു ഒരു ഒരു ഒരു തിന്നിങ് അത് നേർമമായി പോവുക, അല്ലെങ്കിൽ അതിന് പൊട്ടൽ സംഭവിക്കുക, അങ്ങനെ അത് നഷ്ടപ്പെട്ട് വന്നാൽ നേരെ താഴെ നമ്മുടെ എല്ലുകൾ വെളിവാകും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ സ്വതവേ തേയ്മാനം എന്ന് പറയുന്നത്.
2: എല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ടാവുന്ന ഈ കാർട്ടിലേജ് വരുന്ന തേയ്മാനം എല്ലിലേക്ക് വരും, അല്ലെ? അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എല്ലിനെയും കൂടി അത് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാർട്ടിലേജ് തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനാണ് ഉദ്ദേശിക്കുന്നത്.
3: ബേസിക്കലി അതാണ്, തരുണാസ്ഥിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലുകൾ ഇതാവും, അങ്ങനെ അതിന് നമുക്കൊരിക്കലും ലോഡ് ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ല ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോവാം.
2: ഈ ഒരു എല്ല് തേയ്മാനം ശരിക്കും ഏത് പ്രായക്കാരിലാണ് കാണുന്നത്? അത് എല്ല് അത് വരാനുള്ളൊരു സാധ്യത എന്താണ് എന്നുള്ളതാണ്. അത് പുരുഷന്മാരിലാണോ കൂടുതൽ സ്ത്രീകളിലാണോ കൂടുതൽ കാണുന്നത് എന്ന് കൂടി ഒന്ന്
3: പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ആർത്രൈറ്റിസ് വരിക, അതല്ലെങ്കിൽ തേയ്മാനം വരിക. അപ്പോൾ അതിന് ഒന്ന് പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നും ഇല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായം കൊണ്ടിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് വളരെ പതിയെ പതിയെ വരുന്നൊരു അവസ്ഥയാണ്. അതിന് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാരണം തപ്പി നോക്കിയാൽ പ്രഥമ ദൃഷ്ടി ഒരു കാരണമൊന്നും ഉണ്ടാവണമെന്നില്ല,
2: കാണാൻ കഴിയില്ല.
3: അതിനാണ് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഒരു അപകടം വന്ന് മുട്ടിനുള്ള ഒരു ജോയിൻറ്റിന് പരിക്ക് വരിക, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരിക, അങ്ങനെ അത്തരം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
2: കൂടുതലായിട്ടും ഈ പ്രൈമറി ആർത്രൈറ്റിസ് ആണോ
3: കൂടുതലായിട്ട് കാണുന്നത്? പ്രൈമറി ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ ലോവർ ലിംസിലാണ്, നമ്മുടെ അതിൽ തന്നെ കാലിലെ മുട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. പക്ഷേ ഇത് ഏത് സന്ധിയിലും ബാധിക്കാം. ഇടുപ്പലിന് വരാം, നമ്മുടെ കാലിൻ്റെ ആംഗിൾസിന് വരാം, തോളലിന് വരാം, ഈവൻ നമ്മുടെ കൈപ്പത്തിയിലുള്ള നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ജോയിൻറ്റ് ഭാഗമുണ്ട്, തള്ളവിരൽ നമ്മുടെ റിസ്റ്റിലേക്ക് വരുന്ന ജോയിൻ്റ് ആവുന്ന ഭാഗത്തും, അതായത് ബേസിക്കലി നമ്മുടെ ഒരു ജോലി ഏത് ഭാഗമാണ് ഒരു വ്യക്തി കൂടുതൽ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട ഒരു കെയർ കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു താങ്ങാവുന്ന ഒരു ലോഡിന് കൂടുതലായിട്ട് അത് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേറെയാണ് അത്
2: വരുമ്പോൾ. ഇത് പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ നേരെ തിരിച്ച് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലൊക്കെ അതിനൊരു ജെൻഡറിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്?
3: തീർച്ചയായിട്ടും ഈ പ്രൈമറി ഞാൻ പറഞ്ഞ പ്രൈമറി ആർത്രൈറ്റിസ് കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. ഒരു 7:3 പറയും, ഒരു 70% സ്ത്രീകളിലാണ് അത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരുന്ന ഹോർമോൺ ഡിഫറൻസ് ആണ് ഒന്ന്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ 45-50 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഈ ബോൺ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ
2: ആ സമയത്താണ്
3: അപ്പോൾ അത്
2: സ്ത്രീകളിൽ കൂടുതൽ കാണാനുള്ള സാധ്യത. അതുകൊണ്ടാണ്
3: അതെ.
2: ഇപ്പോൾ എല്ല് തേയ്മാനത്തിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ എല്ല് തേയ്മാനം ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അതിൽ നിന്ന് വരാതെ രക്ഷപ്പെടാൻ കഴിയുമോ, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്ന്?
3: തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ നമുക്കതിൽ കുറേ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്കൊരുപാട് അതിൻ്റെ പ്രയാസങ്ങൾ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതിലൊന്ന് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ബി എം ഐ എന്ന് പറയും, നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഹൈറ്റിന് ഒരു നിശ്ചിതമായ ഒരു വെയിറ്റ് ഉണ്ട്. ബി എം ഐ എന്ന് പറയും. അപ്പൊ ബി എം ഐ ഒരു ഏറ്റവും നോർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 30, അതിന്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതിനും കൂടിയതിൽ ബി എം ഐ ഉള്ള ആൾക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ. അതും നമ്മുടെ ഈ ലോവർ ലിംസ്, നമ്മുടെ കൈ കാലുകൾക്കാണ് ഈ നമ്മുടെ ബോഡി വെയിറ്റ് കാരണം എഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ നിയന്ത്രിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഇത് കണ്ടുപിടിച്ച ആളുകൾക്ക്, വേദന വന്ന ആളുകൾ നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് കുറച്ചു കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പിന്നീട് പ്രോഗ്രസ്, ഒരുപക്ഷെ ഒരു പഴയ രീതിയിലേക്ക് അത് വന്നിട്ടില്ലെങ്കിലും തേയ്മാനം വളരെ മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് തുടർന്ന് പോകുന്നത് തടയാൻ,
2: പിന്നീട് അങ്ങോട്ട്
3: പോകുന്നത് തടയാൻ കഴിയും. പിന്നെ ഇത് തീരെ വരാതിരിക്കാൻ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങൾ, നമ്മുടെ ഡയറ്റ് അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കുള്ള ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്.
2: ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എല്ല് തേയ്മാനം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: അപ്പോൾ ഏറ്റവും മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയായിരിക്കും. അപ്പോൾ അത് തന്നെ ആക്ടിവിറ്റി റിലേറ്റഡ്, നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഒരു സന്ധികൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യുമ്പോൾ നടക്കുക, വെയിറ്റ് എടുക്കുക, കയറ്റം കയറുക, അപ്പോൾ അത്തരം ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന വേദന. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതിനോടനുബന്ധിച്ച് നീർക്കെട്ട് വരാം, അതിന് നീരും കാര്യങ്ങളൊക്കെ
2: വരാം, സ്വെല്ലിംഗ് ഒക്കെ വരാം.
3: പിന്നെ ഇത് നമ്മൾ അതിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച്, അതിൻ്റെ ഡിസീസ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ 4 സ്റ്റേജായിട്ട് തിരിക്കും. അപ്പോൾ അത് സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ജോയിൻറ്റിന് വരുന്ന മൂവ്മെൻറ്റ്സ് കുറയും. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ 100 ഡിഗ്രി മടക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണെങ്കിൽ തേയ്മാനം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് കുറയും. പിന്നെ അതേപോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഷേപ്പ് മാറാം, വളവ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, രോഗം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വരുന്ന വ്യത്യാസങ്ങളാണ്.
2: ഇത് നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും പറയുകയാണ്, എൻ്റെ കല്ലമുട്ടിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ ലക്ഷണം, ഇത് തേയ്മാനം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. അതായത് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ നമുക്കൊരു കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
3: അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദന ഇപ്പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഒരു തേയ്മാനത്തിൻ്റെ ആവണം എന്നില്ല, അത് നമ്മുടെ ഒരു നോർമൽ മെക്കാനിക്കൽ പെയിൻ ആയിരിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഒരു പരിക്ക് വരിക, ഒരു വീഴ്ച വരിക, അതല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി വരിക, അപ്പോൾ അത്ര ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിലുള്ള നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, എന്നെ ലിഗമെൻറ്റുകൾ, ജോയിൻറ്റിലുള്ള പാട, അപ്പോൾ അത്തരം സ്ട്രക്ചേഴ്സ് ഈ ജോയിൻറ്റിൻ്റെ പ്രവൃത്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന പരിക്കുകൾ യഥാസമയം കണ്ടുപിടിക്കാതിരിക്കുക, അത് വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തേയ്മാനത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു രോഗിനെ കൃത്യമായ രീതിയിൽ ജോയിൻറ്റ് പരിശോധിക്കുക, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ എക്സ്റേ, അപ്പോൾ തേയ്മാനം നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് തേയ്മാനം എന്ന് പറഞ്ഞാൽ. അതേപോലെ MRI നമുക്ക് സ്വദൈവ ആവശ്യം വരിക. ഇതിൻ്റെ ഏർലി സ്റ്റേജസ്, ഈ തരുണാസ്ഥയ്ക്ക് മാത്രം വളരെ മൈൽഡായിട്ടുള്ള ഇത് വരിക. അതുപോലെ നമ്മുടെ സന്ധിയിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ്, ലിഗമെൻറ്റുകൾ, മെനിസ്കസ്, അതിനൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപക്ഷെ എക്സ്റേ സാധിക്കില്ല. അതിനൊക്കെ നമുക്ക് MRI സ്കാനിങ് വേണ്ടി വന്നേക്കും.
2: അത്തരം ടെസ്റ്റുകളിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗം, അത് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
3: ഓക്കെ, നമ്മൾ ചികിത്സ ഇതിനൊരു 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന്, നോൺ ഫാർമക്കോളജിക്കൽ, അതായത് മരുന്ന് അല്ലാത്തൊരു ചികിത്സ. അതിൽ കാര്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, എക്സസൈസുകൾ, വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ നമ്മുടെ ഈവൻ നമ്മുടെ ചെരുപ്പുകൾ, ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ശരിക്കും ഒന്ന് ഹിസ്റ്ററി എടുക്കണം. അദ്ദേഹം ഇപ്പോൾ ഒരുപക്ഷെ കൂടുതൽ സമയം കയറ്റം കയറി ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അതിന്
2: സ്റ്റെപ്പുകൾ,
3: അപ്പോൾ അതിന് കൊടുക്കേണ്ട നിയന്ത്രണങ്ങൾ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കൊരു നല്ലോണം റീഹാബ്, ഒരു നല്ലൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള പേശികൾക്ക് നല്ലോണം ബലം കിട്ടാവുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്താലൊക്കെ അതിനൊരു പക്ഷേ ഒരു പരിധി വരെ നല്ല രീതിയിൽ ചെയ്യാം. രണ്ടാമത്തതാണ് ഫാർമക്കോളജിക്കൽ, മരുന്നുകൾ. മരുന്നുകൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് നമ്മൾ അതിന് റിസോർട്ട് ചെയ്യാൻ പാടില്ലാത്തത് വേദന സംഹാരികൾ ഒരു പരിധി കൂടുതൽ
2: കൊടുക്കരുത്.
3: അപ്പോൾ ഒരു ഇനീഷ്യൽ തുടക്കത്തിൽ ആ ഒരു കാഠിന്യത്തിന് ഒന്ന് ഒരു അയവ് വരുത്താൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം,
2: വേദന ഒന്ന്
3: കൊടുക്കാം. പിന്നെ കാര്യമായിട്ട് അതിന് കുറച്ച് ഈ സപ്ലിമെൻസ് ആണ്, വൈറ്റമിനും കാൽസ്യം അങ്ങനത്തെ സപ്ലിമെൻസ് ആണ് അതിൻ്റെ ചികിത്സ. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ റോളുള്ളൂ,
2: മനസ്സിലായല്ലേ.
3: പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ കുറെ ഇഞ്ചെക്ഷൻസ് ആണ് ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ ഒരുപാട്. പക്ഷെ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്.
2: ഈ ഒരു ഇഞ്ചക്ഷൻ അത് വേദനക്ക് കൊടുക്കുന്നതാണോ അതോ ഈ ഒരു തരണാസ്ഥീനെ റീഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണോ എന്താണ്?
3: ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആണ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അത് ഒരുപാട് വളരെ റാമ്പന്റ് ആയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും ചെയ്യുന്നതാണെന്ന് ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ തൽക്കാലം ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും, ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ആ ഉള്ളിലുള്ള രോഗാവസ്ഥ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ
2: അതവിടെ
3: ഉണ്ടാകുന്നു. മറ്റൊരു സംഭവമാണ് ഈ പറഞ്ഞ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതിന് ഉള്ള റോളും സത്യത്തിൽ നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അതിനും വലിയ തോതിലുള്ള റോളില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡിനെ വെച്ച് അപേക്ഷിച്ചാൽ വലിയ സൈഡ് എഫക്ട്സ് ഇല്ല.
2: ഓക്കെ.
3: അപ്പോൾ അതിൽ ഈ PRP എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തന്നെ രക്തം എടുത്ത് നമ്മുടെ കോശങ്ങളിലുള്ള ഈ ഒരുപാട് സൈറ്റോകൈൻസ് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് ചെറിയൊരു തോതിൽ
2: ഘടകങ്ങൾ
3: അത് നമ്മുടെ ജോയിൻറ്റിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആക്ച്വലി സേഫാണ്. അപ്പോൾ ഒരു ട്രാൻസിയൻ്റ് റിലീഫ് കിട്ടാം, ചില ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചാലൊക്കെ ട്രാൻസിയൻ റിലീഫ് കിട്ടാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും എന്താവില്ല,
2: പൂർണ്ണമായിട്ട്
3: മാറും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം, പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളും അതുപോലെ തന്നെ തേമാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അധികമായിട്ടുള്ള ആളുകളൊക്കെ അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്.
2: പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സർജറിയാണ്.
3: പിന്നീടുള്ള ഓപ്ഷൻ സർജറിയാണ് തീർച്ചയായിട്ടും. അത് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നീടുള്ളത്.
2: ടി കെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ,
3: അതെ ടി കെയർ, അതെല്ലാം ജോയിൻസാണ്. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹിപ്പിനുണ്ട്, ടോട്ടൽ ആംഗിൾ ഉണ്ട്, ഷോൾഡർ ഉണ്ട്. അപ്പൊ അത് നമ്മള് അതിൻ്റെ ഒരു എൻ സ്റ്റേജ് ഡിസീസ്, ഇത് ഒരു നമ്മൾ പറയുന്ന ഈ Stage 4 എന്ന് പറയുന്നത് സിവിയർ പെയിൻ. അവർക്ക് സത്യത്തിലൊരു നല്ല രീതിയിൽ നടക്കാനും അവരുടെ ജീവിത, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറയും. ഇത് ഉള്ള
2: അസുഖം
3: വന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് എണീച്ചൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വരെ അവർക്ക് മടിയാവുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തും.
2: പെയിൻ കാരണമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, നേരത്തെ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ
3: പറ്റാത്തൊരവസ്ഥ,
2: മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇത് പോകുന്നത്. അപ്പൊ ഈ സർജറി ചെയ്യുന്നതോടുകൂടി അവർക്ക് പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണോ?
3: ഒരു പരിധി വരെ. ഒരിക്കലും നമുക്ക് പടച്ചമ്പര തന്ന പോലത്തെ ഒരു ജോയിന്റ് കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്.
2: നേരത്തെ
3: നമുക്കിതിൽ കാര്യമായി കിട്ടുക എന്നുള്ളത് പെയിൻ ഫ്രീ ജോയിന്റ് ആയിരിക്കും. നമ്മുടെ വേദന ഒരു 90% വരെ അതിൽ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൊരു രോഗിക്ക് നല്ല രീതിയിൽ സർജറി ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വതവേ ഒരു 90% മുകളിലും പെയിൻ റിലീഫ് ഉണ്ടാവും. അതിൻ്റെ വളവുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ മുട്ടുമടക്കി നമ്മൾ താഴെ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കമോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത്യാത്രി ഇരിക്കുക, അതൊന്നും ഒരിക്കലും സാധ്യമാവണമെന്നില്ല. പക്ഷേ നമുക്ക് നടക്കാം, സ്റ്റെപ്പ് കയറാം, ബസ്സിലേക്ക് പോവാം, നമ്മൾ യാത്ര ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് നമുക്ക് തിരിച്ച്
2: അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ സാർ പറഞ്ഞ പോലെ സ്റ്റെപ്പുകൾ കയറുന്നതിനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുട്ട് മടക്കുന്നതിനോ ഒന്നും
3: പ്രശ്നമൊന്നുമില്ല. മുട്ടൊരു 100 ഡിഗ്രി വരെ നമുക്ക് ഈസി ആയിട്ട് മടക്കാനൊക്കെ കഴിയും.
2: ഓക്കെ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെച്ച ആ ഭാഗം പിന്നീട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? അതിന് തേയ്മാനം വരിക അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ടോ?
3: അതായത് നമ്മളിതില് ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കല്ല ആക്ച്വലി ചെയ്യുന്നത്. നമ്മുടെ മുട്ടിന്റെ ആ ഒരു ഈ രണ്ട് എല്ലുകൾ തമ്മിൽ വരുന്ന ജോയിന്റ് വരുന്ന ഭാഗത്ത് ഒരു കവറിങ് കൊടുക്കുകയാണ്. നമ്മളിപ്പോ പല്ലിൽ ക്യാപ്പൊക്കെ ഇടുന്ന പോലെ ജോയിന്റിന്റെ രണ്ട് ഭാഗത്തും ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുക. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസ് റൂം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ആണ് ഇതിൻ്റെ സത്യത്തിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുക. ഒന്ന്, ഈ ഉപയോഗിക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ്. രണ്ട്, നമ്മുടെ സർജിക്കൽ ടെക്നിക്കിൻ്റെ ഒരു പെർഫെക്ഷൻ. പിന്നെ മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും രോഗിയുടെ കാര്യങ്ങൾ. നമുക്കിത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർ കൊടുക്കും അഡ്വൈസസ് എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തൊരു പ്രൊസീജിയർ, നല്ല രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നൊരു രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് തന്നെ അതിന് കിട്ടുക. പിന്നെ ഒരു സാധാരണഗതിയിൽ ഒരു 20-25 ഇയേഴ്സ് ഒക്കെയാണ് അതിന്റെ ഏറ്റവും ഒരു നല്ലൊരു ജോയിന്റ് റീപ്ലേസ്മെന്റിന്റെ ഒരു ലൈഫ് പറയാം. കാരണം അതിന്റെ ഈ പറഞ്ഞ പോളിത്തീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്, അതിന് കാലക്രമേണ അതിന് ഇത് വരും. അപ്പൊ അങ്ങനെ വരുന്നാൽ ഇതിന് റിവിഷൻ ചെയ്യേണ്ടി വരും.
2: ആ സമയത്ത് കൊണ്ടും ഇതുപോലെ
3: ചെയ്യേണ്ടി വരും.
2: ഇനി അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ, നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന സമയത്ത്, ഇതൊരു ഒരു നോർമൽ ലൈഫ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ സാധാരണക്കാർ ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പിന്നെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കാനോ അത്രയധികം കോസ്റ്റ് വരുന്നുണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് ഒരു കോമൺ ആയിട്ട് സർക്ക് എന്താണ് പറയാനുള്ളത്?
3: അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇതിനൊരു പ്രൈസ് കൺട്രോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഒരു വലിയൊരു എമൗണ്ടിലേക്ക് അല്ലാതെ ഒരു ആവറേജ് റേറ്റിൽ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 50-60 thousand തന്നെ നല്ലൊരു ഇംപ്ലാന്റ് കിട്ടും. പിന്നെ ഇപ്പോ മറ്റേ നമ്മുടെ ആരോഗ്യ
2: സ്കീമുകളൊക്കെ
3: നിയന്ത്രണം ഉണ്ട്. അപ്പോ മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റിൽ സാധനം നമുക്ക് പുറം രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് അവർക്ക് കിട്ടുന്ന അതേ നല്ല സാധനം നമുക്ക് നല്ല റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അധിക ആശുപത്രികളിലും ഇതുണ്ട്. ഇപ്പോൾ മറ്റേ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തി വളരെ ഇതായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്.
2: സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് സാധാരണക്കാർക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. അതിപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ സർക്കാരിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് സൂചിപ്പിച്ചത്. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്തത് എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മളൊപ്പം ഇതുവരെ പങ്കെടുത്തത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആയിരുന്നു. സാർ, ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാഅല്ലാഹ്, ഉപകാരപ്രദമായ ഒരു അറിവ് നൽകപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്, ആരോഗ്യവിചാരം. ആരോഗ്യവിചാരത്തിൽ എല്ല് തേയ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം, മൂസ പി പി.
1: ഒരു വിശ്വാസി റബ്ബിലേക്ക് അടുക്കുന്ന ഒരു വഴിയാണല്ലോ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്രമേൽ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നുവോ അത്രയും അള്ളാഹുവിലേക്ക് നമ്മൾ സാമീപ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇനി പോകുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ മൂന്നാം ഭാഗം, അവതരിപ്പിക്കുന്നത് സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത്. അതിപ്രകാരമായിരുന്നു, ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേട്ട് പഠിച്ചവർ ഒന്ന് കൂടെ ചൊല്ലണം, കഴിഞ്ഞ എപ്പിസോഡ് പഠിക്കേൽക്കാത്തവർ എൻ്റെ കൂടെ കേട്ടിയ ഭാഗം പഠിക്കണം. അതിപ്രകാരമായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത്. അല്ലാഹുമ്മ റബ്ബസ്സമാവാത്തി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ. ഇത്രയും ഭാഗമാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് പഠിക്കാം. ബാക്കി കുറച്ച് ഭാഗമാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്: വമുൻസില തൗറാത്തി വൽ ഇഞ്ചീൽ വൽ ഫുർഖാൻ. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഒന്നും കേട്ട് പരിചയമില്ലാത്ത ചില പദങ്ങൾ ആണ്, പ്രാർത്ഥനാ വാചകമാണ്. പക്ഷേ ഇതിൽ നമ്മൾ കേൾക്കാത്തതായ വാക്കുകളൊന്നുമില്ല. ഇത് കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ വാചകം ഒരു പക്ഷേ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഇനി ഞാൻ ഉച്ചരിക്കാം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് എൻ്റെ കൂടെ ചൊല്ലണം. വമുൻസിലത്തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. എന്താണ് ഈ പ്രാർത്ഥന നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം? വമുൻസിലത്തൗറാത്ത്, തൗറാത്ത് അവതരിപ്പിച്ചവനെയെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്തിനെ ഇറക്കിയവനെ, വൽ ഇഞ്ചീൽ, ഇഞ്ചീലും ഇറക്കിയവനായ അള്ളാഹുവെ. ഇഞ്ചീൽ നമുക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. വൽ ഫുർഖാൻ അഥവാ വിശുദ്ധ ഖുർആൻ, ഖുർആനും ഇറക്കിയവനെ. തൗറാത്തും ഇഞ്ചീലും ഫുർഖാനും അവതരിപ്പിച്ചവനായ റബ്ബേ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ. അള്ളാഹുവിനെ നമ്മൾ വിശേഷിപ്പിച്ചു വരികയാണ്. അതിന് തുടർച്ചയായി പറയുന്നു മുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ എന്ന്. തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഇറക്കിയവനായ അള്ളാഹുവേ, അതിൻ്റെയൊക്കെ റബ്ബേ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വാചകം നമ്മൾ പഠിക്കുക. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ഇതിൻ്റെ ഏകദേശം പകുതി പഠിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഞാനത് പറയാം, നിങ്ങൾ കേൾക്കണം, എൻ്റെ കൂടെ പറയണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ്, ഇന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
1: നമ്മുടെ കൂടെ നമ്മുടെ സഞ്ചരിക്കുന്ന നമ്മുടെ മക്കൾ, അവർക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിൽ നമ്മളൊരല്പം പുറകിലാണ്. അവിടെ നമുക്ക് സഹായമായി എത്തുന്നത് പൂമരത്തണലിലാണ്. ഒരുപാട് കഥകളും കവിതകളുമായി നമ്മുടെ കുട്ടികളുടെ ആ ഒരു നഭവമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ ബഹുമാന്യനായ അംജദ് മദനി നടത്തുന്ന സംസാരം നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്മകൾ ചെയ്തുകൊണ്ടും ഉപ്പയുടെയും ഉമ്മയുടെയുമൊക്കെ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളിൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനെക്കുറിച്ച് പഠിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാനും കിട്ടുന്ന ചാൻസുകൾ നന്നായി ഉപയോഗിക്കുന്നവരാണ് പീസ് റേഡിയോ കേൾക്കുന്ന നല്ല കൂട്ടുകാർ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് സ്വർഗം പ്രതിഫലമായി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ആളുകൾ അറിവുകൾ നേടിയിരുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എവിടെ വച്ചാണ് ആളുകൾ നല്ല കാര്യമേതാണ്, തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ചു കൂടിയിരുന്നത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരമാണ് ഇസ്ലാമിലെ പള്ളികൾ എന്നുള്ളത്. മസ്ജിദുകളിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ വിശ്വസിച്ച ആളുകൾ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എത്രയോ പള്ളികൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമാണ് ചില പള്ളികൾ! കഅബയെ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. കഅബയോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദുൽ ഹറമൊന്നു നോക്കൂ. എന്തൊരു ഭംഗി അല്ലേ? ഇനി മദീനയിലെ മസ്ജിദുൻ നബവിയോ മസ്ജിദുൽ അക്സയോ? അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് പള്ളികൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വന്നില്ലേ? എന്തിനായിരിക്കും പള്ളി? പള്ളി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? പള്ളികളെന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വാസികൾക്ക്, നല്ല മനുഷ്യർക്ക് ആശ്വാസത്തോടുകൂടെ ഇരിക്കുവാൻ, അല്പം സമാധാനത്തോടുകൂടെ ഇരിക്കുവാനുള്ള സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പള്ളികളിൽ ഉണ്ടാവാറുണ്ടോ? അനാവശ്യമായ തർക്കങ്ങളോ ശബ്ദ കോലാഹലങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. പള്ളി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ബാങ്ക് വിളിക്കുന്ന, എത്ര സന്തോഷമാണ് ആ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഉമ്മ പറയും, ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറയും. നമുക്ക് നമസ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ചകളിലും മറ്റു ചില സമയങ്ങളിലുമൊക്കെ ഖുതുബകൾ കേൾക്കുന്നു അല്ലേ? നല്ല നല്ല ഉപദേശങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ തന്നെ പള്ളി പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആളുകൾ പള്ളിയുടെ ഓരോ മൂലകളിലിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾ 5 നേരവും പള്ളിയിൽ നടക്കുന്നു. ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് അതാ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൈകളിൽ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പള്ളി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇസ്ലാമിലെ ഒരുപാട് ആരാധനകൾ അത് ചെയ്യാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത്. ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയുണ്ടാക്കിയത്. പള്ളികളുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കഅബ പടുത്തുയർത്തിയത് അല്ലേ? ആ കഅബക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ കഅബ തകർന്നിരുന്നു. കഅബയുടെ ചില ഭാഗങ്ങൾ തകർന്നു. അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം തീർത്തതും ആളുകൾ ഹജറുൽ അസ്വദെന്നു പറയുന്ന കല്ല് വെക്കാൻ ആ നാട്ടിലെ ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവർക്കിടയിൽ വന്ന് പ്രശ്നം പരിഹരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഅബയുടെ പുനർനിർമ്മാണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഖുബ എന്നു പറയുന്ന സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പള്ളി നിർമ്മാണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സജീവമായി പങ്കെടുത്തു. ശേഷം മദീനയിലെത്തി മദീനയിൽ മസ്ജിദുൻ നബവി എന്ന അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനും ഖുർആനും ഹദീസുമൊക്കെ പഠിക്കുവാനുമൊക്കെയുള്ള പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അവിടെ അത സജീവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള സ്വഹാബികളുമൊക്കെ പങ്കെടുത്തു. ഏതായിരുന്നാലും ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ആ പള്ളികൾ പരിപാലിക്കുവാനും അതായത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യാനും, പള്ളി വൃത്തിയായി സൂക്ഷിക്കലാവട്ടെ, പള്ളിയുടെ അകത്ത് ചീത്ത കാര്യങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാവട്ടെ, പള്ളിയിൽ മോശമായ എന്തെങ്കിലും കണ്ടാൽ അതെടുത്ത് ഒഴിവാക്കലാകട്ടെ, അതുപോലെ തന്നെ അനാവശ്യമായി പള്ളിയിൽ ഫാനോ ലൈറ്റോ ഒക്കെ വെറുതെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കലാവട്ടെ. ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ട് പള്ളിയെ നാം ശ്രദ്ധിക്കണം. പള്ളികളുടെ പ്രത്യേകത അല്ലാഹുവിൻ്റെ വീടാണ്. അല്ലാഹുവിൻ്റെ വീട് നാം എത്ര മനോഹരമായി കൊണ്ടു നടക്കണം. നമ്മുടെ വീട്ടിനകത്ത് മാലിന്യങ്ങളുണ്ടായാൽ, ചീത്ത കാര്യങ്ങളുണ്ടായാൽ നമുക്കിഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി പരിപാലിക്കുന്നതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു ഗ്രാമീണനായ അറബി വന്ന്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. സ്വഹാബികൾക്ക് വലിയ സങ്കടമായി. ചില സ്വഹാബികളൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ ആള് പേടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ആ വെള്ളമൊഴിച്ച് നിങ്ങളത് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒരു മാലിന്യം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വൃത്തിയാക്കാനാണ് പറഞ്ഞത്. ശേഷം അത് ചെയ്ത മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥലമല്ലേ, ആളുകൾ നമസ്കരിക്കുന്ന ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ, ആളുകൾ ഖുർആൻ ഓതുന്ന, ആളുകൾ ദിക്റുകൾ ചൊല്ലുന്ന, ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുകയും അയാൾ മാപ്പ് പറയുകയും സോറി പറയുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അപ്പോൾ പള്ളി എപ്പോഴും വൃത്തിയായി കൊണ്ട് നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ കണ്ടത് അല്പം വായിൽ നിന്ന് വരുന്ന തുപ്പൽ കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ കൈകൊണ്ട് എടുത്ത് പുറത്ത് കളയുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും പള്ളി ഇഷ്ടപ്പെടുന്ന, പള്ളിയിൽ പോകാൻ മനസ്സ് കൊതിക്കുന്ന നല്ല മക്കളാവണം. എന്താണ് എല്ലാ സമയത്തും നമസ്കാരത്തിന് പള്ളിയിൽ പോയി പള്ളിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ നമ്മളും പങ്കെടുത്താൽ നമുക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ സമ്മാനം എന്താണെന്നറിയുമോ? നാളെ പരലോകത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചു ചേരുന്ന സമയമില്ലേ, ആ സമയത്ത് സൂര്യൻ ഇപ്പോഴുള്ളതിൽ നിന്നും താഴോട്ട് വരും. സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ നിന്ന് കുറച്ചാളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നാണ്. ആർക്കാണ് ആശ്വാസം നൽകുന്നത് എന്നറിയുമോ? അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പള്ളി പരിപാലിക്കുന്ന, പള്ളിയുമായി ഹൃദയം ചേർത്തു വെച്ച എന്നാണ്. എന്നുവെച്ചാൽ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, പള്ളി വൃത്തിയാക്കുന്ന, പള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ നൽകും എന്നാണ്. നോക്കൂ, സൗദി അറേബ്യയിലെ രാജാക്കന്മാരെക്കുറിച്ച് അവർ പറയാറുള്ളത് എന്താണ്? ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ എന്നാണ്. രണ്ട് ഹറമുകളില്ലേ, മക്കയും മദീനയും, അതിൻ്റെ സേവകന്മാർ എന്നാണ് അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, മറിയം ബീവി റളിയല്ലാഹു അൻഹ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെവിടെയായിരുന്നു? മറിയം ബീവി എവിടെയായിരുന്നു താമസിച്ചത്? കുഞ്ഞുണ്ടായ സമയത്ത് അവർ പള്ളിയിലേക്ക് നേർച്ച നേർന്നതാണ്. ഇമ്രാൻ എന്നു പറയുന്ന നല്ല മനുഷ്യൻ തനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ പള്ളി വൃത്തിയാക്കുന്നതിനും പള്ളി പരിപാലിക്കുന്നതിനും വേണ്ടി നേർച്ച നേരുകയുണ്ടായി. പ്രസവിച്ചപ്പോഴല്ലേ അത്ഭുതം, കുട്ടി പെൺകുട്ടിയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരാൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. എന്നാൽ നേർച്ച നേർന്നതല്ലേ, നേർച്ച നിറവേറ്റുകയും വേണം. അങ്ങനെ കുട്ടിയെ പള്ളിയിൽ കൊണ്ടാക്കുകയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളി വൃത്തിയാക്കലും പള്ളി പരിപാലനവുമൊക്കെയായി. മറിയം റളിയല്ലാഹു അൻഹ ആ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ പുണ്യവും കൂലിയുമൊക്കെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മളും

0: വെച്ച് അള്ളാഹുമഫ്തഹ്ലി അബ്വാബ് റഹ്മത്തിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചിറങ്ങുകയും അള്ളാഹുമ ഇന്നീ അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾക്ക് നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പള്ളികളിൽ ഓടിക്കളിക്കുകയോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പള്ളി ഉണ്ടാക്കി തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളി, സ്വർഗത്തിലൊരു വീട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കൂട്ടുകാരികളും മനസ്സിലൊരു തീരുമാനമെടുത്തോളൂ. നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച് വലിയ ആളുകളാവുകയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് സമ്പത്തും ഉണ്ടാവുകയാണെങ്കിൽ, നാം അതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് മാറ്റിവെച്ച് ഒരു ചെറിയ പള്ളിയെങ്കിലും, അല്ലെ, അഞ്ചു നേരം ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോൾ നമുക്ക് എത്ര പുണ്യം കിട്ടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളി അവിടെ തന്നെ ഉണ്ടാകും, അല്ലേ? ആ പള്ളിയിൽ ആളുകൾ വരും, പ്രാർത്ഥിക്കും, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം നാം മരിച്ചു കഴിഞ്ഞാലും പരലോകം സംഭവിക്കുന്നത് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൗഭാഗ്യം കിട്ടണം. നാളെ സ്വർഗലോകത്ത് ഒരു വീട് അള്ളാഹു നമുക്ക് നൽകണം. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മനസ്സ് വെക്കുക. പള്ളി പരിപാലിച്ചുകൊണ്ട്, പള്ളിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പള്ളിയുമായി നിരന്തരം ഇടപെടാനും പള്ളിയിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളായി, ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ ഏവരെയും വളർത്തി വലുതാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കാൻ ശ്രമിക്കുക. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീകും. അംജദ് മദനിയാണ് ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നത്. നല്ല കുട്ടി എന്ന വിഷയത്തിലുള്ള പൂമരത്തണലിനാണ് നമ്മൾ സാക്ഷിയായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ചേ നമുക്ക് സമയം ചെലവഴിക്കാനുള്ളൂ, പക്ഷെ അതുകൊണ്ട് കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു കിട്ടണം. ഈ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഏതാനും ചില വരികളിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു ആശയം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മനസ്സിൻ്റെ നന്മ, അബൂ തൻവീർ രചിച്ച വരികൾക്ക് ശബ്ദം നൽകുന്നത് നബീൽ സലാഹി.
4: സമൂഹമായി ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സദ്വിചാരത്തോടെയായിരിക്കണം ഇടപഴകേണ്ടത്. ഒരാളെപ്പറ്റിയും മനസ്സിൽ മോശപ്പെട്ട ധാരണ വെച്ചു പുലർത്തരുത്. അങ്ങനെയായാൽ ഇന്നു മനുഷ്യർ അനുഭവിക്കുന്ന വിവിധങ്ങളായ മാനസിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആത്മവിശ്വാസത്തോടെയും ഉല്ലാസത്തോടെയും ജീവിക്കുവാനും സാധിക്കും. കേൾക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ വിശ്വസിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ വരുന്ന ഒട്ടുമിക്ക സന്ദേശങ്ങളും ഇത്തരത്തിലുള്ളതാവാനാണ് സാധ്യത. ആധുനിക വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇടങ്ങളും ഇതിൻ്റെ സങ്കേതങ്ങളാണ്. ഇതെല്ലാം ബോധ്യമുള്ളവർ തന്നെ അത്തരം വാർത്തകളും സന്ദേശങ്ങളും അങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്യാറുണ്ട് എന്നതാണ് ഖേദകരം. നന്മയോട് സഹകരിക്കാനും തിന്മയെ പ്രതിരോധിക്കാനും മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള സദ്വിചാരം ആവശ്യമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ഊഹത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും. പ്രവാചക ചരിത്രത്തിൽ അത്തരമൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ജുഹൈനയിൽ ശത്രുക്കളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ശത്രുപക്ഷത്തു നിന്നൊരാൾ തൻ്റെ വാളിൻ്റെ മുമ്പിൽ എത്തിയ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ചു. എന്നാൽ രക്ഷപ്പെടാനുള്ള താൽക്കാലിക അടവാണെന്ന് കരുതി ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. ആ വിവരം പ്രവാചകൻ്റെ അടുത്തെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്

0: പറഞ്ഞ ശേഷം നീ അവനെ വധിച്ചുവോ? ഇതു സംബന്ധിച്ച് ഉസാമ റളിയല്ലാഹു എന്ന് പറഞ്ഞത്, ആ ദിവസത്തിനു മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമാർ പ്രവാചകന്റെ ചോദ്യം എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. സദ്വിചാരത്തിന്റെ അടിസ്ഥാനം ഗുണകാംക്ഷയാണ്. അത് മനസ്സിൽ ഇല്ലാത്തവൻ മാനുഷിക പ്രതിബദ്ധതയില്ലാത്തവനാണ്. അത്തരം മനസ്സുകൾക്കൊരിക്കലും സമൂഹത്തോട് ആരോഗ്യപരമായി ഇടപെടുവാൻ സാധിക്കുകയില്ല. ഒരാളെ സംബന്ധിച്ച സദ്വിചാരത്തിന് പോറലേൽപ്പിക്കും വിധം വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ ആരായുകയും ചെയ്യാൻ സാധിക്കുന്ന പരിഹാരത്തിലൂടെ അവസ്ഥ നന്നാക്കുകയും ചെയ്യേണ്ടതുണ്ട്. തൻ്റെ അടുക്കൽ നിന്നുള്ള പെരുമാറ്റം ഒരാളെ പ്രയാസപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ ചോദിക്കുന്നതും സദ്വിചാരത്തിൻ്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ സംബന്ധിച്ച് കേൾക്കുന്ന വാർത്തകൾ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ വിശ്വസിക്കരുത്. അവരോട് മോശം രീതിയിൽ പെരുമാറാൻ അത് കാരണമാകും. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. വിശുദ്ധ ഖുർആൻ അധ്യായം 49:12. പലവിധത്തിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ജനങ്ങൾ. തന്റെ രഹസ്യം ആരും അറിയരുതെന്ന് നിർബന്ധമുള്ളവരാണെല്ലാവരും. എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യം മനസ്സിലാക്കാൻ പൊതുവെ എല്ലാവരും തൽപരരുമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അതന്വേഷിക്കുന്നത് ഉത്തമ വിശ്വാസിക്ക് ചേർന്നതല്ല. അത് നാനാവിധ കുഴപ്പങ്ങൾക്ക് കാരണവുമാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ മറ്റൊരാളുടെ ന്യൂനതകൾ ഇഹലോകത്ത് മറച്ചുവെക്കുന്നുവെങ്കിൽ പരലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനതകൾ മറച്ചുവെക്കും. നന്മയുടെ വസന്തം മനസ്സിലെ നന്മയെ ആശ്രയിച്ചാണിരിക്കുന്നത്. മനസ്സും നാവും നന്നായാൽ കർമ്മം നന്നായി. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയുക, മനുഷ്യ ശരീരത്തിലൊരു മാംസക്കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നായി. അത് കുഴപ്പത്തിലായാൽ ശരീരം മുഴുക്കെ കുഴപ്പത്തിലായി. അറിയുക, അതത്രേ ഹൃദയം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്റെ ദാസൻ എന്നെക്കുറിച്ച് ഓർക്കുകയും എന്നെക്കുറിച്ച് സദ്വിചാരമുണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവന്റെ കൂടെയുണ്ടായിരിക്കും. സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ശരിതെറ്റുകളിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളിൽ പലതും വിട്ടുവീഴ്ച അർഹിക്കുന്നതുമാകാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്റെ വിചാരം കൊണ്ട് ഗുണം കൊയ്യാത്തവൻ തന്റെ ശരീരം കൊണ്ടും ഗുണം നേടില്ല. ഇബ്നു സീരീൻ റഹിമഹുല്ല പറഞ്ഞു, നീ നിന്റെ സഹോദരനെ തെറ്റിദ്ധരിക്കുന്നതിനു മുമ്പ് അവന്റെ 70 ഒഴിവ് കഴിവുകളെ എണ്ണുക. എന്നിട്ട് നിന്റെ ധാരണ ശരിയാകുന്നില്ലെങ്കിൽ എനിക്കറിയാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്ന് കരുതുക. അല്ലാതെ നീ അവനെ തെറ്റിദ്ധരിക്കരുത്. ഓരോ വ്യക്തിയോടും എങ്ങനെ പെരുമാറണമെന്ന് നാം മനസ്സിലാക്കണം. ദുർവിചാരമുണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നതും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ്. തനിക്ക് കാര്യമില്ലാത്തിടത്തുനിന്ന് മാറിപ്പോകാനും മറ്റുള്ളവരെ പോലെ തനിക്കും വീഴ്ചകൾ വരാമെന്ന ബോധ്യമുണ്ടായിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. വിശ്വാസി എന്ന നിലയിൽ ഹൃദയവിശാലതയ്ക്കും വിശുദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടാവണം.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെയും ശ്രവിച്ചത് നുറുങ്ങുകൾ, അബു തൻവിയിൽ രചിച്ച മനസ്സിന്റെ നന്മ എന്ന നുറുങ്ങുകൾക്ക് ശബ്ദം നൽകിയത് നബീൽ സ്വലഹി.
2: ഒരാളുടെ നാമങ്ങളാണല്ലോ ഒരാളെ വ്യതിരക്തനാക്കുന്നത്. ഒരാളുടെ പേരിലാണ് അയാൾ അറിയപ്പെടുന്നതും പ്രശസ്തനാകുന്നതും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ നാമങ്ങൾ അറിയുമ്പോൾ എത്രമാത്രം നമുക്ക് ആ റബ്ബിനോട് ഇഷ്ടം തോന്നും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഹൈലൈറ്റ് പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. പതിവ് പോലെ അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണവുമായി ബന്ധപ്പെട്ട സംസാരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂക്ഷ്മജ്ഞാനി എന്നാണ് അൽ ഖബീർ എന്ന ആ ഒരു നാമത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഭയഭക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും. ഇതൊക്കെയാണ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽ ഖബീർ എന്ന നാമത്തിൻ്റെ തേട്ടം, അർത്ഥം, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അൽ ഖബീർ എന്ന് അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വല്ലാഹു ബിമാ തഅമലൂന ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന ഖബീറാകുന്നു എന്ന് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില നാമങ്ങളോടുകൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ വഹുവൽ ഹക്കീമുൽ ഖബീർ, ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കീം എന്ന നാമത്തോടുകൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 45 തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൂക്ഷ്മജ്ഞാനം, അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി, ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഖബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നു പോവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വച്ചതും അള്ളാഹു അറിയും. ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒന്നും മറന്നുപോവുകയില്ല, മങ്ങിപ്പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. ഏതാ ദിവസം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്, അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. നിങ്ങൾ മറച്ചു വച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഖബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ്. ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഖബീർ എന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്തെന്നറിയോ? മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, ഒരാളും ഉപകരിക്കാത്ത ദിവസം, ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന, ആരും ആർക്കും തുണയില്ലാത്ത, ആരും ആർക്കും സഹായം നൽകാത്ത, ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല, ഒന്നും മാഞ്ഞതായിട്ടില്ല, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത്, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യൗമ തുബില സറായിർ, രഹസ്യങ്ങളെ പുറത്താക്കുന്ന, പരസ്യമാക്കുന്ന ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ എല്ലാം അറിയുന്നവനും പൂർണ്ണമായി അറിയുന്നവനും, ദൃശ്യമെന്നില്ല, അദൃശ്യമെന്നില്ല, രഹസ്യമെന്നില്ല, പരസ്യമെന്നില്ല, ആകാശത്തിലേതും ഭൂമിയിലേതും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അതുപോലെ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ഭാവിയിലുള്ളതോ ഗൈബായതോ അദൃശ്യമായതോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അവൻ അൽ ഖബീറാകുന്നു. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, ഓരോ അണു പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം, ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും. അങ്ങനെ അള്ളാഹുവിനെ അൽ ഖബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത്. അൽ ഖബീറായ അള്ളാഹുവിനെ തിരിച്ചറിയൻ നടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷ്മമായി നമ്മൾ ആരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ എന്ന് നമ്മൾ തിരിച്ചറിയൻ നടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിച്ച് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വലഖദ് ജിഅ്തുമൂന ഫുറാദ, കാരണം എന്തെന്നറിയോ, അന്നത്തെ ദിവസം എന്നുള്ളത് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും വരുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അന്നെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, ആരും സഹായിക്കാനുണ്ടാവില്ല, എല്ലാവരും തൻ്റെ കർമ്മങ്ങളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വരുന്ന ആ ഒരു പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അൽ ഖബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അൽ ഖബീറായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കൂവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. അന്നത്തെ പ്രത്യേകത എന്താ? അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബിൽ, മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം, രഹസ്യമാക്കി ഗോപ്യമാക്കി വച്ചതെല്ലാം അന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രകടമാക്കുന്ന, വെളിവാക്കുന്ന ദിവസമാണ്. നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ നമ്മുടെ കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് ഒരു വൃത്താന്തത്തെയും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു വഅസൗ റസൂല ലൗ തുസവ്വ ബിഹിമുൽ അർദ് വലാ യക്തുമൂനല്ലാഹ ഹദീസ. കാഫിരീങ്ങൾ വിചാരിക്കും, ഏ ഒന്നുകൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പരലോകം കാണുമ്പോൾ. പക്ഷേ അള്ളാഹു പറയാണ്, വലാ യക്തുമൂനല്ലാഹ ഹദീസ, അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കാൻ സാധ്യമല്ല, അത്രയും സൂക്ഷ്മജ്ഞാനിയാകുന്നു അൽ ഖബീറായ അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടുള്ള അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനാകുന്നു വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ആരാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം. ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ്. കപടതയുണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയ നടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. ആ സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല. എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിലേക്കായിരുന്നു പോയത്. അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് തിരിഞ്ഞോടുകയാണ് പ്രവാചകൻ കാണാതിരിക്കാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്കെത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കിതയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള അവസ്ഥ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാലക്കിയ ആയിഷ ഹൈഷൻ റാബിയതൻ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണില്ല, ഇല്ല റസൂലെ, ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് സൂചിപ്പിക്കുകയാണ്, ലതുഖ്ബിരിന്നി ഔ യുഖ്ബിറന്നി അൽലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ അല്ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ്. അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം, അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ നഅം അതെ എന്ന് പറയാൻ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ, അള്ളാഹു അൽ ലത്തീഫാണ് അൽ ഖബീറാണ്, എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മറയുകയോ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അറിയും ആ ഖൽക്കിൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അൽ ഖബീറാണ്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വെച്ചതും മറച്ചു വെച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതാല. ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം, ഖുറൈശി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ, സൊഫ്വാൻ ബിനു ഉമയ്യയും ഉമയ്യർ ബിനു വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഉമയ്യർ ബിനു വഹബ് പറയുകയാണ്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഞാൻ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫ്വാൻ ബിനു ഉമയ്യ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം, അവസാനം ഉമയ്യർ ബിനു വഹബ് നേരെ മദീനയിലേക്ക് എത്തി, മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് ഉമയ്യർ താങ്കൾ വന്നത്? ഉമയ്യർ പറയുകയാണ്, ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം, ഉമയ്യർ താങ്കൾ സത്യം പറയണം, താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമയ്യർ വീണ്ടും പറയണം, ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച, 450 കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ, രണ്ടുപേർ മാത്രമറിഞ്ഞ, മൂന്നാമത്തെ ഒരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമയറിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി അൽ ഖബീറായ അള്ളാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ. ആരുമറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അള്ളാഹു സുബ്ഹാനഹു വതാല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ, ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഖബീറായ അള്ളാഹു ഗൂഢമായതുപോലും ഒളിച്ചു വച്ചതും മറച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി വച്ചതും എല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, അല്ലാഹു ഹാഇലു ബൈനക് വബൈന ദാലിക്, നിനക്കും ആ സംഭവത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ, നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്നാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു ഖബീറാണ്, നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരുമറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാഹുവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അല്ലാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അല്ലാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അൽ ഖബീറായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെയും ശ്രവിച്ചത് അസ്മാഉൽ ഹുസ്ന, അൽ ഖബീർ സൂക്ഷ്മജ്ഞാനി എന്ന നാമവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി നമ്മുടെ കൂടെ ചേർന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: നമ്മുടെ മക്കൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ പോഷക ഘടകമാണ് വിസ്ഡം സ്റ്റുഡൻസ്. ആ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഇല പൊഴിയാത്ത മരം, ആ ഒരു ഹെഡിങ്ങാണ് നമ്മളിനി കാതോർക്കുന്നത്. പതിവ് പോലെ നമ്മുടെ കൂടെ എത്തുന്നത് അർഷദ് അൽ ഹിക്കമി താനൂരിൻ്റെ രചനക്ക് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇലപൊഴിയാത്ത മരം. അങ്ങനെയൊരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരങ്ങളൊക്കെ ഇല പൊഴിയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെയുള്ള മരങ്ങളിൽ ഇല പൊഴിയുന്ന സമയമുണ്ടാവും. സ്വാഭാവികമായിട്ട് മരങ്ങളുടെ ഒരു പ്രോസസ്സിങ് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ജീവിതക്രമത്തിൽ ഇലകളൊക്കെ പൊഴിച്ച് പുതിയ ഇലകളൊക്കെ വരും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിജ്ഞാന സദസ്സ് നടക്കുകയാണ്. നബിയുടെ ചുറ്റും സഹാബികളിങ്ങനെ നബി പറയുന്നത് കേൾക്കാൻ എന്തോരം ക്ഷമയോടുകൂടി താല്പര്യത്തോടുകൂടി ഇങ്ങനെ കൂട്ടത്തിലിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായിട്ട് ചോദിക്കുകയാണ്, ഇല പൊഴിയാത്ത മരത്തിൻ്റെ പേരറിയുമോ? നബി ചോദിച്ചു. അത് മുസ്ലിമിനെ പോലെയാണ്. പല മരങ്ങളുടെയും പേരുകൾ സഹാബാക്കളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. പല ഉത്തരങ്ങളും സദസ്സിൽ മുഴങ്ങിക്കേട്ടു. ആ സദസ്സിൽ വളരെ പ്രായം കുറവുള്ള അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. ഉത്തരം ഈന്തപ്പനയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ തന്നേക്കാൾ പ്രായം കൂടിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഉത്തരം പറയാൻ ലജ്ജിച്ചു പോയി. ഉത്തരം ആരും ശരിയായി പറയാതായപ്പോൾ സഹാബാക്കൾ തന്നെ നബിയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേതാണെന്നോ? ഈന്തപ്പനയാണ്. സദസ് പിരിഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയോട് പറഞ്ഞു, ആരാ ഉപ്പ? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പാ, എനിക്ക് ഉത്തരം അറിയാമായിരുന്നു. മുതിർന്നവർ പറയാതിരുന്നപ്പോ അത് പറയുന്നതിന് തൊട്ട് എന്നെ തടഞ്ഞു വെച്ചത് ലജ്ജയാണ്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുവന്ന ഒട്ടകത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഉത്തരം പറയലായിരുന്നു എന്ന്. കുട്ടികളെ, കുഞ്ഞുമക്കളെ, ഈ കഥ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്ന്, ഇല പൊഴിയാത്ത മരം എന്നത് ഈന്തപ്പനയാണ്. അത് മുസ്ലിമിനെ പോലെയാണെന്ന് റസൂൽ പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു മുസ്ലിം സദാ നന്മ ചെയ്യുന്നവനാണ്. ഇല മരത്തിൻ്റെ തണൽ കൊടുക്കുന്നതാണ് അല്ലേ? ഇലകളാ മരത്തിൻ്റെ ഏറ്റവും ആ മരത്തെ നിലനിർത്താൻ കാരണമാകുന്ന കാര്യമാണ്. അപ്പം ആ ഇലകളുടെ ധർമ്മം മരത്തിനെന്ന പോലെ ഒരു മുസ്ലിമിന് സദാ തണൽ കൊടുക്കാവുന്ന നന്മകളെന്ന ഇലകളുണ്ടായിരിക്കണം. അതൊരിക്കലും കൊഴിഞ്ഞു പോവാൻ പാടില്ല. മറ്റൊന്ന്, നമ്മളൊരിക്കലും നമുക്കറിയുന്ന നല്ല കാര്യങ്ങൾക്ക് മാറ്റിവെക്കരുത്, അല്ലെങ്കിൽ അത് പറയാതിരിക്കരുത്. അത് ആ സമയത്ത് നമ്മൾ പറയണം, അത് ലജ്ജിക്കരുത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ചുവന്ന ഒട്ടകത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മോൻ ആ സമയത്ത് ഉത്തരം പറയലായിരുന്നു, നീ പറയലായിരുന്നു നല്ലത് എന്ന് മോനെ പഠിപ്പിച്ചു. അപ്പോൾ പിറകോട്ട് പോലല്ല, നന്മയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വന്ന് അതിൽ ലജ്ജ കാണിക്കരുത് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പോൾ ഇല പൊഴിയാത്ത മരത്തിൻ്റെ കഥ കുഞ്ഞുമക്കൾ കേട്ടില്ലേ? അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതിയ കഥയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ഹൃദ്യമായ ഒരു കഥയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. അർഷദ് അൽ ഹക്കമിയാണ് ഇല പൊഴിയാത്ത മരം എന്ന കഥ രചിക്കുന്നത്. ആ കഥ നമുക്ക് മുമ്പിൽ വായിച്ച് അവതരിപ്പിച്ചത് അബ്ദുസ്സലാം ബിറ്റി.
2: നമ്മുടെ ചുറ്റിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നും നമ്മൾ അലോസരപ്പെടുത്താറുണ്ട്. ഓരോ വിഷയങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തുണ്ട് പരിഹാരം എന്നുള്ള അന്വേഷണമാണ് ജനക്ഷേമം എന്ന പരിപാടിയിലേക്ക് പീസ് റേഡിയോയെ കൊണ്ടെത്തിച്ചത്. ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ പ്രകൃതി മലിനീകരണം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഹമീദ് കക്കട്ടിലിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തുന്ന സംഭാഷണം ഇനി നമുക്ക് കാതൂർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ജില്ലാ എൻവയോൺമെന്റ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ഹമീദ് കക്കാട്ടിലാണ്. തൻ്റെ 21 വർഷത്തെ ബോർഡിലെ സേവനത്തിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിലെ 14 വർഷത്തെ സേവന പരിചയവും ഒരുമിപ്പിച്ച് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എക്സ്പേർട്ടും എൻവയോൺമെന്റൽ കൺസൾട്ടൻസി എക്സ്പേർട്ടുമായി ജോയിൻ ചെയ്ത് ജില്ലയിൽ ഒരവശ്യ കൺസൾട്ടന്റായി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലിനീകരണത്തെക്കുറിച്ചാണ്. മുമ്പില്ലാത്തവണ്ണം മണ്ണും വിണ്ണും വായുവും വെള്ളവുമെല്ലാം മനുഷ്യന്റെ അത്യാഗ്രഹത്തിനും ചൂഷണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഒരാൾ ഒരു വൃക്ഷം നനച്ചുണ്ടാക്കി അതിൽ നിന്ന് പക്ഷികളും മൃഗങ്ങളും ഫലങ്ങൾ ഭക്ഷിച്ചാൽ അതിനും അള്ളാഹുവിൻ്റെ പക്കൽ വളരെയേറെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയാണെങ്കിൽ പോലും അവിടെയും ഒരു കരുതൽ വേണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് പ്രവാചകൻ അനുശാസിച്ചു. ഇങ്ങനെ വൃത്തിയുടെ പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കേറെ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും, പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഹമീദ് കക്കാട്ടിലിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
6: സാറേ, മലിനീകരണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു നിർവചനം എങ്ങനെയാണ് നമ്മൾ നൽകുക?
7: മാലിന്യം എന്ന് പറഞ്ഞാൽ ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ. ഇത് മനുഷ്യനും ഇതര ജീവികൾക്കും ഹാനികരമായി ഹാനിയുണ്ടാക്കുന്ന വസ്തുക്കളല്ല മാലിന്യങ്ങളിൽപ്പെടുന്നു. മാലിന്യം എന്ന നിർവചനത്തിൽ പെടുന്നതാണ്. ഇത് വെള്ളത്തിലോ വായുവിലോ മണ്ണിലോ ചേരുമ്പോൾ ജലമലിനീകരണം, വായുമലിനീകരണം, അതേപോലെ സോയൽ പൊല്യൂഷൻ എന്നീ വകുപ്പുകളിലോട്ട് മാറുന്നു.
6: ഇവിടെ പ്രകൃതി മലിനീകരണം ഒരു ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഒരു വലിയൊരു വിപത്തായി മാനവ സമൂഹം അനുഭവിക്കുന്നതാണല്ലോ. ഇതിൽ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനീകരണമുണ്ട്, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുണ്ട്, വ്യക്തിപരമായി വരുന്നുണ്ട്. ഇവിടെ നാം എവിടെ നിന്നാണ് ഈ മലിനീകരണ നിയന്ത്രണം തുടങ്ങേണ്ടത് എന്നാണ്?
7: ഭൂമിയിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രകൃതി അതിൻ്റെ സ്വതസിദ്ധമായ കഴിവുപയോഗിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെൽഫ് കാരിയിങ് കപ്പാസിറ്റിക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് അത് മനുഷ്യന് അത് മലിനീകരണമായിട്ട് അനുഭവപ്പെടുന്നത് പോലും. അതിന് അത് ഒതുങ്ങാത്ത രീതിയിൽ ആക്കി മാറ്റുന്നതും മനുഷ്യനാണ്. നമ്മളൊന്ന് ശ്രദ്ധ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ വ്യവസായ മലിനീകരണത്തിൻ്റെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പേ ഈ മനുഷ്യൻ വരുന്ന വീട്ടിൽ നിന്നാണ്. വീട് മുതൽ തുടങ്ങുകയാണെങ്കിൽ വീട്ടിലെ ഒരു നല്ല ഒരു മാലിന്യ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ടും തുടർന്ന് പോവാനായിട്ട് ഈ ഇതേ മനുഷ്യന് സാധിക്കുന്നില്ല. വീട്ടിലെന്താണ് മാലിന്യം ഉണ്ടാകുന്നത്? വീട്ടിലെ മാലിന്യം തീർച്ചയായിട്ടും ഹ്യൂമൻ വേസ്റ്റാണ് ഒന്നാമത് വരുന്നത്. രണ്ട്, നമ്മുടെ കിച്ചൺ നിന്നുള്ള ഫുഡ് വേസ്റ്റും ഇത് രണ്ടും വളരെ സുന്ദരമായിട്ട് ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് 3 സെന്റ് സ്ഥലമാണ്, 4 സെന്റ് സ്ഥലമാണ്, അവർക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള സ്ഥലമില്ല. ആ പറയുന്നതിനകത്ത് വലിയൊരു കഴമ്പുണ്ടെന്ന് തോന്നില്ല. ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം സംസ്കരിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് എന്തായാലും നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഉണ്ടാക്കണമല്ലോ. അത് ഒരു ശരിക്കുള്ളൊരു വാട്ടർ പ്രൂഫ് ആണെന്നൊന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. കാരണം മിക്കവാറും എല്ലാവരും ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ വേരുകൾ കയറിയിട്ടോ അല്ലെങ്കിൽ എവിടെയും ക്രാക്സ് വന്നിട്ടോ ഒക്കെ ആയിട്ട് അതിൻ്റെ സെപ്റ്റിക് ആക്ഷൻ തന്നെ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇല്ലെന്ന് ഉറപ്പുവരുത്താം. സ്വതവേ ശരിക്കും അത് നല്ലൊരു ഫങ്ഷനിങ് ഒരു ദീർഘചതുരാകൃതിയുള്ള ഒരു സെപ്റ്റിക് ടാങ്കാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഹൈറ്റ് റെസ്ട്രിക്ഷനും ഉണ്ട്. വാട്ടർ ഡെപ്ത് ഒരു മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 മീറ്റർ 80 സെന്റിമീറ്ററിൽ കൂടാതിരിക്കുന്നത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ മീതൊരു ഫ്രീ ബോർഡ്, ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഫ്രീ ബോർഡും കൊടുക്കണം. 3 ചേമ്പറിലുണ്ടാക്കുന്ന ഇതിന് ഫസ്റ്റ് ചേമ്പറിൽ ചെന്ന് വീഴുന്ന മാലിന്യം സെക്കൻഡ് ചേമ്പറിലോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അത് കുറഞ്ഞു വരാൻ പാകത്തിൽ അവിടെ ചില സംവിധാനങ്ങൾ നടക്കുന്ന, ആ സംവിധാനം പോലും നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മളെന്താ ചെയ്യുന്ന, ആ അതിനകത്ത് ചാണകവും മറ്റു ന്യൂട്രിയൻസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് മൈക്രോബ്സിന് വളർത്തി, കുറേ പുഴുക്കൾ വളർത്തി ഉണ്ടാക്കുക. അങ്ങനെ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പുഴുക്കളാണ് ഈ വന്നു വീഴുന്ന മാലിന്യം ഭക്ഷണമാക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വളമാക്കി മാറ്റുന്ന സംഗതി. സെക്കൻഡ് ചേമ്പറിലോട്ട് എത്തുമ്പോഴേക്ക് അത് ഒരുവിധം ക്ലാരിറ്റിയിലൂടെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ സോളിഡ്സ്, വെയിറ്റ്, പാർട്ടിക്കിൾസ് എല്ലാം താഴത്തോട്ട് പോയി വെള്ളം മാത്രം ഇതേക്ക് കയറി വരുന്നു. ഇത് തേർഡ് ചേമ്പറിലോട്ട് എത്തിയാൽ ഒന്നും കൂടി ക്ലിയറായി അതിൻ്റെ ഏറ്റവും പുറത്ത്, ഏറ്റവും ടോപ്പ് ലെയറിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നു. ഈ വരുന്നതും ഫർദറായിട്ടൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം, ഇത് അങ്ങനെ തന്നെ വിടാൻ പാടില്ല. ഇതൊരു സോക്ക് പിറ്റിലൂടെ കൊടുക്കുകയാണ്. സോക്ക് പിറ്റ്, ചെറിയ സോക്ക് പിറ്റ് മതി. സോക്ക് പിറ്റിന് ആകെ ഉള്ളത് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചെങ്കിൽ അതിൻ്റെ അതിലൂടെ പുറത്തേക്ക് പോകുന്നത് ഫർദർ ഫിൽട്രേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കോൺക്രീറ്റഡ് ബോട്ടം. സാധാരണ കോൺക്രീറ്റഡ് ബോട്ടം എന്ന് പറയുമ്പോൾ നേരെ ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. കോൺക്രീറ്റഡ് ബോട്ടമാണ് നല്ലത്. എന്നിട്ട് സൈഡ് പെർഫോറേറ്റഡ് വാൾസോ അല്ലെങ്കിൽ ഓപ്പൺ ജോയിൻറ്റഡ് റിങ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ പാകത്തിലാക്കി പുറത്തൊരു 2.5 അടി വീതിയിലെങ്കിലും 2 mm സാൻഡ് ഫില്ല് ചെയ്യാം. ഈ സാൻഡിലൂടെ ഇത് പുറത്തേക്ക് കിടക്കുമ്പോൾ ബാക്ടീരിയോളജിക്കലായിട്ട് ബാക്കി നിൽക്കുന്ന സംഗതിയും കൂടി അതിനകത്തൊരു ഫിൽറ്റേഡ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് വരും. ഈ ഇത്തരം സോക്ക് പിറ്റ് ജലാശയങ്ങളുടെ, കിണറുകളുടെ ഒരു 7.5 മീറ്റർ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ദൂരം പാലിച്ചുകൊണ്ടും ഉണ്ടാക്കുക. അത് നമ്മുടെ വീട്ടിലെ കിണർ, നമ്മുടെ പറമ്പിനകത്തുള്ള കിണർ മാത്രം, തൊട്ടടുത്ത പറമ്പിലെ കിണറും കൂടി ശ്രദ്ധിക്കാനുണ്ട്. കാരണം അതാണ് അധികം പേരും ശ്രദ്ധിക്കാത്ത കാര്യം. പിന്നെ അവിടെ ഉണ്ടാകുന്ന സോളിഡ് വേസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റ് ആണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്, ഈ പ്ലാസ്റ്റിക് അതൊന്ന് മാറ്റിവെച്ച് അത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാൻ പാകത്തിൽ ഒന്ന് ക്രമീകരിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പഞ്ചായത്തുകളും വളരെ സക്സസ് ആയിട്ട് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള കുടുംബശ്രീക്കാരും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ റീസൈക്ലിംഗ് യൂണിറ്റുകളോട്ട് പോട്ടെ. ബാക്കിയുള്ളത് ജൈവമാലിന്യങ്ങളാണ്. അത് ഒന്നുമില്ലെങ്കിൽ 2, 3, 4 തെങ്ങുണ്ടെങ്കിൽ ദിവസം തെങ്ങിൻ്റെ താഴത്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതൊന്നുമല്ലെങ്കിൽ ഈ പൈപ്പ് കമ്പോസ്റ്റ്, റിംഗ് കമ്പോസ്റ്റ്, അങ്ങനെ വളമുണ്ടാക്കാനുള്ള ചില രീതി വന്ന്, വളരെ കുറഞ്ഞ സ്ഥലമാണ് തെങ്ങും പറമ്പൊന്നുമില്ലെങ്കിൽ 1 അടി വ്യാസമുള്ള 1.5 മീറ്റർ നീളത്തിലുള്ള 2 പൈപ്പും അതിൻ്റെ മീതെ കുറച്ച് വെയിറ്റ് അടച്ചു വെക്കാൻ പറ്റി 2 അടപ്പും ഉണ്ടെങ്കിൽ ഒരു റിംഗ് പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. 1.5 അടി ഒരാഴത്തിൽ കുഴി ഒഴിച്ചിട്ട് ഈ 2 പൈപ്പുകളും സ്ഥാപിക്കാം. ഒരു പൈപ്പിലൂടെ മാത്രം ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാം. 1 മാസം 1.5 മാസത്തേക്കുള്ള മാലിന്യം ഒരു പൈപ്പിൽ നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരളവിലൂടെ. അത് കഴിഞ്ഞാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ലിഡ് തുറക്കണ്ട, അടുത്ത പൈപ്പിൽ നിക്ഷേപിക്കാം. അത് അനദർ ഒരു 30-40 ഡേയ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അത് വളമായിട്ടുണ്ടാവും. ആ വളം അങ്ങനെ തന്നെ ചെടികൾക്കോ മരങ്ങൾക്കോ ഉപയോഗിക്കാൻ കൊടുക്കാം. അപ്പോൾ ആ പ്രശ്നം തീർന്നു കഴിഞ്ഞു. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊരു ശല്യം തൊട്ടടുത്ത വീട്ടുകാരനോ തൊട്ടടുത്ത പ്രദേശത്തിനോ പൊതുസ്ഥലത്തിനോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മളുടെ സംസ്കാരം അവിടെ തുടങ്ങുന്നു. വ്യാപാര സ്ഥാപനങ്ങളോട് വരും ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ടൗണിലോട്ടാണ് വരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലും ഇത് തന്നെ പ്രയോഗിക്കാവുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഹോട്ടലാണ് നടത്തിക്കുന്നത്, ആ ഹോട്ടലിലെ മാലിന്യം അവിടെ തന്നെ കുഴിച്ചു മൂടാനും സംസ്കരിക്കാനും ഉള്ള പദ്ധതി ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതു ഓടയിലോട്ട് വരാതിരിക്കാനും പൊതുസ്ഥലങ്ങളിലോട്ട് എത്തിപ്പെടാതിരിക്കാനും സാധിക്കില്ലേ? ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് ഹോട്ടലുകാർ, കോഴിക്കട, ഇറച്ചിക്കട, പിന്നെ ആശുപത്രികൾ, അതുപോലെ കല്യാണ മണ്ഡപങ്ങൾ. എന്താ വെച്ചെങ്കിൽ കല്യാണ മണ്ഡപങ്ങളൊക്കെ ആർക്കെങ്കിലും നടത്താൻ കൊടുക്കാൻ, ഇതിൻ്റെ ഓണർക്ക് വലിയ ഒരു ഭാഗം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മാലിന്യങ്ങൾക്ക് ഒരു സ്റ്റോപ്പേജ് വേണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അവർ ഒരു പെട്ടി ഓട്ടോറിക്ഷയിലോ ഒരു മിനി ലോറിയിലോ ലോറിയിലോ മാലിന്യങ്ങൾ കടത്തുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണം, ആക്ഷൻ എടുക്കുന്ന എവിടുന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലപ്പുറത്തിരിക്കുന്ന സമയത്ത് ഇത്തരം മാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഞാനൊരു സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ഗുണം കണ്ടിട്ടുണ്ട്. 2010 ഞാനിവിടെ മലപ്പുറത്ത് ജോയിൻ ചെയ്ത് ആ സമയത്തൊക്കെ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് ഹൈവേയിലൂടെ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ പല ഭാഗത്തും മൂക്ക് പുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. 2012 അവസാനമായപ്പോഴേക്ക് അതില്ലാതെ പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് 2015 വരെയും നീണ്ടു തന്നെ. ഇപ്പോൾ വീണ്ടും പല കാരണങ്ങളാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉള്ള ശ്രദ്ധക്കുറവുണ്ടാവില്ല, പക്ഷേ അത് വീണ്ടും പല ഭാഗത്തും തലപ്പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഈ സംസ്കാരം തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ വ്യവസായ സ്ഥാപനങ്ങളിലോട്ട് കിടക്കാം. വ്യവസായ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അതെ, അവർക്ക് വളരെ കാര്യമായിട്ടുള്ളൊരു പങ്ക്. ഈ അവരുടെ ഒരു വ്യവസായം ഒരു ഉൽപാദനം നടത്താൻ കൊടുക്കുന്ന അത്രയും താല്പര്യം, ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനും കൊടുക്കണം. അത് പലരും കൊടുത്ത് കാണാറില്ല. അവർക്ക് അത്രമാത്രം ഒരു കെയർ കൊടുക്കാനുള്ള ഒരു അജ്ഞത കൊണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാനുള്ള വ്യഗ്രത കൊണ്ടാവാം. പക്ഷേ ഇതിന് നമ്മൾ ഒരു തരത്തിലും, അജ്ഞത കൊണ്ടാണെങ്കിലും ഈ വ്യഗ്രത കൊണ്ടാണെങ്കിലും, അതിന് നമ്മൾ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല. നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പ്രാവർത്തികമാക്കണം. ഓട്ടോമൊബൈൽ പൊല്യൂഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. വാഹനങ്ങൾ നിശ്ചയമായും അതിൻ്റെ പുറത്തേക്ക് വിടാനുള്ള വാതകങ്ങളുടെ ലിമിറ്റിൽ കൂടുതൽ വിടാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ വാതക ടെസ്റ്റിംഗ് ക്യാമ്പുകളും മറ്റു അവരുടെ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നു. അത് മലിനീകരണം നിയന്ത്രണത്തിലാണെന്ന് കാണിക്കാനായിട്ടാണ് ആ സർട്ടിഫിക്കറ്റ്, അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് പോലീസ് കാണിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ശരിക്കും അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് അതല്ലെങ്കിൽ ട്യൂണിങ്ങോ ഫൈൻ ട്യൂണിങ്ങോ എന്താണ് നടത്തേണ്ടത് വെച്ച് നടത്തി തിരിച്ചു വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഭാഗവും നമുക്ക് നമ്മുടെ എന്താ പറയുക കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും.
8: ഇവിടെ സാർ സംസാരിച്ച വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അതുപോലെ വ്യക്തിപരമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഈ മലിനീകരണം സൃഷ്ടിച്ചാൽ ഇത് ഉണ്ടാകുന്ന പ്രത്യാഘാതം ഒരുപാട് സമയം കഴിഞ്ഞാണ് പിന്നീട് അനുഭവിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇതിന് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എഫക്റ്റ് ഇങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്നത് വഴി ഉണ്ടോ?
7: തീർച്ചയായിട്ടും അതിന് ആ ചോദ്യത്തിന് നമുക്ക് ഈ സമീപകാല പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുണ്ടാവും. തെരുവുനായ ശല്യം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ട് അത് കൊല്ലണമെന്നും കൊല്ലണ്ടെന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. പക്ഷേ ഈ തെരുവുനായകൾ ശരിക്കും പറഞ്ഞപ്പോൾ ഈ 2016 മെയ്യിൽ വരെയൊക്കെയുള്ള ജസ്റ്റിസ് സിരിജകൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 250,000 തെരുവുനായകൾ നമ്മൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. 250,000, അതൊരു വലിയ സംഖ്യ. അത് തെരുവുനായ കടിച്ചിട്ട് മരിച്ച ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും. 2013 62,280 തെരുവ് നായ കടിയേറ്റിട്ട് 11 പേരെ മരിച്ച്, ഇന്ന് 2014 119,191 പേർ കടിയേറ്റെന്ന് പറയും. അവിടെ 10 പേരും മരിച്ചു. 15 ആയപ്പോഴത് 122,286 10 പേര് വീണ്ടും മരണപ്പെട്ടു. 2016 മെയ് വരെയൊക്കെയുള്ള കണക്കിൽ 31,334 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അതിൽ 4 പേര് മരിക്കും ചെയ്തിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ കാണുന്നത് ഒരു രസകരമായ കാര്യം, കടിയേറ്റതിൽ 75% കൂടുതൽ കടിയേറ്റുള്ള വീട്ടിൽ വളർത്തുന്ന നായകളെന്നാണ്. അപ്പോൾ ബാക്കി തെരുവിൽ നിന്ന് ബാക്കിയുള്ളതാണ്. ഇപ്പം തെരുവുനായ എന്ന് പറഞ്ഞാൽ തെരുവിൽ വീട്ടിൽ വളർത്തുന്ന നായകൾക്കും ഈ കടിക്കാനുള്ള പ്രവണത ഉണ്ട്. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് വെച്ചെങ്കിൽ പണ്ട് ഇങ്ങനെയുള്ള പ്രവണത ഒന്നും ഉണ്ടായിരുന്നില്ല. നായകൾ മനുഷ്യമായിട്ട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന പലരും വീട്ടിലെ ബെഡ്റൂമിൽ വരെ നായക്കൾക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഒരളവ് വരേക്ക് നമ്മൾ തന്നെ അവർക്ക് കൊടുക്കുന്ന ഈ ഇറച്ചി അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താണ് ഇറച്ചിക്കടകളും കോഴിക്കടകളൊക്കെ ചോര മണക്കുന്ന വേസ്റ്റുകൾ വഴിയരിയിൽ കൊണ്ടിട്ടിട്ട് ഇതൊക്കെ തിന്നാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മാലിന്യം കൊണ്ടിടുന്ന സ്ഥലത്ത്, ഇപ്പോൾ മാലിന്യ സംസ്കരണശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ ഡംപിങ് യാർഡായിട്ട് മാത്രമേ കാണുന്ന, സംസ്കരണം പല സ്ഥലത്തും ഫെയിലായിട്ട് കിടക്കുന്നു. അവിടെയൊക്കെയാണ് ഇവർ ഈ ചോരമണക്കുന്ന ഭക്ഷണങ്ങളും കൂടി കഴിച്ച് ഇവരൊക്കെ ഭയങ്കര ആരോഗ്യവാന്മാരായി ഒരു പ്രസവത്തിൽ 10-12 വരെ കുഞ്ഞുങ്ങളുണ്ടാവുന്നെന്ന് പറഞ്ഞു, കൊല്ലത്തിൽ 2 തവണ പ്രസവിക്കുന്നു പറയുന്നു. അപ്പോൾ ഇവരുടെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ സംഗതി. ലോങ് ടേമിൽ എന്തായാലും നമുക്ക് മലിനീകരണത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത് പലതരത്തിലാണ്, ഏത് തരത്തിലുള്ള മലിനീകരണമാണെന്ന് അനുസരിച്ചിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റേ സെപ്റ്റിക് ടാങ്ക് മറ്റേ നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ നമ്മളത് പ്രവർത്തിക്കാത്തൊരവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചെങ്കിൽ അത് ആസ് സച്ച് അല്ലെങ്കിൽ കൂടുതൽ ഹെവി ബി ഒ ഡി ലോഡോടുകൂടി പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് കാലം കൊണ്ട് അത് മണ്ണിലൂടെയുള്ള ഫിൽട്രേഷനും ഫെയിലായിട്ട് വരുമ്പോൾ ജലാശയങ്ങളിലെത്തുന്നു, അത് വീണ്ടും നമുക്ക് തന്നെ ഒരു അപ്പോഴേക്ക് കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ നമ്മളത് അറിയാൻ പറ്റുന്നില്ല, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ടോക്സിക് ആയിട്ട് വരുന്ന വ്യവസായ മാലിന്യങ്ങളുടെ സ്ഥിതി. ആ ടോക്സിസിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് എത്തി നമുക്ക് അത് പ്രവർത്തനം തുടങ്ങി വരുമ്പോഴേക്ക് ചിലപ്പോൾ അടുത്ത തലമുറയിലോട്ടായിരുന്നു നമുക്ക് പിന്നെ തലമുറകളായിട്ട് തന്നെ ഈ വിപത്ത്.
8: ഇവിടെ ചോദിക്കുമ്പോൾ ഫാക്ടറികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പിന്നെ പോയി ജലാശയങ്ങളിലൊക്കെ എത്തി, പിന്നീട് ഈ ജലാശയങ്ങളിൽ നിന്നാണ് കുടിവെള്ളം ഒക്കെ പലയിടത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് ഇത് വളരെ സേഫാണ് എന്ന രൂപത്തിലാണ് ആളുകൾ കരുതുന്നത്. ഇത് പിന്നെ സേഫ് അല്ല എന്ന പരാതികൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അവിടെ ജലാശയങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് മാലിന്യത്തിൻ്റെ പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് കുടിവെള്ളം വളരെ സേഫായിട്ടാണോ എത്തുന്നത്, എന്താണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എന്ന്?
7: സ്വതവേ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ, വാട്ടർ അതോറിറ്റിയുടെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ വെള്ളം ട്രീറ്റ് ചെയ്ത് അവരതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് അതിനുവേണ്ടി ഒരു മിനിമം ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവർ നടത്തിയിട്ടാണ് നേരത്തെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വലിയ പ്ലാന്റുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുവിധം കുടിവെള്ള പദ്ധതികളിലൊക്കെ ഇങ്ങനൊന്നും നടക്കുന്നില്ല. അതിൽ വെള്ളം കുറച്ച് സംഭരിച്ച് അതിനകത്തോട്ട് കുറച്ച് ബ്ലീച്ചും പൗഡറൊക്കെ തട്ടിയിട്ട് അതിനൊരു എത്ര ലോഡ് വരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇപ്പോൾ ടെയിൽ എൻഡിൽ ഏറ്റവും അവസാനത്തെ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനൊക്കെ 2 PPM ക്ലോറിൻ ഡോസേജ് വേണമെന്ന് പറയുമ്പോഴും അനുസരിച്ച് അതിനിടയിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബാക്ടീരിയയും കില് ചെയ്ത് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പോലും കറക്റ്റായിട്ട് നടക്കാതെ ഇപ്പോൾ ജലനിധി ഇപ്പോൾ പല ഭാഗത്തും ചെറിയ ചെറിയ പദ്ധതികളാണ്, അപ്പോൾ അവർക്ക് അത്ര ട്രീറ്റ്മെൻറ്റ് നടത്താൻ ചിലപ്പോൾ സാധിക്കും, അല്ലെങ്കിൽ അത്ര കെയർ എടുക്കാതെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാലിന്യങ്ങൾ വന്ന് ചേരുന്ന സ്ഥലങ്ങളുണ്ടാവും, അതൊന്നും ആരും കെയർ ചെയ്യുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് കോളറ വ്യാപിച്ച് ഔട്ട് ബ്രേക്ക് ചെയ്ത സ്ഥലമാണ് കുറ്റിപ്പുറം. കുറ്റിപ്പുറത്ത് സംഭവിച്ചത് എന്താ വെച്ചെങ്കിൽ അവിടെ കോളറ ബാക്ടീരിയ വിബ്രിയോ കോളറ കണ്ടെത്തിയത് അവിടുത്തെ ഓടകളിൽ നിന്നാണ്. ഓടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ സ്റ്റോം വാട്ടർ ഡ്രെയിൻ. സ്റ്റോം വാട്ടർ ഡ്രെയിനിൽ ഒരിക്കലും ഇത് വരാൻ പാടില്ല. അപ്പോൾ ആ ഓടകളിൽ എന്തോ തരത്തിലുള്ള ഹ്യൂമൻ വേസ്റ്റുകൾ എത്തുന്നുണ്ടെന്നല്ല. അപ്പോൾ നോക്കുമ്പോൾ പല ഹോട്ടലുകളും ലോഡ്ജുകളിൽ നിന്നും അവരുടെ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് എത്തുന്നു. ഇത് ടൗണിലെ കംപ്ലീറ്റ് വേസ്റ്റുകളും കൂടി കളക്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത് ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു വളരെ അടുത്തായിട്ട് അധികം ദൂരമില്ലാത്ത സ്ഥലത്താണ് അവിടുത്തെ കുടിവെള്ള പദ്ധതിയായ മുള്ളൂർക്കടവ് കുടിവെള്ള പദ്ധതിയുടെ കിണർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കിണറിലോട് ഡയറക്റ്റായിട്ട് എത്തല്ലേ. ഭാഗ്യത്തിനെന്താ അവിടെ സംഭവിച്ചെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം അറിഞ്ഞു കോളറ ഇന്നാണ് കണ്ടെത്തിയോട് കൂടിയിട്ട് ജലനിധിയുടെ സപ്ലൈ നിർത്തി. പിന്നെ ഈ ഓടകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കാരണം ഡയറക്റ്റായിട്ട് പുഴയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കുറച്ച് ഒരു ഇൻഡ്യൂ കോഴ്സ് എത്തുമായിരുന്നു.
8: ഇവിടെ നേരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് വിടുന്ന അല്ലെങ്കിൽ പുറത്തെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പ്രകൃതിക്ക് വളരെയധികം ദോഷമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കൽ പ്രയാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇപ്പോൾ കത്തിക്കാണെങ്കിൽ അന്തരീക്ഷത്തിലെത്തും, ഇനി മണ്ണിലാണെങ്കിൽ മണ്ണിലും പ്രശ്നമാണ്. അപ്പം ഇതിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് ചെയ്യാൻ കഴിയുമല്ലോ. ഈ മാലിന്യ സംസ്കരണത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പങ്ക് എത്രത്തോളമുണ്ട്?
7: തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. മാലിന്യം സംസ്കരിക്കാനായിട്ട് ഇതുവരെ ഇതുപോലെ ഓരോരുത്തർക്കും സോഴ്സ് തന്നെ സംസ്കരിക്കാൻ പറ്റാത്ത ഒരു മാലിന്യമാണ് ഈ പ്ലാസ്റ്റിക്കും. പ്ലാസ്റ്റിക്കുകൾ കുടുംബശ്രീയെ അതുപോലത്തെ സംഘടനകൾ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്ത് അത് റീസൈക്ലിംഗ് യൂണിറ്റുകളിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വിമുക്ത ഒരു പ്രദേശം എന്ന് അവർക്കൊരു ഖ്യാതി ഉണ്ടാക്കാൻ സാധിക്കും. ജനങ്ങൾക്കത് നല്ലതാണ്. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന യൂണിറ്റുകൾക്ക് പ്ലാസ്റ്റിക് കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ വരുന്നു. അവർ യൂണിറ്റുകളൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ മറ്റേ റീസൈക്കിൾ ചെയ്യാനുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാടെണ്ണം ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും വർക്ക് ചെയ്തപ്പോഴേ എനിക്കറിയാൻ പറ്റിയിട്ടുള്ള സംഗതിയാണ്. എല്ലായിടത്തും ഇതിന് റീസൈക്ലിംഗ് യൂണിറ്റുകളൊക്കെ അവൈലബിളാണ്. പക്ഷേ അവിടത്തേക്ക് വേണ്ട റോ മെറ്റീരിയലായ പ്ലാസ്റ്റിക് സമയാസമയം എത്തുന്നില്ല തന്നെ. ഇതാണെങ്കിലും മണ്ണിലും പിന്നെ റോട്ടിലും അവിടെ എവിടേക്ക് കിടന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തി, മണ്ണിലോട്ട് വെള്ളം ഇറങ്ങുന്ന നഷ്ടപ്പെടുത്തി, എല്ലാം ഒരു മൊത്തം ടോട്ടൽ നാശം എന്ന് പറയുന്നതിലോട്ട് എത്തിപ്പെട്ടിട്ടും ഈ സംഗതികളൊന്ന് കളക്ട് ചെയ്ത് ഈ സംഗതികൾ അവിടെ എത്തിക്കാനുള്ള ഒരു ചുമതല
8: അതൊക്കെ ഓരോ
7: വ്യക്തികൾക്ക് ഇത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ മറ്റേ റീസൈക്ലിംഗ് യൂണിറ്റുകളിലോട്ട് എത്തിക്കൽ കുറെ ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കണം. ഒന്നുകിൽ സംഘടനകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുക്കണം. പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. അവരെപ്പോഴും തീർച്ചയായിട്ടും അതേപോലെ ഒരു ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു കൺട്രോളുണ്ട്. ഈ പറയുന്ന സംഗതികളൊക്കെ നടത്തിയെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം കൊടുക്കുന്ന ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ലൈസൻസുകളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം പ്രവർത്തന ലൈസൻസ് കൊടുക്കുന്ന പഞ്ചായത്താണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ്. ആ സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഈ ലൈസൻസ് പ്രകാരം സംഗതി അവർക്ക് ലൈസൻസ് മേടിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന കുറേ ടാങ്ക് ഉണ്ടാക്കിയതാണോ അതോ പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്നുള്ളതും കൂടി അവർക്ക് നോക്കാവുന്നതാണ്. പിന്നീട് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കട്ടെ. പക്ഷേ തുടക്കത്തില്ലെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് അത് യെസ് ആണെങ്കിൽ മാത്രം അവർക്ക് ലൈസൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള നടപടികളെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പൊതുജനങ്ങളുടെ ഈ പ്രകൃതി സംരക്ഷണത്തിന് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ഒരു വലിയ ഒരു പങ്കായിരിക്കും അത്.
8: ഇവിടെ ഈ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം അതുപോലെ ജലമലിനീകരണം ഒക്കെ പോലെ തന്നെ വളരെ ഒരു ഗുരുതരമായൊരു കാര്യമാണല്ലോ ശബ്ദമലിനീകരണം. ഇപ്പോൾ പല ആഘോഷവേളകളിൽ നിന്ന് അതുപോലെ പല മതങ്ങളുടെ ഒക്കെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിർത്താതെയുള്ള ഈ ഒരു കോളാമ്പി വെച്ചിട്ടുള്ള ഒരു ശബ്ദമലിനീകരണം വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന് എന്തെങ്കിലും നിയന്ത്രണ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ?
7: 1986 ഇറങ്ങിയ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റൂളുകളിൽ ഒന്ന് ഈ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മളുടെ ഈ നോയ്സ് ലെവൽ ഓരോ ഭാഗത്തും എത്രമാത്രം ആവാമെന്ന്. അതിന് സ്റ്റാൻഡേർഡ്സ് DBA LEQ ആയിട്ടാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ പകൽ സമയത്ത് 75 dBA ആവാം, രാത്രിയിൽ അത് 70 dBA. കൊമേഴ്സ്യൽ ഏരിയ ആണെങ്കിൽ 65 dBAയും രാത്രിയിൽ 55 dBAയും. റെസിഡൻഷ്യൽ ഏരിയയിൽ 55 dBAയാണ് പകൽ സമയത്ത് പാടുള്ളൂ, എന്നാൽ രാത്രിയിൽ 45 dBAയിൽ നൃത്തം ചെയ്യണം. സൈലൻസ് സോണായിട്ട് ഇപ്പോൾ നമ്മൾ ആശുപത്രി, കോടതി അങ്ങനത്തെ സ്കൂളുകൾ, അവിടെ പകൽ സമയത്ത് 50 dBAയും രാത്രിയിൽ 40 dBAയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന് മറ്റേ വിഘാതം വരുന്ന രീതിയിൽ പെർമനൻ്റായിട്ട് സൗണ്ട് പൊല്യൂഷൻ ശബ്ദ അധികമായിട്ടുണ്ടാക്കുന്നത് ആരാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്, അതിനെ തടുക്കണം നിർബന്ധമാണ്. ഇപ്പോൾ കോളാമ്പിയൊക്കെ വെച്ചിട്ടുള്ള മൈക്കുകൾ മറ്റൊക്കെ അതൊക്കെ പോലീസിൻ്റെ ഒരു പെർമിഷനോട് കൂടി മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ എടുക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ നിയമം തെറ്റിക്കുന്ന ഇരു വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കാം. അത് പാടില്ലാത്തതാണ്, കാരണം മനുഷ്യന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇത്ര കുറഞ്ഞ സമയം മാത്രം ഒരു സൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മറ്റേ നമ്മളെ ഏൽക്കാവുന്നതിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിൽ വളരെ കൂടുതൽ സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ചെവിയുടെ കർണപടലം വരെ പൊട്ടിപ്പോകുന്ന പറയുന്നു. അപ്പോൾ അതിലോട്ടൊക്കെ എത്തിപ്പെടാതിരിക്കാനായിട്ട് ആണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുള്ളത്.
8: ഇവിടെ അടുത്തതായി ചോദിക്കാനുള്ളത്, ഒരു ഓണ്ടർപ്രണർ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് എന്ത് തരത്തിലുള്ള ലൈസൻസുകളാണ് കൈപ്പറ്റേണ്ടത്?
7: ഒരു എന്റർപ്രണർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് എന്തുതരം വ്യവസായം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ പൊല്യൂഷൻ ലോഡ് അനുസരിച്ച് വ്യവസായ സ്ഥാപനങ്ങളെ ഗ്രീൻ, ഏറ്റവും കുറഞ്ഞ പൊല്യൂഷനുള്ള ഗ്രീനായിട്ടും പിന്നെ ഓറഞ്ചായിട്ടും പിന്നെ റെഡായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ, ഓറഞ്ച്, റെഡിൽ പെടുന്ന ഈ മൂന്ന് വിഭാഗങ്ങളിലുള്ളവരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നേരത്തെ ഒരു ക്ലിയറൻസ് മേടിച്ചു വെക്കാറുണ്ട്. വളരെ നല്ലതാണ്, അത്യാവശ്യമാണ്, മേടിച്ചു വെക്കണം എന്നാണ് റൂള്. പക്ഷെ അത് മേടിച്ചു വെക്കാതെ അഥവാ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ഹോളുണ്ട്. അടുത്ത് റണ്ണിംഗ് ലൈസൻസിന് ചെല്ലുന്ന സമയത്ത് ഇതിനും കൂടി ഫൈൻ അടച്ചിട്ട് ഇത് കറക്റ്റാണെങ്കിൽ അത് മേടിച്ചു കൊണ്ടുവരാം, കറക്റ്റ് അല്ലെങ്കിൽ, അതായത് ഇത് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ എന്റർപ്രണർ ആകെ ഒരു ബുദ്ധിമുട്ടിലായി മാറാൻ പോവാം. അപ്പോൾ ഏറ്റവും നല്ലത് എന്റർപ്രണറുടെയും കൂടി സേഫ്റ്റിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ നോംസൊക്കെ പാലിക്കപ്പെട്ടിട്ടാണ് ഞാൻ തുടങ്ങുന്നതെന്നുള്ള നല്ലൊരു കൺസൾട്ടന്റിനെ സമീപിക്കുക. അയാൾ പറയുന്നതൊക്കെ ശരിയാണോ നോക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ തന്നെ പോവുക, ആരും വിശ്വസിക്കേണ്ട. എന്നിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഇതിന് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ടാവും, അവരടുന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ക്ലിയറൻസോട് കൂടിയിട്ട് തുടങ്ങി, അതാ സമയ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് സമയാസമയം അവരെ അറിയിച്ച് എന്ന് റണ്ണിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സംഗതിൻ്റെ കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് ആണ്, മറ്റ് കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്ലിയറൻസ്. കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് സമയത്തിന് ഈ കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അപേക്ഷിക്കണം. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസെൻറ്റ് ടു ഓപ്പറേറ്റിന് അപേക്ഷിച്ച് ആ കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് കയ്യിൽ എടുത്തു വെക്കൽ നിർബന്ധമാണ്. ഇതിലിപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് എന്നുള്ളൊരു കാര്യം, അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് വളരെ ലോ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ഇന്നെ ഈ വൈറ്റ് കാറ്റഗറിയിലോട്ട് പെടുന്നത്, അവർക്ക് ഈ ക്ലിയറൻസ് ഒന്നും വേണ്ട, ഒരു തരത്തിലുള്ള ക്ലിയറൻസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാവുന്ന വളരെ ചെറുകിട യൂണിറ്റ്. അത് വളരെ നല്ലൊരു സംഗതിയാണ്, വളരെ ചെറുകിട ടൈനി യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള ലൈസൻസിൻ്റെ ഒക്കെ പുറകിൽ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സമയം നഷ്ടവും അവർക്ക് താങ്ങാൻ പറ്റാവുന്നതല്ല. പിന്നെ അതിൻ്റെ അവരൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ പൊല്യൂട്ട് ചെയ്യുന്നില്ല, ഈ പ്രകൃതിയെ അവർ ചൂഷണം ചെയ്യുന്നില്ലെങ്കിൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് വിടാവുന്ന ഒരു സമീപനമാണ് സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്.
8: മാലിന്യ നിർമാർജനത്തെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചും ഒരുപാട് പുതിയ വിവരങ്ങളാണ് ഹമീദ് കക്കട്ടിൽ നമുക്ക് പകർന്നു തന്നത്. ഇനിയും ഈ വിഷയത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തുടർഭാഗങ്ങൾ അടുത്തയാഴ്ച ജനക്ഷേമത്തിൽ.
1: ജനക്ഷേമം പ്രോഗ്രാമാണ് നാം കേട്ടത്. പ്രകൃതി മലിനീകരണം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ നമ്മോട് സംവദിച്ചത് ഹമീദ് കക്കട്ടിൽ, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
9: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബ വിഷയത്തിലെ പ്രശ്നങ്ങൾക്ക് ആയിരങ്ങൾ ആലംബം തേടുന്ന അല്ലെങ്കിൽ ആശ്രയമാകുന്ന പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. നമുക്കറിയാം ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ് അതിൽ നമുക്ക് കൂടെ ഉണ്ടാവാറുള്ളത്. ഇന്ന് നമ്മൾ സ്നേഹക്കൂടിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൗമാരക്കാരുടെ വിഷാദം പ്രതികൾ ആര് എന്ന ടൈറ്റിലാണ്. പതിവ് പോലെ ഹാരിസ് മൗലവിയുടെ കൂടെ ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി കൂടെ ചേരുന്നു. അവരുടെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഇന്നും ചേരുകയാണ്. അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആസൂത്രണം ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ്

0: അസ്വസ്ഥരാകുന്ന പല മാതാപിതാക്കളും കാരണങ്ങളെ മനസ്സിലാക്കുന്നില്ല. പല ടീച്ചേഴ്സും കുട്ടിക്കെന്ത് പറ്റി എന്നത് വിലയിരുത്തുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെയാണ് കൗമാരത്തിൻ്റെ വിഷാദം പ്രതികളാര് എന്നൊരു ചോദ്യവുമായി ഇന്നത്തെ ദിവസം സ്നേഹക്കൂട് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലും പ്രതികരണങ്ങളുമാണ് ഈ ദിവസം അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു വിഷയമായ ആരിസ്മോലിലേക്ക് ചേരുകയാണ്. ആരിസ്ക, ഇപ്പോൾ ഇതൊരു ഈ വിഷയത്തെ വീട്ടിൽ അനുഭവിച്ച ആളുകൾ നമ്മളീ പറയുമ്പോൾ അതിൻ്റെ ഫുൾ സെൻസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ നാളെ അനുഭവിക്കേണ്ട ആളുകൾ ഇത് അത്ര തന്നെ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ തന്നെ വേണം കരുതാൻ. അപ്പം ഒരു വിഷാദരോഗം ബാധിച്ച, ഡിപ്രഷൻ ബാധിച്ച ഒരു കൗമാരക്കാരൻ വീട്ടിലുണ്ടാകുമ്പോൾ ആ കൗമാരക്കാരനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം.
1: വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മൾ ഒരു വിഷാദമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മരണത്തിലേക്ക് നയിക്കാമല്ലോ. അപ്പോൾ കൈവിട്ട് പോയതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് കാര്യമില്ല.
0: അതെ,
1: ഇപ്പോൾ ഏത് സന്ദർഭത്തിലും നടക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കൗമാരത്തിലെ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ നിമിഷങ്ങളെ കൊണ്ടാണ്. ഒരു ഉമ്മ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ റൂമിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ, തിരിച്ചു കയറുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന കാരണം വളരെ സെക്കൻഡുകളേ ഉള്ളൂ. എന്തേ അവൾ അങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം ഇന്നും അവരുടെ മനസ്സിൽ
0: കിട്ടിയിട്ട്
1: അവർ കിട്ടിയില്ല. ഈ കഴിഞ്ഞ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഒരു 12-വയസ്സുകാരി പെൺകുട്ടിയുടെ ആത്മഹത്യ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ വിഷയത്തിലേക്ക് നമ്മളെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നൊരു കാര്യം. കാരണം അവള് മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ പരലോകത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകട്ടെ, പ്രാർത്ഥിക്കാം. പക്ഷെ ആ ഉമ്മൻ്റെ വിഷാദം അത് ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ഉമ്മയുടെ എപ്പോഴുമുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്ല പെരുമാറ്റങ്ങളും എൻ്റെ വല്ല സമീപനങ്ങളും മോളുടെ മരണത്തിന് ഉത്തരവാദിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ സാധാരണ ഉമ്മമാരാണ് കുട്ടികളായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുക, അതുകൊണ്ട് അവരെ ശാസിക്കുന്നുണ്ടാകും, അവരെ സ്നേഹിക്കുന്നുണ്ടാകും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതൊരു ഉമ്മക്കും ഉണ്ടാകാവുന്നൊരു സംശയമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരു ആത്മഹത്യയിലേക്കൊരു കുട്ടിയെ നയിക്കുമ്പോൾ തീർച്ചയായും ആ ചിന്തക്ക് കുറച്ചും കൂടിയും പ്രസക്തിയുണ്ട്. അപ്പോൾ സത്യത്തിലൊരു വിഷാദത്തിലേക്ക് കുട്ടി പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ പോലും എന്തു ചെയ്യുന്നില്ല, ഈ കുട്ടി ഇത്രയും കടുത്ത ഒരു വിഷാദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. കാരണം ഒരു കുട്ടിക്ക് വിഷാദമുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് മാറും. കാരണം ആ കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സജീവമായ ഒരു ജീവിത സമയമാണല്ലോ. അവർ വെറുതെ നിൽക്കണില്ലല്ലോ. പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പഠനം, അവർ കളിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കും, എല്ലാം സജീവമാണ്. ഒരു നല്ല കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ ഈ സമയത്ത് കുട്ടി എന്ത് ചെയ്യാണ്, എല്ലാം സ്കൂൾക്ക് പോലും ഞാൻ പോകുന്നില്ല, എനിക്ക് സ്കൂൾക്ക് പോകാൻ തോന്നണില്ല, എനിക്ക് നിസ്കരിക്കാൻ തോന്നണില്ല, ഭക്ഷണം വേണ്ട, എല്ലാ ഭക്ഷണങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന മാതാപിതാക്കളിൽ വാശി പിടിച്ചിരുന്ന കുട്ടി എന്ത് ചെയ്യാണ്, ക്രമേണ ഭക്ഷണം കഴിക്കാതാവുകയാണ്. അപ്പോൾ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും ആ കുട്ടി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇത് അവൻ്റെ എന്തെങ്കിലും മാനസികമായൊരു സ്ട്രെസ്സിൻ്റെ ഭാഗമാകും എന്ന് പലപ്പോഴും ചിന്ത വരുന്നില്ല. ക്ലാസ്സിൽ വളരെ ആബ്സെൻ്റ് മൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി, ഒന്നും ശ്രദ്ധിക്കണില്ല, എന്ത് പറഞ്ഞാലും അവനൊരു പ്രശ്നമില്ല, അങ്ങനത്തെ കുറത്തിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ അവൻ ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ പരീക്ഷയിൽ അവൻ ടോപ്പ് മാർക്കാണ്, ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റ് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല അവസ്ഥയിൽ പോയിരുന്ന കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്ന് എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് വിഷാദമൊന്നും ഇല്ലാന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അവൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവനോടൊന്ന് നന്നായി സംസാരിച്ച് അവൻ്റെയോ അവളുടെയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതുകൊണ്ട് അപാകതയൊന്നും ഇല്ലല്ലോ. നമ്മളൊരു സൈക്യാട്രിക് ചികിത്സയിലേക്കൊക്കെയാണ് പെട്ടെന്ന് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്താണ്, ഇത്തരം ചില സംശയങ്ങളും ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും കാണുമ്പോൾ രക്ഷിതാക്കൾ അതിനെ തിരിച്ചറിയുകയും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യേണ്ട അത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും എന്തു ചെയ്യും, സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കുക.
0: ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ക്യാപ്റ്റനായിരുന്ന ധോണിയുടെ ജീവിതം ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു താരം, അയാളുടെ മരണം കൊലപാതകമാണ് എന്നുള്ള

0: വലിയ അന്വേഷണങ്ങൾ നടന്നു. അവസാനം എത്തിപ്പെട്ടത് അയാള് ഡിപ്രഷനായിരുന്നു എന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. അപ്പൊ ശരിക്കും ഈ ഡിപ്രഷൻ വിഷാദം എന്നൊക്കെ പറയണത് ഒന്നുകൂടി ഒന്ന് നിർവചിക്കാൻ പറ്റുമോ?
1: അല്ല, നമ്മൾ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എന്നൊക്കെ ഉണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ അയാളുടെ ആഗ്രഹങ്ങൾ, ആശകൾ, സ്വപ്നങ്ങൾ, ഇതിനൊക്കെ വരുന്ന തടസ്സങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം തടസ്സങ്ങൾ അവരെന്ത് ചെയ്യും? ഒരു മുന്നിലൊരു ചെറിയൊരു പരിഹാരം എന്തെന്നറിയാത്ത ഒരവസ്ഥയിൽ അവരുടെ ജീവിതം നിന്നു പോവുകയാണ് ശരിക്കും. എല്ലാം നിലച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായും അവരുടെ ആ ജീവിത മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അവരെന്ത് ചെയ്യും? ഇപ്പോൾ ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ്? മനസ്സിന് രോഗം വരികയാണ്. ശരീരത്തിന് രോഗം വന്നാൽ അതിൻ്റെ പരിണിതി എന്താണ്? വേണ്ട ചികിത്സയിൽ മരണമാണ്. അതിനേക്കാളും വേഗമാണെന്ത്? മനസ്സിന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനുള്ളത്. മനസ്സിൻ്റെ രോഗം ശരീരത്തെ കൂടെ ബാധിക്കുന്ന പോലെ ശരീരത്തിൻ്റെ രോഗം മനസ്സിനെ ബാധിക്കുന്ന പോലെയാണ്. പക്ഷേ മനസ്സിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശരീരത്തിൻ്റെ രോഗം പോലെയല്ല. പലപ്പോഴും ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റും. മനസ്സിൻ്റെ നമുക്ക് അന്വേഷിക്കുകയും അതേപോലെ തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലതും മരണം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാനുള്ള കാരണം അതാണ്.
0: ഇതിലിപ്പം കുട്ടികൾ കൂടുതൽ വിഷാദരോഗികളാകുന്നതും ഇത്തരം ഒരവസ്ഥയ്ക്ക് എത്തുന്നതും പൊതുവെ പാരന്റ്സ് ആണ് അതിന്റെ ഒരു പാർട്ടിൽ വരുന്നത് എന്നാണ്. അങ്ങനെയാണല്ലോ അല്ലെ ഒരു വിലയിരുത്തൽ?
1: അതെ അതെ.
0: അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പാരന്റ്സിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അതാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വിഷാദരോഗം വരുന്ന ചില കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ സാധാരണ അവർ നല്ല ഉയർന്ന മത്സര പരീക്ഷകൾ, ഉയർന്ന റാങ്ക് നേടി, അവർ നല്ല മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഉയർന്ന സ്ഥലത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. അപ്പം നമ്മൾ അത്തരം കുട്ടികളിൽ എന്താണ് അവർ റിപ്പീറ്റിൻ്റെ സമയം അല്ലെങ്കിൽ +2 സമയം, ഈ സമയത്തൊക്കെ ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഷാദരോഗികളാകുന്നുണ്ട് നാട്ടിൽ. അതിനൊരു കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മളൊരു +2 സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഉള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മത്സര പരീക്ഷ അങ്ങനെയല്ല. 200,000 ആൾ എഴുതിയിട്ട് 2,000 ആളെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ 2,000 വരുന്ന ഏറ്റവും ബ്രൈറ്റായ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസാണ് ഈ 200,000 കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇതിൻ്റെ കോച്ച് നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കേസാണ് വരുന്നത്. ഈ ഓൺലൈനിൽ പറഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂർ ക്ലാസ്, അതിൻ്റെ പരീക്ഷ, അതിൻ്റെ വർക്ക്. കാരണം അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരതിൽ നിർബന്ധിതരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പാരൻസിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പൊതുവേ കുട്ടിക്കൊരാഗ്രഹം ഉണ്ടാവും, കഴിയാത്തൊരു പ്രവൃത്തിയിലേക്ക് വരികയാണ്. ഇപ്പം ഞാനൊരു 2 ഉള്ളിൽ കിട്ടിയ ഫോണുകളിൽ തന്നെ പല കുട്ടികളും എന്ത് ചെയ്യും? റിപ്പീറ്റിനിരിക്കുന്ന കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം എന്താ അറിയുമോ? വായന നിന്നു, പഠനം നിന്നു, നമസ്കാരം നിന്നു, ഭക്ഷണം നിന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീൻ്റെ ചിത്രം കേൾക്കുമ്പോൾ നമുക്കതൊരു മാരകമായ ചിത്രമാണ്. അപ്പോൾ എന്താ ഇവർ പറയണേയില്ല എന്ത്? ഈ കുട്ടി റിപ്പീറ്റിനാണ്, അതാണ് അവരുടെ പ്രശ്നമെന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്തിനാണ് പഠിക്കണത്, എന്താ പ്രശ്നം? അപ്പോൾ വിഷയം ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവൾക്ക് ഈ ഒരു സിലബസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുമ്പോൾ കുട്ടി നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടി ഡോക്ടറാവല്ല ചെയ്യണത്, കുട്ടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മറ്റുള്ള കോഴ്സുകൾ മാത്രം മോശം കോഴ്സൊന്നുമല്ല, അവളുടെ പ്രകൃതിക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഡിഗ്രി പറ്റും, ഇൻ്റഗ്രേറ്റഡ് പി ജി ഉണ്ട്, പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലേക്കും അവളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവളുടെ അധ്യാപകന്മാരാരും ഉപയോഗിച്ച് ശ്രമിക്കാതെ അവൾക്ക് കഴിയാത്തൊരു സംഗതിക്ക് എന്നിട്ട് അവൾക്കൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടും അതിന് മരുന്ന് കൊടുത്തിട്ട് വീണ്ടും എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണത് അവൾ റിലാക്സ് ചെയ്യട്ടെ, അവൾ വായിക്കട്ടെ പഠിക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു നല്ല ഡിഗ്രി എന്ത് ചെയ്യാൻ നോക്കി വെച്ചിട്ട് ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ ആ ഡിഗ്രിക്ക് പോകാം, അതൊരു വിഷയമല്ല എന്ന നിലക്ക് ചെയ്യാതെ ഇപ്രാവശ്യമെങ്കിലും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആളുകളോട് എന്താ പറയുക, ഒരു കൊല്ലം നീ ലീവ് എടുത്തിട്ട് ഡിഗ്രിക്ക് പോവാതെ നിന്നു, നിൻ്റെ ഒപ്പളൊക്കെ പോയി, അവരോടൊക്കെ ഇനി എന്താ പറയുക, വീണ്ടും നീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഒരു കൊല്ലം വൈകി നീ ഡിഗ്രിക്ക് എത്തണം, അപ്പോൾ അവർ ചോദിക്കില്ല ഒരു കൊല്ലം വൈകി ഒരു കൊല്ലം വെറുതെ കളഞ്ഞിട്ട് എന്തിയെന്ന് ചോദിക്കില്ല, എനിക്കെന്താ പറയും. ഇങ്ങനത്തെ 100 ക്വസ്റ്റ്യൻസ് ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണ് ഈ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണത്. സത്യത്തിൽ ഇതൊക്കെ കഴിയാത്തൊരു കാര്യത്തിന് മുന്നിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുട്ടി തകർന്നു പോവുകയല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിൽ കൂട്ടി എടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, അഫെയറും ഇപ്പോൾ ഡിപ്രഷൻ ഒരു 10, 15, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ ആഴമായ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഡിപ്രഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അത് കടുത്ത ഡിപ്രഷനാണ്, അതിലും സൂയിസൈഡും ഒക്കെ നടക്കും. പക്ഷെ അവിടെ എന്താണ് ആ വിഡ്രോ ചെയ്യുന്നത്, പാരൻസ് എന്തേ ചിന്തിക്കുള്ളൂ ഈ പ്രേമം പറ്റൂല, ഈ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ പയ്യൻ എന്തായാലും പറ്റൂല, അതുകൊണ്ട് വേറിട്ടേ പറ്റൂ, അതുകൊണ്ട് അവരെ വേറെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അത് അവളുടെ ആ പ്രതീക്ഷ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് പിന്നെ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ അവൾ നേരെ എവിടേക്കാ പോണത്, ഡിപ്രഷനിലേക്കാണ് പോണത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യിക്കുന്നിടത്ത് എന്ത് ചെയ്യണം, പാരൻസ് ഒരു അവധാനത കാണിക്കണ്ടേ, ആ അവധാനത കുറവാണ് എന്ത് ചെയ്യണത്, അവരെ ഡിപ്രഷനിലേക്ക് എത്തിക്കണത്. അപ്പം നമ്മൾ എന്ത് കാരണങ്ങളെടുത്താലും പാരൻസാണ് കാരണം എന്നില്ല, പക്ഷേ പാരൻസ് അത് മനസ്സിലാക്കി പരിഹരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സങ്കീർണമാകുന്നത് നമ്മൾ പറയേണ്ടി വരും. ഏത് കാരണങ്ങളെടുത്താലും അങ്ങനെയാണ് മനസ്സിലാവണം.
0: അപ്പോൾ ഇതിൽ നിന്ന് 2-3 ഉപചോദ്യങ്ങളിലേക്ക് പോകണം.
1: അതെ,
0: അതൊന്ന് ഇപ്പം പഠനം തന്നെ എടുക്കാം. പഠനത്തിൽ 2 തരം സംഗതികളുണ്ട്. ഒന്ന്, കുട്ടിക്ക് താല്പര്യമല്ല, പാരൻസിന് ഭയങ്കര താല്പര്യമുണ്ട്.
1: അതെ അതെ.
0: 2, കുട്ടിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പാരൻസിനൊട്ടും താല്പര്യമില്ല.
1: അതെ അതെ.
0: അപ്പൊ ഇതിൽ രണ്ടിലും പ്രശ്നങ്ങളുണ്ടല്ലോ.
1: അതെ അതെ.
0: കുട്ടിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു സാധനത്തെ കുട്ടിക്ക് അടിച്ചേൽപ്പിച്ച് പോകുന്നത്, അങ്ങനെ ഡിപ്രഷനിലേക്ക് പോണ ഒരു കുട്ടിനെ ഒരുപക്ഷെ നമുക്ക് മോളെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കോഴ്സ് ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പോൾ ശരിയായി വരുന്നുണ്ടാവും. പക്ഷേ സ്വപ്നത്തിൽ ഏതോ ഒരു ഇൻസ്പയറിംഗ് ടോക്ക് നടത്തിയ ഒരാളുടെ ടോക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ അധ്യാപകന്റെ ഇൻസ്പിറേഷൻ കേട്ടിട്ട് ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചൊരു കുട്ടി, കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടിനെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനോട് എന്താ പറയുള്ളൂ?
1: അതെ, ഈ പിന്നെ നമ്മൾ എന്തായിരുന്നാലും പാരൻസും കുട്ടിയും തമ്മിൽ ഒരു യോജിപ്പിൽ പോകണം. കാരണം പാരൻസ് സപ്പോർട്ടാണല്ലോ. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വേണ്ടത്. ഇനി പാരൻസിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ആരുടെ ആഗ്രഹമായി മാറണം?
0: കുട്ടിയുടെ
1: ആഗ്രഹമായി മാറണം. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഈ കുട്ടി ഒരു ഒരു ഡിസിഷൻ, അതാണ് ഏറ്റവും പ്രധാനം. ഈ മാനസിക സംഘർഷങ്ങൾക്ക് ഒരു കാരണം തീരുമാനമില്ല എന്നുള്ളതാണ്. എന്താണ് തീരുമാനം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടി എന്ത് പഠിക്കണം, ആ കുട്ടിക്ക് എന്ത് കഴിയും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യണം, കുട്ടിയും പാരൻസും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വിദഗ്ധനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ആ കുട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതല്ലാതെ നമ്മുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ കുട്ടിയുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ നമുക്കൊരു ചോയ്സ് നമ്മൾ കണ്ടെത്തുമ്പോൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്തി അത് സാധിക്കുമെന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കുട്ടിക്ക് കഴിയാത്ത ഒന്നിന് പാരൻസ് നിർബന്ധിച്ചാലും പാരൻസിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യത്തിന് കുട്ടി നിർബന്ധിക്കപ്പെട്ടാലും ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അതൊക്കെ ഈ വിഷാദത്തിലേക്ക് പോകുന്ന കാരണങ്ങളാണ്.
0: കുട്ടിക്ക് ഇതിനൊട്ടും കപ്പാസിറ്റി ഇല്ല എന്നത് എന്ത് ചെയ്തു, പാരൻസിന് ബോധ്യമുണ്ട്. പക്ഷെ കുട്ടി അതിൽ നിന്ന് വിടണമില്ല, എന്ത് വില കൊടുത്തും അത് കിട്ടണം എന്നുള്ളിടത്താണ് കുട്ടിയുള്ളത്. അപ്പം എന്ത് ചെയ്യും?
1: ഞാൻ പറഞ്ഞത്, കുട്ടി ഒരു വലിയൊരു താല്പര്യത്തിലാണ് നിൽക്കണത് എന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. നമ്മളെന്താ ചാൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഭാവിയിൽ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി പറയും അന്ന് എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നീ കഷ്ടപ്പെടും. അത് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഡിപ്രഷനൊന്നും വരില്ല. കുട്ടിക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെ പറയണത്. നേരെ മറിച്ച് കുട്ടിക്ക് ആഗ്രഹമില്ലാതെ പാരൻസിന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വഴി വരും.
0: അപ്പം ഞാനിങ്ങനെ വായിക്കണതിനെ, നല്ല ആഗ്രഹമുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പാരൻസിന് 100% ഉറപ്പാണ്. ആ പാരൻസിനോട് നമ്മൾ പറയണത് അവളുടെ ലൈഫ് മുഴുവൻ കളയണതിന് പകരം ഒരു കൊല്ലം പോയിക്കോട്ടെ,
1: അല്ലേ?
0: ഒരു കൊല്ലം പോയിക്കോട്ടെ. പിന്നെ ഇവിടെ ആരിസ്ക പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്, അതായത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, സമ്പന്നര്, ഇവരൊക്കെ ഇടയിലുള്ളൊരു വിഷയം, കുട്ടി ഒരു ഇങ്ങനൊരു ലെവലിൽ എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടാകും. പിന്നെ ആൾക്കാരോട് എന്താ പറയാം എന്നുള്ള ആ പോയിന്റ് വളരെ പ്രധാനമാണ്. ആൾക്കാരോട് എന്താ പറയാം, അപ്പൊ അതും നമ്മളൊന്നും കൂടി വൃത്തിയിൽ പറയേണ്ട ഒരു കാര്യമാണ്.
1: അതെ, ഇത് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാലും ഈ സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെ ഏറ്റവും വലിയൊരു കാരണം ജനങ്ങളോട് മറുപടി പറയണതാണ്. പൊതുവേ നമ്മൾ ഈ ആളുകളുടെ ഒരു സൈക്കോളജി എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു തടിച്ച ഒരാളോട് ഒരിക്കലും അയാളെ തടിയെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നല്ലോ. പക്ഷെ നമ്മൾ അതല്ലേ ചോദിക്കുള്ളൂ, ഇന്നാൾ കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതേമാതിരി മെലിഞ്ഞ ഒരാളോട് അതേ പറയുള്ളൂ ആളുകൾ. ഏ ഇപ്പോ വിവാഹം കഴിക്കാത്ത ഒരുത്തരോട് എന്തപ്പോ എന്റെ പ്രായം, ഇത്രയും വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിക്കുള്ളൂ. അവന്റെ ടെൻഷൻ അതാണ്. അവൻ ഒരിക്കലും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരം ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിലായി? ഈ ചോദ്യം കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കും. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഒരു PG ഇതുവരെയും കിട്ടിയില്ല എന്ന് ചോദിക്കും. ആ ചോദ്യം അടുത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ വരുത്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാം, എൻ്റെ മോള് +2 ആണ്, എന്തായാലും ഇപ്രാവശ്യം എൻട്രൻസ് കിട്ടും, അവിടെ നല്ലോണം പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ തന്നെ ചോദ്യത്തിന് അവസരം ഉണ്ടാക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഓഫീസിൽ പോകാൻ തോന്നില്ല, കാരണം മോൾക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്താ പറയാൻ. അപ്പോൾ നമ്മൾ എന്താ അറിയോ, സത്യത്തിൽ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ പറയാൻ തരും, ഞാൻ എൻട്രൻസ് ചെയ്തതിനെ നിങ്ങൾ ആരോടും പറയരുത്, ഞാനിപ്പോൾ +2 നിങ്ങൾ ആരോടും പറയരുത്. കാരണം എന്ത് സമൂഹം അറിഞ്ഞാലും അവരൊരു നെഗറ്റീവ് ചോദ്യം എന്തെയും ചോദ്യവുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവും സാഹചര്യവും ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകലേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളതിന് പകരം നൽകേണ്ടി വരുന്നുണ്ട്.
0: പിന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രണയമൊന്നും പ്രത്യേകം ചർച്ചയ്ക്ക് എടുത്തല്ലോ.
1: അതെ അതെ അതെ.
0: ഇപ്പോൾ 7-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ വ്യാപകമാണ്.
1: അതെ അതെ അതെ.
0: കോവിഡിന്റെ മുമ്പുള്ളത് അതൊരു സീരിയസ് ആയിരുന്നില്ല, ഇപ്പത് നല്ല സീരിയസ് ആണ്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഇടപെട്ടിട്ടും പക്ഷെ എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം, ഒരിക്കലും എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്നെ ഡിപ്രഷനിലേക്ക് പോണ ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് വിദ്യാഭ്യാസമാണെങ്കിൽ ഒന്ന് പ്രണയമാണ്, അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ അതിൽ നിന്നിങ്ങോട്ട് മാറ്റുമ്പോൾ ആ കുട്ടി ഡിപ്രഷനിൽ വരാതെ ആ കുട്ടിയെ ഒരു സേഫായി സുരക്ഷിതമായി അംഗീകാരം എത്തിക്കാൻ,
1: അതെ അതെ,
0: പാരന്റ്സിനോട് എന്താ പറയുള്ളത്?
1: അതായത് ഇങ്ങനത്തെ കേസിൽ എന്താ ഉണ്ടാകണമെന്ന് വെച്ചാൽ, നമ്മൾ വിവരം അറിയുന്നതോടുകൂടെ ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കും. നമ്മൾ ആ ഒരു ഒരു ഒരു നമ്മളൊരിക്കലും വിചാരിക്കാത്ത ഒരു അപമാനം നമുക്ക് വരുത്തി വെക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സംഗതി കാണുമ്പോൾ അപ്പോൾ ചില ആളുകൾ ഷോക്കായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ കുട്ടികളെ അടിക്കും, ചിലപ്പോൾ അവരുടെ കോഴ്സുകൾ നിർത്തും, പിന്നെ ഫോൺ വാങ്ങി വെക്കും എന്ന് പറഞ്ഞാൽ വളരെ കർശനവും ശക്തവുമായ വളരെ പെട്ടെന്നുള്ള നടപടികളാണ്. ഈ പെട്ടെന്നുള്ള നടപടികളിൽ എനിക്കിനി ഒരിക്കലും അവനെ കിട്ടൂല, എൻ്റെ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊരു നിമിഷം പറയുമ്പോൾ, പ്രേമം എന്ന് എല്ലാവർക്കും അറിയാലോ, പ്രേമം എന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഈ പ്രേമം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് മനസ്സങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലേ? അപ്പം ആ അവസ്ഥയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പാരൻസിന് മനസ്സിലാക്കാൻ പറ്റൂല. പാരൻസ് എന്തെങ്കിലും എന്താണ്, ഇതൊരു അവിഹിത ബന്ധമല്ലേ, ഒരു വേർഡല്ലേ വേണ്ടത് എന്ന്. അപ്പം അത് കൊണ്ട് അവരെ വേർപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ വേർപ്പെടുത്തുന്നത് എന്തിനെയാണ്, ഇവരേതൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും ചിന്തിക്കാതെ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാവകാശം അതിനും പിടിച്ചല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഫോണൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് വല്ല ഫോൺ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക എന്നൊക്കെ അവരുടെ ഒരു സമ്മതപ്രകാരം തന്നെ നമ്മൾ ക്രമേണ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വല്ലാതെ ഒന്നും അവരെ കുറ്റപ്പെടുത്തൊന്നും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മൾ അവരേറ്റവും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാളെ കൊണ്ടൊക്കെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്രമേണ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, എന്തായാലും നിനക്കിപ്പോൾ 14 വയസ്സല്ലേ ഉള്ളൂ, ഒരു 21 വയസ്സാകാതെ ഇവിടുത്തെ അല്ലെങ്കിൽ 18 വയസ്സാകാതെ ഇവിടുത്തെ പിന്നെ വിവാഹം നടക്കില്ല. അപ്പോൾ എന്തായാലും ഇപ്പം വിവാഹം നടക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, സമയമുണ്ടല്ലോ, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അത് അവിടെ നിർത്തി ഒരു ചെറിയ സാവകാശം കിട്ടുമ്പോൾ നമ്മൾ അവൾക്ക് സാന്ദർഭികമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉമ്മൻ്റെ ഒരു വിഷമവും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ മാറും. കുട്ടികൾ മാറും, ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് മാറും. പക്ഷെ എന്ത് വേണം, ഒരു സാവകാശവും സമയവും എടുത്ത് ബുദ്ധിപരമായി എന്ത് ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യണം. ആ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളതാണത്. ആത്മഹത്യ ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയാണത്, കാരണം കുട്ടികളുടെ മുന്നിൽ വേറെ വഴി ഉണ്ടാവില്ല. അതാണ് മിക്കവാറും സംഭവിക്കുന്നത്.
0: പൊതുവേ ബ്ലേഡാണ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് ബ്ലേഡാണ്. പിന്നെ ഇതിലുള്ളൊരു ഭാഗം പാരന്റ്സിന്റെ വഴക്കാണ്.
1: അതെ അതെ
0: അല്ലേ, വഴക്ക് വലിയൊരു അളവോളം പ്രശ്നകാരണല്ലേ, അതിനെങ്ങനെ നമ്മൾ കാണും?
1: ഈ വഴക്കിന്റെ കാര്യത്തിൽ ഈ മുതിർന്ന കുട്ടികളെ, നമ്മൾ ഈ കൗമാര കുട്ടികളെ കാണുമ്പോൾ അതിൽ കാണുന്നത് വെച്ചാൽ, പൊതുവേ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഈ ഒരു ചെറുപ്പം മുതൽ തന്നെ വാപ്പൻ്റെ ഉമ്മൻ്റെ അടി കണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെന്ത് ചെയ്യുന്നത്, ഇത് ഉമ്മൻ്റെ പ്രശ്നമാണ്, ഇത് വാപ്പൻ്റെ പ്രശ്നമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർ വരും. ഈ തിരിച്ചറിവിലേക്ക് വന്ന് എപ്പോഴെങ്കിലും അവരത് പ്രകടിപ്പിച്ചാൽ, നമ്മൾ കുട്ടികൾ പറയാറുണ്ട് ഒറ്റയ്ക്കലും ഒരാളുടെ ഭാഗം പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു പോയാൽ, അപ്പോൾ വാപ്പൻ്റെ ഭാഗം പറഞ്ഞാൽ ഉമ്മ പിന്നെ കേസ് വിട്ട്, ഉമ്മക്ക് പിന്നെ ഇവരെ മക്കളായി പിന്നെ ഫൈറ്റാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉമ്മൻ്റെ ആ ബന്ധം പോവാണ്. അപ്പം പിന്നെ അവർക്ക് ഷെയർ ചെയ്യാനോ പറയാനൊന്നും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ എന്തു ചെയ്യും, ഈ കൗമാരത്തിലെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യണത്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വാപ്പിമി വഴക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്നതെന്താ വെച്ചാൽ ഇവരെ എന്തു ചെയ്യും, പൂർണ്ണമായും രണ്ടിലൊരാൾ അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യും, കുറച്ച് മുതിർന്നു വരുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത് ചോദിക്കാനും ഇതിങ്ങനെയല്ല വേണ്ടത് എന്ന് ഉപദേശിക്കാനൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ അവർ ഇടപെടാൻ തുടങ്ങുന്നതോട് കൂടെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകും. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, എപ്പോഴും ഷെയർ ചെയ്യാൻ നമുക്കൊരാൾ വേണം. വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താവ് ഉണ്ടാവും, വിവാഹം വരെ കുട്ടികൾക്ക് പാരൻസാണ്. ഈ പാരൻസിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ എന്താണ്, പിന്നെ ആരോടും പറയാനല്ലോ, പിന്നെ ഇവർ സ്വയം രോഗികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാരൻസിൻ്റെ ഫൈറ്റിൽ ഉണ്ടാകാവുന്ന, കൗമാരക്കാർക്ക് വിഷാദം വരാവുന്ന കാരണങ്ങളാണ് ഇതൊക്കെ.
0: ഇതിൽ എന്നെ ഇപ്പം രണ്ടു മൂന്നാല് നിലക്ക് നമുക്ക് ഈ വഴക്കുകളെ കാണാം.
1: അതെ,
0: ഒന്ന് വളരെ പെട്ടെന്ന് വഴക്കുണ്ടാവും, അത് വളരെ രൂക്ഷമായിരിക്കും, അതപ്പോൾ അവസാനിക്കും, ഒരു നോർമലി നല്ല ആളുകളായിട്ട് ജീവിക്കും.
1: അതെ അതെ.
0: രണ്ട്, വഴക്കായി ഒരേ വീട്ടിൽ തന്നെ രണ്ടായി ജീവിക്കണ ധാരാളം ആൾക്കാരുണ്ട്. മൂന്ന്, സെപ്പറേറ്റ് ചെയ്ത് പോയവരുണ്ട്. ഇതിൽ നമ്മൾ ഈ മൂന്ന് വിഭാഗത്തോടും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല, എല്ലാവരും അവരോട് ഒറ്റ മെസ്സേജാണോ?
1: നമുക്കെന്താ വെച്ചാൽ ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ടിട്ടാണല്ലോ ഒരു തൊലാക്കിലേക്ക് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായി അവിടെ രണ്ട് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ കാര്യമാണ്. അതവിടെ ചർച്ച ചെയ്തിട്ട് വാപ്പനി ഉമ്മനി അവർക്ക് ലഭ്യമാകുന്ന ഒരു മസ്ലഹത്ത് വേണം. കാരണം അത് ഇസ്ലാമിക ചർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ വാപ്പക്കാണല്ലോ കുട്ടികൾക്കുള്ള റിസ്കിൻ്റെ ചുമതല. അപ്പോൾ അത് വാപ്പയിൽ നിന്ന് സ്മൂത്തായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള, അവർക്കത് കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവണമല്ലോ, അതുണ്ടാവണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഉമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് കുട്ടികൾക്ക് അവൈലബിൾ ആകണം. വാപ്പൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഉമ്മനെ കിട്ടൂല. അപ്പോൾ അതൊക്കെ ആ ചർച്ചയിലൂടെ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഈ കുട്ടികളെ തീർത്തും അനാഥരായിപ്പോവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ വഴക്ക് എന്നുള്ളത് അത് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെയുള്ള വഴക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ കാണാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അധികം പാരൻസും ചെയ്യണം അതാണ്, അവർ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികൾ
0: കാണാതെ,
1: അത് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കുട്ടികളുടെ മുന്നിൽ അവരേറ്റവും നല്ലൊരു ആൾക്കാരായി നിന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. പക്ഷേ പലപ്പോഴും അത് അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഇമോഷണലായിട്ട് വരുന്ന സംഗതി ആവുന്നതുകൊണ്ട് സന്ദർഭവും സമയവും നോക്കില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഉമ്മനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഉമ്മനങ്ങനെ വാപ്പ എപ്പോഴും പറയുമ്പോൾ അത് വാപ്പയോടുള്ള ഒരു പ്രതികാരമായി, വാപ്പയോടുള്ള ഒരു വെറുപ്പായി അതിങ്ങനെ രൂപപ്പെട്ടു വരും. അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഈ ആൺകുട്ടികളൊക്കെ മുതിർന്നു വന്നാൽ അവർ വാപ്പമാരെ കൈകാര്യം ചെയ്യും, ഭയങ്കര മാരകമായി കൈകാര്യം ചെയ്യും. കാരണം അവർക്ക് പ്രതികരണ ശേഷി വരും, എൻ്റെ ഉമ്മനെ ഇത്ര കാലം കാണിച്ചതിന് ഉള്ളൊരു പ്രതികാരം ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതവർ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരവസ്ഥ, കാരണം ഉമ്മനെങ്ങനെ പറയണത് കേട്ട് സഹിക്ക വയ്യാതെ അത് വാപ്പിനുള്ള പ്രതികാരമായി വരും. വാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാതെ എപ്പോഴും വാപ്പനെങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് വാപ്പൊരു പാവമാണ്, ഉമ്മങ്ങനെ വെറുതെ എട്ടങ്ങേറാക്കാണ് വാപ്പനെ എന്നൊരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അത് ഉമ്മനോടുള്ളൊരു വെറുപ്പായിട്ടും വാപ്പനോടുള്ള ഒരു താല്പര്യമായിട്ടും വരും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ തികച്ചും നമുക്കെതിരായ ശത്രുതയോ അല്ലെങ്കിൽ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. ഇപ്പോൾ വാപ്പനിട്ടിട്ട് മോൻ തല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ അനേക വർഷങ്ങളിൽ അവൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരത്തെയാണ് അവനൊരു സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതേമതി ചെറിയ കുട്ടികളിൽ പോലും ഇത് കാണുന്നുണ്ട്. നിരന്തരമായിട്ട് ഉമ്മനെ വഴക്കു പറയുമ്പോൾ എന്ത് ചെയ്യും, വാപ്പനോട് ഒരു ദേഷ്യവും ഒരു പ്രതികാരവും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും വഴക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതന്നെയാണല്ലോ ഏറ്റവും പ്രധാനം.
0: പിന്നെ ഈ രക്ഷിതാക്കളെടുത്തുനിന്നും അതേപോലെ വീട്ടിലെ വല്യപ്പ വല്യമ്മ പോലെ മുതിർന്ന ആളുകളെടുത്തുനിന്നൊക്കെ കുട്ടികൾ തുടർച്ചയായ ടോർച്ചറിങ്, തുടർച്ചയായ ഒരു അരുതുകൾ വരുന്നത് ഈ കുട്ടി അവൻ്റെ ഒരു പ്രായത്തിൽ അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ദീനി നിലവാരവും നിലപാടും അവനുണ്ടാവുള്ളൂ. പാരൻസിന് ഭയങ്കര ദീനും ഉണ്ടാവും. അപ്പോൾ മതപരമായി അത്രയൊന്നും സജീവമല്ലാത്തൊരു കുട്ടീനെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും അത് ഒരു പ്രധാന സംഗതി. അതായത് നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ പ്രായവും കുട്ടികളുടെ പ്രായവും ഒന്നല്ലല്ലോ.
0: അതെ.
1: അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മൾ അവൻ്റെ പ്രായത്തിൽ ഉൾക്കൊള്ളുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ. അതിനർത്ഥം ഈ പ്രായത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ല. പക്ഷെ അവൻ്റെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കാതെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അന്ധമായി അവൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ അതിൻ്റെ ശത്രുവാണ് ചെയ്യുക, അവനതിൻ്റെ ശത്രുവാണ് ചെയ്യുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പാരൻ്റുമായി ചർച്ച ചെയ്തപ്പോൾ വളരെ തീവ്രമായ ഒരു മതപരമായ ഒരു ചിട്ടയാണ് അയാളുടെ വൈഫ് പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ അതിനുവേണ്ടി ചിലവഴിച്ച് അതിൽ ഒരു അക്ഷരം പ്രതി എന്ന് പറയുന്ന രൂപത്തിലാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അതേ കണിശതയാണ് ആർക്ക്,
0: മക്കൾക്ക്,
1: കുട്ടികൾക്ക് ബാധകമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ക്രമേണ ഇപ്പോൾ എന്താണ് ഒരു മതവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ജീവിതാവസ്ഥക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾ സംഘർഷത്തിലാവും, ചില ആൾക്കാർ മതത്തിൽ നിന്ന് പുറത്താവും, ചില ആൾക്കാർ ഇതേപോലെ വിഷാദരോഗികളായി മാറും. എന്തായിരുന്നാലും മാനസികമായ ഒരു ഭയങ്കരമായ പ്രയാസത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
0: ഒരു എക്സാമ്പിൾ എടുക്കാം.
1: അതെ.
0: ഇപ്പോൾ സ്കൂളിൽ ചെന്നാൽ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇടവേളയിലും ഇപ്പോഴത്തെ ചർച്ച ഫുട്ബോളാണ്.
1: അതെ അതെ.
0: ഇപ്പോൾ ഫുട്ബോൾ കളി കാണുക, ഈ വിഷയത്തിൽ 100% ഒരു കുട്ടീനെ വിലക്കുന്നതോടുകൂടെ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സീസണൽ വിഷയങ്ങളുണ്ടാകും, ഓരോ സമയത്തും കാലത്തും വരുന്ന വിഷയങ്ങൾ. ഇതിലൊക്കെ ഒരു ഒരു പാരൻസിൻ്റെ ഒരു ഒരു സമീപനം എന്താവണം,
1: ഇതിലൊക്കെ ഒരു പ്ലാനിങ് വേണം. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികളെ, കുട്ടികൾ ഓരോ വിഷയങ്ങളുമായിട്ടും താല്പര്യങ്ങളായിട്ടും വരുമ്പോൾ നമ്മൾ നോ പറയാനായിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളിത് ഫുട്ബോൾ വരികയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടി വി ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ഫോണിലുണ്ട്, അത്യാവശ്യമുള്ള കളികളൊക്കെ നമ്മളും കാണുമല്ലോ, കാണാം കളികളും. പക്ഷെ എന്താണ്, ഉറക്കം വയ്ക്കാൻ പാടില്ല, നിസ്കാരം പോകാൻ പാടില്ല. അപ്പം നമ്മൾ ചില നിബന്ധനകൾ വെക്കുമ്പോൾ, എന്തായാലും ലഹരിയോട് കൂടെ നിങ്ങൾ പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കളി കുടിക്കാനുള്ള ടൈം കുറഞ്ഞല്ലോ. നബി സാസ്മിൻ്റെ കാലത്ത് കളരി നിരോധിക്കുന്ന സമയത്ത് ഹത്താത്തകലവും മാത്തക്കുലും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്ന് വെച്ചാൽ ഈ രാവും പകലും മുഴുവനും കളി കാണുന്ന ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കളികളെ നിയന്ത്രിക്കാൻ പറ്റും. സ്കൂൾ ടൈം കാണാൻ പറ്റില്ല, പിന്നെ രാത്രി ഉറക്കം വെച്ച് കാണാൻ പറ്റില്ല. 9 മണിൻ്റെയും രാവിലെ 5 മണിൻ്റെയും ഇടയ്ക്കുള്ള കളികൾ കാണാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, നമുക്ക് അത് നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ അത് നടപ്പിലാവും. നേരെ മറിച്ച് കളിയൊക്കെ തുടങ്ങി എല്ലാ കളിയും 4 കളി ഒരു ദിവസം കാണാൻ കണ്ടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കളി കണ്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രശ്നമായിത്തീരും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചോദിക്കും, എന്ത് ആവശ്യപ്പെടും, എന്ത് പറയുമെന്നൊക്കെ അല്പനേരത്തെ കാണാനും അതിനനുസരിച്ചുള്ള ചില പ്ലാനുകൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമ്മൾ വിചാരിച്ച രൂപത്തിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും.
0: സജഷൻ പറയട്ടെ, ഇപ്പം 40 കളി ഉണ്ടെന്ന് വിചാരിക്കും.
1: ആ അതെ അതെ.
0: അതിൽ അവൻ്റെ അടുത്ത് ചോദിക്കാം നിനക്ക് കാണേണ്ട കളികൾ ഏതാണ് അല്ലേ, അത് അവൻ്റെ ഒരു ടീമിൻ്റെ കളി ഒരു 4 കളി ഉണ്ടാകും. പിന്നെ എല്ലാ കളിൻ്റെയും ഹൈലൈറ്റ്സ് രണ്ട് മിനിറ്റിന്റെ, അഞ്ച് മിനിറ്റിന്റെ, എട്ട് മിനിറ്റിന്റെ ഒക്കെ ഉണ്ട്. അത് കണ്ടാൽ തന്നെ അവനെ എല്ലാം കാണാൻ പറ്റും. അല്ല, അങ്ങനത്തെ ചില പ്രായോഗിക പരിഹാരങ്ങൾ കൂടി ആയിക്കൂടെ?
1: തീർച്ചയായും പറ്റും. അങ്ങനെ അതന്നെ, അതേ പാരന്റ്സ് ശരിക്കും എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോ പാരന്റ്സ് തമ്മിലൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്കഷൻ നടക്കണം. അപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലോ സൗകര്യങ്ങളിലോ ഒരു സ്റ്റാഫ് റൂമിലോ ഒക്കെ ആണെങ്കിൽ കളി വരാൻ പോവാണ്, കുട്ടികൾ കളിയൊക്കെ പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തുക. അതിന് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും.
0: ഇനി മറ്റൊരു മേഖല, കുട്ടികൾ പൊതുവെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഏരിയ അവരുടെ നിറം, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
1: അതെ അതെ അതെ, തീർച്ചയായും. നമ്മളിപ്പോ എത്ര തന്നെ ബോധവൽക്കരിച്ചിട്ടും എത്ര തന്നെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടും ആളുകളെ മനസ്സിന്ന് പോവാത്തതാണ് ഈ ഉച്ചനീതത്വങ്ങളുണ്ടല്ലോ, അത് തീരെ ആളുകളിൽ നിന്ന് പോകണില്ല. അതിപ്പോൾ ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും, ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും, രൂപത്തിൻ്റെ പേരിലാണെങ്കിലും, ഇത് ധാരാളം കുട്ടികൾ ഈ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചപ്പോൾ നമ്മൾ കോളേജുകളൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ നിലക്കും വളരെ സൗന്ദര്യമുള്ള നല്ല എല്ലാ ഒത്ത രൂപത്തിലുള്ള ആൾക്കാരെങ്ങനെ കാണുമ്പോൾ അവരുമായി സ്വാഭാവികമായൊരു താരതമ്യം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യും, ആളുകളിത് പേരായിട്ട് തന്നെ വിളിക്കും. മനസ്സിലായി? നമ്മൾ നമ്മുടെ നിറത്തെയും നമ്മുടെ വലുപ്പത്തെയും ആകാരത്തെയും ഒക്കെ, അതൊക്കെ ഭയങ്കരമായി കുട്ടികളുടെ മനസ്സിനെ തകർത്ത് കളയും. എത്രയോ കുട്ടികളുണ്ട് ഈ തടിയൊക്കെ ഉള്ള, ഓർ തടിയൊക്കെ ഉള്ള കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും, അവരെത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് അറിയൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കരമായൊരു മാറ്റം ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തത് മാത്രം ചോദിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവൻ്റെ മനസ്സറിയാനും മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ അറിയാനും നമുക്ക് പറ്റണം. ഇപ്പം നമ്മുടെ ഒരു കുട്ടിയാണ് അങ്ങനെയെന്ന് ആലോചിച്ചോക്കുന്നത്, നമ്മുടെ ഒരാളെ പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാലോ. ഈ ആളുകളെ ഈ ഒരു സഹതാപത്തിൻ്റെ നോട്ടം, ഒരാശ്ചര്യത്തിൻ്റെ നോട്ടം, ഒരപരിചിതത്തിൻ്റെ നോട്ടം, ഈ നോട്ടങ്ങൾ പോലും എന്ത് ചെയ്യണം, ഭയങ്കര മാറുകയാണ്. അവസാനം ഈ കുട്ടികൾ പുറത്തിറങ്ങാതെയാവും, ആരെയും ഫേസ് ചെയ്യാതെയാവും, അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇതിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൊന്നും വേണ്ട, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുറച്ചൊരു ഭംഗിയുള്ള കുറച്ച് കുട്ടികളോട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, പെരുമാറുന്നുള്ളൂ എന്ന് വരുമ്പോൾ കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കാനും അവരെ പ്രത്യേകം അവരോട് ബന്ധപ്പെടാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരാളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ രൂപം ഇതൊക്കെ നോക്കി മാത്രം ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണ, ആളുകളെ പരിഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സവർണ മനസ്സാണ് എന്ത് ചെയ്യണത്, എല്ലാവർക്കും ഉണ്ടായിത്തീരുന്നത്. ഇതിനൊന്നും ഈ ഒരു പുതിയ കാലമോ അല്ലെങ്കിൽ പുതിയ അവസ്ഥയോ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ആളുകൾ കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ, കുറച്ചാളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് ബോധവൽക്കരണങ്ങൾ നടത്തുന്നത് കൊണ്ട് അങ്ങനെ ചില ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ പൊതുവെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറേണ്ടതുണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കോളേജിലെ ഒരു കുട്ടിയെ കസബ എന്ന് വിളിച്ച്, നമ്മളെ ഒരു തീവ്രവാദി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം പേര് ക്ലാസ്സിൽ പ്രൊഫസർ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം പേര് പറഞ്ഞാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും, കസബിനെ പറ്റി പറഞ്ഞത് പിന്നെ തീവ്രവാദി എന്ന നിലയിൽ പ്രതീകമായിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു, അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, സോറി പറഞ്ഞാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇത് നിങ്ങളൊരു സോറി പറഞ്ഞാൽ തീരൂല. അതായത് ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്കും ആ ഇസ്ലാമോഫോബിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഒരു രോഗമാണ്. അത് നിങ്ങൾ എന്നോടൊരു സോറി പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല, നിങ്ങളുടെ ആ മാനസിക കാഴ്ചപ്പാട് മാറാതെ എന്തെങ്കിലും ഒരിക്കലും ഇത് മാറുന്നത്. ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതേപോലെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്ത് ഈ വ്യത്യാസങ്ങൾ. അപ്പം അത് നമ്മുടെ മനസ്ഥിതികളെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാതെ ഇത്തരം ആളുകൾക്കൊന്നും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്.
0: ഈ ശരിക്കും ഈ വിദ്യാഭ്യാസം കൂടിയ ആളുകളുടെ ഇടയിലാണ്. ഇപ്പൊ ഈ NITകളിലൊക്കെ ഉള്ള ആത്മഹത്യകളുടെ വലിയൊരു കാരണം വെമുല മരിച്ചു. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു, നമുക്ക് അറിയുന്ന പേരറിയുന്ന ആളുകൾ തന്നെ മരിച്ചു. അപ്പൊ ശരിക്ക് ആരിസ് കവർണുള്ളൊരു വലിയ ബോധവൽക്കരണം, ശരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളും ചർച്ച കേൾക്കുന്നവരൊക്കെ ഒരു വലിയ പ്രതിജ്ഞ എടുത്താൽ, ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 40 ആളുള്ള ക്ലാസ് റൂമിൽ വളരെ വൈബ്രന്റായി സംസാരിക്കുന്ന ഒരു കുട്ടിനെയാണ് പൊതുവെ അധ്യാപകൻ ശ്രദ്ധിക്കുക. ശരിക്കൊരു അജണ്ട ഉള്ളിൽ വേണം പ്രത്യേകം ഇന്ന് പരിഗണിക്കേണ്ട 3 കുട്ടികൾ അല്ലേ? അങ്ങനെയുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു മേഖലയ്ക്ക് പോകണം നമ്മള്. ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാങ്ങിയപ്പോൾ ഫേസ്ബുക്കിന്റെ ഇന്നർ ഉള്ളിലുള്ള ഒരു അന്വേഷണ സമിതി കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇൻസ്റ്റഗ്രാം ലോകത്ത് 10,000 കുട്ടികൾക്ക് ഡിപ്രഷൻ കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. ആ നിലക്ക് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
1: അതെ, എന്താ വെച്ചാല് പിന്നെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം ലൈവായി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ ഈ കൗമാരപ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ആഗ്രഹം, ഒരേ സ്വപ്നം, ഒരേ താല്പര്യം, ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ പലപ്പോഴും ഇതിനൊക്കെ അഡിക്റ്റായി പോകുന്ന കുട്ടികൾ ഇതിലൂടെ കിട്ടുന്ന പല ബോധങ്ങളും പല വിവരങ്ങളും പല കാഴ്ചപ്പാടുകളും അവരെന്ത് ചെയ്യുന്നു, നിരാശപ്പെടുത്തി കളയുന്നു. ഈ ഒരു പിന്നെ ഈ ഒരു പ്രായക്കാരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഫോട്ടോ ഷെയറിങ്ങും വീഡിയോ ഷെയറിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അത് കാണാൻ.
0: അപ്പോൾ നമ്മൾ ഇത് ഇതിൽ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ ടൈം അവസാനിക്കുകയാണ്,
1: അതെ,
0: ഇതിൽ എത്തിപ്പെട്ട
1: അതെ
0: ആളുകൾ ഇപ്പം പാരൻസ് അനുഭവിക്കേണ്ട പാരൻസ് ഉണ്ട്,
1: അതെ അതെ,
0: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അല്ല ഒന്നല്ലേ, നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ എപ്പോഴും നമ്മൾ അവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് അവരുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യങ്ങളും നമ്മൾ പറയുന്നൊരവസ്ഥ ഉണ്ടാവണം. ഇനി അതില്ലെങ്കിൽ പോലും അവർ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, ബോധപൂർവം അവരോട് സംസാരിച്ചിട്ട് അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ചിലത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും, അത് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അത് കേട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രായോഗിക പരിഹാരങ്ങളിലേക്ക് പോകണം. കാരണം വിഷാദം എന്നത് നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല, അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പാരൻസ്, അധ്യാപകന്മാർ, കുട്ടികളുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
0: ഈ കുട്ടികൾക്കൊരു തവക്കുലിൻ്റെ പാഠങ്ങൾ,
1: അതെ അതെ അതെ അതെ അതെ, തീർച്ചയായും അത് നമ്മൾ പ്രധാനം തന്നെയാണ്. നമ്മൾക്ക് എന്താ വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട്, അതേപോലെ തന്നെ നമ്മളെന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രതീക്ഷകൾ, തവക്കുല്, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനത്തെ ഈ ബേസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷാദങ്ങളെയും അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് തന്നെയാണ്.
0: തീർച്ചയായും.
1: അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് അടിസ്ഥാനപരമായൊരു ബോധം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം, ഒരു സംശയമല്ല.
0: ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളെത്തുന്ന ഉത്തരം, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധിയിൽ പല കുട്ടികളും പെട്ടിട്ടുണ്ട്, കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ ആ ആഴക്കയത്തിനരികിലൂടെ യാത്ര ചെയ്യുകയാണ്. ആരും എപ്പോഴും ഇതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാനുള്ള തലയിണയും പുതപ്പും കളിപ്പാട്ടവും സൗകര്യവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരന്തരം അവരെ നിരീക്ഷിക്കുന്ന, അവരോട് നിരന്തരം സംവദിക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു അവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുന്ന ഒരു പുതിയ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. അതിന് സാധ്യമാകാത്ത നമ്മുടെ ജോലിയുടെ മറ്റു തിരക്കുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും കുട്ടികളോട് കൂടെ ചേർന്നിരിക്കുന്ന സാഹചര്യം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം, ടീച്ചേഴ്സിന് പൊതുവായിട്ടുണ്ടാകണം. എല്ലാവരും ഒത്തുപിടിച്ച് ഒന്നിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി നൽകാൻ കഴിയും. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം അതാകണം നമുക്കുള്ള പ്രേരകം എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഫീസറിയുടെ ഫീഡ്ബാക്ക് വഴി അയക്കാൻ ശ്രമിക്കുക, നമുക്ക് ചർച്ചക്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. നാം ഇതുവരെയും സാക്ഷിയായത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിനാണ്. സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കൗമാരക്കാരുടെ വിഷാദം പ്രതികളാര് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചക്കുണ്ടായിരുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സലാഹിയും.
3: എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് അത് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം എന്ത് എന്നുള്ളത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പീസ് റേഡിയോയുടെ പ്രോഗ്രാമാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ പതിവ് പോലെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇസ്ലാം സംരക്ഷണം നൽകുന്ന അഞ്ചു കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെത്. അത് നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് ളറൂറിയാത്തുകൾ അഥവാ മതം സംരക്ഷിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. അഞ്ചു കാര്യങ്ങളിൽ ദീനിൻ്റെ സംരക്ഷണം, അഖലിൻ്റെ സംരക്ഷണം, ധനത്തിൻ്റെ സംരക്ഷണം എന്നീ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയത്. ഇനി ബാക്കിയുള്ള രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. നാലാമത്തെ സംഗതിയാണ് ഹിഫ്ളു നഫ്സ്. ഒരു മനുഷ്യൻ അയാളുടെ നഫ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ നഫ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ നഫ്സിൻ്റെ അഥവാ ഒരു മനുഷ്യൻ്റെ നഫ്സിനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ അനവധി നിർദ്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശരീഅത്തിൽ നിയമമാക്കി വച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സംഗതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള സൂക്ഷ്മതയും കണിശതയും നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഹിഫ്ളു നഫ്സിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നമ്മെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്, നിങ്ങൾ കൊല നടത്താൻ പാടില്ല. കൊലപാതകം അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ സംഗതിയാണ്. എന്തുകൊണ്ട്? കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ അന്യായമായി അപഹരിക്കുന്നതിനാണ് നമ്മൾ കൊലപാതകം എന്ന് പറയുക. അത് ന്യായമായ മാർഗത്തിലാണെങ്കിൽ അത് കൊലപാതകമാവില്ല. ഉദാഹരണം, കൊന്നവന് പ്രതിക്രിയയായി അവനെ കൊന്നുകളയുക എന്നത് കൊലപാതകമല്ല, നേരെ മറിച്ചത് പ്രതിക്രിയയാണ്. അത് സമൂഹത്തിൻ്റെ ശരിയാം വണ്ണമുള്ള നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിനുശേഷം വല യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്ഖി. യഥാർത്ഥ വിശ്വാസികൾ അവർ ഒരു നഫ്സിനെയും അനിച്ചുകളയുകയില്ല, അതിൻ്റെ യഥാർത്ഥ അവകാശത്തിൽ അല്ലാതെ. അപ്പോൾ യഥാർത്ഥ അവകാശമില്ലാതെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നഫ്സിനെ വധിച്ചു കളയുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ നഫ്സിനെ ഇസ്ലാം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആ നഫ്സിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊലപാതകം ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. കൊലപാതകം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള കൊലപാതകം ഉണ്ട്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകമുണ്ട്. അത് മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഗർഭത്തിൽ വച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വധിച്ചു കളയുന്ന ഒരു സമ്പ്രദായം, അഥവാ ഭ്രൂണഹത്യ എന്ന് പറയുന്ന രീതി. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ പെൺകുഞ്ഞ് ജനിച്ചാൽ അവരെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന ഒരു ദുശ്ചെയ്തി സമൂഹത്തിൽ വ്യാപകമായിരുന്നു. അതൊരു തരത്തിലുള്ള കൊലപാതകമാണ്. ഇസ്ലാം അതിനെ ശക്തമായി വിലക്കി. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ പരലോകത്ത് ചോദിക്കപ്പെടും, ഏത് കാര്യത്തിനാണ് നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലം മാറി, അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും പരിശോധിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ ഹനിച്ചു കളയുന്ന, വധിച്ചു കളയുന്ന രീതി, ഇതും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അഥവാ ശിശുഹത്യ പോലെ തന്നെ ഭ്രൂണഹത്യയും ഇസ്ലാം വിലക്കി. എന്തുകൊണ്ട്? ഒരു നഫ്സിന്, ഒരു ആത്മാവിന്, ഒരു ശരീരത്തിന് ജീവിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ രീതിയിൽ തന്നെയാണ് ഇസ്ലാം ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അയാൾ ഖിസാസ് നിർബന്ധമാക്കി. കൊന്നവനെ കൊല്ലുക, അതല്ലെങ്കിൽ അവൻ്റെ പേരിൽ നിന്ന് ദിയത്ത്, പ്രായശ്ചിത്തം സ്വീകരിക്കുക, ഈ ഒരു രീതി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതും ഈ ഒരു കൊലപാതകം എന്ന ആ ഒരു മനുഷ്യൻ്റെ നഫ്സിനെ ഇല്ലാതെയാക്കി കളയുന്ന, ഹനിച്ചു കളയുന്ന ആ പ്രവർത്തനത്തെ തടയുവാനും ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി തീർക്കുവാനുമാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, കൊലപാതകം മാത്രമല്ല, ആയുധമെടുത്ത് തൻ്റെ സഹോദരനെതിരെ ചൂണ്ടുന്നത് പോലും ഇസ്ലാം വിലക്കി, അത് പാടില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും മറ്റുള്ളവർക്ക് അതുമൂലം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവൻ്റെ ശരീരത്തിലേക്കോ ദേഹത്തിലേക്കോ ചൂണ്ടുന്നത് പോലും അള്ളാഹുവിൻ്റെ മതം ശരീഅത്ത് വിലക്കിയിട്ടുണ്ട്. എത്രമാത്രം നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ നഫ്സിന്, ശരീരത്തിന്, ആത്മാവിന് എങ്ങനെയൊക്കെയാണ് ഇസ്ലാം സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈയൊരു ഇസ്ലാമിക നിയമം എന്നുള്ളത്. മൂന്നാമതായി, ഒരു മനുഷ്യൻ കൊലപാതകം നടത്തി, പക്ഷെ അത് മനഃപൂർവ്വമുള്ള കൊലയായിരുന്നില്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ആ അബദ്ധത്തിൽ സംഭവിച്ച കൊലക്ക് പോലും ഇസ്ലാം ദിയത്ത് വച്ചിട്ടുണ്ട്, പ്രായശ്ചിത്തം വച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ മനഃപൂർവ്വമുള്ള കൊല പോലെയല്ല അവൻ്റെ വിധി എങ്കിൽ കൂടി, ആ ഒരു മനഃപൂർവ്വമല്ലാതിരുന്നിട്ട് പോലും ഒരു നഫ്സിനെ ഹനിച്ചു എന്നതിൻ്റെ കുറ്റം കൊണ്ട് അവൻ ഇസ്ലാം പ്രായശ്ചിത്തം ദിയത്ത് വച്ചിട്ടുണ്ട്. ഈ ഒരു രീതി എന്തുകൊണ്ട് സംഭവിച്ചു? കാരണം മനഃപൂർവ്വമല്ല എന്ന് വരുത്തി തീർത്ത് ആ കൊലപാതകത്തിൻ്റെ, ആ രക്തത്തിൻ്റെ പങ്കിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ ചില ശ്രമിച്ചേക്കും എന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടായിരിക്കാം അതിനു പോലും ഇസ്ലാം ദിയത്തിനെ പ്രായശ്ചിത്തമായിക്കൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു വച്ചു. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ, അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത മനുഷ്യർക്ക് പോലും അവരുടെ സമ്പത്തിനും അവരുടെ ശരീരത്തിനും ഇസ്ലാം സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിമ്മികളായ, മുആഹിദുകളായ, അഥവാ കപ്പം തന്നു ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹവുമായി കൊണ്ട് കരാർ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ സമ്പത്തിനും ശരീരത്തിനും ഇസ്ലാമിക ഭരണകൂടം സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ആരെങ്കിലും ഒരു ദിമ്മിയെ കൊന്നാൽ അത് വലിയ പാതകമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരു നഫ്സിന്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അതിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഹുർരിമത്തുൽ ജിനായത്തു അല മദൂന നഫ്സ്. ഒരു മനുഷ്യൻ ഒരാളെ പരിക്കേൽപ്പിച്ചു, അതല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു, അപകടം വരുത്തി, ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ കർശനമായി വിലക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചുരുക്കത്തിൽ ഹിഫ്ളുൻ നഫ്സ് ഒരു മനുഷ്യൻ്റെ നഫ്സിനെ അവൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റു മതങ്ങൾ, ആ മതങ്ങൾ പ്രത്യേകിച്ചും ജൂതമതം, ജൂതമതത്തിൻ്റെ തെൽമൂദിൽ ഒരു വാചകം കാണാം. ആരെങ്കിലും ഒരു ജൂതനെ കൊന്നാൽ അവൻ മുഴുവൻ ജൂതന്മാരെയും കൊന്നവനെപ്പോലെയാണ്, അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നവനെപ്പോലെയാണ് എന്നൊരു വാചകം. അതേസമയത്ത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനൊരു വർഗീയത നിറഞ്ഞ നടപടിയല്ല. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു നഫ്സിനെ വധിച്ചാൽ ഒരു പ്രതിക്രിയായിട്ടല്ലാതെ അക്രമപരമായി വധിച്ചാൽ, ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ, അവൻ ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് എന്നാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ നിയമമായി അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് ബനൂ ഇസ്രായേലിനുള്ള നിയമമായിരുന്നു, ലോകാവസാനം വരേക്കുമുള്ള നിയമമായി അള്ളാഹു പഠിപ്പിച്ച സംഗതിയാണ്. ഈ ഒരു നിയമമുണ്ടെങ്കിലാണ് മനുഷ്യരെ കൊലപാതകത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നുമൊക്കെ പിടിച്ചു നിർത്തി സമൂഹത്തിന് സുരക്ഷിതത്വവും സമൂഹത്തിന് സമാധാനപരമായ ഒരു അന്തരീക്ഷവും നിലനിൽക്കുന്ന അവസ്ഥയുമൊക്കെ സംജാതമാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സംഗതികളാണ്. അഞ്ചാമത്തെ ളറൂറിയാത്തിൽപ്പെട്ടതാണ് ഹിഫ്ളുൻ നസ്ൽ, ഒരു മനുഷ്യൻ്റെ കുടുംബം. ആ പരമ്പര നിലനിർത്തേണ്ടതുണ്ട്, കുടുംബ പരമ്പര. ആ കുടുംബ പരമ്പരയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ഇസ്ലാം ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ അഭിമാനം, അവൻ്റെ കുടുംബ ബന്ധങ്ങൾ, അവൻ്റെ പാരമ്പര്യം, ഇതെല്ലാം ഇവിടെ നിലനിൽക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി നിയമങ്ങൾ അവൻ്റെ ശരീഅത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, വ്യഭിചാരം അള്ളാഹു ഹറാമാക്കി എന്നുള്ളതാണ്. വ്യഭിചാരമെന്ന് പറയുമ്പോൾ വിവാഹത്തിലൂടെയല്ലാത്ത വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ, അത് ഇസ്ലാം ഹറാമാക്കിയെന്നു മാത്രമല്ല വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പ്രയോഗിച്ച പദമെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമാണ് ആ പ്രയോഗം. വലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്. സിനയോട് അടുക്കരുത് എന്ന് പറയുന്നത് ആ പ്രയോഗത്തിൽ ചില രഹസ്യമുണ്ട്, ചില സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഏറ്റവും വലിയ പാപമായി അള്ളാഹു പഠിപ്പിച്ചത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്. ശിർക്കിനോട് നിങ്ങൾ അടുക്കരുത് എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതേസമയം നിങ്ങൾ ശിർക്കു ചെയ്യരുത്, ശിർക്കിലകപ്പെടരുത് എന്ന ഒരു പ്രയോഗമാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. എന്തുകൊണ്ടാണ്? അടുത്തുപോയാൽ അതിൽ പെട്ടുപോകുന്ന ഒരു തിന്മയാണ് സിന. ഒരുപക്ഷെ ശിർക്കിന് ആ ഒരു ആകർഷണത്വം ഇല്ല എന്ന് വന്നേക്കും. അതുകൊണ്ട് തന്നെ വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് മാത്രമല്ല, വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശരീഅത്തിൽ വച്ചിട്ടുണ്ട്. മറ്റു ഒരു തിന്മക്കുമില്ലാത്ത രീതിയിൽ വളരെ ശക്തമായ ഒരു ഹദ്ദാണ് ഇസ്ലാം വ്യഭിചാരത്തിന് വച്ചിട്ടുള്ളത്. വ്യഭിചരിച്ച മനുഷ്യൻ, അവൻ വിവാഹിതനാണെങ്കിൽ അവനെ പരസ്യമായി എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം വലിയ ശിക്ഷയാണ് എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അത്രയും വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ കാണുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം വ്യഭിചാരത്തെ തിന്മയായി കാണുന്നു? അതിന് കൃത്യമായ ഉത്തരം ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. ഇവിടെ ഭൗതികവാദികൾ, നിരീശ്വര നിർമ്മിതവാദികൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഒരു വിവാഹേതര ബന്ധത്തെ എതിർക്കേണ്ടതുണ്ട്? ഇസ്ലാം നൽകുന്ന ഉത്തരം, അത് കുടുംബത്തെ തകർക്കും, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും, മനുഷ്യൻ്റെ നെസിലിനെ, അവൻ്റെ കുടുംബ പരമ്പരയെ അത് ഇല്ലായ്മ ചെയ്യും. പിതാക്കന്മാരില്ലാത്ത മക്കൾ ഭൂമിയിൽ നാശം വിതക്കും. അതുകൊണ്ടുതന്നെ അത് പാടില്ല. ഇസ്ലാം അതിനെ വിലക്കി എന്ന് മാത്രമല്ല, അതിൻ്റെ ശിക്ഷയെ ഏറെ കഠിനമാക്കുകയും ചെയ്തു. ഇത് നമ്മൾ ഖുർആനും സുന്നത്തും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, ആ മനുഷ്യൻ വിവാഹിതൻ അല്ല എങ്കിൽ പോലും അവനെ ശിക്ഷയിൽ നിന്ന് ഇസ്ലാം ഇളവ് കൊടുക്കുന്നില്ല. അസ്സാനിയത്തു വസ്സാനി ഫജ്രിദു കുല്ല വാഹിദിൻ മിൻഹും മിഅത്ത ജൽദ, 100 അടി അവൻ അടിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. വ്യഭിചാരം ചെയ്യുക മാത്രമല്ല, വ്യഭിചാരം ആരോപിക്കുന്നത് പോലും തെറ്റായിട്ടാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഖദഫുൽ മുഹ്സനാത്ത്, പവിത്രകളായ സ്ത്രീകളെക്കുറിച്ചുള്ള വ്യഭിചാര ആരോപണം ഇസ്ലാം 7 വൻപാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. മാത്രമല്ല, വിശ്വാസികളായ ആളുകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയുകയും ثم لم يأتوا بأربعة الشهداء 4 സാക്ഷികൾ അവർ ഹാജരാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫജിൽദൂഹും ثمانين ജൽദ, 80 അടിയാണ് അവർക്ക് ഇസ്ലാം വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മ ആരോപിക്കുന്നത് പോലും ഇസ്ലാമിൽ തെറ്റാണ്? കാരണം ഇസ്ലാം നസലിനെ സംരക്ഷിക്കുന്നു. ആ നസലിൻ്റെ സംരക്ഷണത്തിന് വേണ്ട സർവ കാര്യങ്ങളും ഇസ്ലാം നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. സന്യാസം, വിവാഹം ഒഴിവാക്കി ആരാധനയിൽ മാത്രം ഒഴുകി ജീവിക്കുക, അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല. വിവാഹത്തിലൂടെ സന്താനങ്ങൾ അധികമുണ്ടാവുകയും വിവാഹം എളുപ്പമാക്കുകയും വിവാഹത്തിൽ അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ മഹറുകളും ലഘൂകരിക്കുകയും ചെയ്യണം എന്നതുകൂടി ഇസ്ലാം ഈ രംഗത്ത് ശരീഅത്തിൽ നിയമമാക്കി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആളുകൾ നസലിൻ്റെ സംരക്ഷണത്തിനു വേണ്ട വിവാഹത്തിലേക്ക് കയറി വരട്ടെ, വിവാഹം എളുപ്പത്തിൽ നടക്കട്ടെ, അതിലൂടെ ഈ മനുഷ്യൻ്റെ നസലിൻ്റെ സംരക്ഷണം, അവൻ്റെ തലമുറകളുടെ സംരക്ഷണം അതിലൂടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതുപ്രകാരം തന്നെ ഒരു പുത്രനില്ലാത്ത ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ, ഒരു സ്ത്രീയെ സ്വന്തം പുത്രനായി വായിച്ച് അവന് പുത്രനെപ്പോലെ വിളിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ ഒരു സംഗതിയിലൂടെ ഇസ്ലാം നസ്ലിൻ്റെ തകർച്ച കാണുന്നു എന്നുകൊണ്ട് തന്നെ. ഉദ്ഉഹും ലി ആബായിഹിം, നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുക എന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിർദ്ദേശവും ഈ ഒരു കാര്യത്തെയാണ് നമുക്ക് അറിയിച്ചു നൽകുന്നത്. ചുരുക്കത്തിൽ, ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം ഒരു മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്ന, ഇസ്ലാമിക ശരീഅത്ത് ഒരു മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്ന സംഗതികളാണ്. ആ അഞ്ച് കാര്യങ്ങൾ ശരീഅത്തിൻ്റെ ഏത് നിയമങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക്

0: ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിനും അതുകൊണ്ട് ദോഷം വരുന്നില്ല എന്നതുകൊണ്ടാകാം. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറകൾ, ഇസ്ലാമിൻ്റെ നിയമപരമായ അടിത്തറകൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ചുറ്റി നിൽക്കുന്നതായിക്കൂടെ നമുക്ക് വ്യക്തമാകും. അതിനെയാണ് നമ്മൾ അദ്-ളറൂറിയാത്തുൽ ഖംസ്, അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങൾ എന്നൊക്കെ, അല്ലെങ്കിൽ അൽ മസാലിഹുൽ ളറൂറിയ എന്നൊക്കെ ഉസൂലുൽ ഹദീസിൻ്റെ അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ചു കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, മതമാണ്. അതുപോലെ തന്നെ അവൻ്റെ അഖലാണ്, അവൻ്റെ സമ്പത്താണ്, അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ്, അതുപോലെ തന്നെ അവൻ്റെ നസ്ൽ, അവൻ്റെ കുടുംബ പരമ്പര. ഈ അഞ്ച് കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. പക്ഷേ മനുഷ്യർ അതിനെ കുടുസുള്ളതാക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിക നിയമങ്ങളുടെ അന്തസത്തയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇൻഷാ അല്ലാ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്. നാം ഇതുവരെയും ശ്രവിച്ചത് അൽ ഉസൂൽ, ഇസ്ലാം സംരക്ഷണം നൽകുന്ന അഞ്ചു കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി. മാഷാ അല്ലാഹ്. ഇന്നത്തെ വൈബ്സിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളുമായി, അതിലേറെ കമന്റുകളുമായി, നിർദ്ദേശങ്ങളുമായി, വിലയേറിയ അഭിപ്രായങ്ങളുമായി നമ്മോടൊപ്പം ചേർന്ന ധാരാളം അനവധി ശ്രോതാക്കൾ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തെ വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ്. മറ്റൊരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കൊരുമിക്കാം. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം പെന്തൽമണ്ണ ഓഫീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള
2: ചോദിച്ചു. പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www

0: www.peaceradio.com.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: Peace Radio, tuned to reality.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുൻ നഹ്ലിലെ 53-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 52-ാമത്തെ ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 53-ാമത്തെ ഒരായത്താണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗം ആദ്യമൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: وما بكم من نعمة
1: وما بكم من نعمة

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 53-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബുക്ക് പബ്ലിഷിംഗ് കോഴ്സ് അപേക്ഷ 20 വരെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് നടത്തുന്ന 6 ആഴ്ചത്തെ ബുക്ക് പബ്ലിഷിംഗ് കോഴ്സിലേക്ക് May 20 വരെ അപേക്ഷിക്കാം. ബിരുദമാണ് യോഗ്യത. June 1 മുതൽ July 10 വരെ ഡൽഹിയിലെ NBT ആസ്ഥാനത്താണ് കോഴ്സ്. 30 പേർക്കാണ് പ്രവേശനം. അക്കാദമിക് മാർക്ക്, ഈ മേഖലയിലെ പ്രവൃത്തി പരിചയം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. 17,700 രൂപയാണ് കോഴ്സ് ഫീസ്. ഇത് അപേക്ഷാ സമയത്ത് അടയ്ക്കണം. പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ ഫീസ് തിരികെ നൽകുന്നതാണ്. കോഴ്സിൽ 75% ഹാജർ നിർബന്ധമാണ്. ബുക്ക് പബ്ലിഷിംഗ് കോഴ്സ് അപേക്ഷ 20 വരെ. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.nbtindia.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യ

0: ങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1,300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിവിൽ ആസ്വാദനം കണ്ടെത്തുക. മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: അള്ളാഹുവിനെക്കുറിച്ചുള്ള സത്യജ്ഞാനമാണ് ഏറ്റവും വലിയ ആസ്വാദനം. ഒന്നിൽ മനുഷ്യൻ ആസ്വാദനം കണ്ടെത്തിയാൽ ദുർഘടം പിടിച്ചതാണെങ്കിലും പിന്നീടത് വെടിയുകയില്ല. ആസ്വാദനങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ആസ്വാദനം തിരിച്ചറിയുന്നില്ല. ഖുർആനിക വചനം എത്ര സത്യമാണ്! അതായത്, വിശ്വസിക്കുകയും അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. അധ്യായം 13 വചനം 28. ആകയാൽ അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ അറിയുക. അധ്യായം 47 വചനം 19. സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ് പരമപ്രധാനം. അതില്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാനാവില്ല. അറിവിനു വേണ്ടി ത്യാഗോജ്ജ്വല ജീവിതം നയിച്ചവരായിരുന്നു മുൻഗാമികൾ. മുസ്ലിം സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഇമാം ബുഖാരി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ പ്രവാചക വചനമന്വേഷിച്ചുകൊണ്ട് വർഷങ്ങളോളം യാത്ര ചെയ്ത, ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു ചെയ്ത മഹാനാണ്.

0: ഭക്ഷണവും വസ്ത്രവുമില്ലാതെ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ദീനിനുവേണ്ടിയുള്ള സേവനമാർഗത്തിൽ 7 തവണ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. തടവറയിൽ അദ്ദേഹം ചുമരുകളിൽ എഴുതിവച്ചു, എന്റെ ശത്രുക്കൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടവും എന്റെ നെഞ്ചിലാണ്. തടവറ പര്യടനമാണ്. ഞാൻ കൊല്ലപ്പെട്ടാൽ അത് രക്തസാക്ഷിത്വമാണ്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടൽ എനിക്ക് ഹിജറയാണ്. ഒരിക്കൽ രോഗബാധിതനായ അവസ്ഥയിൽ ഭിഷഗ്വരൻ വായനയും എഴുത്തുമെല്ലാം നിർത്തിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അന്നേരം ഇമാം പറഞ്ഞു, എന്റെ ആത്മാവ് അറിവിൽ സന്തുഷ്ടനാണ്. അങ്ങനെ ശരീരം ശക്തി പ്രാപിക്കുകയും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഏതവസ്ഥയിലും ദീനിനുവേണ്ടി പ്രയത്നിക്കാൻ അവർക്ക് പ്രേരണയായത് അതിൽ നിന്നും ലഭിക്കുന്ന ആസ്വാദനമാണ്. ഇമാം അബൂ ഹാത്തിം റഹിമഹുല്ലാ തന്റെ പിതാവിന്റെ മരണാസന്ന സമയത്ത് ഹദീസിന്റെ റിവായത്തിനെക്കുറിച്ച് പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിതാവിന്റെ മരണവെപ്രാളം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് ഇമാം സ്മരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഹദീസുകളെക്കുറിച്ചുള്ള അറിവിലും പാരമ്പര്യങ്ങൾ കൈമാറുന്നതിലുമായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജീവിതകാലത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തണമെന്ന് അല്ലാഹു ആഗ്രഹിച്ചു. ഏറ്റവും വലിയ വേദനയായ മരണവേദന പോലും മറക്കാൻ പ്രേരണയായത് അറിവിന്റെ മാധുര്യമാണ്. ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ വീട്ടുതടങ്കലാക്കപ്പെട്ട കാലത്ത് ഒരു അപരിചിതൻ വീട്ടിലേക്ക് വന്ന് ഹദീസ് പഠിക്കാനുള്ള താൽപ്പര്യം ഇമാമിനറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെക്കുറിച്ച് കേട്ടറിഞ്ഞ് സ്പെയിനിലെ അന്തലൂസിൽ നിന്ന് നടന്നുവന്നതാണ്. അന്തലൂസിൽ നിന്നും എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്രവാചകവചനം പഠിക്കാനായി കാൽനടയായി വന്നത്. ഇമാമിന് വിലക്കേർപ്പെടുത്തിയ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം സങ്കടത്തിലായി. അവസാനം നിബന്ധനകളോടെ ഹദീസ് പഠിക്കാൻ സമ്മതം നൽകി. എന്നും രാവിലെ ഭിക്ഷക്കാരനെ പോലെ വീട്ടിൽ വരണമെന്നും മറ്റാരുടെയും അടുക്കൽ നിന്നും പഠിക്കരുത് എന്നും മറ്റാരെയും അറിയിക്കരുത് എന്നായിരുന്നു നിബന്ധനകൾ. ഓരോ ദിവസവും രാവിലെ 2-3 ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കും, ഒരു റൊട്ടിയും കൊടുക്കും. അതിതീവ്രമായ പ്രയാസം നേരിട്ട ഈ പണ്ഡിതനാണ് ബഖയ്യ ബിൻ മുഖല്ലദ് റഹിമഹുല്ലാ എന്ന വലിയ ഹദീസ് പണ്ഡിതൻ. ഇസ്ലാമിക ലോകത്ത് ഒട്ടനവധി സേവനങ്ങൾ ചെയ്ത വ്യക്തിയായി ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പലരുടെയും മനസ്സിലുണ്ടാകാറുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്ക് ആസ്വാദനം ലഭിക്കുന്നില്ല എന്നത്. ആസ്വാദനം തടയപ്പെടുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ്. വർത്തമാന കാലഘട്ടത്തിൽ മതപഠനത്തെ പിന്തള്ളുന്നവരായി മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. ലിബറലിസത്തിന്റെ നീരാളിപ്പിടുത്തവും പുരോഹിതന്മാരുടെ ആത്മീയ ചൂഷണവും മുസ്ലിം സമൂഹത്തെ അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മതപരമായ അറിവിനോട് വിരക്തിയുണ്ടാക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് അപ്രത്യക്ഷമാകൽ, അജ്ഞത പ്രത്യക്ഷപ്പെടൽ, മദ്യവും വ്യഭിചാരവും വ്യാപിക്കൽ, പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ഒരു പുരുഷന് 50 സ്ത്രീകൾ എന്ന നിലയിൽ എത്തുകയും ചെയ്യൽ. ബുഖാരി മുസ്ലിം തിർമിദി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്. പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നു സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അഥവാ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ സംസാരിച്ച ഒരു അടിത്തറ. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നാ വൽ ജമാഅ അവരവരുടെ അഖീദ വിശ്വാസം എടുക്കുന്നത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമായിരിക്കും. ആ കിതാബും സുന്നത്തും പൂർവികർ, ഈ ഉമ്മത്തിലെ പൂർവികർ എങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് വിശ്വാസം എടുക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം എടുക്കുമെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആചരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് എടുക്കുക. അപ്പം ഇങ്ങനെ അടിത്തറ പറയാൻ കാരണം, ഇതല്ലാതെയും ഇസ്ലാമിലെ തന്നെ ചില കക്ഷികൾ പല വിഷയങ്ങളിലും അതല്ലാതെ വഴി വിട്ടു പോകാറുണ്ട്. അവരുടെ ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അതല്ലെങ്കിൽ അവർ പരമ്പരാഗതമായി എന്ന നിലക്ക് ഞങ്ങൾക്ക് പണ്ട് വാപ്പപ്പന്മാർ മുതൽ കിട്ടിയതാണിത്, അതല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ പിശാചുക്കൾ അവർക്ക് തോന്നിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങളെ, കർമ്മങ്ങളെ എടുക്കുന്നത് കൊണ്ടാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശുർക്കൻ വിശ്വാസങ്ങൾ, അതുപോലെ അനാചാരങ്ങൾ ഒക്കെ മതത്തിൻ്റെ പേരിൽ തന്നെ വരുന്നത്. അപ്പം ഇവിടെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമാണ് അഖീദ എടുക്കുന്നതെന്ന് പറയും. ആരെടുക്കുന്നത്? അത് അഹ്ലു സുന്ന അഥവാ യഥാർത്ഥത്തിലുള്ള സലഫികൾ, അവരാണ് അഹ്ലു സുന്ന. അപ്പോൾ അവർ അതിൽ നിന്ന് എടുക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം അത് കിതാബിലും സുന്നത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അനേകം പ്രമാണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ കേട്ടത്. അതിൽ രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അത് മൊത്തത്തിൽ പറഞ്ഞു. എന്തൊക്കെയാണോ ഇസ്ലാമായി പരിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ നമുക്ക് കിട്ടിയത്, അതാണല്ലോ ഇവിടെ നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പം അത് മുഴുവനും അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല. അങ്ങനെ മാറിപ്പോയാൽ അവർ ഈ സുന്നത്തിലല്ല, അഥവാ ശുദ്ധമായി ഇസ്ലാമിലല്ല. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണവുമായി ബന്ധിപ്പിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്നാൾക്കാർ വന്ന് നബിൻ്റെ വീട്ടിൽ നബിയില്ലാത്ത സമയത്ത് ചർച്ച ചെയ്ത വിഷയം ഐഷ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ നബി തിരുമേനി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നബി തിരുമേനി കഴിഞ്ഞതും വരാനുള്ളതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിയാണ്, നമ്മളങ്ങനെയല്ല, അതുകൊണ്ട് നബി തിരുമേനിയുടെ കർമ്മവും പോരാ, അതിൻ്റെ മുകളിൽ കയറണം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാനിനി എന്നും നോമ്പെടുക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഉറങ്ങൂല, രാത്രി ഉറക്കൊഴിച്ച് നമസ്കരിക്കും. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനിനി വിവാഹം ചെയ്യൂല, അതൊക്കെ ആരാധനകൾക്ക് തടസ്സമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോടാണ് വളരെ ദേഷ്യപ്പെട്ട് കൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്കിൽ ഞാൻ വിവാഹം ചെയ്ത ആളാണ്, രാത്രി നമസ്കരിക്കലുമുണ്ട്, ഉറങ്ങലുമുണ്ട്, അതുപോലെ ഞാൻ നോമ്പെടുക്കലുമുണ്ട്, ഒഴിവാക്കലുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചര്യ. ഇത് ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളൊക്കെ എടുക്കുമ്പോൾ കിതാബിലേക്കും സുന്നത്തിലേക്കും തന്നെ നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ, ഊസീഖും ബി തഖ്വല്ലാ, ഞാൻ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു, നബി തിരുമേനിയുടെ വസീയത്താണ്. വസ്സം ഇ വത്തോഴ വൈൻ അമ്മറ അലേക്കും അബ്ദുൻ ഹബിഷി, നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. നിങ്ങൾക്കൊരു അമീറായി വരുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും, അതും എത്യോപ്യയിലുള്ള അടിമ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യതയല്ല. ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, കറുപ്പ് നിറം, വികൃതമായ രൂപം, അതിനു പുറമെ സ്വതന്ത്രനല്ല, അടിമ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ടാകും. പക്ഷേ അദ്ദേഹം അമീറായി വന്നോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം, അനുസരിക്കണം. പിന്നെ അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹുമൻ യഈഷ് മിൻകും ഫസയറഖ്തിലാഫൻ കസീറ, ഇനി എനിക്ക് ശേഷം ജീവിക്കുന്നവർ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ മതത്തിൽ വ്യതിചലിച്ചു പോകുന്ന അനേകം മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത്. മതത്തിൽ നിന്ന് അകന്നുപോയി പരിശുദ്ധ ഖുർആനും തിരുസന്നത്തും നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വിട്ടുപോകുന്നവർ. അപ്പം അങ്ങനെ പല രൂപത്തിൽ അകലം പാലിക്കുന്നവരുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്, അതൊക്കെ കാണും. പക്ഷേ ആ സമയം ഫലേക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നത്തിൽ ഖുലഫായ റാഷിദീൻ, ഖുലഫാ റാഷിദുകളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. അപ്പം ഇവിടെ സുന്നത്തുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകൾ, ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അപ്പോൾ ഇവരൊക്കെ ആരാ? ഖുലഫാ റാഷിദുകളാണ്. അപ്പോൾ അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവരെ നബി തിരുമേനിയുടെ സുന്നത്തിൽ നിന്ന് അണ്ണുയിട വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. അതാണ് അവരുടെ സുന്നത്ത്. എന്താണോ റസൂലിൻ്റെ സുന്നത്ത് അത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കണം. എന്താ അവരെ വീക്ഷണം? അതെന്നെ നോക്കണം. എന്താണ് അവരുടെ കർമ്മങ്ങൾ? അതിലേക്ക് നോക്കണം. അതാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും തമസ്സഖു ബിഹ, നിങ്ങൾ അതിൽ മുറുകെ പിടിക്കണം. വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, വഅള്ളു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അപ്പോൾ എത്ര രൂപത്തിലാണ് ഉറപ്പിച്ചു പറയണത്? മോചനം കിട്ടണമോ, പരലോകത്ത് രക്ഷ ലഭിക്കണമോ എങ്കിൽ എന്താണോ റസൂൽ തിരുമേനി പഠിപ്പിച്ചത് അതനുസരിച്ച് സഹാബത്ത്, പ്രത്യേകിച്ചും ഖുലഫാ റാഷിദുകൾ, എങ്ങനെയാണോ ജീവിച്ചത് അത് തന്നെ നോക്കണം. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി ആദർശങ്ങൾ ഉണ്ടാക്കിയവരുണ്ടാവും, അതിലേക്ക് നോക്കരുത്, അതിൽ നിന്ന് വ്യതിചലിച്ചവരുണ്ടാവും. പിന്നെ ഇയ്യാക്കുവ മുഹ്തസാത്തിൽ ഉമർ, പുതുതായി ഉണ്ടാക്കപ്പെട്ടത് നിങ്ങൾ സൂക്ഷിക്കണം, കാരണം മതത്തിൽ പലരും പുതിയത് കൊണ്ടുവരും. റസൂൽ തിരുമേനി പഠിപ്പിച്ച ആ ദീനിൽ നിന്ന് വ്യതിചലിച്ച്, അതിന് പല കാരണങ്ങളുണ്ടാകും, പിശാജ് പഴപ്പിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ നേതാക്കൾ പഴപ്പിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ അവരുടെ പൂർവികർ അവരെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ഈ ഹക്കിൽ നിന്ന്, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ആൾക്കാരകലും അബദ്ധമായ ആദർശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം അതുകൊണ്ട് നബി തിരുമേനിയോട് പറയാം, അതൊക്കെ ശ്രദ്ധിക്കണം. പൂർവികരുടെ മാതൃക ഇല്ലാത്തൊരൊറ്റ കാര്യവും നിങ്ങളെടുക്കരുത്. പൂർവികർ എന്ന് പറഞ്ഞാൽ സലഫ് എന്നാണ്. അതുകൊണ്ട് ആ പൂർവികരിലേക്ക് ചേർത്തി പറയുമ്പോൾ സലഫികൾ എന്ന് പറയും. അപ്പം ആ ലൈന് ഒരിക്കലും വിടാൻ പാടില്ല. അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗത്തിലും അമ്മാ ബഅദ് ഫൈൻ ഖൈർ അൽ ഹദീസ്, കിതാബുള്ള ഏറ്റവും നല്ല സംസാരം അള്ളാഹിൻ്റെ കിതാബാണ്. വഖൈർ അൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല നേർവഴി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർമാർഗമാണ്. എന്നിട്ട് പിന്നെ ഇനി അതിലെന്തൊക്കെ പുതുതായി ആരെ കൊണ്ടുവന്നോ അത് മുഴുവനും ബിദഅത്തുകളാണ്. എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്, അതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് നല്ലതല്ലേ ഭക്തി ഉണ്ടാകാൻ പറ്റും കുറേ കള്ളക്കഥകൾ പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറയുന്നവരുണ്ടാവും. ഭക്തി കൂടാനാണ് എന്ന നിലക്ക് കള്ളക്കഥ പറഞ്ഞും ആരും ഭക്തി ഉണ്ടാക്കേണ്ടതില്ല. അതുപോലെ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ എന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് ചിലത് മാറ്റിവെക്കും. അതൊക്കെ ബിദഅഈ കക്ഷികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കണം. തറക്തുക്കുമലൽ മഹജ്ജത്തിൽ ബൈള, പ്രകാശം നിറഞ്ഞ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടത്. അപ്പോൾ ഒരു സംശയമില്ല, കിതാബു സുന്നത്തിലൂടെ വ്യക്തമായിട്ട് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടു നിൽക്കും ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്നാണ് വെളിച്ചം സ്വീകരിക്കേണ്ടത്. അതിൽ പ്രവേശിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇവിടെ ഒരു അവ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ലൈലുഹ കനഹാരി, അതിൻ്റെ രാത്രി പകൽ പോലെ. അപ്പോൾ അതിൽ ഇരുട്ട് എന്നൊന്നില്ല, ഇരുട്ടും രാത്രിയൊക്കെ പ്രകാശപൂരിതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കാ ഹക്ക് വേണമോ അതിവിടെ മുമ്പിലുണ്ട്. റബ്ബത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കിതാബായിട്ടും സുന്നത്തായിട്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പലരും പലതും കടത്തി കൂട്ടും. ശ്രദ്ധിക്കണം. അതിൻ്റെ പിന്നാലെ പോകരുത്. അപ്പോൾ അശുദ്ധമായ ആ തെളിമയാർന്ന ആ രേഖകളുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാവർത്തിച്ച് പറയണം. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇങ്ങനെ കാണാൻ കഴിയും. അതെന്താ? ഇന്നമസലി വമസലമ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുൽ അത ഖൗമഹു. എൻ്റെ ഉദാഹരണം അതുപോലെ എന്നെ ഏതൊന്ന് കാര്യവുമായിട്ടാണ്, ഏതൊരു സന്ദേശവുമായിട്ടാണോ അള്ളാഹ അയച്ചത്, അതിൻ്റെ ഉദാഹരണം കമസലി റജുൽ അത ഖൗമഹു, ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ ഖൗം ഇന്നി റഅയ്തുൽ ജൈശ ബി ഐനയ്യ, എൻ്റെ ജനങ്ങളെ, ഞാനൊരു സൈന്യത്തെ കണ്ടു എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും. ആ സൈന്യം നിങ്ങൾക്കെതിരെ വരുന്നു, നിങ്ങളെ നിശേഷം നശിപ്പിക്കാനാണ് വരുന്നത്. ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊരാൾ ചെന്ന് പറയണം, അതിന് തെളിവായി. ഇന്നി അനൻ നദീറുൽ ഉരിയാൻ, ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്. അൽ ഉരിയാൻ എന്ന് പറഞ്ഞാൽ സാധാരണ വിവസ്ത്രൻ എന്നൊക്കെയാണ് അതിന് പറയാം. അത് പിന്നെ ഒരു പ്രയോഗമാണ്. വലിയ അപകടം സംഭവിക്കുന്നു എന്ന് താൻ ഇഷ്ടപ്പെടുന്നവരെ അറിയിക്കുക. വളരെ നസീഹത്തോടുകൂടി, ഒരു മഹാ അപകടം നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷ കിട്ടണം നിങ്ങൾക്ക് എന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. സദാൻ നദീർ അൻ ഉരിയാൻ, നഗ്നനായ താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ താക്കീതുകാരൻ എന്നാണ്. അപ്പം എന്തിനാണ് ഈ നഗ്നനായ വിവസ്ത്രനായ എന്നൊക്കെ പറയാനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ഇഷാറ ലിശിദ്ധത്തിൽ ഖത്തർ, അപകടത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കാനാണ്. ബിഹായ് സുഖാൻ നസാ സിയാബുലി ഉന്തിറോമിൽ ഇഷാറത്തി ബി സിയാബി, തൻ്റെ വസ്ത്രമൊക്കെ ഊരിപ്പിടിച്ചിട്ട് അദ്ദേഹം വസ്ത്രം കാണിച്ചിട്ട് മറ്റുള്ളവരോട് താക്കീത് ചെയ്യാണ്. വലിയ അപകടം പിടിച്ചൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണെന്ന് അവരെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് ക്ഷണിക്കുന്ന രൂപത്തിൽ പഴയ കാലത്ത് ചിലർ ചെയ്തിരുന്നതായിരിക്കും. പിന്നെ അതൊരു പ്രയോഗമായി വന്നതാണ്. ഔഹു റജുൽ ജറദൌൽ അദു, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശത്രു അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചെടുത്തു. അദ്ദേഹത്തെ വധിക്കാനും ഇല്ലായ്മ ചെയ്യാനൊക്കെയാണ്. പക്ഷേ ഫഹറബമിന്നും അദ്ദേഹം ഓടി അവരിൽ നിന്ന്. മുൻദിറൻ ഖൗമഹു, തൻ്റെ ജനങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവനായിട്ട് ഓടി വരികയാണ്. മഹാ അപകടത്തിലാണ്, കാരണം ആ നേരം അദ്ദേഹം അങ്ങനെ വസ്ത്രം അഴിച്ചത് ഒരാളും കണ്ടിട്ടില്ല സാധാരണഗതിയിൽ. മാത്രമല്ല അദ്ദേഹം അവരോട് ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ രൂപത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലൊരു മഹാ അപകടം നമുക്ക് നേരെ വരാനിരിക്കുന്നു എന്നുള്ള ആ താക്കീത് 100% ശരിയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ശരിയായ ഒരു താക്കീതുകാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നബി തിരുമേനി തൻ്റെ വസ്ത്രം അഴിച്ചു എന്നൊന്നും അതിനർത്ഥം പറയണം, അതൊരു പ്രയോഗമാണ്. അപ്പം അതിനുദ്ദേശം എന്താ? ഞാൻ ശുദ്ധമായ താക്കീതുകാരനാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ഫൻ നജാ, രക്ഷപ്പെടണം, രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിച്ചോളൂ എന്ന് പറയണം. ഒരു മഹാ അപകടം വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളൂ. അബഫ അത്തോ ത്വായിഫത്തും ഖൗമി, ചിലരെന്ത് ചെയ്തു? അംഗീകരിച്ചു, അവർക്ക് മനസ്സിലായി അപ്പറയുന്നത് ശരിയാണ്. അങ്ങനെ ഫഅദുല്ലജു, അവരെ കേട്ട ഉടനെ തന്നെ ഇരുട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നേരം വെളുക്കാനൊന്നും കാത്തുന്നില്ല, ഉടനെ വഴി കയറി. അതാണ് എല്ലാവരുടെയും വഴിയായി സ്വീകരിക്കേണ്ടതും. ഇങ്ങനെയുള്ള അമ്പിയാക്കൾ വന്ന് പറയുമ്പോൾ ഉടനെ സ്വീകരിക്കണം. ഫൻതലഖു അലാ മുഹ്ലത്തിം, അവർ വളരെ ശാന്തമായി വിവേകത്തോടെ ആ ദീനുമായി അതിൽ പ്രവേശിച്ചു മുന്നേറി. എന്നവ കസബ ത്വായിഫത്തിൻ മിൻ, ഒരു കൂട്ടർ എന്ത് ചെയ്തു? അത് വിശ്വസിച്ചില്ല. ഫസ്ബഹു മക്കാൻ, അവരവിടെ തന്നെ നിന്നു. മറ്റുള്ളവർ ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ നടപ്പിലാക്കിയിട്ട് ഉടനെ സ്ഥലം വിട്ടു, കാരണം ശത്രുക്കൾ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? ആ താക്കീതുകാരൻ്റെ വാക്ക് അങ്ങനെ തന്നെ സ്വീകരിച്ചു. എന്നൊരു കൂട്ടരെ, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം വെറുതെ പറയായിരിക്കും എന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നു. അതാ ഫസ്ബഹു മക്കാനോ ഫസബ്ബഹവും അൽ ജെയ്ഷ്. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്ക് ആ സൈന്യം അവരുടെ അടുത്തെത്തി. ഫഹലഖും, അവരെ നശിപ്പിച്ചു. വജിത്താവും, അവരെ നിശേഷം നശിപ്പിച്ചു. ഫദാലിക മസലുമൻ അതാഅനി, അതാണ് എന്നെ അനുസരിച്ചവനും വത്തബാമാജി ഇത്തുബി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടർന്നവൻ്റെയും ഉദാഹരണം. വ മസലുമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ്റെയും ഉദാഹരണം. വ ഖസബമാജി ഇത്തുബിഹി മിനൽ ഹഖ്, ഞാൻ കൊണ്ടുവന്ന സത്യത്തെ കളവാക്കിയവൻ്റെ ഉദാഹരണം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കുന്നതിന് പകരം എന്നെ അവിശ്വസിക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവനും അതേസമയം ഞാൻ ആ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ അംഗീകരിക്കുകയും എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരുടെ ഉദാഹരണം. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താ എത്ര വ്യക്തമായി പല രൂപത്തിലെ അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ ദൂതൻ്റെ സുന്നത്തും പിന്തുടരണം പിന്തുടരണം, അതല്ലാത്ത പല വഴികളും വരും, അതിൻ്റെ പിന്നാലെ പോകരുത് പോകരുത് എന്ന് സൂചിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ അടിത്തറയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ, അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ. ഇനി ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ അനാവരണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സദീദ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അദീമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين.

സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നമസ്കാരങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെറിയ സൂറത്തുകളാണ് സാധാരണ പാരായണം ചെയ്യാറുള്ളത്. വളരെ ലളിതമായ എളുപ്പത്തിൽ നമുക്കതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിച്ചെടുക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടോ അതിന് സന്ദർഭങ്ങളില്ലാത്തത് കൊണ്ടോ പലരും അങ്ങനെ ശ്രമിക്കാറില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ എന്തായിരുന്നാലും നമുക്കൊരു ഉത്ബോധനമാണ്. അപ്പോൾ ആ നമസ്കാരം കഴിയുമ്പോഴേക്ക് അത് ഇമാമ് പാരായണം ചെയ്താലും നമ്മൾ പാരായണം ചെയ്താലും എല്ലാം നമുക്കതൊരു ഉത്ബോധനമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, പ്രതിഫലിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ മിമ്പറുകളിൽ വെച്ചു തന്നെ ഖുർആനിൻ്റെ ചില അധ്യായങ്ങളും ആശയങ്ങളും സമ്പൂർണമായി സഹാബത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. സൂറത്ത് ഖാഫൊക്കെ അങ്ങനെ മിമ്പറിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുകളിൽപ്പെട്ട സൂറത്തുകളാണ്. പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുന്ന വലിയ ഉത്ബോധനങ്ങളുള്ള വിചാരണയെക്കുറിച്ച് പറയുന്ന, അള്ളാഹുവിൻ്റെ മുറാക്കബത്തിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു വിശാലമായ അധ്യായമാണ് സൂറത്ത് ഖാഫ്. നമ്മുടെ നമസ്കാരത്തിൽ അതേപോലെ നമ്മൾ ഓതുന്ന ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു തക്കാസുർ. വിശുദ്ധ ഖുർആനിലെ 102 അധ്യായമാണത്. വളരെ വലിയൊരു ഉത്ബോധനവും ആശയവുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ നൽകുന്നത്. അപ്പോൾ ആ ഒരു സൂറത്തെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേട്ടാൽ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ഉത്ബോധനവുമായി മാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അധ്യായം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു പറയുന്നത് മനുഷ്യൻ എന്താണ്, അശ്രദ്ധനാണെന്ന്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അശ്രദ്ധ മനുഷ്യനുണ്ട് എന്ന് അല്ലയാണ് പറയണത്. നമ്മളെക്കുറിച്ച് അറിയുന്ന പടച്ചവൻ പറയാണ് അശ്രദ്ധമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയമൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായ ഓട്ടത്തിലും പാച്ചിലുമാണ്. എന്തിനാണോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, എന്താണോ നമ്മളിവിടെ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്തില്ല, യഥാർത്ഥത്തിൽ നമുക്ക് ബോധമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഈ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. രണ്ട് പ്രശ്നമാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഒന്ന്, നമ്മൾ നമുക്ക് കിട്ടുന്ന അള്ളാഹു നമുക്ക് തരുന്ന സമയം, സൗകര്യം, അനുഗ്രഹങ്ങളെല്ലാം സത്യത്തിൽ നമ്മൾ എന്തിന് വിനിയോഗിക്കണം, നമ്മൾ എന്തിന് വിനിയോഗം. നമുക്ക് എഴുന്നേറ്റ് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ആ നടത്തത്തെ നമ്മൾ എന്തിന് ഉപയോഗിക്കണം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം. അപ്പൊ സത്യത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഖുർആൻ ഒരു വാക്കിൽ പറഞ്ഞു, അത്തക്കാസുർ എന്നാണ്. അത്തക്കാസുർ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും മുന്നിൽ നിൽക്കുന്നു എന്ന് വരുത്തുവാനുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളുമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥലത്ത് ശാന്തമായി സമാധാനമായിട്ട് പ്രത്യേകിച്ച് ആരുടെയും ഉപദ്രവമൊന്നും ഇല്ലാതെ താമസിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവരും കൊണ്ടൊരു വീടുണ്ടാക്കും. എന്നാൽ ആ വീടിനൊരു പ്ലാൻ വരക്കുമ്പോൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കിടയിൽ അഭിമാനത്തോടുകൂടെ നിൽക്കുന്ന ഒരു വീടായിരിക്കണം അത്. അത് അത്യാവശ്യം ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ വീടാണെന്ന് തോന്നണം എന്നുകൂടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. ഒരു പക്ഷേ അടിസ്ഥാനപരമായ നമ്മുടെ സൗകര്യങ്ങളെക്കാളും നമ്മൾ ഒരു പക്ഷേ അതിന് മുൻഗണന കൊടുക്കും. അത് തെറ്റാണെന്നല്ല പറയണത്, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഓടുമ്പോൾ കുറഞ്ഞ ആയുസ്സല്ലേ മനുഷ്യനുള്ളൂ. ആ സമയവും ആരോഗ്യവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, യഥാർത്ഥ കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതിനോ ജീവിതം അനുഭവിക്കുന്നതിനോ നല്ല വീട്ടിൽ താമസിക്കുന്നതിനോ നല്ല വാഹനം ഉപയോഗിക്കുന്നതിനൊന്നും അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമുക്ക് അനുവദിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും നമ്മുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യങ്ങളെ വിസ്മരിച്ചു കൊണ്ടാവരുത്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അള്ളാഹിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സമയം വേണം. അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാനും അവനോട് സ്വകാര്യമായി സ്വതന്ത്രമായി നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയം വേണം. ധൃതി പിടിച്ച് നമ്മൾ എഴുന്നേറ്റ് ഓടുമ്പോൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഒന്ന് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ മനസ്സിനെ ഒന്ന് പിടിച്ചിട്ട് നിസ്കരിക്കാനോ കഴിയാത്ത ഒരു ഓട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൂടാന്നാണ്. മാത്രമല്ല ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാറ്റിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം. ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാമുണ്ടോ അതിനോടൊക്കെയുള്ള സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്കായിരിക്കണം അള്ളാഹിൻ്റെ സ്നേഹം. അള്ളാഹുവിൻ്റെ കൽപ്പനകളോ നിർദ്ദേശങ്ങളോ പാലിക്കാൻ ഭൗതിക ജീവിതത്തിലെ ഒരു സൗകര്യങ്ങളും നമ്മൾ അശ്രദ്ധമാക്കാനോ തടസ്സപ്പെടുത്താനോ പറ്റൂല എന്നാണ്.
ഇനി എന്താണ് സുഹൃത്തുക്കളെ, കുറേ നമ്മൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞുണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? യഖൂലു ഇബ്നു ആദം, ആദമിൻ്റെ മകൻ പറയും, മാലീ മാലീ, എൻ്റെ ധനം എൻ്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയണില്ലെങ്കിലും മനസ്സിലെപ്പോഴും നമ്മളിങ്ങനെ നമ്മളെ പൈസനെക്കുറിച്ചും നമ്മളെ സമ്പാദ്യത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും ബാലൻസിനെ കുറിച്ചും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. വഹല്ലക്ക മിമ്മാലിക്ക ഇല്ലാമ അക്കൽത്തപ്പ അഫ്നൈ, നിനക്ക് എന്തുണ്ടാവും അതിൻ്റെ സ്വത്തെന്ന്. അതല്ലേ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചു വെച്ചെന്ന് എന്തുണ്ടാകുകയാണ്? നിനക്ക് നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ തിന്നത്, നിന്റെ സ്വത്തുനിന്ന് എടുത്ത് പൈസ കൊടുത്ത് നീ വാങ്ങി കഴിച്ചതുണ്ടല്ലോ, അതിപ്പോ നിന്റേതായി കഴിഞ്ഞു. അതേപോലെ തന്നെ ലബിസ്തഫ അബ്ലൈത്, നീ ധരിച്ചത്, നീ വസ്ത്രം വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് നിനക്ക് ഉപകാരപ്പെട്ടു, കാരണം ആ വസ്ത്രം നീ ഉപയോഗിച്ചല്ലോ. ഔ തസദ്ദഖ്തഫ അംലൈത്, നീ സദക്ക കൊടുത്തില്ലേ കുറെ സ്വത്ത്, അതും നിനക്ക് എന്ത് ചെയ്തു, ഉപകാരപ്പെട്ട കാര്യമാകുന്നു എന്നാണ് പറയുന്നത്. വേറൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും, പിന്നെ യത്ബഉൽ മയ്യിത തലാത്ത, മൂന്നെണ്ണം മയ്യത്തിന്റെ കൂടെ വരുന്നതാണ്. ഫയർജു ഇസ്നാലി വയബുക്ക മഅഹു വാഹിദ്, രണ്ടെണ്ണം മടങ്ങും ഒന്നവിടെ നിൽക്കുന്നതാണ്. ഏതാണ് യത്ബഉഹു അഹ്ലുഹു വമാലുഹു ആമലുഹു, അവന്റെ പ്രവർത്തനങ്ങളും സമ്പത്തും ഒക്കെ അവന്റെ കൂടെ വരും. എന്നിട്ട് അവന്റെ സമ്പത്തും അവന്റെ ബന്ധുക്കളും എല്ലാം കബറിൽ വെച്ചുകൊണ്ട് തിരിച്ചു പോരും. വയബുക്ക ആമലുഹു, അവന്റെ അമലുകൾ അവന്റെ സൽപ്രവർത്തനങ്ങൾ അവന് ബാക്കിയാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ സമയത്തൊക്കെ കുറച്ചിങ്ങനെ പോവുക, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യുക, പരലോകത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ജീവിക്കാന്ന, ഒന്ന് അങ്ങോട്ട് ആരാധനകളും ഹജ്ജും ഉംറയ്ക്കൊക്കെ ആയിട്ടാണ് ജീവിക്കാന്ന്. അത് വെറുതെയാണ് സുഹൃത്തുക്കൾ. അള്ളാഹു റസൂൽ പറയുന്നുണ്ട് ഇഹ്റമു ഇബ്നു ആദം വതബഖ മിൻഹു ഇത്നതാനി എന്നാണ്. ആദമിന്റെ മകന്, മനുഷ്യൻ ഇങ്ങനെ വയസ്സായി വയസ്സായി വരുമ്പോൾ അവന്റെ ശരീരമൊക്കെ വയസ്സിലേക്കും പ്രായാധിക്യത്തിലേക്കും പോകുമ്പോൾ രണ്ട് കാര്യം അവനിൽ എന്തായിരിക്കും, യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. രണ്ടാളെപ്പോഴും ചെറുപ്പക്കാരേക്കാരം. അതേതാണ്? അൽഹിർസ്, ഏത് ആർത്തി, സമ്പത്തിനോടും ദുനിയാവിനോടുള്ള ആഗ്രഹം കൂടണം. ഇനി കുറച്ച് ദിവസമുള്ളോലോ, ഇനിയിപ്പോ എന്താ ഇവിടുത്തൊക്കെ നോക്കണമെന്നല്ല ആലോചിക്കുക, ഇനിയിപ്പോ എന്തെങ്കിലും ഞാൻ തിന്നാൻ ബാക്കിയുണ്ടോ, അനുഭവിക്കാൻ ബാക്കിയുണ്ടോ, നേടാൻ ബാക്കിയുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. വൽ അമൽ, അവന്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഒന്നും ഒരു കുറവുണ്ടാവില്ല എന്നാണ്. പുതിയ പുതിയ മോഹങ്ങളും പുതിയ പുതിയ ആഗ്രഹങ്ങളും വയസ്സാകും തോറും വന്നുകൊണ്ടിരിക്കുകയാവും എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അല്ല പറയാണ് ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ യാഥാർത്ഥ്യം പറയുമ്പോ മനസ്സിലാവണില്ലെങ്കിൽ എപ്പോ മനസ്സിലാകും? ഹത്താ സുർതുമുൽ മക്കാബിർ, നിങ്ങൾ കബറിൽ താമസിക്കുമ്പോൾ എന്നല്ല അല്ല പറഞ്ഞു, നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുമ്പോൾ എന്നാണ്. എന്റെ മയ്യത്ത് കബർ കിടക്കുമ്പോ മനസ്സിലാകും എന്റെ ഓട്ടം വെറുതെ ആയിരുന്നു, എന്റെ കുറെ ജീവിതം അശ്രദ്ധമായിപ്പോയി, എനിക്ക് വെറുതെയായിപ്പോയി എന്ന് മരണം മുന്നിലെത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. കബറിങ്ങൊക്കെ എടുക്കുമ്പോൾ നിനക്ക്, ഇന്നെ കുളിപ്പിക്കാനും കൊണ്ടുപോകാനാണ് ഒരുങ്ങണതെന്ന് മനസ്സിലാകുമ്പോൾ നിനക്ക് മനസ്സിലാവും. എന്താ സുർത്തും നന്നാൽ സന്ദർശിക്കുക. എന്താ സന്ദർശിക്കുക എന്ന് പറയാൻ കാരണം, കബറിങ് നിൽക്കൂല, നമ്മൾ കബറിൽ നിൽക്കൂല, കബറിൽ ഒരു സന്ദർശകനാണ് നമ്മൾ, കബറിങ്ങെന്നും പോകും. പരലോകത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ് കബർ.

അല്ലേ? അത് നമ്മളുടെ മരണത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു ദിനമുണ്ടാകുമല്ലോ. എന്താ സുഹൃത്തുക്കളെ, ഈ ഓട്ടവും പാച്ചിലും അശ്രദ്ധമായ ജീവിതത്തിൽ ജമാഅത്തിന് പോകാൻ നേരം നേരം വെളുക്കുമ്പോൾ ഒന്ന് സുബൈക്ക് അടുത്ത തൊട്ടടുത്ത പള്ളികൾക്ക് ഒന്ന് ബാങ്കിട്ട നീച്ചു പോകണില്ല, ജക്കാത്ത് ഒന്ന് കണക്കാക്കി കൊടുക്കണില്ല, ഒരു സ്വതക്കൊക്കെ എത്തി 1000, 1500, 2000 രൂപയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് മക്കളെ കൂട്ടി ഹോട്ടലിൽ കൊടുക്കുമ്പോൾ ഒരു 200 രൂപ ഒരു ഡെയിലി ഒരു സംഭാവന കൊടുക്കുമ്പോൾ വല്ലാത്തൊരു വേദന, മനസ്സുക്കൊരു വിഷമം. എന്താണ് അൽഹാക്കു മുത്തക്കാത്തു, നമ്മളിങ്ങനെ ഒരുക്കൂട്ടി വെക്കുകയാണ്. നമ്മുടെ സമ്പത്തും പെരുമയും സ്ഥാപിക്കാൻ വേണ്ടി പുതിയ കാറ് വാങ്ങാനും പുതിയ വാഹനം വാങ്ങാനും മക്കൾക്ക് പുതിയ ഭാവി പണിയാനും പിശുക്കി പിശുക്കി വിൽക്കുകയാണ് നമ്മളെല്ലാം. അടിസ്ഥാന കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുന്നത് ഒന്ന് മരണമാണ്. രണ്ടാമത്തത് എന്താണ് സുഹൃത്തുക്കളെ? കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. രണ്ടാമത്തത് നരകാണ്. ശരി, നരകത്തെ നിങ്ങൾ കാണുക തന്നെ മനസ്സുക്ക് ഹൃദയത്തേക്ക് പറ്റണം. നരകം എന്ന ഒരു യാഥാർത്ഥ്യം എൻ്റെ മുന്നിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നത് മനുഷ്യന് ബോധ്യം വേണമെന്നാണ്, ഉറപ്പ് വേണമെന്നാണ്. കാരണം ലതറവുന്നൽ ജഹീം, നരകത്തെ കാണുക തന്നെ ചെയ്യുന്നതാണ്, നേർക്കുനേരെയുള്ള കൺകാഴ്ചയായിട്ട് കാണുന്നതാണ്. അപ്പം എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ജീവിതത്തിൽ മനുഷ്യൻ എന്തൊന്നാണോ ഇപ്പോൾ ഈ സംസാരത്തിലും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ബോധ്യപ്പെടുത്തൽ പ്രസംഗത്തിലൂടെ ബോധ്യപ്പെടാത്തവർക്ക് ഖബർ കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് മരണം കാണുമ്പോൾ. അതല്ലെങ്കിൽ പിന്നെ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് എന്ത്, നരകം കാണുമ്പോൾ അവന് ബോധ്യപ്പെടുന്നതാണ്. നരകം കാണുന്ന രംഗം വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. യൗമ ഇദിൻ യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റാ. ലോകം അവസാനിക്കുന്ന സമയത്ത് മനുഷ്യൻ ചിന്തിക്കും, ആലോചിക്കും, മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളും. പക്ഷേ അപ്പൊ ആലോചിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ്. യാ ലൈതനീ ഖദ്ദം തുലി ഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, ഈ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നതാണ്. നരകം കാണുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. വറ അൽ മുജ്രിമൂന നാറ ഫലന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹാ മസ്രിഫ. വറ അൽ മുജ്രിമൂന നാർ, കുറ്റവാളികൾ നരകത്തെ എങ്ങനെ കാണും? പലന്നു അന്നകുമ്പോ വാക്കി പോവുക, അവർക്ക് മനസ്സിലാവും ഞാൻ തീക്ക് വീഴാൻ പോവുകയാണ്, നരകം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തീക്ക് വീഴാൻ പോവുകയാണ് എന്ന് അവന് മനസ്സിലാകും. മാത്രല്ല, വീഴാൻ പോവുക എന്ന് മനസ്സിലാകുക മാത്രല്ല, വലം യജദു അൻഹാ മുസ്രിഫ, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മസ്രിഫ, ഇന്ന് തെറ്റിപ്പോകാൻ പറ്റും, ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നെന്ത് ചെയ്യില്ല, അവൻ ഒരിക്കലും മനസ്സ് സാധ്യമല്ല എന്ന് അവർ കാണുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രയാസം, നരകത്തേക്ക് വീഴാണ്, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ല എന്ന് അവന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം വരുന്നതാണ്. അപ്പൊ ഒന്ന് ഇടക്കിടക്ക് മരിക്കുന്ന ആലോചിക്കാം. അപ്പൊ നമുക്കൊരു ബ്രേക്ക് കിട്ടും, ഞാൻ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ലാത്തു, കുറച്ച് ലക്ഷ്യബോധത്തോടെ ഓടണം. രണ്ടാമത്തത്, ഈ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നുണ്ട് ഒരു കാഴ്ച, നരകത്തിന്റെ കാഴ്ച, അവിടെ എത്തുമ്പോ ഞാൻ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവൂല എന്ന ബോധം. മൂന്നാമത്തത് എന്താണ് ഖുർആൻ പറഞ്ഞ അശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ ഉണർത്തുന്ന മൂന്നാമത്തെ കാര്യം എന്തായാലും, മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, നമ്മുടെ നമുക്ക് എന്തെല്ലാം നമ്മൾ അധ്വാനിച്ച് നേടിയോ അതിനൊക്കെ നമ്മൾ കണക്ക് പറയണം, അതിനൊക്കെ നമ്മൾ കണക്ക് പറയണം. മനസ്സിലായി? നമ്മളെ പണത്തിനും സ്വത്തിനൊക്കെ നമ്മൾ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ടാക്സിൻ്റെ ഒക്കെ കണക്ക് ഗവൺമെന്റിന് കൊടുക്കണില്ലേ? നാളെ ഒരു ഫൈൻ വരാതിരിക്കാൻ, കോടികൾ നമ്മുടെ മേൽ ചുമത്താതിരിക്കാൻ എത്ര കൃത്യതയോടുകൂടെയാണ് നമ്മൾ പരമാവധി അക്കൗണ്ടിൽ വരാതിരിക്കാനല്ലേ ആൾക്കാർ ശ്രമിക്കുക, അല്ലേ? എന്ന ആലോചിച്ചൊക്കെ നിങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന എന്തിനും നമ്മൾ അള്ളാഹുവോട് സുമ്മല തുസ്അലുന്നയൗമ ഇദിൻ അനിന്നായി, ജീവിതത്തിൽ അനുഭവിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്ന, ജീവിതത്തിൽ അനുഭവിച്ച കുടിച്ചൊരു ഗ്ലാസ് വെള്ളത്തെ കുറിച്ച് പോലും നമ്മൾ ചോദിക്കപ്പെടാതെ പോകൂല, എല്ലാം ചോദിക്കുന്നതാണ്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലായിക കാനഅൻഹു മസ്ഊല. ഈ കണ്ണ് ജനിച്ച് മുതൽ കാണല്ലേ സുഹൃത്തുക്കളെ, കണ്ണുകൊണ്ട് ഒരു 10, 70, 80 കൊല്ലം ഈ കണ്ണ് ഉപയോഗിച്ചതിന്റെ കണക്ക് പറയണം എന്നാണ്, കണ്ടതിന്റെ കണക്ക് പറയണം, ഹൃദയത്തിന്റെ കണക്ക് പറയണം, കേട്ടതിന്റെ കണക്ക് പറയണം, ജീവിതത്തിൽ അനുഭവിച്ച ഏതൊരു ലളിതമായ സുഖത്തിന്റെയും കണക്ക് നമ്മൾ പറയണം എന്നാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാൻ പറ്റും. അക്കല റസൂലുള്ളാഹി വ അബൂബക്കർ ഉമർ റുത്ബൻ വശരിബു മാഅൻ, എന്താണ് കുറച്ച് കാരക്കും കുറച്ച് വെള്ളവും അള്ളാഹിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും അവിടെ കുടിച്ചു തിന്നു. അപ്പൊ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹാദ മിനൻ നഈം അല്ലദീ തുസ്അലൂന അൻഹു, നാളെ ചോദിക്കുന്നറിഞ്ഞിട്ടില്ലേ
സൂറത്ത് തക്കാസിൽ ആ ചോദിക്കുന്നത്.

0: ഇത് പെടും, ഏത് ഈ കുടിച്ച വെള്ളവും ഈ ഈത്തപ്പഴവും പെടും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ആർഭാടപൂർണ്ണം ആഹ്ലാദപൂർണ്ണം അനുഭവിക്കുമ്പോൾ എന്തിപ്പോൾ അതൊക്കെ തന്നിട്ട് നീ ചെയ്തത്, എന്നിട്ട് എന്തേ നീ ചെയ്തത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്നവർക്കിടയിൽ സുഭിക്ഷമായി ഒന്നും ചിന്തിക്കാതെ ചെയ്യാൻ നിനക്ക് തന്നിട്ട് എന്തേ നീ ചെയ്തത് എന്ന് നോക്കൂ. നിങ്ങൾ ഏറ്റവും അഹ്കാഫിലെ 20-ാമത്തൊരായത്തുണ്ട്, ആ നരകത്തിൻ്റെ മുന്നിൽ നരകം ഇങ്ങനെ കണ്ട് അതിൻ്റെ അടുത്തിങ്ങനെ കാഫിരിങ്ങളായ ആളുകൾ അവിശ്വാസികൾ നിൽക്കുമ്പോൾ, അവരോട് പറയപ്പെടുന്ന ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളഞ്ഞു, എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി, എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തന്നു, അതൊക്കെ നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ഇത് നരകം ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര നല്ല അവസരങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു എന്നാണ്. വസ്തം തഅത്തും ബിഹാ, അത് നിങ്ങൾ ആസ്വദിച്ചു സുഖിച്ചു, അതൊക്കെ നിങ്ങൾ ശരിക്കും അനുഭവിച്ചു. ഫൽയൗമ തുജസൗന അദാബൽ ഹൂന ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർദ് ബിഗൈരിൽ ഹഖ് വബിമാ കുന്തും തഫ്സുഖൂൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് പറയാൻ, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ച് നടന്നതിന് അന്യായമായി അതിനുള്ള ശിക്ഷയായിട്ട് നിങ്ങൾക്ക് നരകമാണ് ഇവിടെ തരാൻ പോകുന്നതെന്ന്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ശരിയായ ഒരു വിചാരണയെ മുന്നിൽ കണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സുഹൃത്തുക്കൾ അള്ളാഹു വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ള തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, അള്ള തന്നൊരു അനുഗ്രഹം അള്ളാഹ്ക്ക് എതിരെ ഉപയോഗിക്കാതിരിക്കും, അള്ള തന്നൊരു അനുഗ്രഹത്തെ അള്ളാഹ്ക്ക് എതിരെ ഉപയോഗിക്കാതിരിക്കും. അള്ള തന്ന ഏതൊരു അനുഗ്രഹത്തിൽ നിന്നും അള്ളാഹിന്റെ പ്രതിഫലം വാങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം. ആയുസ് ഒരു അനുഗ്രഹമല്ലേ? കുറെ ആയുസ് കിട്ടിയിട്ട് എന്തേ ചെയ്തു? കുറെ പണം കിട്ടിയിട്ട് എന്തേ ചെയ്തു? കുറെ ആരോഗ്യം കിട്ടിയിട്ട് എന്ത്, കുറെ സൗകര്യങ്ങൾ കിട്ടിയിട്ട് എന്തേ ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കില്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ വാഹനങ്ങൾ എങ്ങോട്ടാണ് ഓടിയത്? നമ്മുടെ വാഹനങ്ങൾ വീട്ടുമുറ്റത്തുള്ള വാഹനം ഉപയോഗിച്ച് നമ്മൾ എങ്ങോട്ടാണ് ഓടിയത്? എല്ലാ നിലക്കും ഒരു ബൈക്ക് കയ്യിലില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കിയേക്കാണ്. ഇപ്പോൾ പള്ളിയിൽ പോകാൻ എന്ത് പണിയാണുള്ളത്? പള്ളിയിൽ പോകാൻ എന്തെങ്കിലും പണിയുണ്ടോ? പക്ഷേ ആ ബൈക്ക് കൊണ്ട് 10-ഉം 60-ഉം കൊല്ലം എത്രയോ ആയിരക്കണക്കിന് ലിറ്റർ പെട്രോൾ അടിച്ച് കൊണ്ടുനടന്നിട്ട് അതിന് എന്ത് ഉപകാരമാണ് ആ എണ്ണ കൊണ്ട് ആ വണ്ടി കൊണ്ട് നിന്റെ പരലോകത്തേക്ക് കിട്ടിയെന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ സുഹൃത്തുക്കൾ? എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ വിചാരണക്കെടുക്കുമെന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ എത്ര മാറും. അതുകൊണ്ട് ഒന്ന് കബർ കാണും, ഒരു സന്ദർശകനായി അവിടെ ചെല്ലും, പരലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വാഹനമാണ് കബർ, അവിടെ എത്തും. രണ്ടാമത്തത് എന്താണ്? അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളോട് ചോദിക്കും. മറ്റൊന്ന്, നരകത്തെ നമ്മൾ നേർക്ക് നേരെ കാണും. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ഇടയ്ക്ക് ഈ സൂറത്തോതുവിൻ്റെ ആശയമൊക്കെ ഒന്ന് ആലോചിച്ച് വേണമെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ബോധപൂർവം ഈ സൂറത്തൊന്ന് ഓതി അതിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഊർജം നമുക്ക് കിട്ടും. ചെറിയൊരു ബ്രേക്ക് അശ്രദ്ധമായ ജീവിതത്തിൽ ഒരുപക്ഷെ ലഭിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവനെ കീഴ്പ്പെടുവാനും അവൻ്റെ അനുഗ്രഹങ്ങളെ നമുക്കെതിരായി ഉപയോഗിക്കാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകും. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. അപ്പോൾ എന്ത് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആകണം, അങ്ങനെ ആകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ഈ സൂറത്തു തക്കാസർ കേട്ടപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ മനുഷ്യൻ്റെ രണ്ട് ദുർബലതകളെക്കുറിച്ച് അല്ല പറയുന്നുണ്ട്. ഒന്ന് മറവിയാണെന്ന്, ഒന്ന് മനുഷ്യനൊക്കെ മറക്കും, നമ്മൾ തീരുമാനിച്ചതും ചെയ്യാമെന്ന് വിചാരിച്ചതൊക്കെ മറക്കുന്നതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ തീരുമാനത്തിന് ഉറപ്പില്ല എന്നാണ്, അസ്മില്ല. നമ്മൾ തീരുമാനിച്ചാൽ അതണ്ട് നടക്കുന്നില്ല ഉറപ്പ്. ഇത് രണ്ടുണ്ടെങ്കിലേ മനുഷ്യൻ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തിലെല്ലാം നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ അതിൻ്റെയൊക്കെ കാരണം ഒന്ന് മറക്കലാണ്. ഇപ്പം നമ്മൾ ഇത് ചെയ്തു നോക്കുമ്പോൾ എന്താ പറയാ, ഞാൻ മറന്നു, അവിടെയൊക്കെ ഓർമ്മയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇന്നൊരു 2 പേജ് ഖുർആൻ ഓതാ ഞാൻ ഉറങ്ങൂല എന്നുള്ളൊരു തീരുമാനമല്ലല്ലോ. ഇന്നെന്തായാലും ഒരു വക്തെങ്കിലും പള്ളിക്കെന്ന് നിസ്കരിക്കാതിരിക്കൂല എന്നൊരു തീരുമാനമല്ല. അപ്പൊ തീരുമാനശേഷി, ദൃഢനിശ്ചയം, അതേപോലെ തന്നെ ഓർമ്മ. മറവിയും ദൃഢനിശ്ചയം ഇല്ലായ്മയാണ് മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത്. ആദം നബി അള്ളാഹിനോട് ചെയ്ത കരാറാണ്, മനസ്സിലായി? അള്ള വിരോധിച്ച ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കൂലെന്ന്. അതിനെപ്പറ്റി അള്ള പറഞ്ഞ ഈ രണ്ട് കാര്യമാണ്, വലക്കത് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ൽ. ആദമിനോട് നമ്മളൊരു കരാർ സ്വീകരിച്ചിരുന്നു, പക്ഷേ പക്ഷേ ആദം അത് മറന്നു. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് നാം ദൃഢനിശ്ചയം നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല. നിശ്ചയദാർഢ്യമുള്ളതായി ശക്തമായ തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കാതെ ഒന്നും ജീവിതത്തിൽ മുന്നോട്ട് ഒരായുസ്സാണ് തീരും. മനസ്സിലെ, നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യം മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? അതൊക്കെ ഓർമ്മ വേണം. അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്താൻ അവസരങ്ങൾ വേണം, ഉത്ബോധനങ്ങൾ വേണം, കേൾക്കണം, മനസ്സിലാക്കണം. സുഹൃത്തുക്കൾ എല്ലാറ്റിനും നമ്മൾ അതിനൊക്കെ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് ലഭിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഇന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്നൊരു ദിവസത്തേക്ക് നമുക്കൊരു ടാർഗറ്റ് വേണം, ഒരു നിശ്ചയം വേണം. അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കുന്ന നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ ഒരു മാസം പിന്നിടുമ്പോൾ 30 ആയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കൊല്ലം പിന്നിടുമ്പോൾ 300 ആയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം എന്തേ പഠിക്കാതിരുന്നത്? തീരുമാനമില്ലാത്തത് കൊണ്ടാണ് പഠിക്കാതിരുന്നത്. തീരുമാനമില്ല, ശക്തമായ തീരുമാനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും മാത്രമേ മനുഷ്യൻ്റെ നന്മയിൽ സ്ഥിരമായി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വവും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ നമ്മളൊക്കെ പങ്കെടുത്തു. അതേപോലെ നമ്മുടെ സഹോദരൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. നമ്മുടെ പല ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരൊക്കെ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ ജുമാക്ക് വന്നിരുന്ന സഹോദരനാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനെ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽമിംബർ പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. നേടിയതും നേടേണ്ടതും.
2: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الرحمن الرحيم, مالك يوم الدين. اللهم صل وسلم وبارك وانعم على حبيبنا ورسولنا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد, أعوذ بالله من الشيطان الرجيم. قل إن صلاتي ونسكي و

0: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ആഘോഷമാകുന്ന ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ചെയ്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. ദീനിലെ ഇബാദത്തുകൾ, ഒന്നുകിൽ അത് നമസ്കാരം നോമ്പ് പോലെ വെറും ശാരീരികമായ അധ്വാനം നേരിടുന്ന പ്രവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ പണം മാത്രം ഉൾക്കൊള്ളുന്ന ഇബാദത്ത് സക്കാത്തിനെ പോലുള്ളതായിരിക്കും, മറ്റു ചിലപ്പോൾ പണവും പ്രയത്നവും ഉൾക്കൊള്ളുന്ന ഇബാദത്തുകളായിരിക്കും ഹജ്ജ് പോലെ. അത്തരത്തിലുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. അതിന് പണം ആവശ്യമാണ്, ശാരീരികമായ അധ്വാനവും അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ബലിപെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാര ശേഷം തുടങ്ങി അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ നിർവഹിക്കാവുന്ന നിശ്ചിതമായ മൃഗങ്ങളെ അറുത്തുകൊണ്ട് ചെയ്യുന്ന ഒരാരാധനാ കർമ്മമാണ് ഉദുഹിയത്ത്. അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. പിന്നെ എന്തിനാണ് ഈ ബലിമൃഗങ്ങളെ അറുക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്തിലൂടെ, ലയ്യനാലല്ലാഹുൽഹുമുഹ വലാദിമാഉഹ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും. തീർച്ചയായും അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിലേക്ക് എത്തുകയില്ല, എന്നാൽ നിങ്ങളുടെ സൂക്ഷ്മതാബോധം അഥവാ ധർമ്മനിഷ്ഠയാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുക എന്നാണ്. രക്തദാഹിയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണ്. ആ അള്ളാഹു തന്നെയും വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഹലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്കു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നാണ്. ഇവിടെ കന്നുകാലികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതം എന്ന് പരിശോധിച്ചു നോക്കുക. ഒരു പക്ഷേ തൻ്റെ വീട്ടിലുള്ള മക്കളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടി ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന ഒരു കന്നുകാലിയെ, ആടിനെ, പശുവിനെ, അവയെ രണ്ടു വർഷം കഴിഞ്ഞാൽ, ആടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ, ആ ലാളിക്കപ്പെട്ടിരുന്ന മൃഗത്തെ അതിനേക്കാൾ എനിക്ക് ശക്തമായ സ്നേഹവും ഇഷ്ടവും അള്ളാഹുവാണ്, അവൻ അള്ളാഹു അക്ബറാണ്, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്, ഈ മൃഗമല്ല എന്ന് മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് അവൻ്റെ പ്രീതിക്ക് വേണ്ടി അറുക്കുമ്പോൾ തീർച്ചയായും ഒരു സൂക്ഷ്മതാബോധം അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ തനിക്ക് വലുത്? അതല്ല, താൻ ഓമനിച്ചു വളർത്തിയ ഈ മൃഗമാണോ വലുത് എന്ന ഒരു സംഘട്ടനം അവിടെ നടക്കുകയും, വിശ്വാസിയാണ് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിലൂടെ തഖ്‌വ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു സാമീപ്യവും അടുപ്പവും കൽപ്പനാ നിർവഹണവുമാണ് ഈ ഒരു ഉദുഹിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട യുക്തി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് ആളുകളൊക്കെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നത് പെരുന്നാൾ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വല്ല വിവാഹ വേളകളിലോ ആണ്. ആളുകൾക്ക് സുഭിക്ഷമായി മാംസം കഴിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രത്യേകമായ മതചടങ്ങിനെ, ഒരു നുസുക്കിനെ അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നത് ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുമ്പോൾ മറുഭാഗത്ത് മനുഷ്യരുടെ സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും അലതല്ലുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം മാംസാഹാരം കഴിക്കുവാനും വാങ്ങുവാനും ഗതിയില്ലാത്ത എത്രയോ ആളുകൾ ഇന്നലകളിൽ ജീവിച്ചു പോയിരുന്നു. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രയോ ആളുകൾ ആ ഒരവസ്ഥയിലാണ്. ഒരു ഉദഹിയത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും മാംസം അവർക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരിക്കും ആ പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയറുക്കുവാൻ തയ്യാറായ ആ ഒരു കാര്യം സൂറത്ത് അസ്വാഫാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളെ ബലിയറുക്കുന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ഇത്തരം കന്നുകാലികളെ അറുക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു ശുക്ർ നന്ദി രേഖപ്പെടുത്തലും കൂടി അത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഉദുഹിയത്തിന് അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഉദുഹിയത്തിൻ്റെ മതവിധി അത് ശക്തമായ സുന്നത്താണ് എന്നാണ്. കാരണം ഇമാം അഹ്മദ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ വലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാനാ. ഒരാൾക്ക് ഉദുഹിയത്ത് അറുക്കുവാനുള്ള സാമ്പത്തിക വിശാലതയുണ്ടായിട്ടും അതിനവൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ഈദ്ഗാഹിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ അത് ഒരു നിർബന്ധത്തെ അറിയിക്കുമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകൾ പരിശോധിച്ചാൽ, ഉദാഹരണമായി മൻ അക്കല സൗമൻ ഔ ബസലൻ, ആരെങ്കിലും ഉള്ളിയോ വെള്ളുള്ളിയോ വേവിക്കാതെ കഴിക്കുകയാണെങ്കിൽ ഫലായ ഖുറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു നിർദ്ദേശമാണ്, ശക്തമായ സുന്നത്താണ് ഇതുകൊണ്ട് അറിയിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയമായി സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ, കുട്ടികൾക്കാവശ്യമായ ഉടുപ്പിനും വിദ്യാഭ്യാസത്തിനും ചികിത്സക്കുമൊക്കെ ധാരാളമായി പണം ചെലവഴിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ എന്തേ നമ്മൾക്ക് വർഷത്തിൽ ഒരു ഉദഹിയത്തറുക്കുവാനുള്ള മാനസിക അവസ്ഥ എന്തുകൊണ്ട് വരുന്നില്ല? നമസ്കരിക്കണം എന്ന് പറഞ്ഞ, നോമ്പെടുക്കണം എന്ന് പറഞ്ഞ, മാതാപിതാക്കളെ അനുസരിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞ അതേ മതം തന്നെയാണ് ഉദഹിയത്ത് അറുക്കണം എന്ന നിർദ്ദേശം വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഒരു അഹിംസ സിദ്ധാന്തമല്ലല്ലോ നമ്മൾക്കുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് ശിരസാവഹിക്കുന്നവനാണ്, ജീവിതത്തിൽ പകർത്തുന്നവനാണ് ഒരു മുസ്ലിം. ഏറ്റവും നല്ലത് ഒരു ഒട്ടകത്തെ തനിച്ച് ബലിയറുക്കാൻ സാധിച്ചാൽ അതാണ്. അല്ലെങ്കിൽ ഒരു മാടിനെ ബലിയറുക്കാൻ സാധിച്ചാൽ രണ്ടാം സ്ഥാനം, അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇനി ഒരാടിനെ ബലിയറുക്കുകയോ അല്ലെങ്കിൽ മാടോ ഒട്ടകമോ ആണ് എങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ ഏഴ് ഓഹരികളിൽ ഒരു ഓഹരിയായി ഭാഗിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് ഏഴ് ഓഹരി നിർബന്ധമാണ് എന്നാണ്. ആറ് ഓഹരിയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതുപോലെയാണ് സാധാരണക്കാരായ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏഴ് വരെ ഓഹരി പോകാം. രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒരു പശുവിനെ അറുക്കാം, മൂന്നോ നാലോ, അങ്ങനെ ഏഴ് വരെ പോകാം. എട്ട് ആളുകൾക്ക് ഒരു മൃഗത്തെ അറുക്കുവാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെ ഒരു പശുവിന് 49,000 രൂപയാണ് എങ്കിൽ അതിൽ ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് 7,000 അഥവാ ഒരു വിഹിതം 7,000 ആയിരിക്കും. ആ ഒരു രൂപത്തിലാണ് എടുക്കേണ്ടത്. എന്നാൽ ഒരാൾ 2,000 എടുക്കുന്നു, മറ്റൊരാൾ അതിൽ കൂടുതലായി എടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഷെയറിംഗ് അനുവദനീയമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രത്യേകമായ പ്രായപരിധി എത്തിയിരിക്കണം കന്നുകാലികൾക്ക്. ആടാണ് എങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞിരിക്കണം, രണ്ടാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. ഇനി അതല്ല ചെമ്മരിയാടാണ് എങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് പ്രവേശിച്ചതായിരിക്കണം. പശു ആണ് എങ്കിൽ രണ്ടു വയസ്സ് കഴിഞ്ഞ് മൂന്നാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ അപൂർവമാണെങ്കിലും ആരെങ്കിലും ഒട്ടകത്തെ അറുക്കുകയാണ് എങ്കിൽ അഞ്ചു വയസ്സ് കഴിഞ്ഞ് ആറാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. അതല്ലാതെ നമ്മൾക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒന്നിനെയല്ല. അതുകൊണ്ട് ഉദുഹിയത്തറുക്കുന്ന ആളുകൾ കൃത്യമായും ഈ കന്നുകാലികളുടെ പ്രായം എത്രയായി എന്ന് ചോദിച്ചറിയുകയോ അതിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ മുഖേന മൃഗത്തെ വാങ്ങുകയോ ചെയ്യേണ്ടതുണ്ട്. ബലി മൃഗത്തെ അറുക്കുമ്പോൾ പാലിക്കേണ്ട ധാരാളം നിബന്ധനകളുണ്ട്. അതിലൊന്ന്, കന്നുകാലികളെയോ ആടിനെയോ മാടിനെയോ മാത്രമേ ബലിയെറുക്കുക. ഒട്ടകം, മാടുകൾ, അതേപോലെ തന്നെ ആട്. കോഴിയെ ബലിയെറുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കാട്ടിൽ നിന്നും പിടിക്കപ്പെടുന്ന വിശ്വാസികൾ ഭക്ഷിക്കുന്ന അത്തരത്തിലുള്ള മൃഗങ്ങളെ ബലിയെറുക്കുവാൻ പാടില്ല. ഇനി ബലിയെറുക്കണം എന്നൊരാൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ദുൽഹജ്ജ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ശരീരത്തിലുള്ള നഖം, മുടി എന്നിവ മനഃപൂർവ്വം എടുക്കുവാൻ പാടില്ല. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ, ഇദാ ദഖല ശഹ്റു ദുൽഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹി, ദുൽഹജ്ജ് മാസം ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഉളുഹിയത്ത് അറുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്താൽ, ഫലാ യഖുദ് മിൻ ശഅരിഹി വലാ മിൻ ദുഫ്രിഹി വലാ മിൻ ബശറതിഹി ശൈ, അവൻ്റെ തൊലിയിൽ നിന്നോ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും മനഃപൂർവ്വം എടുക്കുവാൻ പാടില്ല എന്നാണ്. ഒരാൾ ദുൽഹജ്ജ് ആറിനാണ് ബലിയെറുക്കണം എന്ന് വിചാരിച്ചത് എങ്കിൽ ആറ് മുതൽ പിന്നീട് ഇത്തരം ശ്രദ്ധ അവനിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധന, ബലിയെറുക്കുന്ന മൃഗങ്ങൾക്ക് ന്യൂനത ഉണ്ടാകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിൽ ന്യൂനതകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നാല് ന്യൂനതകളെ വ്യക്തമായി പറഞ്ഞു. അർബഉൻ അൽ ഔറാ ഉൽ ബയ്യുനു ഔറുഹ ഔറുഹ വൽ മരീദത്തുൽ ബയ്യുനു മറദുഹ വൽ അർജാ ഉൽ ബയ്യുനു ളൽഉഹ വൽ കസീറു ലത്തി ലാ തുൻഖി, കാഴ്ചശക്തിയില്ലാത്തത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, മുടന്തുള്ളത്, മജ്ജ നഷ്ടപ്പെട്ട് മെലിഞ്ഞത്, ഇതൊന്നും ബലിയെറുക്കുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രമല്ല അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ കാതും കണ്ണുമൊക്കെ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതായി ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആർക്കും വേണ്ടാത്ത, ഒഴിച്ചിട്ട, അതിൻ്റെ മാംസം പോലും തിന്നുകയില്ല എന്ന് തോന്നുന്ന ഒരു പേരിന് വേണ്ടി നടത്തപ്പെടുന്ന ചടങ്ങല്ല, മറിച്ച് മനസ്സിന് ഇഷ്ടമുള്ള, സംതൃപ്തമായ, സൗന്ദര്യമുള്ള ഒരു മൃഗത്തെ തന്നെയാണ് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ബലിയെറുക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധനയായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് തോന്നുന്ന സമയത്തിലല്ല ബലിയെറുക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ, ദുൽഹജ്ജ് പത്തിനാണ് പെരുന്നാൾ, പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെ ഇത്തരം ബലി അനുവദനീയമാണ്. മൻ ദബഹ ഖബ്ല അൻ യുസല്ലി, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് ഒരാൾ അറുക്കുന്നത് എങ്കിൽ, ഫല്യദ്ബഹ് മകാന ഉഖ്ര, അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ അറുക്കട്ടെ, അത് വീട്ടുകാർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അറുത്ത മൃഗമായി തീരുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി മരണപ്പെട്ടുപോയ ആളുകൾക്ക് മാത്രമായി നാം ബലിയെറുക്കേണ്ടതില്ല. ഒരാൾ ഒരു ഷെയറിൽ പങ്കാളിയാകുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആടിനെയോ മറ്റു ഉരുവിനെയോ തനിച്ചറുക്കുകയാണെങ്കിലും, റബ്ബെ അതിൻ്റെ പ്രതിഫലം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവരും ഉണ്ടായിരുന്നവരുമായ, അഥവാ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകണേ എന്ന ഒരു നിയത്ത് ഉണ്ടാകാവുന്നതാണ്. ഇവിടെ മുടിയെടുക്കരുത്, നഖമെടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് ആരാണോ ബലി അറുക്കുന്നത് അയാൾക്ക് മാത്രം ബാധകമാണ്, അതല്ലാതെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ആ നിയമം ബാധകമല്ല. ഷെയർ ചേരുന്ന, അറക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു നിയമം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മരിച്ചവർക്ക് മാത്രമായി ബലി കൊടുക്കുന്ന, മരിച്ചവർക്ക് മാത്രമായി ഉളഹിയത്ത് അറുക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ പശു ഒട്ടകം ആണ് എങ്കിൽ ഏഴാളുകൾക്ക് വരെ അതിൽ പങ്കാളികളാക്കാവുന്നതാണ്. കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യശരീകൂന സബ ഫിൽ ബദന, ഒട്ടകത്തിൽ ഏഴാളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർ പങ്കുചേരാറുണ്ടായിരുന്നു എന്നാണ്. പ്രധാനപ്പെട്ട ഒരു സംശയം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഉദുഹിയത്തിന്റെ മാംസം കൊടുക്കാമോ എന്നാണ്. ഇവിടെ ദീനിൽ അതൊരു ഹറാം ഒരു ഹറാമായി പഠിപ്പിച്ചിട്ടില്ല. പൊതുവെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭക്ഷണം അഥവാ ജൂത ക്രൈസ്തവർ അറുത്തത് പോലും അള്ളാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ടാണ് എങ്കിൽ ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ദീൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഭക്ഷണം മറ്റുള്ള ആളുകൾക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഉദുഹിയത്തിൻ്റെ മാംസത്തിൻ്റെ വിഹിതം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കൽ നിഷിദ്ധമാണ് എന്ന് ദീൻ പ്രത്യക്ഷമായി പറയാത്തതുകൊണ്ട് അതൊരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൂടാം. സ്ത്രീകൾക്ക് ഉദുഹിയത്ത് അറുക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അതെ, അനുവദനീയമാണ് എന്നാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ആടിനെ അറുത്ത സംഭവം കാണുവാൻ സാധിക്കും. അറുത്ത മൃഗത്തിൻ്റെ തൊലി അതൊരിക്കലും കൂലിയായി അറവുകാരന് കൊടുക്കാൻ പാടില്ല. അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുക, അതിൻ്റെ കാശ് വിതരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പല ആളുകളുടെയും ധാരണ ഉദുഹിയത്തിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അങ്ങനെയാണ് നിയമം ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയുണ്ടായി. നമ്മൾ കത്തി മൂർച്ച കൂട്ടി ഒരുവിൻ്റെ പ്രത്യേകമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ അഥവാ അറുക്കുന്ന പശുവിൻ്റെയോ മറ്റു മൃഗത്തിൻ്റെയോ കൺമുമ്പിൽ വെച്ചല്ല നാം കത്തി മൂർച്ച കൂട്ടേണ്ടത്. അള്ളാഹുവിൻ്റെ നാം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല, അള്ളാഹു മഹാദ അമിൻക വലക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൃഗങ്ങളുടെ ശ്വാസനാടിയും ഈ മൃഗത്തിൻ്റെ ശ്വാസനാളവും ഖണ്ഡനാടിയും അറുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി കഴിവുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഒരു ഇബാദത്തിൽ, ഈ ഒരു നുസ്കിൽ പങ്കാളികളാകുക, അതാണല്ലോ സത്യത്തിൽ ബലിപെരുന്നാളിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനിയായ കാര്യങ്ങൾ പരമാവധി ഒരു സൂക്ഷ്മത പുലർത്തുവാനുമൊക്കെയുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത്

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: أعوذ بالله من الشيطان الرجيم.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: അവിവാഹിത പെൻഷൻ. വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന നിർദ്ധനരായ സ്ത്രീകൾക്ക് വാർദ്ധക്യകാലത്ത് താങ്ങായി സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമാണിത്. നിലവിൽ പ്രതിമാസം 1,600 രൂപയാണ് ഈ പദ്ധതിയിലൂടെ പെൻഷനായി നൽകി വരുന്നത്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 50 വയസ്സ് പൂർത്തിയായ അവിവാഹിതരായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹതയുള്ളത്. കുടുംബവാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷക കേരളത്തിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സ്ഥിരതാമസക്കാരിയായിരിക്കണം. സർക്കാർ സർവീസിൽ നിന്നുള്ള പെൻഷനോ മറ്റു ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേമനിധി പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖ: പ്രായം തെളിയിക്കുന്ന രേഖ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ID, വില്ലേജ് ഓഫീസർ നൽകുന്ന അവിവാഹിതയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, പെൻഷൻ തുക ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക്. അപേക്ഷാ നടപടികൾ: ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി വളരെ വേഗത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ച അപേക്ഷയിൽ തദ്ദേശ സ്ഥാപനാധികൃതർ അന്വേഷണം നടത്തി അർഹത ഉറപ്പാക്കിയ ശേഷം മാത്രം പെൻഷൻ അനുവദിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 60 വയസ്സ് പൂർത്തിയാകുന്നതുവരെയാണ് ഈ പെൻഷൻ ലഭിക്കുക. 60 വയസ്സിന് ശേഷം ഇത് വാർദ്ധക്യകാല പെൻഷൻ എന്ന വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും. എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതും പെൻഷൻ മുടങ്ങാതിരിക്കാൻ അനിവാര്യമാണ്. അപേക്ഷക പിന്നീട് വിവാഹം കഴിക്കുകയാണെങ്കിൽ വിവരം അധികൃതരെ അറിയിക്കുകയും പെൻഷൻ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയും വേണം. അപേക്ഷകയ്ക്ക് ബാങ്കിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ തുക വീട്ടിൽ നേരിട്ടെത്തിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: ആശ്വാസകിരണം പദ്ധതി. പൂർണമായും കിടപ്പിലായ രോഗികളെയും മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത വിധം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായമാണിത്. ആശ്വാസകിരണം പദ്ധതി രോഗിയെ പരിചരിക്കുന്നത് മൂലം ജോലിക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ഒരു ആശ്വാസമെന്ന നിലയിലാണ് ഈ തുക നൽകുന്നത്. നിലവിൽ പ്രതിമാസം 600 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ആർക്കെല്ലാം അപേക്ഷിക്കാം? കിടപ്പിലായ രോഗികൾ, തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൽസി തുടങ്ങിയ അവസ്ഥകൾ ഉള്ളവർ എന്നിവരെ പരിചരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അർബുദം, വൃക്കരോഗം തുടങ്ങിയവ കാരണം ഡയാലിസിസിന് വിധേയരാകുന്നവർ, കിടപ്പിലായ പക്ഷാഘാത രോഗികൾ എന്നിവരുടെ പരിചാരകർക്കും ഇതിന് അർഹതയുണ്ട്. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് മുൻഗണന. എ പി എൽ വിഭാഗമാണെങ്കിൽ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. പരിചരിക്കപ്പെടുന്ന രോഗിക്ക് മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നത് ഈ പദ്ധതിക്ക് തടസ്സമല്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അംഗീകൃത ഗവൺമെന്റ് ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പരിചാരകന്റെയും രോഗിയുടെയും ആധാർ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, എ പി എൽ വിഭാഗക്കാർക്ക് പരിചാരകന്റെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി. തുക പരിചാരകന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. പരിചാരകനും രോഗിയും ഒരുമിച്ചുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്യാം. പൂരിപ്പിച്ച അപേക്ഷയും രേഖകളും ബന്ധപ്പെട്ട ശിശു വികസന പദ്ധതി ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കുന്ന പരിചാരകർക്ക് മറ്റു ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നതിന് തടസ്സമില്ല. രോഗി മരണപ്പെടുകയോ അല്ലെങ്കിൽ പരിചാരകൻ മാറുകയോ ചെയ്താൽ വിവരം അധികൃതരെ അറിയിക്കേണ്ടതാണ്. പുതിയ അപേക്ഷകർക്ക് ഫണ്ട് ലഭ്യത അനുസരിച്ചായിരിക്കും മുൻഗണന ലഭിക്കുക. മസ്റ്ററിംഗ് പോലുള്ള നിബന്ധനകൾ ഈ പദ്ധതിക്കും ബാധകമാണ്.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹിഫ്ലുൽ ഖുർആൻ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 4-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ വചനം മുതൽ എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കും.

0: قَدْ عَلِمْنَا مَا تَنْقُصُ
1: ത ഖാഫാണ്, ത ഖു സ്വാദാണ്.

قد علمنا ما تنقص الأرض منهم

അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഅന്ദന കിതാബുൻ ഹഫീള് എന്ന് പറയാതെ ഹഫീള് തർപ്പിച്ച് പറയാതെ, ബാക്കിയുള്ള ആയത്തുകളൊക്കെ അതിന് ശേഷം മുമ്പും വരുന്നത് അവസാനത്തിൽ കുറച്ച് കട്ടി കൂട്ടി പറയുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് വന്ന ആയത്തിൽ ദാലിക റുജുഉം ബഈദ് ആദ്യത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഹാദാ ശൈഉൻ അജീബ്, പദ് ബ് ഖ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കട്ടി കൂട്ടി അവസാനം നിർത്തേണ്ട ആവശ്യമില്ല, നിർത്താതിരിക്കണം, അങ്ങനെ നിർത്താതിരിക്കണം വേണ്ടത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക.

0: അഞ്ചാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
2: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധക്ക് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവർ തമ്മിൽ ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളും അവകാശങ്ങളും അവർക്കുണ്ട്. സ്വാഭാവികമായും തൻ്റെ ഭർത്താവിനെ ദീനീ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ സഹായിക്കുകയും സ്വർഗത്തിലെത്താൻ സഹായിയാവുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭാര്യ ഏറ്റവും നല്ലൊരു ഭാര്യയായിത്തീരുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ അവൾക്ക് സ്വർഗത്തിലെത്താവുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹായിയായി മാറുമ്പോഴാണ് ഒരു ഭർത്താവ് ഏറ്റവും നല്ല ഒരു ഭർത്താവായി മാറുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ, നല്ല ഭാര്യയായാൽ അവൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എങ്ങനെയാണത്? സ്വാഭാവികമായും ഭർത്താവിൻ്റെ വീട്ടിലെ തൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ആ വീട്ടുകാരുടെയും ഒക്കെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ സ്ത്രീയായിരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇദ്ദുന്യ അൽമർഅത്തു സ്വാലിഹ. ഈ ലോകം എന്നുള്ളത് ഒരുപാട് വിഭവങ്ങളുടേതാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഖൈറു മതാഇദ്ദുന്യ, ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വിഭവം എന്നുള്ളത് അത് തീർച്ചയായും അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ്.

എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർഅ അൽമർഅത്തു സ്വാലിഹ ഇദാ നദറ ഇലൈഹ സറതുഹു വഇദാ അമറഹ അതഅതുഹു വഇദാ ഖാബ അൻഹ ഹഫിളതുഹു. ഒരാൾ സൂക്ഷിക്കുന്ന നിക്ഷേപങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായതിനെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ ചോദിക്കുകയാണ്. ഏതാണത്? അൽമർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണാണത്. ഇദാ നദറ ഇലൈഹ സറതുഹു, അവളിലേക്ക് നോക്കുന്ന പക്ഷം അയാൾ സന്തോഷത്തിലായി മാറും. വൈദ അമറഹ അസാധു, ഭർത്താവ് എന്തെങ്കിലും കൽപ്പിക്കുകയാണ് എങ്കിൽ അവൾ അതിനെ പൂർണ്ണമായി അനുസരിക്കും. വൈദ ഗോബ അൻഹ ഹഫിളതുഹു, അങ്ങനെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത്, അയാൾ ഗായിബാകുന്ന സമയത്ത് അവൾ തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലയൻറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹ വഹിയ ലാ തസ്തഗ്നി അൻഹു, ഭർത്താവിനോട് നന്ദിയില്ലാത്ത സ്ത്രീയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, തൻ്റെ ഭർത്താവിന് വേണ്ട രൂപത്തിലെല്ലാം തന്നെ അവൾ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നുകൊടുക്കാനും ദീനിൽ തെറ്റല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അയാളോടൊപ്പം ചേർന്ന് നിൽക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഭർത്താവിനെക്കുറിച്ച് പരാതികളും പരിവട്ടവുമായി കഴിയുന്ന പല സ്ത്രീകളുമുണ്ട്. എന്നിട്ട് ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അവർക്കത് വലിയ കാര്യമായി തോന്നിയിട്ടില്ലായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ വിചാരിച്ച രൂപത്തിലായിട്ടില്ലായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരാതികളും പരിവട്ടവുമായി കഴിയുന്നതിന് പകരമായിക്കൊണ്ട് ലഭിച്ചതിൽ തൃപ്തിപ്പെടുകയും ചെറിയ നന്മകൾക്കൊക്കെ നന്ദി കാണിക്കുകയും അതുപോലെ തന്നെ നന്മകളിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വേള അവരെ കൂടുതൽ ഉഷാറാക്കി നന്നാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കപ്പെടുന്ന, റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു അമാനത്തായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളത്. ഭാര്യയുടെ പല രഹസ്യങ്ങളും ഭർത്താവിനറിയാം. ഭർത്താവിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ പോരായ്മകളുമൊക്കെ ഭാര്യയ്ക്കും അറിയാം. അതൊരിക്കലും സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉമ്മയോട്, അതല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠത്തിമാരോട്, അനിയത്തിമാരോട്, മറ്റുള്ളവരോടൊക്കെ പറയുന്ന, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് തമാശ രൂപേണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലോ ഒക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് ആ ഭർത്താവിന് ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല, അയാളത് വെറുക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ കറിയുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കിടപ്പുറ രഹസ്യങ്ങളോ അത്തരത്തിൽ അവരുടേതായ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എത്ര അടുത്തവരോടായിരുന്നാലും, ഇനി ആ ഭർത്താവിൻ്റെ ഉപ്പയോടോ ഉമ്മയോടോ ആണെങ്കിൽ പോലും പല രഹസ്യങ്ങളും പറയാൻ പാടില്ല എന്നത് പലരും, പല സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയേണ്ടതല്ല. കാരണം ഇത് പരിഹരിക്കേണ്ടത് ആരാണ്? ഭാര്യയുടെ പ്രശ്നം ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം ഭർത്താവുമാണ് പരിഹരിക്കേണ്ടത്. അത് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഇങ്ങനെയൊരുള്ള അവസ്ഥയിൽ അവരിങ്ങനെ കേട്ട് ആ ഇവരുടെ അവസ്ഥ ഇന്നതൊക്കെയാണ് എന്ന ഒരു സിമ്പതി അവർക്കുണ്ടാവും എന്നതിലപ്പുറമായി പലപ്പോഴും അവരെക്കൊണ്ട് അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്തവരുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു ശീലം ഒരിക്കലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് തൻ്റെ ഇണയുടെ വിഷയത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് മറ്റുള്ളവരോട്, അതിന് അടുത്തവരായിരിക്കാം, സ്വന്തം വീട്ടുകാരായിരിക്കാം, പക്ഷേ അവരോടത് പറഞ്ഞതിൻ്റെ പേരിൽ അത് പരിഹരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ ഏറ്റവും പക്വമായി ഇടപെടുകയും പക്വതയോടുകൂടെ അത് ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിനു വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരുപാട് മറ്റുള്ളവരോട് പരാതി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും ആ വിഷയങ്ങളേറെ വഷളായി പോകുന്ന കാര്യമാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തൻ്റെ ഇണയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതമെന്ന് നമ്മൾ

0: മനസ്സിലാക്കണം. ഒരു സ്ത്രീ 5 നേരം നിസ്കരിക്കുകയും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവൾക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം സൃഷ്ടിക്കാൻ വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞത് റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇണകളായിക്കൊണ്ട് പരസ്പരം സൃഷ്ടിച്ചു എന്നുള്ളത്, അവരിൽ നിന്ന് തന്നെ ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ അവളിലേക്ക് ആ ഭർത്താവ് വന്ന് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഭർത്താവിന് വന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗന്ദര്യത്തിലും അതുപോലെ തന്നെ പ്രകടഭാവങ്ങളിലും സ്നേഹത്തിലും കരുതലിലും അത്തരത്തിലുള്ള ഒരു കെയറിങ് ഒക്കെ ആ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടേണ്ടതുണ്ട്, അത് നൽകുന്നുണ്ട് എന്നുള്ളത് ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ട രൂപത്തിൽ ഒരുങ്ങി തയ്യാറായി അദ്ദേഹത്തിന് സമാധാനം നൽകുന്ന ഒരു കേന്ദ്രമായി അയാൾക്ക് അയാളുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായിക്കൊണ്ട് ഓരോ ഭാര്യമാരും മാറേണ്ടതുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കാനും ആ കേൾക്കുന്നത് അവളുടെ ഭാരം ഇറക്കി വെക്കാനുള്ളൊരു അവസരമാണ് ഞാൻ അവളെ കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഓരോ ഭർത്താവിനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളെല്ലാം കൃത്യമായി അറിവ് നുകർന്ന് പഠിക്കുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റ മര്യാദകൾ കണ്ടുകൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായിക്കൊണ്ട് ഒരു ദീൻ പൂത്തുലയുന്ന ഇസ്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഒരിടമായിക്കൊണ്ട് നമ്മുടെ വീടകങ്ങൾ മാറ്റിയെടുക്കാൻ ഓരോ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഓരോ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സാധിക്കും. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നാം ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: റേഡിയോയിൽ ഇന്ന് ആദ്യം മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തു താഴാവിനിലെ 64-ാം വചനം കേൾക്കാം. അബ്ദുറഹ്മാൻ അൽ ഉവൈസിയുടെ പാരായണം കേൾക്കാം.
3: بسم الله الرحمن الرحيم.

0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തഅബിനിലെ 64-ാം വചനമാണ് നമ്മൾ കേട്ടത്. പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഉവൈസി.
1: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമരസംഗമം എന്ന പ്രോഗ്രാം. അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമരസംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം. കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു ബുക്കിലെറ്റ് ഉണ്ട്. ആ ബുക്കിലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
2: പ്രാർത്ഥനകൾ
1: പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമി താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണല്ലോ. അപ്പം നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്. വാടാ നമുക്ക് അധികാരൽ മസാജിച്ചല്ലാം എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് ഓനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയെ ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്. കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അസ്കാറുൽ മസാ ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്തു ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
2: മാഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം. ഓരോ നിമിഷവും നിറയേണ്ട സ്മരണയാണ് അല്ലാഹു. അല്ലാഹുവിനെ കൊണ്ടുള്ള സ്മരണ മാത്രമാണ് നമ്മുടെ മനസ്സിനുള്ള ശാന്തത. എപ്പോഴും ഓർക്കേണ്ട വരികൾ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനെ കാര്യമായി പഠിക്കാൻ അവസരമൊരുക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ഖുർആൻ മധുരവും കയ്പും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ പൊതുവെയും സത്യവിശ്വാസികളെ പ്രത്യേകമായും പഠിപ്പിക്കുന്ന ധാരാളം മഹത്വമേറിയ പാഠങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിനോടുള്ള സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളെ, അല്ലെങ്കിൽ രണ്ടു പ്രതികരണങ്ങളെ സംബന്ധിച്ചാണ്. അത് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 124-125 വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, സൂറത്തു തൗബ 9-ാം അധ്യായം 124-125 വചനങ്ങൾ. ആ വചനത്തിൽ കാണാം, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു അദ്ധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ, ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, അവരിൽ ചില ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കാണ് ഈ അദ്ധ്യായം അവതരിപ്പിക്കപ്പെട്ടതിലൂടെ ഈമാൻ, സത്യവിശ്വാസം വർദ്ധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ സൂറത്തുകൊണ്ട് ഒരു ഉപകാരവുമില്ല, ഈ ആയത്തുകൊണ്ട് എന്ത് നേട്ടമാണ് ഈമാനികമായി ഉണ്ടാകുന്നത് എന്നൊക്കെ അവർ ചോദിക്കും. അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറുൻ. എന്നാൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഖുർആനിലെ ഒരായത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ, ഒരു അദ്ധ്യായം അവതരിപ്പിക്കപ്പെടുമ്പോൾ, സത്യവിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നു, മാത്രമല്ല അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. കാരണം ആ വചനത്തിലടങ്ങിയ നിയമങ്ങൾ, അത് പാലിക്കുക വഴി ഉണ്ടാകാവുന്ന സാമൂഹികവും ഇഹത്തിലും പരത്തിലുമുണ്ടാകാവുന്ന നന്മകൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ഒന്നുകിൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിനുള്ള പരിഹാരം ആ വചനത്തിലുണ്ടാകാം, അത് ധാർമ്മികമായൊരു വിഷയത്തിലാകാം, അല്ലെങ്കിൽ ആചാരപരമായ അനുഷ്ഠാനപരമായൊരു വിഷയത്തിലാകാം, അതല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള ചോദ്യങ്ങൾക്കുള്ള, സംശയങ്ങൾക്കുള്ള ഉത്തരമാവാം, അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കർമ്മത്തിന് പ്രതിഫലം നൽകുന്ന ഒരു വലിയ പ്രതിഫലത്തെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യത്തിനുള്ള പശ്ചാത്താപത്തെ സംബന്ധിച്ചോ പാപമോചനത്തെ സംബന്ധിച്ചോ ആകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരധ്യായം, ഒരു വചനം, അത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനമായും കാരുണ്യമായും ആശ്വാസമായും അനുഭവപ്പെടുകയും അവർ സന്തോഷിക്കുകയും അവരുടെ ഈമാൻ അതിലൂടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യവിശ്വാസികളുടെ അവസ്ഥ. എന്നാൽ കപടവിശ്വാസികൾക്കത് മനസ്സിലാവുകയില്ല, അവിശ്വാസികൾക്ക് അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഈ ഖുർആൻ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്, ഈ അദ്ധ്യായം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്. അതാണ് അവർ ചോദിക്കുന്നത്. ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, നിങ്ങളിൽ ആർക്കാണ് ഇതിലൂടെ ഈമാൻ വർദ്ധിച്ചത് എന്നവർ ചോദിക്കുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, സത്യവിശ്വാസം ശരിക്കും സ്വീകരിച്ചിട്ടില്ലാത്ത, ഭൗതിക താൽപ്പര്യത്തിൻ്റെ പേരിൽ മാത്രം നിലകൊള്ളുന്ന, ഉന്നതമായൊരു കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ കറകളഞ്ഞ ഒരു വിശ്വാസമോ ഒന്നുമില്ലാത്ത ആളുകൾ, അതാണ് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, അവർ ശരിയായ വിശ്വാസികളല്ല. അവർ പലപ്പോഴും വിശ്വാസം നടിക്കുന്നത് പോലും കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ രോഗാതുരമായ ഹൃദയമുള്ള ആളുകൾക്ക്, അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആനിൽ ഒരായത്തിറങ്ങിയാലും ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടാലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാലും എന്താണ് അവരിൽ സംഭവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവരുടെ തോന്നിവാസത്തിലേക്ക് അതല്ലെങ്കിൽ അവരുടെ അധർമ്മത്തിലേക്ക് കൂടുതൽ അധർമ്മം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വമാതു വഹും കാഫിറൂൻ, അങ്ങനെ അവർ സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ സത്യവിശ്വാസികൾക്ക് വർദ്ധിക്കുന്നത് സാദത്തുഹും ഈമാന, ഈമാനാണ് വർദ്ധിക്കുന്നതെങ്കിൽ സത്യനിഷേധികൾക്കോ അല്ലെങ്കിൽ കപടവിശ്വാസികൾക്കോ ഖുർആനിക വചനങ്ങളിലൂടെ വർദ്ധിക്കുന്നത് എന്താണ്? അവരുടെ അതിക്രമമാണ് വർദ്ധിക്കുന്നത്, അവരുടെ പോക്കിരിത്തരമാണ് വർദ്ധിക്കുന്നത്, അവരുടെ ധിക്കാരമാണ് വർദ്ധിക്കുന്നത്. അങ്ങനെ സത്യനിഷേധികളായിക്കൊണ്ട് തന്നെ അവർ മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരേ പരിശുദ്ധ ഖുർആനിലെ വചനം അല്ലെങ്കിൽ ഖുർആനിലെ ഒരേ അധ്യായം നന്മയുള്ള ആളുകൾ, ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്ന ശരിയായ വിശ്വാസത്തിൻ്റെ ആളുകൾക്ക് അത് ആശ്വാസവും സമാധാനവും സന്തോഷവുമായി മാറുമ്പോൾ, ഹൃദയത്തിൽ രോഗമുള്ള അവിശ്വാസത്തിൻ്റെയും കാപട്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും രോഗങ്ങൾ കൊണ്ട് പങ്കിലമായ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് പരിശുദ്ധ ഖുർആനിലെ വചനത്തിൻ്റെ ആശയമോ പൊരുളോ മനസ്സിലാക്കാൻ കഴിയാതെ അവർ ആകെ വെപ്രാളപ്പെടുകയും അവർക്ക് അധർമ്മം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സൂറത്തു തൗബയിലെ 124-125 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 45-ാമത്തെ വചനത്തിൽ, വൈദാ ഖറഅത്തൽ ഖുർആന ജഅൽന ബൈനക വബൈന അല്ലദീന ലാ യുക്മിനൂന ബില്ലാഖിറതി ഹിജാബൻ മസ്തൂറ, നീ ഖുർആൻ പാരായണം ചെയ്താൽ നബിയെ, താങ്കൾക്കും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കുമിടയിൽ അള്ളാഹു കാണാത്ത ഒരു ഹിജാബ് വെക്കും. എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഹൃദയങ്ങൾക്കും ഒരു അടപ്പ് നൽകപ്പെടുമെന്ന് സൂറത്തുൽ ഇസ്രായിലെ 45-46 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു വിശ്വാസികളെക്കുറിച്ച് പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ഹൃദയത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളിൽ നടുക്കമുണ്ടാകും, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഖുർആനിനോടുള്ള രണ്ട് സമീപനം കാരണത്താൽ, ഒന്ന് വിശ്വാസത്തോടുകൂടി നല്ല മനസ്സോടുകൂടി ഖുർആനിനെ സമീപിക്കുന്നവർക്ക് ഖുർആൻ എന്നും ഒരാശ്വാസമാണ്, വഴികാട്ടിയാണ്, സമാധാനമാണ്. എന്നാൽ അധർമ്മത്തിൻ്റെ ചിന്തയും ധാർമ്മികമായൊരു ജീവിതം ആഗ്രഹിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് ഖുർആനിക വചനങ്ങൾ അവർക്ക് അലോസരമായി തോന്നും, അതവർക്ക് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് സമീപനങ്ങളിൽ ഏറ്റവും ശരിയായ സമീപനത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുക, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ല മനുഷ്യന്മാരായി നല്ല മനസ്സോടുകൂടി ഖുർആനിനെ സമീപിച്ചാൽ അതിൻ്റെ മാർഗദർശനം നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മാഈൻ.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഖുർആൻ മധുരവും കയ്പും. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ ആറാമത്തെ വചനത്തിന് ബഹുമാന്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നൽകുന്ന ഒരു മനോഹരമായ ഒരു വിശദീകരണം. അദ്ദേഹം നടത്തുന്ന ഒരു ഷറഹ് ആണ് ഇന്നത്തെ ഒരു അനുഭവം സെഷനിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. ആലി ഇമ്രാനിലെ ആറാമത്തെ ആയത്ത് പ്രകാരമാണ്, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാഉ ലാ ഇലാഹ ഇല്ലാഹുവൽ അസീസുൽ ഹകീം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതം ഈ ലോകത്തേക്ക് പറന്നു വീഴുന്നതിന് തൊട്ടു മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ രൂപം നൽകലും അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായ വളർച്ചയും അവിടെ റബ്ബ് നമുക്ക് നൽകിയ ഭക്ഷണം ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരായത്താണ് ഈ വചനം, ആലി ഇമ്രാനിലെ ആറാമത്തെ വചനം. അതിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് ബഹുമാന്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ ഒരു വാചകമുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വയറിൽ, ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉമ്മ കഴിച്ച ഭക്ഷണം അത് ദഹിച്ചതിനു ശേഷം പൊക്കിൾക്കൊടിയിലൂടെ ഡയറക്റ്റ് നമ്മുടെ വയറ്റിലേക്ക് സംവിധാനിച്ചു തന്നവനാണ്, നമുക്ക് ഭക്ഷണമായി സംവിധാനിച്ചു തന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ ഒരു പൊക്കിൾക്കൊടി അത് മുറിച്ചു കളഞ്ഞാലും അതിൻ്റെ അടയാളം ആ പാട് ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്.
2: മരിക്കുവോളം
1: ആ പാടുണ്ട്. അപ്പൊ ആ പാട് നമ്മളിങ്ങനെ കാണുമ്പോൾ, പൊക്കിൾക്കൊടി നമ്മൾ എപ്പോഴും എപ്പോഴും കാണുമ്പോൾ അതിലൂടെ ആ പൊക്കിൾക്കൊടി ബന്ധത്തെയും ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചും ആ റിസ്ഖിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഓർക്കാനാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അന്ന് നമുക്ക് അല്ലാഹു നൽകിയത് ഒരു വഴിയിലൂടെയായിരുന്നു ഭക്ഷണം, ആ പൊക്കിൾക്കൊടി എന്ന ഒരൊറ്റ വഴിയിലൂടെയാണ്. പ്രസവത്തോടുകൂടി ആ വഴി കട്ടായി, പൊക്കിൾക്കൊടി കട്ടാക്കി. അപ്പോൾ ഭക്ഷണം കട്ടായപ്പോൾ, ഉപജീവനം കട്ടായപ്പോൾ അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് രണ്ട് വഴികൾ തുറന്നു കൊടുത്തു. ഒന്ന് കട്ടായപ്പോൾ രണ്ട് വഴികൾ തുറന്നു കൊടുത്തു. അത് അവൻ്റെ ഉമ്മയുടെ മാരടങ്ങളിൽ നിന്ന് പാല് കുടിക്കാനുള്ള, രണ്ട് വർഷം രണ്ട് വഴികളിലൂടെ അവന് ഉപജീവനം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒന്ന് കട്ടായപ്പോൾ രണ്ടെണ്ണം, രണ്ടും രണ്ട് ഭാഗത്തുകൂടെയുള്ള രണ്ട് വഴിയിലൂടെയുള്ള ഉപജീവനം കട്ടാകുന്ന ഒരു സമയം വരുന്നുണ്ട് രണ്ട് വയസ്സാകുമ്പോൾ. അത് കട്ടാകുമ്പോൾ പിന്നെ നാല് വഴികൾ, അതിൻ്റെ ഇരട്ടി നാല് വഴികൾ ആ മനുഷ്യന് ഉപജീവനത്തിന് വേണ്ടി അല്ലാഹു വഴി തുറന്നു കൊടുക്കുകയാണെന്നാണ്. ആ നാല് വഴികൾ അദ്ദേഹം പറയുന്നത്, ഒന്ന് പച്ചക്കറി വിഭവങ്ങൾ, വെജിറ്റേറിയൻ. രണ്ട് മാംസ മത്സ്യ, നോൺ വെജിറ്റേറിയൻ. മൂന്ന് മിൽക്ക്. നാല് വാട്ടർ. ഇതാണല്ലോ മൊത്തത്തിൽ മനുഷ്യന്റെ ആഹാരം. അപ്പൊ ഈ നാലെണ്ണത്തിലേക്ക് അദ്ദേഹം അതങ്ങോട്ട് ഒതുക്കുകയാണ്. ഒന്ന് കട്ടായപ്പോ രണ്ട്, രണ്ട് കട്ടായപ്പോ നാല്. ഇനി ഈ നാലെണ്ണം കട്ടാകുന്ന ഒരു സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അത് അവന്റെ മരണമാണ്. അവന്റെ ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും എല്ലാം ഈ ദുനിയാവിൽ നിന്ന് നിലച്ചു പോകുന്ന സമയം. അങ്ങനെ നാല് വഴികളും ഉപജീവനത്തിനായി അയാൾക്ക് കട്ടാകുമ്പോൾ അയാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എട്ട് വഴികൾ വീണ്ടും തുറന്നു കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ആ എട്ട് വഴികൾ ഏതാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അബ്വാബുൽ ജന്നത്തി സമാനിയ, അത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളാണ്. ആ എട്ട് കവാടങ്ങളിലൂടെ അയാൾ പ്രവേശിക്കുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന അളവിൽ, ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഉപജീവനങ്ങൾ അയാൾക്ക് ലഭ്യമാവുകയാണ്. അപ്പം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യൻ അയാളുടെ പ്രഥമഘട്ടത്തിൽ അയാൾ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിൾക്കുടിയിലൂടെ അയാൾക്ക് നൽകിയ ഭക്ഷണവും ഉപജീവനവും അരൂപപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ ആയത്തിന് വ്യാഖ്യാനമായി പഠിപ്പിക്കുന്നത്.
2: മാഷാ അല്ലാ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിച്ച ആ ഒരു വിശദീകരണം, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി അത് രണ്ടിലേക്കെത്തി പിന്നീട് ഈ ദുനിയാവിൻ്റെ ഈ ഒരു വശ്യതയിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ള നമ്മുടെ വിഭവങ്ങൾ, പിന്നീട് നമ്മുടെ ലക്ഷ്യമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിൻ്റെ എട്ട് കവാടങ്ങൾ, ഒരു ഒരു ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് നമ്മളിന്ന് കേട്ടത്. നമ്മൾ സൂറത്തു ആലി ഇംറാനിലെ ആറാമത്തെ ആയത്ത്, അത് നമ്മളെ ഹൃദയസ്ഥമാക്കാനും അതിൻ്റെയൊക്കെ ഒരു ഭാഗം മനസ്സിൽ കുത്തിവെക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
1: അതോടൊപ്പം നമ്മുടെ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ഒന്നുകൂടി അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചൊല്ലുകയാണെങ്കിൽ, ബഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ, അപ്പം നമ്മൾ ഇന്ന് കൈകാലുകളും കണ്ണും മൂക്കും ചെവിയും നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ഒരു എല്ലാ നിലക്കുമുള്ള ഒരു അജാനുബാഹുവായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായി നമ്മൾ ഇന്ന് പരിണമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആദ്യത്തിൽ എന്തായിരുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു നുത്ഫത്ത്, അത് പിന്നെ അലക്കത്താവുന്നുണ്ട്, അലക്കത്ത് പിന്നെ മുലഖത്താവുന്നുണ്ട്. അതിൽ ഓരോന്നിനും വളരെ വിശദീകരണങ്ങൾ, വിശദമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട് തഫ്സീറുകളിൽ. അതിൽ അലക്കത്ത് എന്ന് പറയുമ്പോൾ രക്തക്കട്ട, ഒരു മൾബറി പഴത്തെ പോലെ, മൾബറി പഴത്തെ കാണുന്നത് പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മൾബറി പഴത്തിൻ്റെ ആകൃതിയിൽ അത്ര വലുപ്പത്തിൽ ഒരു രക്തക്കഷ്ണം മാത്രമായിരുന്നു നമ്മൾ. പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം, രണ്ടു മാസങ്ങൾക്ക് ശേഷം മുലഖത്തുണ്ടാകുന്നു. ആ മുലഖത്ത് ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലുപ്പത്തിലുള്ള ഒരു മാംസക്കഷ്ണമായി മനുഷ്യൻ പരിണമിക്കുന്നു. ഇതിൻ്റെയൊക്കെ മുമ്പ് അവന് നുത്ഫത്തായിരിക്കുമ്പോൾ, ബീജഗണമായിരിക്കുമ്പോൾ, ഒരു കടുകുമണിയുടെ 120 ഒരു അംശം മാത്രമാണ് ആ നുത്ഫത്തിൻ്റെ അളവ് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര നിസാരതയിൽ നിന്ന് പിന്നീട് 4 മാസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള മുലഖത്ത് എന്ന മാംസ പിണ്ഡത്തിൽ നിന്ന് അതിന് കണ്ണ് വന്ന്, കാത് വന്ന്, വായകീറി, കൈകാലുകൾ വന്ന്, 4 മാസമാകുമ്പോഴേക്കും ഏകദേശം അവയവങ്ങളൊക്കെ വന്നു തുടങ്ങുകയും റൂഹ് ഓതുകയും ചെയ്യുന്ന ഒരു ഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിൻ്റെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, നിങ്ങൾ ഇനിയൊരു പുനർജീവിതം, നിങ്ങളെ വീണ്ടും ഇനി അല്ലാഹു ജീവിപ്പിക്കും മരിച്ചതിനു ശേഷം എന്നതിൽ നിങ്ങൾ സംശയമാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ ജനിച്ചു വളർന്ന ഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ ആയത്തിൽ ഈ മനോഹരമായ രംഗങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം നുത്ഫത്തായിരുന്നു, പിന്നെ അലക്കത്തായിരുന്നു, പിന്നെ മുലഖത്തായിരുന്നു, വനുഖിറു ഫിൽ റഹാമി മാനശാഉ ഇലാ അജലി മുസമ്മ, പിന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലായിരിക്കെ 280 ദിവസം എന്നൊക്കെ സയൻസ് പറയുന്നുണ്ട്. പറഞ്ഞാലും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് 280 ദിവസം എന്ന് ചില ഗൈനക്കോളജികൾ പറയുന്നുണ്ട്. ഒരു ഉമ്മയുടെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലായിരിക്കെ കഴിച്ചു കൂട്ടുന്ന, കുട്ടി കഴിച്ചു കൂട്ടുന്ന കാലഘട്ടം. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല നടക്കുക, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലമാണ് അവിടെ താമസിക്കുന്നത്. ചിലപ്പോൾ വളരെ നേരത്തെ പ്രസവിക്കും, ചിലപ്പോൾ തന്ന ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പ്രസവിക്കുക. ഒരിക്കലും അതങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ ഒരു ഡോക്ടർക്കും യഥാർത്ഥത്തിൽ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാമാണ് റിയാലുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സ്വാലിഹീൻ പ്രോഗ്രാമിൽ ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു? ഈ വിഷയം റിയാലുസ് സ്വാലിഹീൻ ആസ്പദമാക്കി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعن أبي نجيد بضم النون وفتح الجيم عمران بن حسين الخزاعي رضي الله عنهما أن امرأة من جهينة أتت رسول الله صلى الله عليه وسلم وهي حبلى من الزنا فقالت يا رسول الله أصبت حدا فأقمه علي. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു തൗബയിൽ 22-ാമത്തെ ഹദീസ് നമ്പറായി ഇമാം നവവി റഹിമഹുല്ല ചേർത്തിട്ടുള്ള ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളയിൽ നിന്ന് കേട്ട് റിവായത്ത് ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഇനി നമുക്ക് പഠിക്കാനും ശ്രദ്ധിക്കാനുമുള്ളത്. അബൂ നുജൈദ്, അത് വായിക്കേണ്ടത് പോലും ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. നുജൈദ് ബിളമ്മിൻ നൂൻ, നൂനിന്നു ളമ്മ ചെയ്തും ഫതഹിൽ ജീം, ജീമിന് ഫതഹ് ചെയ്തുമാണ് വായിക്കേണ്ടത്. അതിൻ്റെ വായന അങ്ങനെയാണ് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത്. റിയാദുസ് സ്വാലിഹീന്റെ മുഖപുര വായിച്ചപ്പോൾ, മുഖദ്ദിമ നാം പഠിച്ചപ്പോൾ, അവിടെ ഷെയ്ഖ് നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ചില പദങ്ങളുടെയെല്ലാം ളബ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽപ്പെട്ടതാണിത്. ഇമ്രാൻ ബിൻ ഹുസൈൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ എന്നതാണ് സ്വഹാബിയുടെ പേര്. അബൂ നുജൈദ് എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. നുജൈദ് എന്ന അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അപ്പൊ നുജൈദിൻ്റെ പിതാവ് അഥവാ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്ന് പറയാനുള്ള കാര്യം വ്യക്തമാണ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിതാവും ഹുസൈനും ഇരുവരും സ്വഹാബികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഉദ്ദേശിച്ച് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയുള്ള തെർലിയത്ത് നിർവഹിക്കുമ്പോൾ ദിവചനമായി റളിയല്ലാഹു അൻഹുമാ എന്ന് നാം പറയുന്നത്. അദ്ദേഹം അൽ ഖുസാഇ, ഖുസാഇ ഗോത്രക്കാരനാണ്. അൽ കഅബി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിശേഷണം. അദ്ദേഹം ഹിജ്റ 7-ാം വർഷം അഥവാ തുബൂക്ക് യുദ്ധം നടന്ന ആ വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതിനുശേഷം ഇസ്ലാമതം സ്വീകരിച്ച ശേഷം സർവ യുദ്ധങ്ങളിലും നബി യുദ്ധം നിർവഹിച്ചിട്ടുള്ള, നബി പങ്കെടുത്തിട്ടുള്ള എല്ലാ ഗസ്വത്തിലും, നബി പങ്കെടുത്ത യുദ്ധത്തിനാണല്ലോ ഗസ്വത്ത് എന്ന് പറയുക, അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ള, നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബസ്വറയിലേക്ക് ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി, അവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുവാനും പകർന്നു നൽകുവാനും വേണ്ടി ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിനെ ബസ്വറയിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മതം പഠിക്കാൻ സുവർണാവസരം ലഭിച്ചിട്ടുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പ്രമുഖരാണ് മുഹമ്മദ് ബിനു സീരീൻ, അതുപോലെ മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള. ഇവർക്കെല്ലാം ഈ സ്വഹാബിയിൽ നിന്ന് ദീൻ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ബിനു സീരീൻ റഹിമഹുള്ള പറയുന്നത്, ലം നറ ഫിൽ ബസ്വറ അഹദൻ മിൻ അസ്ഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ളു അലാ ഇമ്രാൻ ബിനുൽ ഹുസൈൻ. ബസ്വറയിൽ ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയേക്കാൾ ശ്രേഷ്ഠരായ ഒറ്റ സ്വഹാബികളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ബസ്റയിൽ വന്ന സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ് എന്ന് മഹാനായ മുഹമ്മദ് ബിനു സീരീൻ റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ പരാമർശങ്ങളും പ്രസ്താവനകളും ഇമ്രാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഹസനുൽ ബസ്രി റഹിമഹുള്ളയും നടത്തിയതായി നമുക്ക് കാണാം. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട്. 150 ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 8 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചവയാണ് എന്നർത്ഥം. 4 ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ചത്, മുസ്ലിമിലില്ല, ബുഖാരിയിൽ മാത്രമായി. 9 മുസ്ലിമിൽ മാത്രമായി അദ്ദേഹത്തിൻ്റെതായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരു സ്വഹാബിയാണ്. 30 രോഗിയായി അദ്ദേഹം കിടന്നിട്ടുണ്ട്. ദീർഘമായ 3 പതിറ്റാണ്ടുകാലം രോഗിയായി കിടക്കുമ്പോഴും അല്ലാഹുവിനെ തൃപ്തിപ്പെടാത്ത, അല്ലാഹുവിൻ്റെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു അരവാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഈമാനിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുജാബുദ്ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമായി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യപൂർവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും കാലത്ത് ഉണ്ടായ യുദ്ധങ്ങളിൽ, അവർ തമ്മിൽ നടന്ന യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കാതെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്നു എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയറിൽ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒക്കെയും നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം ബസ്റയിലാണ് മരണപ്പെടുന്നത്. ബസ്റയിലേക്കാണ് ഉമർ റളി അള്ളാഹു തആല അദ്ദേഹത്തെ ദാഴിയായി, ഒരു പ്രബോധകനായി, ഒരു മുറബ്ബിയായി, മുഅല്ലിമായി മഹാനായ ഉമർ റളി അള്ളാഹു തആല നിയോഗിച്ച അതേ ബസ്റയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഹിജ്റ 52 ബസ്റയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്തായി. ഇത് ചരിത്ര കൃതികളിൽ ഒക്കെ നമുക്ക് കാണാം. ഇത്രയും പറഞ്ഞത്, ഇനി പറയാൻ പോകുന്ന ഹദീസ് റസൂലിൽ നിന്ന് കേട്ട് പറഞ്ഞു തന്നിട്ടുള്ള പലരും കേട്ടിട്ടുണ്ടാവും, കേട്ടവരെല്ലാം റിവാദ് ചെയ്ത് കൊള്ളണമെന്നില്ല. അത് നമുക്ക് റിവാദ് ചെയ്ത് തന്നിട്ടുള്ള ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അതിലഘുവായ, വളരെ ചുരുങ്ങിയ, സംക്ഷിപ്തമായ ഒരു വിവരണമാണ് നമ്മളീ കേട്ടത്. ഇദ്ദേഹം പറയുകയാണ്, അന്നംറഅതൻ മിൻ ജുഹൈനത, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ജാഅത് ഇംറഅത്തും മിൻ ഗാമിദ് എന്നാണ്. ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ല. അതിന് ഇമാൻ നവവി റഹിമഹുള്ള തന്നെ വിവരണം നൽകിയിട്ടുള്ളത്, ഷറഹ് നൽകിയിട്ടുള്ളത്, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു ബത്തുനാണ് അഥവാ ഒരു ഉപഗോത്രമാണ് ഗാമിദ് എന്ന് പറയുന്നത്. അതല്ലാതെ അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഗാമിദ് എന്ന് പറയുന്നൊരു കബീലയുണ്ട്. ആ കബീലയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും, മറിച്ച് ജുഹൈന ഗോത്രത്തിൽ തന്നെയുള്ള ഒരു ഉപഗോത്രമാണ് ഗാമിദ്. അങ്ങനെ ഒരു ഉപഗോത്രമുണ്ട് ജുഹൈന ഗോത്രത്തിൽ. ആ ഗാമിദ് എന്ന് പറയുന്ന ഉപഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. അതുകൊണ്ട് തന്നെ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാലും

0: ഈ വന്ന ആ സ്വാമി വനിതയുടെ പേരെന്താണ് എന്ന വിഷയത്തിലൊക്കെ പല അഭിപ്രായങ്ങളും കാണാം. അതൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഏതവസ്ഥയിൽ? വഹിയ ഹുബ്ല, അവർ ഗർഭിണിയായിരിക്കെ. വരുന്ന സമയത്ത് അവർക്ക് ഗർഭമുണ്ട്, അവർ ഗർഭിണിയാണ്. മിനസ്സിന, വ്യഭിചരിച്ചതു കാരണം. മിൻ എന്ന വാക്കിന് ഇവിടെ സബബ് അല്ലെ തലീൽ എന്നർത്ഥമാണ്, കാരണം എന്നർത്ഥമാണ്. അപ്പോൾ വഹിയ ഹുബ്ല, അവർ ഗർഭിണിയായിരുന്നു, ഗർഭിണിയായ അവസ്ഥയിലാണ് വന്നത്. എങ്ങനെ ഗർഭിണിയായതാണ്? മിൻസിന, വ്യഭിചാരം കാരണം. വ്യഭിചരിച്ചത് കാരണം ഗർഭിണിയായി ഗർഭം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്ന്, എന്നിട്ടവർ തന്നിൽ ശിക്ഷ ഹദ്ദ് നടപ്പിലാക്കാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ, ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. വിഷയം അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: നമുക്കിപ്പോൾ മധുരം ഖുർആൻ കേൾക്കേണ്ട സമയമാണ്. മധുരം ഖുർആനിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ മധുരം ഖുർആനിൽ 74-ാമത്തെ അധ്യായം സൂറത്തുൽ മുദ്ദസിർ ആണ് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത്
1: അബ്ദുള്ള അവ്വാൽ അൽ ജുഹനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആന്റെ മനോഹരമായ പാരായണമാണ് അൽഹംദുലില്ലാ നമുക്ക് ശ്രവിക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ പാരായണം കേൾക്കുമ്പോൾ, ഈ ഒരു സൂറത്ത് അതിൻ്റെ തഫ്സീർ ഒരു തവണ വായിച്ചവർക്ക്, അതിൻ്റെ പരിഭാഷ പഠിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതിൽ നിന്ന് കുറേ ആശയങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പോൾ ഖുത്ബകളിലൊക്കെ ഈ വചനങ്ങൾ ഓതിക്കേട്ട് തന്നെ നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്വർഗക്കാരായ ആളുകൾ നരകക്കാരായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യം, മാ സലകക്കും ഫീ സഖർ, ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുതഈമുൽ മിസ്കീൻ വകുന്നാ നഖൂളു മഅൽ ഖായിദീൻ.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ആരോഗ്യ ചിന്തകൾ. കുട്ടികളുടെ വേനൽക്കാല ആരോഗ്യം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് ഡോക്ടർ അബ്ദുൽ ജലീൽ വി.
2: സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും ഒരു കഠിന പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, രണ്ട് ദിവസമായി അതിൽ ചെറിയൊരു മാറ്റമുണ്ടെങ്കിൽ പോലും ഇനിയും മെയ് അവസാനം വരെ നമുക്ക് എത്താനുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ചൂട് ആരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ ചൂട് ബാധിക്കുന്നത് പുറംജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം ജോലികൾ ചെയ്യുന്നത് അന്യരാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന സഹോദരന്മാരാണ്. എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താവുന്നതാണ്, ടൈമിലെന്ത് ചെയ്യാം, നമുക്കൊരു മാറ്റം വരുത്താം. നമുക്ക് നമ്മുടെ ജോലികൾ നേരത്തെ തുടങ്ങാൻ ശ്രമിക്കുക. ഒരു 6 മണിയാകുമ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നിർത്താൻ കഴിയും. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉയരങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവരെ നമ്മളെന്ത് ചെയ്യാം, അവർക്ക് നന്നായിട്ട് ഉയരം കൂടും തോറും നമ്മൾക്ക് എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യാം, വളരെ ചുരുക്കി ഒന്ന് പറയാം. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ അമിതമായ ചൂടുകൊണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യാണ്, ഡീഹൈഡ്രേഷനിലോട്ട് പോവാണ്. ശരീരത്തിലെ ജലാംശം കുറയുന്നു. ഈ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ബി പി കുറയുന്നു. ബി പി കുറയുന്ന സമയത്ത് നമ്മളെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. ഈ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ തലച്ചോറിലോട്ടുള്ള ഓക്സിജനേഷൻ, തലച്ചോറിലോട്ടിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഇത് കാരണം എന്ത് ചെയ്യാണ്, ഈ വ്യക്തി ഡിസോറിയൻറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഇയാളുടെ അബോധാവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൺഫ്യൂഷനിലോട്ട് പോകുന്നു. കാരണം ഇയാൾ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. ബി പി കുറഞ്ഞതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, തലകറക്കം വരാം, ഇയാൾ താഴെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഉയരങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഹൈറ്റുകളിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ഹീറ്റ് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മ. അതിൻ്റെ ഒരു മാർഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പണി തുടങ്ങുക, നേരത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതും. ഈ സമയത്ത് തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. പ്രത്യേകിച്ച് ഉയരങ്ങളിൽ നിന്ന് വർക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, വെള്ളം കിട്ടാനുള്ള സാധ്യതകൾ കുറവാകും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾ അവിടെ നിന്ന് വീണു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, എന്ത് ചെയ്യുക, ഇയാൾ എത്രയും പെട്ടെന്ന് തണലിലോട്ട് കൊണ്ടുപോകുക. തണലിലോട്ട് കൊണ്ടുപോയി ഒരു മാവിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളുടെ അടിയിലോ എന്തെങ്കിലും ഷെയ്ഡിൽ കെടുത്തുക. ഈ ഷെയ്ഡിൽ കെടുത്തി കഴിഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് വീശി കൊടുക്കാം. വീശി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും സ്വെറ്റിങ് കുറയും, വേർക്കുന്നത് കുറയും. ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ നല്ലൊരു തണുത്ത തുണിയിൽ എന്ത് ചെയ്യാം, പുതപ്പിക്കാം. അല്ലെങ്കിൽ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായും ചൂടുള്ള ബോഡി തണുത്തു കൊടുക്കുന്നു. തണുത്ത വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നന്നായി മൂടി വെക്കുക അയാളെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, തലച്ചോറിലോട്ടുള്ള സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്നൊരു സമയം, അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കാലും കുറച്ച് മുകളിലേക്ക് പൊക്കി പിടിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരു 90% ഹീറ്റ് സ്ട്രോക്ക് ബാധിച്ച ആൾ ഇതിൽ നിന്ന് തിരിച്ചു വന്നേക്കാം. ഇനി വരുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രിവെൻ്റബിളാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ, അതിൻ്റെ ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. നമ്മുടെ കൂടെ കുട്ടികളുടെ വേനൽക്കാല ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അബ്ദുൽ ജലീൽ വി.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായിയൊക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
3: സുബൈ നിസ്കാരത്തിൽ കുനൂത്ത് ഓതുവാൻ പാടുണ്ടോ? എന്റെ നാട്ടിൽ അധിക പേരും യാഥാസ്ഥിക വിഭാഗക്കാരാണ്. അവരുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
4: ജമാഅത്തായ നമസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും എല്ലാ ആളുകൾക്കും അറിയാം. ഒറ്റയ്ക്കുള്ള നമസ്കാരത്തേക്കാൾ 27 ഇരട്ടി പ്രതിഫലാർഹമാണ് ജമാഅത്തായ നമസ്കാരം. വീട്ടിൽ നിന്നും ഭംഗിയായി ഉതുവെടുത്ത് പള്ളിയിലേക്ക് മാന്യമായി നടന്നു പോകുമ്പോൾ ഓരോ കാൽവെപ്പിനും പ്രതിഫലം രേഖപ്പെടുത്തുന്നു, പദവികൾ ഉയർത്തപ്പെടുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ര ചൊല്ലിയാൽ അതിന് പ്രതിഫലം, വലതു കാലെടുത്തു വച്ചാൽ അതിന് പ്രതിഫലം, 1-ാം സഫിൽ നിന്നാൽ അതിന് പ്രതിഫലം, അതുതന്നെയും വലതുഭാഗത്ത് നിന്നാൽ പ്രതിഫലം, നമസ്കാരം ആരംഭിക്കുന്നതുവരെ ഖുർആനോ ദിക്റുകളോ ആയിക്കഴിഞ്ഞാൽ പ്രതിഫലം, ഇങ്ങനെ നിരവധി പ്രതിഫലമാണ്, അജ്റാണ് ജമാഅത്ത് നമസ്കാരത്തിനുള്ളത്. അതിൻ്റെ മഹത്വം അറിയാത്തവർ മനസ്സിൽ കാപട്യമുള്ളവരാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനു പറഞ്ഞതുപോലെ, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്നവർ പ്രത്യക്ഷമായ കാപട്യമുള്ളവരായിരുന്നു എന്നും, രോഗമുണ്ടായിരുന്ന ആളുകൾ രണ്ടാളുടെ തോളിൽ കൈയിട്ട് ഏന്തി വലിഞ്ഞുകൊണ്ടെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന് വരുമായിരുന്നു എന്നുമൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു പറയുന്നുണ്ട്. എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിന് പോകുമ്പോൾ അവിടെയുള്ള ആളിന് എന്തെങ്കിലും തകരാറുണ്ട്, അയാൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം നെരിയാണിക്ക് കീഴെയാണ്, അയാൾ പുകവലിക്കുന്നവനാണ്, ഇതൊന്നും അയാളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിന് തടസ്സമായിത്തീരുന്നില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, നമസ്കരിക്കുന്നവർക്ക് പിന്നിൽ നിന്ന് കൂടുതൽ ഭക്തിസാന്ദ്രത ലഭിക്കുന്ന ആളുകളാണ് പൊതുവെ ഇമാമത്ത് നിൽക്കേണ്ടത്, ഖുർആൻ കൂടുതൽ അറിയുന്നവരാണ് എങ്കിൽ. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ, അത് തന്നെ ഈ മുക്കഫിറ കുഫറിലേക്ക് പോകുന്ന ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ഒരിക്കലും അത്തരം ആളുകളുടെ പിന്നിൽ നമസ്കരിക്കുവാനും പാടില്ല. ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്, അത് ബോധ്യപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് മടങ്ങാത്ത ആളുകളാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതാറുള്ളത് പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടാണ്, അതല്ല എങ്കിൽ ചില അറിവുള്ളവരാണ് എങ്കിലും അവരിൽ ചിലരെങ്കിലും അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, അതിന് തെളിവുകളുണ്ട് എന്ന് വാദിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഇസ്ലാം ഒന്നാമത്തെ ഭാവമായി പഠിപ്പിക്കുന്ന ഷിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ പിന്നിൽ ഒരിക്കലും ഒരു മുഅ്മിൻ, ഒരു മുവഹിദ് നമസ്കരിക്കുവാൻ പാടില്ല. എന്നാൽ അത്തരം ചിന്താഗതികളൊന്നുമില്ല. പക്ഷേ പ്രമാണങ്ങൾ പരതി നോക്കിയപ്പോൾ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിന് കുഴപ്പമില്ല, തൻ്റെ പക്കൽ അതിന് ചില രേഖകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, തൗഹീദിനെ അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്ന മനുഷ്യനാണ്, എന്നാൽ സുബഹി നമസ്കാരത്തിൽ അയാൾ ഖുനൂത്ത് ഓതുന്നു, അയാൾക്ക് അയാൾ കണ്ടെത്തിയ തെളിവ് ശരിയാണ് എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഉള്ള ഒരാളുടെ പിന്നിലാണ് നമസ്കരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കും കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരാളുടെ പിന്നിൽ സുബഹിയല്ല മറ്റൊരു നമസ്കാരവും നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ തൗഹീദിൻ്റെ വിഷയത്തിൽ ക്ലിയറാണ്, അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ പിന്നിൽ നിന്നും നമസ്കാരത്തിന് ഒഴിവാകുകയല്ല വേണ്ടത്, ജമാഅത്തായി നമസ്കരിക്കുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദ ഖത്തദൽ മഅ്മൂമു ബിമൻ യഖ്നുതു ഫീൽ ഫജ്രി അൽ വിത്ർ കാനത മഅ വിത്റിലോ ഫജ്റിലോ ഖുനൂത്ത് ഓതുന്ന ഒരാളുടെ പിന്നിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളും മഅ്മൂമായി നമസ്കരിക്കുന്നവനും അത് തുടരുകയാണ് ചെയ്യേണ്ടത്. സവാൻ കാനത ഖബ്ല റുകൂഇ ഔ ബഅദഹു, റുകൂഇന് മുമ്പായിരുന്നാലും റുകൂഇന് ശേഷമായിരുന്നാലും ശരി. ഫൈൻ ഖാൻ ലാ യഖ്നുത് ലം യഖ്നുത് മഅ, ഇമാം ഖുനൂത്ത് ഓതുന്നില്ല എങ്കിൽ, വിത്റിലൊന്നും ഖുനൂത്ത് ഓതുന്നില്ല എങ്കിൽ അദ്ദേഹം ഖുനൂത്ത് ഓതേണ്ടതില്ല. വലൗകാൻ ഇമാം യറൽ ഇസ്തിഹ്ബാബ ശൈ വൽ മഅ്മൂൻ ലാ യസ്തഹിബ്ബുനു ഫതറകു ലിഅജൽ ഇത്തിഫാഖ് വൽ ഇൻതിഖാ വൽ ഇത്തിലാഫ് കാന ഖദ് അഹ്സൻ. ഇമാമു ഒരു കാര്യം സുന്നത്തായി കാണുന്നു, മഅ്മൂമ സുന്നത്തായി കാണുന്നില്ല, അല്ലെങ്കിൽ മഅ്മൂം സുന്നത്തായി കാണുന്നു, ഇമാമ സുന്നത്തായി കാണുന്നില്ല, എന്നിരുന്നാലും ശരി, ഒരു യോജിപ്പിനും ഇണക്കത്തിനും നല്ലത് ഇമാമിന് അനുധാവനം ചെയ്യലാണ്, കാന ഖദ് അഹ്സൻ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ഫിഖ്ഹിയായ ഇത്തരം ചില മസ്അലകളിൽ മാത്രമാണ് പ്രശ്നമുള്ളത്, മറ്റ് വിഷയങ്ങളിലൊന്നും തർക്കങ്ങളില്ല, തൗഹീദിൻ്റെ ഭാഗം വളരെ ക്ലിയറാണ് എങ്കിൽ അവിടെ മഅ്മൂം എന്ന് പറഞ്ഞാൽ തന്നെ ഇമാമിനെ തുടർന്നവൻ എന്നാണല്ലോ, അത് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് ജിബ്രീൻ, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ, അവരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണ്. അല്ലാഹു തആല അഅലം.
3: വീടുപണി നടന്നുകൊണ്ടിരിക്കെ അതിന് മാറ്റിവെച്ച പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
4: അവരുടെയും ഒരു പ്രതീക്ഷയാണ്, ആഗ്രഹമാണ് കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ സൗകര്യപ്രദമായൊരു വീട് ഉണ്ടാകണം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ചോദ്യകർത്താവിനും അതേപോലെ തന്നെ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും അവരുടേതായ സൗകര്യമനുസരിച്ച് നല്ല ഒരു വീട് നിർമ്മിക്കുവാനുള്ള പ്രാപ്തി തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇതും ഇതേപോലുള്ള മറ്റു ചില ചോദ്യങ്ങളും അതിൽ മൊത്തത്തിൽ ഒരു മറുപടിയായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരാൾ വീട് നിർമ്മിക്കുവാൻ പണം ശേഖരിച്ചു വച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരാളുടെ കയ്യിൽ നിസാബ് എത്തുകയും അതിനെ തുടർന്ന് ഒരു വർഷം പൂർത്തിയാകുകയും ചെയ്താൽ ഒരു വർഷം കഴിഞ്ഞ് നിസാബത്തിയ ധനം അയാളുടെ കയ്യിലുണ്ട് എങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് എന്ത് ആവശ്യത്തിന് എടുത്തു വച്ചാലും ശരി. അറബി മാസത്തിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട മാസമായി പരിഗണിക്കേണ്ടത്, അല്ല അതല്ലാത്ത ഇംഗ്ലീഷ് മാസങ്ങളിലല്ല. അപ്പോൾ മുഹറ മാസത്തിലാണ് ഒരാൾ അയാളുടെ നിസാബ് എത്തുന്നത് എങ്കിൽ അടുത്ത മുഹറമാകുമ്പോൾ എത്രയാണോ തൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് അനിവാര്യമായി തീരുന്ന സംഖ്യക്കാണ് നിസാബ് എന്ന് പറയുക. പണത്തിനാണ് എങ്കിൽ 590 ഗ്രാം വെള്ളിക്ക് എത്രയാണോ കാശ് അതാണ് അതിൻ്റെ നിസാബ്. ഏകദേശം 40,000 രൂപയോടടുത്താണ് ഈ അടുത്ത കാലങ്ങളിലായി അതിൻ്റെ റേറ്റ്. 590 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ 36,000 അല്ലെങ്കിൽ 38,000 രൂപ വരും. അപ്പോൾ ഒരാളുടെ കയ്യിൽ എന്നാണോ നിസാബ് എത്തിയ പണമുള്ളത് അതിൽ നിന്നും കമ്മി വരാതെ ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ മുഹറത്തിൽ 40,000 രൂപയുണ്ട്, പിന്നീട് അതിൽ നിന്നും കമ്മി ഒന്നുമില്ല, അടുത്ത മുഹറമായപ്പോൾ 50,000 ഉണ്ട്, അവിടെ ധനം വർദ്ധിച്ചിരിക്കുകയാണ്, താഴോട്ട് പോയിട്ടില്ല എങ്കിൽ അടുത്ത മുഹറമാകുമ്പോൾ ഈ 50,000 ത്തിൻ്റെ 2.5% കൊടുക്കണം. ഇങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ കൃത്യമായും സക്കാത്ത് കൊടുത്ത റമദാൻ മാസത്തിലായിരുന്നു, അന്ന് അയാളുടെ കയ്യിലൊരു 50,000 രൂപയുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ 50,000 രൂപത്തിൽ നിന്നും കാശെല്ലാം പോയി, വെറും 10,000 രൂപയായി, 10,000 രൂപയ്ക്ക് നിസാബ് ഇല്ല, നിസാബ് എത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത റമദാനിലാണോ? അല്ല, പിന്നീട് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് തനിക്ക് എപ്പോഴാണോ നിസാബ് എത്തിയത് ആ നിസാബെത്തി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നൊരു വ്യക്തി, അദ്ദേഹം പിന്നീട് ദുൽഹജ്ജ് മാസത്തിലാണ് നിസാബ് പൂർത്തിയായത് എങ്കിൽ, ദുൽഹജ്ജ് മാസത്തിലാണ്, റമദാൻ കഴിഞ്ഞ് പിന്നീടുള്ള കാശെല്ലാം തീർന്നു, പിന്നീട് ദുൽഹജ്ജ് മാസത്തിലാണ് അയാൾക്ക് ഒരു 40,000 രൂപ കയ്യിലെത്തിയത് എങ്കിൽ അത് മുതൽ അടുത്ത ദുൽഹജ്ജ് ആകുമ്പോഴാണ് സക്കാത്തായി കൊടുക്കേണ്ടത്. കാരണം അപ്പോഴാണ് അയാൾക്ക് നിസാബ് എത്തി, നിസാബ് എത്തിക്കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായാൽ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ വീട് പണിക്കായിരുന്നാലും ശരി, അതല്ലാത്ത എന്തൊരു നല്ല സംരംഭത്തിനായിരുന്നാലും ശരി, അവിടെയൊക്കെ ഈ പറഞ്ഞ നിബന്ധന അനുസരിച്ച് ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവയുടെ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്.
3: തറാവി നിസ്കരിച്ചവർക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
5: നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടാകും. ഇപ്പോൾ ഇഷാ നമസ്കാരത്തിന് സ്വലാത്തുൽ ആതമ എന്ന് പറയാറുണ്ട്. സുബിഹി നമസ്കാരത്തിന് സ്വലാത്തു സുബ്ഹ് എന്നതിൻ്റെ പുറമെ സ്വലാത്തുൽ ഫജർ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഒരു നമസ്കാരത്തിനുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ വെവ്വേറെ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ രൂപത്തിലുള്ള ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് സ്വലാത്തു തറാവീഹ്, ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ, തഹജ്ജുദ്, വിത്ർ എന്നതെല്ലാം. ഒരു നമസ്കാരം സാധാരണയായി രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്ന നിലക്ക് ഖിയാമുല്ലൈൽ എന്നതിന് പേരു വന്നു. ആ നമസ്കാരം തന്നെ റമദാനിൽ പ്രത്യേകം ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുമ്പോൾ, ഓരോ 2 റക്കഅത്തും കഴിയുമ്പോൾ ഒരല്പസമയം ഇരുന്ന് വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് വന്നു. അതിന് പിന്നീടുണ്ടായ പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല അത്. ഈ നമസ്കാരം തന്നെ രാത്രി ഒരല്പം ഉറങ്ങിയതിന് ശേഷം പുലർച്ചയ്ക്ക് മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ തഹജ്ജുദ് എന്ന് ആ നമസ്കാരത്തിൻ്റെ പേര് വരുന്നു. അവസാനത്തിൽ ഒറ്റയാക്കിയിട്ടാണല്ലോ ഈ നമസ്കാരമൊക്കെ നിർവഹിക്കേണ്ടത്. തറാവീഹാണെങ്കിലും ഖിയാമുല്ലൈലാണെങ്കിലും ഖിയാമു റമദാനാണ് എങ്കിലും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ, ആ പേരുകളിലൊക്കെയുള്ള നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? 2 റക്അത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും പുണ്യം 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് അടുത്ത റക്അത്ത് നമസ്കരിക്കുന്നതാണ്. അങ്ങനെ അവസാനമായി ഒറ്റയായിട്ടാണ് ഈ നമസ്കാരം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് വിത്ർ എന്ന പേരും വരുന്നു. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അവസാനത്തിലുള്ള ആ ഒരു റക്അത്ത് മാത്രമാണ് വിത്ർ എന്ന്. ആ നമസ്കാരത്തിൻ്റെ വിത്റാക്കുന്ന ഒരു സമയമാണത്. അതല്ലാതെ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ഒരു റക്അത്തിൻ്റെ പേരല്ല വിത്ർ എന്ന് പറയുന്നത്, മൊത്തം നമസ്കാരത്തിൻ്റെ പേരാണ് വിത്ർ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് 8 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് എഴുന്നേൽക്കുമ്പോൾ സ്വലാത്തുൽ വിത്ർ എന്ന് ഇമാമുമാർ വിളിച്ചു പറയും, അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ഒരാൾ വിളിച്ചു പറയും. അതിൻ്റെ ആവശ്യമില്ല. ഒരു നമസ്കാരം അതിങ്ങനെ ഈ രണ്ട് റക്അത്തുകളായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള അവസരം അനുവാദമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നമസ്കരിക്കുന്നു. ഒറ്റ നമസ്കാരമാണിത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സഹോദരന് സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ, തറാവീഹിൻ്റെ കൂടെ കൂടി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിനു വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമസ്കരിക്കാതിരുന്നാൽ ഒരു പൊറുതിയേട് പല ആളുകൾക്കും ഉണ്ടാകും. അതിന് യാതൊരു പ്രയാസമില്ല. ആ സമയത്ത് നമുക്ക് വുളു എടുത്തിട്ട് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. ഈ രണ്ട് റക്കായത്തുകളായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് രാത്രിയിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച സമയമല്ലാത്ത ഏത് സമയത്തും നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് സമയമുണ്ട് എങ്കിൽ നമുക്ക് വുളു എടുത്ത് രണ്ട് റക്കായത്തോ അല്ലെങ്കിൽ നാല് റക്കായത്തോ അല്ലെങ്കിൽ ആറ് റക്കായത്തോ ഒറ്റയായിട്ടല്ലാതെ അവസാനിപ്പിക്കണം. കാരണം ഒരു രാത്രിയിൽ ഒന്നിലധികം വിത്തറുകൾ പാടില്ല. വിത്തറ് നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് റക്കായത്തുകൾ നമസ്കരിക്കാം. ആ നമസ്കരിക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ആകാൻ പാടില്ല. അതേപോലെ തന്നെ അസ്തമയ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയസമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയം തുടങ്ങി സൂര്യൻ ശരിക്കും ഉദിച്ചുയരുന്നതുവരെ നമസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുമ്പോൾ അഥവാ ലുഹറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതല്ലാത്ത ബാക്കി ഏത് സമയത്തും നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്ത് നമസ്കരിക്കാൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തും നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
3: കുട്ടികൾ വീടിൻ്റെ ഉള്ളിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന്?
6: കർമ്മശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു തത്വമാണ് അൽ ഹുക്കുമു യദൂറു മഅ ഇല്ലത്തിഹി അദ്മൻ ഔ വുജൂദ. അൽ ഹുക്കുമു, ഹുക്കുമ് അഥവാ വിധി എന്നത് യദൂറു മഅ ഇല്ലത്തിഹി, അതതിൻ്റെ ഹേതുവിൻ്റെ കൂടെയാണ് ഉണ്ടാകുക. അദ്മൻ ഔ വുജൂദ, അതിൻ്റെ ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും. എന്നു പറഞ്ഞാൽ മൂത്രം എന്നത് നജസാണ്. മൂത്രത്തെ അതിൻ്റെ നിറം കൊണ്ടോ അതിൻ്റെ രുചി കൊണ്ടോ അതിൻ്റെ വാസന കൊണ്ടോ ആണ് തിരിച്ചറിയുക സാധിക്കുക. ആ മൂത്രത്തിലേക്ക് കൂടുതൽ വെള്ളം പാരുന്നതും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ മൂത്രത്തെ തുടച്ചു മാറ്റുകയും ചെയ്യുന്നതോടുകൂടി മൂത്രത്തിൻ്റെ രുചിയോ മണമോ നിറമോ അവശേഷിക്കാത്ത രൂപത്തിൽ അതവിടെ നിന്നും നീങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില ഘട്ടങ്ങളിൽ നിറത്തിൻ്റെ കറകൾ ബാക്കി നിൽക്കുകയും എന്നാൽ രുചിയോ സ്മെല്ലോ അവശേഷിക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടത്തിലും അത് ശുദ്ധിയായതായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ തറയിൽ മൂത്രമായി കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ നിറം മണം രുചി ഇവ ഇല്ലാത്ത രൂപത്തിൽ അവ ഏത് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടോ വെള്ളം ഉപയോഗിച്ചുകൊണ്ടോ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ശുദ്ധിയായതായി കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അഅലം.
3: വിവാഹ സമയത്ത് ഖുർആൻ അല്ലെങ്കിൽ തഫ്സീർ മഹറായി നൽകാമോ എന്നാണ്.
4: പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ സ്ത്രീക്ക് അതിമഹനീയമായ സ്ഥാനമാണ് ഉള്ളത്. ഒരു വീട്ടിലെ രാജ്ഞിയാണ് അവൾ. അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതോടുകൂടി അവൾക്കുള്ള താമസം, ഭക്ഷണം, ചിലവുകൾ, ചികിത്സ എന്നിത്യാദി എല്ലാ നഫഖത്തും നൽകൽ ഭർത്താവിൻ്റെ ചുമതലയാണ്. ഭാര്യ സാമ്പത്തികമായി ഉള്ളവളാണെങ്കിൽ പോലും അവളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ല ഭർത്താവ് ജീവിക്കേണ്ടത്. ഭർത്താവ് ആ സമ്പത്തൊന്നും എടുക്കാതെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രമാത്രം മഹനീയമായ സ്ഥാനമാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം എന്നത്. അത് സ്ത്രീയുടെ അവകാശമാണ്. വആതുൻ നിസാ അസ്വദഖാതിഹിന്ന നിഹ്ല, സൂറത്ത് അന്നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് മഹർ സ്വദഖാത്ത് ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ തന്നെ കൊടുക്കണം എന്നാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീയുടെ അവകാശമായതുകൊണ്ട് സ്ത്രീ എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം എന്താണോ അത് സ്ത്രീ അംഗീകരിക്കുന്നതാണ് എങ്കിൽ അതാണ് മഹറായി നൽകേണ്ടത്. ഒരു സ്ത്രീ തനിക്ക് സ്വർണം വേണം എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ ആവശ്യപ്പെടുന്നതിൽ അത് കൊടുക്കണം. ഇവിടെ ചോദ്യത്തിൽ ഉള്ളത് സ്ത്രീ ആവശ്യപ്പെട്ടത് ഖുർആനോ ഖുർആൻ പരിഭാഷയോ ആണെങ്കിൽ അത് അവൾക്ക് നൽകാവുന്നതാണ്. എന്നാൽ പലപ്പോഴും വീട്ടിൽ ധാരാളം ഖുർആന്റെ പ്രതിയോ ഖുർആൻ പരിഭാഷയുടെ പ്രതിയോ നിലവിലുണ്ടായിരിക്കെ അവളുടെ സമ്മതമില്ലാതെ വീണ്ടും അത് തന്നെ കൊടുക്കുന്നതിലപ്പുറം സ്ത്രീക്ക് ഒരു സമ്മാനം മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് സമ്മാനമായി കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു യുവാവ് വിവാഹത്തിനു വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താണ് ഉള്ളത് എന്നാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫൽതമിസ് വലു ഖാതമമിൻ ഹദീദിൻ, ഇരുമ്പിൻ്റെ ഒരു മോതിരമെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് എന്താണ് ഖുർആനിൽ നിന്നും നിന്റെ പക്കലുള്ളത് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാകട്ടെ മഹർ എന്നാണ്. ചുരുക്കത്തിൽ സ്ത്രീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, സ്ത്രീയുടെ മനസ്സിന് ഇഷ്ടകരമായ ഒരു സമ്മാനം എന്നുള്ള നിലയിലുള്ള വസ്തുവാണ് മഹറായി കൊടുക്കേണ്ടത്. ഇന്നത് വേണം എന്ന് സ്ത്രീ അവകാശപ്പെട്ടാൽ അത് കൊടുക്കുവാൻ തന്നെയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്.
3: ഓണം എന്ന ആഘോഷം മുസ്ലിം എന്ന നിലയിൽ ആഘോഷിക്കുന്നത് തെറ്റാണോ? എന്തുകൊണ്ട് ഓണത്തിന് നമ്മളെ ക്ഷണിച്ചാൽ പോകുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെയാണ്.
4: സത്യത്തിൽ ഒരു മുസ്ലിം അവൻ ആരാണ് എന്നത് അവനുമായി ബന്ധമുള്ള എല്ലാ ആളുകളും അറിയണം. അവൻ്റെ വിശ്വാസം എന്താണ്, അവൻ്റെ സ്വഭാവ മഹിമ എന്ത് എന്ന് നമ്മളിൽ നിന്നും മറ്റുള്ള ആളുകൾ കണ്ടുപഠിക്കണം. ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം, നിങ്ങൾക്ക് സാക്ഷിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അപ്പോൾ നബിയിൽ നിന്നും ദീൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ നമ്മൾ, നമ്മളെ കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കണം ഇതാണ് മുസ്ലിം എന്ന്. വഇന്നക അലാ ഖുലുഖിൻ അദീം, താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ ആ മുഹമ്മദ് നബി അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉത്തമൻ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ ഉത്തമൻ, നിങ്ങളുടെ ഭാര്യമാരുമായി ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. ആ ഒരു വാക്ക് നമ്മിലുണ്ടാകണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ചുണ്ണുന്നവൻ പരിപൂർണ വിശ്വാസിയല്ല എന്ന് നബി പറഞ്ഞുവെങ്കിൽ അത് നമ്മിലുണ്ടാകണം. അബൂദർ, നിങ്ങൾ കറി പാചകം ചെയ്താൽ വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽവാസിക്ക് കൊടുക്കണേ എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ പെരുമാറ്റം എന്താണ്, അവൻ്റെ സംസ്കാരം എന്താണ്, അവൻ്റെ വിശ്വാസം എന്താണ് എന്നത് മറ്റുള്ള ആളുകൾ അറിയണം. ഒരു മുസ്ലിമിന് ഏറ്റവും അനിഷ്ടകരമായത് ബഹുദൈവ വിശ്വാസമാണ്. ഖബറുകളെ ആരാധിക്കുന്നതും ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതും അവയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിക്കുന്നതും പൂജ സമർപ്പിക്കുന്നതുമാണ് ഏറ്റവും അനിഷ്ടകരമെന്നത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമായി മറ്റുള്ള ആളുകൾ അറിയണം. അതറിയുമ്പോൾ എല്ലാ രംഗത്തും ഇടപെടുന്ന, ഇടപഴകുന്ന, നല്ല വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന, സഹകരിക്കുന്ന ഈ മുസ്ലിം വിശ്വാസരംഗത്ത് അവൻ്റെ നിലപാട് ഇപ്രകാരമാണ്. അതുകൊണ്ട് അവനോട് വിശ്വാസരംഗത്ത് സഹകരിപ്പിക്കേണ്ടതില്ല എന്ന് മറ്റുള്ള അമുസ്ലിങ്ങളായ ആളുകൾക്ക് അറിയണം, തോന്നണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ. അള്ളാഹുവിൻ്റെ പേരിൽ അല്ലാതെ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണൊരു മുസ്ലിമിന്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അവരുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറുത്തത് ഭക്ഷിക്കുവാൻ പാടില്ല. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട്. അങ്ങനെയുള്ളൊരു മുസ്ലിമിന് ഞാൻ എങ്ങനെയാണ് പൂജ വസ്തുക്കൾ, നിവേദ്യങ്ങൾ, മറ്റു ദൈവങ്ങളുടെ പേരിൽ അറുക്കപ്പെട്ടത് കൊണ്ടുപോയി കൊടുക്കുക എന്നത് സ്വാഭാവികമായി ഒരു അമുസ്ലിമിന് അറിയും. അറിയുന്ന തലത്തിലേക്ക് നമ്മുടെ മതപരമായ പെരുമാറ്റങ്ങൾ, മതപരമായ അറിവുകൾ എത്തേണ്ടതുണ്ട്. അതല്ലാത്ത രൂപത്തിൽ ഒരു കാപട്യത്തോടു കൂടിയുള്ള പ്രവർത്തനം പാടില്ല. എല്ലാ നിലക്കുമുള്ള സഹകരണം അത് പാടില്ലല്ലോ. അത് ഒരു മതവും അംഗീകരിക്കുന്നില്ല. ശബരിമല സീസണായിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകുവാൻ നിശ്ചയിച്ച ആളുകൾ പ്രത്യേകമായ വസ്ത്രം ധരിക്കാറുണ്ട്, വ്രതമനുഷ്ഠിക്കാറുണ്ട്. ആ നാളുകളിൽ അവർക്ക് ചില പ്രത്യേകമായ സമ്പ്രദായങ്ങളുണ്ട്. മറ്റു വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല, അത് അവരുടെ വിശ്വാസമാണ് എന്നൊരു മുസ്ലിം മനസ്സിലാക്കണം. അതുകൊണ്ട് കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സാധാരണയായി വിളിച്ചിരുന്ന അവനെ ആ സമയത്ത് നമ്മൾ വിളിക്കാൻ പാടില്ല. കാരണം എന്താ, അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ സമയത്ത് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വ്രതത്തിലാണ്, അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല എന്നൊരു മുസ്ലിമിന് അറിയണം. ആ രൂപത്തിൽ ആണ് അവൻ്റെ വിശ്വാസം. അതുകൊണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കണം. ഇതല്ലാതെ കാപട്യം വെച്ച് പുലർത്തി അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാപട്യത്തിൻ്റെ പ്രവർത്തനം പാടില്ല. ഇസ്ലാം ഏറ്റവും വെറുക്കുന്നത് അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കലാണ്. ആ രൂപത്തിൽ വിശ്വാസമാണ് ഇന്ന ഷിർക്ക് ലദുൽമുൻ അദീം. അതുകൊണ്ട് ആ ഷിർക്കിനെ പൊലിപ്പിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന രൂപത്തിൽ ഒരാഘോഷവും ഒരു പരിപാടികളിലും മുസ്ലിം പങ്കെടുക്കുകയില്ല. അത് മറ്റുള്ള ആളുകൾ അറിയണം നമ്മുടെ ജീവിതത്തിൽ. കാരണം മറ്റ് ആഘോഷങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കുന്നതും മറ്റ് ആഘോഷങ്ങൾക്ക് ആശീർവാദങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നതും അവരുടെ ബഹുദൈവ വിശ്വാസം അംഗീകരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കലുമാണ്. അതൊരു മുസ്ലിമിന് സാധ്യമല്ല എന്നത് പല അമുസ്ലിങ്ങളും അറിയുന്നവരാണ്, അത് കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ഇനി ഒരുമിച്ച് ഹോസ്റ്റലിലൊക്കെ ജീവിക്കുമ്പോൾ സാധാരണയായി ഭക്ഷണം പാചകം ചെയ്യുന്ന ദിവസം അന്ന് ഏതെങ്കിലും മതത്തിൻ്റെ ഒരു ദിവസമായി എങ്കിൽ അവർ സാധാരണ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയേണ്ടത് കാരണം മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ രൂപത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഒരുമിച്ച് പാചകം ചെയ്യുന്ന പോലെ ഒരു കാര്യമായി മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ ആഘോഷ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് വല്ലതും കൊണ്ടുവന്ന് തന്നാൽ അത് നമ്മൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒഴിവാക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു അമുസ്ലിമായ ആളിൽ നിന്നും ഹദിയ സമ്മാനങ്ങൾ സ്വീകരിക്കൽ അനുവാദമുള്ളതാണ് എന്നതാണ് ആ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം. അതൊരിക്കലും അവരുടെ മതത്തിന് അടിയറ വെക്കലോ അവരുടെ ആശയത്തിന് അടിയറ വെക്കലോ അവരുടെ ആഘോഷങ്ങൾക്ക് പ്രോത്സാഹനം നൽകലോ ചെയ്യുന്ന രൂപത്തിലല്ലാതെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
7: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നമുക്കിപ്പോ ഇനി ഒരു സ്വരം കേട്ടുകൊണ്ട് തിരിച്ചു വരാം.
9: അല്ലേ, മാപ്പിളപ്പാട്ടാണ്, ബംഗീഷ. നമ്മള് കലോത്സവങ്ങളിലൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോ ആ ഒരു സ്വരത്തിലേക്ക് റിയ ഇടവണ്ണയാണ് ഇന്ന് ഗാനം ആലപിക്കുന്നത്. ആ സ്വരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: മഷാല്ല, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓരോ സ്വരത്തിലും വ്യത്യസ്തമായ ഗാനങ്ങളുമായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ സംസാരത്തിൻ്റെ ഇടക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഒരു എൻ്റർടൈമാണ്. നല്ല ഗാനങ്ങൾ കേൾക്കാം. അതെ,
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-08-40-840. www.peaceradio.com.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, tune to reality.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാ കൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ ഫാമിലി ലൈവ് ടെലിഗീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ ഒരുപാട് അറിവുകളുമായിട്ടാണ് പീസ് റേഡിയോ നിങ്ങളോടൊപ്പം ചേരുന്നത്. ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി.
0: ഞങ്ങൾ രണ്ടുപേരും ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. അഷ്മിൽ, എന്തായിരുന്നു വിഷയം?
1: പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ടെലിവിഷനിൽ ഫോർമാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഒരു ഇസ്ലാമിക് വിഷയം ഒരു ദിവസം, പിറ്റേ ദിവസം ജനറൽ വിഷയം, അങ്ങനെ രണ്ടും പാടെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. രണ്ടറിവും കൂട്ടുകാർക്ക് ലഭിക്കണം, ഭൗതികവും അതേപോലത്തുള്ള ക്യാമത്ത് കാര്യങ്ങളും നമ്മൾ അറിയണം എന്നുള്ള രീതിക്കാണ് ബിസ്റേഡിയുടെ ടെലിഗീസ് മുന്നോട്ട് പോണത്.
0: അതെ അതെ
1: അതെ. അപ്പോൾ ധാരാളം കോളുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കോളുകൾ കിട്ടാത്ത ആൾക്കാർക്ക് ഒരു പ്രതിവിധി ഉണ്ടേ?
0: അതെ, തീർച്ചയായും അത് വേണം.
1: അപ്പോൾ എന്താ പ്രതിവിധി? നമുക്ക് ടെലിഗീസിന് ഒരു ബുക്കിംഗ് സംവിധാനം കൊണ്ടുവരാണ്. അതായത് ഒരു പുതിയ രൂപത്തിലുള്ള ടെലിഗീസ് വരികയാണ്, ഒരു വെർഷൻ 2. അത് സർപ്രൈസാണ് എപ്പിസോഡിൽ, ഉടനെ അത് അനൗൺസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് കോൾ ചെയ്യാം. 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യലാണ്. അപ്പോൾ ആർക്കാണോ ഫസ്റ്റ് കോൾ ചെയ്തത് അവർക്ക് ലഭിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു എന്താ ഒരു ബുക്കിംഗ് സംവിധാനമാണ്. നമ്മൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാണ്. പ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എപ്പിസോഡ് നമ്മളായിട്ട് ബന്ധപ്പെടും. നിങ്ങളുടെ ദിവസം എന്നാണ്, അപ്പോൾ നിങ്ങൾ ഇന്ന് വരണം കേട്ടോ, നമുക്ക് വിഷയം പറഞ്ഞു തരും. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് പറയുമ്പോൾ ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്, കുട്ടികൾക്ക് എന്താ കോള് കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ അവിടെയല്ല, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന രീതിക്കാണ്. അപ്പോൾ അതിന് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാൻ എന്താ വേണ്ടേ?
0: ബുക്ക് ചെയ്യാൻ നമ്മളെ റേഡിയോൻ്റെ ടെലിഗീസ് നമ്പറായില്ല 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ടെലിഗീസ് എന്ന മെസ്സേജ് അയച്ചാൽ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും, അതിൽ രജിസ്റ്റർ ചെയ്യാം.
1: അതെ. അപ്പോൾ ആ ഗൂഗിൾ ഫോമിൽ നമ്മളെ പേരും മൊബൈൽ നമ്പർ പോലത്തെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ പീസ് റേഡിയോ നമ്മളുമായി ബന്ധപ്പെടും. അപ്പോൾ നമുക്ക് നമ്മളെ സീറ്റ് റിസർവ് ചെയ്യാം, ലോക്ക് ചെയ്യാം, വേറെ ആരും സീറ്റ് എടുക്കൂല. ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോളർ ആരാ നോക്കുക, ആദ്യത്തെ കോളർ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നുണ്ട്. റേഞ്ചിലെ ഭാഗത്തേക്ക് മാറി നിന്നാൽ നന്നായിരിക്കും.
0: ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ.
1: അപ്പോൾ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസീം. അസീം ഇപ്പോൾ സ്ഥിരം നമ്മളെ പീസ് റേഡിയോക്ക് വിളിക്കുന്ന ഒരു വിന്നറാണ്. അനക്ക് ഞാനൊരു പേരിട്ടീന്നല്ലേ ല്ലേ? എന്താണ്, എന്താണ്? ഓ, പുലിയാണ്. ഓൻ നമ്മൾ ടെലിവിഷൻ്റെ പുലിയാണ് ഓനെ. മാഷാല്ലാ. അപ്പോൾ അവന്, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഇരുന്ന സമയത്തും അവൻ വിളിച്ചിരുന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നറായിരുന്നു അന്ന്.
0: ഓക്കെ.
1: അപ്പോൾ ഇൻഷാല്ലാ അന്നും വിന്നറാവും. അപ്പോൾ ചില ശ്രോതാക്കൾക്ക് അവനെ പറ്റി അറിയില്ല.
0: അതെ.
1: അസീം എന്താ, അസീമിൻ്റെ സ്കൂള്, ക്ലാസ്, എവിടെയാണ് വീട്, ഇന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത ശ്രോതാക്കൾക്ക് മനസ്സിലാവും. എവിടെയാണ്? കോട്ടക്കൽ. ആ, ഏത് സ്കൂളില പഠിക്കണേ? എത്രാം ക്ലാസ്സിലാണ്? ഒന്നില്. ഏത് സ്കൂളില പഠിക്കണത്? അൽമനാർ സ്കൂളില്. അപ്പൊ ഇന്ന് ആരൊക്കെ ഉണ്ട് പീസ് റേഡിയോയില് ടെലിക്വിസില് പങ്കെടുക്കാന്? മോന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഇമ്മ മാത്രേ ഉള്ളൂ. ആ, കഴിഞ്ഞ ദിവസം ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഉമ്മോനക്ക് രണ്ടുത്തരം പറഞ്ഞു കൊടുത്തു, രണ്ടും ശരിയായി, അപ്പം വിന്നറായി. അപ്പോൾ ഇന്നും വിന്നറാവൂലേ. അപ്പോൾ മോനോടുള്ള ആദ്യത്തെ ചോദ്യം, ഓസോൺ പാളി സംരക്ഷിക്കാനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ക്യൂട്ടോ പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി മോൺട്രിയോൾ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ഡി റാംസർ ഉടമ്പടി. ഇത് നാലിനൊരു പ്രത്യേകത ഉണ്ട്, നാലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടികളാണ്. ക്യൂട്ടോ പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി മോൺട്രിയോൾ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി പാരീസ് ഉടമ്പടി. ഓസോൺ പാളി സംരക്ഷിക്കാനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്?
0: ചോദ്യം ക്ലിയർ അല്ലേ?
1: നമുക്ക് ടൈമർ കൊടുക്കാം.
0: അതെ,
1: ഇൻഷാ അല്ലാ.

0: അപ്പോ മോൺട്രിയോൽ പ്രോട്ടോകോൾ എന്നത് ഉത്തരം ശരിയാണ്. പക്ഷെ അതാ, ഈ പ്രോട്ടോകോൾ 1987 ആണ് വന്നത്. ഇതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഓസോൺ പാളിക്ക് കേടുപാടുണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഉൽപ്പാദനം കുറക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ആണ് ഈ മോൺട്രിയോൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ നിലവിൽ വരാനുള്ള കാരണം.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അന്നോടൊരു ദിവസം പറഞ്ഞില്ല സ്റ്റാർ ക്വസ്റ്റിലേക്ക് എൻട്രി അയക്കാൻ പറഞ്ഞിരുന്നോ? ഹലോ, അയച്ചിട്ടില്ല. വേഗം അയക്കണേ. നീ അയച്ച സ്വീകരിക്കോ? ഓല അയച്ച സ്വീകരിക്കോ എനിക്കറിയില്ല, അയച്ചു നോക്ക്. ആയിക്കോട്ടെ. അപ്പൊ രണ്ടാം ചോദ്യം അനുസ്ക ചോദിക്കും.
1: ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, സൈലന്റ് സ്പ്രിംഗ് എന്ന വിഖ്യാത പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം.
0: അതൊരു ഫേമസ് ബുക്കാണ്.
1: അതെ,
0: സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് പരിസ്ഥിതി പുസ്തകം രചിച്ചത് ആരാണ്,
1: അതിന്റെ ഓതർ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ?
0: ഓക്കെ, സൈലന്റ് സ്പ്രിംഗ് എന്ന വിഖ്യാത പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആര്?
1: ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ്. അത് രചിച്ചത്, അതിന്റെ ഓതർ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഇതിന്റെ ഓതർ വലിയൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്.
1: അതെ.
0: ഓപ്ഷൻ എ റേച്ചൽ കാഴ്സൺ, ഓപ്ഷൻ ബി വെങ്കാരി മാഥായി, ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ ഡി മേധാ പട്കർ. ഓപ്ഷൻ എ റേച്ചൽ കാഴ്സൺ, ഓപ്ഷൻ ബി വങ്കാരി മഥായി. വങ്കാരി മഥായി ഒരു ആഫ്രിക്കൻ ആണെന്നാണ് എൻ്റെ ഊഹം. അറിവ് ശരിയാണ്, കറക്റ്റാണ്. ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ ഡി മേധാ പട്കർ. ഓപ്ഷൻ എ. ഉറപ്പാണോ? ഉറപ്പാണ്.
1: ഓപ്ഷൻ എന്താ പറഞ്ഞിരുന്നത്? കറക്റ്റ് എയോ ബിയോ സിയോ ഡിയോ?
0: ഓപ്ഷൻ എയാ ബിയാ സിയാ?
1: ക്ലിയർ ആയില്ല, പറഞ്ഞത് ക്ലിയർ ആയില്ല. സിയോ
0: സിയോ സുന്ദർലാൽ ബഹുഗുണ എന്നാണോ? ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ എന്നാണോ ഓപ്ഷൻ സി? ഉറപ്പാണോ?
1: ഒന്നുകൂടി ഓപ്ഷൻ പറയാട്ടോ. അതായത് സൈലന്റ് സ്പ്രിംഗ് എന്ന വിഖ്യാത പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. റേച്ചൽ കാഴ്സൺ, വങ്കാരി മാഥായി, സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ. ഓപ്ഷൻ
0: ലാസ്റ്റ് അവസരമാണ്, ഇനി ടൈം എടുക്കാമല്ല. ഓപ്ഷൻ എ റേച്ചൽ കാഴ്സൺ, ഓപ്ഷൻ ബി വെങ്കാരി മാഥായി, ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ ഡി മേധാ പട്കർ. ഓപ്ഷൻ എ. ഉറപ്പാണോ? ലാസ്റ്റ് അവസരമാണ്, ഇനി മാറ്റാമല്ല. ഉറപ്പല്ലേ? ഓക്കെ, റേച്ചൽ കാഴ്സൺ എന്നാണ് പറഞ്ഞ ഉത്തരം. ഓപ്ഷൻ എ എന്നല്ലേ പറഞ്ഞത്? അതെ, റേച്ചൽ കാഴ്സൺ എന്ന ഉത്തരം ശരിയാണ്.
1: ശരിയാണ്.
0: ഭയങ്കര അടിപൊളി പരിസ്ഥിതി പുസ്തകമാണ്. ഒരു എലൻ്റെ തീമാണ് അതിൻ്റെ പോസ്റ്റർ. അതായത് ആ പുസ്തകത്തിൻ്റെ നമ്മളെ ഫ്രണ്ട് പേജ് ഉണ്ടാവുമല്ലോ, അതൊരു എലൻ്റെ ഒരു പിക്ചറാണ്. ഭയങ്കര രസമുള്ള ഒരു പിക്ചറാണത്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കാം അല്ലേ?
1: അതെ,
0: പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നല്ല അറിവ് കിട്ടും, വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം അസീം വളരെ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ വിന്നറാവല്ല ചോദ്യമാണ്. രണ്ട് ചോദ്യം ഉമ്മയാണ് പറഞ്ഞത്. ഈ ചോദ്യം ഈ ഉത്തരം പറയില്ലേ? ആ, അപ്പോ നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? വാട്ടർമാൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ രാജേന്ദ്ര സിംഗ്, ഓപ്ഷൻ ബി സലീം അലി, ഓപ്ഷൻ സി ബാബ ആംതെ, ഓപ്ഷൻ ഡി അണ്ണ ഹസാര.

0: ചോദിച്ചു ഉത്തരം പറയാം അല്ലേ? മൂന്നാമത്തെ ചോദ്യമാണ്.
1: നമുക്ക് ടൈമർ എടുക്കാം.
0: അതെ,
1: ഇൻഷാല്ലാ. രാജേന്ദ്ര സിംഗ്. ഓപ്ഷൻ എ രാജേന്ദ്ര സിംഗ് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ള ഉത്തരം. നമ്മൾ ടൈമർ അവസാനിക്കാനായി, 5 സെക്കൻഡായി. ഇനി വേറെ ഓപ്ഷൻ ഇല്ലട്ടോ, ഇനി മാറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ ഞാൻ കോളിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആലോചിച്ച് ഉത്തരം പറയണമെന്ന്. അപ്പോൾ അവൻ ആലോചിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആ പുലിക്കുട്ടി, ടെലിഗസിലെ പുലിക്കുട്ടി എന്നുള്ള ഉത്തരം, അല്ല ആ ടാഗ് ലൈൻ നമ്മൾ മാറ്റണില്ല. മാഷാല്ല, മൂന്നാം ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കോളറാണ്, ഫസ്റ്റ് വിന്നറാണ്. ഏഴാമത്തെ വിന്നറായി.
0: മാഷാല്ല, ചെലവുണ്ട് കേട്ടോ.
1: അതാണ്
0: ചെലവുണ്ട്, ചെലവുണ്ട്.
1: അതാണ് എന്നോട് അനക്ക് ഞാൻ അതുകൊണ്ടാണ് ആ പേരിട്ടത്. പ്രൈസ് ഇൻഷാല്ല എത്തും. അതായത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് പോയി അയക്കണോണ്ട്, പോസ്റ്റ് പോയി അയക്കണോണ്ട് ചെറിയൊരു ഡിലേ ഉണ്ടാവും. അത് നമ്മൾ എടുത്ത സ്ഥലമാണെങ്കിൽ പോലും ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഇൻഷാല്ല വേഗം എത്തും. എന്താ, ഇതിനു മുമ്പ് 7 വട്ടം വിന്നറായി അല്ലേ? അപ്പോ 7 വട്ടം വിന്നറായിട്ട് ഉമ്മാക്ക് എന്താ വാങ്ങിക്കൊടുത്തു? ഉമ്മയാണല്ലോ കൊറേ ഉത്തരം പറഞ്ഞത്.
0: ക്രെഡിറ്റ് മൊത്തം ഉമ്മ ഉണ്ട്.
1: ഇല്ലല്ലോ, ഓനക്ക് ക്രെഡിറ്റ് ഉണ്ട്. ഈ ഇന്നലെ വിളിച്ചിരുന്നോ? ഇന്നലെ വിളിച്ചിരുന്നു. മിഞ്ഞാന്ന് ഞാനായിരുന്നു തോന്നുന്നുണ്ട്. മിഞ്ഞാന്ന് വിളിച്ചിരുന്നു, അതിന്റെ തലേന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? അവന് ഭയങ്കര ആക്റ്റീവാണ് ഈ കാര്യത്തില്. അപ്പോ ഇന്നത്തെ വിന്നറായി അല്ലേ? ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വിഷയത്തിൽ വീണ്ടും വരണം. അപ്പോൾ ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് മറക്കരുത് അല്ലല്ലോ. ഏ ഓക്കെ, അപ്പോൾ ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാഷാല്ല, അസീമാണ് വിളിച്ചിരുന്നത്. അവന് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിക്കലുണ്ട്, വിന്നറാവലുണ്ട്. എൻ്റെ ഫാമിലിയൊക്കെ ഇതിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ടെലിഗസിൽ വിളിക്കുന്ന പാരൻസ് നോക്കണ്ടേ, അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ പരിസ്ഥിതി, ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിയാണ് വിളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആയിരിക്കും അവരുടെ അറിവ്?
0: മാതാപിതാക്കൾ
1: അപ്പോൾ അതൊക്കെ പഠിച്ചു എന്നോട് ഉണ്ടാവുക. A4 ആപ്പിൾ നല്ല പറയായിരിക്കും. അല്ലാതെ എന്താ അന്തരീക്ഷത്തിലെ എന്താ എത്ര ആളുണ്ട് നോക്കുക, ചിലപ്പോൾ അറിവ് കുറവായിരിക്കും. അപ്പോൾ നമ്മളെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര
0: അറിവ് കുറവ് എന്നല്ല ഞാൻ പറയുന്നത്, ഇല്ല ആവശ്യത്തിൽ അറിവുണ്ടാവില്ല, പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ബേസിക് അല്ല പഠിക്കുന്നത്,
1: പഠിച്ചാൽ കിട്ടും, പഠിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ സ്മാർട്ട് കുട്ടികളാണ് ഈ ജനറേഷനെ. അപ്പോൾ പാരൻസ് ഒന്ന് അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ എന്തൊക്കെ ചെയ്യാം, ഇപ്പോൾ അനാവശ്യമായിട്ട് അവർ പല രംഗത്തേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പിടിച്ചിട്ടാൽ ഒരു വഴിയാണ്. ഗിഫ്റ്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളുണ്ട് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അസ്ഫ അസ്ലി.
1: അസ്ഫ അസ്ലി, അസ്ഫ അസ്ലി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ?
2: ഇനി 5-ലോട്ട്.
1: ഇനി 5-ലോട്ട്. അപ്പോ അസ്ഫ അസ്ലിയുടെ വീട് എവിടെയാണ്?
2: പെരിന്തൽമണ്ണ.
1: പെരിന്തൽമണ്ണ, നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ അടുത്താണ്. മാത്രമല്ല നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരാളും
0: കൂടിയാണ്,
1: ആങ്കറും കൂടിയാണ്. കുറച്ച് സൈറ്റ് ഞാൻ കണ്ടിട്ടില്ല, വിരല് കുറവുണ്ടല്ലോ, മടിയിരിക്കണ. ഇപ്പൊ നമുക്കിപ്പോഴേ പീസ് റെഡിയൊക്കെ ഒന്നും വരാനില്ല, ഒഴിവില്ല, ഭയങ്കര തിരക്കാണ് അവൾക്ക്. ഇന്നലെ വന്നിരുന്നോ? ഇന്നലെ ഞാൻ എന്താ ഞാൻ പറയാ, വന്നിരുന്നില്ല. ഇന്നലെ വന്നിരുന്നോ? ഇല്ല, അവൾക്ക് ഭയങ്കര ബിസിയാണ്. അവളെ ഇന്നാളെ ഒരു എന്താ പാട്ട് അയച്ചെന്ന് ഞാൻ കണ്ടു, പാട്ട് റെക്കോർഡ് ചെയ്യണ കണ്ടിരുന്നു. പിന്നെ അവളെ അവിടെ ഇങ്ങോട്ട് കണ്ടിട്ട് തന്നെ അല്ല, ഭയങ്കര ബിസിയാണ് പറയണിട്ട്. അപ്പോ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ഇന്ന് ആരൊക്കെ ഉണ്ട് ടെലികസില് എന്റെ ഒപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട്? ഉമ്മ മാത്രം. അപ്പോ എത്ര ക്ലാസ്സിലാ പഠിക്കണം ഞാൻ ചോദിച്ചോ? ഇനി 5-ലോട്ട്. എനിക്കറിയാം, ഞാൻ എന്നാലും ശ്രോതാക്കൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഇന്നത്തെ വിഷയം അറിയില്ലേ? ഇജന്നെ പറയാം, കാരണം നമ്മൾ പറഞ്ഞില്ല അർത്ഥല്ല, കാരണം ഓളാണ് ഇവിടുത്തെ വലിയ ആങ്കർ. ഓളാണ്, ഞാൻ ഇപ്പൊ വിഷയം പറയാൻ പാടില്ല. ഈ പറയാം,
2: പരിസ്ഥിതി കാലാവസ്ഥ
1: വ്യതിയാനം. അപ്പൊ ഇപ്പൊ എന്താണ് പെരുന്തോണത്തെ കാലാവസ്ഥ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സ്റ്റുഡിയോ ഉള്ളിലായതുകൊണ്ട്. മഴ ഉണ്ടോ? ഇല്ല. നല്ല വെയില. ഓക്കെ, മൂടലുണ്ട്. നമുക്ക് മഴയെ വെയില ഏറ്റവും ഇഷ്ടം.
2: മഴ
1: മഴ ഓക്കെ, അപ്പോ എന്താ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ അനോസ്ക്ക് ചോദിക്കാം.
0: ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടോ. വായു മലിനീകരണം അളക്കാൻ സഹായിക്കുന്ന ജീവി ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വായു മലിനീകരണം അളക്കാൻ സഹായിക്കുന്ന ജീവി ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷന് വേണോ? ചോദ്യം കേട്ടിട്ട് ഭയങ്കര പ്രയാസമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ചോദ്യം കേട്ടിട്ട് നല്ല പ്രയാസമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് ഓപ്ഷൻ ചോദിച്ചാൽ, ഓപ്ഷൻ പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓപ്ഷൻ എ ലൈക്കണുകൾ,
1: ലൈക്കൻസ്. ഓപ്ഷൻ ബി,
0: ഓപ്ഷൻ ബി ആൽഗകൾ. ഓപ്ഷൻ സി ഫംഗസ്. ഓപ്ഷൻ ഡി ബാക്ടീരിയ. വായു മലിനീകരണം അളക്കാൻ സഹായിക്കുന്ന ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലൈക്കണുകൾ, ആൽഗകൾ, ഫംഗസ്, ബാക്ടീരിയ. ഇതിലേതാണ് ഉത്തരം എന്നുള്ളതാണ് അറിയേണ്ടത് നമുക്ക്.
1: ലൈക്കൻസ്, ആൽഗെ, ഫംഗസ്, ബാക്ടീരിയ.
0: ആലോചിച്ച് പറയാം, നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യാം.
1: ഓക്കെ,
0: നല്ലോണം ആലോചിച്ച് നോക്ക്.
1: ഇനി 2 സെക്കൻഡ്, 1 സെക്കൻഡ് ടൈം കഴിഞ്ഞു.
0: ടൈം അപ്പ്.
1: ലാസ്റ്റ് ചാൻസ് കേട്ടോ, വേഗ ഉത്തരം പറയണം, ബാക്കിയുള്ള ആൾക്കാർ കോത്ത് നിൽക്കണ. ഓപ്ഷൻ എ ലൈക്കൻസ്, ഓപ്ഷൻ ബി ആൽഗെ, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയ.
2: ഓപ്ഷൻ
1: എ ലൈക്കൻസ്. ഉറപ്പല്ലേ? അപ്പൊ ഇനി ഉറപ്പല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്യാണ്. മഷാല്ല, ഉത്തരം
0: ശരിയാണ്,
1: ലൈക്കൻസ്. അൽഹംദുലില്ലാ. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അവരെ അറിയപ്പെടുക. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അവര് മലിനമായ സ്ഥലങ്ങളിൽ അവർ വളരില്ല, അതാണ് അതിൻ്റെ എന്താ മെക്കാനിസം. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കല്ലേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഭൂമിദിനം എന്നാണ്, ഭൂമിദിനം എന്ന്, എർത്ത് ഡേ.
0: ഓപ്ഷൻ എ ഏപ്രിൽ 22, ഓപ്ഷൻ ബി മാർച്ച് 22, ഓപ്ഷൻ സി മെയ് 22, ഓപ്ഷൻ ഡി ഫെബ്രുവരി 22.
1: ഫുള്ളി 22 ആണ്.
0: ഓക്കെ, അപ്പൊ 22 ആണെന്ന് ഉറപ്പാണ്. ഏതാ മന്ത് എന്ന് നോക്കിയാൽ മതി. ഏപ്രിൽ ആണോ, മാർച്ച് ആണോ, മെയ് ആണോ, ഫെബ്രുവരി ആണോ?
1: ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഏതോ ഒരു മാസമാണ്. വേൾഡ് എർത്ത് ഡേ,
0: ഭൗമദിനം എന്നൊക്കെ നമ്മൾ പറയും.
1: ഭൗമദിനം, ഓപ്ഷൻ എ ഏപ്രിൽ 22. ഉറപ്പല്ലേ?
0: ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ് ഏപ്രിൽ 22 കഴിഞ്ഞു.
1: അതെ, കഴിഞ്ഞു.
0: അപ്പോ ഏപ്രിൽ 22 അങ്ങനെ ഒരു ന്യൂസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ ഉറപ്പാക്കി അതൊരു ന്യൂസ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഏപ്രിൽ 22 ഇങ്ങനെ എർത്ത് ഡേ ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ?
2: സ്കൂളിന്റെ
0: പോസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണോ ഉത്തരം പറയാൻ ഒരു കാരണമായത്?
1: ഹിന്റ് അവിടുന്നാണ്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ആ ഹിന്റ് പാളിയിട്ടില്ല.
1: ഹിന്റ് വളരെ ശരിയായിരുന്നു,
0: വളരെ ശരിയായിരുന്നു. ഉത്തരം
1: 22 ആണ് ശരിയായ ഉത്തരം.
0: ശരിയാണ് കേട്ടോ.
1: അൽഹംദുലില്ലാ. 1970 ലാണ് ആദ്യമായിട്ട് എർത്ത് ഡേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇത് രണ്ട് ചോദ്യവും ആരുടെങ്കിലും ഹെൽപ്പോട് കൂടിയാണോ അല്ലേ?
2: മൂന്നാമത്തെ
1: ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ആരെ? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെ? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. ഓപ്ഷൻ എ സലീം അലി, ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ സി വർഗീസ് കാരുണ്യൻ, ഓപ്ഷൻ ഡി മാധവ് ഗാഡ്ഗിൽ. സോറി,
2: ഓപ്ഷൻ എ സലീം അലി.
0: സലീം അലി എന്നാണ്, സലീം അലി എന്നല്ല, സലീം അലി. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഓപ്ഷന് ആലോചിച്ചിട്ട് പറയാം. ഓപ്ഷൻ എ സലീം അലി, ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ സി വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി മാധവ് ഗാഡ്ഗിൽ. ഇതാണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണോ ലോക്ക് ചെയ്ത്?
3: ഓപ്ഷൻ എ ആണ്.
0: ഓക്കെ, ഓപ്ഷൻ എ തോന്നുന്നു, അങ്ങനെ ഉണ്ടോ?
1: തോന്നലിട പറ്റൂല,
0: തോന്നല് പറ്റൂല, ഉറപ്പിച്ചു പറയാം. ഉറപ്പാണ്, സംശയമൊന്നുമില്ല. എന്തായാലും ആ പറഞ്ഞ ഉത്തരം വളരെ വളരെ വളരെ വളരെ ശരിയാണ്. മാഷാ ബാറക്കല്ലാ ഫിക്ക്.
1: ഓക്കെ,
0: സക്സസ്ഫുള്ളി ഡൺ.
1: അപ്പോൾ ഇന്നത്തെ സക്സസ്ഫുള്ളി ഒരു 99% ബാക്കി 1% ഉള്ള ഒരു 2 വരി പാട്ട് പാടും. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന എനിക്കറിയാം അല്ലേ, പാട്ട് പാടൂലേ? കുറച്ച് വരി പാടിയാൽ മതി, കൂടുതൽ ടൈം ഇല്ല, കുറച്ച് വരി പാടിയാൽ മതി.
3: أحد مدح والسنير تدرم نور نجل

0: മാഷാല്ലാ, എങ്ങനെയുണ്ടായിരുന്നു സ്കാ പാട്ട്?
1: നല്ല അടിപൊളി പാട്ട്.
0: അവിടെ നന്നായിട്ട് പാട്ട്
1: എനിക്ക് തന്നെ സൗണ്ട് സൗണ്ടിന് പ്രശ്നമായിട്ടും ഇങ്ങനെയാണ് പാടിയത്. സൗണ്ട് ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടെങ്കിൽ ഇതിലേറെ അടിപൊളിയാണ്.
0: സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? പ്രാവശ്യം സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഇതേപോലെ ധാരാളം പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെ നമ്മൾ എന്താ ഈ പീസറോട് ടെലിവിഷൻ കേൾക്കുന്നുണ്ടാവും, പീസറോട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ പരിചയത്തിലുള്ള ആൾക്കാരെ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം അല്ലേ?
1: തീർച്ചയായും
0: വലിയ അവസരമാണത്. അപ്പോൾ ഇൻഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും, വീണ്ടും ഒരു ദിവസം വിളിക്കണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ
1: രണ്ടാമത്തെ വിന്നറാണ് അല്ലേ?
0: അതെ,
1: അസ്ഫാസ്ലി. അസ്ഫാസ്ലിനെ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക.
0: അതെ, ടെലിവിഷനിൽ നമ്മളെക്കാട്ടിലും ഏറെ ആക്റ്റീവ് ആയിട്ട് ആളാണ്
1: ഉണ്ടാവാറുണ്ട്. അതെ, അവളവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്.
0: അതെ,
1: അപ്പം
0: നന്നായിട്ട് പാട്ട് പാടും അവള്.
1: അതെ,
0: ഭയങ്കര ആക്റ്റീവാണ്.
1: പൂമരത്തണലിലുണ്ട് അവള്.
0: അതെ,
1: അങ്ങനെ ഒരുപാട് പ്രോഗ്രാം പോലെ
0: സ്റ്റാർ ക്വസ്റ്റിൽ അതേപോലെ സ്വരം ഇതിലൊക്കെ അവര്
1: അതെ
0: നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ്.
1: നമുക്കൊരു അടുത്തൊരു കോൾ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
2: റൈഹാന.
1: റൈഹാന, ഓക്കെ. റൈഹാന എവിടുന്നാണ് വിളിക്കുന്നത്?
2: പരപ്പനങ്ങാടി.
1: പരപ്പനങ്ങാടി നിന്നാണ് വിളിക്കുന്നത്. റൈഹാന റേഡിയോയിലേക്ക് സ്ഥിരം വിളിക്കുന്ന ആളാണോ? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ,
0: വിന്നർ ആയിട്ടുണ്ടോ ഇതിനു മുമ്പ്?
1: ഇന്ന് വിന്നർ ആവാൻ വിളിച്ചാണല്ലേ അപ്പം അല്ലേ? എന്താ ഒരു സംശയം ഉണ്ടോ? വിന്നർ ആവില്ലേ എന്ന് വെച്ചപ്പോ ഒരു സംശയം, ഒരു ശങ്ക ഇല്ല. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് റിഹാന? ഇപ്പൊ ആര് വീട്ടില്? ഇവരൊക്കെ നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. ആരൊക്കെ, ആരാണ് ഇപ്പൊ ഉള്ളത്? ഉമ്മ ഉണ്ട്. ഓക്കെ, ഉപ്പ ഉപ്പ എന്താ ചെയ്യണത്? ആ ഓക്കെ ഓക്കെ. അതായത് ഉപ്പാന്റെ ജോലി എന്താ? ആ ഓക്കെ ഓക്കെ ഓക്കെ. മാഷാല്ലാ, അപ്പോ നമ്മുടെ എന്തായിരുന്നു പേര് എന്ന് പറഞ്ഞിരുന്നത്? റൈഹാൻ അല്ലേ?
0: അതെ.
1: സ്കൂളിന്റെ പേര് പറ? സ്കൂളിന്റെ പേര് അറിയില്ല. പരപ്പനങ്ങാടി തന്നെ സ്കൂളിൽ പഠിക്കണം അല്ലേ? ഓക്കെ, ഇന്ന് എന്താ വിഷയം എന്നറിയോ റൈഹാന?
0: പരിസ്ഥിതി.
1: പരിസ്ഥിതിയാണെന്നാണ്
0: അറിയാം.
1: പരിസ്ഥിതി, കാലാവസ്ഥ. അതിന് കാലാവസ്ഥ.
0: അതെ,
1: വ്യതിയാനം.
0: അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നോട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളെയാണ്? ഭൂമിയിലെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളെയാണ്?
1: വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭൂമിയിലെ ശ്വാസകോശങ്ങൾ, ലങ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളെയാണ്, ഏത് വനങ്ങളാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ഉമ്മാനോട് ചോദിക്കാം, സഹായം ചോദിക്കാം. എന്താണ്? ഓക്കെ, ഭൂമിയിലെ ശ്വാസകോശങ്ങൾ, ലങ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന വനങ്ങൾ ഏതാണ്? വേണേ ഓപ്ഷൻ വേണോ? ഓപ്ഷൻസ് വേണോ? ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഭൂമിയിലെ ശ്വാസകോശങ്ങൾ, ലങ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന വനങ്ങൾ ഏതാണ്? അതാണ് ചോദ്യം. ഓപ്ഷൻസ് വേണോ? ഓക്കെ, ഓപ്ഷൻ എ ആമസോൺ മഴക്കാടുകൾ, ഓപ്ഷൻ ബി കോണിഫറൻസ് വനങ്ങൾ, ഓപ്ഷൻ സി സുന്ദർ ബെൻസ്, ഓപ്ഷൻ ഡി ഹിമാലയൻ വനങ്ങൾ. ഓപ്ഷൻസ് ക്ലിയറായോ? ആമസോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ആമസോൺ ഉറപ്പാണോ? അത് പൊതുവെ കൺഫ്യൂഷൻ ഉണ്ടാവാത്ത കാര്യമാണ്. കാരണം ആമസോൺ മഴക്കാടുകൾ നമ്മൾ ഏറെ പരിചയമുള്ളൊരു വനങ്ങളാണ്. അപ്പോൾ ഉത്തരം ശരിയാണ്.
1: അതെ, ഉത്തരം ശരിയാണ്.
0: അത് അതിന് കാരണമുണ്ട്. എന്തറിയോ? എന്തറിയോ? അനുസ്കാക്ക് അറിയോ?
1: എനിക്കറിയില്ല.
0: റെയ്ഹാനൊക്കെ അറിയോ എന്തുകൊണ്ടാണ് ആമസോൺ മഴക്കാടുകളെ എന്താ ലങ്സ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ഹലോ. ആ, എന്തുകൊണ്ടാണ് ലങ്സ് ഓഫ് ദ വേൾഡ് എന്ന് ആമസോൺ മഴക്കാടുകളെ വിളിക്കാൻ കാരണം എന്നറിയോ? അത് എന്താ, ഭൂമിയിലേക്കുള്ള 20% ഓക്സിജൻ സപ്ലൈ അവിടെ നിന്നാണ്. 20% ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ആമസോൺ മഴക്കാടുകളാണ്. സൗത്ത് അമേരിക്കയിലാണ് കൂടുതലായിട്ട്. ബ്രസീലിലാണ് ഭൂരിപക്ഷവും. ചിലി, പെറു എന്നീ രാജ്യങ്ങളിൽ നീണ്ടു നടക്കുന്ന ഒരു വലിയൊരു വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ എന്നുള്ള ഉത്തരം പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അന്താരാഷ്ട്ര താപനില വർദ്ധിക്കുന്ന പ്രഭാസത്തിന് പറയുന്നത് എന്ത്? പ്രതിഭാസത്തിന് പറയുന്നത് എന്ത്? അന്താരാഷ്ട്ര താപനില വർദ്ധിക്കുന്നതിന്,
1: അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്നുള്ളതാണ് ചോദ്യം. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ചിട്ട് ഉത്തരം പറയാം. രണ്ടാമത്തെ ചോദ്യമാണ്, അന്തരീക്ഷത്തിലെ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ, അന്തരീക്ഷം എന്താണെന്ന് അറിയാമെന്ന് മനസ്സിലാക്കുന്നു, അതിലെ താപനില, ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത്.
0: അതെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്.
1: വളരെ സിമ്പിളാണ്, നമ്മൾ സ്കൂളുകളിലൊക്കെ കേൾക്കുന്നതാണ്. ഓപ്ഷൻ ആണോ? ഓക്കെ, ഓപ്ഷൻ എ ആഗോളതാപനം, ഓപ്ഷൻ ബി ശീതീകരണം, ഓപ്ഷൻ സി മർദ്ദം, ഓപ്ഷൻ ഡി ആർദ്രത.
0: ഓപ്ഷൻ എ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം.
1: ഈ ആഗോളതാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ആഗോളതാപനത്തെ കുറിച്ച് സ്കൂളിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോസ്റ്ററുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ ഉത്തരം എന്താണ്? ശരിയാണ്.
0: അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും റൈഹാന കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ. അപ്പോ ഈ ആഗോളതാപനത്തെ കുറിച്ചിട്ട് എന്താക്കണം എന്നറിയോ? നമ്മൾ ടെലിഗീസ് കഴിഞ്ഞാൽ കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ആഗോളതാപനം ഉണ്ടാവുന്നത് എന്നൊക്കെ നോക്കണേ. ഓക്കെ, ഇൻഷാല്ലാ.
0: ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം.
1: അതെ,
0: അന്താരാഷ്ട്ര ഓസോൺ ദിനമായി പറയുന്ന ദിനം ഏത്? അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻ എ സെപ്റ്റംബർ 16, ഓപ്ഷൻ ബി ഒക്ടോബർ 16, ഓപ്ഷൻ സി ജൂൺ 16, ഓപ്ഷൻ ഡി മെയ് 16. ഫുള്ള് 16 ആണ്. ഞാൻ കേട്ടില്ല, ഒന്നുകൂടി.
2: സെപ്റ്റംബർ 16.
0: ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അവള്. നമ്മൾ ഇനി കൺഫ്യൂഷൻ ആക്കിയിട്ടൊന്നും കയറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെപ്റ്റംബർ 16 എന്ന ഉത്തരം ശരിയാണ്. അഷാല്ലാപ്പന്നത് വിന്നറായി. അൽഹംദുലില്ലാ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ വിന്നറാവണത്? അതെ. അപ്പോൾ ഇനിയും ടെലിഗസിലേക്ക് വിളിക്കണം, വിന്നറാവണം. സമ്മാനം കിട്ടിയിട്ടില്ല. എന്നാണ് വിന്നറായത്? കുറെ ആയോ? എന്താ പറഞ്ഞ? രണ്ടാഴ്ചക്ക് മുമ്പ്. ഇൻഷാല്ലാ വേഗം എത്തും സമ്മാനം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: മൂന്ന് കോളറായി, മൂന്ന് വിന്നറാണ്.
1: ഞാൻ ഈ ചോദ്യം കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ പറയാൻ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് അടിച്ചു നോക്കുകയാണെങ്കിൽ പോലും ചിലപ്പം കിട്ടണമെന്നില്ല.
0: ടൈം എടുക്കും.
1: അതെ, ടൈം എടുക്കും. പക്ഷേ ഇത് ആളുകൾക്ക് എനിക്കൊന്നും കുറച്ച് ധാരണ ഉണ്ട്.
0: അതെ, അതിന് കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളുകൾ ഇതിൽ വലിയ റോളുണ്ട്. ഗ്ലോബൽ വാർമിംഗ് പരിസ്ഥിതി ദിനം, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ പോസ്റ്ററിൽ സ്കൂൾ റിലീസ് ചെയ്യും. ഇപ്പോൾ നേരത്തെ ആശ്വാസിൽ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു സ്കൂളിലത്തെ പോസ്റ്റർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര റോളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതപ്പോൾ നമുക്ക് അടുത്തൊരു കളറുണ്ട്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് കോള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് വേറെ കോളുണ്ട് എന്ന് തോന്നുന്നു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കോളറുണ്ട്, കണ്ടാവോ അറിയില്ല. നോക്കാം ചാല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈഹ സഫിയ ആണോ? എത്ര മാസത്തിലാ പഠിക്കണത്? അഞ്ചില്. ഓക്കെ, എവിടുന്നാണ് വിളിക്കണത്? കോഴിക്കോട് കൊയിലാണ്ട്. ഇതിനു മുമ്പ് ടെലികാസ്റ്റിലേക്ക്
2: വിളിച്ചിട്ടുണ്ടോ?
1: ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ഫൈഹ വിളിക്കണല്ലേ.
0: അതെ,
2: അനിയ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: എങ്ങനെ?
2: അനിയ
1: അനിയൻ വിളിച്ചിരുന്നു. അപ്പൊ ഫൈഹ ആദ്യമായിട്ടാണ് വിളിക്കണത്. അനിയൻ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നാട്ടിൽ എന്താ മഴ ഉണ്ടോ?
2: ഇല്ല, മഴക്കാറുണ്ട്.
1: മഴക്കാറുണ്ട്. ഓക്കെ ഓക്കെ. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. വിരുന്നൊക്കെ പോയോ? വിരുന്നൊക്കെ പോയോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സ്കൂള് തുറക്കാനൊക്കെ ആയില്ലേ. ഇൻഷാല്ലാഹ്. എന്തായാലും ഇന്ന് ടെലികിസ് കഴിഞ്ഞിട്ട് കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ, അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണേ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, ഗുഡ്. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നോബൽ സമ്മാനം നേടിയ ആഫ്രിക്കൻ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനായി നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആഫ്രിക്കൻ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ഒന്ന് ആലോചിക്കേണ്ടി വരും. നമ്മുടെ ഒപ്പമുള്ള ഒപ്പം ആരാളുള്ള സഹായത്തിനായിട്ട്? ഉമ്മണ്ട്.
0: ശ്രദ്ധിച്ചോ? അപ്പോൾ ഒരു ഞാനൊരു ഹിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു ഹിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം.
1: അതെ, തീർച്ചയായും.
0: അസീമിൻ്റെ കൊള്ളാണ് തോന്നുന്നുണ്ട് ഞാൻ ഒരു ഹിൻ്റ് കൊടുത്തിരുന്നു. ഇനി പറയില്ല. കേട്ടിട്ടില്ല. ഇനി പറഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കത് ഉത്തരം പറയണ പോലെ ആവും. അപ്പം നമുക്ക് ഓപ്ഷൻ പറയാം. ഓക്കെ, ഓപ്ഷൻ എ വെങ്കാരി മഥായി, ഓപ്ഷൻ ബി മലാല യൂസുഫ് സായ്, ഓപ്ഷൻ സി ഗ്രേറ്റ് തൻബർട്ട്, ഓപ്ഷൻ ഡി സിന്ധു സായ് സബ്കാൽ. സോറി, സിന്ധു ദാൽ.
1: ഓപ്ഷൻ ഒന്നുകൂടി പറയാം. വങ്കാരി മത്തായ്, മലാല യൂസുഫ് സായ്, ഗ്രെറ്റ തൻബർഗ്, സിന്ധു തായ് സബ്കാൽ. ഇതാണ് ഓപ്ഷൻസ്. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആഫ്രിക്കൻ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണോ?
0: വെങ്കാരി മത്തായ് ആണോ?
1: മാഥായി എന്നാണ്. ഓക്കെ, ഓ ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എന്തായാലും ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തായാലും ഏതെങ്കിലും ഉത്തരം പറയണല്ലോ. അപ്പൊ ഓപ്ഷൻ എ പറഞ്ഞു. അങ്ങനാണോ? ഓക്കെ,
0: അള്ളാഹുവിന് നല്ല അനുഗ്രഹമുണ്ട്.
1: അതെ,
0: കാരണം എന്താ? ഉത്തരം
1: എറിഞ്ഞു നോക്കി കൊണ്ടൊരു സംഗതിയാണ്.
0: അതെ, ഉത്തരം ശരിയാണ്.
1: അത് ചിലപ്പോ ലക്കാണ്
0: അല്ലേ.
1: നമ്മള് ചിലപ്പോ ഇങ്ങനെ ഇട്ട് നോക്കും, കുടുങ്ങി കുടുങ്ങി.
0: അതെ,
1: കിട്ടി കിട്ടി പോയാ പോയി എന്നറിയാം നമ്മുടെ നാട്ടില്. അപ്പൊ എന്തായാലും ഉഷാറായിട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണ്
2: കേട്ടോ.
0: അപ്പോ രണ്ടാം ചോദ്യം ചോദിക്കട്ടെ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിന് കുറെ പാളികളുണ്ട്. അതിന്റെ അവസാന സ്ഫിയർ എന്നാണ് കേട്ടിട്ടുണ്ടാവും. അപ്പോ ഏത് പാളിയിലാണ് ഓസോൺ ഏത് പാളിയിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്?
1: ഓരോ ലെയർ ഉണ്ടാവും അന്തരീക്ഷത്തിന്, ആ ലെയറിൽ ഏത് ലെയറിലാണ് ഓസോൺ പാളി ഉള്ളത്?
0: അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് കുറേ ലെയറുകൾ ഉണ്ട്. അതിൽ ഏത്? ആ ഓക്കെ, ഓപ്ഷൻ പറയാ. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി എക്സോസ്ഫിയർ. ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി എക്സോസ്ഫിയർ. കുറച്ച് സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കണത്? ഇനി ആറിലോട്ട്. സ്കൂളിൽ
2: പഠിച്ചിട്ടുണ്ടാവും
0: വിചാരിക്കണം. ഏത്? സ്ട്രാറ്റോസ്ഫിയർ ആണോ? എക്സോസ്ഫിയർ ആണോ എന്ന്
1: ആലോചിച്ചിട്ട് പറയാം.
0: ടൈം കൊടുക്കാം.
1: മൂന്നാമത്തെ ചോദ്യമാണ് ഇത്.
0: അല്ല, രണ്ടാം
1: ആ സോറി രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോ ആലോചിച്ച് ഉത്തരം പറഞ്ഞു.
0: സ്ട്രാറ്റോസ്ഫിയർ ആണോ? ആണേ, ഉറപ്പാണോ?
1: ഒരു ഒരു സംശയം ഉണ്ടോ? ഇത് ശരിയാവുന്ന ഒരു തോന്നുന്നുണ്ടോ? ഒരു 50% എങ്കിലും ചാൻസ് ഉണ്ടോ ശരിയാവാനുള്ള? ഉറപ്പിച്ച് പറഞ്ഞോ.
0: ലാസ്റ്റ് ഓപ്ഷൻ ആണ്.
1: ഒരു അതായത് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മെസോസ്ഫിയർ, ഓപ്ഷൻ ഡി എക്സോസ്ഫിയർ. ഇതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ എന്നാണോ പറയുന്നത്? നല്ലോണം ആലോചിച്ചിട്ട് പറയാം. ഒറ്റ ചാൻസ് കൂടി തരാം. ഒറ്റ ഒരു വട്ടം ഈ ഉത്തരം പറഞ്ഞാൽ നമ്മൾ ലോക്കാക്കിയിട്ട് എന്താക്കും? ഞങ്ങൾ ആൻസർ
2: പറയും.
1: ഓപ്ഷൻ സി മെസോസ്ഫിയർ ആണോ? ഓക്കെ, ഇനി ചാൻസ് ഇല്ല എന്തായാലും.
0: അപ്പോൾ മെസോസ്ഫിയർ ആണ് പറയുന്നത്.
1: ഓക്കെ, മെസോസ്ഫിയർ എന്നുള്ള ഉത്തരം
0: ചെറുതായിട്ടും
1: തെറ്റിപ്പോയി. ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുള്ളൂ, വലുതായിട്ട് തെറ്റിയില്ല.
0: കാരണം സ്ഫിയർ ആണല്ലോ അവസാനം.
1: അതെ, തീർച്ചയായും.
0: എന്തോ രണ്ട് മൂന്ന് വാക്ക്, രണ്ട് മൂന്ന് അക്ഷരം.
1: അതെ, രണ്ട് മൂന്ന് അക്ഷരത്തിന്റെ കാരണത്താൽ എന്തായി?
0: തെറ്റി.
1: ഉത്തരം തെറ്റി. കുഴപ്പമില്ല,
0: കുഴപ്പമില്ല, നമുക്ക് ഇനി ദിവസം കൊണ്ടല്ലോ.
1: അതെ, ഉഷാറാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
0: ഇന്ന് മെയ് 14 ആയിട്ടുള്ളൂ. മെയ് 31 വരെ നമുക്ക് ടെലിക്വിസ് ഉണ്ട്.
1: അതെ, തീർച്ചയായും.
0: വ്യത്യസ്ത വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളെ ഫേവറേറ്റ് വിഷയം നാളേക്കരം. അപ്പോൾ നമുക്ക് നാളെ വിളിക്കാം, പങ്കെടുക്കാം, വിന്നർ ആവാം.
1: അപ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷാല്ലാ നല്ല
0: ഭയങ്കര ബോൾഡ് കുട്ടിയാണ്,
1: അടിപൊളിയാണ്, ഉഷാറാണ്. അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ റേഡിയോയിലേക്ക്. ഓക്കെ, ഇനി എന്തായാലും വിളിക്കണം. ഇനി വിന്നർ ആവല്ല കോൾ ആയിരിക്കണം.
2: ഓക്കെ,
1: ഒരു റിവെഞ്ച് എടുക്കണം.
2: ഓക്കെ,
1: ഇൻഷാല്ലാ. എന്തായാലും ഗുഡ്, ഇനിയും വിളിക്കുക. ബാറക്കില്ല ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും സലാം.
0: സ്ട്രാറ്റോസ്ഫിയർ ആയിരുന്നു ശരിയായ ഉത്തരം. ജസ്റ്റ് ഒന്ന് എത്തിപ്പോയിട്ടുള്ളൂ.
1: സ്വാഭാവികമാണ്, കാരണം ചെറിയ കുട്ടികളാണ്, അറിയണം എന്നില്ല. എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലാണ് പഠിക്കുക.
0: 7ത്തിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ.
1: സി ബി എസ്സിലാവാൻ ചാൻസ് 7ത്തിലുണ്ടാവുക. കേരളയിൽ 8ലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 8ാം ക്ലാസ്സിലാണ് ഈ പാളികളെ കുറിച്ച് ലെയറിനെ കുറിച്ച് പറയാനുള്ളത്.
0: അപ്പോൾ നമ്മളിന്ന് ടെലിഗ്സ് ഭയങ്കര റഷ് കോളിംഗ് ആണ്. നല്ല ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവർക്കൊക്കെ വിന്നറാവുന്നുണ്ട്. ഒന്നോ രണ്ടോ അക്ഷരത്തിന്റെ രീതിയിലാണത് തെറ്റിപ്പോയത്. അപ്പൊ അവള് ഇനിയും വിളിക്കുന്നു പറഞ്ഞു. ഇനി വിളിച്ച് വിന്നറാവുന്ന പറഞ്ഞിട്ടുണ്ട്.
1: ഏതായാലും നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് മെച്ചുണ്ട്. പക്ഷെ ഓപ്ഷൻ ഒരു മെറിറ്റും ആണ്, ഡിമെറിറ്റും ഉണ്ട് ഓപ്ഷനിൽ. കൺഫ്യൂഷൻ വരും. അറിയുന്ന
0: ക്വസ്റ്റ്യൻ എന്താ? അതാണ്, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അസ്മോസ്ഫിയർ, അങ്ങനെ കുറെ സ്ഫിയറുകളുണ്ട്. ഏതാണെന്ന് ചെറിയ കൺഫ്യൂഷൻ വരും.
1: ഏതായാലും ഇൻഷാല്ലാ അടുത്തൊരു കോളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗ്രസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഇഷ.
2: റിംഷ
1: ആ, അങ്ങനെയാണ് പേര്.
0: ഇതേപോലെ എനിക്ക് പഠിപ്പിച്ചു നിൽക്കണേ.
1: ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഭയങ്കര സംഭവം.
0: ഇതേപോലെ എനിക്കും പഠിപ്പിച്ചു നിൽക്കണേ.
1: അപ്പൊ റിംഷ, റിംഷന്റെ എന്താ ഈ റിംഷ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താ?
2: ഒരു കൂട്ടം പൂക്കൾ.
1: ഓ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, മാഷാല്ലാ. അപ്പൊ റിംഷ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
2: ഞാൻ
1: 5ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ, മദ്രസയിലോ 5ാം ക്ലാസ്സിലാണോ? മദ്രസയിലെ 6ലെ. അപ്പൊ പൊതുപരീക്ഷ കഴിഞ്ഞ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണോ?
0: ഇതിനു മുമ്പ് എത്ര വട്ടം വിന്നറായിട്ടുണ്ട്? മൂന്ന് വട്ടം. അപ്പൊ ഇന്ന് നാലാമത്തെ വട്ടമായിരിക്കും, അതാണ് അവള് പറയണത് അല്ലേ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? ഐ തിങ്ക് സിമ്പിൾ ആണ്,
1: വളരെ സിമ്പിൾ ആയി പോയി.
0: വളരെ സിമ്പിൾ,
1: അവള് സിമ്പിൾ ആയിട്ട് പറയും. അവള് അവളെ അക്ഷരങ്ങൾ വരെ എടുത്ത് നമുക്ക് പഠിപ്പിച്ചത്.
0: വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? കുറെ വാതകങ്ങളുണ്ട്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, അതേപോലെ സൾഫർ, സോറി സൾഫർ അല്ല, നൈട്രജൻ, അതേപോലെ കുറെ വാതകങ്ങൾ, ആർഗൺ. ഓപ്ഷനോ?
1: സ്ഥിരം വിളി എന്താണ്? ഓപ്ഷൻ പറഞ്ഞിട്ട് പറയണോ അല്ലെങ്കിൽ ഓപ്ഷൻ പറയാതെ ഉത്തരം പറയണോ?
0: പറയാതെ കേട്ടോ, അവൾ ഭയങ്കര സ്മാർട്ട് അല്ലേ.
1: പറഞ്ഞോളൂ, ശങ്കുണ്ട്, ഒരു ചെറിയൊരു പേടി, ചെറുതായിട്ട്. എന്നായിക്കോട്ടെ, എന്തായാലും ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഓക്സിജൻ ആണ്, ഓപ്ഷൻ ബി നൈട്രജൻ ആണ്, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഓപ്ഷൻ ഡി ആർഗൺ ആണ്. ഏതാണ് ഉത്തരം?
2: നൈട്രജൻ.
1: 100% ഷുവർ അല്ലേ?
0: ആണോ?
1: ഷുവർ അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, എന്തായാലും ലോക്ക് ചെയ്യാം. എന്തായാലും ഒന്നാമത് ചോദ്യം വളരെ വളരെ വളരെ ശരിയാണ്.
0: നൈട്രജൻ ഓൾക്ക് 100% കൺഫേം ആണ്, പക്ഷേ 78% ഉള്ളൂ ഭൂമിയിലുള്ളത്.
1: അതെ അതെ, 78% ആണ് ഭൂമിയിൽ നൈട്രജൻ ഉള്ളത്. ഏതായാലും ഉത്തരം ശരിയായിട്ടുണ്ട്, ഒരു അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ നന്നാവും. ഹലോ, കേൾക്കണില്ലേ?
0: ഹലോ,
1: കോൾ കട്ടായോ? ആൾ കേൾക്കുന്നില്ല, കോൾ കട്ടായി തോന്നുന്നുണ്ട്.
0: ടെക്നിക്കൽ ടീമിനോട് കൺഫർമേഷൻ തരാണെങ്കിൽ ഉപകാരമായിരിക്കും. ഇൻഷാ അല്ലാ,
1: എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്.
0: എന്തോ ചെറിയ
1: ഇഷ്യൂ, ആള് കേൾക്കണില്ല, സംസാരിക്കണത് കേൾക്കണില്ല. വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്ന് ചോദിച്ചപ്പോൾ ആള് നൈട്രജൻ എന്നെന്താക്കി
0: ഉത്തരം പറഞ്ഞു. ശരിയാണ്, പറഞ്ഞു
1: ഉത്തരം ശരിയാണ്.
0: ചെറിയൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ നൈട്രജൻ ആണ് ശ്വസിക്കുന്നത്, അല്ലല്ലോ
1: ഓക്സിജൻ.
0: ഓക്സിജൻ്റെ അളവ് എത്ര, അതാണ് പഠിച്ചവൻ്റെ അനുഗ്രഹ കഴിവ്. നമ്മൾ എത്ര കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ലോകത്ത് മൊത്തം,
1: അതെ ഓക്സിജൻ തീർന്നോണില്ല,
0: ഓക്സിജൻ തീർന്നോണില്ലല്ലോ. പക്ഷേ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്. ശരിക്കും നമ്മൾ എന്താ മാത്സും ഫിസിക്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ ശ്വസിക്കണം, ശരിക്കും നൈട്രജനാണ് ശ്വസിക്കേണ്ടത്. കാരണം അതാണ് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി അതിനാണ്. പക്ഷേ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കണത്. എത്ര കോടിക്കണക്കിന് ജനങ്ങളുണ്ട് നമ്മളെ ലോകത്ത്, എല്ലാവർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രൈമറി വെള്ളം, വായു, ഇത് നിർബന്ധമാണ്. ഒരിക്കലും ജീവിക്കാൻ, വായു ഇല്ലെങ്കിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ 78% നൈട്രജൻ അല്ല നമ്മൾ ആരും ശ്വസിക്കണത്, വളരെ എന്താ 18-20% ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കണത്. വലിയൊരു കഴിവാണിത്
1: അല്ലേ. ഏതായാലും ആള് ഇതുവരെയും കണക്ട് ആയിട്ടില്ല തോന്നുന്നുണ്ട്,
0: നമുക്കത് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം.
1: അതെ,
0: ഓക്കെ. അപ്പോൾ
1: നമ്മളേ ഇത് ഈ നൈട്രജൻ്റെ ഓക്സിജൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് ചില ആളുകൾ പറയും, ഈ ആസ്തമുള്ള വലിവുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അവരോട് ഒരു കളിയാക്കി പറയാറുണ്ട്, ഉള്ള ഓക്സിജൻ മൊത്തം ഈ വലിച്ചു തീർക്കരുത്. അത് ഞാൻ പറഞ്ഞു,
0: ഞാൻ കുറേ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ശ്വാസം മുട്ട്. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കടന്നാൽ നമുക്ക് ശ്വാസം കിട്ടൂല, ഇരുന്നാൽ ശ്വാസം കിട്ടൂല, നടന്നാൽ കിട്ടൂല, ഒന്നും ചെയ്താൽ
1: അനുഗ്രഹം പ്രത്യേകിച്ച്
0: മനസ്സിലാവും, ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ അന്ന് ചെല്ലാതെ ദുവാക്കി നമ്മളൊന്ന് ചൊല്ലും, ഭയങ്കര നമ്മൾ ചിലപ്പോൾ വിട്ടുപോയ ദുവാളൊക്കെ ഉണ്ടാവും, ഭയങ്കര അത്രയും പ്രയാസമല്ല. ചിലപ്പോൾ വെള്ളം കുടിക്കാതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മണി സർവൈവ് ചെയ്യാം, നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ സർവൈവ് ചെയ്യാം. പക്ഷേ ഈ ശ്വാസം കിട്ടാതെ അതൊക്കെ, അത് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂടും, പെട്ടെന്ന് പോകും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു ആവി പിടിപ്പിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ സഹായം തേട്ടിലാണ്. അത്രയും ബുദ്ധിമുട്ടാണത്, അത് വന്ന ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ആ പെയിൻ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള രോഗങ്ങളിൽ നിന്ന് പഠിച്ചവന് അങ്ങനത്തെ രോഗങ്ങളൊന്നും പരീക്ഷണങ്ങളൊന്നും നമുക്ക് വരാതിരിക്കട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ഒന്നുകൂടിയും ആവർത്തിക്കാം, ടെലിഗസ്റ്റിലേക്ക് വിളിക്കേണ്ട നമ്പർ 90-20-840-840 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഇനി എടുക്കാമുള്ള കോൾ നമുക്ക് ലാസ്റ്റ് കോൾ ആയിരിക്കും, കാരണം ടൈം ഏകദേശം അവസാനമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ചിലപ്പോൾ ചില ശ്രോതാക്കൾ ഇപ്പോൾ ഒന്നിട്ടുണ്ടാകും. നമുക്ക് ഒന്നുകൂടി പറയാം അല്ലേ, നമ്മളെ ടെലിയുക്കിസിലേക്ക് വിളിക്കാൻ കിട്ടാത്തവർക്ക് ഉള്ള പ്രതിവിധി എന്താണെന്നുള്ളതാണ്. അതായത് യു പി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെലിയുക്കിസിൻ്റെ ഒരു പുതിയൊരു വെർഷൻ ഇൻഷാല്ലാ പീസ് റെഡി ഉടനെ അനൗൺസ് ചെയ്യും. എല്ലാവരും വെയിറ്റിംഗ് ആണ് അതിന്. അപ്പോൾ കുറേ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ലൈവുകളിലൊക്കെ ഇപ്പോൾ തുടർച്ചയായി അത് പറയുന്നുണ്ട്. അപ്പോൾ യു പി കുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ അറിവിൽ യു പി കുട്ടികളുണ്ടെങ്കിൽ പീസ് റേഡിയോ ടെലിക്യൂസിലേക്ക്, ഫാമിലി ടെലിക്യൂസ് അല്ല തോന്നുന്നുണ്ട്, അത് പീസ് റേഡിയോ അനൗൺസ് ചെയ്യും. ഭയങ്കര ഒരു അടിപൊളിയായിരിക്കും, കുറേ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ടെലിക്യൂസിലേക്ക് പങ്കെടുക്കണമെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, കോൾ ചെയ്ത് ചെയ്താൽ ഇതുപോലുള്ള ഫാമിലി ടെലിക്യൂസിലേക്ക് വിളിക്കണ പോലെ വിളിച്ചാൽ ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മളുടെ സീറ്റ് അത് റിസർവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സീറ്റ് റിസർവ് ചെയ്യുക അനുസ്ക?
1: അത് നമ്മളെ റേഡിയോൻ്റെ ടെലിക്യൂസിലേക്ക് വിളിക്കുന്ന നമ്പറായിട്ടുള്ള 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ടെലിക്യൂസ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം ബന്ധപ്പെട്ടിട്ട് എന്താക്കും, ഒരു ലിങ്ക് അയച്ചുതരും, ഒരു ഗൂഗിൾ ഫോം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ അതിലേക്ക്
0: രജിസ്റ്റർ ആയി. അപ്പോൾ നമ്മളെ സീറ്റ് റിസർവ്ഡ് ആയി, ഇനി ആരും കൊണ്ടുപോല.
1: അതെ അതെ, തീർച്ചയായും.
0: അപ്പോൾ വേഗം പോയിട്ട് ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കണമെങ്കിൽ, അപ്പോൾ നമുക്കിന്ന് 5-ാം ക്ലാസ് കുട്ടികൾ കുറേ വിളിച്ചു.
1: അതെ,
0: 5-ാം ക്ലാസ് കുട്ടികൾ കുറേ വിളിച്ചു. അപ്പോൾ അവരൊക്കെ എന്താ, വേഗം
1: ഏറെക്കുറെ കുട്ടികളും 5-ാം ക്ലാസ്
0: 5-4 ആ ക്ലാസ്സിൽ കുട്ടികളാണ്. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യുക, നമ്മളെ സീറ്റ് കൺഫേം ചെയ്യുക അവിടെ. അപ്പോൾ ടെലിക്യൂസിലേക്ക് ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ടെലിക്യൂസിൽ ധാരാളം എന്താ, നമ്മളെ ഉമ്മമ്മമാരൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു അറിവിൻ്റെ ഇതാണ്. നമ്മൾ പി സി റെഡെന്ന് പറഞ്ഞാൽ തന്നെ ഒക്കെ പുതിയ അറിവുകളാണ്. രാവിലെ മോർണിംഗ് ലൈവ് മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഫുള്ള് ഏത് സമയവും ഏതാൾക്കും എവിടെ നിന്നും കേൾക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഇൻ്റർനെറ്റ് ഇല്ലാത്തത് അല്ലേ, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വേണ്ട പ്രാർത്ഥന നോക്കാം. അതേപോലെ ജമീൽ, ജമീൽ അത് നമ്മുടെ പി സി റെഡിയോ കൂടെ തന്നെ എല്ലാ ജമീലാണ്. അതുക്കാർ വിൻഡോ ഉണ്ട്, ഖുറാൻ പരിഭാഷയുണ്ട്, ഖുറാൻ ഓതാം നമുക്ക് ഏത് ബസ്സിലാണെങ്കിലും എന്താ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത്, ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ, നമ്മൾ വേഗം കയറി നോക്കുക. അപ്പോൾ എല്ലാവിധ സെറ്റപ്പുകളും, കുറേ ആൾക്കാർ ഇപ്പോൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത്, ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനുള്ള ഓപ്ഷൻ എല്ലാം നമ്മുടെ ജമീലിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ല. അപ്പോൾ ഈ ഇല്ല അവസരങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് പതുക്കെ രാവിലെ ചെല്ലണ്ട പ്രാർത്ഥന, വൈകുന്നേരം ചെല്ലണ്ട പ്രാർത്ഥന, അതൊക്കെ നമ്മൾ ജമീലിലുണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ചൊല്ലാം. അപ്പോൾ ആ അവസരമൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു കോളറാണോ അതോ നാളത്തെ ഡ്രോപ്പ് ആയ കോളാണോ നമുക്ക് നോക്കി നോക്കാം.
2: ഹലോ,
0: ഹലോ,
2: നേരത്തെ കോൾ കട്ടായി അറിയാതായിരുന്നു, ഞാൻ ലാൻഡ് ഫോണിലായിരുന്നു വിളിച്ചത്. അപ്പോൾ വൈഫൈ ഓഫ് ആയപ്പോൾ കോൾ കട്ടായി.
0: ഓക്കെ, അപ്പൊ നൈട്രജനിലെ ഉത്തരം പറഞ്ഞു അല്ലേ, അത് കറക്റ്റായി. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം എനിക്ക്. ഓക്കെ, അപ്പൊ ആര് എന്താ, കോൾ കട്ടായപ്പോ എനിക്ക് എന്താ പേടിയായോ, അതായത് അതിന്റെ അവസരം പോയല്ലോ എന്ന് തോന്നിയോ? തോന്നി. അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ചോദിക്കട്ടെ, കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് വാലി സമരം നടന്ന ജില്ല ഏത്? കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് വാലി സമരം നടന്ന ജില്ല ഏത്?
1: ചോദ്യം കേട്ടില്ലേ?
0: കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് വാലി സമരം നടന്ന ജില്ല ഏത്?
1: ചോദ്യം ക്ലിയർ ആയില്ല, സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ?
0: അല്ല, ഞങ്ങള് സംസാരിക്കുന്ന മോൾക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ?
1: റേഞ്ചുള്ള ഭാഗത്തേക്ക് നിൽക്ക്, റേഞ്ചുള്ള സ്ഥലത്തേക്ക് നിന്നാൽ ഹെയർ ആയിരിക്കും. ഓക്കെ, ചോദ്യം അതാണ്, കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് വാലി സമരം നടന്ന ജില്ല ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഇടുക്കിയാണ്, ഓപ്ഷൻ ബി പാലക്കാടാണ്, ഓപ്ഷൻ സി വയനാടാണ്, ഓപ്ഷൻ ഡി പത്തനംതിട്ടയാണ്. സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു സമരം നടന്ന ജില്ല കേരളത്തിലാണ്. ആ ജില്ല ഏതാണ്, ആ ജില്ല എന്നുള്ളതാണ്. ഇടുക്കിയുണ്ട്, പാലക്കാടുണ്ട്, വയനാടുണ്ട്, പത്തനംതിട്ട ഉണ്ട്. പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓപ്ഷൻ ക്ലിയർ ആണോ? ചോദ്യം കേട്ടിട്ടുണ്ടോ?
2: ഓക്കെ,
1: ഇനി ഉത്തരം പറയാം. നമ്മൾ ടൈം ഇവിടെ സ്റ്റാർട്ട്
2: ചെയ്യുന്നുണ്ട്.
1: ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട. പാലക്കാട് എന്നുള്ള ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പാലക്കാട്, പാലക്കാട് ജില്ലന്റെ പ്രത്യേകത എന്താ?
0: സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഈ പോയിട്ടുണ്ടോ? ഇല്ല. മോളുടെ സ്ഥലം റിംഷ എന്നല്ലേ പേര് പറഞ്ഞേ? റിംഷ എന്നല്ലേ പേര് പറഞ്ഞേ? ആ, മോളുടെ സ്ഥലം എവിടെ? ഞാൻ മറന്നുപോയി. ഏത് ജില്ലയാണ്? മലപ്പുറമാണോ? ആ, മനസ്സിലായി മനസ്സിലായി. അവള് ഒരു ഒരു ടെലികസ്റ്റ് എനിക്ക് മൊത്തം പറഞ്ഞു പഠിപ്പിച്ചെന്നതാ. അവളെ പേര് പറഞ്ഞു. അപ്പളേ എന്താ പാലക്കാട് എന്ന് പറഞ്ഞ ഉത്തരം എന്താണ്?
1: ശരിയാണ്,
0: ശരിയാണ്. നമ്മളിനിയിപ്പോ അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എവിടെ നിന്ന് ചോദിക്കും, ഇവിടെ ടെലി എന്താ പീസഡിലും ചോദിക്കും, നമ്മളെ എന്തിനാ എന്റെ ഉത്തരം തെറ്റിച്ചു ചോദിക്കും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും പാലക്കാട് എന്നുള്ള ഉത്തരം ശരിയാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാക്കി,
0: കൃത്യമായിട്ടുള്ള ശരിയാക്കി.
1: അതെ. ഇനിയപ്പോൾ മൂന്നാമത്തെ സമ്മാനം കിട്ടാനുള്ള ചോദ്യം.
0: ഓക്കെ,
1: മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടൽ.
0: അതെ
1: അതെ, ആ ചോദ്യമാണ് ചോദിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: സമുദ്രങ്ങളിലെ മലിനീകരണത്തിന് പ്രധാന കാരണമാകുന്ന വസ്തു എന്താണ്? സമുദ്രങ്ങളിലെ, കടലിലെ. എങ്ങനെ? ഞങ്ങളിവിടെ മോള് പറയുന്നത് ക്ലിയർ ആണ്, പക്ഷേ മോള് റേഞ്ചിന്റെ ഇഷ്യൂ ആവും തന്നെയാണ് മനസ്സിലാക്കുന്നത്. സമുദ്രങ്ങളിലെ, അതായത് കടലിലെ മലിനീകരണത്തിന് പ്രധാന കാരണമാകുന്ന വസ്തു ഏതാണ് എന്നുള്ളതാണ്.
0: വേഗോത്തരം പറയണം. ടൈം അവസാനിക്കാനായിക്കണ്, നമുക്ക് ടൈം കൊടുക്കാം. ഓപ്ഷൻ ഓപ്ഷൻ കൊടുത്തിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഓപ്ഷൻ എ പ്ലാസ്റ്റിക്, ഓപ്ഷൻ ബി പേപ്പർ, ഓപ്ഷൻ സി മണ്ണ്, ഓപ്ഷൻ ഡി പാറകൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിച്ചപ്പോൾ അതിലും സിമ്പിളായില്ലേ ക്വസ്റ്റ്യന്? വളരെ സിമ്പിളായി.
1: പ്ലാസ്റ്റിക് എന്നുള്ള ഉത്തരം എന്താണ്? ശരിയാണ് അല്ലേ. നമ്മൾ കടലില് കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാണുന്ന സംഗതി എന്താണ്?
0: പ്ലാസ്റ്റിക് ആണ്.
1: പ്ലാസ്റ്റിക് ആണ്.
0: പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ എന്തേനു?
1: പേപ്പർ എന്തായാലും മണ്ണില്
0: അലിഞ്ഞു
1: പോണതാണ്.
0: പിന്നെ
1: മണ്ണ്,
0: പിന്നെ
1: പാറകൾ,
0: പാറകളും.
1: അപ്പൊ എന്തായാലും വരിക പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഉത്തരം എന്താണ്? വളരെ വളരെ ശരിയാണ്. അപ്പൊ ഇന്ന് മാഷാല്ല എന്താണ് ഇന്നത്തെ വിന്നർ
0: ആയിട്ടുണ്ട്. അപ്പോ എന്താ ഇന്നത്തെ സമയം അവസാനിപ്പിക്കാൻ സമയം നമുക്കായിട്ടുണ്ട്.
1: അതെ
0: അതെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് റിംഷയെ മറ്റൊരു ദിവസം എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് പാട്ടൊക്കെ നമ്മൾ പാടിപ്പിക്കണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി പാട്ട് പഠിച്ചു വരണം അടുത്ത ഡെലിഗസില്. ബാർക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെലിഗസിന്റെ സമയം അവസാനിക്കാനായിട്ടുണ്ട്.
1: അതെ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളൊന്ന് എന്താക്കി ചോദിച്ചു, കുട്ടികളുടെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടി. നമുക്കും പഠിക്കാൻ പറ്റി, കുട്ടികൾക്കും പഠിക്കാൻ പറ്റി.
0: വളരെ ശരിയാണ്. കാരണം ഈ സ്കൂളിലെ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ
1: തീർച്ചയായും ഓസോൺ ദിനത്തിന്, പരിസ്ഥിതി ദിനത്തിന്, എസ് എ കോമ്പറ്റീഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകളാണ് ഇവിടെ
0: പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാഹ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ ടെലിക്യൂസിലേക്ക് യു പി കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക ടെലിക്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബുക്കിംഗ് നമ്മൾ ഉറപ്പാക്കുക. 90 20 840 840 നമ്പറിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ബുക്ക് ചെയ്യാം. അപ്പൊ ഇൻഷാല്ലാഹ് മറ്റൊരു ദിവസത്തിൽ മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. ഇന്നത്തെ പീസ് റേഡിയോ ഫാമിലി ആയിട്ട് ലിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1,300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 11,127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP Level 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11,127 ഒഴിവുകളാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ മാർച്ച് 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മെയ് 5 മുതൽ ജൂൺ 14 വരെയാകും അപേക്ഷ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള RRBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 1/2026. പ്രായം 18 മുതൽ 30 വരെ. ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11,127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു. അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ വിട്ടുവീഴ്ച എന്ന സൽഗുണം പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു സൽസ്വഭാവത്തെക്കുറിച്ചാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് സ്വഹാബികളോട് പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. സ്വഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടെ കൗതുകത്തോടുകൂടെ സ്വർഗാവകാശിയായ ആ മനുഷ്യനെ കാത്തിരുന്നു. അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ സദസ്സിലേക്ക് വരികയാണ്. വുദു ചെയ്ത വെള്ളം അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദിവസം പറഞ്ഞു, സ്വർഗാവകാശിയായൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. സ്വഹാബികളെല്ലാവരും നോക്കിയിരിക്കെ ആദ്യത്തെ ദിവസം വന്ന അൻസാരികളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ സദസ്സിലേക്ക് വന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സദസ്സിൽ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് വരും. അവർ നോക്കിയിരുന്നപ്പോൾ അവർ കണ്ടത് അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെയാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ സ്വഹാബിയെ പിന്തുടർന്നു. അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നത്? അറിയാനുള്ള താൽപ്പര്യം കൊണ്ട്, അതുപോലെയാകാനുള്ള ആഗ്രഹം കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയായ ചെറുപ്പക്കാരനെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. 3 ദിവസം താമസിച്ചു. എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞില്ല. നമുക്കറിയാം ഇസ്ലാമിലൊരു മര്യാദയുണ്ട്, അതിഥിയായിക്കൊണ്ട് 3 ദിവസം വരെ ഒരു വീട്ടിൽ താമസിക്കാം. അതിനപ്പുറം താമസിച്ചുകൊണ്ട് ആ വീട്ടുകാരന് പ്രയാസമുണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹിബിന് അംറു ബിന് ആസ് അദ്ദേഹം ആ ചെറുപ്പക്കാരനോട്, അൻസാരിയായ ആളോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. പക്ഷെ നിങ്ങളിൽ നിന്നും പ്രത്യേകമായൊരു പ്രവൃത്തിയോ പ്രത്യേകമായ ഒരു കർമ്മമോ ഒന്നും ഞാൻ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിൽ സ്വർഗാവകാശിയായ ഒരാൾ വരുമെന്നും അത് 3 തവണ പറഞ്ഞപ്പോഴും

മറ്റുള്ളയാളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായി എനിക്കും അറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? വിശ്വാസിയായ ഒരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല, എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല. തീർന്നില്ല. അള്ളാഹു നൽകിയ വിഷയത്തിൽ, അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയതിൽ, അള്ളാഹു കൊടുത്തതിൽ എനിക്ക് യാതൊരു അസൂയയുമില്ല. ഈ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അസൂയ എന്ന് പറയുന്ന ദുഷിച്ച സ്വഭാവമില്ല. സ്വർഗം ലഭിക്കാനുള്ള കാരണമായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണത്. മറ്റുള്ള അമലുകളൊക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെ പോലെയുമാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പ്രത്യേകതയാണ്, വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുക. ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ഒരു കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരോടും അസൂയ കാണിക്കാതെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഒരു കവിതയിലൂടെ പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിക്കുക, മനസ്സിൽ വെറുപ്പില്ലാതിരിക്കുക, വിശ്വാസികളായ നമ്മൾ നേടിയെടുക്കേണ്ട സുപ്രധാനമായ ഒരു ഗുണമാണ്. പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെയാണ് നമ്മളിൽ പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം സ്വന്തമാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താ വിട്ടുവീഴ്ച കാണിച്ചാലുള്ള നേട്ടം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഗ വഇദ ഇഷ്തറ വഇദ ഇഖ്തല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിൽപ്പന നടത്തിയാലും വാങ്ങിയാലും തൻ്റെ അവകാശം വീട്ടുവാൻ ആവശ്യപ്പെടുകയായാലും വിട്ടുവീഴ്ച മനസ്ഥിതിയോട് വർത്തിക്കുന്ന വ്യക്തിയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. വിൽപ്പന നടത്തുമ്പോൾ, വാങ്ങുമ്പോൾ, അതേപോലെ തന്നെ അവകാശം വിട്ടുകൊടുക്കുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിട്ടുവീഴ്ച കാണിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും, അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ, പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന്, പരലോകത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും വിട്ടുവീഴ്ച കാണിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ സറഹു അയുനജ്ജിയഹുല്ലാഹു മിൻ കർബി യൗമിൽ ഖിയാമ ഫലിയൻദുർ മഅസിറൻ ഔ ലിയലഅ അൻഹു. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ആരെങ്കിലും അന്ത്യനാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തെ സന്തോഷിക്കുന്ന കാര്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ കടം വാങ്ങിയ ഞെരുക്കക്കാരന് ആശ്വാസം നൽകട്ടെ. നോക്കൂ, നിങ്ങൾ കടം വാങ്ങിയ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിലൂടെ പരലോകത്ത് എളുപ്പമുണ്ടാകും. അതേപോലെ തന്നെ പിന്നെ ഒന്നെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കടം പൂർണ്ണമായി കൊണ്ട് വിട്ടുകൊടുക്കുക. അതെന്ത് ചെയ്താലും പ്രയാസം അനുഭവിക്കുന്നവനെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുത്താൽ പരലോകത്ത് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എളുപ്പമാക്കി തരും, അവിടെ നമുക്ക് ആശ്വാസം നൽകുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിച്ചാൽ വലിയ നേട്ടമാണ് പരലോകത്ത് നമുക്ക് ലഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ നമുക്കുള്ള മാതൃക. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ മേഖലയിലും മാതൃക കാണിച്ച വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിലും വിട്ടുവീഴ്ച കാണിക്കുന്നതിലും സുന്ദരമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം. നമുക്കത് പ്രവാചകന്റെ ജീവിതം വായിക്കുമ്പോൾ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അഅറാബിയായ ഒരു മനുഷ്യൻ, അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി അത് വലിച്ചുകൊണ്ട് സമ്പത്ത് ചോദിച്ചൊരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. നജ്റാനിൽ നിന്നും കൊണ്ടുവന്ന ഒരു പരുപരുത്ത ഷാള് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ധരിച്ചിരുന്നു, നബി തന്റെ കഴുത്തിൽ ധരിച്ചിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് അറാബിയായ ഒരാൾ വന്നിട്ട് ആ ഷാള് അത് നബിയുടെ കഴുത്തിലിട്ട് മുറുക്കി, എന്നിട്ട് വലിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ആളുകളോട് എനിക്ക് നൽകാൻ പറ, നിന്റെ ആളുകളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ പറ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ആ കയറിട്ട് ആ ഷാളിട്ട് മുറുക്കിയിരിക്കുകയാണ്.
നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്.

0: സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകോട്ട് നോക്കി, തൻ്റെ അനുചരന്മാരെ നോക്കി. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ ചിരിച്ചു, പുഞ്ചിരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അയാൾക്ക് വല്ലതും കൊടുക്കൂ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ കഥ എവിടെ തീരും? പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ തന്നെ ദ്രോഹിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുകയാണ്, പ്രവാചക തിരുമേനി മാപ്പ് കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. നോക്കൂ നിങ്ങൾ, മക്ക വിജയ ദിവസം നമ്മൾ എങ്ങനെയാണ് ആ ചരിത്രത്തെ വായിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കാൻ കൊതിച്ച വ്യക്തിയായിരുന്നു. പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് നാട്ടിപ്പുറത്താക്കുമ്പോൾ മക്കയുടെ ബോർഡറിൽ വെച്ച് മക്കയെ നോക്കി പറഞ്ഞ വാചകങ്ങളുണ്ട്, അല്ലയോ മക്ക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഈ നാട്ടിൽ എന്നെ താമസിപ്പിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോകുന്നത്. അത്രമാത്രം മക്കയെ സ്നേഹിച്ച, സ്വന്തം നാടിനെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രവാചകനെ പുറത്താക്കിയ ആളുകള്, പ്രവാചകനെ ഉപദ്രവിച്ച ആളുകള്, പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ആളുകള്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വാരിയിട്ടിരുന്ന ആളുകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിൽ ചതി കുഴികൾ ഒരുക്കിയിരുന്ന ആളുകള്, പ്രവാചകന് ഭക്ഷണം കൊടുക്കാതെ പ്രവാചകനെ പട്ടിണിക്കിടാൻ വേണ്ടി പരിശ്രമിച്ച ആളുകള്, ബഹിഷ്കരിച്ച സമൂഹം, അങ്ങനെയുള്ള ആളുകളായിരുന്നു മക്കയിലെ ആളുകൾ. അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വളർച്ചയുണ്ടായി അവിടെ നിന്ന് പ്രബോധനം നടത്തി, യുദ്ധങ്ങൾ നടന്നു. അങ്ങനെ മക്കയെ വിജയിച്ചടക്കിയ ആ സന്ദർഭം ഉപദ്രവിച്ച ആളുകൾ, പീഡിപ്പിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പ്രവാചകന്റെ കൺമുന്നിൽ കിട്ടുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ അവരെ ലഭിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആളുകളുമായി കൊണ്ട് മക്കയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന രംഗം മഹാനായ അബൂ സുഫിയാൻ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മക്ക വിജയിച്ചടക്കുന്ന ഒരു സംഘത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരുപാട് സംഘങ്ങളായിക്കൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ സഅദ് ബിൻ ഉബാദ അദ്ദേഹം പറയുകയാണ്, യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമാണ്, ഞങ്ങളെ ആട്ടിപ്പായിച്ചവരെ ഞങ്ങൾ പിടികൂടുന്ന ദിവസമാണ്, അവരെയൊക്കെ ഞങ്ങൾ കഷ്ണമാക്കുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ അതിനർഹരാണ് ആ മക്കയിലുള്ള ആളുകൾ. അള്ളാഹിന്റെ റസൂല് ഈ വാർത്ത കേട്ടു, സഅദ് ബിൻ ഉബാദ ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റി പിറകോട്ട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വാചകം, യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയായിരുന്നു അവർക്ക്. സഹോദരങ്ങളെ, ഉപദ്രവിച്ച ആളുകൾക്ക്, വേദനിപ്പിച്ച ആളുകൾക്ക്, വിഷമിപ്പിച്ചവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മാപ്പ് നൽകി നമുക്ക് മാതൃക കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാറുണ്ടോ? നമ്മളെ ദ്രോഹിച്ച ആളുകളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്, എന്താണ് അപ്പോൾ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്? പകയും വെറുപ്പുമായി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് വിശ്വാസിയുടെ ഗുണമല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച കാണിക്കണം, മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, അല്ലാഹുവേ നീ പുറത്തു തരുന്നവനാണ്, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ? സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന, അള്ളാഹുവെ പുറത്തു തരണേ, അള്ളാഹുവെ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് ചോദിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാകാറുണ്ടോ? മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ, മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, നമ്മളെ ദ്രോഹിച്ചവർക്ക്, നമ്മളെ ബുദ്ധിമുട്ടിച്ചവർക്ക്, നമ്മളെ പരിഹസിച്ചവർക്ക്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഒരു ആലോചന ഇവിടെ ആവശ്യമാണ്. വിശ്വാസികളായ ആളുകളുടെ ഗുണമാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല, അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുകയോ തിന്മ കൊണ്ട് പ്രതികാരം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും കാണിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇമാം തുർബദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇതാണ് നബിയുടെ സ്വഭാവം. പ്രശ്നമുണ്ടാക്കലല്ല, കുഴപ്പമുണ്ടാക്കലല്ല, വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിറിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്. ഉഖബത്ത് ബിൻ ആമിറിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹത്തോട് നബി പറയുകയാണ്, ഉഖബ, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കണം. നിനക്ക് തടഞ്ഞവന് നീ നൽകണം. നിന്നോട് അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. ഇത് നമ്മൾ പഠിക്കേണ്ട പാഠാണ്. ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞത് എന്താ? ഉഖബ, നീ എന്ത് ചെയ്യണം? നീ ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കണം. നിനക്ക് തടഞ്ഞവന് നീ നൽകണം, തടഞ്ഞു വെച്ചവന് നീ കൊടുക്കണം. അതേപോലെ തന്നെ അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമാണ് ഈ മതം! എത്ര സൗന്ദര്യമുണ്ട് നമ്മുടെ മതത്തിന്റെ ദർശനങ്ങൾക്ക്! തന്നെ അക്രമിച്ചവനോട് നീ പൊറുത്തു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ജൂതന്മാരും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ പല കരാറുകളും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ തെറ്റിച്ചു. ഒട്ടും മാന്യതയില്ലാത്ത സ്വഭാവം അവർ കാണിച്ചു. അപ്പോഴും അല്ലാഹു നബിയോട് പറഞ്ഞത് ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, അവരോട് മാപ്പ് കാണിക്കാൻ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ആ നന്മ ചെയ്യുന്ന വിശ്വാസികളെ, മുഹ്സിനുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കുക. അത് നമുക്ക് സമാധാനം നൽകും, ഈ ലോകത്ത് ആശ്വാസമുണ്ടാക്കും, പരലോകത്ത് നമുക്ക് വിജയവും നൽകും. അല്ലാഹു നമ്മെ എല്ലാവരെയും ആ വിശിഷ്ടമായ ഗുണം സ്വന്തമാക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. വിട്ടുവീഴ്ച എന്ന ഗുണത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അൻ ഇൻസാൻ എന്ന കവിതയുടെ മലയാള പരിഭാഷ, ഒരു മനുഷ്യനെപ്പറ്റി. വിവർത്തനം ഡോക്ടർ ജമീൽ അഹമ്മദ്.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്കിനി അല്പനേരം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാം. മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം അബ്ദുള്ള അവ്വാദ് അൽ ജുഹനി, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. 67 അധ്യായം സൂറത്തു മുൽക്കിലെ ഏതാനും വചനങ്ങൾ.
3: الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا

0: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. അവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. പുതിയൊരു അധ്യയന വർഷം കടന്നു വരികയാണ്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനായി, ഉന്നത കലാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാനായുള്ള ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. മധ്യവർഗത്തിൽപ്പെട്ടവർ ലോണെടുത്തും മറ്റും പഠിപ്പിക്കാൻ പാടുപെടുമ്പോൾ, ദരിദ്രരായവർ സർക്കാർ സ്ഥാപനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം മക്കളുടെ ഭാവി ഭദ്രമാകണം എന്നതാണ്. മക്കളെ പഠിപ്പിച്ച് ഉയർന്ന ശമ്പളം പറ്റുന്ന ജോലിക്കാരാക്കി മാറ്റണം, അല്ലെങ്കിൽ നല്ല ലാഭം കൊയ്യുന്ന ബിസിനസ്സുകാരാക്കണം എന്നൊക്കെയാണ് പൊതുവെ രക്ഷിതാക്കളുടെ ആഗ്രഹം. അതിനപ്പുറമൊരു ചിന്തയും പലർക്കുമില്ല. ധാർമ്മികമോ മൂല്യപരമോ ആയ യാതൊരു സംസ്കാരവും പകർന്നു നൽകാതെയാണ് പല മാതാപിതാക്കളും കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളാണ് ഓരോ വീടും ഭരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളാണ് മാതാപിതാക്കളുടെ ആവശ്യം. ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, അവധിക്ക് എവിടെ പോകണം, ഏത് വാഹനം വാങ്ങണം എന്നെല്ലാം കുട്ടികൾ തീരുമാനിക്കും. പ്രൊവിഡൻ്റ് ഫണ്ടിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോണെടുത്താണെങ്കിലും മാതാപിതാക്കൾ മക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും. നേർവഴി പറഞ്ഞുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്. ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപം മാത്രമായിട്ടാണ് അവർ മക്കളെ കാണുന്നത്. രക്ഷിതാക്കൾ തങ്ങളുടെ കടമ യഥാവിധി നിർവഹിക്കുന്നുവെങ്കിൽ തിന്മയുടെ ഒഴുക്കിനെതിരെ നീന്താൻ മക്കൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർ മക്കൾക്ക് നൽകുന്ന സർവ്വസ്വാതന്ത്ര്യവും നൽകുകയാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യമുള്ളതെന്തോ അത് നൽകുന്നുമില്ല. അത് നൽകിയാലേ അവർ മനുഷ്യരാകൂ. അതാണ് ധാർമ്മിക ബോധം അഥവാ ദൈവചിന്ത. ധർമാധർമ്മവും സത്യാസത്യവും വ്യവച്ഛേദിച്ചറിയാനും ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനും സഹപാഠികളെ ഉടപ്പിറപ്പുകളായി കാണാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും കഴിയണമെങ്കിൽ നന്മ തിന്മകൾക്ക് തക്കതായ രക്ഷാശിക്ഷകൾ ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധം മക്കളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും. ദൈവവും പരലോകവുമൊക്കെ സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെയാണ് പുതുതലമുറയെ യുക്തിവാദികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ വിശ്വാസികളായ യുവാക്കൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരണാനന്തര ജീവിതം സത്യവും ബുദ്ധിയുമുള്ളവരുടെ തേട്ടമാണ്. നന്മ തിന്മകൾക്കുള്ള രക്ഷാശിക്ഷകൾ ഈ ലോകത്ത് പൂർണ്ണമായി ഒരു കോടതിക്കും നൽകാനാവില്ല. ഒരാളെ കൊന്നാലും നൂറുപേരെ കൊന്നാലും ഭൗതിക കോടതികൾക്ക് നൽകാനുള്ള ശിക്ഷകൾ വ്യത്യസ്തമല്ല തുടങ്ങിയ യാഥാർത്ഥ്യം പുതുതലമുറയുടെ മനസ്സിൽ വേരുറക്കേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായ വേദിയാണ് പരലോകം. ഖുർആൻ പറയുന്നു, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 185.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: Thank you. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 28-29 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. പരിശുദ്ധ കലാം പഠിക്കാനുള്ള നമ്മുടെ ഈ ഒരു മനസ്ഥിതിയും ഈ ഒരുമിച്ച് കൂടലും ഈ കേൾവിയും ശ്രദ്ധയും പാരായണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 28-29 വചനങ്ങളാണ്. അതിലെ ആയത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു പാരായണം നടത്താം. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. كيف تكفرون بالله وكنتم أمواتا فأحياكم أولا كيف تكفرون بالله وكنتم إخفاء بغنية مرنية مرد شودنا أمواتا فأحياكم أمواتا فإخفاء بغنية تنفاء نلرد هذا برد دنيا അം വ നമ്മുടെ ചുണ്ട് രണ്ടും കൂടി തുറയണം. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അം വ അം വാത്തൻ അം വാത്തൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽഹാറാണ് ശരിക്കും അവിടെ ഉള്ളത്. സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട് ഇൽഹാറുണ്ടല്ലോ. ثم يميتكم ثم يحييكم ثم إليه ترجعون അവിടെ മീമിന് ശ്രദ്ധയുള്ള സ്ഥലങ്ങളൊക്കെ മണിക്കേണ്ടതുണ്ട്. സുമ എന്നുള്ള വാചകം വരുമ്പോൾ ശ്രദ്ധയുള്ള മീമാണ്. ശേഷം 29-ാമത്തെ ആയത്ത് നോക്കൂ. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ സുമസ്തവ ജമീഅ എന്ന് പറയുന്നിടത്ത് ഇഖ്ഫാ ഗുന്നയാണ്. മണിച്ച് അവ്യക്തമാക്കി വന്നു. ثم استوى إلى السماء فسواهن سبع سماوات ثم استوى إلى مد منفصل ആണ്, മദ് ഫർഇൽ പെട്ടതാണ്, അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇല സമ എന്നിടത്തും മദ് ഉണ്ട്, മദ് മുത്തസിൽ ആണ്. فَسَوَّاهُنَّ سَبْعَ سَمَاوَاتٍ سَبْعَ سَمَاوَاتٍ എന്ന് പറയാൻ പാടില്ല. سَبْعَ سَمَاوَاتٍ ആ നിലക്കാണ്. അവിടെ കലക്കത്തിൻ്റെ ഹർഫല്ല, അതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. وَهُوَ بِكُلِّ شَيْءٍ عَلِيمٌ شَيْءٍ عَلِيمٌ വളരെ വ്യക്തമായിട്ട് ഇൽഹാറാണ്. അപ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വെളിവാക്കി ഒതുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ട, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സ്ഥലങ്ങൾ. ഇനി നമുക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈച്ചയും മുട്ടുകാലിയും അതുപോലെ തന്നെ മറ്റു പല ജീവികളെയും അതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉദാഹരണമായി ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കുകയില്ല. അതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക്, സത്യാന്വേഷികളായ ആളുകൾക്ക് വളരെ ചിന്തിക്കാനും പാഠമുൾക്കൊള്ളാനും വളരെ എളുപ്പമാകുമെന്ന നിലക്കാണ്. എന്നാൽ അതൊന്നും അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാപ്പോൾ ഈ ഖുർആനിൽ ഈ ഇങ്ങനെയുള്ള നിസ്സാര ജീവികളെ പറ്റിയൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിശ്വാസികളായ, നിഷേധികളായ, കപടവിശ്വാസികളായ, തോന്നിവാസികളായ ആളുകൾ, അവർക്ക് എന്തു തന്നെ ആയിട്ട് പറഞ്ഞാലും ഇനി അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ, അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്തുകയില്ല, അവരങ്ങനെ വഴികേടിൽ തുറന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ തോന്നിവാസികളായ, തെമ്മാടികളായ ആളുകൾ ആരാണെന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ കരാറിനെ ലംഘിക്കുന്നവരാണ്, ചേർക്കാൻ പറഞ്ഞ അതിനെ ചേർക്കാത്തവരാണ്, മുറിച്ചു കളയുന്നവരാണ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അവർ നഷ്ടക്കാരായിരിക്കുമെന്നൊക്കെ സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതും ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ثم إليه ترجعون كيف تكفرون كيف എങ്ങനെയാണ് തക്ഫറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലേ. ബില്ലാഹി എന്തിൽ, അല്ലാഹുവിൽ. നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, വ കുന്തും നിങ്ങളായിരുന്നല്ലോ, അംവാതൻ അല്ലേ. അംവാത് എന്ന് പറഞ്ഞാൽ നിർജീവികൾ, മരിച്ചു കിടക്കുന്നവർ, അഥവാ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിൽ അവിശ്വസിക്കുക. ഫഅഹയാക്കും, എന്നിട്ട് അഹയാ ജീവിപ്പിച്ചും നിങ്ങളെ. നിങ്ങൾ നിർജീവികളായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫഅഹയാക്കും, എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ പിന്നെ യുമീത്തുക്കും, അമാത്ത നര മരിപ്പിച്ചു. അമാത്ത യുമീത്തു, യുമീത്തു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. ക്കും നിങ്ങളെ, അപ്പോൾ നിങ്ങളെ ജീവിപ്പിച്ച ശേഷം പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. സുമ്മ പിന്നെയോ യുഹയീക്കും, വീണ്ടും യുഹയീ അഹയാ ജീവിപ്പിച്ചു. തൊട്ട് മുമ്പ് വന്നല്ലോ യുഹയീ, അതിൻ്റെ ഫേഡ് മുദാരിയാണ്, ജീവിപ്പിക്കുന്നു. സുമ്മ പിന്നീട് യുഹയീക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ പിന്നെയോ, പിന്നീട് ഇലൈഹി അവനിലേക്ക് തന്നെയാണ്, തുർജഊന റജ എന്നാണ് മടങ്ങി, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഖാലിഖായ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നത് ശരിക്കും എന്തിയാണ് അള്ളാഹു തെളിവ് സഹിതം ഇവിടെ ഉറപ്പിച്ച് പറയാണ്. ആ ചോദ്യമാണ് കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തജ്ഹദൂന വുജൂദഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഔ തഅബുദുന മഅഹു ഗൈറഹു, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുക. എന്നിട്ട് ചോദിക്കുക, വകുന്തും അംവാതൻ ഫഅഹയാക്കും, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ അല്ലേ. ഖദ് കുന്തും അദമൻ, അല്ലേ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരായിരുന്നു. ഫഅഹയാക്കും ഫഅഖ്റജക്കും മിനൽ വുജൂദ്, പിന്നീട് നിങ്ങളെന്ത് ചെയ്തു, ഉണ്മയിലേക്ക് അവൻ പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾ ഉള്ളവരായി, നിങ്ങൾക്കൊരു അസ്തിത്വം നൽകി, നിങ്ങളെ സൃഷ്ടിച്ചല്ലോ അല്ലേ. വേറെ സ്ഥലത്ത് സൂറത്ത് തൂറിൽ, തൂർ എന്ന അദ്ധ്യായത്തിൽ ചോദിക്കുന്നത് കാണാം, 35-36 ആയത്തിൽ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ, അല്ലേ, ഇവർ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കപ്പെട്ടവരാണോ, പടക്കപ്പെട്ടവരാണോ, സൃഷ്ടിക്കപ്പെട്ടവരാണോ. അം ഹുമുൽ ഖാലിഖുൻ, അതല്ല, അവർ തന്നെയാണ് അവിടെ അവരെ സൃഷ്ടിച്ചവർ. അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ബല്ലാ യൂഖിനൂൻ, പക്ഷേ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരല്ല അല്ലേ. അള്ളാഹുവിൻ്റെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ, സൂറത്തു ദഹറിൽ, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള അതിൽ ഒന്നാമത്തെ ആയത്തിൽ കാണാം. ഹൽ അതാഅൽ ഇൻസാനു ഹൈനു മിൻ അദ്ദഹ്രി ലം യകുൻ ഷൈഅം മദ്കൂറ, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലത്ത്, മനുഷ്യ നീ അങ്ങനെയുള്ളൊരു കാലം നിനക്കുണ്ടായിരുന്നില്ലേ അല്ലേ. നമ്മുടെയൊക്കെ പഴയ, നമ്മളില്ലാത്തൊരു കാലം ആലോചിച്ച് നോക്കി, നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെന്തായിരുന്നു, അതിനെപ്പറ്റി പഠിച്ചോ എന്ത് ചെയ്യണം, കൃത്യമായി ചോദിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, വകുന്തും അംവാതൻ ഫഅഹയാക്കും, അപ്പോൾ നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ടോ പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, അല്ലേ, നിങ്ങളുടെ പിതാക്കളുടെ മുതുകല്ലിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹത്ത ഖലഖക്കും, അങ്ങനെ പിന്നീട് നിങ്ങളെ സൃഷ്ടിച്ചു. അല്ലേ, സുമയുമേത്തുക്കും മൗത്തുൽ ഹഖ്, അല്ലേ, സുമയുമേത്ത്, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, യഥാർത്ഥ മരണം. ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചിത സമയത്ത് നീ നിങ്ങളെ മരിപ്പിക്കുന്നു. ആ മരിപ്പിച്ച ശേഷം സുമ്മ യുഹയീക്കും, പിന്നീട് ആ ബർസഖിയായ ജീവിതത്തിന് ശേഷം ഖിയാമത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൈന യബ്അസുക്കും, ആ ബഅസ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം, ഇതിനൊക്കെ മനുഷ്യൻ തന്നെ തെളിവാണ് എന്ന് ഈ ആയത്ത് മുഖേന അള്ളാഹു ശരിക്കും എന്ത് ചെയ്യണം, നമ്മളെ ഉണർത്തണം. അപ്പോൾ എവിടെയായിരുന്നു, അറ്റമില്ലാത്ത നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലേ. ബീജം, ഇന്ദ്രിയം, ഭ്രൂണം, ഇങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ആദ്യത്തെ ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദശകളെക്കുറിച്ച് കുറെയൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അതിന് മുമ്പുള്ള അവസ്ഥയെപ്പറ്റി നമുക്കാർക്കെങ്കിലും അറിയൂ അല്ലേ. പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും എത്രയോ കാലം അവനൊരു ഒന്നുമല്ലാത്ത അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു, ഒരു വസ്തുവായി, ഒരു ഇന്ദ്രിയത്തുള്ളിയായി അല്ലേ, ഒരു ജീവിയായി, മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ച് കഴിയുമ്പം അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയത് ആരാ? അള്ളാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്നവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവനൊരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ കഴിയുകയില്ല എന്ന് പറയാൻ വല്ല ന്യായമുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, ശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവിപ്പിക്കുവാനുണ്ടോ വല്ല പ്രയാസവും? അല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചല്ലോ, പിന്നെ മരിപ്പിച്ചല്ലോ, പിന്നെ ആ മരിപ്പിച്ച പടച്ചവന് ഒന്നുമല്ലാതെ സൃഷ്ടിച്ചതിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച റബ്ബിന് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരിപ്പിച്ച പടച്ചവന് പിന്നെ പുറത്ത് ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? വഹുവ അഹ്വനു അലൈഹി, സൂറത്തു റോമിൽ അള്ളാഹു പറഞ്ഞു വഹുവ അഹ്വനു അലൈഹി. എന്നാൽ രണ്ടാമത്തെ പിന്നീട് മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ വളരെ സിമ്പിളായ ആദ്യത്തേതിനേക്കാൾ എളുപ്പമായതാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രണ്ടാമത്തെ ജീവിതത്തോടു കൂടിയെല്ലാം അവസാനിക്കൂ? ഇല്ല. ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മത്തിന്മകളുടെ കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ചു കൊടുക്കപ്പെടുവാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ, കമാ ബദഅക്കും തഅൂദൂൻ, നിങ്ങളവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അല്ലേ, എന്നിട്ട് അള്ളാഹു പറയാണ് ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർദി ജമീഅ ثم استوى الى السماء فسواهن سبع سماوات وهو بكل شيء عليم هو الذي خلق لكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു പറയാണ് ഹുവ അവൻ അല്ലദീ ആദരുവനാണ് ഒരുത്തനാണ് ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ലക്കും നിങ്ങൾക്ക്. അല്ലേ, ഹുവ الذي خلق അവൻ സൃഷ്ടിച്ചവനാണ് ലക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാ ഫിൽ അർളി ജമീഅൻ, മാ ഫിൽ അർളി ഭൂമിയിലുള്ളത് ജമീഅൻ അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഫുമ്മസ്തവാ ഇലസ്സമാ, പിന്നീടോ, ഫുമ്മ പിന്നീട്, ഇസ്തവാ അവൻ ശരിക്കു നിന്നു തിരിഞ്ഞു, ഇലസ്സമായി ആകാശത്തിലേക്ക്, ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു. ഫസവ്വാഹുന്ന, സവ്വ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, സമപ്പെടുത്തി, സംവിധാനിച്ചു. ഫസവ്വാഹുന്ന, അവയെ അവൻ ശരിപ്പെടുത്തി. സബ സമാവാത്ത്, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കി അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സബ എന്ന് പറഞ്ഞാൽ ഏഴ്, സമാ അതിൻ്റെ ജമാണ് ബഹുജമാണ് സമാവാത്ത്, ഏഴ് ആകാശങ്ങളായി, ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് ആകാശങ്ങളായി. ഫസവ്വാഹുന്ന, എന്നിട്ടതിനെ അവയെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കിയിട്ട്. വഹുവ അവനാകട്ടെ, ബിക്കുല്ല് ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും. ബിക്കുല്ല് കുല്ലണ എല്ലാ, ഷൈ കാര്യം, ബിക്കുല്ല് ഷൈൻ എല്ലാ കാര്യത്തെക്കുറിച്ചും. അലീമുൻ, അങ്ങേറ്റം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ വായത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അപാരമായ കുദറത്ത്, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായി അവൻ്റെ സർവജ്ഞത, അഥവാ എല്ലാം അറിയുന്നവൻ, ആ അള്ളാഹുവിൻ്റെ അഗാധമായ ആ സർവജ്ഞതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ നിലവിലുള്ള വസ്തുക്കളെല്ലാം അത് മനുഷ്യന് വേണ്ടി, മനുഷ്യനതിൽ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, പിന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, അല്ലേ, ഒരു തലമുറക്ക് അല്ലെങ്കിൽ മറ്റൊരു തലമുറക്ക്, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അടുത്ത നാളുകൾ വരെയും ചിലപ്പോൾ മനുഷ്യർക്ക് ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതിയിരുന്ന എത്ര എത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട്. അല്ലേ, ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ, മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആ വാക്യം എത്ര അർത്ഥസമ്പൂർണമാണ്! അല്ലേ, മനസ്സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ മഹത്തായ സ്ഥാനത്തിലേക്കും ഈ വാക്യം സൂചന നൽകുന്നു. അള്ളാഹു ഇതിനെപ്പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യണത്, സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുവെയുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഏത് വസ്തുവും യാതൊരു വ്യവസ്ഥവും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ എന്ത് ചെയ്യും, നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഇസ്ലാം മതം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപയോഗിക്കാൻ പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് പൊതുവേ ഗുണമുള്ള നന്മയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നമുക്കത് ഉപയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാചകം പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് ഈ ആയത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഈ ആയത്ത് മാത്രം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സൂറത്തുൻ നാസിഅത്തിൽ കാണാം, ആകാശത്തെ നിർമ്മിച്ച് ശരിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, നാസിഅത്ത് എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് വൽ അർദ ബദലിക ദഹഹ എന്ന് പറയുന്നത് അല്ലേ. സൂറത്തുൻ നാസിഅത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷമാണ് വൽ അർദ ബദലിക ദഹഹ എന്ന ആയത്ത് പറയുന്നത്. അഥവാ ഭൂമിയെ അതിനുശേഷം അവൻ പരത്തുകയും ചെയ്തു അല്ലേ. അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ റഫഅ സംഖഹ ഫസവ്വാഹ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീടാണ് ആദ്യം ആകാശത്തെ പറ്റി പറഞ്ഞു, പിന്നീടാണ് ഭൂമിയുടെ സംവിധാനത്തെപ്പറ്റി അതിനെ പരത്തുകയും ചെയ്തു എന്ന് പറയുന്നത്. 79 അധ്യായത്തിലെ 30 വചനം. അപ്പോൾ ഇവിടെ പിന്നെ സുമ്മ എന്നുള്ള പ്രയോഗം അത് കാലക്രമത്തെ, കാലത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം അസ്സവാബ്. അപ്പോൾ ആകാശഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്പം വിശദമായൊരു വിവരണം സൂറത്തുൽ ഹാമീം സജ്ദയിൽ നമുക്ക് കാണാൻ പറ്റും, അത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സബ്ഉ സമാവാത്ത് അല്ലേ, ഏഴ് ആകാശങ്ങൾ, ആകാശങ്ങൾ ഏഴെണ്ണമാണ് എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഗോളശാസ്ത്രത്തിന് ഏഴ് ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഈ പ്രസ്താവനയെ ചില ആൾക്കാർ ചേർന്നത് പോലെ നമുക്ക് വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സൃഷ്ടാവ് അവ ഏഴെണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ലേ, ആകാശത്തിൻ്റെ ഭൂമിക്ക് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴെണ്ണമാണ് എന്ന് പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാക്കി വളരെ വ്യവസ്ഥാപിതവും യുക്തിപൂർണവുമായ രീതിയിൽ നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ സർവകാര്യങ്ങളെക്കുറിച്ചും, ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല വസ്തുക്കളെക്കുറിച്ചും അവിടെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറഞ്ഞല്ലോ എന്താണ്, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെപ്പറ്റിയും അങ്ങേയറ്റം അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വസിഫത്തിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്, അലീം എന്നുള്ള വാക്ക്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ അല്ലേ, നമ്മെ ഈ രൂപത്തിലുള്ള ഒരു കണ്ടാൽ ചന്തം തോന്നുന്ന ചുറുചുറുക്കുള്ള മനുഷ്യനാക്കി കണ്ണും മൂക്കും കാതും കയ്യും കാലുമൊക്കെ തിന്ന് അത് ആ അവയവങ്ങളെ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് രൂപപ്പെടുത്തി നല്ലൊരു സൃഷ്ടിയാക്കി മാറ്റി അല്ലേ, ആ മാറ്റിയ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാണ് നാം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് മടക്കം എന്ന ബോധത്തോടുകൂടി, തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിന് നാം ചെയ്യുന്ന എന്ത് തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും റബ്ബിനറിയാം എന്ന ബോധത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുമ്പോൾ, ആ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നുള്ള തേട്ടമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് സുഗ്രന്ഥങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന മരണത്തിന് മുമ്പായിട്ടുള്ള ഈ ജീവിതം സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 28-29 വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.

0: അല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ ما امسى بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിൽ ആരൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി നമുക്ക് അടിപൊളിയാക്കി ഇന്നത്തെ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സന ഫാത്തിമയാണ് നമ്മുടെ കൂടെയുള്ളത്. സന ഇതിൻ്റെ മുന്നും റേഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു സന? പെരുന്നാൾ പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടല്ലേ, ഇവിടെ സ്റ്റുഡിയോയിൽ ഈവനിങ് ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് ലൈവിൽ നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കാം. എല്ലാവരും റെഡിയാണല്ലോ ഇൻഷാല്ലാ. ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ആരൊക്കെയുള്ള ആളുകൾ വേഗം ഒന്ന് കമൻറ്റിൽ വന്നുള്ളൂ കേട്ടോ. ഒന്ന് ആരൊക്കെയുള്ളതെന്നുള്ള വേഗം ഒന്ന് അറിഞ്ഞാൽ നമുക്ക് കമൻറ്റിൽ അയക്കാം, മെസ്സേജുകൾ അയക്കാം. നമ്പർ, വോയിസ് മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മൾ എന്നും പറയുന്ന പോലെ പറയാൻ പറ്റി 5 90 745 845. ഈ നമ്പറിലേക്കാണ് വോയിസ് മെസ്സേജുകൾ അയക്കേണ്ടത്. പാട്ട്, കഥ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സന, എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ? ഈ ഒരു വെക്കേഷൻ എങ്ങനെ പോകുന്നു? നല്ലപോലെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വെക്കേഷനിൽ പഠിക്കാൻ പറ്റിയോ, ലേൺ ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ?
1: എനിക്ക് മദ്രസിലെ പൊതുപരീക്ഷയായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ
0: പൊതുപരീക്ഷക്കൊക്കെ എങ്ങനെ, നന്നായിട്ട് പഠിക്കാൻ പറ്റിയിരുന്നോ? കുഴപ്പമില്ലാതെ. ഏത് മദ്രസയിലാണ്
1: പഠിക്കുന്നത്?
0: എവിടെ?
1: കാരിപ്പറമ്പ്.
0: കാരിപ്പറമ്പ് അൽഹിക്കുമ മദ്രസയിലാണ്. പിന്നെ അതിന്റെ മുന്നേ അന്നൗറയിൽ ഉണ്ടായിരുന്നു അല്ലേ?
1: അന്നൗറയിലായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ അവിടെ തന്നെ ഒരു മദ്രസ വെച്ചപ്പോ
0: അതിന് തുടങ്ങിയപ്പോ അങ്ങോട്ട് മാറി. വീട്ടിലാരൊക്കെയുള്ളത്?
1: ഉമ്മ, അപ്പ, അനിയത്തി, അനിയൻ.
0: അനിയത്തി അനിയനൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരൊക്കെ പറഞ്ഞോളു.
1: എന്റെ പേര് റഫീഖുള്ള, ഗൾഫിലാണ്, ഇപ്പൊ നാട്ടിലുണ്ട്. ഉമ്മ ഇവിടെ തന്നെയാണ്, ഓൺലൈൻ സർവീസ്.
0: ഓക്കെ. പിന്നെ അനിയത്തിമാരെ പേരൊക്കെ?
1: അനിയത്തിന്റെ പേര് റിസ ഫാത്തിമ, അനിയന്റെ പേര് ഐസിൻ റഹ്മാൻ.
0: ഐസിൻ
1: റഹ്മാൻ.
0: ഐസിൻ എത്രാം ക്ലാസ്സിലാ?
1: അല്ല, അവന് ഒരു വയസ്സായിട്ടുള്ളൂ.
0: ഒരു വയസ്സായിട്ടുള്ളൂ. ആ, അത് ശരി. ഓക്കെ. പിന്നെ പിന്നെ വേറെ ആരുള്ളത്?
1: അനിയത്തി. അനിയത്തിഞ്ഞ് ഒന്നാം ക്ലാസ്.
0: ഒന്നാം ക്ലാസ്സിലാണ്. അനിയത്തിയായിട്ട് അടിയുടലുണ്ടോ?
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ടൊക്കെ അല്ലേ. അനിയത്തി കുറുമ്പ് കാട്ടുമോ? ചിലപ്പോൾ കാട്ടും അല്ലേ. ശരി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും പോകണം. ആരൊക്കെ സലാം പറഞ്ഞ് വന്ന ആളുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം ഒന്ന് തിരിച്ചു വരാം. സൽമാൻ, അതുപോലെ നഫീസ പി എ താമരശ്ശേരി, ഷിഫ്ന, ഇവരൊക്കെ നമ്മുടെ കൂടെ ലൈവിലുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി പുതുതായി വരുന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ സ്ഥലവും മറ്റാരൊക്കെയാണ് വീട്ടിൽ കുട്ടികൾ കേൾക്കുന്നത്, ആരൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ ഒന്ന് പറയണം. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് കുട്ടികൾക്ക് വോയിസ് മെസ്സേജിൽ ലൈവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 85 90 745 845 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പം പാട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആരൊക്കെയാണ് ഇപ്പം ലൈവിലുള്ളതെന്നൊന്ന് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വേഗം ഇന്ന് ലൈവിലുള്ള ആളുകളൊക്കെ ഒന്ന് വേഗം ഒന്ന് പേരൊന്ന് അയച്ചിട്ട് വേഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും കേൾക്കുന്ന ആളുകൾ. എന്നാലേ നമുക്കിവിടെ സനയുടെ അടിപൊളി പാട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സന, സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഏതൊക്കെ എന്തിലൊക്കെ? യുവജനോത്സവത്തിലൊക്കെ, യൂത്ത് ഫെസ്റ്റിവലില്? ആർട്സില്? ഏത് സ്കൂളിലാണ് നമ്മള്
1: പഠിക്കുന്നത്?
0: എം എച്ച് എം എ യു പി സ്കൂൾ. എവിടെയാ?
1: വാവൂർ
0: അല്ലേ. ഷംനാദ് ഖാൻ, സഫിയ അടപ്പാൾ, അവർ നമ്മുടെ കൂടെ ഉണ്ട്. താഹിറ ടി കെ കാസർഗോഡ്, വാലിക്കും സലാം വറഹമുല്ലാ വബർക്കാത്തുഹു. അതുപോലെ അമീർ ടി ഇടത്തനാട്ടുകര നമ്മുടെ കൂടെയുണ്ട്. സാജിദ കാലിക്കറ്റ്. അപ്പോൾ നഫീസ പി എ താമരശ്ശേരി നമ്മൾ നേരത്തെ പറഞ്ഞു, അവരൊക്കെ ഇപ്പം നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. ബാക്കി ഇനിയും കൂടുതൽ ആളുകൾ അവർ ഒരു മെസ്സേജ് അയച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളി പാട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മനോഹരമായ ഗാനമാണ് നമുക്ക് കേൾക്കാനുള്ളത്. അപ്പോൾ ഗാനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എല്ലാവരും റെഡിയാണോ ഇല്ലയെന്ന് അറിയണമല്ലോ. പിന്നെ ഇന്നത്തെ വൈകുന്നേരം എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്, ആ സ്മരി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കറിയാലോ. അപ്പോൾ പ്രാർത്ഥനകൾ അദ്കാറുൽ മസാ നമ്മുടെ മനസ്സിലുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ പ്രാർത്ഥന മനസ്സോടുകൂടി തന്നെ പീസ് റേഡിയോയുടെ കൂടെ, ഇനി പീസ് റേഡിയോയുടെ വളരെ മനോഹരമായ പ്രോഗ്രാമുകളുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായ പരിപാടികളുണ്ട്. അപ്പോൾ കുട്ടികളോടത്തുള്ള പ്രോഗ്രാമുകൾ അത് യഥേഷ്ടമുണ്ട്. അതിലൊക്കെ നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. ഈവനിങ് ലൈവിൽ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വെക്കേഷൻ സമയമാണല്ലോ, അപ്പോൾ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇൻഷാല്ലാ. അപ്പോൾ സന, സ്കൂൾ മദ്രസയിലെ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്?
1: മദ്രസയിലെ ഇസ്ലാമിക് സോങ്, മാപ്പിളപ്പാട്ട്, പിന്നെ
0: അതെ ഈ രണ്ടിലൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? സർഗവസന്തം പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്നു അല്ലേ? ഇവിടെ ഗ്രീൻ വാലി വെച്ച് നടന്ന പരിപാടിക്ക് വന്നിരുന്നോ?
1: ഇവിടെ
0: ഒരു തവണ വന്നിട്ടുണ്ട് അല്ലേ? ശരി. പിന്നെ എങ്ങനെ, അപ്പോ നമ്മളെന്ത് ചെയ്യുന്നു ഇനി? ഒരു പാട്ട് കൊണ്ട് പോണോ? നിനക്ക് ആദ്യമായിട്ട് പാട്ട് പാടിയത് എവിടുന്ന്, അത് ഓർമ്മയുണ്ടോ?
1: ആദ്യമായി
0: സന എവിടുന്ന് ആദ്യമായിട്ട് പാട്ട് പാടി?
1: മദ്രസന്നാണെന്ന് തോന്നുന്നു.
0: തോന്നുന്നല്ലേ?
1: അല്ലല്ല, സ്കൂൾ
0: സ്കൂളിൽ നിന്നാണ്. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടിപ്പിച്ചത്?
1: ഞാൻ യു കെ ജി എൽ കെ ജി എന്നിട്ട് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ടീച്ചേഴ്സ്മാർ പറഞ്ഞു എല്ലാരും പരിപാടിക്ക് കൂടണം എന്ന് പറഞ്ഞു.
0: എല്ലാരും കൂടണം പറഞ്ഞു.
1: പക്ഷെ എനിക്ക് അന്നൊന്നും എനിക്കിത് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പാട്ടാടാനൊന്നും. പിന്നെ അന്ന് ഒരു ടീച്ചർ ഒരു പാട്ട് തന്ന്, അത് പഠിച്ച് അന്നൊരു
0: അത് ഏത് പാട്ടായിരുന്നു ഓർമ്മയുണ്ടോ? അതിന്റെ രണ്ടുപേരെയും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? തുടക്കം
1: പെട്ടെന്ന്
0: ഓർക്കുന്നില്ല. ഓക്കെ. എന്നിട്ട്
1: അങ്ങനെ പാടി, പിന്നെ അങ്ങനെ പാടി പാടി പോയതാണ്.
0: ആ ടീച്ചർ ഓർമ്മയുണ്ട്?
1: ആ ടീച്ചറെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പേര്
0: ഓർമ്മയില്ല. പക്ഷെ ടീച്ചർ മുഖം ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ടീച്ചർ പാടിപ്പിച്ചു, പിന്നെ അതിന്റെ ശേഷം പിന്നെ പാട്ട് പാടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നിയ സമയം എപ്പോഴായിരുന്നു?
1: പിന്നെ ഞാൻ മദ്രസയില് ഇങ്ങനത്തെ ഒരു സർഗവസന്താണ് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പം അങ്ങനെ പാടി ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടുമ്പോഴെല്ലാരും, പിന്നെ ഞാനത് പാട്ട് വിട്ടില്ല,
0: പിന്നെ
1: ഞാൻ അങ്ങ് പോയി പാടി ഇങ്ങനെ
0: പിന്നെ പാടിക്കൊണ്ടേയിരുന്നു അല്ലേ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു പാട്ട് പാടാൻ തോന്നുന്നു അല്ലേ? ഏത് പാട്ടാണ് നമ്മൾ പാടുക?
1: ഉമ്മക്ക് വേണ്ടിട്ടുള്ളൊരു,
0: ഉമ്മനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമ്മളൊക്കെ കേട്ട പാട്ടാണ് എങ്കിലും നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.

0: മാഷാല്ലാ. അപ്പോൾ പാട്ട് മനോഹരമായി, നമുക്ക് പാടാനുള്ള നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വരികളൊക്കെ അങ്ങോട്ടൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ടുണ്ട്, പക്ഷെ അത് റെഡിയാക്കണം. പാട്ട് പാടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാടാൻ കഴിയാത്ത സംഗതി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, അതില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ ഞാൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ആ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ കുറച്ച് ഭാര്യകൾ കുറച്ച് കുറച്ച് ട്യൂണിൻ്റെയും അതുപോലെ ഒന്ന് ഹൈ പിച്ചിൽ എടുക്കേണ്ടതിൻ്റെ ഒക്കെ മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും മഷാല്ല അടിപൊളിയായിട്ടുണ്ട്. സുബൈദ പുളിക്കൽ അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ സൽമാൻ, സലീന തോട്ടശ്ശേരി അറ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ലൈവിലുണ്ട്. നല്ല മഴയായിരുന്നു, അത് ഇങ്ങനെ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുംതാസ് ബേപ്പൂർ, ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, താഹിറ ടി കെ കാസർഗോഡ്, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, ലൈവ് കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാട്ടുകളുടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കുട്ടികളെ നമ്മളൊന്നുകൂടിയും ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു അവസരമുണ്ട്. 85 90 745 845 എന്ന് തുടങ്ങുന്ന എന്ന നമ്പറിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കണം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് വോയിസ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ വേറെ, പിന്നെ അപ്പോൾ ഇനി എന്താണ് സെനക്ക് പാട്ട് പാടുമ്പോഴും ഒക്കെ അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കലുണ്ട്? പാട്ട് പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കാനൊക്കെ ശ്രമം നടത്തലുണ്ടോ? എനിക്ക് തോന്നുന്നത് കുറച്ച് മടിയാണ് ഇള്ളയമ്മൽ ഇങ്ങനെ ഒപ്പിച്ചു പോകാൻ തോന്നുന്നത്. അപ്പം അതിനൊക്കെ മാറ്റിയെടുക്കണം. നല്ല നല്ല പാട്ടുകൾ പഠിച്ചിട്ട് റേഡിയോയിൽ അവതരിപ്പിക്കണം. ഇപ്പം എത്രാം ക്ലാസ്സിലാണ് സ്കൂളിൽ?
1: ഞാൻ ഏക്ക്.
0: ഇനി 7-ലേക്കാണ്. ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പാടാൻ പറ്റും. ഈ സമയത്ത് പാടിയിട്ട് കുറേ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നല്ല സെലക്റ്റീവായ നല്ല പാട്ടുകൾ കണ്ടെത്തണം. യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, അല്ലാതെ നമുക്ക് നോക്കാം. അപ്പോൾ അത് നന്നായിട്ടൊരു ഒരു 5-6 പാട്ടുകൾ പഠിച്ചിട്ട് അത് നല്ല റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ലിറിക്സ് ബാക്കി കാര്യങ്ങളും അതിൻ്റെ ഈ അക്ഷരങ്ങൾ, ചിലപ്പോൾ ചില വാചകങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം മാറുന്ന രൂപത്തിലൊക്കെ ചില ആൾക്കാരെ കുട്ടികളൊക്കെ പാടുമ്പോൾ മാറിപ്പോലെ, അങ്ങനെ മാറിപ്പോവാതെ അത് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തി അതിൻ്റെ ഒറിജിനൽ പാട്ടിനോട് കിട്ടപിടിക്കുന്ന രൂപത്തിൽ പാടിയിട്ട് എന്ത് ചെയ്യണം, അത് പഠിച്ചിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പാട്ടാണെങ്കിൽ പിന്നെ റേഡിയോയിൽ എല്ലാ ദിവസങ്ങളും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ന്, അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇന്ന് ഈവനിങ് ലൈവിൽ വന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ ഇതാ, അവിടെ കുറേ ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ട്. മുംതാസ് മഷാല്ല, മോള് നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ സഫിയ അടപ്പാൾ, സനമോളുടെ പാട്ട് സൂപ്പറാണ്, അള്ളാഹു ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ആമീൻ, ബറക്കല്ലാ ഫീക്കും. അതുപോലെ മെഹനാസ് ഗഫൂർ ഉണ്ട്. ആഹാ, മെഹനാസ് ഗഫൂർ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ ആയിഷ കരുമ്പിൽ, സുബൈദ പൊളിക്കൽ, ഇവരൊക്കെ ഇപ്പോൾ ഈവനിങ് ലൈവിലുണ്ട്. ഇപ്പോൾ ഇവരോടൊക്കെ പറയണം. ഇപ്പം മുംതാസിനോടും സഫിയ അടപ്പാൾ അവരോട്, അതുപോലെ ആയിഷ കരുമ്പിൽ, സുബൈദ പുളിക്കൽ, അമീർ ടി എടുത്തനാട്ടുകാരെ പിന്നെ ഗൾഫിലാണ്, സൽമാൻ എന്താന്നുള്ളത് എനിക്കറിയില്ല എവിടെയുള്ളതെന്നുള്ളത്, സലീന തോട്ടശ്ശേരിയറ, വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കടം കഥ അല്ലെങ്കിൽ ഒരു പിന്നെ പഴഞ്ചൊല്ല്, എനി പിന്നെ എന്തെങ്കിലും ഒരു പർപ്പസിൽ നല്ല കാര്യങ്ങളിൽ റേഡിയേറ്റ് ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അവരുടെ പ്രോഗ്രാം എന്ത് ചെയ്യുക, ഈ സമയത്ത് തന്നെ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് റേഡിയോയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടാവും. അതിന് നമ്മൾ ശ്രമിക്കാം. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അമീർ ടി എടത്തനാട്ടുകാർ അയച്ച ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഉത്തരം അയക്കണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എനിക്കറിയാം. ഓപ്ഷൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ഓപ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ അറിയെങ്കിൽ പറയരുത്, പിന്നെ പറഞ്ഞാൽ മതി. ഒന്ന്, ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി ഷീർവാണി, ഓപ്ഷൻ സി ഇടുക്കി. ഒന്നുകൂടി പറയാം ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി ഷീർവാണി, ഓപ്ഷൻ സി ഇടുക്കി. ഇതിലേതാന്നുള്ളത് പറയണം. ഇനി മറ്റുള്ള ആളുകളൊക്കെ പറയണ്ടെന്ന് നോക്കട്ടെ, അവർക്ക് കൂടി ഉള്ള അവസരമാണല്ലോ. ഓക്കെ, അപ്പോൾ അവരെ കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഇൻഷാല്ല തിരിച്ചു വരാം. ഇനി മറ്റൊരു പാട്ടിൽ കൂടി പോയാലോ നമുക്ക്, അല്ലേ? ഏതാ ഇനി പാട്ട്?
1: ഖബറിന്റെ
0: ഖബറിനെ കുറിച്ചുള്ള പാട്ട്. ഓക്കെ.
1: നന്മയാൽ കഴിയേണ്ടതേ
0: നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ അല്ലേ.

0: മഷാല്ല, അതിമനോഹരമായ ആ പാട്ട്, ഈ പാട്ട് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മഷാല്ല, ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും എന്തുണ്ട് മോളുടെ ഒരു ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത്, അവിടെയും വാചകങ്ങൾക്കിടയിൽ ഒന്നുകൂടിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പാട്ട് അറിയുന്ന ആളുകൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല ട്യൂണിൽ നല്ല ഉഷാറായിട്ട് നല്ല പിച്ചൊക്കെ എടുത്ത് പാടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ആരൊക്കെ നമ്മളെ കൂടെ വന്നു നോക്കട്ടെ. ഇതാ കുറേ ആളുകൾ കൂടെ ഉണ്ട്. സെലീന തോട്ടശ്ശേരി അറ. നേരത്തെ അയച്ച ചോദ്യത്തിന്റെ ഓപ്ഷൻ സി ആണ് അയച്ചത്. നീ സി ആണോ വിചാരിച്ചത്? ആ ഇനി വേറെ ആരൊക്കെയാ വിചാരിച്ചു നോക്കട്ടെ. ഷംനാദ് ഖാൻ, സോങ് മാഷാല്ലാ സൂപ്പറായി, മോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഓപ്ഷൻ എ സാജിദ കാലിക്കറ്റ്, ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുള്ളത്. സൽമാൻ പറഞ്ഞത് ഓപ്ഷൻ സി ാണ് പറഞ്ഞിട്ടുള്ളത്. ആമിന കാപ്പിൽ നിന്നും ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നഫീസ പി എ താമശ്ശേരിയും ഓപ്ഷൻ എ ആണ് പറഞ്ഞത്. സെഫിയ അടപ്പാൾ പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. പിന്നെ ആയിഷ കരുമ്പിൽ ഓപ്ഷൻ എ, ഷംനാദ് ഖാനും ഓപ്ഷൻ എ, ഡ്യൂട്ടിയിലാണ് ഡ്രൈവിങ്ങിലാണ് സൽമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമിന, ആ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ഓപ്ഷൻ എ ആണ്. നീ പറഞ്ഞ ഓപ്ഷൻ സി ഇടുക്കി എന്നായിരുന്നു. എന്നാൽ ഓപ്ഷൻ എ പള്ളിവാസൽ എന്നതാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞ ആളുകളുടെയൊക്കെ ഉത്തരം ശരിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ ഇപ്പോൾ അമീർ ടി എടത്തനാട്ടുകാരെ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി, ആരാണ്? വി ഡി സതീശൻ അല്ലേ. ഇനി വി ഡി സതീശനാണ് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി കേരളത്തിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് പറയാം. അപ്പോൾ ഇതുപോലത്തെ ഇനി ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ പറ്റുമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഇട്ടിട്ട് ചോദിക്കാം. അപ്പോൾ കുറച്ചുകൂടിയും രസകരമായിരിക്കും. ഇനി ആരൊക്കെയാണ് നമ്മുടെ കൂടെ വേറെ ഉള്ള ആൾക്കാർ? ഒന്ന് കുട്ടികൾ ആരെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചെന്നോ ഇല്ലെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ നേരെ സാരോപദേശത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നവരുണ്ടാകാം. എന്നാൽ വളരെയധികം ആളുകളും ഓർക്കാറില്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴാണ് നാം ഒക്കെ എത്ര അനുഗ്രഹീതരാണ് എന്ന് മനസ്സിലാകുന്നത്. നാം ആഗ്രഹിച്ച ഒരു കാര്യത്തെ നമ്മുടെ അധ്യാപകരോ നമ്മുടെ രക്ഷിതാക്കളോ തടഞ്ഞു വച്ചാൽ നാം എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ ഒരു ചെറിയ കാര്യത്തിന് തന്നെ. അങ്ങനെയെങ്കിൽ ഫലസ്തീനിലെ മക്കൾ പുറത്തിറങ്ങാൻ കഴിയാതെ, പഠിക്കാൻ കഴിയാതെ, ആരാധന ചെയ്യാൻ കഴിയാതെ, സ്വന്തം രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് മരുന്നില്ലാതെ വിശപ്പ് സഹിച്ച് രോഗം പേറി ജീവിക്കുമ്പോൾ അവരെത്ര പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ശരീരത്തിന് ചെറിയൊരു വേദനയുണ്ടാകുമ്പോഴേക്ക് തന്നെ നമുക്ക് വലിയ വിഷമമാണ്. എങ്കിൽ കൊല്ലങ്ങളായി ക്യാൻസർ ബാധിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കി പറഞ്ഞയക്കപ്പെട്ട, മരുന്നില്ല, ചികിത്സയില്ല, ഇനി മരിക്കുവോളം നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ക്യാൻസർ രോഗികൾ, അള്ളാഹു എല്ലാവർക്കും ഷിഫ ഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. എത്രയധികം അവർ പ്രയാസപ്പെടുന്നുണ്ടാകും. ഒരു പല്ലുവേദന പോലും നമുക്ക് സഹിക്കാനാകുന്നില്ല. ഒരു തലവേദന പോലും നമുക്ക് വലിയ അസ്വസ്ഥതയാണ്. കാലെവിടെയെങ്കിലും ഒന്ന് വെച്ചു കുത്തിയാൽ അല്ലേ, ആ ചെറിയ വിരലിന് അനുഭവിക്കുന്ന ആ ഒരു വേദന അനുഭവിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ വേദനയില്ലാത്ത കാലം എത്ര അനുഗ്രഹമാണ് പടച്ചറബ് നമുക്ക് നൽകുന്നത്. രോഗങ്ങളില്ലാത്ത, ശത്രുക്കളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പട്ടിണിയും ബുദ്ധിമുട്ടുകളുമില്ലാത്ത കാലം എത്ര അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ളവരായിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കൊരായത്തിറങ്ങി, സൂറത്തു ആൽ ഇംറാനിലെ ഇന്ന ഫീ ഖൽഖി സമാവാത്തി വല്ലർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ എന്ന ആയത്തിറങ്ങിയപ്പോൾ അവിടുന്ന് രാത്രി മുതൽ സുബഹ് വരെ കരയുകയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഇത് കേട്ടപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ടതില്ലേ? ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും വസിക്കാനുള്ള പാർപ്പിടവും സഞ്ചരിക്കാനുള്ള റോഡും വാഹനവും പഠിക്കാനുള്ള വിദ്യാലയവും വായിക്കാനും എഴുതാനുമുള്ള ശേഷിയും തുടങ്ങി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നാം ഒന്ന് എണ്ണി നോക്കിയേ, നമുക്കൊരിക്കലും അത് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. മാത്രവുമല്ല, അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നൽകാൻ കഴിവുള്ള ഒരാളുമില്ല. ഒരു നിമിഷം ഭൂമിയിലെ ഓക്സിജൻ മൊത്തം നിലച്ചുപോയാൽ ഏത് കമ്പനിക്കാണ്, ഏത് രാഷ്ട്രത്തിൻ്റെ തലവനാണ് ഭൂമിയിൽ ഓക്സിജൻ നിറക്കാൻ കഴിയുന്നത്? ഭൂമിയിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു കളഞ്ഞാൽ ആർക്കാണ് മഴ പെയ്യിക്കാനും ഭൂമിയിൽ നിന്ന് ഉറവയുണ്ടാക്കാനും സാധിക്കുന്നത്? ഭൂമി വിത്ത് മുളക്കാതെ അത് വരണ്ടുണങ്ങിപ്പോയാൽ ആർക്കാണ് ഈ ഭൂമിയെ മുളപ്പിച്ച് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കിത്തരാൻ കഴിയുന്നവനായിട്ടുള്ളവൻ? ഈ ഭൂമി ഗോളാകൃതിയിലുള്ള ഭൂമി, അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഭൂമി, ഇതിൻ്റെ മീതെ നമ്മൾ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഇതിൻ്റെ കറക്കവും ഇതിൻ്റെ തിരിച്ചിലുമൊക്കെ നമുക്ക് അറിയുന്ന കോലത്തിലായിരുന്നെങ്കിൽ നാം എങ്ങനെ ഇവിടെ നിൽക്കും? നമുക്കെങ്ങനെ ഇവിടെ വസിക്കാൻ കഴിയും? ആരാണ് ഈ ഭൂമിക്ക് ഗ്രാവിറ്റി നൽകിയത്? ആരാണ് സൂര്യനിൽ നിന്നുള്ള നമുക്ക് അപകടകാരികളായിട്ടുള്ള രശ്മികളെ തടഞ്ഞുവെക്കാൻ വേണ്ടിയിട്ട് ഓസോൺ ലെയറുകളെ സംവിധാനിച്ചത്? ചെറിയതു മുതൽ നീലത്തിമീങ്കലം വരെയുള്ള മുഴുവൻ ജന്തുക്കളെയും ആരാണ് സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് മുന്നോട്ടു പോകുന്നത്? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമുള്ളവനും അനുഗ്രഹം ചൊരിയുന്നവനുമായ റഹ്മാനും റഹീമുമാണ്. ആ അള്ളാഹുയില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. കണ്ണും വായയും ചെവിയും എല്ലാം അടച്ചു പിടിച്ചാൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയും വേഗത്തിൽ. കണ്ണടച്ചാൽ കൂരിരുട്ടാണ്. കണ്ണ് തുറക്കുമ്പോൾ എച്ച് ഡി ക്ലാരിറ്റിയുള്ള ക്യാമറയെക്കാളും ക്ലാരിറ്റിയോടെ ഈ സുന്ദരമായ പ്രകൃതിയെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ലവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്, വളരെ വലിയൊരു ഉപദേശമാണ് സാരോപദേശത്തിലൂടെ നമുക്കൊക്കെ കിട്ടിയത് അല്ലേ. അപ്പോൾ ഉപദേശമൊക്കെ നമുക്ക് മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കേൾക്കാൻ കഴിയട്ടെ, പുലർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സലീമ ഒതുക്കുങ്കൽ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്. വാലൈക്കും സലാം. ഹസീന നൂറുദ്ദീൻ ദമ്മാമിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നഫീസ സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുംതാസ്, ആ മുംതാസ് ബേപ്പൂർ ഉത്തരം സി ആണ് അയച്ച്. സി ശരിയാണോ? അല്ല, ആ ഓപ്ഷൻ എ ആണ്, പള്ളിവാസലാണ് അതിൻ്റെ ഉത്തരം. പിന്നെ സൂപ്പർ മാഷാല്ലാ ബാർക്കല്ലാ ഫിക് സാജിദ കാലിഗറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടുമായി ബന്ധപ്പെട്ടാണ്. നൂറ് പറഞ്ഞത് മുളെ നന്നായിട്ടുണ്ട്, പാട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല ശബ്ദമാണ് മാഷാല്ലാ, പാട്ട് ഉഷാറായിട്ടുണ്ട് ബാർക്കല്ലാ ഫിക്കും. അമീർ ടി എടത്തനാട്ടുകാർ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് മോളെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി അവർ നമ്മൾ കൂടെ ചേർന്നിട്ടുണ്ട്. നമ്മളിനി ഒരു പാട്ട് കൂടി നമുക്ക് പാടാം അല്ലേ. ഏതാ പാട്ട്?
2: സുഹറ ബത്തുൽ.
0: സുഹറ ബത്തുൽ, ഓക്കെ തുടങ്ങാം.

0: മഷാല്ലാ മഷാല്ലാ അടിപൊളിയായിട്ടുണ്ട്, മഷാല്ലാ സൂപ്പറായിട്ട് പാടി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കമൻറ്റിലൂടെ ജസ്റ്റ് അങ്ങനെ പോകുമ്പോൾ ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളൊക്കെയാണ് മഷാല്ലാ പാടിയ മുഴുവൻ പാട്ടും നല്ല അടിപൊളി പാട്ടായിരുന്നു, നല്ല ഈണം നല്ല ശബ്ദം പഠിച്ചോ നിലനിർത്തി തരട്ടെ എന്നാണ് സൽമാൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സന പാട്ട് ഇനിയുണ്ട്, നമുക്ക് പാടണം. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നല്ല പാട്ടുകളൊക്കെ നോക്കി നമുക്ക് പാടണം. സാറിനോട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ, അപ്പോൾ ഒരു കുട്ടി ആരാണ് പാട്ട് പാടാൻ റെഡി ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ട് കുട്ടികൾ എണീറ്റു. അപ്പോൾ ആദ്യത്തെ കുട്ടി വന്നു, പാട്ടിങ്ങനെ പാടി. ഒരു ഓരോന്ന് ആദ്യത്തെ രണ്ട് മൂന്നാല് വരികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാടി കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ആ മതി മതി മതി മതിയാറ്. അത് പറഞ്ഞപ്പോഴേക്കും അയാൾ പോയി. അടുത്ത കുട്ടി വന്നു, അടുത്ത കുട്ടി വന്നു അതേ സമയമായപ്പോഴേക്കും എന്ത് ചെയ്തു, പാട്ട് പാടി കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ആ മതി മതി മതിയാറ്. അപ്പോൾ ആ കുട്ടി പോയില്ല, ആ കുട്ടി അത് ഫുള്ളാക്കി പാടി. ഏ, അപ്പോൾ ഈ രണ്ട് കുട്ടികളിൽ എന്താണ്, ഈ രണ്ട് കുട്ടികളുടെ മനോഭാവം എന്തായിരിക്കാം? ഈ കുട്ടികളിൽ പാട്ട് പാടിയിട്ട് മതി മതി എന്ന് പറഞ്ഞ ടീച്ചർ രണ്ടാമത് വന്ന കുട്ടീനെ ടീച്ചർ അഭിനന്ദിച്ചു. ഏ, സെയിം പാട്ട് സെയിം രൂപത്തിലാണ് പാടിയത് രണ്ടാളും. രണ്ടാൾക്കും വലിയ വലിയ ഈണമൊന്നുമില്ല, ഒരു ആവറേജാണ് രണ്ടാളും. ഒരാൾ പാട്ട് നിർത്തി, വേറൊരാള് അതേ പിച്ചിലും അതേ രൂപത്തിൽ തന്നെ പാടിയത്. പക്ഷെ എന്തില്ല, പ്രത്യേകിച്ച് പാട്ടിന് വലിയൊരു ഭംഗിയൊന്നുമില്ല, ഒരു ആവറേജിൽ എങ്ങനെ. പക്ഷെ അയാൾ ഫുള്ളാക്കി. പക്ഷെ ഫുള്ളാക്കിയ കുട്ടീനോട് ടീച്ചർ പറഞ്ഞു, വളരെ ഉഷാറായി, നന്നായി അഭിനന്ദിച്ചു. അപ്പോൾ ഫുള്ളാക്കാത്ത കുട്ടി വെച്ചു, എന്നോടും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നിർത്തിയത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക?
1: ചിലപ്പെങ്കിലും ആ ടീച്ചർക്ക് ആ കുട്ടീനോട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി അത് ഫുള്ളും പാടണം, അല്ലാതെ ടീച്ചർ പറഞ്ഞപ്പോൾ നിർത്തണ്ടില്ലായിരുന്നു.
0: അപ്പോ ടീച്ചർ അതിനെ എങ്ങനെ കണ്ടുവന്നു? ടീച്ചർ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടി എന്ത് ചെയ്തു, വേഗം നിർത്തിപ്പോയി. പക്ഷെ രണ്ടാമത്തെ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കുട്ടി അത് മതി എന്ന് പറഞ്ഞപ്പോഴേക്കും, കുട്ടിയില്ല ഞാൻ ഫുള്ളാക്കിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു ഉറച്ച മനസ്സാ കുട്ടിക്കുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം ഇതൊരു പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പാടണ്ടോ? ഇല്ല, നമ്മളെന്ത് ചെയ്യണം, നമുക്കൊരു തീരുമാനം ഉണ്ടാവണം,
1: അത് ഫുള്ളാക്കി,
0: അത് ഫുള്ളാക്കി, അത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ എന്താണ്, എന്നിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ അനുവദിക്കുക. ഏ, തുടങ്ങുമ്പോഴേക്ക് എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ നിർത്തി പോകുന്ന അവസ്ഥ ചില കുട്ടികളൊക്കെ കണ്ടില്ലേ, പാട്ട് പാടാൻ ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോഴേക്കും വേഗം നിർത്തി പോകും അല്ലേ, അങ്ങനെയൊക്കെ സ്കൂളിലുണ്ടാവില്ലേ. അപ്പോൾ അത് കോൺഫിഡൻസിൻ്റെ ലെവൽ കുറഞ്ഞ കുട്ടികളാണ് പലപ്പോഴും ആ രൂപത്തിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതവിടെ വേറെ മെസ്സേജുകളിലേക്കൊക്കെ നമ്മൾ പോകണം. നമുക്ക് ഇനിയൊരു ഒരു വോയിസ് ഉണ്ട്, ആ വോയിസ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഷാദ് അബ്ദുസമദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ അയച്ചിട്ടുള്ള ഒരു വോയിസ് ആണ്. ആ വോയിസ് ഒരു സോങ്ങാണ്. നമുക്ക് ആ സോങ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം.

0: ദിക്കറ് ചൊല്ലി ശുക്ര് ചെയ്യും ഞാൻ പെരിയോനെ, ദിക്കറ് കേട്ടൻ സിക്കറ് നീട്ടി തരണമുടയോനെ, തരണമുടയോനെ.
1: മഷാല്ലാ, എങ്ങനെയുണ്ട് പാട്ട്? അപ്പോ അത് നമ്മളെ ഒരു സുഹൃത്താണ്. അപ്പൊ അവര് ഇങ്ങനെ റേഡിയോയിൽ ഇങ്ങനെ തന്നപ്പോ കുറച്ചൊന്ന് വോയിസ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വിട്ടെന്ന് തന്നു. അപ്പോ ഇനി നമ്മൾ പോകുന്നത് മെസ്സേജുകളിലേക്കാണ്. നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുള്ളത്, ഇരട്ട അരപ്പട്ടക്കാരി എന്ന് പറഞ്ഞ സ്വഹാബ വനിത ആരാണ്? രണ്ട് അരപ്പട്ടയുള്ള സ്വഹാബ വനിത. അത് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പദവി കൊടുത്തിട്ടുണ്ട്, ദാത്തു നിതാഖൈൻ എന്നാണ് ഇതിന് പറയാം, ദാത്തു നിതാഖൈൻ. അപ്പൊ അതിലുള്ളത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആരാണോ, ഓപ്ഷൻ എ ഉമ്മു സലമ. ഓപ്ഷൻ ബി ആയിഷ. ഓപ്ഷൻ സി അസ്മ ബിന്ത് അബൂബക്കർ. അപ്പോ ഒരിക്കൽ കൂടി പറയാം, ദാത്തു നിതാഖൈൻ, ഇരട്ട അരപ്പട്ടക്കാരി എന്ന് പറഞ്ഞ സ്വഹാബി വനിത ആരാണ്? ഓപ്ഷൻ എ ഉമ്മു സലമ, ഓപ്ഷൻ ബി ആയിഷ, ഓപ്ഷൻ സി അസ്മ ബിന്ത് അബൂബക്കർ. അപ്പോ ഇതിലേതാന്നുള്ളത് മറ്റുള്ളവർ ഇനി മെസ്സേജ് അയക്കാം. മോളേതാ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്?
2: ഓപ്ഷൻ
1: എ ആണോ ബി ആണോ സി ആണോ?
2: ഓപ്ഷൻ സി
1: നോക്കാം നമുക്ക്, ശരിയാണോ അല്ലേ നോക്കാം. ഓപ്ഷൻ സിയിലാണ് നീ നിൽക്കുന്നത് അല്ലേ. അപ്പോ അബ്ദുൽ അഹമ്മദ് സി കെ അഴിയൂർ, കുറച്ച് വൈകി പി ശ്രീയെ തുറന്നപ്പോൾ തന്നെ നല്ല സ്വരം, സന്നമ്മൾക്ക് കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, നല്ല ഈണവും താളവും ഒക്കെ ഉണ്ട് എന്നാണ് അബ്ദുൽ അഹമ്മദ് സി കെ മെസ്സേജ് അയച്ചത്. അതുപോലെ ഷംനാദ് ഖാൻ വീണ്ടും മെസ്സേജ് അയച്ച്, സൂപ്പർ സോങ്, ഇന്നത്തെ എല്ലാ സോങ്ങുകളും സൂപ്പറായിട്ടുണ്ട്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ, നന്നായി തന്നെ പാടി, എല്ലാ പാട്ടുകളും കൂടുതലായി പാടാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മുംതാസ് ബേപ്പൂർ. പിന്നെ പാടിയ മുഴുവൻ പാട്ടുകളും നല്ല അടിപൊളിയായി, നല്ല ഈണം, നല്ല ശബ്ദം പഠിച്ചു നിലനിർത്തി തരട്ടെ എന്ന് സൽമാൻ്റെ മെസ്സേജ് കണ്ടു. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മളിങ്ങനെ പാട്ടുകൾ കേട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ മനോഹരമായ മറ്റൊരു ഗാനവും നമ്മൾ കേൾക്കുകയുണ്ടായി. ആ ഗാനം ആലപിച്ചത് നിഷാദ് അബ്ദുസ്സമദ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. ഇനി നമ്മൾ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫസീഹ ബിന്ത് ഫർസ്, ഞാൻ ഒന്നാം ക്ലാസ്സിലെത്തുന്നു. ആകാശം പോലെ വിശാലം സ്വർഗം, ആരോ വിലകുന്ന ലോകം.

0: ആരപ്പത് പാടിയത്?
1: ഒരു
0: ഫസീഹ അല്ലേ? ഫസീഹ എന്നല്ല പറഞ്ഞത് അല്ലേ? യെസ്, ഫസീഹയാണ് പാടി. അടിപൊളിയായിട്ടുണ്ട്, മാഷാല്ല, സൂപ്പറായി ഫസീഹ മോളെ. ഗംഭീരമായിരിക്കാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്ത് രസമായിട്ട് പാടിയിട്ടുണ്ട് പാട്ട്. അപ്പോൾ ഇനിയും നന്നായിട്ട് ഇതുപോലെ വോയിസ് മെസ്സേജുകളൊക്കെ അയച്ച് റേഡിയോയുടെ കൂടെ ഉണ്ടാവണം, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാഷാല്ല, സൂപ്പർ. പിന്നെ ഇനി ഇതുപോലെ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും, നമ്മുടെ ലൈവ് കഴിയാൻ പോകണം, അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പങ്കെടുക്കാം. സമയം നഷ്ടപ്പെടുത്താതെ വിസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ഈവനിങ് ലൈവിൻ്റെ അവസാന നിമിഷത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സനാ പാട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും തുടക്കം പാടാം, ഏതെങ്കിലും പാട്ടിൻ്റെ ഓർമ്മയുള്ള ഏതെങ്കിലും പാട്ടിൻ്റെ തുടക്കം ആലോചിച്ച് നോക്ക്, നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉത്തരം വന്ന ആൾക്കാരുണ്ട്, അവരിലേക്കൊക്കെ പോകാം. ലുബ്ന മാറഞ്ചേരി, അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, അസ്മ ബിൻത്ത്. അപ്പോൾ നിൻ്റെ നീ പറഞ്ഞ സി ഉത്തരം ആൻസർ കറക്റ്റാണ്. ദാത്തു നിതാഖൈൻ അസ്മ ബിൻത്ത് അബൂബക്കർ, ഉത്തരം ശരിയാണ്. അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞതും ഉത്തരം ശരിയാണ്. ഐഷ കരുമ്പിൽ, ഷംനാദ് ഖാൻ, ഉമ്മു സലമ, അത് തെറ്റി. ഷംനാദ് ഖാൻ്റെ അത് തെറ്റി പോയിട്ടുണ്ട്. മെഹനാസ് ഗഫൂർ, അതുപോലെ ഉമൈറ തൃശൂർ, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സലീന തൊട്ടശ്ശേരിയറ, സാജിദ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർഗോഡ്, സൽമ ഫറൂഖ്, ഇവരൊക്കെ അയച്ച ഉത്തരം ശരിയാണ്. അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞു ഇവിടെ നല്ല മഴയാണ്, മഷാല്ല. പാട്ടും എന്താണ് ഒഴിവ് പാട്ട് നന്നായി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് പിന്നെ ഫുള്ളായി ഫുള്ളാക്കണം എന്നുള്ള എന്തോന്നാണ് തോന്നുന്നത്, മനസ്സിലായില്ല പറഞ്ഞ്. ഓക്കെ, പിന്നെ മറ്റൊരു മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ അസ്മ ബിൻ തബൂക്കർ എന്നുള്ള ആൻസർ, ദാ സുലൈഖ ഉത്തരം ശരിയായിട്ട് അയച്ചിരിക്കുകയാണ്. പിന്നെ മാഷാല്ല, കുഞ്ഞുമോടെ കഴിവിലനുസരിച്ച് ഉഷാറാക്കി നേരത്തെ ഫസീഹ ബിൻത്ത് അയച്ചിട്ടുള്ള പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെഹനാസ് ഗഫൂർ, എല്ലാ പാട്ടും ഉഷാറായി, ഇനിയും നന്നായി പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല മോൾ, ഫസിമോൾ പാട്ട് സൂപ്പറായിട്ടോ എന്നാണ് മുംതാസിൻ്റെ മെസ്സേജ്. മാറഞ്ചേരിയിൽ നിന്ന് അസ്മ, ലുബ്ന മാറഞ്ചേരി അയച്ചത് ഉത്തരം ശരിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉഷാറായിട്ട് എല്ലാവരും നല്ല മെസ്സേജുകളൊക്കെ അയച്ച് ഇന്നത്തെ ലൈവ് നമ്മളിങ്ങനെ ഉഷാറാക്കി പോകുമ്പോൾ ഇനി പാട്ടിൻ്റെ അവസാനത്തിലേക്കാണല്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അവസാനത്തിലേക്ക് നോക്കൂ സന, ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ്? സ്വർണം, രത്നം, പിന്നെ ഭൂമി, വിദ്യാഭ്യാസം, ഇതൊക്കെ ഏതായിരിക്കും ഉത്തരം? ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വസ്തു ഏതാണ്?
1: കുടുംബം.
0: അപ്പോ നമുക്ക് പല ഉത്തരങ്ങളും ഉണ്ടാവും അല്ലേ? എന്നാൽ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു നമ്മുടെ മുമ്പിലുള്ള സമയമാണ്. ആ വാല്യുബിൾ ആയ വസ്തു നമുക്കിങ്ങനെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, അത് പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് ഓരോ നിമിഷത്തിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആ നിമിഷം നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്യാന്നോ, ഇത് കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ടൊക്കെ ഒന്ന് ശരിയാക്കാം അല്ലേ? ആ വാല്യൂ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളത് നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, നമ്മുടെ സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. കാരണം ആ സമയം നമുക്ക് നഷ്ടപ്പെടുത്തി നമുക്ക് സമയം അവസാനിപ്പിച്ച് വരുന്നത് നമ്മുടെ മരണമാണ്. മരണത്തോടുകൂടി നമ്മുടെ സമയം അവസാനിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ബാക്കിയാവില്ല. അതുകൊണ്ട് നമ്മളിവിടെ ബാക്കിയാക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള സമയമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആ സമയം നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. ആ സമയം ഇനി മുന്നിലില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കാണാൻ പറ്റും, ഇനി അവരുടെ മുമ്പിൽ അധിക സമയമില്ല, ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ, മരിക്കാൻ പോവാണ്, മരിച്ച പോലെ ജീവിക്കുന്ന ഒരുപാട് രോഗികളുണ്ടാവും. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉള്ളിൽ പേറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ, ഒരു ചെറിയ വിരൽ പോലും മനക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, ശരീരം തളർന്ന മനുഷ്യന്മാർ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ, അപകടം കൊണ്ടോ മറ്റോ തലച്ചോറിലൊക്കെ പരിക്ക് പറ്റിയ ആൾ, സ്ട്രോക്ക് വന്ന ആൾക്കാർ, ന്യൂറോ പ്രോബ്ലംസ് കൊണ്ടൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളുകൾ, കുടുംബം, അവരുടെ കുടുംബം തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു കൊണ്ട് കഴിയുന്ന കുറേ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് സമയമാണെന്നും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുമ്പിൽ സമയമുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലോ? ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ സമയമുണ്ട് പക്ഷേ അയാൾക്ക് കൈ അനക്കാൻ പറ്റില്ല, കാലനക്കാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല, പിന്നെന്ത് ചെയ്യുക അല്ലേ? അപ്പോഴും പ്രയാസമാണ്. അപ്പം നമുക്ക് എല്ലാത്തിനും കഴിയുന്ന സമയം, ഓടാനും ചാടാനും ഒക്കെ കഴിയുന്ന സമയം, നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഇത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പറ്റണം എന്നതാണ്. കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അവരേറ്റവും നന്നായിട്ട് അവരുടെ സമയവും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പിന്നെ ഈ സമയത്ത് മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകുന്നു. സാരോപദേശം നേരത്തെ കേട്ടു, പാഠക്കുറിപ്പിലേക്കാണ് ഇനി പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, പാഠക്കുറിപ്പ് എന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാം നീതിയുടെ മതമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും അവർക്ക് എല്ലാവർക്കും നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശങ്ങൾ ലഭിക്കുക എന്നത് കൃത്യമായി നിർദ്ദേശം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെ നമുക്ക് മുമ്പിൽ ആ കാര്യം പറയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നീതിബോധം കാത്തി സൂക്ഷിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന നീതി എന്നാൽ എല്ലാ ആളുകൾക്കും ഓരോരുത്തരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് വകവെച്ച് നൽകുക എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സവിശേഷതകളായി പറഞ്ഞ വിഷയത്തിൽപ്പെട്ടതാണെന്ത് നീതി എന്നത്. അള്ളാഹു പറയാണ്, ഇന്ന അല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദർറത്തിൻ വ ഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വ യുതി മിൻ ലദുൻഹു അജ്റൻ അദീമ. സൂറത്തു നിസാഇൽ അല്ലാഹു പറയുന്ന ഭാഗമാണ്. അതിൽ അള്ളാഹു പറയണേ, അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു കൃത്യമായ നീതിയിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നു. വ ഇൻ തകു ഹസനതൻ, ഈ നന്മയാണ്, നന്മ ചെയ്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിലോ, യുളാഇഫ്ഹാ, അതിനല്ലാഹു ഇരട്ടിയായി വർദ്ധിപ്പിക്കും. വയുതി മിൻ ലദുൻഹു അജ്റൻ അദീമ, എന്നിട്ട് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളോട് അള്ളാഹ് പറഞ്ഞ കൽപ്പന എന്താ, ഈ ഇത്തരുണത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാര്യങ്ങളെ തീരുമാനിച്ച് വെച്ചത് എങ്കിൽ വിശ്വാസികളോടും അള്ളാഹു ആ നിലക്കുള്ളൊരു കൽപ്പന പറയണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക എന്നാണ്. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ആ ഒരു ഭാഗം. അപ്പം എന്താ അറിയോ, പിന്നെ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു എഴുതിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഇപ്പം ഒരു കൂട്ടം ആളുകളോടുള്ള അമർഷം, വെറുപ്പ്, നമുക്ക് അവരെ പറ്റൂല, നമുക്ക് അവരെ ഇഷ്ടമല്ല, ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർക്ക് നൽകേണ്ട ഒന്ന്, നമ്മളായിട്ട് അവർക്ക് നൽകേണ്ട ഒന്ന് നൽകാതിരുന്നാൽ, അവരോട് കാണിക്കേണ്ട നീതി നമ്മൾ കാണിക്കാതിരുന്നാൽ എന്താക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ പറയണം. മറിച്ച് നിങ്ങൾ എഴുതിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും നല്ലത്, ധർമ്മനിഷ്ഠയോടെ ഏറ്റവും അടുത്തത് നിങ്ങൾ നീതി കാണിക്കുക എന്ന കാര്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നീതി കാണിക്കുക എന്ന വിഷയമാണ്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ, നുഅ്മാൻ ഇബ്നു ബഷീറിൻ്റെ ഉപ്പ ബഷീർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം നബിനോട് എന്താ പറയണ അറിയങ്ങൾ, ഈ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാനെ ചൂണ്ടി, ഈ മകന് ചൂണ്ടിയിട്ട് പറയണേ, എൻ്റെ ഈ മകന് ഒരടിമയെ ഞാൻ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പം നബി തിരിച്ചെന്താ ചോദിച്ചാൽ അറിയാം, നിന്റെ എല്ലാ കുട്ടികൾക്കും ഇപ്രകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പം ധാരാളം മക്കളിലുള്ള ഒരാൾ ഒരു മകന് മാത്രം അടിമയ സമ്മാനമായി നൽകുമ്പോൾ നബി സ്വാഭാവികമായിട്ട് ചോദിക്കാണ് അവിടെ നീതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല. റസൂൽ സല്ലല്ലാഹു തിരിച്ച് മറുപടി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുക എന്ന് നബി അവരെ അദ്ദേഹത്തോട് ബഷീർ റളിയല്ലാഹുവിനോട് പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ആ നിർദ്ദേശത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ, വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിലെ മദർസയിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിഠായി വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് നൽകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൂടുതൽ നൽകി എല്ലാവരുടെ മുമ്പൊന്നും, മറ്റുള്ളവർക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം നമ്മളെന്താണ്, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരാളായി മാറുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു

0: ഗോത്രക്കാർ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി നബിൻ്റെ അടുക്കിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്താക്കി പറഞ്ഞയച്ചു എന്നതാണ്. അപ്പോൾ നബിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചപ്പോൾ നബിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുക, അദ്ദേഹം ഈ വിഷയം ഒന്ന് പറഞ്ഞു നബിനോട്, നബിയെ ഇങ്ങനെ ഒരു സ്ത്രീ മോശം നടത്തിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മത നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യുന്നതെന്നാണ്. അപ്പം ഒരാൾ മോഷണം നടത്തി അവിടെ തീരുമാനം എടുക്കേണ്ട കാര്യം അള്ളാഹു പറഞ്ഞ തീരുമാനമാണ്, മോഷണം നടത്തി അതിനുള്ള നടപടിയുണ്ട്. അപ്പം അള്ളാഹു ഒരു നടപടി പറഞ്ഞിട്ട് പിന്നെ അതിൽ വേറൊരു നടപടി പറയാൻ വന്നിരിക്കുകയാണോ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ എന്ന് എന്താക്കുന്നുണ്ട്, അദ്ദേഹത്തോട് നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നബി പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ, ഈ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റി വേറെ അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തതാണ് മുൻഗാമികളെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം എന്ന് നബി പറയണം. എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് എന്ത്, ഈ വാക്ക് എന്ത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, മോഷണം നടത്തിയതെങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മോഷണത്തിന് ഇസ്ലാം പറയുന്ന ഒരു ശിക്ഷാ നടപടിയാണ് അത് എന്നുള്ളതാണ്. അതൊരു ഇസ്ലാമിക രാജ്യത്ത് സ്വാഭാവികമായും ഇസ്ലാമിക ശരിയത്ത് നടപ്പിലാക്കുന്ന സ്ഥലത്ത് അതിൻ്റെ നീതി വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ ലോകളിൽ നിയമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വന്തം മകളാണെങ്കിൽ പോലും ഞാൻ അത് തീരുമാനം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞൊരു തീരുമാനത്തെ നമുക്ക് മാറ്റി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുമ്പോഴും ഒരാളെ മാത്രം ഉയർത്തി പറഞ്ഞ് മറ്റുള്ളവരെ ഇകയറ്റി പറയുന്ന രീതി, ഒരു തെറ്റും ചെയ്യാത്തവരെ മോശത്തരത്തിന് അർഹതയില്ലാത്തവരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ആ നിലക്കൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരു നീതിബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മളെല്ലാ സമയത്തും കാണിക്കണമെന്നുള്ളതാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണുള്ളത്, ഇവിടെ നീതി പാലിക്കുന്ന ആളുകൾ എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാവർക്കും അവരവരുടെ അവരവരുടെ അവകാശം ഒരേപോലെ വെച്ചു കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു വലിയൊരു ഭാഗ്യം തരങ്ങളറിയോ. അള്ളാഹുവിൻ്റെ വലത് ഭാഗത്ത് നിശ്ചയം നീതി പാലിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു വലത് ഭാഗത്ത് പ്രകാശത്താലുള്ള മിമ്പറുകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് പരലോകത്ത്. അല യമീനി റഹ്മാൻ അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വലൂ, നീ തങ്ങളുടെ വിധികളിലും കുടുംബത്തിലും തങ്ങളെ ഏറ്റെടുത്ത അധികാരങ്ങളിലൊക്കെ നീതി പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രകാശത്താലുള്ളൊരു മിമ്പർ അള്ളാഹു നൽകുമെന്ന് പറയുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തും നമുക്കിതിൻ്റെ കൂടെ ചേർത്തി മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക, ആ ഒരു നല്ല സ്വഭാവഗുണം ജീവിതത്തിൽ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പാലിക്കുന്ന വിശ്വാസികളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈവനിങ് ലൈവിൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഒരുപാട് പാട്ടുകളും പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാൻ പറ്റി. പക്ഷേ അത് ഒരു മണിക്കൂർ വളരെ മനോഹരമായി നമ്മൾ മുന്നോട്ട് പോയി. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് സന ഫാത്തിമയാണ്. നല്ല പാട്ടുകളൊക്കെ പാടി നമുക്ക് മനോഹരമാക്കി തന്നു ഈവനിങ് ലൈവ്. അതുപോലെ സാരോപദേശവും ഗുണപാഠവും ഒക്കെ പാഠക്കുറിപ്പുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ. പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉഷാറാക്കി. അടുത്തൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും കാണാം, പുതിയ വിശേഷങ്ങളും പുതിയ പാട്ടുകളും ഒക്കെ ആയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഓർമ്മ. ഓർമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൊടിയത്തൂർ മുബാഹല ഭാഗം ഒന്നാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു 1959 കൊടിയത്തൂരിൽ വെച്ച്

അഹമ്മദിയ ഖാദിയാനികളുമായി നടന്ന മുബാഹല എന്ന് പറയുന്നത്. ഖാദിയാനികളും മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ജുമൻ ഇഷാഅത്തെ ഇസ്ലാമി എന്ന കൊടിയത്തൂരിലെ ഖാദിയാനിസത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി രൂപീകൃതമായ മുസ്ലിം സമുദായത്തിലെ എല്ലാ മത സംഘടനകളുടെയും കൂട്ടായ്മയായ തുല്യ പങ്കാളിത്തത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട അഞ്ജുമൻ ഇഷാഅത്തെ ഇസ്ലാമിയും തമ്മിലായിരുന്നു കൊടിയത്തൂരിലെ വിശ്വപ്രസിദ്ധമായ മുബാഹല അരങ്ങേറിയത്. അപ്പോൾ എന്താണ് മുബാഹല, എങ്ങനെയാണ് മുബാഹയിലേക്ക് എത്തിയത്, ഏത് രൂപത്തിലാണ് മുബാഹല നടന്നത്, എന്തായിരുന്നു അതിൻ്റെ അനന്തരഫലങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു 3.5-4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ മുബാഹലയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ അരങ്ങേറാൻ പോകുന്നത്. ഇൻഷാല്ലാ അതിൽ നമ്മൾ അഭിസംബോധന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ അഞ്ജുമൻ ഇഷാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിലും അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന PP അബ്ദുറഹിമാൻ മാഷ്ടറാണ്. വളരെ കാലങ്ങളായിട്ട് വളരെ വലിയ ശ്രമം, സമയം, അധ്വാനവും ഈ ഖാദിയാനിസത്തെ സംബന്ധിച്ച് പഠിക്കുവാൻ വേണ്ടി അദ്ദേഹം ചിലവഴിക്കുകയും അവരെ സംബന്ധിച്ച് അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഗ്രന്ഥരചന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖാദിയാനി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നിരയിൽ നിന്നുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച മുഖ്യ വ്യക്തിത്വമാണ് അബ്ദുറഹിമാൻ മാഷ്ടർ. അദ്ദേഹമാണ് പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലങ്കൈ എന്ന പോലെ ഈ അഞ്ജുമൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രബോധന സംരംഭങ്ങളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ആദ്യാനികളുമായുള്ള സംസാരങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാക്കിരി അബ്ദുള്ള മാഷ്ടറാണ് നമ്മോടൊപ്പം പിന്നെ പങ്കുചേരുന്നത്. അതുപോലെ അഞ്ജുമൻ്റെ എല്ലാ തുടക്കകാലം മുതൽ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഇയൻ ഇബ്രാഹിം അലി, അദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനാണ്. പിന്നെ നമുക്കെല്ലാവർക്കും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ്, അറിയപ്പെടുന്നൊരു പണ്ഡിതനാണ്. ശാന്തപുരം ഇസ്ലാമിയ കോളേജിലെ അധ്യാപകനാണ്. അധ്യാപന രംഗത്ത് ദീർഘകാലത്തെ പരിചയമുള്ള മൗലവിയാണ് ഒന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അതുപോലെ വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന പ്രൊഫസറായിരുന്ന KCC മുഹമ്മദ് അൻസാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹവും അഞ്ജുമൻ ഇഷാഅത്തെ ഇസ്ലാമിയുടെ തുടക്കകാലം മുതലേ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നും പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന 2 വ്യക്തിത്വങ്ങൾ പരാമർശിക്കപ്പെടാതെ പോകാൻ സാധിക്കുകയില്ല. ഒന്ന് പിന്നെ എം അബ്ദുറഹിമാൻ മദനി. ഈ അഞ്ജുമൻ ഇഷാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും പിന്നിലും ഒരുപോലെ ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ ആരോഗ്യകരമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെയും നമ്മൾ ഓർക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ എം മുഹമ്മദ് മദനി, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നെ കാര്യദർശി, കേരള നേതൃത്വ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, കേരള മുസ്ലിങ്ങൾക്ക് ഒരു ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത പ്രഗത്ഭ പണ്ഡിതനായ എം മുഹമ്മദ് മദനി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങളാൽ നമ്മോടൊപ്പം പിന്നെ ഈ ഒരു ആരോഗ്യപരമായ കാരണങ്ങളാലും ഒക്കെ ഈ ഒരു പിന്നെ സംരംഭത്തിൽ നമ്മുടെ കൂടെ ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 10 എപ്പിസോഡുകളിലായിട്ട് എന്താണ് ഈ കൊടിയത്തൂർ മുബാഹല, എങ്ങനെയാണ് മുബാഹലയിലെ കാര്യങ്ങൾ എത്തിയത്, എന്തിനായിരുന്നു മുബാഹല, എന്താണ് മുബാഹല കൊണ്ടുണ്ടായ ഫലങ്ങൾ എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള 10 എപ്പിസോഡുകളായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്ററിയിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു

0: നമ്മൾ വളരെയധികം ശ്രദ്ധ നേടിയ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രബോധന പ്രവർത്തന ചരിത്രത്തിൽ ഒരു നൂതന അധ്യായമായിരുന്നു 1989 മെയ് 28 തീയതി കൊടിയത്തൂരിൽ വെച്ച് നടന്ന അഹമ്മദിയ ഖാദിയാനികളുമായി നടത്തിയ മുബാഹല എന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു, ഒരു ചരിത്ര സംഭവം. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു മുബാഹല എന്ന പരിശുദ്ധ ഇസ്ലാമിൽ പറയപ്പെട്ട, ഖുറാനിൽ പറയപ്പെട്ട ഒരു മുബാഹല നടക്കുന്നത് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല. 50s ഖാദിയാനികളുടെ ഒരു ആദർശപരമായ വളരെ വലിയ പ്രചാരണങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു. കുടുംബരിക്കൊണ്ട പ്രചാരണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം അവരെ അയച്ചുവിട്ട ഒരു കാലഘട്ടമായിരുന്നു 50s. മുസ്ലിം സമുദായത്തിൻ്റെ പാരമ്പര്യമായി നിലനിന്നു പോരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു ഇമാം മഹദിയുടെ ആഗമനവും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അവസാന കാലത്തുള്ള വരവുമൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിന്ന് കൈമാറ്റം ചെയ്ത് നിലനിന്ന് വന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു. അപ്പം അതിൽ പക്ഷേ അതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള അറിവ്, ഇമാം മഹദി ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വരിക, അതിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് മഹദിയുടെ പ്രത്യക്ഷപ്പെടലുണ്ടാവുക, ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ പുനരാഗമനം ഏത് സന്ദർഭത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ സാധാരണക്കാരെ ആളുകൾക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണക്കാരുടെ ഈ ഒരു വിശ്വാസപരമായ അറിവുണ്ട് താനും, എന്നാൽ ആഴത്തിലുള്ള അറിവില്ലാത്ത ഒരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ആണ് തങ്ങളുടെ ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നത് അദ്ദേഹം വാഗ്ദത്ത മഹദിയാണ്, അതുപോലെ വരാൻ പോകുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം വാഗ്ദത്ത ഈസബിൻ മറിയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രചണ്ഡമായ പ്രചാരണവുമായി അവർ കേരളക്കരയിൽ പ്രബോധന പ്രവർത്തനം, അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയ ഒരു കാലമായിരുന്നു 50s. ആ സന്ദർഭത്തിലാണ് കൊടിയത്തൂരിൽ ഒരു പറ്റം യുവാക്കൾ, ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന, സംഖ്യാപരമായി യുവത്വം വിട പറഞ്ഞു എന്ന് നമുക്ക് പറയാമെങ്കിലും പിന്നെ മാനസികമായി യുവത്വം വിട പറയാത്ത, അന്ന് ശാരീരികമായി യുവത്വത്തിലായിരുന്ന ഈ ഒരു കൂട്ടം ആളുകൾ, പിന്നെ ഒരു സംഘം യുവാക്കൾ ഇതിനെതിരെ അവരുടെ, കാരണം ഏറ്റവും അധികം അതിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഉറുദു ഭാഷ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ രചനകൾ ഉറുദുവിലായതുകൊണ്ട് ഉറുദു ഭാഷ, ആ കാലത്ത് കൊടിയത്തൂർ പരിസര പ്രദർശനങ്ങളുണ്ടായ ഉറുദു ജാഗരണത്തിൻ്റെയും കൂടി ഭാഗമാണിത്. ഇത് ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറുദു അറിയാവുന്ന, ഉറുദുവും പിന്നെ ദീനും അറിയാവുന്ന ഒരു പറ്റം യുവാക്കൾ സംഘടിച്ച് ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി രംഗത്ത് വന്നു. അതായിരുന്നു അഞ്ജുമൻ ഇഷാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അവൻ അക്കാലത്തെ ചെറുപ്പക്കാരുടെ മതബോധമുള്ള ഒരു ആവേശമുള്ള യുവാക്കളുടെ കൂട്ടായ്മയായി അഞ്ജുമൻ ഇഷാഅത്ത് ഇസ്ലാമി രംഗത്ത് വരികയും അങ്ങനെ ഖാദിയാനികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിനെ പ്രമാണബന്ധമായി ഭാഷാപരമായും പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഗണ്ണിക്കുകയും ചെയ്യുക എന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു പ്രബോധന പ്രവർത്തനത്തിൽ അഞ്ജുമൻ ഇഷാഅത്ത് മുന്നോട്ട് വന്നപ്പോൾ ഒരു തരത്തിൽ ഗതിമുട്ടിയ ഒരവസ്ഥ അവർക്ക് സംജാതമാവുകയും അതിനെ മറികടക്കുവാൻ വേണ്ടി ഖലീഫയുടെ മുമ്പ് നിലനിന്നിരുന്ന മുബാഹലയ്ക്ക് വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയെ അവർ ഏറ്റവും വലിയ പ്രചാരണം ആയുധമാക്കി അവതരിപ്പിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഈ മുബാഹലയുടെ പിന്നെ പിറവി ഉൾക്കൊള്ളുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ പശ്ചാത്തലം, മുബാഹലയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിൻ്റെ ചുറ്റുപാടുകൾ, എന്തായിരുന്നു മുബാഹല, അതിൻ്റെ മതപരമായ പ്രാമാണികത എത്രത്തോളമാണ്, മുബാഹലയ്ക്ക് ശേഷം അഹമ്മദിയ ഖാദിയാനികൾക്ക് എന്ത് സംഭവിച്ചു എന്നത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പുനരാലോചന, ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു പകർന്ന് നൽകലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ പിന്നെ ഈ മുബാഹലയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 61 വചനത്തിൽ പറയുന്ന സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന അവസാനിക്കുന്ന ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുബാഹല സംഘടിപ്പിക്കപ്പെട്ടത്. അത് എന്താണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മുബാഹല, പിന്നെ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നെ ബഹുമാനായ ഇബ്രാഹിം മൗലവിയോട് നമുക്ക് അന്വേഷിക്കാം വിഷയത്തെ സംബന്ധിച്ച്.
1: മുബാഹല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജറാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ സംഘം, അവരിൽ 60 ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ തന്നെ 14 നായകന്മാർ, നേതാക്കന്മാരായിരുന്നു. അതിൽ അൽ ആക്കിബ് എന്ന് പറയുന്ന അബ്ദുൽ മസീഹ് എന്നാണ് അയാളുടെ പേര്. അതുപോലെ അസ്സയ്യദ് ഐഹം എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പിന്നെ അബൂ ഹാരിസ ഇബ്നു അൽഖമ. ഈ ആക്കിബ് എന്ന് പറഞ്ഞാൽ അയാൾ ഷൂറ, അയാളുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അബൂ ഹാരിസ അയാളേറെ അറബി ആയിരുന്നു, പിന്നീട് അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചു. അയാൾ ക്രിസ്തീയ പണ്ഡിതനായിരുന്നു. ഇപ്പോൾ ഈ മൂന്നാളുകളുടെ നേതൃത്വത്തിലാണ് ഇവർ മദീനയിൽ വരുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബിയുമായിട്ട് ചർച്ച നടത്തുന്നതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു. അതിൽ പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലാണ്, അല്ലാതെ അള്ളാഹുവിൻ്റെ പുത്രനോ അല്ലെങ്കിൽ ദൈവമോ ഒന്നുമല്ല എന്നുള്ള സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചോദ്യം, എങ്കിൽ പിന്നെ ഈസാ മസീഹ് അദ്ദേഹം ദൈവമല്ലെങ്കിൽ അദ്ദേഹം പിതാവില്ലാതെ എങ്ങനെ പിന്നെ ജനിച്ചു എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ചരിത്രത്തിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നബി വഹീന് വേണ്ടി കാത്തിരിക്കുക ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന് വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് സൂറത്ത് ആലി ഇമ്രാനിലെ ആദ്യത്തെ ആയത്ത് മുതൽക്ക് ഏതാണ്ട് 80 പരം ആയത്തുകൾ അവതരിക്കുന്നത്. അതിൽ ഇന്ന മസല ഈസാ ഇന്ദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാബിനു മറിയമിൻ്റെ ഉപമ ആദമിൻ്റേത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ആദം മാതാവും പിതാവും ഇല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈസാ മാതാവുണ്ട്, പിതാവില്ലാന്ന് വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിലൂടെ സൂചിപ്പിക്കുന്നത്, ഈസ ദൈവവും ദൈവപുത്രനും ആവുമെങ്കിൽ അതിനേറ്റവും അർഹനാരാണ്? ആദമാണ്. കാരണം മാതാവും പിതാവും ഇല്ലാതെയാണ് ആദമുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം, ഏതാണ്ട് അവസാന ഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ ഏതാണ്ട് മദ്യവും കഴിഞ്ഞിട്ട് ആണ് ഈ 61-ാമത്തെ ആയത്ത് വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഫഖുൽ തആലൂ നദഉ അബ്നാഅനാ വഅബ്നാഅകും വഅൻഫുസനാ വഅൻഫുസനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും ثم نبتهي فنجعل لعنت الله على الكاذبين. ഇനി ഈസയുമായി ബന്ധപ്പെട്ട് ഇവർ നിന്നോട് തർക്കിക്കാനാണ് ഉദ്യമിക്കണമെങ്കിൽ അവരോട് പറഞ്ഞേക്ക്, താഴോങ്ങൾ വരി, നമ്മൾക്ക് നമ്മളുടെ മക്കളെ വിളിക്കാം, നമ്മളെ ഭാര്യമാരെ വിളിക്കാം, നമ്മൾ ഒത്തുകൂടാം. എന്നിട്ട് ഫനബുത്തഹിൽ, നമ്മൾ അള്ളാഹുവിനോട് വളരെ പിന്നെ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ മുബാഹല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇബുത്തഹല ബാഹല എന്നതാണ് അതിൻ്റെ ഫേല് പിന്നെ ക്രിയാരൂപം. അതിൻ്റെ മസ്തർ അതാണ് മുബാഹല. അപ്പോൾ ഈ ബാഹല അല്ലെങ്കിൽ ഇബുത്തഹല എന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി വിധേയത്വത്തോടുകൂടി പ്രാർത്ഥിക്കാമെന്നാണ്, ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഈ സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം അവരുടെ മുമ്പിൽ വെച്ചത് അതിൽ നിന്നാണ് ഈ മുബാഹല എന്നുള്ള പ്രയോഗം വരുന്നത്. എന്നിട്ട് ഫനജാലത്തല്ലാഹി അലൽ കാദിബി, നമ്മളെ കൂട്ടത്തിൽ ആരാണോ കള്ളം പറയുന്നത്, അതായത് ഈസാ നബി അലൈഹി സ്വലാം ദൈവവും ദൈവപുത്രനുമാണ് എന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. ഇനി ഈസാ നബി ദൈവവും അല്ല ദൈവപുത്രനും അല്ല, അദ്ദേഹം റസൂൽ മാത്രമാണ് എന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് അവരോട് പറഞ്ഞേക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹീലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അവർ ഒന്ന് ആലോചിച്ചു. ഈ മൂന്ന് ദിനം തലപ്പത്തുള്ള മൂന്നാളുകളാണ് കാര്യമായിട്ട് ഈ ആലോചന. അവർ അതിൽ ആക്കിബ് ആണ് അയാൾ പറഞ്ഞു, മുഹമ്മദ് പിന്നെ ഇദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പ്രവാചകനുമായിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നെ പ്രാർത്ഥനയിൽ ഒരു ശാപ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക നമ്മൾ മാത്രമല്ല നമ്മളുടെ തലമുറ തന്നെ നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറിയിട്ട്, അതായത് ഈ പ്രാർത്ഥനയ്ക്ക് പിന്നെ ചട്ടം കൂട്ടാതെ നമ്മൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാം, ഞങ്ങൾ താങ്കളെ വിടുകയാണ്, അതായത് താങ്കൾക്ക് താങ്കളുടെ രീതി അനുസരിച്ച് പോകാം, ഞങ്ങൾ ഞങ്ങളുടെ രീതി അനുസരിച്ചും പോകാം, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ ഞങ്ങൾക്കൊരാളെ നിശ്ചയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംഭാഷണം നടക്കുന്നത് തലേന്നാണ്, അതിനെ തുടർന്നാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അടുത്ത ദിവസം ഇവർ ആലോചിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് മുബാഹലക്കുള്ള വെല്ലുവിളി പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് പിന്നീട് അവരെത്തുന്നത്. അതിനാൽ പോയിട്ട് ആലോചിച്ചിട്ടാണ് പിറ്റേന്ന് നബീൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ വന്നിട്ടാണ് ഈ മറുപടി പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കൊരാളെ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരം വരി. അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. വൈകുന്നേരം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹാബിമാരെ സദസ്സിൽ സഹാബിമാരുണ്ട്. അപ്പോൾ നബി ഇങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ആണ് ഒന്ന് വേറെയൊരു സംഭവമുണ്ട്, ഞാനൊരു നേതൃത്വത്തിന് വേണ്ടി കൊതിച്ചിട്ടുള്ളതാണ്, കാരണം ഞങ്ങൾക്ക് ഒരു ആളെ താങ്കൾക്ക് പറ്റിയുള്ള ആളെ നിശ്ചയിച്ചു തരണമെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ ആൾ ഞാനായി കിട്ടിയാലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തോന്നുകയാണ്. അപ്പോൾ ഞാൻ നബി കാണാൻ വേണ്ടി ഒന്ന് പിന്നെ ഒന്ന് എഴുന്നു നിന്നു,
0: ശ്രദ്ധ ക്ഷണിക്കും,
1: ഒന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, പക്ഷെ നബി എന്നെ ശ്രദ്ധിക്കണില്ല. അപ്പൊ നബി ഇങ്ങനെ ചോദിച്ചിട്ട് അബൂബൈദ എവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അബൂബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ അമീൻ, അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നുള്ളർത്ഥമാണ്. അങ്ങനെയാണ് അബൂബൈദ റളിയല്ലാഹുവിന് അമീൻ എന്നുള്ള പേരിട്ടുണ്ട്. അത് അദ്ദേഹം യുദ്ധത്തിൻ്റെ ഘട്ടത്തിലൊക്കെ അദ്ദേഹം മരിക്കണത് വരെ ഈ പിന്നെ ഈ പിന്നെ ഇതിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.
0: അപ്പോൾ ഇതാണ്
1: അമീനുള്ള
0: മുബാലക്ക് തയ്യാറായില്ലെങ്കിലും രാഷ്ട്രീയ
1: അതെ അവർ മുബാലക്ക് തയ്യാറായില്ല, പക്ഷെ നബിയുമായിട്ട് അവർ സൗഹൃദത്തിൽ കഴിയാവുന്ന രീതിയിലാണ് അവർ
0: മേധാവിത്വം അംഗീകരിച്ച്
1: തിരിച്ചു പോകുന്നത്. അവർക്ക് പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അബൂബൈദ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത്.
0: പക്ഷെ ഇതിപ്പോൾ നബിൻ്റെ കാലത്തുണ്ടായ ഒരു നെജ്റാൻ ക്രിസ്ത്യാനികൾ സംബന്ധപ്പെട്ടൊരു ആയത്ത് അവതരിച്ചു, അന്ന് മുബാഹലക്കുള്ള പിന്നെ ആഹ്വാനം ഉണ്ടായി, പക്ഷെ അവർ മുബാഹലക്ക് തയ്യാറായതുമില്ല, അവരങ്ങനെ അവർ നാട്ടിലേക്ക് പോയി. പക്ഷെ പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പം പിന്നെ ചരിത്രത്തിൽ പിന്നെ എവിടെയെങ്കിലും മുബാഹലെങ്ങനെ നടന്നിട്ടുണ്ടോ?
1: അതായത് കൊടിയത്തൂരിൽ നടന്നതുപോലുള്ള ഒരു മുബാഹല ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലുള്ള സഹാബിമാരും മറ്റും ഒക്കെ തന്നെ എതിരാളികളുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥന നടത്തിയതായിട്ട് പിന്നെ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇവരുമായിട്ട് തന്നെ പിന്നെ സനാവുള്ള അമൃതസരി നടത്തിയിട്ടുള്ള കത്തിടപാടിലൂടെയുള്ള മുബാഹല നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളതല്ലാത്ത ഈ സംഘം ചേർന്നുകൊണ്ടുള്ള രണ്ട് പക്ഷവും സംഘം
0: ഒരേ വേദിയിൽ രണ്ട് കൂട്ടരും പിന്നെ സന്നിഹിതരാവുകയും എന്നിട്ട് ഓരോരുത്തരും വേറെ വേറെ പ്രാർത്ഥന നടത്തുകയും പിന്നെ രണ്ട് കൂട്ടരും കൂടി ഒന്നിച്ച്
1: അങ്ങനെ ഒരു മുബാഹല
0: ചരിത്രത്തിൽ തന്നെ
2: പറഞ്ഞേ ഈ നദു അഭിനാനാവാഭിനാക്കും നിസാനാവനിസാക്കും അംഫുസനാവാംഫുസക്കും, അതായത് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും
0: മക്കളും
2: നിങ്ങളുടെ മക്കളും നമ്മൾ വിളിക്കുക, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഫനജിയല്ലായനത്തുള്ളാഹി അൽ കാദിബിൻ, ഇങ്ങനെ ഒന്ന് ചരിത്രത്തിൽ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
0: വളരെ അത് വളരെ ശ്രദ്ധേയമായ കാര്യം, കാരണം കൊടിയത്തൂരിൻ്റെ
2: മറ്റുള്ളതൊക്കെ
0: ആ പ്രദേശം
2: എന്താണെന്ന് പറഞ്ഞാൽ കത്തിലൂടെ ആണ്ടും കൊണ്ടും മർത്തുക നടത്തുക എന്ന് പറയാന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല.
0: അത് ഈ സംഭവത്തിൻ്റെ ഈ മുബാഹലിൻ്റെ വളരെ വലിയൊരു ചരിത്രപരമായ വളരെ വലിയൊരു പ്രസക്തമായ ഒരു കാര്യം അത്, കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മുബാഹല ആ പറഞ്ഞ രൂപത്തിൽ നമ്മളീ പറഞ്ഞ രൂപത്തിൽ ആദ്യമായി നടക്കുന്നത് കൊടിയത്തൂർ വെച്ചാണ്, അതും കാദ്യാനികൾ വായിച്ച്. അപ്പോൾ ഈ പിന്നെ ഇപ്പം ഷാ ഈ മുബാഹല ശരിക്കും ശാപപ്രാർത്ഥന അല്ലല്ലോ മുബാഹല, അല്ലേ? മുബാഹലിൻ്റെ ഒരു പ്രത്യേകത
1: ത്രേയുള്ളൂ, പിന്നെ വിനയത്തോടു കൂടി അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. പക്ഷെ അതിന്റെ അവസാനത്തിൽ ഇത് വരുന്നുണ്ട്, ആ നിൽക്കാണ് ശാപ പ്രവർത്തന.
2: ഞാൻ പറയുന്ന വസ്തുത അത്രയും, അതായത് ഇത് നേരല്ലെങ്കിൽ ഞാൻ നശിച്ചു പോയിക്കോട്ടെ എന്നും അള്ളാഹുന്റെ ശാപുണ്ടാവും, അതായത് ഈ പറയുന്ന വസ്തുതയില് അത്യധികമായ അങ്ങേയറ്റത്ത വിശ്വാസം, അതായത് ദ്രാർഢ്യതയുടെ പാരമ്യം, അതാണ് ഈ അങ്ങനെ.
1: ഞാൻ പറയുന്ന കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവാണെന്നുള്ള ആ ഒരു സന്നദ്ധതയാണ്, പ്രതിബദ്ധതയാണ് ഇതിനോട്
0: ഉറപ്പ്. ഞാൻ പറഞ്ഞ അത്രക്ക് ഉറപ്പാണ്, അതാണ് ഇവർ ശരിക്ക് ഇത് ശരിക്കും മുബാഹലക്കുള്ള ഒരു ആഹ്വാനം എന്ന് പറഞ്ഞാൽ മുബാഹലിനോടുള്ള ഒരു താല്പര്യത്തെക്കാൾ കൂടുതൽ പിന്നെ ഈ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന ആദർശത്തിനെതിരിൽ പിന്നെ അതുപോലെ അവരെ പ്രവാചകനാണ് എന്ന് ഉറപ്പാണെന്ന് വരുത്തി തീർക്കാൻ മതിയുള്ള പ്രചാരണായുധം മാത്രമായിട്ട്
1: ഇത്ര
0: എന്താണ് മാഷെ ഈ ഖാദിയാനികൾ പിന്നെ ഒരു കുറഞ്ഞൊരു പരിചയം. ഇപ്പം നമ്മുടെ ശ്രോതാക്കൾ എന്ന് വെച്ചാൽ ഖാദിയാനിസ് ഇപ്പം അവർ യഥാർത്ഥത്തിൽ മുബാഹലയ്ക്ക് ശേഷം മനസ്സിലാക്കുന്നത് ഒരു മോനെ ആയുധം നഷ്ടപ്പെട്ട ഒരു രൂപത്തിലുള്ളൊരു പേരിന് നിലനിന്ന് പോകുന്നു, പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള അപ്പുറത്ത് അവരും അവർ തന്നെ ഒരു സ്വയം നിരാശരവസ്ഥയിലാണുള്ളതെന്ന് തോന്നുന്ന അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ എന്താണ് ഇതിൽ ഖാദിയാനിസത്തിൻ്റെ അടിത്തറ, എവിടെയാണ് അവർ നമ്മളായിട്ട് ഈ ഒരു അഹ്ലുസുന്നയായിട്ട് ഇത്ര അധികം പിന്നെ വിദഗ്ധമായി നിൽക്കുന്നത്?
3: വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ മുബാഹലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറുപക്ഷത്തുള്ളത് മുസ്ലിങ്ങൾക്ക് എതിരായി വന്നിട്ടുള്ളവർ അഹമ്മദികൾ ഉള്ള വിഭാഗത്തിലെ, അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിലെ കാദിയാനി വിഭാഗവുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കാദിയാനിസം എന്നുള്ളതിന് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാർ. അന്നവർ ഏറ്റവും അധികം ഈ ഇന്ത്യ ഭരിച്ചു തുടങ്ങിയ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ 1847 ഈ പ്ലാസി യുദ്ധം നടന്നു. പ്ലാസി യുദ്ധം നടന്നത് അവിടുത്തെ നവാബായിരുന്ന, വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയുമായിട്ടാണ്. അതിന് മുമ്പ് 1700 ആണ്ടിലാണ് ടിപ്പു സുൽത്താൻ ഷഹീദാകുന്നത്. അങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാരിവിടെ വന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്നും അവർക്ക് ഏറ്റവും അധികം നേരിടേണ്ടി വന്ന ഒരു സമുദായം എന്ന നിലക്ക് മുസ്ലിങ്ങളാണ്. നവാബാണെങ്കിലും ടിപ്പു സുൽത്താനാണെങ്കിലും പിന്നീട് മുഗള രാജാക്കന്മാരിൽ ഇവർ 1857 സ്വതന്ത്ര സമരകാലത്ത് എന്ന് പറയും, അന്ന് പിന്നെ
0: ബഹാദുർഷാ
3: സഫറാണ് അന്നത്തെ മുഗള എംപറർ. അപ്പോൾ ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് ഒരു അനുഭവവേദ്യമായ ഒരു സംഗതിയാണ്. മുസ്ലിങ്ങളുടെ ഈ ജിഹാദ് ശരിക്കും അവർ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ജിഹാദ് എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമാക്കിയ, വിശുദ്ധ ഖുർആൻ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ ആ ജിഹാദ് നടത്തുന്നത് മാതൃഭൂമിക്ക് വേണ്ടി, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശാധിപത്യത്തിനെതിരിൽ നടത്തുന്ന ഈ ജിഹാദ് സ്വാഭാവികമായിട്ടും അതിൽ മരണം വരിച്ചാൽ ഷഹാദത്താണെന്നും അതിൽ നിന്ന്
0: സ്വർഗമുള്ള
3: സ്വർഗമാണ് അതിൻ്റെ പ്രതിഫലം എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് ഇവിടെ. അപ്പോൾ ബ്രിട്ടീഷുകാർ, അതായത് അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റും അവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ഇവരെല്ലാവരുടെയും കൂടെ താല്പര്യപ്രകാരം എങ്ങനെയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും അതുപോലെ ഞങ്ങളുടെ കോളനികളിലും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ഒന്ന്, ഷിയാക്കളും സുന്നികളുമാണ് ലോകത്ത് മുസ്ലിങ്ങൾ രണ്ട് വിഭാഗങ്ങളാണ്, രണ്ട് കക്ഷികളാണ്. അപ്പോൾ ഷിയാക്കളിലേക്ക് അവർ കണ്ടെത്തിയ ആളാണ് ബഹാവുല്ലയും ബാബും. ബാബ ആദ്യം വന്നു, അദ്ദേഹം വധിക്കപ്പെട്ടു, പിന്നെ ബഹാവുല്ല വന്നു, അദ്ദേഹത്തെ നാടുകടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും ബഹായികൾ ലോകത്ത് വ്യാപകമായിട്ട് പലയിടത്തും ഉണ്ട്. എണ്ണത്തിൽ ഒരു പക്ഷേ കാദിയാനി വിഭാഗത്തേക്കാൾ കൂടുതലുണ്ടാവും. അപ്പം അത് അവരെടുത്തൊരു തന്ത്രമാണ്. നമുക്കറിയാവുന്ന പോലെ ഏത് മതസ്ഥർക്കും ബഹായി ആവാം, അവരുടെ മത സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ. അതേസമയം സുന്നി വിഭാഗത്തിന് വേണ്ടി, അത് കൂടുതൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാണുള്ളത്, അവർക്ക് വേണ്ടി ഇവർ കണ്ടെത്തിയതാണ് ഈ അന്ന് ഈ സിയാൽകോട്ടിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫാദർ എം എ ബട്ട്ലറാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇദ്ദേഹം മിർസ ഗുലാമത് കാദിയാനിയെ കണ്ടെത്തുന്നു. അങ്ങനെ അദ്ദേഹം സിയാൽകോട്ടിലെത്തിയെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ജനിക്കുന്നത് കാദിയാൻ എന്നാണ്, പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതിന്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർക്ക് അവിടെ ഒരു നാട്ടു പ്രമാണി, അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവിൻ്റെ പദവി ഉണ്ടായിരുന്നു. 85 ഗ്രാമങ്ങൾ അവരുടെ കീഴിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഈ 85 ഗ്രാമങ്ങളിൽ 80 ഗ്രാമങ്ങളും അവർ കൈവശപ്പെടുത്തുകയും 5 ഗ്രാമങ്ങൾ കാദിയാൻ അടക്കമുള്ള തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ മാത്രം ഇവർക്ക് അവരുടെ അധീനത്തിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോഴൊരു സംഗതി എന്ന് വെച്ചാൽ അവർക്ക് ചെറിയൊരു പട്ടാളം ഉണ്ടാവും, പിന്നെ അവർക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു ഈ ഭരണമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ജമീന്ദാരി പട്ടം അവർക്ക് അനുവദിച്ചു കൊടുത്തു. അതോടൊപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് വർഷത്തിൽ 700 രൂപ ഇവർക്ക് മാലിഖാനയും അനുവദിച്ചു കൊടുത്തു. ഒരു മാലിഖാന എന്ന് പറഞ്ഞാൽ ഈ പ്രിവി പേഴ്സ് ആയിട്ട്, കാരണം ഇത് പിടിച്ചെടുത്തതിൻ്റെ പകരം ആ ഒരു ഇതിലാണ്, അയാളുടെ മകനായിട്ടാണ്, രണ്ടാമത്തെ മകനായിട്ടാണ് മിർസ ഗുലാം അഹമ്മദ് കാദിയാൻ ജനിക്കുന്നത്. ഗുലാം മുർത്തസയാണ് ഇയാളുടെ പിതാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുൽ മുഹമ്മദുമാണ്. ആ ഒരു 1857 സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ഈ പിതാവ് ഗുലാം മുർത്തസയാണ് അന്നത്തെ ഇവരുടെ നാട്ടുരാജാവ്.
4: ബാറക്കല്ലാഹു ഫീക്കും. ഓർമ്മ ഇവിടെ സമാപിക്കുകയാണ്. വളരെ വൈജ്ഞാനികമായൊരു ചർച്ചയായിരുന്നു നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളിൽ ജോലി, ജീവിത ബാലൻസ് ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജോലിയും ജീവിതവും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമ്മളെ തിരക്കേറിയ ജീവിതം പലപ്പോഴും കുടുംബത്തെ മറന്നുകൊണ്ട് ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ജോലി മറന്നുകൊണ്ട് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെ ഒരു സന്തുലിതമല്ലാത്തൊരവസ്ഥയിൽ പോയാൽ അത് വളരെയധികം മാനസികമായി ബാധിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടും കൂടി സന്തുലിതമായൊരവസ്ഥയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ള സമാധാനപൂർണമായൊരു ജീവിതം ലഭിക്കുകയുള്ളൂ. ലൈഫ് പ്രൊഫഷൻ ബാലൻസ്, അപ്പോൾ അതിൽ ഒന്ന് മാനസികാരോഗ്യം തന്നെയാണ്. അമിതമായ ജോലി ചെയ്യുന്നതും സ്വകാര്യ ജീവിതത്തിന് സമയം നൽകാതിരിക്കുന്നതും മാനസിക പിരിമുറക്കം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവയൊക്കെ നയിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകൾ രണ്ടിനും നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. മറ്റൊന്ന് ശാരീരിക ആരോഗ്യം. മോശം ജോലി, ജീവിത ബാലൻസ്, അതുപോലെ രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യങ്ങൾ, ക്ഷീണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ആവശ്യമായ വിശ്രമവും വ്യായാമവും ലഭിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഉൽപ്പാദനക്ഷമത. ആരോഗ്യകരമായ ജോലി, ജീവിത ബാലൻസുള്ള ജീവനക്കാർക്ക് അവരുടെ ജോലികളിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയും ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്രമീകരിച്ച് പോകാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ജോലിക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു സമയം കണ്ടെത്തുക. മറ്റൊന്ന്, അതിരുകൾ നിശ്ചയിക്കുക. ജോലിക്കും വീടിനുമിടയിൽ വ്യക്തമായ അതിരുകൾ നിർവചിക്കേണ്ടതുണ്ട്. വിനോദങ്ങൾ കണ്ടെത്തുക. ഹോബികൾക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്തുന്നത് മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കും. അവധിയെടുക്കുക. ജോലികളിൽ നിന്ന് ഇടവേളകൾ എടുത്ത് യാത്ര പോകുന്നതും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ലീവെടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് കൂടുതൽ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാനും നല്ല രീതിയിൽ ജോലി രംഗത്ത് നിൽക്കാനൊക്കെ അവർക്ക് സഹായിക്കും. മറ്റൊന്ന്, പിന്നെ സാങ്കേതിക വിദ്യ പരിമിതപ്പെടുത്തുക എന്നാണ്. ജോലി സമയം കഴിഞ്ഞാൽ ഫോണും ലാപ്ടോപ്പൊക്കെ മാറ്റിവെച്ച് ഒരു ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഫ്രീ ആയി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വായനകളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ കുടുംബവുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും ബാക്കി ആളുകളുമായിട്ട് വ്യക്തികളുമായി ഇടപഴകാനും ഒക്കെ ഒന്ന് സമയം കണ്ടെത്തുന്നത് ഈ ലൈഫും അതുപോലെ തന്നെ ജോലിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ജോലി, ജീവിത ബാലൻസ്. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
8: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഇൻസൈറ്റ് പ്രണയം ഇസ്ലാമിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, കൗമാരക്കാരിൽ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൃത്യമായും സന്നിവേശിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചുറ്റുപാടും കൃത്യമായും ചെയ്യേണ്ട ഒരു വലിയ ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും മൊബൈലും എല്ലാം വല്ലാതെ ഉപയോഗിക്കുന്നൊരു കാലത്ത് ഇത് വളരെ ബോധപൂർവം തന്നെ അവരിൽ എത്തിക്കുക എന്നത് ഒരു സമഗ്രമായ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൗമാരക്കാരുമായി ബന്ധപ്പെട്ട ലൈംഗികമായൊരു ഭാഗത്ത് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായി, അവരുടെ എതിർലിംഗവുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ അത് പുതിയ കാലത്ത് നൽകപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും അപകടകരമായ പല ബന്ധങ്ങളിലേക്കും അവർ എത്തുന്നത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ ലവ് അഫെയർ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം അത് നിഷേധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായി നിരോധിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തെ നമ്മൾ കൃത്യമായും അഡ്രസ്സ് ചെയ്യണം. അതല്ലെങ്കിൽ അത് കേവലം നമ്മുടെ ചില ധാരണകളായി മാത്രം നിലനിൽക്കും. ഇപ്പോൾ പ്രണയം തെറ്റാണ്, തെറ്റാണ് എന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തത് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട്, വ്യഭിചാരം അത് തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കുക ഈ പ്രണയത്തിനൊക്കെ ഖുർആനിൽ എതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന് അതിൽ കാഴ്ചപ്പാടുണ്ട്. എന്താണ്? വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിത്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. അപ്പോൾ അസ്വാജിൽ അവരുടെ അർഹതപ്പെട്ട വിഹിതമാക്കപ്പെട്ട നിക്കാഹ് ചെയ്യപ്പെട്ട വിവാഹ ബന്ധത്തിലുള്ള ഭാര്യമാരിൽ അല്ലെങ്കിൽ അവരുടെ ഇണകളിലും ഒപ്പം ഇസ്ലാമിക ലോകത്ത് മുൻപ് കാലത്തുണ്ടായിരുന്ന വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന രൂപത്തിൽ അടിമ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇതല്ലാത്ത യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളിലേക്കും ഒരിക്കലും ഒരാൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ എന്ത് പേരിട്ട് ഇതിനെ വിളിച്ചാലും അത് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. സഹോദരങ്ങൾ, ഇന്ന് എന്തൊക്കെയാണ് കുട്ടികൾ ഈ വിഷയത്തിൽ ഈ ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ച് കാണുന്ന പേരുകളെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സീസൺഷിപ്പ്. സീസൺഷിപ്പ്, അപ്പോൾ സീസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണുകളിൽ പല ബന്ധങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന് അങ്ങനെ ഒരു സീസൺഷിപ്പ് ഇല്ല. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നത് അത് വളരെ ഗൗരവത്തിലുള്ളൊരു കരാറായിട്ടാണ്. മീസാക്ക് വലിയ എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. അത് ഒരു വളരെ കഠിനമായൊരു വളരെ ദൃഢമായൊരു ബന്ധമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരാർ ഒരിക്കലും അങ്ങനെ സീസൺഷിപ്പായി മാറാൻ പറ്റില്ല. സിറ്റുവേഷൻഷിപ്പ്, ഒരു കോളേജ് പഠിക്കുമ്പോൾ ഒരു പ്രണയം, അത് കുറച്ച് കാലം മുന്നോട്ട് പോകുക, അത് കഴിഞ്ഞാൽ പിന്നെ പ്രണയമില്ല. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എങ്ങനെയാണ് എതിർലിംഗവുമായി ബന്ധപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത് വളരെ നിർബന്ധമാണ്. എന്താണ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇടപഴകാനുള്ള ഇസ്ലാമിക നിയമം? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം പറയുന്നത് സംസാരിക്കുമ്പോൾ തഹവൗന, നിങ്ങൾ ഒരിക്കലും കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫ്ലേട്ടിംഗ് എന്നൊക്കെയാണ് പുതിയ കാലത്ത് തന്നെ പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിലല്ല സംസാരം ഉണ്ടാവുന്നത്. അത് ഒരു പുരുഷൻ പുരുഷനോട് സംസാരിക്കുന്നു, ആൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി, അവിടെ ഒരു ഹിജാബ്, ഒരു മറ അവിടെ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പെൺകുട്ടികൾക്ക് നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ ഈ ഫോണും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുമ്പോൾ നമ്മളെ ഒരു ബോൾഡ്നെസ്, നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മളെ ഒരു നയം നിലപാടൊക്കെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതൊരു സംസാരമാണ്. സംസാരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, കൃത്യമായും ഇടപഴകേണ്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാനും അവിടെ ബോൾഡ്നെസ് കീപ്പ് ചെയ്യാനും കൃത്യമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആ സംസാരം അവസാനിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം. അത് ക്ലാസ് റൂമിലെ നമ്മുടെ ബന്ധം, കുട്ടികളാവട്ടെ കൂട്ടുകാരാവട്ടെ ആരാണെങ്കിലും ആ നിയമം നിർബന്ധമാണ്. രണ്ടാമത്തൊരു കാര്യം, സംസാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടപഴകലുകൾ. ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാമിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ അനുവദനീയമാണെന്നൊരു വലിയൊരു ചർച്ച. ആ ചർച്ചക്കൊരു ഒരു അടിസ്ഥാനവുമില്ല. കാരണം അത് പറ്റില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഒരിക്കലും ഒരാണിനും പെണ്ണിനും ഫ്രണ്ടാവാൻ സാധിക്കില്ല. ഫ്രണ്ടാവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം? കൃത്യമായി പറഞ്ഞാൽ മിക്സ്ഡ് എഡ്യൂക്കേഷനിലൊക്കെ ഇന്ന് കുട്ടികൾ വളരുമ്പോൾ അവർ ഒരു വിദ്യാഭ്യാസ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ക്ലാസ് റൂമിലൊക്കെ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ നിലപാട്? കൃത്യമായും പറഞ്ഞാൽ ഒരാൺകുട്ടിക്ക് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 30 കുട്ടികളും പെൺകുട്ടികളും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിലക്കൊരു ഫ്രണ്ട് ആയിരിക്കും. ആ 30 പെൺകുട്ടികൾ കൂടെ പഠിച്ചവരാണ്, 30 ആൺകുട്ടികൾ കൂടെ പഠിച്ചു. പക്ഷെ ഒരാളോട്, രണ്ടാളോട്, ഒരു ടീമിനോട്, ഒരു ഗ്യാങ്ങിനോടൊക്കെ പ്രത്യേകമായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് അപകടമാണ്, അത് പറ്റാത്തതാണ്. അത് നമ്മൾ കൃത്യമായും പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അവരുടേതായ ഒരു ഗ്യാങ്ങും അവരുടേതായ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, ആൺകുട്ടികൾക്ക് അതുപോലെ ഒരു ടീം ഉണ്ടാവും, അത് പ്രശ്നമല്ല. പക്ഷെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നൊരു ടീം അതൊരിക്കലും അനുവദനീയമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്ത് അവിഹിത ബന്ധങ്ങളെല്ലാം ആരംഭിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ലോകത്ത് ഒരു അവിഹിത ബന്ധവും ആദ്യഘട്ടത്തിൽ നേരെ പോയിട്ട് നമ്മൾ ചോദിക്കില്ല, ഞാൻ ഇങ്ങനെ കാര്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കില്ല. മറിച്ച് ഫ്രണ്ടായി, പിന്നെ പതിയെ പതിയെ അത് ഇമോഷണൽ കണക്ഷനായി, ഇങ്ങനെയത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നിഷേധാത്മകമായ സ്വഭാവത്തിലല്ല, മറിച്ച് ആ വിഷയത്തെ കുറച്ചുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അവരതിൽ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും എത്തി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം 5-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊതുവിൽ ഈ പറയുന്ന ബന്ധങ്ങളിലൊക്കെ പുതിയ കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ രഹസ്യമാവുന്നതാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെങ്കിൽ പ്രത്യക്ഷമായി പബ്ലിക്കലി വിസിബിൾ ആവണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് ഒരു മൊബൈലും ചാറ്റ് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും പ്രൈവറ്റായി സംസാരിക്കാം. സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ഫോൺ ഉപയോഗമൊന്നും നമുക്ക് അങ്ങനെ CCTV വെച്ച് പരിശോധിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായ ധാരണ നൽകണം. എന്താണ്, ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാണെങ്കിൽ മൂന്നാമതായി ഷെയ്ത്താനുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. ചാറ്റ് ബോക്സുകൾ, രഹസ്യമായ സംസാരങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി എപ്പോഴും പബ്ലിക്കിലായിരിക്കണം സംസാരങ്ങൾ. എതിർ ലിംഗവുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ പബ്ലിക്കിലായിരിക്കണം, ഒറ്റക്കാവരുത് എന്നുള്ള നിയമം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്തരം ബന്ധങ്ങൾ. ഇപ്പോൾ ബെസ്റ്റി, ഹുക്കപ്പ്, ഓപ്പൺ റിലേഷൻഷിപ്പ്, പോളി അമോറസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പല പേരുണ്ട്. ഇതൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയില്ലെങ്കിലും കുട്ടികൾക്ക് ഇത് നല്ല ധാരണ ഉണ്ട്. അപ്പോൾ അവിടെ അറിയേണ്ട ഒരു കാര്യം, ഇതൊക്കെ കൈമാറപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. എന്താണ് കൈമാറപ്പെടുന്നത്? ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ്, കപ്പിൾ വ്ളോഗേഴ്സ്. അപ്പോൾ ഇവർ സുന്ദരമായി പ്രണയിച്ച് കല്യാണം കഴിച്ച കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് പറയാം, നിങ്ങളും എന്തിനാണ് വെറുതെ ഈ പറഞ്ഞ ആരും ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ പോയി കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് ലവ് മാരേജ് നടത്തിയാൽ പോലെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളിൽ പെട്ടുപോവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അറേഞ്ച്ഡ് മാരേജ്? എന്താണ് നിക്കാഹ്? എന്താണ് ഒരാളെ വിവാഹത്തിനേക്ക് ക്ഷണിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും കുടുംബവും ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതൊരിക്കലും വിവാഹപ്രായം എത്തുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, അതതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കൈമാറേണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, പൊതുവിൽ കുട്ടികൾക്ക് വിവാഹത്തോടുള്ളൊരു കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ മാറുന്നു. പ്രത്യേകിച്ച് അവരുടെ ചുറ്റും അവർ കാണുന്ന ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ദാമ്പത്യ ജീവിതമൊക്കെ വല്ലാതെ സ്വാധീനിക്കും. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ നല്ല ഗൗരവത്തിന് വിഷയത്തെടുക്കണം. ഉപ്പയും ഉമ്മയുമുള്ള പരസ്പര സ്നേഹത്തെയാണ് കുട്ടികൾ വിവാഹമായി കണക്കാക്കുന്നത്. അവർക്കിടയിൽ പ്രശ്നങ്ങളാണെങ്കിൽ ആ കുട്ടി വിവാഹത്തെ ഭയക്കും, ആ കുട്ടി കുടുംബ സംവിധാനത്തെ പേടിക്കും. സ്വാഭാവികമായിട്ടും അതിനോട് അടുക്കാതിരിക്കാനും അതിൽ നിന്ന് അകന്നു പോകാനും മറ്റ് പല ബന്ധങ്ങളിലേക്ക് എത്താനുമെല്ലാം അത് കാരണമാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതൃകയാവുക എന്നുള്ളതാണ്. അത് ബന്ധങ്ങളിലെ മാതൃക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അത് രണ്ടും രണ്ട് സ്വത്വങ്ങളാണ്, ഐഡൻറ്റിറ്റിയാണ്. ഭാര്യ ഭർത്താവ് എന്ന റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, അതിൻ്റെ റോളിനപ്പുറത്തേക്ക് അവർ രണ്ടുപേരും രണ്ട് സ്വത്വങ്ങളാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പുരുഷൻ സ്ത്രീ എന്ന നിലയ്ക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട്. ഈ അസ്തിത്വങ്ങളെ മാനിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബഹുമാനം കൊടുക്കാനും പരസ്പരം അതിന് കെയറിങ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുട്ടികൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് അവർക്ക് സ്വപ്നമാണ് ഉണ്ടാവുക, നല്ല ദാമ്പത്യബന്ധത്തെ അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുക. ഇത് വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് പോലത്തെ കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഈ പ്രണയത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അട്രാക്ഷൻ സ്റ്റേജാണ്. എന്ന് വെച്ചാൽ പരസ്പരം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഈ ബ്യൂട്ടി കോൺസെപ്റ്റുകൾ, പലപ്പോഴും തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ കുട്ടികൾക്കുണ്ട്. ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? യഗ്ദുന്നമിൻ അബ്സാരിക്കും, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം എന്നാണ്. കണ്ണുകൾ താഴ്ത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്യ സ്ത്രീകളെയോ അന്യ പുരുഷന്മാരുടെയോ നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കരുതെന്നാണ്. സൗന്ദര്യം ആസ്വദിക്കരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പബ്ലിക്കിലാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിലും അന്യ സ്ത്രീകളെ കാണാനോ അന്യ പുരുഷന്മാരെ കാണുമ്പോഴോ അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ഇന്ന് ഈ അട്രാക്ഷൻ സ്റ്റേജ് പലപ്പോഴും കുടുംബങ്ങൾ തന്നെ എൻഡോഴ്സ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമാ നടന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാർ, പല സിനിമാ നടിമാരെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഉപ്പമാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, അതൊക്കെ വെളുപ്പിനെ കുറിച്ചൊരു ധാരണ, കറുപ്പിനെ കുറിച്ചൊരു ധാരണ അല്ലേ. പലപ്പോഴും ഒന്ന് വെയിലത്തൊന്ന് നടന്ന് ഒന്ന് മുഖം കരിവാളിക്കുമ്പോഴേക്കും കറുത്ത് ഇരുണ്ട് പോയല്ലോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കറുപ്പ് ഇരുണ്ടത് നിനക്ക് തെറ്റായ കോൺസെപ്റ്റായി മാറുന്നു. അപ്പോൾ വെളുത്തൊരു പുരുഷനെ കാണുമ്പോൾ ആ കുട്ടിക്ക് അറിയാതൊരു അട്രാക്ഷൻ തോന്നുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുമെല്ലാം കുട്ടികളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് നമ്മൾ അറിയണം. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രണയം പറ്റില്ല, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞതിന് പകരം കൃത്യമായിട്ട് എന്താണ് പ്രണയം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു 18 വയസ്സ് വരെയും ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും പരിപാലിച്ച് നോക്കി സ്വപ്നം കണ്ട് വളർത്തുന്ന ഉമ്മയെയും ഉപ്പയെയും പറ്റിച്ചുകൊണ്ട് അതിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് രഹസ്യമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അത് തീർച്ചയായും കാപട്ടിയായിരിക്കും. അത് ഒന്ന് അവിഹിതമാണ്, രണ്ട് വ്യഭിചാരമാണ്, മൂന്ന് കാപട്യാണ്. ഒന്ന് അവിഹിതമാണ്, രണ്ട് വ്യഭിചാരമാണ്, മൂന്ന് കാപട്യാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിഹിത ബന്ധമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിക്കാഹിലൂടെ മാത്രമാണ് നമുക്ക് വിഹിതമായൊരു ബന്ധം ആരംഭിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് വ്യഭിചാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലാ തഖറബ സിന എന്ന് പറയുമ്പോൾ സിനയുമായി വ്യഭിചാരവുമായി അടുക്കുക പോലും ചെയ്തെന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടവും കാതിൻ്റെ വ്യഭിചാരം കേൾവിയും നാവിൻ്റെ വ്യഭിചാരം വർത്തമാനവും ആവുന്ന ഒരവസ്ഥയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കുട്ടികൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കുട്ടികൾ രഹസ്യമായിട്ടൊരു പുരുഷനോട് സംസാരിച്ച് സമ്പർക്കമുണ്ടാക്കിയാൽ അത് വ്യഭിചാരമാണ്. കാഴ്ച കൊണ്ട് കണ്ണുകൊണ്ട് അശ്ലീലങ്ങൾ കണ്ടാൽ അത് വ്യഭിചാരമാണ്. നാവ് കൊണ്ട് അത്തരം സംസാരങ്ങൾ സംസാരിച്ച് അത് വ്യഭിചാരമാണ്. പ്രണയത്തിൽ ഇതെല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു സിസ്റ്റം മുഴുവനായിട്ടും വ്യഭിചാരത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗമാരക്കാരെ കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന സൈക്കോളജിയിൽ പറയാം. വ്യക്തിത്വത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അത് അവരിങ്ങനെ ആഗ്രഹിക്കും ആരത്തിന് പറയാൻ. അപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു അപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും ക്ലാസ്സിൽ, ഒരു പെൺകുട്ടി ഉണ്ടാവും അവരുടെ സ്കൂളിൽ. അപ്പോൾ ഇവരോട് ബന്ധങ്ങൾ സംസാരിക്കും, ഇമോഷൻസ് സംസാരിക്കും, സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്ന ഹോർമോണൽ ചേഞ്ചിൻ്റെ കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ഉമ്മയും ഉപ്പയും കുറേ ഉപദേശിക്കുന്ന, ദേഷ്യപ്പെടുന്ന, കുറേ നിർദ്ദേശം പറയുന്ന, കുറേ തല്ലുന്ന, ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ അറിയേണ്ട കാര്യം, കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ കേൾക്കാനുള്ള ഒരു സ്പേസ് നൽകുക എന്നുള്ളതാണ്. ഉപദേശിക്കാതെ കേൾക്കാൻ, തുറന്ന് കേൾക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ പലപ്പോഴും കേൾക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കുട്ടി നെഗറ്റീവായി പറഞ്ഞാൽ നമ്മളത് ചോദ്യം ചെയ്യും. പോസിറ്റീവുകൾക്ക് മാത്രം നമ്മൾ കേൾവിക്ക് അവസരം കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചാലും അത് പറയാനുള്ള സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അത് ഓപ്പണായി വന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും സ്നേഹത്തോടു കൂടി ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാതൃകയാവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഓരോ ഘട്ടത്തിലും ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഒന്നിച്ച് കിടക്കുന്ന അവസ്ഥകൾ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരാണും ഒരാണും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല, ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല. അതൊരു നിയമമാണ്. ആ നിയമം തെറ്റിക്കുന്നത് പലപ്പോഴും ഇന്ന് കാലത്ത് കാണുന്ന ഈ പറയുന്ന LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് പല ലൈംഗിക വൈകൃതങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ വസ്ത്രം ധരിക്കുക, ആൺകുട്ടികൾ പെൺകുട്ടികളെ വസ്ത്രം ധരിക്കുക, അതൊക്കെ കോമണായി കാണുന്ന രക്ഷിതാക്കളായി നമ്മുടെ തലമുറ മാറുക. കോമണായി കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കുട്ടികളുടെ വസ്ത്രധാരണം എന്നുള്ള വിഷയത്തിൽ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം പറയുന്നുണ്ട്. രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത്, അതിപ്പോൾ അവർ ഈ പ്രായത്തിൽ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം. പിന്നെ മൂന്നാമത്തത്, അവരുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോൾ അവർ മാത്രം ഇപ്പോൾ എന്താണ്, ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ്. എല്ലാം സുഹൃത്തുക്കളെ, ഇസ്ലാമിക അധ്യാപനം തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ഒരു ഈ കോസ്മെറ്റിക്സ് ഉപയോഗമാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഒക്കെ കൗമാരക്കാരുള്ളത് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. അത് ബോധവും പക്വതയും ഒക്കെ ഉള്ള രക്ഷിതാക്കളാണ് ആ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ അതിന് വശംവദരായി പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. പിന്നെ അതിൻ്റെ കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഇസ്ലാമിൽ ഹിജാബ് ധരിക്കുമ്പോൾ എന്താണ് കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോധ്യപ്പെടുത്തൽ സംഭവം നടക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ആ ഒരു ഇടപെടലുകൾ തന്നെയാണ് തീർച്ചയായും അനിവാര്യമായും വേണ്ടത്. അത് കുട്ടികളിൽ പലപ്പോഴും പല തെറ്റായ അബദ്ധത്തിലേക്കും എത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും. അത് വലിയ രീതിയിൽ സംരക്ഷണമായി ഒരു സുരക്ഷിത വലയമായി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് നമ്മുടെ മക്കളെ നല്ല മക്കളായി വളരുവാനും നാളെ ഭാവിയിൽ ഈ ഒരു ഉമ്മത്തിന് വഴികാട്ടുന്ന നല്ല നേതാക്കന്മാരെ മാറ്റുകയും എല്ലാം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പ്രണയം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: അടുത്തതായി വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന മുഖ്യമന്ത്രി കസേര എന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: നമുക്കറിയാം കേരളത്തിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. റിസൾട്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരാകണം എന്ന തീരുമാനത്തിലേക്ക് മുന്നണിക്ക് കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേരത്തെയുള്ള വിജയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ നേട്ടമാണ്, വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിജയം നേടിയെടുത്ത ആ ഒരു മുന്നണിക്ക്, അതല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് ഇതുവരെ മുഖ്യമന്ത്രി ആരാകണമെന്ന ആ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വിഷമകരമായ അവസ്ഥയാണ് എന്ന് തീർച്ചയായും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ മുതലമേച്ചർ തൊട്ടടുത്ത് അധികാരമേറ്റ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ കേരളത്തിൻ്റെ മുതലമേച്ചർ ഇതുവരെ തീരുമാനമാക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, തീരുമാനമാകാതെ പോകുന്നതിന് പിന്നിൽ അർഹരും അനർഹരും തമ്മിലുള്ള ഒരു മത്സരം ഈ വിഷയത്തിലുണ്ടോ? എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്?
5: അല്ലെങ്കിൽ ഒരു കാലതാമസമുണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ മാത്രം കാലതാമസം ഉണ്ടായിട്ടില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളം, യു ഡി എഫിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെയൊക്കെ വിഷയമാണ്, അവർ തീരുമാനിക്കേണ്ട ഇതാണ്. പക്ഷേ ജനങ്ങളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജനപക്ഷത്ത് നിൽക്കുന്നവരെന്ന നിലയിൽ, നമ്മളെ സംബന്ധിച്ചോളം കാണാനും കേൾക്കാനും പാടില്ലാത്ത ചിലത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതികരണം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നമുക്ക് തോന്നിച്ചാൽ ജനങ്ങൾക്കില്ലാത്തൊരു സംശയം പാർട്ടിക്കുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് സംശയം ഉണ്ടാകുന്നതെന്ന് ആണ് ഇത് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ പലപ്പോഴും പറയാറുള്ളത് വെച്ചാൽ ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചുള്ളതിൽ നല്ല കവിഞ്ഞ ജനാധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റേ ഈ കേഡർ പാർട്ടികളെ പോലെ എന്താണ് അങ്ങനെയുണ്ട് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയൊന്നുമില്ല ചർച്ച ചെയ്താണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നീളുന്ന പാർട്ടിക്കൊരു നേതൃത്വം ഇല്ലയോ എന്ന് സംശയം തോന്നിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെയും അനുസരിക്കാത്ത നേതാക്കളുണ്ടോയെന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളതിൻ്റെ കോറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, ഇങ്ങനെ മൂന്ന് പേരാണ് ഈ നേതൃത്വ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്നതായി, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പേരുകളായിട്ട് കാണുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറയാൻ ബഷീർ സാറോടെന്ന് വെച്ചാൽ വളരെ വ്യക്തിപരമായ ഒരു അനാലിസിസിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ സതീശനാണ് വരേണ്ടത്. എൻ്റെ കാരണം മാത്രമേ ഞാൻ ഇതിന് പറയുന്നുള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ചില അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചാൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം പിന്നെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായൊരറിവ് ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്ത സമയത്ത് ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ടി പി സെൻകുമാറുമായിക്ക് ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ അത്ര ഹൃദ്യമല്ലാത്തത് ആണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് പിന്നെ കഴിയാതെ പോയ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഇത്രയൊന്നും തന്നെ ഈ ബി ജെ പിയോ അല്ലെങ്കിൽ ഒന്നും രൂക്ഷമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സംഭവിച്ചാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ കെ സി വേണുഗോപാലിനടുത്തോളം ഇവരോടാരും നമുക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് ഒരു ദേഷ്യവുമില്ല, ഇവരാരും നല്ല നേതാക്കളല്ല എന്നുള്ള അഭിപ്രായമില്ല, ആര് വന്നാലും നന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കെ സിയെ സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റാണ്, ഒരു വലിയ സ്ട്രാറ്റജിക് പ്ലെയറാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ പിന്നെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പം നമുക്കറിയാം ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിൽ കൂടുതൽ വലിയ ക്രൈസിസുകൾ ഫേസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൈസിസ് മാനേജറെ കേരളത്തിലാണോ ആവശ്യമുള്ളത് അതോ കേന്ദ്രത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രത്തിലുണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ചും രാഹുലിനൊരു വലങ്കൈയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ രാഹുൽ അശക്തനാകുന്ന രൂപത്തിൽ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നത് എന്തായാലും നല്ലതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രാറ്റജിക് മെറ്റീരിയൽ ഇൻ്റലിജൻസ് പ്രയോഗിക്കപ്പെടേണ്ട സമയവും സന്ദർഭവും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, അദ്ദേഹം ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. പക്ഷേ നമ്മൾ കാണാൻ വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിജയിക്കാൻ പറ്റി. മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ് എടുത്ത ചില നിലപാടുകൾ കാരണം, ഇപ്പോൾ സമാനമായ ചില നിലപാടുകൾ കാരണം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പിൽക്കാലത്ത് അധികാരം നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരളം പിടിച്ചതുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കെ സിയെ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവ് ശരിക്കും എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ദേശീയ തലത്തിലാണെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എടുത്തൊരു നിലപാടുണ്ട്, അതെന്താ വെച്ചാൽ എം പിമാരും മത്സരിക്കേണ്ടെന്നുള്ളത് അത് വ്യക്തമായിരുന്നല്ലോ. അതിനകത്തുള്ള വ്യക്തമായ സന്ദേശം എന്താണ്, അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ടെങ്കിൽ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, വന്നാലോ ഇവിടെ ഒരേ സമയം എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും, ഒരു മത്സരം അതിൻ്റെ പേരിലുണ്ടാവും. ആരെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കണം, അതിൻ്റെ പേരിൽ വേറൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തിന് ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെ ഒന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്നത്. പിന്നെ നമുക്കറിയാം ഇവരെല്ലാം പഴയ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്, തിരുത്തൽവാദികളെന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. കെ സി ആണെങ്കിലും ചെന്നിത്തല ആണെങ്കിലും പഴയ കാർത്തികേയൻ സാധനങ്ങളും ഒക്കെ സതീശനൊക്കെ. പക്ഷെ നമ്മൾ പിൽക്കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ സതീശൻ എന്തായാലും ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വക്താവായി നിലകൊള്ളുന്നത് നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. ആ ഒരു വലിയ മാറ്റമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാണുന്നത്. പിന്നെ നമുക്ക് നോക്കിയറിയാം ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാം. ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളം ഒട്ടുക്കും നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ കേരളത്തിലെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ട വ്യക്തി സതീശനാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല അദ്ദേഹം കെ സി ഒക്കെ എന്താ വെച്ചാൽ ഞാനതിനില്ല എന്നിവരെ പ്രഖ്യാപിച്ചത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്ന പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ എല്ലാവരും കാണേണ്ട കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇതിനൊക്കെ പുറത്തുള്ളൊരു കാര്യമാണ് പറയുന്നത്, എന്നുവെച്ചാൽ കോൺഗ്രസ് ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സി പി എം ഒരു ഒരു പ്രത്യേക ആശയധാരയിൽ അടിസ്ഥാനമാണ്. ബി ജെ പിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്. പിന്നീട് അതിൻ്റെ ഐഡിയോളജി എന്താണ്? ഇവിടെ കോൺഗ്രസ് പിൽക്കാലത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ക്രൈസിസ് ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ നെഹ്റുവിന് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, പട്ടേലിന് വേറൊരു രാഷ്ട്രീയം ഉണ്ടാകും, അല്ലെങ്കിൽ നിലപാടുകളിലുണ്ടായിരുന്ന അന്തരം കാരണം കോൺഗ്രസ്സിൽ മൂർച്ഛിച്ചു വന്ന ചില വിടവുകളുണ്ട്. ഈ വിടവുകളിലൂടെയാണ് ബി ജെ പി കയറി വന്നത്. നമ്മുടെ ഒരർത്ഥത്തിൽ മൃദു ഹിന്ദുത്വം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ടെയില് ആ ഒരു വാലിൽ പിടിച്ചുകൊണ്ടും എപ്പോഴും കളിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ സീതാറാം കേസരിയെ പോലെ നമ്മൾ നരസിംഹറാവുവിനെ പോലുള്ളവരൊക്കെ പ്രത്യക്ഷമായി തന്നെ ഈ ഗെയിമിൽ കുറച്ചുകൂടെ പിന്നെ ചാഞ്ഞു. ഈ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടത് ഈ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിൽ വിശ്വാസമർപ്പിച്ചിരുന്ന ജനങ്ങൾക്ക് കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ഒരു സ്റ്റാൻഡില്ലാത്ത, കൃത്യതയില്ലാത്ത, ഒരു നിലപാടുകളില്ലാത്ത അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇപ്പറയുന്ന ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങളെയും ചേർത്തു പിടിക്കുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ വിശ്വാസ്യത നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയോടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയണം. നോർത്ത് ഇന്ത്യയിൽ ഇന്നും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നത് ഇതാണ്. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും ആ അർത്ഥത്തിൽ പൂർണ്ണമായൊരു റെപ്രസെൻറ്റേഷൻ സാധ്യമാകുന്നുണ്ടോ എന്നാണ്. ഇവിടെയാണ് ഞാൻ സതീഷിൻ്റെ പ്രസക്തി പറയുന്നത്. നമ്മൾക്ക് സതീഷിൻ്റെ പാസ്റ്റൊന്നും അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അദ്ദേഹം ഒരു ഭയങ്കര ശുദ്ധ രാഷ്ട്രീയം ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുന്ന, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സതീഷനുണ്ട്, ഒരു വീഡിയോ സതീഷുണ്ട്. ആ സതീഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക്, ശരീരഭാഷയ്ക്കൊക്കെ അത്രമേൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയുണ്ട്, എടുക്കുന്ന സ്റ്റാൻഡുകളിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതകളൊന്നുമില്ല നമുക്ക്. മാത്രമല്ല അദ്ദേഹം നന്നായി വായിക്കുന്ന, നല്ല കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നയനിലപാടുകളുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രം

0: വോട്ടുകൾ കൺസോളിഡേറ്റപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് കൺസല്ല, അത് ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലുള്ള അല്ലെങ്കിൽ അവരിലെല്ലാമുള്ള സെക്യുലർ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ കൺസോളിഡേഷന് കാരണമായത് ഈ കൃത്യതയാർന്ന നിലപാടുകളാണ്. അതിവിടെ വ്യക്തമായി പറഞ്ഞ രാഷ്ട്രീയക്കാരൻ വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ആ അർത്ഥത്തിലിപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച്, ഒരു നവകേരളത്തെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് നടത്തിയ ഇൻ്റർവ്യൂകളുണ്ട്. അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ മറ്റു നേതാക്കളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ചെന്നിത്തലയോ അല്ലെങ്കിൽ കെ സി യു ആരെങ്കിലും സംസാരിച്ചില്ല. അപ്പോൾ അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് പോലും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ അത്രയൊരു നേതാവിനെ ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലാന്നർത്ഥം. അപ്പോൾ എന്തായാലും മറ്റെല്ലാവരും അധികാരത്തിൽ വരികയും ഏതെങ്കിലും രീതിയിൽ എന്താണ് പിന്നെ അവരുടെ ക്ഷമതയും ക്ഷമതയില്ലായ്മയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായി ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന സതീഷിന് അധികാരത്തിൽ വരാനുള്ളൊരു അർഹതയുണ്ട്. ഈ അർഹത കോൺഗ്രസ് നേതൃത്വം വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പം അദ്ദേഹം ഭയങ്കര കാപട്യ കാരണം വാചകടിൻ്റെ ആളോ മാത്രമാണെങ്കിൽ അതും നമുക്കറിയണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത്രമേൽ ഇഫക്റ്റീവ് ആയിരുന്ന ഒരാളാണ്. അത് ഇത് നമ്മൾക്ക് ഒരു ഭരണപരിചയമായി അല്ലെങ്കിൽ ഇതേ ഒരു വ്യക്തതയോടെ ശുദ്ധതയോടെ ഈ കോൺഗ്രസിൻ്റെ ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ നിലപാടോടെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവിക്ക് അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാവിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങളോടുള്ള ഒരു മാൻഡേറ്റ് നൽകിയ ജനങ്ങളോട് അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമാണ് വരേണ്ടത്. ഇത് മറ്റു ഈ കെ സി യോടോ ചെന്നിത്തലയോടോ ഉള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് പരീക്ഷിക്കപ്പെടാൻ ഒരവസരം നൽകപ്പെടാൻ അർഹത വി ഡി സതീശനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്.
1: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിലെ തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗം. ഒഴിഞ്ഞുകിടക്കുന്ന മുഖ്യമന്ത്രി കസേര എന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദു സാലിഹീൻ, ഹയ്യൂമും ഖയ്യൂമും ആയവൻ അള്ളാഹു. ഈ വിഷയം അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സാലിഹീനിൽ ഇമാം നവവി റഹമഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും പ്രത്യേകം സൂറത്തുകളും അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിവരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ, അഅദമായ, അഫ്ദലായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുകയാണ്. ഇവിടെ ആയത്തുൽ കുർസിയിനെ വിശദീകരിക്കുമ്പോൾ അതിൽ ഹയ്യ ഖയ്യൂം എന്നുള്ള അവൻ്റെ നാമങ്ങൾ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടു വന്ന ചില കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ, പ്രയാസമുണ്ടായാൽ ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, സ്വയം നിലനിൽക്കുന്നവനെ, ബിറഹ്മത്തിക്ക നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസു, ഞാൻ സഹായം തേടുന്നു എന്ന്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബുമായി കൊണ്ടുള്ള ബന്ധം അത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. സന്തോഷം

0: ങ്ങളിലും സന്താപങ്ങളിലുമൊക്കെ, പ്രയാസഘട്ടങ്ങളിൽ, ദുരിതഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ പ്രത്യേകം ദിക്റുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് നമുക്ക് സ്വഹാബത്ത് റിദ്വാനുള്ളാഹി അലൈഹിം നമുക്ക് അറിയിച്ചു തന്നു. അതാണ് ഇവിടെ അനസ് റളിയല്ലാഹുഅൻഹു അറിയിച്ചു തരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അമ്രുൻ അസാബഹുൽ കർബ് അൽഹമ്മ മിൻ അംരിൻ വഷ്ടദ് അലൈഹി ശഅ്നു, കാര്യം വളരെ കഠിനമായി, വളരെ ക്ലേശമായി, ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെയൊക്കെ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു ദാഇമുൽ ബഖായി വഹ്ദ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ബാക്കിയാകുന്ന ഏകനായ റബ്ബ്, വയഫിനി കുല്ലു ഷൈഇൻ ഗൈറു, അല്ലാത്തതെല്ലാം നശിക്കും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം അൽ ഖായിമു ബിദാത്തിഹി, ദാത്ത് കൊണ്ട് നിലനിൽക്കുന്നവനെ, സ്വയം വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, വേറൊരാൾ സഹായിക്കേണ്ടതില്ല, സ്വയം നിലകൊള്ളുന്നവനെ, അല്ലദീ യഖൂമു ബിതദ്ബീരിൻ വശുഊനിൻ ഗൈരി, കാര്യങ്ങൾ മറ്റുള്ള എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന അവനാണ്, എല്ലാവരും ആശ്രയിക്കുന്നവൻ അള്ളാഹുവാണ്. വൽ ഹയ്യു വൽ ഖയ്യൂം, ഇസ്മുല്ലാഹിൽ ആലമാണ് സഹോദരങ്ങളെ. ആ വചനങ്ങൾ കൊണ്ട്, ആ പേരുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്. ബിറഹ്മത്തിക്ക, നിന്റെ കാരുണ്യത്തെ തേടുന്നു. അസ്തഗീസു, ഞാൻ സഹായം തേടുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്, അതുകൊണ്ട് റബ്ബിനോട് സഹായം തേടുക. കൽബ് അള്ളാഹുവിലേക്ക് ചേർത്തു വച്ചുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരിലേക്കല്ല, ഏത് പ്രയാസ സന്ദർഭങ്ങളിലും ഹൃദയം റബ്ബിലേക്കാണ് ബന്ധിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാന വ തആലയുടെ അസ്മാ സിഫാത്തുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇതേ പ്രാർത്ഥനയുടെ വേറൊരു രൂപം. അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയ പുത്രി ഖിത്അത്തു ഖബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമേ എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബി, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്തത് അത് നീ കേട്ടില്ലേ, എന്താണ് തടസ്സം അത് കേൾക്കാതിരിക്കാൻ. ചക്കൂലി ഇത അസ്ബഹ്ത് ഈ വൈദ അംസേത്, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ പറയാൻ എന്താണ് നിനക്ക് തടസ്സം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യൂമും ഖയ്യൂമുമായിട്ടുള്ളവനെ, ബിറഹ്മത്തിക്ക നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ് ഞാൻ നിന്നോട് സഹായം തേടുന്നു, അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹ് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണേ, വലാ തകിൽനി ഇലാ നഫ്സി എന്നെ നീ ഏൽപ്പിക്കരുത്, എൻ്റെ നഫ്സിലേക്ക് ഏൽപ്പിക്കരുത്, ത്വർഫത്ത് ഐൻ കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും. വളരെ മഹത്തായ പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉബൂദിയത്ത്, തഹഖീഖുൽ ഉബൂദിയ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷാപിതാവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നതിനെ യാഥാർത്ഥ്യമാക്കുന്ന, മാത്രമല്ല അസ്മാ സിഫാത്തുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യാമെന്നറിയിക്കുന്ന, ഹയ്യ ഹയ്യ അയ്യ ഖയ്യൂം റഹ്മാൻ റഹീം തുടങ്ങിയ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിൻ്റെ ഖയ്യൂമിയത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം വിശാലമായിട്ടുള്ള, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായ അള്ളാഹുവിൻ്റെ റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാത്തിൻ്റെ മേലും വിശാലമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കാര്യങ്ങൾ നന്നാക്കി തരാൻ വേണ്ടിയാണ്. അസ്ലിഹ് ലി ഷഅ്നി കുല്ല ജമീ അമ്രി, എൻ്റെ വീട്ടിലും കുടുംബത്തിലും അയൽപ്പക്കത്തും എൻ്റെ കൂട്ടുകാരിലും എൻ്റെ ജോലിയിലും എൻ്റെ പഠനത്തിലും എൻ്റെ നഫ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആരോഗ്യത്തിലും എല്ലാ വിഷയങ്ങളിലും ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, ഇജ്അൽ യാ റബ്ബി സ്വലാഹ വൽ ആഫിയ ഹദ്ദി വ നസീബി, റബ്ബെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ നന്നാക്കി തരണേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അതിന് സാധിക്കുന്നവൻ. വദാലിക കുല്ലുഹു മിൻ ഫദ്ലില്ലാഹി സുബ്ഹാനഹു വതആല വലൈസ ബിസ്തിഹഖാഖിൽ അബ്ദി വലാ ബിജാഹി, മനുഷ്യന്മാരുടെ പ്രശസ്തി കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഒന്നും സാധ്യമല്ല, അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് മാത്രമാണത് സാധിക്കുന്നത്. നമ്മൾ ദുർബലരാണ്, റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ റബ്ബിലേക്ക് ഫക്കീർമാരാണ്. അപ്പോൾ പൂർണ്ണമായി റബ്ബിനെ സമർപ്പിക്കുക. അള്ളാഹു ഗനിയാണ്, അള്ളാഹു എല്ലാത്തിനേക്കാളും ധന്യനാണ്. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത്ത് ഐൻ, റബ്ബെ എൻ്റെ കാര്യങ്ങൾ, ലാ തസുറുക്നി ലിദുഅഫി വഅജ്സി ലഹ്ദ വാഹിദ, ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ അങ്ങേയറ്റത്തെ ദുർബലനാണ്, അശക്തനാണ്, എന്നിലേക്ക് വിടരുതേ എന്നും ആഫിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഖുവത്ത് കൊണ്ട് റബ്ബെ എന്നെ സഹായിക്കണം, നിൻ്റെ കുദറത്ത് കൊണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹു മതിയായവനാണ്. ഫഇന്നമൻ തവക്കല അലല്ലാഹി കഫാഹു, ഏതൊരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മതിയായവനാണ്. വമൻ ഇസ്തആന ബില്ലാഹി ആനഹു, അള്ളാഹുവിനോട് ആര് സഹായം തേടിയോ അവൻ അള്ളാഹു സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം, അവൻ്റെ കഴിവ്, അവൻ്റെ ഖുദറത്ത്, അവൻ്റെ ഖുവത്ത്, അവൻ്റെ അസ്മാഉ സിഫാത്തുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ, കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മളെ ഏൽപ്പിച്ചാൽ അത് കഴിയില്ല. അതാണ് അവിടെ പറയുന്നത്. അങ്ങേയറ്റത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഇവിടെ അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ നിന്ദ്യതയുമാണ്. മനുഷ്യൻ അത്രത്തോളം ആവശ്യക്കാരനാണ്. അവൻ്റെ ഫഖറ്, അവൻ്റെ ഹാജത്ത്, അവൻ്റെ ളറുറത്ത് റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവൻ ദുർബലനാണ്. എന്നാൽ സഹോദരങ്ങളെ, അധികം ആളുകളും അതിനെതിരാണ്. അള്ള പറയുന്ന കല്ല ഇന്നൽ ഇൻസാന യത്തഗ അർആഹു ഇസ്തഗ്ന, മനുഷ്യന്മാർ അതിക്രമം കാണിക്കുന്നു. അവൻ താൻ തനിക്ക് പോകുന്നവനാണെന്നുള്ള വിചാരം അതവനെ കാണുന്നു. അങ്ങനെയുള്ളവർക്ക് നാശമാണ്. എന്നാൽ ഫാമാമിന വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസൻ യസ്റുഹു ലിൽ യുസ്ര. എന്നാൽ അള്ള പറയുന്നത് സത്യപ്പെടുത്തി, സൂക്ഷ്മത പാലിച്ച്, നന്മയെ സത്യപ്പെടുത്തിയ ആൾക്കാർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എന്നാൽ അമ്മാമൻ ബഹില വസ്തകന, പിശുക്കി പിടിച്ചൊന്നും ആളുകളെ സഹായിക്കാതെ സ്വയം ധന്യത നടിച്ച നന്മയെ, വകദബ ബിൽ ഹുസ്ന, നന്മ ഏറ്റവും നല്ലതിനെ കളവാക്കിയ ആളുകൾ, അവർക്ക് കുടുസായ നരകത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആരാധിക്കപ്പെടേണ്ടത്. അവനാണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്. അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. റബ്ബിനോടാണ് എല്ലാ ജീവിതത്തിലെ കാര്യങ്ങളും ശരിയാക്കി തരാൻ വേണ്ടി പറയേണ്ടത് എന്നത് ഈയൊരു അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് വിശുദ്ധ ഖുറാനിൽ വന്നതും ഹദീസുകളിൽ വന്നതും നമ്മൾ മനസ്സിലാക്കണം. അതാണ് വമൻ ഷഹിദ ലില്ലാഹി ബിത്തൗഹീദി വൽ ജലാലി മഅ ജംഇൽ ഹിമ്മ വഹുദൂറിൽ ബാൽ فهو حري بزوال الكرب في الدنيا والرحمة ورفع الدرجات في العقبة. امام مناوي رحمه الله പറയുന്നുണ്ട്, ആ തൗഹീദിന്, അല്ലാഹുവിൻ്റെ തൗഹീദിന്, അല്ലാഹുക്ക് വേണ്ടി തൗഹീദിന് സാക്ഷിയായി, അല്ലാഹുവിൻ്റെ മഹത്വത്തിന്, അവനെ അവൻ്റെ മഹത്വത്തെ കൊണ്ടുവന്നുകൊണ്ട്, റബ്ബിൻ്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നുവോ അവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കപ്പെടും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഒരു നല്ല പര്യവസാനവും ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയിൻ്റെ മഅന, അത് നമ്മൾ കൃത്യമായി അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. ഓരോ വാക്കുകളുടെയും, അള്ളാഹു സുബ്ഹാനഹു വതആല ലാ തഅഖുദു ഹുസിനത്തും വലാനവും, അള്ളാഹുവിനൊരു മയക്കമോ അല്ലെങ്കിൽ തൂങ്ങിയുറക്കമോ ഉറക്കമോ തന്നെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലക്കില്ല. അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. അതിലവൻ ഏകനാണ്. വന്നഹു മുംഫരിദും ബിൽ മുൽക്ക്, അള്ളാഹുവിനാണ് എല്ലാത്തിൻ്റെയും അവകാശമുള്ളത്. ആകാശങ്ങളിലുള്ളത്, ഭൂമിയിലുള്ളത്, അതിനിടയിലുള്ളത്, എല്ലാത്തിൻ്റെയും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവാണ് ഉടമസ്ഥൻ. ഒരാളും തന്നെ ആകാശങ്ങളിൽ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല. ഭൂമിയിലും അല്ലയല്ലാതെ ഉടമപ്പെടുത്തുന്നില്ല. മനുഷ്യർ ദുർബലരാണ്. ഒരാൾക്കും തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല കൈകാര്യം ചെയ്യുന്ന പോലെ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ചൂടും തണുപ്പും പകലും രാത്രിയുമൊക്കെ, എന്താണ് സഹോദരങ്ങളെ, മനുഷ്യന്മാർക്കൊന്നും ഉടമപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മൾ തൃപ്തിപ്പെടുക. നമ്മളൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക്. അള്ളാഹുവാണ് അധികാരമുള്ളവൻ, അടക്കി വാഴുന്നവൻ, ഉടമപ്പെടുത്തിയവൻ. അൽ മുൽക്കു താം, പൂർണ്ണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ വളരെ ദുർബലരാണ്. അവിടെ റെക്കമെൻഡ് പറയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞല്ലോ. ലാ അഹദ യഷ്ഫഉ ഇൻദല്ലാഹി ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടി അല്ലാതെ ഒരാളും അവിടെ റെക്കമെൻഡ് പറയുകയില്ല. ഷഫാഅത്ത് അറിയപ്പെട്ട കാര്യമാണ്. റിക്വസ്റ്റ് ചെയ്യുകയാണ് വേറൊരാൾക്ക് വേണ്ടിയിട്ട്, ഒരു ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് പറയുക, ഷഫാഅത്ത് പറയുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ഒരാളും തന്നെ അവിടെ ഒരു ഷഫാഅത്തിന് പെർമിഷൻ കൊടുക്കപ്പെടുന്നില്ല. അള്ളാഹു അനുവാദം നൽകിയവരല്ലാതെ. ഇത് നമ്മൾ അറിയിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കമാൽ സുൽത്താനി, അള്ളാഹുവിൻ്റെ ദലീലുൻ അല കമാൽ സുൽത്താനിഹി, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥത. സുൽത്താനിയത്ത്. ഒരാൾക്കും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളും സംസാരിക്കാൻ പോലും സാധ്യമല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ തന്നെ, ദീർഘനാൾ സുജൂദിൽ കിടന്ന്, ദീർഘകാലം സുജൂദിൽ കിടന്ന് പിന്നെ അള്ളാഹു സുബ്ഹാന തആല അനുവാദം നൽകുന്ന സംഭവമൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വശഫാത്തുൽ ഉലമ, എല്ലാം അറിയുന്ന മാദിയും അതുപോലെ തന്നെ ഭൂതകാലവും കഴിഞ്ഞുപോയതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ഒക്കെ ഒരു നിമിഷത്തേക്ക് പോലും തെറ്റിപ്പോകുന്നില്ല, പൂർണ്ണമായി കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാന തആല. നമുക്കൊക്കെ പല കാര്യങ്ങളും അറിവില്ലാത്തതാണ്, നമ്മുടെ ഇൽമിൽ നിന്ന്, അറിവിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ അള്ളാഹു സുബ്ഹാന തആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അള്ളാഹു എല്ലാം, ഖാലഫമ ബാലുൽ ഖുറൂനിൽ ഉല, മുൻകഴിഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഫിറൌൻ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി പറയുന്നത്, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫി കിതാബ്, അവരെക്കുറിച്ചുള്ള അറിവുകളൊക്കെ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു കിതാബിലുണ്ട്. ലാ യദല്ലു റബ്ബി വലാ യൻസ, അള്ളാഹു സുബ്ഹാന തആലക്ക് അത് തെറ്റിപ്പോവുകയോ മറന്നുപോവുകയോ ഒന്നും ചെയ്യുകയില്ല. അള്ളാഹുവിനെക്കുറിച്ച് ജഹൽ അവർക്ക് അള്ളാഹുവിനുണ്ടാവുകയില്ല, അത് കഴിഞ്ഞു പോവുകയില്ല, അതെല്ലാം അവിടെ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയിലെ ഓരോ കാര്യങ്ങളും, മന്ദല്ലദി യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹി വമാ ഖൽഫുഹു വലാ യുഹീതൂന ബിശൈഇ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളും തന്നെ അള്ളാഹുവിൻ്റെ ഇൽമിനെ ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അള്ളാഹ്ക്കറിയുന്ന കാര്യങ്ങൾ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ വേറൊരാൾക്കും ഒന്നും അറിയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, ഗൈബ് അദൃശ്യമറിയുന്നവൻ അള്ളാഹുവാണ്. അദൃശ്യത്തിൽ നിന്നൊരാൾക്കും അള്ളാഹു അത് പ്രകടിപ്പിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർത്തദാ മിർ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതന്മാർക്ക് അത് അറിയിച്ചു കൊടുക്കും മോജിസത്ത്. ഫൈനഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടപ്പെടുന്നവരായ അവൻ്റെ പ്രവാചകന്മാർക്ക് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ വേറൊരാൾക്കും അതിൽ ഇടപെടാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ആർക്കാണോ അറിയിച്ചു കൊടുക്കുന്നത് അവർക്ക് മാത്രമാണ് അതറിയുന്നത്, അതാണ്. അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതനുമല്ലാതെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൂതൻ്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. അതാണ് ഫൈനഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് യാതൊന്നും ഉടമപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹ് അറിയുന്ന പോലെ അറിയുന്ന ആരുമില്ല, അള്ളാഹ് കേൾക്കുന്ന പോലെ കേൾക്കുന്ന ആരുമില്ല, അള്ളാഹ് കാണുന്ന പോലെ കാണുന്ന ആരുമില്ല എന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം തൗഖീഫിയാണ്. ഏതൊരർത്ഥത്തിലാണോ പഠിപ്പിക്കപ്പെട്ടത്, അറിയിക്കപ്പെട്ടത്, ആ രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുക, നമ്മുടേതായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, ഹയ്യൂമും ഖയ്യൂമും ആയവൻ അള്ളാഹു. ഈ വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. Peace Radio. Tune to reality.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: അവയവദാനം ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നാണ്.
4: അവയവദാനം സംബന്ധിച്ച് ആധുനിക വിഷയമായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും പലതരത്തിലുള്ള വീക്ഷണങ്ങളിൽ അവർ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം ആ വിഷയമായി സൂചിപ്പിച്ചത് ജീവിച്ചിരിക്കുന്ന വേളയിൽ ഒരാളുടെ അവയവം ദാനം നൽകുവാൻ പാടില്ല, അതേപോലെ തന്നെയാണ് മരണശേഷവും. എന്തുകൊണ്ട് എന്നതിന് ധാരാളം ന്യായങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അതായത്, ഒരാളുടെ ഉടമസ്ഥ അവകാശത്തിലുള്ളത് മാത്രമേ നൽകുവാൻ പാടുള്ളൂ. നമ്മുടെ ശരീരം നമ്മുടെ വരുതിയിലും നമ്മുടെ മിൽക്കിയത്ത് അവകാശത്തിലും പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അവൻ്റെ ഔദാര്യമായി നൽകിയതാണ്. അത് വിൽക്കുവാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവയവം ദാനം ചെയ്യുവാനോ പാടില്ല. രണ്ട്, ശരീരത്തിലെ രണ്ട് അവയവങ്ങളുള്ള വൃക്കകൾ പോലുള്ളവയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഒന്ന് നൽകിയാലും മറ്റേത് കൊണ്ട് ജീവിക്കാം ഇന്ന് നാം പറയുന്നുവെങ്കിലും എപ്പോഴായിരിക്കും നമ്മുടെ രണ്ടാമത്തെ വൃക്ക നിശ്ചലമായിത്തീരുക? ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമിതമായ ജോലിഭാരം രണ്ടാമത്തെ വൃക്കക്കും സംഭവിക്കുകയും അത് നാശത്തിന് കാരണമായിത്തീരുമല്ലോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ അദ്ദേഹം വെക്കുന്നുണ്ട്. മരണശേഷവും ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിത സഭകൾ ആ വിഷയം ചർച്ച ചെയ്യുകയും ചില നിബന്ധനകളോടുകൂടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, പൂർണ്ണമായും മരണപ്പെട്ടു എന്ന വ്യക്തിയുടേതായിരിക്കണം, അഥവാ ബോധം നഷ്ടപ്പെട്ട് കാലങ്ങളോളം കഴിച്ചുകൂട്ടുന്ന മസ്തിഷ്ക മരണം ബാധിച്ച ആളുകളുടേതല്ല, പൂർണ്ണമായും മരണപ്പെട്ടു എന്ന ബോധ്യമുണ്ടായിരിക്കണം. രണ്ട്, അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിലായിരിക്കണം സ്വീകരിക്കേണ്ടത്, അഥവാ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മരണത്തിന് കാരണമായിത്തീരും, അതാണ് നിർബന്ധ സാഹചര്യം. കണ്ണിൻ്റെ കോർണിയ, അത്തരത്തിലൊരു മരണത്തിന് സാധ്യതയുള്ള അവസ്ഥയല്ല ഉള്ളത്. മൂന്നാമതായി, ജീവിത കാലത്ത് ആ വ്യക്തി അതിന് അനുവാദം നൽകിയിരിക്കണം. അതേപോലെ തന്നെ ജനനേന്ദ്രിയങ്ങൾ പോലുള്ള അത്തരം അവയവങ്ങളാകരുത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. വളരെ വിദഗ്ധരായ ഒരു വിഭാഗം ഡോക്ടർമാരായിരിക്കണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള വളരെ കടുത്ത ചില നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ആധുനിക വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് കാണാം. അല്ലാഹു അഅലം ബിസ്സവാബ്.
3: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവശേഷം 1.5 വർഷത്തിന് ശേഷമാണ് ആർത്തവം തുടങ്ങുന്നത്. ആദ്യത്തെ 2 മാസം ആർത്തവം കൃത്യമായിരുന്നു. പിന്നീടുണ്ടായ മാസം ആർത്തവം 25 ദിവസമായിട്ടും അവസാനിക്കുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ മുലയൂട്ടുന്നത് കൊണ്ടാണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിസ്കാരം തുടങ്ങാമോ? എത്ര ദിവസത്തിന് ശേഷമുള്ള രക്തസ്രാവമാണ് നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ലാത്തത് എന്നാണ്.
5: അത് ഇസ്തിഹാദത്ത് രക്തസ്രാവ രോഗവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഇവിടെ ഇസ്തിഹാദത്തിനെ ഫുഖഹാക്കൾ തിരിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളായിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹദീസുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 രൂപത്തിലേക്ക് കാര്യങ്ങളിലേക്ക് മടങ്ങാം. ആ 3 കാര്യങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂൽ ഫത്താവയിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തേത്, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്ഥിരമായ ആദത്ത്, അഥവാ സ്ഥിരമായ ആദത്ത് പറഞ്ഞാൽ സ്ഥിരമായി ആർത്തവമുണ്ടാകുന്ന ഒരു ആർത്തവ ചക്രമുണ്ട് എങ്കിൽ, ചിലപ്പോൾ അത് മാസത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്നയാളാകാം, ചിലപ്പോൾ മാസത്തിൻ്റെ മധ്യത്തിലുണ്ടാകുന്നയാളാകാം, ചിലപ്പോൾ മാസത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നതാകാം, അതല്ലെങ്കിൽ ആദ്യ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച, ഇങ്ങനെയൊക്കെ ഒരു കൃത്യമായ ഒരു ആർത്തവ ചക്രം ഉള്ള സ്ത്രീയാണ് എങ്കിൽ, പിന്നീടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് എങ്കിൽ, അവളുടെ ആർത്തവചക്രത്തിൻ്റെ സമയത്തിലേക്ക് ഇതിനെ കണക്ക് വെക്കുകയും അതിന് ശേഷമുള്ള ദിവസങ്ങളെ അവൾ അശുദ്ധിയുള്ളവളല്ല, ശുദ്ധിയുള്ളവളായി പരിഗണിച്ച് അവളുടെ ചക്രം സാധാരണഗതിയിൽ എപ്പോഴാണ് അവസാനിക്കുന്നത് ആ സമയത്ത് കുളിച്ച് വൃത്തിയായി പിന്നീട് നിസ്കരിക്കുകയും അതുപോലെ തന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യാം, വിരോധമില്ല. അപ്പോൾ ആദത്ത് ആണ് ഒന്നാമതായി കൊണ്ട് പരിഗണിക്കേണ്ടത്. രണ്ടാമത്, ഇനി ആദത്ത് പരിഗണിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരാളല്ല, ഒരു കൃത്യതയൊന്നും ആർത്തവമുണ്ടാകുന്നതിലില്ലാത്തൊരാളാണ്. പിന്നീട് അവിടെ പണ്ഡിതന്മാർ പറയുന്നത് തമയ്യുസ്. തമയ്യുസ് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തത്തെ മറ്റു രക്തങ്ങളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക എന്നതാണ്. സാധാരണഗതിയിൽ ആർത്തവ രക്തത്തിൻ്റെ പ്രത്യേകത, അത് കൂടുതൽ കറുത്ത നിറത്തിലുള്ള രക്തമായിരിക്കും. രണ്ടാമത്തത്, അത് കട്ടിയുള്ളതായിരിക്കും. മൂന്നാമത്തത്, അത് മുൻതിൻ അഥവാ ദുർഗന്ധമുള്ള രക്തമായിരിക്കും. അതൊരിക്കലും തന്നെ കട്ടി പിടിക്കുന്ന രൂപത്തിലുള്ള, അത് കട്ടയാകുന്ന രൂപത്തിലുള്ള രക്തമല്ല. ഇങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ സാധാരണ രക്തത്തിൽ നിന്നും ആർത്തവ രക്തത്തിനുണ്ട്. എന്നാൽ സാധാരണ രക്തസ്രാവവുമായി ബന്ധപ്പെട്ട അസുഖമാണെങ്കിൽ അത് സാധാരണ രൂപത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള രക്തമാകും. അതുപോലെ തന്നെ ആർത്തവത്തെ പോലെ കട്ടിയുള്ള രക്തമാവുകയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ രക്തം അത് സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ പരിഗണിക്കുകയാണ് വേണ്ടത്. തമയ്യുസ് എന്നാണ് ഇതിന് പറയുക, വേർതിരിവ്. ഈ വേർതിരിവ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ ഈ ഉണ്ടാകുന്ന രക്തസ്രാവത്തിൻ്റെ ദിവസങ്ങളിൽ പുറത്തു വരുന്ന രക്തങ്ങളിലെ തമയ്യുസ്, ഈ വേർതിരിവ് മാറുന്നതോടുകൂടി അഥവാ ആർത്തവത്തിൻ്റെ സ്വഭാവത്തിലുള്ള രക്തം നിലച്ച് സാധാരണ രൂപത്തിലുള്ള രക്തത്തിലേക്ക് വരുന്നതോടുകൂടി അവൾ കുളിക്കുകയും ശുദ്ധിയാവുകയും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. ഇനി മൂന്നാമത്തേത്, ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഡേറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഇത് വേർതിരിക്കാൻ മനസ്സിലാക്കാനുള്ള അവസ്ഥയും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ആദ്യം ചെയ്യേണ്ടത് അവളുമായി ബന്ധപ്പെട്ട, അപ്പോൾ അവളുടെ മാതാവ് ഉണ്ടാകാം, മാതാവിൻ്റെ സഹോദരിമാർ, അവൾ തന്നെ ഈ സഹോദരിയുടെ തന്നെ സ്വന്തം സഹോദരിമാർ, ഇവരുമായി കൂടിയാലോചിച്ച് അവരുടെയൊക്കെ ആർത്തവചക്രത്തിൻ്റെ രീതിയും സാഹചര്യവും മനസ്സിലാക്കി മാസത്തിൽ ഒരു 6-7 ദിവസം തൻ്റെ രക്തസ്രാവത്തെ ആർത്തവമായി കൊണ്ട് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു സഹോദരി വന്ന കാര്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് 6-7 ദിവസം നീ എന്താക്കുക, ഹൈലായി അതിനെ പരിഗണിക്കുക. ആ പരിഗണിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസമാകുമ്പോൾ കുളിച്ച് വൃത്തിയായി പിന്നീട് നിസ്കാരവും നോമ്പും ഒക്കെ അവർ നിർവഹിക്കുകയാണ് വേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ ഫുഖഹാക്കൾ പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്നിൽ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കുകയും എന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളത് ആരാണോ വെച്ചാൽ ആ പ്രശ്നമുള്ളയാൾ ഈ മൂന്നിൽ ഏതവസ്ഥയിലേക്കാണ് തൻ്റെ പ്രശ്നം അടങ്ങുന്നത് എന്ന് ആദ്യം നിർണയിച്ച് അതിനുശേഷം അതാത് ഹുക്കുമുകൾ ആ നിലക്ക് നടപ്പിലാക്കുകയാണ് വേണ്ടത്. 15 ദിവസം വരെ ഉണ്ടാകാമെന്നത് ശരിയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം വരെ ഒക്കെ ആർത്തവം ഉണ്ടാകാമെന്നത് ഷാഫി മദ്ഹബിലെ കണക്ക് പ്രകാരം പറയുന്നുണ്ട്. ഹംബലി മദ്ഹബിലേക്ക് പോവുകയാണെങ്കിൽ 13 ദിവസം വരെയൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്ത കേസാണ്. സാധാരണഗതിയിൽ ഒരു ഗാലിബൻ ഒരു നല്ല ആരോഗ്യമുള്ളൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 6-7 ദിവസങ്ങൾ തന്നെയാണ് 8-10 ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാമെന്നതാണ്. അപ്പോൾ ഈ 15 ദിവസം വരെ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് 15 കണക്ക് കൂട്ടുന്നതിനേക്കാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്നത്
6: പരിഗണിച്ച് വേണം
5: ബാക്കി കാര്യങ്ങൾ തീരുമാനമാക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു.
3: കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ രൂപമുള്ളത് വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്നാണ്.
4: ഇത്തരമൊരു ചോദ്യം ചോദിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് രൂപങ്ങളും ജീവികളുടെ സൂറത്ത് ഉള്ളതുമൊക്കെ തെറ്റാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ആ വിഷയമായി നിരവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇന്ന അസ്ഹാബ ഹാദിഹി സുവർ യൗമൽ ഖിയാമ യുഅദബൂൻ, ഈ രൂപങ്ങളുടെ ആളുകൾ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. ഫയുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ എന്തിനെയാണോ ഉണ്ടാക്കിയത് അതിന് ജീവൻ കൊടുക്കുക എന്ന് അവരോട് പറയപ്പെടും. അപ്പോൾ ജീവികളുടെ രൂപങ്ങൾ, അത് കല്ല്, മരം, രൂപം, ചിത്രവേല, കൊത്തുപണി എന്ത് തന്നെയാകട്ടെ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ഒരു ഇനത്തിൽ നിന്നും പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലെയും മാലിക്കി ഷാഫി മദ്ഹബിലെയും ഒരു ഭാഗം ഹംബലി മദ്ഹബിലെയൊക്കെ പണ്ഡിതന്മാർ, കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാവകൾ, രൂപങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനവർക്ക് ഉപോത്ബലകമായ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അവർ പറഞ്ഞു, കുന്തു അൽഅബു ബിൽ ബനാത്തി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഞാൻ ചെറിയ പെൺകുട്ടികളുമായി കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ അന്ന് ഒരു കളിരൂപമായി ഉണ്ടായിരുന്നത് കുതിരയാണ്, ചിറകുള്ള കുതിര. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ കുതിരയ്ക്ക് എങ്ങനെ ചിറകുണ്ടാകുക? അപ്പോൾ ആയിഷ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുതിര അങ്ങനെയായിരുന്നുവല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇമാം നബി പറഞ്ഞു, ഉസ്തസ്നാമിൻ മൻ ഇ തസ്വീരി മിമ്മാലഹു ലില്ലും വമിൻ ഇത്തിഹാദു ലഅബുൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ ഈ വിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇമാം നബി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക്, അവർ ഭാവിയിൽ മക്കളെ തർബിയത്ത് നടത്തേണ്ടവരാണ്, അതിന് സഹായകമാവുന്ന രൂപത്തിലുള്ള കളിപാത്രങ്ങൾ, രൂപങ്ങൾ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക. പക്ഷേ കളിപ്പാവകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കളിരൂപങ്ങൾ എന്ന് പറയുമ്പോൾ, അത് കുട്ടികൾ തേച്ചും ഇനിക്ക് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല, അങ്ങോട്ടെറിഞ്ഞും ഇങ്ങോട്ടെറിഞ്ഞും അവിടെ ഇട്ടും അതിനൊരു പരിവേഷം നൽകുന്ന രൂപത്തിലാകരുത്. കുട്ടികൾ അതുകൊണ്ട് കളിക്കുകയാണ്, അത് പലപ്പോഴും പല സ്ഥലങ്ങളിലായി അവർ വലിച്ചെറിയാറുണ്ട്. അതല്ലാതെ ആദരിക്കപ്പെടുന്ന രൂപത്തിൽ, ബഹുമാനിക്കപ്പെടുന്ന രൂപത്തിൽ, അതിനൊരു പ്രത്യേക സ്ഥാനമാനം കൊടുക്കുന്ന രൂപത്തിൽ ഷോക്കേസിലും ഷെൽഫിലും ഒക്കെ വെക്കാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നേരെ ഈ അറിയാൻ പോകുന്ന ഹദീത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. തദ്ഖുലുൽ മലായികത്തു ബൈ തംഫീക്കൽ ബിൻ ഔസൂറ, രൂപങ്ങളോ നായയോ ഉള്ള വീട്ടിൽ കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസിൽ ഉൾപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുക. ഇനി അങ്ങനെ പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടി വാങ്ങുന്നതിന് കുഴപ്പമില്ല, അത് ഷെൽഫിലും ഷോക്കേസിലും വെക്കുന്ന രൂപത്തിൽ ആകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
3: മതപരമല്ലാത്ത നോവലുകൾ, കഥാപുസ്തകങ്ങൾ പോലുള്ളവ വായിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
6: സാഹിത്യ കൃതികൾ, രചനകൾ വായിക്കുന്നതിൽ നമുക്ക് ഇളവുണ്ട്. കാരണം സാഹിത്യ രചനകൾ നമ്മളുടെ ഭാഷയ്ക്ക് സമ്പുഷ്ടിയുണ്ടാക്കുന്ന, അതേപോലെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട അറിവല്ലെങ്കിലും ആ അടിസ്ഥാനപരമായി അറിയേണ്ട അറിവിന് പോഷകമേകുന്ന രചനകളാണ് സാഹിത്യ രചനകൾ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, സാഹിത്യ രചനകളിൽ പലതും സ്കലിതങ്ങളും അതേപോലെ മനുഷ്യരെ അധാർമികതയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ളതുമാണ് എങ്കിൽ അപ്പോഴാണ് വിഷയം. ചിലത് കാമമായിരിക്കും, അതിൻ്റെ ഇതിവൃത്തം. ചിലത് രതി ക്രീഡകളോ രതി സുഖ ശൃംഗാരമൊക്കെ ആയിരിക്കും അതിൻ്റെ ഇതിവൃത്തം. അതേപോലെ തന്നെ മഞ്ഞ സാഹിത്യങ്ങൾ, നീല പൈങ്കിളികൾ എന്നൊക്കെ പറയപ്പെടുന്ന മോശകരമായ ചിന്തകൾ ജനിപ്പിക്കുന്ന, അധാർമികതയെ ജനിപ്പിക്കുന്ന സ്കലിതങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ളതായ പലതും, അതേപോലെ തന്നെ ചിലതൊക്കെയും കേവലം സമയം വേസ്റ്റാക്കുക എന്നതിനപ്പുറം അതിലൊരു ലക്ഷ്യമോ ഉദ്ദേശലബ്ധിയോ ഇല്ലാത്ത വിധത്തിലുള്ള സാഹിത്യങ്ങൾ, മനുഷ്യരുടെ കേവല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി, അതേപോലെ മനുഷ്യരെ ഭാവനയുടെ ലോകത്ത് കെട്ടിയിട്ട് ലക്ഷ്യത്തിൽ നിന്ന്, ആരാധനാകർമ്മങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നൊക്കെ അകറ്റും വിധമുള്ളതായ രചനകൾ സാഹിത്യകൃതികളിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. പല മാപ്രസിദ്ധീകരണങ്ങൾ, അതേപോലെ മഞ്ഞ സാഹിത്യങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന പലതിൻ്റെയും അവസ്ഥ അതാണ്. എന്നാൽ എല്ലാ സാഹിത്യരചനകളും അപ്രകാരമാണ് എന്ന് വിധിക്കാൻ ഒരിക്കലും അവകാശമല്ല. കാരണം സാഹിത്യരചനകളിൽ നല്ല രചനകൾ, ഭാഷാ സമ്പുഷ്ടിയേകുന്ന, അതേപോലെ സാഹിത്യപരമായിട്ടുള്ള അഭിവൃദ്ധി സ്കലിതങ്ങളില്ലാതെ സമ്മാനിക്കുന്ന രചനകൾ ഗദ്യമായി, പദ്യമായി, ഗദ്യ പദ്യ സമ്മിശ്രമായൊക്കെ നമുക്ക് ഭാഷകളിൽ കാണുവാൻ സാധിക്കും. അത്തരം രചനകൾ വായിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ സാഹിത്യ കൃതികളുടെ, രചനകളുടെ ഒരു ഘോഷയാത്ര തന്നെ അറബി സാഹിത്യത്തിൽ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ അത് വായിക്കുന്നതിൽ, പഠിക്കുന്നതിൽ വിലക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യനെ ധാർമ്മികതയിൽ നിന്ന് തെറ്റിക്കുന്ന, ലക്ഷ്യബോധത്തിൽ നിന്ന് വിരക്തനാക്കുന്ന രീതിയിലുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തും അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള മനസ്ഥിതിയും അതിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന, തെറ്റുന്ന രീതിയിലുള്ള ദാണിയെങ്കിൽ അത്തരം അതിൽ നിന്നാണ് നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. അത് അനിവാര്യതയുമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു ആലം.
3: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ പക്കൽ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന 13 പവൻ സ്വർണമുണ്ട്. ഉപ്പ കല്യാണത്തിന് എനിക്ക് വാങ്ങിത്തന്നതും മഹറും കൂടി. എന്നാൽ എനിക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം വിറ്റ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണോ എന്നാണ്.
7: സ്വർണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സഹോദരിയുടെ ചോദ്യം. മകൾക്ക് സമ്മാനമായി നൽകിയ, സ്ത്രീധനമല്ല എന്ന് പ്രത്യേകം പറയുകയുണ്ടായി, സമ്മാനമായി നൽകിയ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ സ്വർണത്തിൻ്റെ മിൽക്കിയത്ത് അഥവാ അവകാശം, ഉടമാവകാശം ആർക്കാണുള്ളത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. മകളുടെ ഉടമാവകാശത്തിലാണ് സ്വർണമുള്ളത് എങ്കിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അത് മറ്റു രൂപത്തിൽ ചെലവഴിക്കുവാനുമുള്ള അധികാരം മകളുടെ ഉത്തരവാദിത്തത്തിലാണുള്ളത് എങ്കിൽ മകൾ തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. മറ്റു വരുമാനം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മകളുടെ എത്രയാണ് സ്വർണമുള്ള, ആ സ്വർണത്തിൽ നിന്ന് 10.5 പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ആ 10.5 പവന്റെ 2.5% ആ സ്വർണം കൊടുത്താൽ മതി. വേറെ വരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ സ്വർണം തന്നെ എടുത്തു കൊടുക്കണം. അതേസമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഭർത്താവിനാണ് നൽകിയിട്ടുള്ളത്. അയാൾ അത് വിറ്റാലോ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലൊന്നും, അത് എന്തിനങ്ങൾ വിറ്റത്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്കാരെ വിൽക്കാനുള്ള അധികാരം നൽകിയത് എന്ന രൂപത്തിൽ ചോദിക്കുകയും അതല്ലെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മിൽക്കിയത്ത് അയാൾക്ക് നൽകിയിട്ടില്ല എന്നാണ്. അതിന് അത്തരം സ്വർണങ്ങൾക്ക് ഭർത്താവ് ഒരു നിലക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഒരു ഭാര്യ അവളുടെ കയ്യിലുള്ള സൂക്ഷിപ്പ് മുതലായിക്കൊണ്ടുള്ള സ്വത്ത് സ്വർണം, ആ സ്വർണം അവൾ ഭർത്താവിന് ഹദിയ നൽകുകയാണ്. നിങ്ങളതെന്താച്ചോ വേണ്ടിച്ചോ ചെയ്തോ, എനിക്കത് ആവശ്യമില്ല, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പറയുക മാത്രമല്ല കൈകാര്യം ചെയ്യാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയാസം വന്നു, അദ്ദേഹം അതെടുത്തു, അത് വിറ്റു. ആ സമയത്ത് ഒരു മുറുമുറുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വാപ്പ ഉണ്ടാക്കി തന്നതല്ല നിങ്ങൾ എൻ്റെ എന്നോട് ചോദിക്കാതെ വിറ്റത് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊന്നും വരുന്നില്ല. ആ രൂപത്തിൽ അത് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഭർത്താവ് തന്നെയാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അത് അയാളുടെ മുതലായി മാറി. സ്ത്രീയുടെ മുതലിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എങ്കിൽ അവളുടെ സ്വത്തിലെ പകുതി അവകാശമാണ് ഈ ഭർത്താവിനുള്ളൂ. അത് അനന്തര സ്വത്തായി കിട്ടിയാലേ ഉള്ളൂ. അല്ല, മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നാലിലൊന്നാണ് അവകാശം തന്നെ ഉള്ളത്. ഒരു സ്ത്രീയുടെ അവളുടെ സ്വത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അനുവാദം കൂടാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിൽക്കിയത്ത് സ്ത്രീക്കാണോ ഉള്ളത് പുരുഷനാണോ ഉള്ളത് എന്ന് ആദ്യം തീരുമാനമാകേണ്ടതുണ്ട്. താങ്കളുടെ മകൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് സ്വതന്ത്രമായിക്കൊണ്ട് അത് വിൽക്കുവാനോ അത് വാങ്ങുവാനോ അതിൽ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുവാനോ ഉള്ള അധികാരം താങ്കളുടെ മരുമകന് നൽകാത്ത കാലത്തോളം അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ അർഹയായിട്ടുള്ളത് അവൾ തന്നെയാണ്. അതല്ല ഈ രൂപത്തിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ യാതൊരു ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യാതെ അത് നടപ്പിലാക്കാനും ഒക്കെ അത് വിൽക്കാനും വാങ്ങാനും ക്രയവിക്രയം നടത്താനൊക്കെ ഉള്ള അധികാരം ഭർത്താവിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ അയാളാണത് നൽകേണ്ടത്. അല്ലാഹു അലം.
3: ചെസ് കളിയുടെ വിധി എന്താണ്?
6: ഗെയിമുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം, അതൊരു കുറേ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ, ഇതിന് കുറേ തരം കളികൾ, അതിൽ മതപരമായി ലക്ഷ്യങ്ങളുള്ള കളികൾ, എന്നാൽ കേവല വിനോദങ്ങൾ ആയിട്ടുള്ള കളികൾ, അതിൽ തന്നെയും ചില കളികൾ, ഇപ്പോൾ ഈ കളം മാറ്റിയുള്ള കളികൾ, ചെസ്സ് പോലുള്ള നെർദ് പോലുള്ളതായ കളികൾ, അതിനൊക്കെ വ്യത്യസ്ത രീതികളും അതിന് നിയമങ്ങളും തന്നെ മതപരമായിട്ട് ഉള്ളതാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഈ കളികളിൽ നിർബന്ധ ബാധ്യതകൾ, അവയെ സമയം തെറ്റിക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ നിഷിദ്ധങ്ങൾ പറയാനും പരസ്പരം പോര്, പക, വിദ്വേഷം, ചീത്ത പരാമർശങ്ങൾ ഇതൊക്കെ ഉള്ള രീതിയിൽ, അതേപോലെ ചൂതാട്ടം പോലെ കാശ് വെച്ചിട്ടുള്ള രീതിയിലുള്ള കളികൾ, ഇത് പാടുള്ളതല്ല. എന്നാൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കാത്ത, അതിൻ്റെ സമയം തെറ്റിക്കാത്ത, നിഷിദ്ധങ്ങളും സ്കലിതങ്ങളും പറയുകയോ അല്ലെങ്കിൽ മാനസികമായി വെറുപ്പും പകയും ഉളവാക്കാത്തതോ ആയ, പിന്നെ ഈ പണം വെച്ചുള്ളതല്ലാത്ത വിനോദങ്ങൾ, പണ്ഡിതന്മാർ അതിനെ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ നർദിഷ് പോലുള്ളതായ കളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് വല്ലവരും നർദിഷ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ അവൻ പന്നിയുടെ രക്തത്തിൽ, മാംസത്തിൽ മുക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ നർദ് പോലുള്ള കളി എന്നുണ്ടെങ്കിൽ ഈ കളങ്ങൾ മാറ്റി കളി കൊണ്ടുള്ളതായ കളികളാണ്, ചെസ് പോലുള്ളതായ കളികൾ. അതിനൊരു പ്രത്യേക വിധി തന്നെയാണ് പറയപ്പെട്ടുള്ളത്, അത് കളിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. പക്ഷെ അത് എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കളികൾ നിർബന്ധമായ ബാധ്യതകൾ, നിസ്കാരം അതിൻ്റെ സമയം തെറ്റിക്കാൻ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും വിധം ഏറെ സമയമെടുക്കുന്ന, അതേപോലെ തന്നെ പകയും വിദ്വേഷങ്ങളും ജനിപ്പിക്കുന്ന, പലപ്പോഴും ഇത്തരം കളികളിൽ കാശൊക്കെ വെച്ച് ഉള്ള കളികളായിരിക്കും, ആ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇരിക്കാം പ്രത്യേകം വിരോധം ഇത്തരം കളികളുടെ വിഷയത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അങ്ങനെയില്ലാതെ, അതായത് പിന്നെ നിഷിദ്ധം പറയാനോ നിഷിദ്ധം ചെയ്യാനോ വകുപ്പില്ലാത്ത വിധം, നിർബന്ധ ബാധ്യതകളും കാര്യങ്ങളും കൈമോശം വരാത്ത വിധം, കാശ് വച്ചൊന്നുമല്ലാതെ ഇത്തരം കളികൾ, പെച്ചസ് പോലുള്ളതായ കളികൾ കളിക്കുകയാണ് എങ്കിൽ അതാകാമോ, ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എങ്കിൽ അത് കളിക്കുന്നതിൽ പിന്നെ വിരോധമല്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്. ചില ഫുഖഹാക്കൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കും വിധവും, അതേപോലെ തന്നെ അതിനെ സമയം തെറ്റിക്കും വിധവും, പരസ്പര വിദ്വേഷവും പകയൊക്കെ വളർത്തും വിധവും ഒക്കെയാണ് എങ്കിൽ അത്തരം കളികൾ സ്കലിതമാണ്, തെറ്റാണ്, മതപരമായിട്ട് പാടുള്ളതല്ല, അതിൽ മുന്നറിയിപ്പുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അലം.
2: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
8: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസിൽ 815 ഒഴിവ്. കേന്ദ്ര സർവീസിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഡി പരീക്ഷയ്ക്ക് മെയ് 15 വരെ അപേക്ഷിക്കാം. 73 ഒഴിവുണ്ട്, പ്രതീക്ഷിക്കുന്നു. എണ്ണത്തിൽ മാറ്റം വരാം. സ്ത്രീകൾക്കും അവസരമുണ്ട്. യോഗ്യത പ്ലസ് ടു, ജയം, തത്തുല്യം. വിവിധ തസ്തികകളിലായിട്ടാണ് ഒഴിവുകളുള്ളത്. 815 ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്കായി SSC.gov.in.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി June 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: قبل منامي مر ببالي وحي سؤال.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നു നേർരേഖ. തെറ്റായ വിചാരം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ പല അപകടങ്ങളും നമുക്ക് വരുത്തി വെക്കുന്ന ഒന്നാണ് നാം മറ്റുള്ളവരെക്കുറിച്ച് വിചാരിച്ചു പോകുന്ന തെറ്റായ വിചാരങ്ങൾ. ഒരുപക്ഷെ നാം വിചാരിക്കുന്നത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല കാര്യം. ചിലപ്പോഴൊക്കെ നാം വിചാരിച്ചതിന് നേരെ വിരുദ്ധമായിരിക്കുകയും ചെയ്യും അവസ്ഥ. ഒരാളല്പം മുഖപ്രസന്നതയില്ലാതെ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ നാം തെറ്റിദ്ധരിക്കുന്നത് അയാൾക്ക് എന്തോ നമ്മളോടൊരു വിരോധമുണ്ട്, ദേഷ്യമുണ്ട്, അല്ലെങ്കിലും പുന്തെങ്കിലും പുതിയതായി നമ്മുടെ ബന്ധങ്ങളെ തകരാറാക്കുന്ന എന്തോ ഒന്നുണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഒരു പക്ഷേ അയാളുടെ മുഖത്തുള്ള ആ ഭാവം, അയാളുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ വരുന്ന ഏതെങ്കിലും ചില സന്ദർഭങ്ങളോ പരിഗണിച്ചായിരിക്കണം. നാം തെറ്റിദ്ധരിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഇങ്ങനെ സംഭവിക്കാമെന്നതാണ്. ഒരു സംഭവം ഈ അടുത്തിടെ വായിച്ചതായിട്ട് ഓർക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവും അയാളുടെ മകനും യാത്ര പോകുന്നതിനിടയ്ക്ക് ഈ മകൻ വളരെ മുതിർന്ന, ഏകദേശം യുവത്വത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു കുട്ടി, അവൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു, മരങ്ങളെല്ലാം നമ്മുടെ ട്രെയിനിന് പിറകെ ഓടുന്നുണ്ടല്ലോ എന്ന്. തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ട് ദമ്പതികൾ അത് കേട്ടപ്പോൾ അവർ ഒരു പരിഹാസത്തിൻ്റെ ചിരി ചിരിച്ചു. അതാ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഒരിക്കൽ കൂടെ അവൻ പറഞ്ഞു, ഈ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം, അല്ല, കാർമേഘങ്ങൾ നമ്മുടെ ട്രെയിനിന് പുറകെ സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ആ ദമ്പതികൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടിയെ ഒരു മാനസിക രോഗ ആശുപത്രിയിലോ ഡോക്ടറെയോ കാണിച്ചുകൂടാ? എന്തൊരു വിഡ്ഢിത്തമാണ് ഇവൻ പറയുന്നത്! ഇത്രയും പ്രായമായിട്ട് വളരെ ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്ന് നിലക്ക് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, അവനെ ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അവന് ഇതുവരെ കാഴ്ച ശക്തി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരാൾ നൽകിയ കണ്ണ് ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ച തിരിച്ചു കിട്ടിയതാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ കാഴ്ചയിലുള്ള സന്തോഷവും അവൻ്റെ കാഴ്ചയുടെ പുതുമകളുമാണ് അവൻ പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിചാരം ചോദിക്കാതെയും അന്വേഷിക്കാതെയും ഈ ഒരു വിവരം ആ കുട്ടിയെക്കുറിച്ച് അറിയുക ഒരിക്കലും സാധ്യമല്ല. സ്വാഭാവികമായും അവൻ കാഴ്ചയുള്ളവനായിരുന്നു. ഇപ്പോൾ ഇത്ര പ്രായമായിട്ടും അവൻ്റെ ബുദ്ധി വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാനേ അപ്പുറത്തുള്ളവർക്ക് പറ്റൂ. എന്തുതന്നെ നമ്മുടെ മുന്നിൽ കണ്ടാലും നാം ഒരു നിഗമനത്തിലും തീരുമാനത്തിലും എത്തുന്നതിന് മുമ്പ് എന്താണ് ആ കാര്യമെന്ന് അന്വേഷിക്കാതെ തീരുമാനിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥകൾ നമുക്കുണ്ടാക്കി തരും. തികഞ്ഞ അന്വേഷണത്തിലൂടെയും അതേപോലെ തന്നെ അറിവിലൂടെയും മാത്രമേ ഒരു കാര്യത്തിൽ നമ്മൾ തീർപ്പിലെത്തിക്കാൻ പാടുള്ളൂ. ചില ആളുകളൊക്കെ ഇത്തരം നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റുള്ളവരോട് പ്രതികരിക്കാറുണ്ട്. ആ പ്രതികരണങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ അവരുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടുന്നത്. ആ സത്യാവസ്ഥ വിശദീകരിക്കപ്പെടുമ്പോഴാണ് എനിക്ക് വലിയൊരു അബദ്ധമാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നത്. ഈ ഒരാശയം അല്പം വിശാലമായത് തന്നെയാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, അതേപോലെ തന്നെ അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൽ, നമ്മുടെ ഏത് വിനിമയങ്ങളിലും ഏതു കാര്യങ്ങളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രതികരിക്കുകയും അതേപോലെ തന്നെ നമ്മൾ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ മോശമാക്കുന്നതും നമ്മുടെ പെരുമാറ്റങ്ങളെ മറ്റുള്ളവർക്ക് അരോചകരമാക്കി തീർക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൻ്റെ തെറ്റായ വിചാരങ്ങളും തെറ്റായ ചിന്തകളുമാണ് മറ്റുള്ളവരെക്കുറിച്ച് മോശം വിചാരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കഅബയെ നോക്കി പറഞ്ഞു, മർഹബൻ ബിക മിൻ ബൈത്ത് മാ അഅലമുകി വ അഅലമു ഹുറുമതകി. കഅബയെ, നീ എത്ര മഹത്വമുള്ളതാണ്, നിന്റെ പരിശുദ്ധി എത്ര മഹത്വമേറിയതാണ്. വലിൽ മുഅ്മിനി അഅലമു ഹുറുമ, ഒരു സത്യവിശ്വാസിക്കുമുണ്ട് ഏറ്റവും മഹത്തായ ഒരു പരിശുദ്ധി. ഇന്ദല്ലാഹി മിൻകി, നിന്നെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കലൊരു പരിശുദ്ധി ഒരു സത്യവിശ്വാസിക്കുണ്ട് എന്നാണ്. ഇന്നല്ലാഹ ഹറമ മിൻകി വാഹിദ, നിന്നിൽ നിന്നും ഒരു കാര്യത്തെയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത്. എന്നാൽ വഹറമ മിനൽ മുഅ്മിനി സലാസ, ഒരു സത്യവിശ്വാസിയിൽ നിന്നും മൂന്ന് കാര്യങ്ങളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ദമഹു വമാലഹു വഅയ്യുലന്ന ബിഹി ലന്നസൗ, അവൻ്റെ രക്തത്തെ അവൻ്റെ ധനത്തെ. അതോടൊപ്പം തന്നെ വഅയ്യുലന്ന ബിഹി ലന്നസൗ, അവനെക്കുറിച്ച് തെറ്റായത് വിചാരിക്കുക എന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളെക്കുറിച്ച് തെറ്റായ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇത്തരം തെറ്റിദ്ധാരണകളും തെറ്റായ വിചാരങ്ങളും ഒരാളെ മോശമായി വിലയിരുത്തുന്നതിനും ആ രൂപത്തിൽ അയാളുടെ പെരുമാറുന്നതിനും കാരണമായിത്തീരുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പെരുമാറ്റ സ്വഭാവ രംഗങ്ങളിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പല ആളുകളും പരാതിയായി വിഷമമായി പറയാറുണ്ട്, ഞാൻ അയാളുടെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അദ്ദേഹത്തോട് ഒരു മോശമായ രൂപത്തിലുള്ള ഒരു സമീപനവും സമീപിച്ചിട്ടില്ല, അയാളെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ ഒരു തെറ്റിദ്ധാരണ, കുറച്ച് കാലമായിട്ട് അദ്ദേഹം എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ, ചോദിച്ചാലല്ലേ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇത് പലപ്പോഴും പലരെ കുറിച്ചും പലരും പറയാറുള്ളൊരു കാര്യമാണ്. ഇത്തരം ആളുകളൊക്കെ എന്തോ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അവരോട് പെരുമാറുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും അങ്ങനത്തെ വല്ല വിചാരങ്ങളും നമ്മുടെ മനസ്സിൽ കൂടിയാൽ തന്നെ നാം അത് കണിശമായും കൃത്യമായും മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പു വരുത്തുവാനുള്ള ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരാളുടെ വ്യക്തിത്വവും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നിഗമനങ്ങൾ എത്ര തന്നെ നമുക്ക് തെളിവുള്ളതായി തോന്നിയാലും അയാളത് അംഗീകരിക്കുകയോ പ്രത്യക്ഷമായി അത് ബോധ്യപ്പെടുകയോ ചെയ്യാതെ നാം എടുക്കുന്ന ചിന്തകളും നാം വിചാരിക്കുന്ന വിചാരങ്ങളും സത്യമായിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുവാനും നല്ല സമീപനങ്ങൾ സ്വീകരിക്കുവാനും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിട്ട് തന്നെ അവരോട് വ്യക്തത തേടി പരിഹരിക്കുവാനും നാം ശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
0: നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ, തെറ്റായ വിചാരമെന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ. നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശ്വാസികളുടെ ഗുണങ്ങൾ ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നംലിലെ അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞ വിശ്വാസികളുടെ ഗുണങ്ങൾ, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബഹാനഹു വത്താല ആദ്യം പറഞ്ഞത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നുള്ളതാണ്. രണ്ടാമതായി അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നത്, അവർ സക്കാത്ത് നൽകുന്നവരാകുന്നു എന്നുള്ളതാണ്. അപ്പം സക്കാത്ത് നൽകുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ഗുണമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ആയത്തുകളിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഒരു വിഷയമാണ്. സമ്പന്നരിൽ നിന്ന് പണം ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് നൽകലാണല്ലോ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അതിന് അർഹരായ ചില ആളുകളുണ്ട്, 8 വിഭാഗം ആളുകൾ, അവർക്കാണ് അത് നൽകേണ്ടത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, വ അഖീമുസ്സലാത്ത വ ആതുസ്സകാത്ത, നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക.

0: അതുപോലെ സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തായത്തിലും അള്ളാഹു പറയുന്നത്, വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെയാണ് ആരാധന? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവനാക്കി അള്ളാഹുവിനെ ആരാധിക്കണം. ഹുനഫാ, ഋജുമനസ്കരായി അള്ളാഹുവിനെ ആരാധിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ ആരാധിച്ചാൽ മാത്രം പോരാ, വയുഖീമുസ്സലാഹ്, ആ ആരാധനയിൽ നിസ്കാരമുണ്ട്, അപ്പം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. വയുഉത്തുസ്സകാഹ്, സക്കാത്ത് നൽകുകയും വേണം. അപ്പം ഇവിടെ കണ്ടോ, അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആരാധിക്കണം എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു. ഈ ആരാധനയിൽ യഥാർത്ഥത്തിൽ ഏതും പെട്ടു, നിസ്കാരവും സക്കാത്തൊക്കെ പെട്ടില്ലേ. പക്ഷെ വീണ്ടും അല്ല പറയാണ്, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം. അപ്പം അതെന്തിനാണ്? അത് സക്കാത്തിൻ്റെ ഗൗരവം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ച് കാര്യങ്ങളിലായിക്കൊണ്ടാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നെന്താണ്? സക്കാത്ത് നൽകലാകുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്, ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുന്നത്, നീ ആദ്യം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം, അതവർ അംഗീകരിച്ചാൽ നിസ്കാരം പറഞ്ഞു കൊടുക്കണം. ഫഇൻ ഹും അത്വാഉ ലിദാലിക്, അതും ആ വിഷയത്തിലും അവർ നിന്നെ അനുസരിച്ചാൽ, ഫഅലിമുഹും, അപ്പോൾ നീ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം, അന്നല്ലാഹഫ്തറല അലൈഹിം സദഖ, അള്ളാഹു അവരുടെ മേൽ സദഖ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ സദഖ കൊണ്ട് ഉദ്ദേശം സക്കാത്താണ്, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സക്കാത്ത് നിർബന്ധമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത്, ഫബശ്ശിരുഹും ബിഅദാബിൻ അലീം എന്നാണ്, അഥവാ വേദനിക്കുന്ന ശിക്ഷ അവർക്കുണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് റസൂലിനോട് അല്ലാഹു പറയുന്നത്. ആര്? സക്കാത്ത് കൊടുക്കാത്തവർക്ക്. ഹദീസിൽ ആ ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ആ സമ്പത്ത് അത് തീയിലിട്ട് പഴുപ്പിച്ച് അതവരുടെ മുതുകത്തും അവരുടെ നെറ്റിയിലും ഒക്കെ വെച്ചു കൊടുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രയും കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളാണെങ്കിൽ അവർ സക്കാത്ത് നൽകുന്നവരായിരിക്കും. അമുസ്ലിമീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവർ സക്കാത്ത് നൽകുകയില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലാണ് പറയുന്നത്. അല്ലാഹു അവിടെ പറയുന്നത്, വവൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. കാരണം അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്, ലായുത്തൂന സക്കാത്ത, അവർ സക്കാത്ത് നൽകാത്തവരാണ്. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, പരലോകത്തിലാകട്ടെ അവർ നിഷേധിക്കുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളായി തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്വർണത്തിൻ്റെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത്, വിൽക്കാൻ വെച്ച സ്ഥലത്തിൻ്റെ സക്കാത്ത്, വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്ന വീടോ ബിൽഡിങ്ങോ ക്വാർട്ടേഴ്സോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ സക്കാത്ത്, വരുമാനത്തിനുപയോഗിക്കുന്ന കാലികളുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത്, കൃഷി ചെയ്യുന്ന ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത്, അതുപോലെ സാലറി ലഭിക്കുന്നുണ്ട്, സാമ്പത്തികമായ വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത്, ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ സക്കാത്തുകളുണ്ടല്ലോ. ഇതിലേതെങ്കിലും നമുക്കുണ്ട് എങ്കിൽ നമ്മളത് കൃത്യമായി കണക്ക് കൂട്ടി സക്കാത്ത് നൽകണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഇബാദത്തുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, വിശ്വാസികളുടെ ഗുണങ്ങൾ ഭാഗം 2, അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: من يرى ما في الضمير ويسمع انت المعد لكل
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന, ഭാഗം 13. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമാണ്. മയ്യത്ത് നിസ്കാരത്തിലെ 3-ാമത്തെ തക്ബീറിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ച ഭാഗമൊന്ന് പറയാം. അല്ലാഹുമ്മ അബ്ദുക വബ്നു അമതിക ഇഹ്താജ ഇലാ റഹ്മതിക. ഇനി ഇന്ന് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഇത്രയുമാണ്. വ അൻത ഗനിയുൻ അൻ അദാബിഹി ഇൻകാന മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി. അത്രയും ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം. വ അൻത ഗനിയുൻ, ഗനിയുൻ ഗൈനാണ്, കുത്തുള്ള ഗൈന്. ഗനിയുൻ, യാഇന് ഷദ്ദുണ്ട്. ഗനിയുൻ അൻ അദാബിഹി, അൻ ഐനാണ്, അൻ അദാബിഹി, അവിടെയും ഐനാണ്. അദാബിഹി, ഐനിന് ശേഷം കുത്തുള്ള ദാല്. അദാബിഹി, അപ്പം എന്താണ്? വ അൻത ഗനിയുൻ അൻ അദാബിഹി. ഇൻകാന, ഇൻ കാന എന്നാണ്. ഇൻകാന മുഹ്സിനൻ, അവിടെ ഹ അൽഹംദു എന്നതിലെ ഹ, ഹ ഇന് സുക്കൂനാണ്. മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി, ഹസനാതിഹി. എന്താണ് ഇതിനർത്ഥം? വ അൻത ഗനിയുൻ അൻ അദാബിഹി, നീ ഇയാളെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. ഇയാളെ ശിക്ഷിക്കുക എന്തിനെ തൊട്ട്? നീ ഗനിയാണ്, ഐശ്വര്യവാനാണ്. ഇൻകാന മുഹ്സിനൻ, ഇയാൾ നന്മ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നുവെങ്കിൽ, ഫസീദ് ഫീ ഹസനാതിഹി, അയാളുടെ നന്മയെ അഥവാ പ്രതിഫലത്തെ നീ വർദ്ധിപ്പിക്കണമേ. അപ്പോൾ നമുക്ക് മുഴുവനായിരുന്നു പ്രാർത്ഥിച്ച് നോക്കാം. അല്ലാഹുമ്മ അബ്ദുക വബ്നു അമതിക ഇഹ്താജ ഇലാ റഹ്മതിക വ അൻത ഗനിയുൻ അൻ അദാബിഹി ഇൻകാന മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അബ്ദുക വബ്നു അമതിക ഇഹ്താജ ഇലാ റഹ്മതിക വ അൻത ഗനിയുൻ അൻ അദാബിഹി ഇൻകാന മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാല്ലാ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനമാണ് നമ്മൾ കേട്ടത്. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന, ഭാഗം 13. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
9: ബുക്ക് പബ്ലിഷിംഗ് കോഴ്സ് അപേക്ഷ 20 വരെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് നടത്തുന്ന 6 ആഴ്ചത്തെ ബുക്ക് പബ്ലിഷിംഗ് കോഴ്സിലേക്ക് മെയ് 20 വരെ അപേക്ഷിക്കാം. ബിരുദമാണ് യോഗ്യത. June 1 മുതൽ July 10 വരെ ഡൽഹിയിലെ NBT ആസ്ഥാനത്താണ് കോഴ്സ്. 30 പേർക്കാണ് പ്രവേശനം. അക്കാദമിക് മാർക്ക്, ഈ മേഖലയിലെ പ്രവൃത്തി പരിചയം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. 17,700 രൂപയാണ് കോഴ്സ് ഫീസ്. ഇത് അപേക്ഷാ സമയത്ത് അടയ്ക്കണം. പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ ഫീസ് തിരികെ നൽകുന്നതാണ്. കോഴ്സിൽ 75% ഹാജർ നിർബന്ധമാണ്. ബുക്ക് പബ്ലിഷിംഗ് കോഴ്സ് അപേക്ഷ 20 വരെ. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.nbtindia.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
9: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1,300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതിയാണ്, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതൊക്കെ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
10: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
11: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത നുറുങ്ങുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സലീം പട്ടില രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും എന്ന ഒരു രചനക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോട് ശബ്ദം നൽകിയിരിക്കുന്നു. നുറുങ്ങുകളിലേക്ക്.
1: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും. എഴുത്ത് സലീം പട്ടില. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. കരുണയുള്ള മനസ്സിൽ നിന്നാണ് കണ്ണീരും കരച്ചിലുമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു. ദുഃഖത്താൽ അവിടുന്ന് കണ്ണീർ പൊഴിച്ചിരുന്നു. ഭയഭക്തിയാൽ അവിടുത്തെ തിരുനയനങ്ങൾ നനഞ്ഞിരുന്നു. വേദനയാൽ വിതുമ്പിയിരുന്നു. എന്നാൽ അവിടുന്നൊരിക്കലും ആർത്തുകരഞ്ഞില്ല, മാറത്തടിച്ച് നിലവിളിച്ചില്ല. അതിനെ ശക്തമായി വിലക്കുകയും വിരോധിക്കുകയും ചെയ്തു. മരണവക്രത്തിലുള്ള പേരക്കുട്ടിയെയും എടുത്ത് കരയുന്ന റസൂലിനോട് സഅദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തിട്ടുള്ള കാരുണ്യമാണ്. ബുഖാരി മുസ്ലിം. കരുണ കാണിക്കാത്തവന് കാരുണ്യം ലഭിക്കുകയില്ലെന്നും കാരുണ്യമുള്ളവരിലാണ് അള്ളാഹു കരുണ ചൊരിയുന്നതെന്നും, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ മക്കളെ കാരുണ്യത്തോടെ ചേർത്തുപിടിച്ചിരുന്നു. രക്തസാക്ഷിയായ ജഅഫറിന്റെ മക്കളെ അടുത്തിരുത്തി വാത്സല്യത്തോടെ മുഖത്തെ കടുപ്പിച്ചതും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും നേരിൽ കണ്ട അസ്മാ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട് ഇക്കാര്യം. തിർമിതി. ഭക്തിയും ദൈവഭയവും. അള്ളാഹുവിന് ഏറ്റവുമധികം ഭയപ്പെട്ടിരുന്ന വ്യക്തി റസൂലായിരുന്നു. അബ്ദുല്ലാഹിബിന് ഷിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്നു. അപ്പോൾ കരച്ചിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിളയ്ക്കുന്ന വെള്ളം കണക്കെ ഒരു തേങ്ങൽ ഉയരുന്നുണ്ടായിരുന്നു. തിർമിതി. സംസാരവും ഉപദേശവും. ഏറ്റവും നല്ല സംസാരവും ഉപദേശങ്ങളുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അതിലെ വാക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. ബുഖാരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളീ സംസാരിക്കുന്നത് പോലെ തുരുതുരാ സംസാരിക്കാറില്ലായിരുന്നു. അടുത്തിരിക്കുന്നവർക്ക് ഹൃദിസ്ഥമാക്കാവുന്ന വിധം സ്പഷ്ടവും വ്യക്തവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. അവിടുന്ന് ഉപദേശങ്ങളിൽ പോലും മിതത്വം പുലർത്തിയിരുന്നു. ഞങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ സ്ഥലവും സന്ദർഭവും നോക്കി ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതായ തമാശ പറഞ്ഞിരുന്നു, തമാശ ആസ്വദിച്ചിരുന്നു, ചിരിപ്പിക്കാനായി കള്ളം പറഞ്ഞിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നല്ലോ എന്നവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുകയില്ല. തിർമിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടുകയും അത് അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവേ, ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച പ്രവൃത്തികളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. തിർമിതി. അള്ളാഹുവേ, ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ബുഖാരി മുസ്ലിം. അള്ളാഹുവേ, നീ ഉത്തമ സ്വഭാവ ഗുണങ്ങളിലേക്ക് എന്നെ നയിക്കണമേ. അതിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. നീ എന്നിൽ നിന്ന് ദുഷിച്ച സ്വഭാവങ്ങളെ തടയണമേ. അതിനെ എന്നിൽ നിന്ന് തടയാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ചിലതാണിത്. സൽസ്വഭാവത്തിൻ്റെ മഹത്വം നബി വചനങ്ങളിൽ. പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുണ്യം സൽസ്വഭാവമാണ്, പാപം നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാണ്. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഖനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല. അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അല്ലാഹു വെറുക്കുന്നു. തിർമിതി. ജനങ്ങളെ കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ദൈവഭക്തിയും സൽസ്വഭാവവുമാണെന്നും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് വായയും ഗുഹ്യസ്ഥാനവുമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേന വ്രതമനുഷ്ഠിക്കുന്നവന്റെയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുമെന്നും സൽസ്വഭാവിക്ക് സ്വർഗത്തിന്റെ ഉപരിഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ എനിക്ക് പ്രിയങ്കരരും സ്ഥാനത്താൽ എന്നോട് അടുത്തവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ അധികം സംസാരിക്കുന്ന വായാടികളും ആത്മപ്രശംസകരും അഹങ്കാരികളുമാണെന്നും ജനങ്ങളോട് അടുത്തും സ്നേഹത്തോടും മൃദുവായും പെരുമാറുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അധ്യായം 33 വചനം 21.
2: പ്രവാചക ജീവിതത്തെ സ്വഭാവത്തെയൊക്കെ മനോഹരമായി സലീം പട്ടില അവതരിപ്പിച്ചിരിക്കുന്നു.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്ന സ്മൃതിപദം സത്യസന്ധന്റെ മകൾ സത്യസന്ധ ആയിഷ ബിന്ത് അബി ബക്കർ റളിയല്ലാഹു അൻഹ. ക്ലാസ് എടുക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
4: അൽഹംദുലില്ലാഹി വഹ്ദ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈ എപ്പിസോഡിലൂടെ മുൻഗാമികളായ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെയായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അഥവാ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം നാം അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ റസൂലിൻ്റെ ആദ്യ ഭാര്യയായ, റസൂലിനെ ഏറ്റവും സ്വാധീനിച്ച നമ്മുടെ ഉമ്മ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയും രണ്ടാം ഭാര്യ സൗദ ബിൻത് സമ്അ റളിയല്ലാഹു അൻഹയെയും കുറിച്ച് നാം കേട്ടറിയുകയുണ്ടായി. ഇന്ന് നാം സ്മൃതിപദത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും അവിടുത്തെ ഭാര്യമാരിൽ ഏക കന്യകയും മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് സലാം പറഞ്ഞവളും സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം വിട്ടുപിരിയുമ്പോൾ അവിടുത്തെ തലഭാഗം തൻ്റെ നെഞ്ചിനും കഴുത്തിനുമിടയിലായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ ഉമ്മു അബ്ദില്ല ആയിഷ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ സത്യസന്ധൻ എന്ന കീർത്തി ലഭിച്ച റസൂലുല്ലാഹിയുടെ ആത്മമിത്രമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. സത്യസന്ധൻ്റെ മകൾ സത്യസന്ധ എന്ന അർത്ഥം വരുന്ന സിദ്ദീഖത്തു ബിൻതു സിദ്ദീഖ് എന്നിഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഉമ്മയെ വിളിക്കാറുണ്ട്. ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് വിളിപ്പേരുണ്ട്.

ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് തൻ്റെ മരണം വരെ മക്കൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളിലേക്ക് ചേർത്തി ഇന്ന കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന രൂപത്തിൽ പേര് വിളിക്കുന്ന സമ്പ്രദായം അറബികൾക്കിടയിലുണ്ടായിരുന്നു. കുഞ്ഞത്ത് എന്നാണ് അതിന് പറയുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എനിക്കല്ലാതെ അങ്ങയുടെ എല്ലാ ഭാര്യമാർക്കും കുഞ്ഞത്തുണ്ട്. ഫക്തനി ബി ഇബ്നി അബ്ദില്ലാഹി ബിൻ സുബൈർ, തൻ്റെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈറിലേക്ക് ചേർത്തിക്കൊണ്ട് അബ്ദുല്ലയുടെ ഉമ്മ എന്ന് നീ കുഞ്ഞത്ത് വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുല്ലയുടെ ഉമ്മ എന്ന വിളിപ്പേര് നൽകുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാല് ഭാര്യമാരിൽ ഉമ്മ റോമാൻ ബിൻത് ആമിർ റളിയല്ലാഹു അൻഹ എന്നിവരാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പുറമെ അഞ്ച് മക്കൾ കൂടിയുണ്ട്. അബ്ദുറഹ്മാൻ, അബ്ദുല്ല, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ജമീഅൻ എന്നിവരാണ് അവർ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തൻ്റെ ഉമ്മയിൽ തുഫൈൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു എന്നൊരു സഹോദരൻ കൂടിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉമ്മു റോമാൻ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് എന്ന വ്യക്തിയിലുണ്ടായ മകനായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 8 വർഷം മുമ്പ് അഥവാ പ്രവാചക നിയോഗത്തിന് 5 വർഷങ്ങൾക്ക് ശേഷം മക്കയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിര സാന്നിധ്യമുണ്ടായിരുന്ന, മാതാപിതാക്കൾ ഇസ്ലാമിക മാർഗദീപമേന്തിയ ഗാർഹിക അന്തരീക്ഷത്തിലായിരുന്നു മഹദി വളരുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റയുടെ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സ് പ്രായമായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള മഹദിയുടെ വിവാഹം നടക്കുന്നത്. ഹിജ്റയുടെ 1-ാം വർഷത്തിലോ 2-ാം വർഷത്തിലോ ഒരു ശവ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വീട് കൂടുന്നത്. അന്ന് നമ്മുടെ ഉമ്മാക്ക് പ്രായം 9 ആയിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹദി തന്നെ പറയുന്നത് കാണാം. തസവ്വജനിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അനബിൻ തുസിത്തിസിനീൻ വ അനബിൻ തുസിസ്ഇൻ, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം കഴിക്കുകയും 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പത്നിയായി വരുമെന്നത് വിവാഹത്തിന് മുന്നേ അള്ളാഹു റസൂലിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. 3 രാത്രികളിൽ സ്വപ്നത്തിൽ നിന്നെ എനിക്ക് കാണിക്കപ്പെട്ടു. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നിന്നെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയാണ്. എന്നിട്ട് എനിക്ക് നിൻ്റെ മുഖം വെളിവാക്കി തന്നു. അപ്പോൾ നീയായിരുന്നു അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ അതവൻ നടപ്പിലാക്കും. എല്ലാം തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പരിപാലിക്കുന്ന സർവലോക നിയന്താവ് വൈകാതെ തന്നെ ആ തീരുമാനം നടപ്പിലാക്കി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിൻ്റെ വേദന വിട്ടുമാറാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടിയിരുന്ന തൻ്റെ പ്രവാചക നിയോഗത്തിൻ്റെ 10-ാം വർഷം താങ്ങും തണലുമായുണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ പകരമായി മറ്റൊരാളെ റസൂലിനാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹദി ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് താങ്കൾ വിവാഹത്തിന് ഒരുക്കമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെയെന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്ക നിറഞ്ഞ ചോദ്യത്തിന് മുന്നിൽ ഖൗല റളിയല്ലാഹു അൻഹ രണ്ടുത്തരമാണ് നൽകിയത്. താങ്കളൊരു കന്യകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അബൂബക്കറിൻ്റെ മകൾ ആയിഷയുണ്ട്. അതല്ല, ഒരു വിധവയെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളിൽ വിശ്വസിക്കുകയും താങ്കളുടെ വാക്കുകളെ പിൻപറ്റുകയും ചെയ്യുന്ന സൗദാം ബിൻത് സുമയ്യയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖൗലയോട് രണ്ടു പേരെയും കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖൗല റളിയല്ലാഹു അൻഹ രണ്ടിടങ്ങളിലും പോയി കാര്യം ബോധിപ്പിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഖൗല റളിയല്ലാഹു അൻഹ ഉമ്മ റോമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ഇപ്രകാരമാണ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മയും അനുഗ്രഹവും എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഖൗല റളിയല്ലാഹു അൻഹയുടെ വരവും ഈ ചോദ്യവും നൽകുന്ന ആകാംക്ഷയും പ്രതീക്ഷയുമൊക്കെ കൈവിടാതെ അതെന്താണെന്ന് ഉമ്മ റോമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയെ വിവാഹം അന്വേഷിച്ചുകൊണ്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന ഖൗല റളിയല്ലാഹു അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ ഉമ്മു റഹ്മാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത് വരെ കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും ഖൗല റളിയല്ലാഹു

0: കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ മഹാനായ സഹാബി വരും പ്രതികരിച്ചത്, അവൾ അദ്ദേഹത്തിന് യോജിക്കുമോ? റസൂലിന് തൻ്റെ സഹോദരൻ്റെ മകളായിട്ടല്ലേ അവൾ വരിക എന്ന സംശയമായിരുന്നു. ഉടൻ തന്നെ ഖൗലാ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശങ്ക അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു, നീ അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിനക്കും നീ എനിക്കും ഇസ്ലാമിൽ സഹോദരന്മാരാണ്. എന്നാൽ നിന്റെ മകൾ എനിക്ക് യോജിക്കുന്നതുമാണ്. അഥവാ ഇസ്ലാമിൽ ആദർശ സാഹോദര്യം ഒരിക്കലും വിവാഹത്തിൽ നിന്നും തടയുന്ന സാഹോദര്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയായിരുന്നു. ഇത് കേട്ടപാടെ മറ്റൊന്നിനും താമസിച്ചു നിൽക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖൗലയോട് കാത്തു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. കാര്യം പിടികിട്ടാതെ നിന്ന ഖൗല റളിയല്ലാഹു അൻഹയോട് ഉമ്മർ ഒമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തഈബ് ഇബ്നു അദി തൻ്റെ മകന് വേണ്ടി അവളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കാറില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തഈബ് ഇബ്നു അദിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുൽ ഫത്ത കാര്യം കൂടുതൽ എളുപ്പമാകുന്ന രൂപത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അലിയോ അബൂ ഖുഹാഫയുടെ പുത്ര, ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ താങ്കൾ ഉൾക്കൊള്ളുന്നതായ മതത്തിൽ അവനും പ്രവേശിക്കാൻ സാധ്യതയില്ലേ? യാതൊരു സംശയവുമില്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറ്റു കൂടുതൽ ചർച്ചകളൊന്നും തന്നെ ആവശ്യമില്ലാതെ ആ കരാർ അവിടെ ഇല്ലാതാകും. മടങ്ങി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീരുമാനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതമറിയിക്കാൻ ഖൗല റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. പിന്നീട് അധികം വൈകാതെ തന്നെ തൻ്റെ പ്രിയമകളെ, തന്നേക്കാൾ സ്നേഹിക്കുന്ന, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ആ മഹാവ്യക്തിത്വത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. ഉമ്മുൽ മുഅ്മിനീൻ സൗദ ബിന്ത് സുമാഅ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിന് ശേഷമായിരുന്നു ഈ വിവാഹമെന്നാണ് അധിക ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ വിവാഹത്തെ ചൊല്ലി ഇസ്ലാമിനെയും തിരുദൂതനെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന, ഇസ്ലാം വിരോധം പേറി നടക്കുന്ന ആളുകളും, ഇത്തരം ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക എന്ന മട്ടിൽ മഹദിയുടെ പ്രായത്തിൽ തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നവരും തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസ് ഒന്ന് മനസ്സിരുത്തി കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഹൃദയത്തിൽ കളങ്കമില്ലാത്തവന് വാസ്തവം ബോധ്യപ്പെടുന്നതാണ്. തൻ്റെ വയസ്സ് വിവാഹ സമയത്ത് 6 എന്നും റസൂലിൻ്റെ കൂടെ പോകുമ്പോൾ 9 എന്നും പറയുന്ന നമ്മുടെ ഉമ്മ ഒരിക്കലും അതൊരു കൈപ്പേറിയ അനുഭവമായിട്ടല്ല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് അത് തീർത്തും ആ കാലത്തെയും ദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധാരണമായതാണെന്നതിനെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് ഖൗല റളിയല്ലാഹു അൻഹ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാന്വേഷണം എത്തിയപ്പോൾ ഉമ്മു ഉമാർ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി. അഥവാ മുത്തഈബ് ഇബ്നു അദി തൻ്റെ മകന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ അതിനു മുന്നേ പറഞ്ഞു വെച്ചിരുന്നു എന്നതാണ്. വാസ്തവത്തിൽ വിവാഹം കഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ആയിഷ റളിയല്ലാഹു അൻഹക്കോ രണ്ടുപേരുടെയും കുടുംബങ്ങൾക്കോ ഇനി പോട്ടെ, റസൂലിൻ്റെ ഓരോ കുറ്റവും കുറവും കണ്ടെത്തി നടന്നിരുന്ന അന്നത്തെ ശത്രുക്കൾക്ക് പോലും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ അന്നുണ്ടായിരുന്നില്ല എന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർത്തും അനാവശ്യമാണെന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും ഒരനിഷ്ടകരമായ നിമിഷങ്ങൾ പോലും ഉണ്ടായതായി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പറയുന്നില്ല. പ്രായവ്യത്യാസത്തിൻ്റെയോ തന്നെ നിർബന്ധിച്ച് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചതിൻ്റെയോ ഒരംശം പോലും ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളോ പരാതികളോ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടവരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ആ മഹനീയ ദാമ്പത്യ ജീവിതം പഠിക്കുമ്പോൾ തമാശയും കളിയും സൗന്ദര്യ പിണക്കവും വാശിയും സ്നേഹവും പരിഗണനയും നിറഞ്ഞ ഉദാത്ത മാതൃകയുള്ള ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. വിവാഹത്തിന് ശേഷം റസൂലിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ കൂട്ടുകാരികളുമായി മഹദി കളിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്ന കൂട്ടുകാരികൾ റസൂലിൽ നിന്നും ഓടിയൊളിക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് അവരെയെല്ലാം തൻ്റെ അടുക്കലേക്ക് തന്നെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ മദീനത്തെ പള്ളിയിൽ അബസീനിയക്കാരായ കുറച്ചാളുകൾ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ചില അഭ്യാസമുറകൾ കാഴ്ചവെച്ചപ്പോൾ എനിക്കത് കാണുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മുറിയുടെ പടിയിൽ വാതിൽക്കൽ എന്നെ മറച്ചു പിടിച്ചു തന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനെ പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ റസൂൽ എനിക്ക് മറ പിടിച്ച് നിന്നു തന്നു എന്നും എന്നെപ്പോലെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഇഷ്ടമാണെന്നത് റസൂലിന് അറിയാമായിരുന്നു എന്നും മറ്റേ റിപ്പോർട്ടിൽ മഹദി കൂട്ടിച്ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഐഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെയും ഇഷ്ടത്തെയും ഒക്കെ റസൂലേറെ പരിഗണിച്ചിരുന്നു എന്നതാണ് ഈ ഹദീസുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊരിക്കൽ ഒരു യാത്രാവേളയിൽ റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവസരം കിട്ടിയ സന്ദർഭത്തിൽ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട് മുന്നോട്ടു പോകുവാൻ റസൂൽ ആവശ്യപ്പെടുന്നുണ്ട്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തുകയാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ ഓടി പരാജയപ്പെടുത്തുന്നുണ്ട്. അന്ന് മഹദി ചെറുപ്രായമായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇതേ രൂപത്തിലൊരു അവസരം ലഭിച്ചപ്പോൾ സ്വഹാബികളോട് മുമ്പിൽ പോകുവാൻ ആവശ്യപ്പെടുകയും മഹദിയുമായി മത്സരം നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്ന് മഹദി അല്പം കൂടിയും തടിച്ച ശരീരം പുഷ്ടിപ്പെട്ട രൂപത്തിലായിരുന്നു. പണ്ട് മത്സരിച്ച് റസൂലിനെ പരാജയപ്പെടുത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹ മറന്നിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ തനിക്ക് വയ്യ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തൻ്റെ കൂടെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുന്നുണ്ട്. ശേഷം ഇത് അന്നത്തേതിന് പകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എത്ര രസകരമായിരുന്നു അവർ തമ്മിലുള്ള ജീവിതം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മുടെ ഉമ്മയോട് പറയുന്നുണ്ട്, നീ എന്നോട് ഇഷ്ടത്തിലാണോ അതോ ദേഷ്യത്തിലാണോ എന്ന് എനിക്കറിയാൻ കഴിയും. അതെങ്ങനെയെന്ന ഉമ്മയുടെ ചോദ്യത്തിന് ഇപ്രകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, നീ എന്നോട് ഇഷ്ടത്തിലാണെങ്കിൽ മുഹമ്മദിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നും, നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിൽ ഇബ്രാഹീമിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നുമല്ലേ പറയാറുള്ളത്. അതേ റസൂലെ, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ പേര് മാത്രമാണ് ആ സന്ദർഭത്തിലും ഉപേക്ഷിക്കാറുള്ളൂ. ദേഷ്യത്തിലാണെങ്കിലും ശരി, എൻ്റെ ഹൃദയത്തിൽ നിന്നും അങ്ങയെ മാറ്റി നിർത്താൻ എനിക്ക് സാധ്യമല്ല എന്ന ഒരു ഭാര്യയുടെ സ്നേഹാർദ്ദമായ വാക്കുകൾ സത്യത്തിൽ അവർക്കിടയിലെ ഇഷ്ടത്തെയും സ്നേഹത്തെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിൻ്റെ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് കയറി ചെന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടനെ അല്പം ഗൗരവത്തോടെ തന്നെ അദ്ദേഹം തൻ്റെ മകളുടെ നേരെ, ഉമ്മ റോമാൻ്റെ മകളെ, നീ അള്ളാഹുവിൻ്റെ ദൂതനോട് ഒച്ച വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ തടയിടുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയപ്പോൾ തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് നീ കണ്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കടന്നു വന്നപ്പോൾ അവരിരുവരും തമാശയിലായിരുന്നു. നിങ്ങളുടെ തർക്കത്തിലും സന്തോഷവേളയിലും എന്നെ കൂടിയും ഉൾപ്പെടുത്തുമോ റസൂലേ എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. സ്വാഭാവികമായ സൗന്ദര്യ പിണക്കങ്ങളും അസ്വാരസ്യങ്ങൾക്കും അപ്പുറം അല്പനേരത്തേക്ക് പോലും നീണ്ടു നിൽക്കാത്ത തർക്ക സംസാരങ്ങളായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്നത്. ഭാര്യമാർക്കിടയിൽ പോലും കൃത്യമായി നീതി പാലിക്കാൻ ഏറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറ്റു ഭാര്യമാരിൽ ഇല്ലാത്ത ഒരിഷ്ടവും അടുപ്പവും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് ഉദ്ധരിച്ചൊരു ഹദീസിൽ റസൂലിൻ്റെ ഭാര്യമാർക്കിടയിൽ നടന്നൊരു സംഭവത്തെ ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്ന ഇഷ്ടം മുസ്ലിമീങ്ങൾക്ക് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ റസൂലിന് നൽകുന്ന സമ്മാനങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂൽ രാത്രി നിൽക്കുന്ന ദിവസങ്ങളിൽ നൽകാൻ പലരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്ന റസൂലിൻ്റെ മറ്റു ഭാര്യമാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതന് സമ്മാനം നൽകുന്നുണ്ടെങ്കിൽ ഏതു ഭാര്യയുടെ വീട്ടിലായാലും ശരി അത് നൽകുക എന്ന് റസൂൽ ജനങ്ങളോട് പറയണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ കാര്യം പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. റസൂലിൻ്റെ പ്രതികരണം കിട്ടുന്നതുവരെ 2-3 തവണ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ ഉപദ്രവിക്കരുത്, കാരണം ആയിഷയുടെ വിരിപ്പിലല്ലാതെ ഒരു ഭാര്യയുടെ വിരിപ്പിലും ഞാനിരിക്കുമ്പോൾ എനിക്ക് വഹ്യ ലഭിച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, റസൂലെ, ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയതിൽ അള്ളാഹുവോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറി. അവർ അടുത്തതായി റസൂലിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തങ്ങളുടെ ഭാര്യമാർ അബൂബക്കറിൻ്റെ മകളിൻ്റെ വിഷയത്തിൽ നീതി പാലിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയമകളോട് പറഞ്ഞത് വളരെ സ്നേഹത്തോടെ, പൊന്നുമോളെ, എനിക്കിഷ്ടമുള്ളത് നിനക്കും ഇഷ്ടമല്ലേ എന്നായിരുന്നു. തിരിച്ചൊന്നും പറയാനില്ലാതെ സമ്മതിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും മടങ്ങി. മൂന്നാമതായി അവർ റസൂലിൻ്റെ ഭാര്യമാരിൽ ഒരാളായ സൈനബ് ബിൻത് ജഹ്ഷിനെ അയച്ചു. മഹദി റസൂലിങ്കൽ വന്നുകൊണ്ട് അല്പം കാർക്കശ്യോടത്തോടെ തന്നെ കാര്യം വിശദീകരിച്ചു. തൊട്ടടുത്തിരുന്ന് എല്ലാം കേൾക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തനിക്ക് മറുപടി പറയാനുള്ള അനുവാദം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ റസൂലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. റസൂലിൻ്റെ അനുവാദം ലഭിച്ചതും സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യത്തെ വളരെ സമർത്ഥമായി എതിർക്കുകയും മറുപടി പറയുകയും അവരുടെ വാദത്തെ പൊളിക്കുകയും ചെയ്തു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൾ അബൂബക്കറിൻ്റെ മകളാണ് എന്ന്. സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും ഭാര്യമാർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ സംസാരങ്ങൾ മാത്രമാണ് നമ്മുടെ ഉമ്മമാർക്കിടയിൽ അന്നുണ്ടായത്. എന്നാൽ അതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലം യാതൊരു അനീതിയും കാണിക്കാതെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകിയിരുന്ന സ്ഥാനവും മഹിമയും ആണ് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം പട്ടിൽ പൊതിഞ്ഞ് റസൂലിന് കാണിച്ചു കൊടുത്ത പ്രത്യേകമായി സലാം പറഞ്ഞ മറ്റു ഭാര്യമാരുടെ കൂടെ ആകുമ്പോളില്ലാതെ തൻ്റെ കൂടെ മാത്രം റസൂലിന് വഹയുമായി ജിബ്രീൽ കടന്നു വന്നിരുന്ന നമ്മുടെ ഉമ്മയുടെ ജീവിതം കൂടുതൽ അടുത്തുപറയുവാനും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നാം ഇതുവരെ കാതോർത്തത് സ്മൃതിപഥം. സത്യസന്ധന്റെ മകൾ സത്യസന്ധ ആയിഷ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നാം കേട്ടത് അവതരിപ്പിച്ചത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: രോഗവും രോഗിയും ബന്ധുക്കളും. രചന അബൂബക്കർ കടവത്തൂർ. രോഗാവസ്ഥ ഏവരെയും അസ്വസ്ഥരാക്കുന്ന ഒന്നാണ്. അരോഗ ദൃഢഗാത്രരെന്ന് നാം കരുതിയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഗുരുതരമായ രോഗം വന്ന് കിടപ്പിലാണെന്നറിയുമ്പോൾ രോഗിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ ദുഃഖിതരാകുന്നു. പലരെ സംബന്ധിച്ചും താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് വലിയ ബാധ്യതയായി മാറുന്നു. ശുശ്രൂഷിക്കാൻ മക്കളോ ബന്ധുക്കളോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന പല രോഗികളുമുണ്ട്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സന്മനസ്സില്ലാത്ത മക്കൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വിശിഷ്യ വാർദ്ധക്യത്തിൽ സ്വർഗം നേടാനുള്ള പുണ്യപ്രവൃത്തിയായി ഇസ്ലാം പഠിപ്പിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതം നയിച്ചിരുന്ന ആൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു പണിയും ചെയ്യാനാവാതെ വീട്ടിലോ ആശുപത്രിക്കിടക്കയിലോ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ വേദനയുളവാക്കുന്നതാണ്. അയാൾ പലതും ആലോചിച്ച് മാനസികമായി തളർന്നേക്കാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സന്ദർഭമാണ് രോഗാവസ്ഥ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദുആകളും ദിക്റുകളുമായി കഴിയുവാനും കൂടുതൽ സമയം ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരവസരം കൂടിയാണത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തി അറിവും പുണ്യവും നേടാവുന്നതാണ്. രോഗം വന്നാൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി രോഗി കൂടുതൽ പുണ്യം നേടുകയാണ്. രോഗം പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് പ്രവാചക വചനം. രോഗിയെ സന്ദർശിക്കൽ. രോഗിയെ സന്ദർശിക്കൽ പുണ്യപ്രവൃത്തിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗിയെ സാന്ത്വനപ്പെടുത്താനും അതുവഴി ആശ്വാസം നൽകാനുമാണ് സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ രോഗിയെ സന്ദർശിക്കൽ വിപരീത ഫലം ഉണ്ടാകാൻ കാരണമായേക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗിക്ക് അണുബാധ ഏൽക്കാതിരിക്കാൻ സന്ദർശനം ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രോഗിയെ കാണാതിരിക്കലാണ് രോഗിക്ക് നല്ലതെന്ന് മനസ്സിലാക്കുക. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാതെ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സന്ദർശകന്റെ ബാധ്യത. മറ്റൊരു രോഗി ഇതുപോലെയുള്ള രോഗം വന്ന് പെട്ടെന്ന് മരിച്ചുപോയ കഥയും മറ്റും പറഞ്ഞ് രോഗിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. സാരമില്ല, സുഖമാവും, ഇൻഷാല്ലാ എന്ന് പറയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സന്ദർശനം രോഗിയേറെ ഇഷ്ടപ്പെടുന്നതും രോഗിക്ക് ഏറെ ആശ്വാസം നൽകുന്നതുമാണ്. അതേസമയം അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ അല്ലാത്തവർ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ഇരിക്കാതിരിക്കലാണ് അഭികാമ്യം. സന്ദർശകൻ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അഥവാ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും അനുയോജ്യമായ സമയം. ആശുപത്രി സന്ദർശിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനും ഉപകാരപ്പെടും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മയ്യത്ത നിസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 12. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അബ്ദുക വബ്നു അമതിക ഇഹ്താജ ഇലാ റഹ്മതിക വ അൻത ഗനിയുൻ അൻ അദാബിഹി ഇൻ കാന മുഹ്സിനൻ ഫസിദ് ഫീ ഹസനാതിഹി വ ഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ നമുക്കറിയാം, മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറിൽ വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫ്അൻഹു തുടങ്ങിയ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന തുടങ്ങിയ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്ന ഫുലാൻ ഇബ്ന ഫുലാനിൻ ഫീ ദമ്മതിക തുടങ്ങിയ പ്രാർത്ഥന ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകൾ തന്നെയാണ്. അതുപോലെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന പ്രാർത്ഥന. ഇത് നമുക്ക് ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ട് പഠിക്കാം. ഇന്ന് നമുക്ക് ഇത്രയും ഭാഗം പഠിക്കാം. അല്ലാഹുമ്മ അബ്ദുക വബ്നു അമതിക ഇഹ്താജ

0: എന്നതിലെ ഹ ഹന് സുക്കൂൻ. ഇഹ്താജ ഇല റഹ്മത്തിക ഹ, അവിടെയും ഹന് സുക്കൂൻ. റഹ്മത്തിക എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹുമ്മ, അള്ളാഹുവേ. അബ്ദുക്ക, നിന്റെ അടിമയും. വബ്നു അമ്മത്തിക്ക, നിന്റെ അടിമ സ്ത്രീയുടെ പുത്രനും. ഇഹ്താജ ഇല റഹ്മത്തിക്, ഇതാ നിന്റെ കാരുണ്യത്തിന് ആവശ്യമുള്ളവനായിരിക്കുന്നു. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമ്മത്തിക്ക ഇഹ്താജ ഇല റഹ്മത്തിക്ക. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമ്മത്തിക്ക ഇഹ്താജ ഇല റഹ്മത്തിക്ക. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമ്മത്തിക്ക ഇഹ്താജ ഇല റഹ്മത്തിക്ക. ആ പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. ഭാഗം 12 ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
1: പീസ് റേഡിയോ കർമ്മസരണി. ജീവനുള്ള മൃഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ വിധി. ഹദീസ് 14 വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹംസ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. ഫത്തുഹു ദിൽ ജലാലി വല്ലിക്റാം എന്ന പേരിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ രചിച്ചിട്ടുള്ള ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കർമ്മശാസ്ത്രം പഠിച്ചു പോകുന്നത്. ബുലൂഗുൽ മറാമിലെ 14-ാമത്തെ ഹദീസ് അൻ അബി വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യ ഫഹുവ മയ്യിത്തുൻ. ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയുമൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂവാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ ഹദീസ് വിശദീകരിക്കാൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. നബി മക്കയിലാണല്ലോ ജനിച്ചതും വളർന്നതുമൊക്കെ. 13 വർഷം പ്രബോധനം മക്കയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അവിടെ മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയുടെ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ്റെ ജീവിതം. അതിൽ നിന്ന് പലപ്പോഴും പല വിഷയങ്ങളിലും വ്യത്യസ്തമാണ് മദീനയിലുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവരുടെ ജീവിത ശൈലിയും ഭക്ഷണ രീതിയുമൊക്കെ പലതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്തതുണ്ടായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കും, പക്ഷേ മതപരമായി അനുവദനീയമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മതപരമായി

0: മായും അനുവദനീയമല്ലാത്തത് അവർക്കിടയിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ മുറിച്ച് അതിലെ പിന്നെ നല്ല കൊഴുപ്പ് അതെടുക്കുക എന്ന ഒരു സമ്പ്രദായം മദീനക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ആട്, നെയ്യാട് എന്ന് പറയുന്ന ഒരു ആട്, അതിൻ്റെ പിൻഭാഗം അതിങ്ങനെ നെയ്യ് കൂടി വരും, അത് മുറിച്ചെടുത്ത് വീണ്ടും അതേപോലെ വളരുന്ന ഒരു രൂപമുണ്ട്, അത് മുറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ നെയ്യ് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നെയ്യാട് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ഈ രണ്ട് പ്രവർത്തനവും അവർ ചെയ്തിരുന്നതുകൊണ്ട് ഇത് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്, മദീനയിൽ ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ജീവികളെ മാത്രമായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ മൃഗങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതുണ്ടാകാം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെ എല്ലാറ്റിനെയും എതിർക്കുന്ന രൂപത്തിൽ, അങ്ങനെ ഒരു ജീവി ജീവിച്ചിരിക്കെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് മനുഷ്യന് മാംസമായി അല്ലെങ്കിൽ ഭക്ഷണമായി ഉപയോഗിക്കുക എന്നത് പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹദീസിൻ്റെ ആശയപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്, ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ കുത്തിഅ മിനൽ ബഹീമത്തി വഹിയ ഹയ്യത്തുൻ, ഒരു ബഹീമത്ത്, ബഹീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മിണ്ടാപ്രാണികൾ എന്ന് പറയുന്ന മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുക്കൾക്ക് ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് ബഹീമത്ത് എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമ് അത് ചത്താൽ എന്താണോ അതിൻ്റെ ഹുക്കുമ് അത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാട് അത് ചത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ, അത് ശവമാണല്ലോ. എങ്കിൽ അതേ ഹുക്കുമ് തന്നെയാണ് ആ ജീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും അവയവം മുറിച്ചെടുത്താലും അതിൻ്റെ ഹുക്കുമ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിലൂടെ. അതേപോലെ തന്നെ നമുക്കിതേ പല കാര്യങ്ങളും ഇതുമായി ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു മത്സ്യമാണെന്ന് കരുതുക, മത്സ്യം ചത്താലും നമുക്ക് തിന്നാമല്ലോ. അതുകൊണ്ട് നമ്മളൊരു മത്സ്യത്തെ പിടിച്ചു, കത്തി കൊണ്ട് വെട്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പല രൂപത്തിൽ മത്സ്യങ്ങളെ പിടിക്കുന്ന രൂപങ്ങളുണ്ടല്ലോ, ആ രൂപത്തിൽ പിടിച്ചപ്പോൾ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയത്, അത് നമുക്ക് കഴിക്കാം. കാരണം മത്സ്യം ചത്താലും അത് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് എടുക്കുന്നതിന് വിരോധമില്ല, അത് മയ്യത്തല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കൈ മുറിക്കാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കട്ടവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ കൈ മുറിക്കും. അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് മനുഷ്യൻ്റെ ഒരിക്കലും ഭക്ഷിക്കൂലല്ലോ, അതിനെപ്പറ്റിയല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അത് നജസാണോ? നജസല്ല. നേരെ മറിച്ച് ഒരു ആട് ചത്തുകഴിഞ്ഞാൽ അത് നജസും കൂടിയാണ്, നമുക്ക് തിന്നാൻ പാടില്ല, അത് നജസുമാണ്. ഒരു മനുഷ്യനാണെങ്കിലോ? മനുഷ്യനാണെങ്കിൽ അത് നജസല്ല. കൈ മുറിഞ്ഞു അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി, കൈ മുറിച്ചു അല്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റി, അത് നജസായി നമ്മൾ കാണേണ്ടതില്ല. കാരണം മനുഷ്യൻ മരണപ്പെട്ടാലും ഒരിക്കലും അവൻ നജസാവുകയില്ല. മനുഷ്യൻ മരണപ്പെട്ടാലും അതും ഒരു നജസാവുകയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നജസാകാത്തതുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മുറിച്ചു മാറ്റപ്പെട്ടതും നജസല്ലാത്ത ത്വാഹിറായതാണ്. എന്നാൽ ഒരു മൃഗമാണ് എങ്കിൽ ആ മൃഗത്തെ നമുക്ക് അറുത്താൽ തിന്നാൻ പറ്റുമെങ്കിൽ അറുത്താൽ നമുക്ക് തിന്നാൻ പറ്റും, പക്ഷേ അത് ചത്തതാണ്. അത് ചത്തതാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ല എങ്കിൽ അത് നജസാണ്. അതിൻ്റെ ഒരു അവയവം ജീവിച്ചിരിക്കുന്ന സമയത്ത് മുറിച്ചെടുത്താൽ അത് നജസുമാണ്, നമുക്ക് തിന്നാൻ പറ്റാത്തതുമാണ്. ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ് ഇത്രയും പ്രധാനത്തോടുകൂടി ഇവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ളൊരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഹദീസ് അത് നമ്മുടെ സാഹചര്യം, സന്ദർഭം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമുക്ക് അറബികൾ ഒട്ടകത്തിൻ്റെ നെയ്യ് വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്, അതേപോലെ ഈ നെയ്യാടിൻ്റെ നെയ്യും അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഇത് മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഇസ്ലാമികമായി പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ മൃഗത്തിന് കാര്യമായിട്ട് കേടുപാടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അത് മുറിച്ചെടുത്താൽ വീണ്ടും അതേപോലെ വളരുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമ് ഹറാം എന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സന്ദർഭം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആയത്താണെങ്കിലും ഹദീസാണെങ്കിലും അത് അതിൻ്റെ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് എന്ന് കൂടി നമ്മളറിയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന സ്വഫാ ഉൽ മർവത മിൻ ഷഅഇറില്ല ഫമൻ ഹജ്ജൽ ബൈത അവിഅ്തമറ ഫല ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഖുർആനിലെ ഒരു ആയത്താണല്ലോ. സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ സഅി ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഈ ആയത്ത് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്താ മനസ്സിലാകുക? ആർക്കെങ്കിലും ഹജ്ജോ ഉംറോ ചെയ്യുന്ന സമയത്ത് സഫാ മർവക്കിടയിൽ സഅി ചെയ്യുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, ഒരു ജായിസായ ഒരു കാര്യം, ഒരു അനുവദനീയമായ ഒരു കാര്യം ഒഴിവാക്കിയെന്ന് കരുതിയിട്ട് ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല, ഒരു ഫറള് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ ആയത്തിൻ്റെ നേർക്കുനേരെ ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനൊരു സന്ദർഭമുണ്ട്, ആ സന്ദർഭം നോക്കുമ്പോഴാണ് ആ ആയത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അഥവാ നബി മക്കയിൽ ജീവിച്ച് നിൽക്കുന്ന ഒരു സമയത്തും അതിനു മുമ്പുമൊക്കെ സഫാ കുന്നിൻ്റെ മുകളിലും മർവ കുന്നിൻ്റെ മുകളിലുമൊക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ മനുഷ്യർ ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഇതിനെ ബഹുമാനിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇസ്ലാം വന്നു, ഷിർക്കിനും കുഫറിനുമൊക്കെ കടുത്ത എതിരായി മാറിയപ്പോൾ ഈ രണ്ട് മലകൾക്കിടയിൽ, ആ രണ്ട് മലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും മുകളിൽ വിഗ്രഹങ്ങൾ നാട്ടിയിരുന്നു. ആ വിഗ്രഹങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നിരുന്നു. അപ്പോൾ സ്വഹാബികളുടെ മനസ്സിൽ ഒരു പ്രയാസം, ഈ രണ്ട് സ്ഥലം ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ തവാഫ് ചെയ്യണോ? ഇത് നേരത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, മക്കം ഫത്തഹിന് ശേഷം അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, നേരത്തെ ആ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന വിഗ്രഹങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ടൊരു പ്രയാസമുണ്ടായി. ആ പ്രയാസം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഫല ജുനാഹ അലൈഹി തവാഫ ബിഹിമ, ആ രണ്ട് മലകൾക്കിടയിൽ കുന്നുകൾക്കിടയിൽ തവാഫ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനൊരു മനസ്സിലൊരു പ്രയാസം കാണേണ്ടതില്ല, അത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് നേരത്തെ തന്നെ ഉള്ളതാണ്, അതിനിടയിൽ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നീടാണ് അവിടെ വിഗ്രഹങ്ങളൊക്കെ മനുഷ്യർ കൊണ്ടുവന്ന് വെച്ചത് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറയുമ്പോൾ അവിടെ ജായിസാണോ സുന്നത്താണോ ഹറാമാണോ എന്നത് വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഫറളാണോ എന്നത് പറയാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യൻ്റെ അതായത് സ്വഹാബത്തിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫലാ ജുനാഹ അലൈഹി എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്ദർഭം നോക്കിയപ്പോഴാണ് നമുക്കത് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലായത്. അർത്ഥം മാത്രം നോക്കുകയാണെങ്കിൽ ആ വേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കൂലിയുമില്ല, ഒരു പുണ്യവുമില്ല എന്ന രൂപമാണ്. എന്നാൽ സഫാ മർവക്കിടയിൽ സഅി ചെയ്യുക എന്ന് പറയുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സന്ദർഭം നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് അഥവാ ഒരു ജീവി അത് ജീവനുള്ള അവസ്ഥയിൽ അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ കൈയാണെങ്കിലും കാലാണെങ്കിലും അതിൻ്റെ മാംസമാണെങ്കിലും അതേപോലെ തന്നെ നെയ്യാണെങ്കിലും എന്താണെങ്കിലും അതിന് മുറിച്ചെടുക്കുന്നത് അത് മയ്യത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ രോമം വെട്ടിയെടുക്കുന്നത് പെടൂല, കാരണം അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗമായിട്ടുള്ളതല്ല, അഥവാ രക്തം ഓടുന്ന വസ്തുവല്ല രോമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത അതിൻ്റെ തൊലിക്കപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഹദീസിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ തന്നെ റസൂൽ അതിനെ എതിർക്കുകയാണ്, അത് പാടില്ല എന്ന് പറയാണ്. ഇതുപോലെ തന്നെ നമ്മൾ എവിടെ ചെന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ മതത്തിന് ചേരാത്ത ഒരു കാര്യം അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളത് പഠിപ്പിക്കുകയും എതിർക്കുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജീവിയുടെ ഒരു ഭാഗം അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജീവിയെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലോ ഉള്ള പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഒന്നുകിൽ ആ ജീവിക്കൊരു ഗുണം വേണം, അല്ലെങ്കിൽ ആ ജീവിയുടെ ഉടമസ്ഥന് അതിൻ്റെ ഒരു ഗുണം വേണം. അങ്ങനെയുള്ള ഒരു കാര്യമല്ല എങ്കിൽ അതിൻ്റെ ചെവി മുറിക്കുക, കൊമ്പ് മുറിക്കുക, അതേപോലെ തന്നെ ചെവി ഓട്ടയാക്കുക, മറ്റെന്തെങ്കിലും അതിന് ചൂട് വെച്ചുകൊണ്ടോ മറ്റോ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തുന്നത് ഇസ്ലാമികമായിട്ട് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ മനുഷ്യന് ഉപകാരമുള്ള അല്ലെങ്കിൽ ആ ജീവിക്ക് ഉപകാരമുള്ള രൂപത്തിലുള്ള വല്ല കാര്യങ്ങളും അത്തരത്തിൽ അതിനെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും അവയവങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നതോ അതിന് പ്രശ്നമില്ല. ഉദാഹരണമായിട്ട് ചില മൃഗങ്ങൾ അതിൻ്റെ വൃഷ്ണം ഉടക്കാറുണ്ട്. അത് നല്ല തടിച്ചു കൊഴുത്ത്, അതിനെ വളർത്തുന്നത് മാംസത്തിന് വേണ്ടിയായിരിക്കും, അത് നല്ല തടിച്ചു കൊഴുത്ത് വരുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ അതിനെ നല്ല രൂപത്തിൽ മെരുക്കിക്കൊണ്ട് നടക്കുന്നതിന് വേണ്ടി, നിലം ഉഴാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, വണ്ടി വലിക്കുന്നതിന് നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്, അത് അനുവദനീയമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയുടെ മൃഗത്തെ അതിന് ചൂട് വെച്ചുകൊണ്ട് അടയാളം നൽകിയതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. കാരണം ഇത് സദഖയുടെ മൃഗമാണ് എന്ന് പറയുന്നതോടുകൂടി, അത് തിരിച്ചറിയുന്നതോടുകൂടി അതിൻ്റെ വില വർദ്ധിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാവുന്നതാണ്. എന്നാൽ ആ മൃഗത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ ഷിർക്കിൻ്റെയോ കുഫറിൻ്റെയോ അടയാളമായിട്ടൊക്കെ അടയാളം വെക്കുകയാണെങ്കിൽ അതാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അഥവാ ഒരു ജീവി, ഇപ്പോൾ കസ്തൂരിമാൻ, അതിൻ്റെ രക്തത്തിൽ നിന്ന് ആണല്ലോ അതിൻ്റെ കസ്തൂരി എടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഒരു ജീവിയെ ഒരുപാട് ആളുകൾ കൂടി ഒരുമിച്ച് വേട്ടയാടുകയാണെങ്കിൽ ഓരോരുത്തരും ആ മൃഗത്തെ വെടിവെക്കുകയോ അല്ലെങ്കിൽ അമ്പെയ്യുകയോ അല്ലെങ്കിൽ ആയുധമുപയോഗിച്ച് വേട്ടയാടുകയോ ചെയ്തത് ചത്തുപോയിട്ടുണ്ട് എങ്കിൽ അത് ഒരു ചത്ത മൃഗത്തെ പോലെയല്ല, അതൊരു വേട്ടയുടെ ഇനത്തിൽപ്പെട്ടതായിട്ടാണ് കണക്കാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ, ഒരു മൃഗത്തെ വേദനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗം എടുക്കാൻ പാടില്ല, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി എടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന എന്ത് ഭാഗമുണ്ടോ അതാ മൃഗം ചത്താൽ എന്താണോ ഹുക്കുമ്, അതായിരിക്കും അതിൻ്റെ ഹുക്കുമ്. അതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു പൂച്ചയാണ് എന്ന് കരുതുക, ഒരു പൂച്ചയാണ് എങ്കിൽ അത് നജസ്സുമാണ്, അതോടൊപ്പം അത് നമുക്ക് ഭക്ഷിക്കാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. രണ്ടാമത് ഒരു ആടാണ് എന്ന് കരുതുക, അതുപോലെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ ജീവികൾ. അപ്പോൾ അറുത്താൽ ഭക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് എങ്കിലും ഇത് ചത്തുപോകുന്നതോടുകൂടി അത് നജസ്സായി മാറുന്നുണ്ട്. എന്നാൽ ചത്താൽ നജസ്സാകാത്ത ഒരു ജീവിയാണ്, ഇപ്പോൾ ജറാദിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ മത്സ്യം, അത് ചത്താലും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ, അതിൻ്റെ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്, അതിൻ്റെ ഒരു കഷ്ണമേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഈ വലിയ മത്സ്യങ്ങളൊക്കെ, ആ മത്സ്യങ്ങളെ പിടിച്ച് നമുക്ക് കിട്ടുന്നതിന് മുമ്പ് അത് മുറിഞ്ഞു പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാലും നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, കാരണം അത് ചത്താലും നമുക്ക് തിന്നാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒന്ന് മനുഷ്യൻ. മനുഷ്യൻ മരിച്ചാൽ അത് മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ലല്ലോ. പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അങ്ങനത്തെ മുൾത്തറായി മാറി, ഒന്നും അവൻ്റെ മുന്നിൽ ഭക്ഷിക്കാനില്ല, ഒരു മനുഷ്യൻ്റെ ശവമല്ലാത്തത്, ആ സമയത്ത് അത് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാലും പറ്റില്ല എന്നതാണ് ഏറ്റവും നല്ല ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കസറു അളിമിൽ മയ്യത്തി കക്കസിരിഹി ഹയ്യൻ, ഒരു മനുഷ്യൻ്റെ ഒരു അവയവം, ഒരു എല്ല് മുറിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യുന്നത് മനുഷ്യൻ മരിച്ചതിന് ശേഷം അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് മുറിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ അത്തരമൊക്കെ ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടിക്കലാക്കുന്നിടത്ത് ഇത്തരം ചില ഹദീസുകളെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കാണുന്നത് പോലെ, ഒരു മഹത്വം കാണുന്നത് പോലെ, മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യണം എന്നതാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് മൃഗങ്ങളോട് എത്രമാത്രം കരുണ കാണിക്കണം എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസാണ്. അതിൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട്, അതിനെ വേദനിപ്പിച്ചുകൊണ്ട് അതിനെ മുറിച്ചെടുക്കാൻ പാടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ദീനിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ കർമ്മസരണി എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ജീവനുള്ള മൃഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ വിധി എന്തായിരുന്നു എന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹംസ മദീനി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ സവിശേഷം. ഇന്നത്തെ സവിശേഷത്തിൽ, മനസ്സ് നിറഞ്ഞ അംഗീകാരം, ഹറമിലേക്ക് രാജകീയ അതിഥിയായി പറപ്പൂർ മൊഴിവി എന്ന വിഷയത്തിൽ പ്രമുഖ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദുമായി അംജദ് മദനി നടത്തിയ അഭിമുഖം കേൾക്കാം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളീയ പൊതുസമൂഹം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ജാമിയ അൽ ഹിന്ദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരഥ്യം വഹിക്കുന്ന ലജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയയുടെ സാരഥ്യത്തിലുള്ള ബഹുമാന്യനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഈ വർഷത്തെ സൗദി അറേബ്യയുടെ പ്രത്യേക ക്ഷണിതാവായി ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകൾ ചേരുന്നത്. ഉസ്താദ്, സ്വാഗതം. ഒരു വലിയ സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ. സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ, അവര് എല്ലാ വർഷവും ഹജ്ജിന് ചില ആളുകൾക്ക് അവരുടെ അതിഥികളായി നൽകുന്ന ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം കേട്ട സന്ദർഭത്തിലുള്ള മനസ്സിലുണ്ടായ ഒരു വികാരങ്ങൾ എന്തൊക്കെയാണ്?
4: അൽഹംദുലില്ലാ, സന്തോഷിച്ചു, അള്ളാഹുവിന് ശുക്രർ ചെയ്തു. ഈ വിവരം നേരിട്ട് അറിയുന്നത് അടുത്ത ദിവസങ്ങളിലാണ്. പക്ഷേ അതിന് മുമ്പ് ചില ന്യൂസുകളിൽ കൂടി എനിക്ക് സാധ്യതയുണ്ട്, പേര് എംബസിയിലുണ്ട് എന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിരുന്നു. അതുപോലെ നമ്മുടെ സംഘടനാപരമായും പേര് കൊടുത്തിട്ടുണ്ട് എന്ന് സംഘടനാ നേതാക്കളൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഖൈറാണെങ്കിൽ അള്ളാഹുവെ തോഫീക്ക് നൽകണേ എന്നായിരുന്നു. അപ്പോൾ അത് ഖൈറായി വന്നു. അൽഹംദുലില്ലാ, തെരഞ്ഞെടുക്കപ്പെട്ട വിവരം ഔദ്യോഗികമായി കിട്ടി. അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഒരു സുജൂദ് ചെയ്യല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ.
3: ഇങ്ങനെ ഒരു അതിഥിയായി തെരഞ്ഞെടുക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കണം?
4: സാഹചര്യം എന്ന് പറഞ്ഞാൽ, ജാമിയ അൽ ഹിന്ദുമായി നമ്മുടെ സഫാറത്തുൽ ഹർമൈൻ ഡൽഹിയിലെ എംബസി കുറെ കാലങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. രണ്ട് പ്രാവശ്യത്തെ പ്രാവശ്യം അൽമഹാറ ജാമിയ അവിടുത്തെ സൗദി വിശാറത്ത് സൂനുൽ ഇസ്ലാമിയ നടത്തിവരുന്ന, ഇന്ത്യയിൽ നടത്തിവരുന്ന ഖുർആൻ ഹിഫ്ള് മത്സരങ്ങൾക്ക് ജാമിയയാണ് അവരെ ജാമിയാണ് ഏൽപ്പിച്ചതും അതിന് നേതൃത്വം
3: നൽകിയതും.
4: വേദി ഇവിടെയായിരുന്നു. അൽഹംദുലില്ല, നമ്മുടെ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ വിവരം കൊടുത്തു. അവിടെ വേറെ സംഘടനാപരമായ വ്യത്യാസമൊന്നുമില്ലാതെ കുട്ടികള് ഹാഫിളിയങ്ങൾ, ലോകോത്തര ഹാഫിളിയങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഹാഫിളിയങ്ങളും ഹാഫിളാത്തുകളും അതിൽ പങ്കെടുത്തു. അത് വിജയകരമായി നടത്തി. അതിന്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സൗദി പത്രങ്ങളൊക്കെ അത് വളരെ നല്ല നിലക്ക് ചെയ്തിരുന്നു. അവിടുത്തെ വിസാർത്ത് ഷൂനിൽ ഇസ്ലാമിയയുടെ ബന്ധപ്പെട്ട പണ്ഡിതന്മാര് നല്ല ഒരു സന്തോഷം ഞങ്ങൾക്ക് അറിയിച്ചിരുന്നു ദീനി സേവന രംഗത്ത്. അതോടൊപ്പം നമ്മുടെ സഫാറ മുഖേനയാണ് നടത്തിയത് എന്നതിനാൽ സഫാറയുമായി, അതായത് എംബസിയുമായി, ജാമിയക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ഓൾഡ് സ്റ്റുഡൻസിന്റെ, അത് വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെയാണ്, കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഓൾഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഖരീജുകൾ, അവരുടെ ഒരു വലിയ സംഗമം ജാമിയ അതിന് വേദിയായി.
3: ഇന്ത്യയിലുള്ള മുഴുവൻ,
4: ഇന്ത്യയിലെ മൊത്തം അവർ പഠിച്ചിറങ്ങിയ ഒരു 100-300 ആളുകൾ വന്നിരുന്നു. അതും സഫാറയുടെ കീഴിലാണ്, വിസാറത്തുൽ ഷൂനുൽ ഇസ്ലാമിയയുടെ കീഴിലാണെന്നാണ് എന്റെ ഓർമ്മ. അതും വളരെ ഭംഗിയായി ജാമിയ നിർവഹിച്ചു. ഞങ്ങളുടെ അധ്യാപകരും ജാമിയ ഗവേണിംഗ് ബോഡിയും ജമിയത്തുൽ ഹിക്മയും ഇതിനെ സ്നേഹിക്കുന്ന ആളുകളുമാണ് അതിനൊക്കെ കൂടുതൽ അധ്വാനിച്ചത്. അപ്പൊ ആ ഒരു ബന്ധത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊല്ലത്തിൽ ഒരിക്കൽ ഒരാളെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് നമ്മളങ്ങനെ കമ്പലി എഴുതുകയോ അവിടെ പോയി വേറെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടല്ല. ഒന്നുമല്ല, സമ്മർദ്ദങ്ങളല്ല. അവര് ചോദിക്കും, ആരെങ്കിലും 1-2 ആളുകളുടെ പേര് നിങ്ങൾ അയച്ചു തരണം, പറ്റുമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കാം എന്ന്. അങ്ങനെ പേര് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ എന്റെ പേരുണ്ട് എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നമ്മുടെ ജമിയത്തുൽ ഹിക്മ അയച്ചു കൊടുത്തു നിങ്ങളെ പേരുണ്ട് എന്ന്. പിന്നീട് അത് എംബസിയിൽ, ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി എംബസിയിൽ അത് പേര്, നിങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ട്, കിട്ടുമെന്നറിയില്ല എന്ന് പറഞ്ഞു. അത് അറിയിപ്പ് കിട്ടി 2 മുമ്പ്. അതാണ് എന്റെ ഒരു പശ്ചാത്തലം.
3: യഥാർത്ഥത്തിൽ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ തികച്ചും അർഹതയുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ദീർഘകാലമായി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് ഹജ്ജ് പഠന ക്ലാസ് എന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ എന്നുള്ളൊരു പേരുണ്ടാവാറുണ്ട്. അൽഹംദുലില്ല, അത്തരം ഈ ഒരു ട്രെയിനിങ് പരിശീലനങ്ങൾ ധാരാളമായി സംഘടിപ്പിച്ചു എന്നുള്ളതൊരു പക്ഷേ ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ളൊരു കാരണമായിട്ടുണ്ടായിരിക്കാം. അതിനും അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ്.
4: അത് ഞാൻ 1992 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, കേരള ഗവൺമെന്റിന്റെ ഗ്രൂപ്പില്.
3: അത് ആദ്യത്തെ ഹജ്ജാണ്?
4: ആദ്യത്തെ ഹജ്ജായിരുന്നു 1992. അന്ന് പറഞ്ഞാൽ ഹജ്ജ് വളരെ ദുരിതമാണ്. മീന എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ദുരിതം പിടിച്ച ചെറിയ ടെന്റുകൾ, കൂനി കൂടി കിടക്കുന്ന ടെന്റുകൾ, വെള്ളമില്ല, ബാത്റൂമുകളില്ല, അങ്ങനെ ഒരു ദുരിതമാണ് ആ കാലഘട്ടം. ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നൊക്കെ സ്റ്റാർ ഫെസിലിറ്റികളാണ് ഹജ്ജിന് മീനയിൽ അറഫയിലൊക്കെ. അപ്പൊ ആ കാലത്ത് ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കേരള ഗവൺമെന്റിന്റെ ഹജ്ജ് വിഭാഗത്തിൽ അപേക്ഷിച്ച് എനിക്ക് കിട്ടി. എന്റെ ഉമ്മയും അള്ളാഹു റഹ്മഹ ഞാനും കൂടി ഹജ്ജിന് പോയി. അന്ന് എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞു. ഉമ്മ ഹറമുമായി ഇബാദത്തുമായിട്ട് നിന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ അറബി അറിയുന്ന ആളായതുകൊണ്ട് പണ്ഡിതന്മാരുമായിട്ടും ഹറമിന്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവിടെയുള്ള വിവിധ നാടുകളിൽ നിന്നുള്ള ഹജ്ജിന് ഗ്രൂപ്പായി വരുന്ന ആളുകൾ അന്നുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് എനിക്കതിൽ ചില ധാരണകൾ കിട്ടി. ഇവിടെ വന്ന് കേരള നദൂത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ഞാൻ അന്ന്. KP മുഹമ്മദ് മൗലവി ഗുരുനാഥൻ റഹ്മുല്ലാ, അദ്ദേഹത്തിനോട് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു. അതിന്റെ കൺവീനറായി എന്നെ നിശ്ചയിച്ചു. അങ്ങനെ ആദ്യത്തെ KNM ഗ്രൂപ്പ് പോകുന്നത് 1993. ആ കൺവീനറായി നിശ്ചയിച്ചപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ പഠിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ എല്ലാ സർവശക്തിയും ഉപയോഗിച്ച്, അന്ന് ചെറുപ്പമായിരുന്നു, ഉപയോഗിച്ച് കൊണ്ടുപോയി. അൽഹംദുലില്ലാ, അത് ഒരു വലിയ അനുഭവമാണ്. ഇന്നും ആ 1993 ഹജ്ജിന് പോയി വന്ന ആളുകൾ, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകൾ ഇന്നും ഞാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവർ, വയോവൃദ്ധന്മാരായ ആളുകൾ പോലും ഇടക്ക് കാണണം, നിങ്ങളെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് പറയാറുണ്ട്. അന്ന് മുതൽ പിന്നീട് ഞാനതിന്റെ കൺവീനറായിരുന്നു. KNM കേരള ഹജ്ജ് ഉംറ സർവീസ് എന്നാണ് അതിന്റെ പേര്. ഞാൻ തന്നെയാണ് പേരിട്ടത്. അതിന്റെ സ്ത്രീകൾക്ക് നരിക്കുന്ന മക്കന, 2 മക്കനയുടെ ആ കണ്ടുപിടിച്ചതും ഞാൻ തന്നെയാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അർമിൽ നിന്ന് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നും തിരിച്ചറിയാവുന്ന ഒരു വില കുറഞ്ഞ ഒരു മക്കനയുടെ എംബ്ലമായിരുന്നു അത്, 2. അപ്പൊ അന്ന് മുതൽ 2007 ഞാനതിന്റെ കൺവീനറായിരുന്നു. എന്നാലും ഞാൻ പോകാറില്ല, പലപ്പോഴും പോകാറുണ്ട്, പലരെയും പറഞ്ഞയക്കും, എന്നാലും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ 15 സർവീസ് എനിക്കുണ്ട്. ആ സർവീസ് കൊണ്ടായിരിക്കണം കേരള ഗവൺമെന്റിന്റെ എല്ലാ ഹജ്ജ് ക്ലാസുകളിലും ഞാനായിരുന്നു പലപ്പോഴും ഈ മലപ്പുറം ജില്ലകളിൽ ക്ലാസ് എടുത്തിരുന്നത് അന്ന് ഞാനായിരുന്നു. അന്ന് ഈ ഗ്രൂപ്പുകളൊന്നും ഇത്തരമൊന്നും ഉണ്ടായിട്ടില്ല, ഇല്ല ഗ്രൂപ്പുകളില്ല. പിന്നെ ഹജ്ജിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇന്ന പാർട്ടിക്ക് ഇന്ന പാർട്ടിക്ക് അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാനാണെന്ന് ക്ലാസ് എടുക്കാൻ പോകല്ല. ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് വലിയകാലി ഷിയാബുദ്ദീനും വെച്ച് കോയത്തങ്ങള് ഉണ്ടായിരുന്ന കാലത്ത് ഹജ്ജ് ഗൈഡ് ഹാജിമാർക്ക് വിതരണം ചെയ്യാനുള്ള ഗൈഡ് എഴുതിയതും അത് എഴുതി കൊടുത്തതും ഞാനാണ്. അന്ന് ഞാൻ ഓർക്കുന്നത് ടി പി അബ്ദുള്ള കോയമദനി ഹജ്ജ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു, ഇന്നത്തെ കെ എൻ എം
5: പ്രസിഡന്റ്.
4: അപ്പോ അങ്ങനെ കുറെ കാലം ആ ഹജ്ജ്, കാരണം അതില് ഹജ്ജിന്റെ അമലുകളെ ഉള്ളു,
5: ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും,
4: ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതൊക്കെ. അങ്ങനെ ആ രംഗത്ത് അൽഹംദുലില്ല കുറെ പരിചയങ്ങൾ ഉണ്ടായി. പിന്നെ ക്ലാസ് പോകും, ഇപ്പോഴും ക്ലാസ് ആര് ക്ഷണിച്ചാലും ഹജ്ജിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പോകാറുണ്ട്. അതില് വ്യത്യാസമൊന്നുമില്ല.
5: ആദ്യത്തെ ഹജ്ജ് യഥാർത്ഥത്തിൽ എത്രാമത്തെ വയസ്സിലായിരുന്നു? 92 എന്നാണ് പറഞ്ഞത്.
4: ആ 92 ഞാൻ പോകുന്നത്. 92 എന്ന് പറഞ്ഞാൽ എന്റെ 40-ാമത്തെ വയസ്സിലാണ്. സർവീസിലുള്ള
5: സമയത്താണ്. അന്ന് നമ്മുടെ നാട്ടിന്ന് ഫ്ലൈറ്റ് സംവിധാനങ്ങളോ ഒന്നും അല്ല.
4: ബോംബെയിലേക്ക് ട്രെയിനിന് പോകും. ബോംബെ മുസാഫർ ഖാനിൽ പോയിട്ട് 2 ദിവസം താമസിക്കണം. അവിടുന്നാണ് പോയത്. ഞാനും എന്റെ ഉമ്മയും കൂടിയാണ് പോയിരുന്നത്.
5: യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ?
4: യാത്രയിൽ ധാരാളം ഓർമ്മകളുണ്ട്. ധാരാളം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദുരിതങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, പ്രയാസങ്ങള്. അത് ഇന്നത്തോതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അന്ന് അതെങ്ങനെ സഹിച്ചു എന്നറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഓർമ്മകൾ പണ്ഡിതന്മാരെയൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കലും ബന്ധപ്പെടലൊക്കെ ഉണ്ടായിരുന്നു.
5: ഈ ഹജ്ജ് ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു വന്നിട്ടൊരു 15 കൊല്ലത്തെ സർവീസായി.
4: 5 കൊല്ലം ഞാൻ 2007 ഞാൻ അതിന്റെ കൺവീനർ ആയിരുന്നു.
5: ആ നിലക്ക്
4: അതാണ് സർവീസ്.
5: അത് ശരി. ബാക്കി
4: ബാക്കിയുള്ള ഇപ്പൊ ഈ 2026 വരെ ഞാനൊരു 4-5 ഹജ്ജ് ക്ലാസ് എടുക്കാത്ത ഒരു വർഷവും
5: ഉണ്ടാവാറില്ല.
4: അതില് പിന്നെ MSS കാർ വിളിക്കാറുണ്ട്, MES ന്റെ ആളുകൾ വിളിക്കാറുണ്ട്, അതൊന്നും അല്ലാത്ത ഗ്രൂപ്പുകൾ വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സംഘടന KNM ആയിരുന്ന കാലത്ത് KNM എന്റെ ഇത് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് അവര് സംഘടിപ്പിക്കുന്നതിൽ എല്ലാവരും വരാറുണ്ട്. എനിക്കറിയാം പണ്ട് കാലത്ത് എന്റെ കൂടെ ഹജ്ജിന് വന്ന ആളുകളുടെ മക്കളും മക്കളെ മക്കളും ഒക്കെ ഇത് ഈ സംഘടനാപരമായിട്ടല്ല അപ്പത്തെ ഹജ്ജ് ക്ലാസ്.
5: അതെ അതെ.
4: ഞാൻ മനസ്സിലാക്കുന്നത് ഹജ്ജ് ക്ലാസ്സിൽ മാത്രമാണ് സംഘടനക്ക് അതീതമായി ആളുകൾ പങ്കെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാന് എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ചിരുന്നത് ജർവൽ എന്നുള്ള സ്ഥലത്തായിരുന്നു
5: ഫസ്റ്റ്
4: ആദ്യ 93 ചെന്നപ്പോ. അപ്പൊ ജർവൽ എന്ന സ്ഥലത്ത് ആണ് പിന്നെ അമീൻ അബ്ദുറൌഫ് മെഹബൂബ് എന്ന ഒരു മുത്തവ്വിഫാണ്, 19-ാമത്തെ നമ്പർ ഞാൻ കോർക്കുകയാണ്. അയാള് അസലി ഹൈദരാബാദിയാണ്. ആ മുത്തവ്വിഫിന്റെ ഓഫീസ് ഇവിടെ ഈ ജർവലിലാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഒഴിവുള്ള സമയത്ത് രാവിലെ സുബീസ്കരിച്ച് ഒരു തവാഫൊക്കെ കഴിഞ്ഞ് വന്നാൽ, അന്ന് ഇത്രയൊന്നും ആളുകളില്ല, ഒരു 15 ലക്ഷം ആളുകളൊക്കെയാണ് ശരാശരി പങ്കെടുക്കാറുള്ളത്. അപ്പൊ സുബീസ്കരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മുത്തവ്വിഫിന്റെ ഓഫീസിൽ അതിന്റെ അടുത്ത് പോയി ഇരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ധാരാളം മലയാളികൾ, ഈ മലയാളികളൊക്കെ 19-ാം നമ്പർ മുത്തവ്വിഫ് അമീൻ അബ്ദുറൌഫ് മെഹബൂബിന്റെ കീഴിലാണ് വരാറുള്ളത്, കേരളത്തിൽ നിന്നൊക്കെ. അപ്പൊ അവർക്ക് 100 കൂട്ട് ആവശ്യങ്ങളുണ്ടാവും, ഭാഷ അറിയില്ല. അവർ മിക്കവാറും ഉറുദുവോ അറബിയോ സംസാരിക്കുള്ളൂ. ഞാൻ അവിടെ അങ്ങനെ വന്നിരുന്ന് ആളുകൾക്ക് നിർദ്ദേശങ്ങളൊക്കെ, എനിക്ക് കഴിയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കും അവര് പറയുന്ന പോലെ ആവശ്യങ്ങൾ. അപ്പൊ അവരെന്നെ അവിടെ പിടിച്ചിരുത്തും അവരെ കൗണ്ടറിൽ, കാവ്യൊക്കെ തരും, ഈത്തപ്പഴവും കാവ്യം തരും. അങ്ങനെ ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ ഞാൻ പള്ളി സ്വീകരിക്കാൻ പോകും. ദൂരസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. അസറിന് പള്ളിയിലേക്കും കണ്ടുവരും. അപ്പൊ അവിടെ രാത്രിയും കുറെ നേരം അവിടെ ഇരിക്കും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഹാജിമാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭാഷ അറിയാത്ത വിഷയങ്ങളും അവർക്കിടയിൽ അവരനുഭവിക്കുന്ന, നാട്ടിൽ നിന്നുകൊണ്ട് വന്നിട്ട് അവരനുഭവിക്കുന്ന ഇബാദത്തിന്റെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും ഉണ്ടാകുന്ന പല എക്സ്പീരിയൻസുകളും എനിക്ക് അങ്ങനെ കിട്ടിയതാണ്.
5: ഈ രംഗത്ത് പരിശീലനങ്ങൾ നടത്തുന്ന സമയത്ത്, ഇപ്പൊ അവിടെ ഇതുപോലെ ആളുകളുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ, ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു തവണ അത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്നതാണ്, പിഴവുകളില്ലാതെ ഒരു ഹജ്ജ് നിർവഹിച്ച് ഒരു പിറന്നു വീണ കുഞ്ഞിനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായി മാറുക എന്നതാണല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് വിഘാതമാകുന്ന പിഴവുകളായി പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വരുന്ന സംശയങ്ങളിൽ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലതവണ ഹജ്ജിന് പോയ സമയത്ത് കണ്ട ആളുകൾ ആ പിഴവ് അവർക്ക് സംഭവിക്കാതിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ
4: ധാരാളം ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ മൂന്നിലൊന്നേ ആളുകൾ മനസ്സിലാക്കും. അവര് ഹർമ്മ് അവരെന്തോ ഒരു ഭാവനാ ലോകത്താണ് ക്ലാസ്സിൽ വരുന്നത്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് വന്നിരുന്നത് എബോവ് 60 60 വയസ്സിന്റെ മേലുള്ളവരെ ഉണ്ടാവുള്ളു. ചെറുപ്പക്കാര് വളരെ അപൂർവമായി, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 93 മുതൽ എന്റെ കൂടെ ഹജ്ജിന് വന്ന ചെറുപ്പക്കാരുടെ എണ്ണപ്പെട്ട ചെറുപ്പക്കാരാണല്ലോ, അപ്പോഴും എനിക്കറിയാം അവരെ.
5: എല്ലാ നാട്ടിലും അന്ന് അതായിരുന്നു അവസ്ഥ,
4: മൊത്തം അങ്ങനെയാണ്.
5: അത് ശരിയാണ്.
4: അറബികളല്ലാത്ത ബാക്കിയുള്ള നാടുകളിൽ നിന്നൊക്കെ വയസ്സ് വയസ്സായിട്ട് അവസാന കാലത്ത് അവരല്ലേ. അപ്പൊ അന്ന് ഇവർക്കൊന്നും ഒരു ക്ലാസ് കേട്ട് പരിചയം. പിന്നെ ഹറമ്മ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിരിച്ചു കൊടുക്കുന്ന ഹറമ അല്ലല്ലോ, അവിടെ ചെന്ന്
5: കാണുമ്പോൾ
4: ഒരു വേറെ ലോകമാണ്.
5: അതെ.
4: അപ്പൊ അവർക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല, അതാണ് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ഇബാദത്തിലെ പിഴവുകള്, അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറെയൊക്കെ തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാവും എന്നാണ്. പിന്നെ അവർക്ക് വഴിയറിയാതെ ആരോടും ചോദിക്കാനും അറിയില്ല, അങ്ങനെ ഒരുപാട് ആളുകളെ കഷ്ടപ്പെട്ട് വഴിയറിയാതെ കാണാതെ പോയതും അവരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നതും അവരെവിടുക്ക പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്ക നിങ്ങൾ വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഇരിക്കണം, 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ പടം ഒന്ന് ഇരിക്കണം, എന്താ നിങ്ങൾ റൂമിക്ക് വരാത്ത ചോദിച്ചപ്പോ, ഞാൻ രാവിലെ ഒന്ന് ഐക്കരപ്പടിക്കൊക്കെ ഇറങ്ങിയതാണ്. ഐക്കരപ്പടി നിങ്ങൾക്കറിയാം,
5: നാടല്ലേ,
4: ഐക്കരപ്പടിക്കൊക്കെ ഇറങ്ങിയതാണ്. അതായത് മാനോനില തെറ്റി. അതുപോലെ വലിയ എന്റെ ഒരു ഗുരുനാഥനായ പണ്ഡിതൻ അതിരാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ബസ്സിൽ വീട്ടിലൊന്ന് പോയി വരണം എന്ന് പറഞ്ഞാൽ, അത്രയും വാർദ്ധക്യത്തിൽ എത്തിയതിന് ശേഷമാണ് എന്നോട് വിളിച്ചു അന്ന് ഉസ്മാമദനി റഹ്മുള്ള, ഞങ്ങൾ രണ്ടാളെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉസ്മാദിനെയും കൂട്ടിയപ്പോ, എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ബസ്സിലൊന്ന് കയറ്റി വിട്ടായിരുന്നു, വീട്ടിലൊന്ന്
5: പോയി പോയിരുന്നു.
4: ഇത് എവിടുന്ന് പറഞ്ഞാൽ മക്കത്തു നിന്നാണ്, ഷാമിയ എന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോഴാണ്. അതായത് മനോനില തെറ്റുന്നു പല ആളുകൾക്കും, ഡിസോർഡർ ആവുന്നു, അവരെ നമ്മള് ചികിത്സിക്കും, ആശുപത്രി കൊണ്ട് ചെയ്യും. പിന്നെ മനോനില തെറ്റല്ല, അവർക്ക് റേഞ്ച് പോവുകയാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതറിയാതെ പോകുന്നു. ഇപ്പൊ തവാഫൊക്കെ ചെയ്യിക്കുമ്പോ ഒരു 3 ചിറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണൂല ആള്, ഈ മതി, ഭയങ്കര ക്ഷീണാണ് ഏറെ അവിടുന്ന് രക്ഷ. പിന്നെ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ചെയ്യണം. അത്രയും ഒരു കഷ്ടപ്പാടായിരുന്നു അന്നത്തെ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോഴൊക്കെ അതൊന്നും അല്ല, അപ്പൊക്കെ ജനങ്ങള് ഇപ്പൊ നമ്മള് IT സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് കുറേയും കൂടി ആളുകൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. മാത്രല്ല അന്ന് 90% എബോവ് 60 ആയിരുന്നു, ഇപ്പോ 10% അങ്ങനെ വയസ്സുള്ള
5: ആളുകൾ,
4: ബാക്കിയുള്ളൊക്കെ വളരെ യങ് ആണ്. അതുകൊണ്ട് അവർക്ക് വേഗം നന്നായി മനസ്സിലാകും. റേഞ്ച് പിന്നെ ഇപ്പൊ ഫോണൊക്കെ വന്നപ്പോ ഇതുണ്ടായല്ലോ.
5: എന്നിരുന്നാലും ഈ പരിശീലന സംവിധാനം നിലനിൽക്കണം എന്നുള്ളത് തന്നെ,
4: പരിശീലന സംവിധാനം നിലനിൽക്കണം. ശരിക്കും നല്ലൊരു ധാരണ കൊടുത്താൽ പല ആളുകളും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ക്ലാസ് ഇപ്പോ വീഡിയോ ഒക്കെ ഉപയോഗിച്ചുള്ള ക്ലാസ് കേട്ടപ്പോ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോ ജാമിയാൽ ഇന്ത്യയിലെ ഒരു പെൺകുട്ടി എന്റെ സ്റ്റുഡന്റ് ആണ്, അവള് പോയിട്ടുണ്ട്. അവള് പറഞ്ഞു, സാർ ഉംറ ചെയ്യാൻ നമുക്ക് നിങ്ങളെ ക്ലാസ് കൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഈ ക്ലാസ്സിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഹർമ്മന്ന് റൂമിലേക്ക് നടന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് പലരും ഓടി വരും, സ്ത്രീകളോ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആണുങ്ങളോ രണ്ടാളും കൂടി വരും, നിങ്ങളെ നല്ല മുഖപരിചയമുണ്ട്, നിങ്ങളെല്ലാം ക്ലാസ് എടുത്തിരുന്ന വെച്ച്. അങ്ങനൊക്കെ ഉള്ള ഒരുപാട് അനുഭവം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന
5: അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇത് മനസ്സിൽ ഇങ്ങനെ
4: വരുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാല് അന്ന് ദുരിതമാണെങ്കിലും ഇബാദത്ത് ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്ന് 5-സ്റ്റാർ സൗകര്യങ്ങളാണ്, ഇബാദത്ത് കുറഞ്ഞു. ഒരു വായ തുറക്കാൻ പോലും സുബ്ഹാനല്ലാന്ന് ചൊല്ലി വായ തുറക്കാൻ നേരമില്ല, അപ്പോഴേക്ക് 100 കൂട്ടം പലഹാരങ്ങളും പിന്നെ കുറിക്കാനുള്ള കാര്യങ്ങളും ജ്യൂസുകളും വായിലെത്തുകയാണ്. അപ്പൊ ഇന്നത്തെ സൗകര്യങ്ങൾ കൂടുതലാണ്, അതുകൊണ്ട് ജനങ്ങൾ ഒരു ടൂർ രൂപത്തിലായി മാറി എന്നതാണ് നമുക്കൊരു അനുഭവമുള്ളത്.
2: മാഷാല്ലാ, നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് സവിശേഷം. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗദി രാജാവിന്റെ അതിഥിയായി പോകുന്ന പ്രശസ്ത പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂറുമായി അംജദ് മദനി നടത്തിയ അഭിമുഖമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
6: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പീസ് റേഡിയോ യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ, ഇതിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹുവാണ് യഥാർത്ഥ അധികാരി. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് സകല സൃഷ്ടികളും സാക്ഷ്യം വഹിക്കുന്നു. സകല സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കുന്നു. അവൻ്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ നാമവിശേഷണങ്ങളിലോ ഒരു പങ്കാളിയുമില്ല. ദാത്തിൽ അവന് സാദൃശ്യനായി ആരുമില്ല. നാമവിശേഷണങ്ങളിലും അങ്ങനെ തന്നെ. അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. സൂറത്ത് ത്വഹ വചനം 8. അള്ളാഹുവാണ് ഇലാഹും റബ്ബും. അവൻ ഏകനാണ്, എല്ലാ അധികാരങ്ങളുടെയും അധികാരിയാണ്. തൻ്റെ കഴിവുകൊണ്ട് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനാണ്. സർവ്വതിലും തൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കുന്നവനാണവൻ. അവനെ അനുസരിക്കുന്നതിലൂടെയല്ലാതെ ഒരു അടിമയ്ക്ക് വിജയം നേടാൻ സാധ്യമല്ല. അവനിലുള്ള വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷയില്ല. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുന്നിൽ വിനയാന്യതനാകുന്നതിലൂടെയല്ലാതെ പ്രതാപം നേടാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവനായിക്കൊണ്ടല്ലാതെ ഒരാൾക്കും ധന്യരാകാൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പ്രകാശം സ്വീകരിക്കുന്നതിലൂടെയല്ലാതെ നേർമാർഗം സിദ്ധിക്കുക സാധ്യമല്ല. നല്ല നിലക്ക് അവനെ ആരാധിക്കുന്നതിലൂടെയല്ലാതെ സൗഭാഗ്യം നേടാൻ അസാധ്യമാണ്. ആത്മാർത്ഥമായ കർമ്മത്തോടുകൂടിയല്ലാതെ അതെ വിജയവും കൈവരിക്കാനാവുകയില്ല. നബിയെ, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. സൂറത്തുൽ കഹഫ് വചനം 110. അവനാണ് രാജാവ്, അവനാണ് ധന്യൻ, അവനാണ് പ്രതാപമുള്ളവൻ. അനുസരിക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കും, അനുസരണക്കേട് കാണിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകും, ഹിദായത്ത് ചോദിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും, ചോദിക്കുന്നവർക്ക് കൊടുക്കും. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമത്രേ. സൂറത്തുൽ ഫാത്തിർ വചനം 34. സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലും സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അള്ളാഹു ഏകനാണ്. നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അതീതനുമായിരിക്കുന്നു. സൂറത്തുൽ ഖസസ് വചനം 68. അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. അവൻ ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്ന പോലെ തെരഞ്ഞെടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്ന പോലെ നിയന്ത്രിക്കുന്നു. ലോകത്തുള്ള മഹാസൃഷ്ടികൾ അവൻ്റെ തെരഞ്ഞെടുക്കലും അവൻ്റെ നിയന്ത്രണവുമാണ്. അവൻ്റെ റുബൂബിയത്തിൻ്റെ അടയാളങ്ങളുമാണ് ഇതെല്ലാം. അവൻ്റെ ഏകത്വത്തിനുള്ള സാക്ഷികളാണ്. അവൻ്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും സമ്പൂർണതയുടെ അറിയിപ്പുകളാണ്. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു. സൂറത്തുൽ അൻആം വചനം 102. ഏഴ് ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതിലൊന്നിനെ അവൻ നമുക്ക് പ്രകടമാക്കി തന്നു. അതാണ് ഭൂമിയിൽ നിന്നും നാം കാണുന്ന ഭൗതികമായ ആകാശം. ബാക്കി ആറെണ്ണവും അവൻ മറച്ചുവെച്ചു. ഏഴാനാകാശം അവൻ തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അതാണ് അവൻ്റെ കുർസിയിലേക്കും അർശിലേക്കും ഏറ്റവും അടുത്തത്. തൻ്റെ സൃഷ്ടികളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ താമസിപ്പിച്ചു. സമീപസ്ഥരായ മലക്കുകളുടെ സ്ഥാനമായി അവിടെ നിശ്ചയിച്ചു. ബൈത്തുൽ മഅ്മൂറും അവിടെ തന്നെ സംവിധാനിച്ചു. പല സ്വർഗത്തോപ്പുകൾ അവൻ സൃഷ്ടിച്ചു. അതിൽ നിന്നും ജന്നാത്തിൽ ഫിർദൌസിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അതിൻ്റെ മേൽക്കൂര തൻ്റെ അർശായി നിശ്ചയിച്ചു. തൻ്റെ സൃഷ്ടികളിൽ നിന്ന് നല്ലവരായിട്ടുള്ളവരെ അവിടെ താമസിക്കുവാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്തു. അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്തവരും അള്ളാഹു എന്തൊന്ന് കൽപ്പിക്കുന്നുവോ അത് മാത്രം ചെയ്യുന്നവരുമത്രേ അവർ. മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ജിബ്രീലിനെയും മീക്കായിലിനെയും ഇസ്രാഫീലിനെയും പ്രത്യേകമായി തെരഞ്ഞെടുത്തു. മറ്റുള്ള മലക്കുകൾക്കില്ലാത്ത പ്രത്യേകതയും പ്രവർത്തനങ്ങളും അവർക്ക് നൽകി. മനുഷ്യരിൽ നിന്ന് അള്ളാഹു അമ്പിയാക്കന്മാരെയും റസൂലുമാരെയും തെരഞ്ഞെടുത്തു. 124,000 പ്രവാചകന്മാരെ മനുഷ്യരിൽ നിന്നും അല്ലാഹു നിശ്ചയിച്ചു. അതിൽ 315 പേർ റസൂലുമാരാണ്. ഈ റസൂലുമാരിൽ നിന്നും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയവരെ ഉലുൽ അസ്മുകളായി തെരഞ്ഞെടുത്തു. ഉലുൽ അസ്മുകളിൽ നിന്ന് രണ്ടു പേരെ തന്റെ ഖലീലുമാരാക്കി. മറ്റു സമുദായങ്ങളിൽ നിന്നും ഈ സമുദായത്തെ അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. തൗഹീദിന്റെയും ഈമാനിന്റെയും കാര്യത്തിലും പ്രവർത്തനങ്ങൾ, സ്വഭാവം, പ്രതിഫലം തുടങ്ങി പലതിലും മറ്റുള്ളവരെക്കാൾ ഇവർക്ക് ശ്രേഷ്ഠത നൽകി. 7 ഭൂമികളിൽ നിന്ന് അല്ലാഹു ഈ ഭൂമിയെ തിരഞ്ഞെടുത്തു. അതിലേറ്റവും നല്ല സ്ഥലമായി മക്കയെ സ്വീകരിച്ചു. ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട ഒന്നാമത്തെ അല്ലാഹുവിന്റെ ഭവനം അവിടെ ഉണ്ടാക്കി. അതിനെ അവൻ നിർഭയത്വ രാജമാക്കുകയും ചെയ്തു. തീർച്ചയായും മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശനവുമായി നിലകൊള്ളുന്നു. സൂറത്തു ആലി ഇമ്രാൻ വചനം 96. അവന്റെ പവിത്രമായ ഭവനം ഖിയാമത്ത് നാൾ വരെയുള്ള സകല ജനങ്ങളുടെയും ഖിബിലയാണ്. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. സൂറത്തുൽ ബഖറ വചനം 44. കാലങ്ങളെയും സമയങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു. അറഫ ബലിദിനം അഥവാ ദുൽഹജ്ജ് 10, ആഷൂറ വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. മാസങ്ങളിൽ നിന്ന് റമദാനിനെ ശ്രേഷ്ഠമാസമായി തെരഞ്ഞെടുക്കുകയും മറ്റു മാസങ്ങൾക്കില്ലാത്ത മഹത്വം അതിന് നൽകുകയും ചെയ്തു. രാത്രികളിൽ നിന്ന് റമദാനിലെ അവസാന 10 രാത്രികളെയും തെരഞ്ഞെടുത്തു. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് പ്രത്യേകത നൽകി. ഈ ദിവസങ്ങളിലാണ് അറഫയും ബലിദിനവും ഉള്ളത്. റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉള്ളത്. അപ്പോൾ ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിനവും ബലിദിനവും. ആഴ്ചയിലെ ഏറ്റവും നല്ല രാത്രിയാണ് വെള്ളിയാഴ്ചയുടെ രാത്രി. വർഷത്തിലെ ഏറ്റവും നല്ല രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം.
0: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്

0: ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അന്നൂർ മൊഡ്യൂൾ 16, ക്ലാസ് 14. ഇളവുള്ള രോഗിയും യാത്രികനും. വിഷയാവതരണം അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം തുടങ്ങുകയുണ്ടായത്. ഈ മഹൽ വചനത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കഭാഗം, അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ, ഈ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശം, റമദാൻ മാസത്തിലെ നോമ്പുകളാണോ, അതല്ല റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന എല്ലാ മാസത്തിലെയും 3 നോമ്പുകളും ആഷൂറ നോമ്പുമായിരുന്നോ, അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞതും ഇബ്നു അബ്ബാസ്, അൽ ഹസൻ അൽ ബസരി എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടതും അവരിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതും ഇബ്നു ജരീർ അത്തബരി ബലപ്പെടുത്തിയതും തിരഞ്ഞെടുത്തതുമായ അഭിപ്രായം, ഈ അയ്യാമം മഅദൂദാത്ത് കൊണ്ടുള്ള ഉദ്ദേശം റമദാനിലെ നോമ്പുകളാണ് എന്നതാണ്. എന്നാൽ ഖതാദ, ഇബ്നു ദഅമ, സുദൂസി, അത തുടങ്ങിയുള്ള തബീ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇതുകൊണ്ട് ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും 3 നോമ്പും ആഷൂറ നോമ്പുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നോമ്പുകളും അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാസത്തിലെ 3 നോമ്പുകൾ ആഷൂറ നിർബന്ധമായിരുന്നു, അതിൻ്റെ ആ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പുകൾ തന്നെ എന്ന് ഇവയെക്കുറിച്ച് വിധിച്ചാലും അതിൻ്റെ ആ വിധിയും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് വിധി? റമദാൻ്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഉപേക്ഷിച്ച് അഗതിക്ക് അന്നം നൽകി പ്രായശ്ചിത്തം ചെയ്യാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ വിധി, രണ്ടാളും തിരഞ്ഞെടുക്കാനുള്ള വിധി നിർബന്ധമായിരുന്നു, അതും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു,

0: അവ്വലുമ നുസിഖ ബഅദൽ ഹിജ്റ, ഹിജ്റയ്ക്ക് ശേഷം ആദ്യം മതവിധി ദുർബലമാക്കപ്പെട്ടത് അമ്രുൽ ഖിബ്ല, ഖിബ്ലയുടെ വിഷയമായിരുന്നു. ഹിജ്റ വന്നതിന് ശേഷമാണല്ലോ ഷാമിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരം, മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കാരമാക്കിയത്. ഖദ്നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ പഠിച്ചു പോയതാണ്. ഖിബ്ല മാറ്റം അതായിരുന്നു ആദ്യത്തെ നസ്ഖിൻ്റെ വിഷയം. പിന്നെ ഇബ്നു അബ്ബാസ് പറയുന്ന വസ്വവും, റമദാനിലെ നോമ്പുകൾ അതിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലാത്ത വിധം നിർബന്ധമാക്കിയതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നിർബന്ധ വിധികളും നോമ്പിൻ്റെ വിഷയത്തിലേത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളുടെ സവിധത്തിലേക്ക് നജിദ് ദേശത്തു നിന്നുള്ള ഒരു വ്യക്തി വന്ന ഹദീസ് പ്രസിദ്ധമാണ്. പാറി പറന്ന മുടിയും ഇരമ്പുന്ന ഒരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ട് പറയുന്നത് എന്തെന്ന് തിരിയാത്ത വിധം ഒരു നാടൻ മനുഷ്യൻ തിരിച്ച വിധത്തിൽ അണഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ അയാളോട് നിസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അദ്ദേഹം നോമ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാമു റമദാൻ, നിങ്ങളുടെ മേൽ നിർബന്ധമായ നോമ്പ് റമദാനിലെ നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഹൽ അലയ്യ ഗൈറുഹു, ഇതല്ലാത്ത വല്ല നോമ്പും എൻ്റെ മേൽ ബാധ്യതയായി നിർബന്ധമായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാ ഇല്ല അൻ തതവ്വ, നിർബന്ധമായിട്ട് റമദാനിലെ നോമ്പേ ഉള്ളൂ, ഐച്ഛികമായി നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞു. പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോകുമ്പോൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദ വല അൻഖുസ്, അല്ലയാണ് ഞാൻ ഇതിനേക്കാൾ ഏറ്റുകയോ കുറക്കുകയോ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞത് അഫ്ലഹ ഇൻ സദഖ്, അയാൾ സത്യസന്ധനാണ് എങ്കിൽ വിജയിച്ചു. ലയദ്ഖുലന്നൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫലിയൻദുർ ഇലാ ഹാദ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സ്വർഗാർഹനായ ഒരു വ്യക്തിയെ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മനുഷ്യനെ നോക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് ഹദീസിൽ കാണാം. ഞാനത് പറഞ്ഞത് വസിയാമു റമദാൻ, റമദാനിൻ്റെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെട്ടു. അതേ ഒരാൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കരണീയം. അപ്പോൾ മുമ്പുള്ളതെല്ലാം അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആയത്തിൻ്റെ ബാക്കി തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗികളായാൽ, ഔ അലാ സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അപ്പോൾ നിർബന്ധമായത് നിങ്ങളങ്ങനെ രോഗിയായി യാത്രയിലായി നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായത് ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് ഇദ്ദത്തു നോമ്പൊഴിവായ എണ്ണം അത് നോറ്റുവിട്ടുകയാണ്. ഇതാണ് അതിൻ്റെ ആശയം. അതിലെ പ്രയോഗങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, നമ്മൾ പഠിച്ചുപോയി. അല്ലാഹു വിശ്വാസികളെ വിളിച്ചു, എന്നിട്ട് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗിപ്പെട്ടു, മരീദ് യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവർ പെട്ടു, കഴിവില്ലാത്തവർ പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, വിശ്വാസികളെ വിളിച്ച് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കുതിബ അലൈക്കും ഉസ്സിയാം എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവൻ പെട്ടു, കഴിവില്ലാത്തവൻ പെട്ടു, വിശ്വാസികളെ മൊത്തത്തിലാണ് വിളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിളിയിൽ നിന്ന് ചിലരെ ഇസ്തിസ്ന ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഫ, അതാണ് ഫ ഉൽ ഫസീഹ. നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു ധർമ്മവും അതിൻ്റെ ഒരു ലക്ഷ്യവും വളരെ മഹനീയമാണ്. എണ്ണപ്പെട്ട നാളുകളിൽ വിശ്വാസികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ഇക്കാര്യം നിങ്ങൾക്ക് ബോധിച്ചുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയേണ്ടത് അനിഫ അൽ ഫസീഹ, അത് ദ്യോതിപ്പിക്കുന്ന ആശയം എല്ലാ വിശ്വാസികളിലും നോമ്പ് നിർബന്ധമില്ല. മൻ കാന മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ആയാൽ, മൻ അത് ശർത്തീയൻ ആയാൽ, ആരായാൽ, മരീവൻ രോഗി, ഔ അല്ലെങ്കിൽ അലാ സഫരിൻ, സഫർ യാത്ര, യാത്രയിൽ ആയാൽ, ഫ അപ്പോൾ അവൻ നോമ്പ് ഉപേക്ഷിച്ചു രോഗിയായതിനാൽ അല്ലെങ്കിൽ യാത്രയിലായതിനാൽ, ഫ അത് ഈ മൻ എന്നതിൻ്റെ ജവാബിലുള്ള ഫയാണ്, അതുകൊണ്ട് തന്നെ ആ ഫ അവിടെ നിർബന്ധമാണ്. ഫ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഈ ജുംല ഇസ്മിയ എന്ന് പറയും, അത് ജവാബായി വരുമ്പോൾ ഈ ഫ നിർബന്ധമാണ്. ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അവൻ്റെ മേൽ ഇദ്ദത്തുൻ എണ്ണം നിർബന്ധമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ്. ഫ അലൈഹി ഇദ്ദത്തുൻ അല്ലെങ്കിൽ ഫൽ വാജിബു ഇദ്ദത്തുൻ, എണ്ണൽ നിർബന്ധമാണ് അല്ലെങ്കിൽ എണ്ണൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഫൽ മക്തൂബു ഇദ്ദത്തുൻ, അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ നിന്ന് നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം നോമ്പെടുക്കൽ. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയായാൽ, ഔ അലാ സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫ അഫ്തറ അങ്ങനെ അവൻ നോമ്പ് ഒഴിവാക്കി, അപ്പോൾ അവൻ്റെ മേൽ അൽ മക്തൂബ് നിർബന്ധമാക്കപ്പെട്ടത് അല്ലെങ്കിൽ അൽ വാജിബ് നിർബന്ധമായത് അല്ലെങ്കിൽ ഫ അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായത് ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്നുള്ള എണ്ണമാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം, അതാണ് അവൻ്റെ മേൽ ബാധ്യതയായത് നിർബന്ധമായത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത്. അൽ മഷക്കത്തു തജ്ലിബു തൈസീർ, ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും, അത് നമ്മുടെ ദീനിൻ്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. രോഗം അത് പ്രയാസത്തെ കൊണ്ടുവരും, ക്ലേശം കൊണ്ടുവരും, അതേപോലെ യാത്ര ക്ലേശവും ക്ലിഷ്ടതയും കൊണ്ടെത്തുന്ന ഒരു വിഷയമാണ്. അസഫറു ഖിത്താത്തു മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ് യാത്ര എന്നുള്ളതാണ്. തദ്ദേശവാസത്തെ പോലെയല്ല യാത്ര. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഔ അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. അലാ സഫർ, മുസാഫിർ എന്ന് പറഞ്ഞില്ല, മരീദൻ എന്ന് പറഞ്ഞ്, ഔ മുസാഫിറൻ എന്ന് പറഞ്ഞില്ല, അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. കാരണം മുസാഫിർ യാത്ര ചെയ്ത് യാത്ര തുടരുന്നവനാണ്. യാത്ര ചെയ്ത ഒരാൾ ഒരിടത്തെത്തി, ആ എത്തിയെടുത്ത് പിന്നെ അയാൾ താമസിക്കുകയാണ്. അവിടെ തദ്ദേശവാസം അയാൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എന്ന് മടങ്ങും എന്നുള്ളത് നിർണയമില്ലാതെ ഒരു യാത്രക്കാരനെ പോലെ അവിടെ താമസിക്കുകയാണ്. എപ്പോഴും മടങ്ങാം, യാത്രക്കാരനായി സവാരിയിലല്ല, പക്ഷേ അയാൾ അവിടെ താൽക്കാലികമായി തങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായി പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് നോമ്പ് മുറിച്ചു. പിന്നെ മാസം തീരുവോളം, റമദാൻ 23-നായിരുന്നു ഹിജ്റയുടെ 8-ൽ മക്ക ഫത്ഹായത്, മാസം തീരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടില്ല എന്ന ഹദീസിൽ കാണാം. അഫ്തറ ഹത്ത ഇൻസലഹ ഷഹർ എന്നാണ്, മക്കയിൽ തങ്ങി പക്ഷേ യാത്രക്കാരൻ്റെ ഹുക്കുമിൽ. ഇങ്ങനെ യാത്രക്ക് ഒരു വിശേഷമുള്ളതിനാൽ, പ്രത്യേകതയുള്ളത് കാരണത്താൽ ഇവിടെ മുസാഫിറൻ എന്ന് പറയാതെ അലാ സഫരിൻ എന്ന് അതുകൊണ്ടാണ് പ്രയോഗം വന്നത്. തയ്യിബ്, ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് സുപ്രധാന മസല ഉണ്ട്. അതിൽ ഒന്ന്, നിർബന്ധ നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ള രോഗം അതേത്, ഇഫ്താറിനെ അനുവദിക്കുന്ന, നോമ്പ് ഒഴിവാക്കുന്നതിന് അനുവദിക്കുന്ന രോഗം അത് ഏത്. ഈ മരീദൻ എന്നതിൽ രോഗത്തിൻ്റെ നിർണയം അതേത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറഞ്ഞത് അൽ മർദു ലാ ദാബിത ലഹു ഫൈനൽ അംറാദ തഖ്തലിഫ്, രോഗത്തിന് ഒരു നിർണയമല്ല ഇന്ന രോഗമെന്ന്. കാരണം രോഗം വ്യത്യസ്തങ്ങളാണ്. അള്ളാഹു നമുക്ക് കാഫിയ തരട്ടെ. രോഗങ്ങളിൽ മിൻഹ മാ യദുറു സാഹിബഹു അസ്വും, ചില രോഗങ്ങൾ നോമ്പെടുക്കുന്നവന് ഉപദ്രവകരമായി മാറും വിധമുണ്ട്. ഒമിൻ ഹമാല അസറലി സൗമി ഫി, ചില രോഗങ്ങൾ അത് നോമ്പിനാൽ ഒരിക്കലും സ്വാധീനിക്കപ്പെടില്ല, നോമ്പെടുത്താലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് രോഗം. ഈ കവജർസ്, ചില പല്ലുവേദന, അതേപോലെ തന്നെ വജുർഹിം ഫിൽ ഉസ്ബുർ, വിരലുകളിലുള്ള പിന്നെ മുറിവുകൾ, അതേപോലെ തന്നെ വധുമൽ ചില പിന്നെ കുരുകൾ, അതേപോലെ തന്നെ പിന്നെ നേരിയ മുറിവുകൾ, വൽജറം ചില ചൊറികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ രോഗങ്ങളാണ്. പക്ഷേ ഇതൊന്നും നോമ്പിനെ ബാധിക്കും വിധമുള്ള രോഗങ്ങളല്ല. അതുകൊണ്ട് രോഗം ഇന്നത് ഉണ്ടായാൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇബ്നു ഖുദാൻ പറയുന്നത് വാംകനെ തിബാറിൽ ഹിക്മ ഓഹു അമ്മാ യുഹാഫ് മിൻഹു ദറർ, നോമ്പുകാരനോട് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞു, അതിലെ പൊരുൾ പരിഗണിക്കാം. എന്തിനാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? ഉപദ്രവം ഭയപ്പെടുക എന്നുള്ളതാണ്, പ്രയാസം ഭയപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് രോഗിയോട്. അതുകൊണ്ട് തന്നെ സിംഹഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ലാ വജ്ഹലി ഇബാഹത്തിൽ ഫിത്ർ ബിമറദിൻ ലാ യശുഖു മഅഹു സൗം, നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ, അതിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഔലാ യതഅഖറു മഅഹുൽ ബുർ, അല്ലെങ്കിൽ സുഖപ്പെടൽ നോമ്പെടുത്താൽ വൈകും, അല്ലെങ്കിൽ രോഗഭേദമാകൽ സുഖപ്പെടൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ വൈകൂല, അങ്ങനെയുള്ള രോഗം അവിടെയും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായമല്ല. അതിനാൽ പണ്ഡിതന്മാരുടെ ചില പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്താൽ, നോമ്പെടുത്തു എന്ന കാരണത്താൽ രോഗിക്ക് യുലിമു വേദനയുണ്ടാകും, അല്ലെങ്കിൽ യുഉദി നോമ്പെടുത്തത് കാരണത്താൽ കൂടുതൽ ഉപദ്രവകരമാകും രോഗം, അല്ലെങ്കിൽ യഹാഫു തമാദീഹി അല്ലെങ്കിൽ തസീദു, നോമ്പെടുത്തതിനാൽ രോഗം മൂർജിക്കുകയും കൂടുകയും ചെയ്യുമെന്നുള്ള പേടിയുണ്ടായി, അല്ലെങ്കിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ യശുക്കു, രോഗിയാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ യതഅഖറു അൽബുർഉ, രോഗം സുഖപ്പെടുന്നത് വൈകും, അല്ലെങ്കിൽ യഫൂത്തു, ചികിത്സ നോമ്പെടുത്തതിനാൽ നഷ്ടമാകും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ 3 മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ ഓരോ 4 മണിക്കൂർ വെച്ച് ഗുളിക കുടിക്കേണ്ട അസുഖമാണ് നിങ്ങളുടേത്. അപ്പോൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 4 മണിക്കൂറിൽ ഗുളിക കുടിക്കുക എന്നുള്ളത് കഴിയില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്തതിനാൽ രോഗിക്ക് വേദന വരും, അല്ലെങ്കിൽ ഉപദ്രവം വരും, അല്ലെങ്കിൽ രോഗം ഊർജിക്കുമെന്നോ കൂടുമെന്നോ ഭയപ്പാടുണ്ടാകും, അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് രോഗമുള്ളതോടൊപ്പം ക്ലേശകരമാകും യശുക്കു, അല്ലെങ്കിൽ രോഗം മാറുന്നത് വൈകും, ഭേദപ്പെടുന്നത് വൈകും നോമ്പെടുത്തത് കാരണത്താൽ, അല്ലെങ്കിൽ ചികിത്സ അത് നഷ്ടമാകും നോമ്പെടുത്തതിനാൽ. ഇങ്ങനെയൊക്കെ ഉള്ള രോഗം, അതാണ് ഉദ്ദേശം. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി അതിനെ വിശദീകരിച്ച് പറഞ്ഞത് രോഗിക്ക് 3 അവസ്ഥകൾ. ഒന്ന്, അല്ല യദുർ റഹുസോ, നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല, ഉപദ്രവമല്ല, വല യശുക്കല പ്രയാസമല്ല, അങ്ങനത്തെ രോഗി. അയാൾ നോമ്പ് ഉപേക്ഷിക്കുന്നതിനൊരു ഇളവുമില്ല. മറ്റൊരവസ്ഥ, നോമ്പെടുത്താൽ പ്രയാസമാണ് പക്ഷേ ഉപദ്രവമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത്തരക്കാർ നോമ്പെടുക്കേണ്ട കാര്യമല്ല, നോമ്പെടുത്തുന്നെങ്കിൽ ഈ മശക്കത്ത് പ്രയാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു നോമ്പിൽ ഇളവ് നൽകിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ ഇളവ് ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കേണ്ട ഒരു ആവശ്യമല്ല. അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുകയാണ് നല്ലത്, അയാൾ നോമ്പെടുക്കുന്നത് മക്രൂഹാണ്, ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അയ്യദുർറഹുസവും, ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപദ്രവമാകും വിധം രോഗമുള്ള വ്യക്തിയാണ് എങ്കിൽ അയാൾ നോമ്പെടുക്കുന്നത് ഹറാമാണ്. വല തഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹ കാനബിക്കും റഹീമ, അള്ളാഹു നിങ്ങളോട് കരുണ കനിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്ന് പറയുമ്പോൾ ഈ രോഗി ആരാണ്? ഈ ബാഹിരിയ മദ്ഹബിൻ്റെ ആളുകൾ അഹ്ലു ബാഹിർ, ദാവൂദ് ദാഹിരി, അതേപോലെ ഇബിൻ ഹസം അബ്ബാഹിരി, അവരിലേക്കൊക്കെ ചേർത്താണല്ലോ ഈ ബാഹിരിയ മദ്ഹബ്. അതേപോലെ മുഹമ്മദ് ഇബിൻ സീരീൻ, അവരുടെയൊക്കെ അഭിപ്രായം ഏത് രോഗമാണെങ്കിലും നോമ്പിൽ ഇളവുണ്ട് എന്നാണ്. ഏത് രോഗമാണെങ്കിലും, പക്ഷെ അത് സൂക്ഷ്മമല്ല. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ, അതിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് ഒരു ന്യായമുള്ള വിഷയമല്ല. നോമ്പെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ പ്രയാസകരമായതാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഔ അലാ സഫരിൻ, യാത്രയിലാണ് ഒരു വിശ്വാസിയെങ്കിൽ ഈ യാത്ര അതിൽ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അലാ സഫരിൻ എന്നാണ് പറഞ്ഞത്, യാത്ര. അപ്പോൾ നമ്മളുടെ പതിവുകളിൽ, നാട്ടു നടപ്പുകളിൽ യാത്രയായി പരിഗണിക്കപ്പെടുന്നത് എന്തോ അതാണ് പ്രയോഗം തേടുന്നത്. ചിലർ നിർണിത ദൂരം ഉള്ളതാണ് ഇവിടെ യാത്ര എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ നിർണിത ദൂരം നിർണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉള്ള സമയമല്ല. സൂക്ഷ്മലുക്കളായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അലാ സഫറിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സഫർ അത് എല്ലാവർക്കും ഒരേ മാനദണ്ഡ പ്രകാരമാവില്ല. യാത്രകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ നാട്ടിനും അതേപോലെ തന്നെ സ്ഥലക്കാർക്കും യാത്രയായി പരിഗണിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടാവും. അപ്പോൾ യാത്രയായി നമ്മുടെ അനുഭവങ്ങളിൽ, അറിവുകളിൽ സ്വീകാര്യമായത്, അതിൽ നോമ്പ് ഒഴിവാക്കുന്നതിൽ നമുക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ രോഗത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെയാണ്. യാത്രയിൽ നോമ്പ് പ്രയാസം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നോമ്പെടുക്കുന്നതിൽ വിലക്കില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫി സഫരി വയുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുക്കുന്നതും നോമ്പ് ഒഴിവാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യസ്റബു ഖായിമൻ വഖായിദൻ, നിന്നും അതേപോലെ ഇരുന്നും കുടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യുസല്ലി ഹാഫിയൻ വ മുൻതഅലൻ, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നത്, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുന്നത് അങ്ങനെ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅയ്തുഹു യൻസരിഫ് അൻ യമീനി വ അൻ യസാരിഹി ഫിസ്സല, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലതുഭാഗത്തേക്കും അതേപോലെ തന്നെ ഇടതുഭാഗത്തേക്കും പിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ സൂക്ഷ്മം നോക്കി ദർശിച്ച് തിരുദൂതരെ ഗ്രഹിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അപ്പോൾ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മറു ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. മറു ബഹ്റാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ അടുത്ത് ഒരു പ്രസിദ്ധമായ സ്ഥലമാണ്, മക്കയിൽ തന്നെ പെട്ടതാണ് അത്, മക്കയുടെ അടുത്ത് മറു ബഹ്റാൻ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുവന്ന്, അപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് റസൂല പറഞ്ഞു, ഉദുനുവാ ഫകുല, അടുത്ത് വരൂ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞു, ഇന്നാ സായിമാൻ, ഞങ്ങൾ നോമ്പുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂല ആളുകളോട് പറഞ്ഞതാണ്, ഇർഹലൂലി സാഹിബൈക്കും ഇഅ്മലൂലി സാഹിബൈക്കും. അബൂബക്കർ ഉമറും നോമ്പുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ യാത്രാ സാമഗ്രികളൊക്കെ വാഹനപ്പുറത്ത് എടുത്തു വെക്കാനും അതേപോലെ തന്നെ അവർക്ക് സേവനം ചെയ്യാനും ഒക്കെ സഹാബികളോട് പറഞ്ഞു എന്നാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. ഇവിടെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത് റസൂലുള്ളാഹിക്ക് നോമ്പില്ല, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് നോമ്പ് വന്നത്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഫമിന്നാ മൻ സാമ വമിന്നാ മൻ അഫ്തർ, നോമ്പുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നോമ്പില്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫലം യഈബി സായിമു അലൽ മുഫ്തിർ വലൽ മുഫ്തിറു അല സായിം, നോമ്പെടുത്തവൻ നോമ്പെടുക്കാത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നോമ്പെടുക്കാത്തവൻ നോമ്പെടുത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. യാത്രയിൽ സഹാബികളെക്കുറിച്ച് പറയണം, അന്നമൻ വജദ ഖുവ്വതൻ ഫസാം, നോമ്പെടുക്കാനുള്ള കരുത്ത് കണ്ടവൻ നോമ്പെടുത്തു, ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. വയറൗന അന്നമൻ വജദ ദഅഫൻ, നോമ്പെടുക്കാൻ ശക്തിയില്ലാത്തവർ, ഫഅഫ്തർ, നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. ഇതായിരുന്നു സഹാബികളുടെയൊക്കെ അഭിപ്രായം എന്നാണ് ചില സഹാബികൾ സഹാബത്തിനെ കുറിച്ച് തന്നെ ഉദ്ധരിക്കുന്നത്. ഹംസ ഇബ്നു അംറുൽ അസ്ലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് യാത്രയിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഹംസ ഇബ്നു അംറുൽ അസ്ലമി കാന കസീറ സിയാം എന്നാണ്, ധാരാളം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം കൂടുതലായിട്ട് നോമ്പെടുക്കുമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അഫ അസൂമു ഫി സഫർ, യാത്രയിൽ ഞാൻ നോമ്പെടുക്കട്ടെ? അപ്പോൾ റസൂലുള്ള പറയാൻ, അൻത ബിൽ ഖിയാർ, താങ്കൾ സ്വാതന്ത്ര്യമുള്ളവനാണ്, ഇൻ ഷീ തഫസും വ ഇൻ ഷീ തഫ അഫ്തിർ, യാത്രയിൽ താങ്കൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അയ്യു ദാലിക ഐസറു അലൈക ഫഫ് അൽ, ഏതാണോ താങ്കൾക്ക് ആശ്വാസകരം എളുപ്പം അത് ചെയ്യാൻ പറഞ്ഞു. യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുണ്ട്, പക്ഷേ നോമ്പെടുത്തു എന്നതിനാൽ ക്ലേശം ഇല്ല എങ്കിൽ നോമ്പെടുക്കാം എന്നത് ഈ സംഭവങ്ങളും ഹദീസുകളും അറിയിക്കുകയാണ്. എന്നാൽ യാത്രയിൽ നോമ്പെടുത്താൽ ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥ, നോമ്പോടുകൂടി യാത്ര തുടരാൻ ഞെരുക്കവും ക്ലേശവും ഉള്ള അവസ്ഥ, അതാണ് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു യാത്രയിൽ ഒരു വ്യക്തി നോമ്പുകാരനാണ്, വളരെയധികം ക്ഷീണിച്ചു, കാതൽ അത്സു ഐ അഖ്തുലഹു എന്നാണ്, ദാഹം അയാളെ മരിപ്പിക്കാറായി എന്നാണ്, ഭയങ്കര ചൂടും, അതുകൊണ്ട് തന്നെ അയാളുടെ ഒട്ടകം വരെ ഈ തണൽ മരങ്ങൾക്കിടയിലേക്ക് കടന്നുപോയി എന്നാണ്, തണൽ കൊള്ളാൻ അത്ര ചൂട്. ആളുകളൊക്കെ ഈ വ്യക്തിക്ക് ചുറ്റും, നോമ്പെടുത്ത വ്യക്തിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി, അപ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്തു പറ്റി. അപ്പോൾ ആളുകൾ പറഞ്ഞു, റജുലുൻ അജ്ഹദഹു സൗം, നോമ്പെടുത്ത മനുഷ്യനാണ്, അയാൾക്ക് വളരെയധികം പ്രയാസമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് പറഞ്ഞത്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. വഅലൈക്കും ബി റുഖ്സത്തില്ലാഹി അല്ലതീ റഖസലക്കും, അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞ ഇളവ്, അത് നിങ്ങളെടുത്തേ മതിയാകൂ. ഫഖ്ബലൂഹ, അത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഉത്തൂനി ബിഹി, ഈ മനുഷ്യനെ കൊണ്ടുവരാൻ പറഞ്ഞ്. അങ്ങനെ നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂലുള്ള അയാളോട് പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ട്. ചൂടുള്ള ഒരു ദിവസം ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരിടത്ത് ഇറങ്ങി, ഓരോരുത്തരെ അവരുടെ തട്ടം മറച്ചൊക്കെയാണ് തണൽ കൊണ്ടത് എന്നാണ്. ചിലർ സൂര്യൻ്റെ ചൂട് കൈകൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു എന്നാണ്. അങ്ങനെ ഫസഖത്ത സുവാം, നോമ്പെടുത്തവർ വീഴാൻ തുടങ്ങി. ഫലം യാമലു ഷൈഅൻ, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. വഖാമൽ മുഫ്തിറൂൻ ഫദറബു അൽ അബ്നിയത വസഖൌ അർറുക്കാബ്, നോമ്പില്ലാത്തവർ അവരെല്ലാ കർമ്മങ്ങൾക്കും സജീവരായി, അവർ ടെൻറ്റുകൾ സ്ഥാപിച്ചു, ആളുകൾക്ക് ജലസേവനം നിർവഹിച്ചു. അങ്ങനെ മുംതഹനു വആലജു, അവർ നന്നായി പരീക്ഷിക്കപ്പെട്ടു, അവർ നന്നായിട്ട് എന്ത് ചെയ്തു, വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. അവിടെ റസൂലുള്ള പറഞ്ഞത്, ദഹബൽ മുഫ്തിറൂൻ അൽയൗമ ബിൽ അജർ, നോമ്പ് ഉപേക്ഷിച്ചവർ ഇന്ന് കൂലിയൊക്കെ കൊണ്ടുപോയി, അവർക്കാണ് കൂലി മുഴുവൻ ലഭിച്ചത് എന്ന് നോമ്പ് ഒഴിവാക്കിയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാത്രയിൽ. കാരണം ആ യാത്ര നോമ്പെടുത്താൽ ക്ലേശപ്പെടുമാറുള്ള യാത്രയായിരുന്നു. ഞാൻ നേരത്തെ മക്കം ഫതഹിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പേരെയും കൊണ്ടാണ് മക്കയിൽ നിന്ന് പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു, ആളുകൾക്കും നോമ്പുണ്ടായിരുന്നു. യാത്ര തുടർന്നു, മക്കയോടടുത്ത് ഉസ്ഫാൻ, അതേപോലെ ഖുദൈദ് എന്നീ പറയുന്ന സ്ഥലങ്ങൾക്ക് ഇടയിൽ ഖദീദ് എന്ന് പറയുന്ന ഒരു ജലതടാകവും ഒരു മരുപ്പച്ചയും ഉണ്ട്. ഉച്ചയോടടുത്ത സമയം ദാഹിച്ച് വലിഞ്ഞ ആളുകൾ അവരുടെ കഴുത്തുകൾ റസൂലുള്ളാഹിൻ്റെ നേരെ നീട്ടിത്തുടങ്ങിയെന്നാണ്. നബിസ്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ നോമ്പുകാരാണ്, പക്ഷേ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ഇന്നാ സഖദ് ഷക്ക അലൈഹി മുസ്സിയ, അപ്പോൾ റസൂലുള്ള ഇഷ്റബു അയ്യുഹന്നാസ്, റസൂലുള്ളാഹി ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും വെള്ളം കുടിക്കൂ. അങ്ങനെ നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹിനെ നോക്കുകയാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അവരോട് റസൂലുള്ള പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾ കാൽനടയായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടാക്കണില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അസറ് പിന്നിട്ടു, അസറ് പിന്നിട്ടു. നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളപ്പാത്രം ആളുകൾ കാണെ കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കുടിച്ചു എന്നാണ് ഹദീസിൻ്റെ നിവേദനത്തിൽ കാണാം. വന്നാസു അൻബറുൻ, ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, യുഅലി മുഹമ്മദ് ഖദ് അഫ്തർ, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ള അവരെ അറിയിച്ചു. അങ്ങനെ ഫഅഫ്തർ അൽ മുസ്ലിമൂ എന്നാണ്, മുസ്ലിമീങ്ങളെല്ലാവരും നോമ്പ് മുറിച്ചു എന്നാണ്. ചിലർ അപ്പളും മുറിച്ചില്ല, പിന്നെ യാത്ര തുടർന്നു. അപ്പോളാണ് പറയുന്നത്, ഇനിയും നോമ്പ് മുറിക്കാത്തവരുണ്ട്, ക്ലേശപ്പെടുന്നവർ. നബിസ്ലാഹു അലൈഹി തങ്ങൾ അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഉലായിക്കൽ ഉസ, ഉലായിക്കൽ ഉസ, അവരാണ് ധിക്കാരികൾ, അവരാണ് ധിക്കാരികൾ എന്ന്. പിന്നെ ആ യാത്രയിൽ അവിടെ മുതൽ അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ തീരുന്നത് വരെ നോമ്പെടുത്തിട്ടില്ല എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞത്, ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചത്, ഔ അലാ സഫറിൻ എന്ന് പറഞ്ഞു, ഏത് സഫറിലാണ് നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ളത്, അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഉണർത്തിയെന്ന് മാത്രം. ഇൻഷാല്ലാ ഇനി നമുക്ക് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അതിന് തുടർച്ചയിൽ വഅല ലദീന യുതീഖൂനഹു ഫിദ്യതു തആമു മിസ്കീൻ എന്ന ഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 14 ഇളവുള്ള രോഗിയും യാത്രികനും. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഹിജറക്ക് ശേഷം ആദ്യം മതവിധി ദുർബലമാക്കപ്പെട്ടത് ഏത് വിഷയത്തിൽ? ഓപ്ഷൻ എ മദ്യം കഴിക്കുന്നതിന്റെ വിഷയത്തിൽ, ഓപ്ഷൻ ബി ഖിബ്ലയുടെ വിഷയത്തിൽ, ഓപ്ഷൻ സി ഹിജാബിന്റെ വിഷയത്തിൽ. ചോദ്യം രണ്ട്, മക്ക ഫത്ത്ഹായത് എന്ന്? ഓപ്ഷൻ എ ഹിജറ 7 റമദാൻ 24, ഓപ്ഷൻ ബി ഹിജറ 6 റമദാൻ 26, ഓപ്ഷൻ സി ഹിജറ 8 റമദാൻ 23. ചോദ്യം മൂന്ന്, രോഗാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് ഇളവ് നൽകപ്പെടുന്ന അവസ്ഥയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ രോഗം ഭേദമാകുന്നത് വൈകൽ, ഓപ്ഷൻ ബി ചികിത്സ നഷ്ടമാകുന്ന അവസ്ഥ, ഓപ്ഷൻ സി രോഗം പിടിപെടുമെന്ന് ഭയമുണ്ടായിരിക്കൽ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. സ്വർഗം നേടിത്തരുന്ന വാക്കുകൾ. എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് നവാസ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരാഗ്രഹം, അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കലും ഈയൊരു ജീവിതത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള പ്രവിശാലമായ സ്വർഗീയ ജീവിതം കരസ്ഥമാക്കലും ആ സ്വർഗം നേടിയെടുക്കലും അതിലെ അനുഭൂതികൾ ആസ്വദിക്കലുമൊക്കെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ശരിയാണ്, സ്വർഗപ്രവേശനം ആണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷം. മരണാനന്തരം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നതമായ ആ സൗഖ്യഗേഹം, അത് സാധ്യമാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ചില വാക്കുകൾ ഉരുവിട്ടാൽ തന്നെ സ്വർഗം ഉറപ്പാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വാക്ക് ഉരുവിട്ടാൽ, ഇന്ന വിക്ർ പതിവാക്കിയാൽ, ഇന്ന സമയത്ത് ഇന്ന വിക്ർ ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാണ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഹദീസുകളിലൂടെയാണ് ഇന്ന് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് അബാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് വഅന്ന ഈസാ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു വഅന്നൽ ജന്നത ഹഖ്ൻ വഅന്നൻ നാറ ഹഖ്ൻ അദഖലഹു അല്ലാഹു മിൻ ഐ അബ്വാബിൽ ജന്നത്തി സമാനിയ ഷാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഹ്ദഹു ലാ ശരീക ലഹു അവൻ ഏകനാണ്, അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഅന്ന ഈസ അബ്ദുല്ലാ, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, വബ്നു അമതിഹി അവൻ്റെ അടിമയായ മറിയം അലൈഹിസ്സലാമിയുടെ മകനാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയം അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു അവരിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ്, ഒരു വാക്യമാണ് എന്നും, വറൂഹും മിൻഹു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ആത്മാവാണ് ഈസ അലൈഹിസ്സലാം എന്നും സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, അതുപോലെ വഅന്നൽ ജന്നത ഹഖ്ൻ, തീർച്ചയായും സ്വർഗം സത്യമാണ്, വഅന്ന നാറ ഹഖ്ൻ, തീർച്ചയായും നരകം സത്യമാണ്, ഇങ്ങനെ ആരെങ്കിലും മനസ്സിലുറപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, അത് ഖലഹുല്ലാഹു മിൻ ഐ അബ്വാബിൽ ജന്നത്തി സമാനിയത്തി ഷാ, അവന് ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാം. അള്ളാഹു അതിനുള്ള അനുമതി അവന് കൊടുക്കും, അവനെ അതിലൂടെ അള്ളാഹു പ്രവേശിപ്പിക്കും. അവൻ ഇഷ്ടപ്പെടുന്ന എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയും അവന് പ്രവേശിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിയാലാണ് ഇങ്ങനെ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിലേക്ക് പോകാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, ദഖല അൽജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, ഈ ജീവിതം മുഴുവൻ തൗഹീദിൽ കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തി, ആ വ്യക്തി മരണശേഷം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും പറയുന്നില്ല, ഖനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക, ആ വ്യക്തിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് അതും മരണസമയത്ത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു.
3: ഇനി മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ചൊല്ലുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലാറുള്ള ഒരു ദിക്കർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിക്കറിനെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു ദിക്കറിൽ ഇതിൽ ഉറച്ച് വിശ്വസിച്ച് ഇത് അംഗീകരിച്ച് ദൃഢമായ വിശ്വാസത്തോടുകൂടി ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വിശ്വസിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് രാവിലെ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ, എന്നിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ ഖാലഹ മിൻ അല്ലൈലി വഹുവ മൂഖനും ബിഹാ, ഇനി ആരെങ്കിലും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് ആ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വൈകുന്നേര സമയത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ഫമാ തഖബല അയ്യസ് ബിഹ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവൻ മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ദിക്ര തന്നെയാണ്, അള്ളാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവെ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ഒരാരാധ്യനുമില്ല, ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, വ അന അബ്ദുക്ക, ഞാൻ നിന്റെ അടിമയാണ്, വ അന അലാ അഹദിക വഅദിക മസ്തതഅത്ത, എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നോടുള്ള കരാറിലും ആ ഒരു ഉറപ്പിലുമൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് തന്ന ഒരു ഉറപ്പ്, നിനക്ക് തന്ന കരാറ് അത് പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കരാറ് പാലിക്കും എന്നും, അഊദുബിക മിൻ ശരി മാ സനഅതു, ഞാൻ ചെയ്തുപോയ എല്ലാ തിന്മകളിൽ നിന്നും, ഞാൻ ചെയ്തുപോയ തിന്മകളുടെ ഭവിഷ്യത്തായി കൊണ്ടുണ്ടാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അബൂ ഉലക്ക ബിൻ അഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ എല്ലാ നന്മകളും എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അത് ഞാൻ സമ്മതിക്കുന്നു. അബൂ ഉബിദംബി ഫഗ്ഫിർലി, ഞാൻ ചെയ്തുപോയ തിന്മകളും ഞാൻ സമ്മതിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ മറ്റാരും അത് പൊറുക്കുകയില്ല എന്നുമാണ് ഈയൊരു ദിക്റിൻ്റെ അർത്ഥം. ഈ ഒരു ദിക്ർ ആരെങ്കിലും രാവിലെ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ആരെങ്കിലും വൈകുന്നേരമാണ് ചൊല്ലുന്നത് എങ്കിൽ, വൈകുന്നേരം ചൊല്ലി പിറ്റേ ദിവസം നേരം പുലരുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഇതിനെല്ലാത്തിനും ഉപരി മറ്റൊരു കാര്യം, وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعا فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. الله سبحانه وتعالى പറഞ്ഞതാണ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവൻ്റെ അടുത്തുണ്ട്. أجيب دعوة الداعي إذا دعا, അവൻ ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കുന്നവൻ്റെ പ്രാർത്ഥന അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തെ ചോദിക്കുകയാണ് ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ടത്. സ്വർഗത്തെ ചോദിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗം നമുക്ക് നൽകും, അതിനുള്ള വഴി കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്നതു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജ്റുഹു മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മറാത്തിൻ, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, മൂന്ന് തവണ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചാൽ, കാലത്തിൽ ജന്നത്തു അള്ളാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗം തന്നെ പറയും, അള്ളാഹു ആ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. ഒമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അള്ളാഹുമ്മ അജ്റുഹു മിനൻ നാർ, നീ ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ, നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹു ആ ഒരു വ്യക്തിയെ നീ നരകത്തിൽ നിന്ന് അകറ്റണേ, അവനെ നീ മോചിപ്പിക്കണേ എന്ന് നരകം തന്നെ അള്ളാഹുവിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാവുകൊണ്ട് ഉരുവിടാൻ സാധിക്കുന്ന ഇത്രയും ദിക്റുകൾ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് ചൊല്ലേണ്ട സമയങ്ങളിൽ ചൊല്ലുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹലിലെ 51-52 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 51-52 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 51-52 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റു പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. തിരുത്തിയ വരികൾ. ഷാക്കിറ ടി കെ കൊല്ലം രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനവുമായി അബ്ദുസമദ് കല്ലടിക്കോട്.
2: തിരുത്തിയ വരികൾ. എഴുത്ത് ഷാക്കിറ ടി കെ കൊല്ലം. ജനാലക്കരികിൽ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് ഇടയ്ക്കിടെ നോക്കിയിരിക്കുമ്പോഴാണ് അയാൾ എഴുതുന്ന ലേഖനത്തിന് ചൂടുപിടിച്ചത്. കടലാസിൽ വരികൾ വെട്ടിത്തിരുത്തി അയാൾ എഴുതിക്കൊണ്ടിരുന്നു. ശിരോവസ്ത്രങ്ങൾ പ്രാകൃത യുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ്. സ്വയം പൊതിഞ്ഞ് കെട്ടിവെക്കുന്നതിലൂടെ പെണ്ണ് സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് കുഴിച്ചുമൂടുന്നത്. ആധുനികതയെക്കുറിച്ചും വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വരികൾ അലയടിക്കുമ്പോഴാണ് ചെറിയ മകൾ മുറിയിലേക്ക് ഓടിക്കയറി വന്നത്. അവളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേഗം വന്നേ, നമ്മുടെ തോട്ടത്തിലെ ആ വലിയ പേരക്കകൾ കണ്ടോ, നന്നായി പഴുത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴോ വന്ന പക്ഷികൾ അതൊക്കെ കൊത്തിപ്പറിച്ച് നശിപ്പിച്ചു. അയാൾ തൂലിക താഴെ വെച്ചു. അവൾ അയാളുടെ വിരലുകളിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൂട്ടി. മഴ ശമിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മകൾ പറഞ്ഞത് ശരിയാണ്. മഞ്ഞ നിറത്തിൽ തുടുത്തു നിൽക്കുന്ന പേരക്കകളിൽ പക്ഷികൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പാതി പക്ഷിച്ചും ബാക്കി ചീഞ്ഞും അവ താഴെ വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. ദേ നോക്ക്, ബാക്കിയുള്ളവ കൂടി അവ കൊത്തി നശിപ്പിക്കും. നമുക്കവയെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ചുകൂടെ? എല്ലാവരും അങ്ങനെയാ ചെയ്യാറ്, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ഒരു നിമിഷം നിന്നുപോയി. അല്പം മുമ്പ് കടലാസിൽ കുറിച്ച വരികൾ ഉള്ളിൽ നിന്നെത്തി നോക്കി അയാളെ പരിഹസിച്ചു. സംരക്ഷണം എന്നത് അടിമത്തമാണോ അതോ കരുതലാണോ? അയാൾ വീടിനകത്തേക്ക് ചെന്ന് കുറച്ച് പഴയ കവറുകളെടുത്ത് തോട്ടത്തിലേക്ക് തിരികെ വന്നു. കയ്യെത്താവുന്ന ഉയരമേ പേരക്കമരത്തിനുള്ളൂ. മകളുടെ സഹായത്തോടെ ബാക്കിയുള്ള പേരക്കകൾ ഓരോന്നായി അയാൾ മൂടിക്കെട്ടി. പുറത്തെ കണ്ണുകളിൽ നിന്നും പക്ഷികളുടെ കൊക്കുകളിൽ നിന്നും അവ സുരക്ഷിതമായി. ഇനി ഇതിനെ ആരും തൊടില്ലല്ലോ അല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, ഇതിപ്പോൾ സുരക്ഷിതമാണ്, അയാൾ പതിയെ പറഞ്ഞു. തിരികെ മുറിയിലെത്തിയപ്പോൾ മേശപ്പുറത്തിരുന്ന തന്റെ ലേഖനം തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. തട്ടമിട്ട പെണ്ണിനെ പ്രാകൃതയുഗത്തിന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച അതേ തൂലികയെടുത്ത് അയാൾ താനെഴുതിയ വരികൾ തലങ്ങും വിലങ്ങും വെട്ടി പകരം പുതിയൊരു കടലാസെടുത്ത് തിരിച്ചറിവിന്റെ പുതിയ പാഠങ്ങൾ എന്ന് എഴുതിച്ചേർത്തു. മൂടിവെക്കൽ അടിമത്തമല്ല, പ്രാകൃതമായ നടപടിയുമല്ല, അത് വിലപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കാനുള്ള കരുതലാണ്.
1: ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, തിരുത്തിയ വരികൾ, ഷാക്കിറ ടി കെ കൊല്ല

0: ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്ന ഹൃദയ വസന്തത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവിവരണത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ ജാസിൽ ജഅഫർ അലി ഹിക്കമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഈ സൂറത്ത് യൂനുസിലെ 17-18 വചനങ്ങളുടെ വിവരണം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 16 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുക. ആദ്യം പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون.
1: 16-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള വഹിയാണെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലെന്നുമൊക്കെ പറഞ്ഞു വെക്കുകയുണ്ടായി. ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അത് റസൂലുണ്ടാക്കിയതാണ് എന്ന ആരോപണം പറയുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമകാരിയായിട്ടുള്ളത്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ, മിമ്മൻ ചില ആളുകളുടെ കൂട്ടത്തിൽ. എങ്ങനെയുള്ള ആളുകൾ? ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. ഔ കദ്ദബ ബിആയാതി, അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകളെ കളവാക്കി. അതിലെന്തൊരു ആശയമാണോ ഉള്ളത് അത് സ്വീകരിക്കാതെ അത് നിരാകരിച്ചു, അത് നിഷേധിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക, ഇത്തരം ആളുകളെക്കാളും അക്രമകാരികളായ മറ്റു ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അവരാണ് ഏറ്റവും വലിയ അക്രമം ചെയ്തവർ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ജനങ്ങൾ കോതിക്കേൾപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയും കാരണത്താൽ കളവാക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തെയാണ്, ആ പ്രതികരണത്തെയാണ് അള്ളാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ

0: ഏതെങ്കിലും ഒരാളെ കളവാക്കുന്നത് പോലെയല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ അപകടകരമായ കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയുമെല്ലാം കളവാക്കുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം, തൊട്ടുശേഷം അള്ളാഹു പറയുന്നത് ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്തവരായ ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ്. അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. കാരണം വളരെ ഭയാനകരമായ തെറ്റാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ആ നിലപാടൊരിക്കലും അള്ളാഹുവിനോടോ റസൂലിനോടോ എതിരാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ആദർശത്തെ തച്ചുടക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു നിലപാടെടുക്കുവാനോ ഒരു തീരുമാനത്തിലേക്ക് മുതിരുവാനോ പാടുള്ളതല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏറ്റവും വലിയ അക്രമകാരിയായി തീരുക എന്നാണ്. എന്നിട്ടതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ വ യഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വ ലാ യൻഫഉഹും വ യഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ് قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള മുനാസബ, ഈ ആയത്തും തമ്മിലുള്ള ബന്ധം, കഴിഞ്ഞ ആയത്തുകളിലായിട്ട് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കണമെന്നാണ്. ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു. എന്താണ് ആ മാറ്റമെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ആരാധ്യന്മാർ, അവർ ഒന്നിനും സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെക്കൊണ്ട് ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വച്ചു. അതിനെ മാറ്റണം, അതിൽ മാറ്റം വരുത്തണം. അവരുടെ ആരാധ്യന്മാരെ ഒന്നും പറയരുത്, അവരുടെ ആരാധ്യന്മാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുള്ളൊരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തിൽ അത്തരം ആരാധ്യന്മാരുടെ ദുർബലത, അവരുടെ അവശതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. വയഅബുദൂന, അവർ ആരാധിക്കുന്നു, മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെയുള്ളവരെ. അവരെങ്ങനെയുള്ള ആളുകളാണ്? മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ആരാധിക്കുന്ന ആളുകൾ പറയുന്നത് വയഖൂലൂന, അവർ പറയും, ഹാഉലാഇ, ഈ കൂട്ടം ആളുകൾ, ഷുഫഅഊന ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമ്മെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് അള്ളാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത്, കുൽ നബിയെ താങ്കൾ പറയണം, അതുനബ്ബിഊന ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന് വേണ്ടി വരുന്ന ഹംസയാണ്. നബ്ബ യുനബ്ബിഊ എന്നതാണ് ക്രിയ. തുനബ്ബിഊന, നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? ആർക്ക്? അള്ളാഹുവിന്. ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഉന്നതനും പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആയത്തുകളിൽ ഒന്നാണ് സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതും കാണാതെ പഠിച്ചു വെക്കേണ്ടതുമായ ആയത്താണ്. സൂറത്തു നഹലിൽ അള്ളാഹു പറയുന്നത് 73-ാമത്തെ വചനത്തിൽ, വയഅബുദൂന മിൻ ദൂനില്ല, അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, മാ ലാ യംലിക്കു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈഅൻ വലാ യസ്തതീഊൻ. അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, അവരാകട്ടെ ഈ പറയുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു റിസ്ക്കും ഉടമപ്പെടുത്താത്ത ആളുകളാണ്, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തതീഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരം മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ നമ്മുടെ നാട്ടിലും അതേ അവസ്ഥയാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത വളരെ ദുർബലരായ മനുഷ്യരിലേക്ക് കൈനീട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അതേ സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശക്തവാനായ റബ്ബിലേക്ക് അവർ തിരിയുന്നുമില്ല എന്നതാണ് ഖേദകരം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിൻ്റെ, കുഫ്രിൻ്റെ ആശയമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിൽ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഒമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ മോശപ്പെട്ട നികൃഷ്ടരായ ആരാണുള്ളത് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ മോശക്കാർ, ഏറ്റവും അധപ്പതിച്ചവനാരെന്ന് ചോദിച്ചാൽ അവൻ അല്ലാഹുവെയല്ലാതെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവർക്ക് വേണ്ടി എന്തും അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വൈദാ ഹുഷിറന്നാസു കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവരൊരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണെന്നാണ്. ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരീ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന, അംഗീകരിക്കുകയില്ല എന്ന്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ ഇവരോട് ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച നേരണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തൗഹീദാണ് അതിപ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ തൗഹീദുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന തിരിച്ചറിവും സമാധാനവും സന്തോഷവുമാണ് ഓരോ മുവഹ്ഹിദിനും, ഓരോ തൗഹീദുള്ള വ്യക്തിക്കും തൗഹീദ് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആയത്ത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വയഖൂലൂന ഹാ ഉലാഇ ശുഫഅഊന ഇൻദല്ലാ. പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഓതി വച്ച ഭാഗം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴായി പറയാറുള്ള ന്യായം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഞങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞങ്ങളൊരു ഇടയാളനാക്കി സ്വീകരിക്കുകയാണ്, അങ്ങനെ ഈ ഇടയാളനോട് ഇബാദത്ത് ചെയ്ത് ഈ ഇടയാളൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന പിഴച്ച വിശ്വാസമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് മക്കാ മുശ്രിക്കുകൾക്കും അത്തരം വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. വയക്കൂലുൻ, അവർ പറയും, ഹാ ഉലാഹി, ഈ പറയുന്ന കൂട്ടം ആളുകൾ, ശുഫഅഊന, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇന്ദല്ലാ, അള്ളാഹിൻ്റെ അടുക്കൽ. ശുപാർശക്ക് ഷർത്താണ്, ആർക്ക് വേണ്ടിയിട്ടാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തി തൗഹീദുള്ള ആളാകണം. ആരാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തിയും തൗഹീദുള്ള ആളാകണം. അല്ല എങ്കിൽ ഒരിക്കലും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഞങ്ങൾക്ക് ശുപാർശകരെ വേണം, ഇത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളും പറയുന്നത് ഈ മൺമറഞ്ഞു പോയ അവർ ഔലിയാക്കളാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ശുപാർശകരാണ്, ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും തെറ്റാണ്. ഒരിക്കലും അത്തരം ആളുകൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാവരും അവരുടെ നഫ്സിനെക്കുറിച്ച് പേടിക്കുകയും ഭയപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അന്നുണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, കുൽ നബിയെ, താങ്കൾ പറയണം, അതുനബ്ബിയൂന അല്ലാഹ ബിമാലായ അലമു ഫിസ്സമാവാത്തി വലാ ഫില്ലർ. അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന്. അതിങ്ങനെ ഒരു കാര്യമില്ല, അള്ളാഹുവിന് ശുപാർശകനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്ഥിരപ്പെടുത്തണം. അത്ഭുതത്തിൽ അള്ളാഹു ചോദിക്കണം, നിങ്ങളീ പറയുന്നത്, നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുപാർശകരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് അറിയാത്ത കാര്യമാണ് എന്നാണ്. അള്ളാഹു അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ് ആയത്തിലെ ആശയം. അള്ളാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുർബലരായ മനുഷ്യന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ന്യായമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നത് ശുപാർശ എന്ന വാക്കാണ്. അതൊന്നും ശരിയല്ല. പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങണം എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്തയും. അതാണ് നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടിമയോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഉള്ള റബ്ബ്, അവൻ്റെ ഖജനാവിൽ ഒന്നിനും ഒരു അവസാനവുമില്ല. അങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ എന്തിന് ദുർബലരായ ഇത്തരം മനുഷ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണം? അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. പൂർണ്ണമായും റബ്ബിൻ്റെ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ധന്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. എത്ര കണ്ട് നമ്മൾ സൃഷ്ടികളിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യവും ധന്യതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ധന്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട തൗഹീദ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഏറ്റവും വലിയ അക്രമകാരി എന്ന വിഷയത്തിൽ സൂറത്തു യൂണിസിലെ 17-18 വചനങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ ഹൃദയവസന്തത്തിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കം.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ. സൂറ മറിയം പാരായണം അഷ്ഷേഖ് ബന്ദർ ബലീല.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മറിയമാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ബന്ദർ ബലീല.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ജോലിക്ക് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാലിലെ രണ്ടോ മൂന്നോ വിരലുകൾ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ച് കളഞ്ഞ നഷ്ടപ്പെട്ടു പോയ വിരലുകളെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് പുകവലിച്ചിട്ട് വന്നതാണ്. രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കഴിച്ച് എടുക്കേണ്ട ഒരു ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഉറക്കമൊഴിക്കുമ്പോൾ എൻ്റെ ശീലം ബീഡിയും അതേപോലെ തന്നെ കട്ടൻ ചായയുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറി മാറി കുടിച്ചും വലിച്ചും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഭക്ഷണങ്ങൾ പോലും ഇല്ലാതെ കഴിച്ചു കൂട്ടി. അതിൽ നിക്കോട്ടിൻ കൂടുതലായി വന്ന് അവസാനം ബ്ലോക്കായി വിരലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതെ വന്നപ്പോൾ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ അനുഭവം വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഏയ്, ഞാൻ ഒരിക്കലും പുകവലിക്കാറില്ല. പുകവലിക്കാറില്ലെന്ന് മാത്രമല്ല, പുകവലിക്കുന്ന ആളുകളെ കണ്ടാൽ എനിക്ക് വെറുപ്പാണ്. എനിക്ക് ആ പുകയുടെ മണം പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അതേ സമയത്ത് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ നടത്തപ്പെടുകയും അതേപോലെ തന്നെ ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടായി ഒരു മിനി സർജറികൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി അദ്ദേഹത്തെ കഴിഞ്ഞൊരു ദിവസം നേരിൽ കണ്ടപ്പോൾ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് മുന്നിൽ വലിയൊരു ബീഡിയുടെ പാക്കറ്റ് ഇരിക്കുന്നു, അതോടൊപ്പം തന്നെ നിലത്ത് മുഴുവനും ബീഡിയുടെ ആഷ് വെണ്ണീർ വീണ് കിടക്കുന്നുമുണ്ട്. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ, ഈ രണ്ട് മനുഷ്യമുഖങ്ങളെ നമ്മൾ വേറിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരനുഭവം വന്നപ്പോൾ പൂർണ്ണമായും തൻ്റെ തെറ്റിൽ നിന്ന് പിന്തിരിയുകയും ആ തെറ്റിനോട് അതിശക്തമായ വെറുപ്പ് രേഖപ്പെടുത്തുകയും ആ തെറ്റ് ചെയ്യുന്നവരോട് പോലും അവരെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. മറ്റൊരു ഭാഗത്ത് ഇതേ പ്രശ്നം കൊണ്ട് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളും ചികിത്സകളും പണനഷ്ടവും ദേഹനഷ്ടവും ഒക്കെ സംഭവിച്ചിട്ടും അത് പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു നല്ല മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു വിശ്വാസിയെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ചില കാഴ്ചപ്പാടുകളും നല്ല ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ സ്വീകരിക്കുന്നവനെക്കുറിച്ചല്ലേ ഒരു വിശ്വാസി എന്ന് പറയാം. ഏറ്റവും നല്ല വിശ്വാസി ആരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആശയം. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തിത്വങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല സമീപനങ്ങൾ ഇവയാണല്ലോ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകൾ മൂലവും അപരാധങ്ങൾ മൂലവും പിഴവുകൾ മൂലവും വലിയ അനുഭവങ്ങളും ദുരന്തങ്ങളും ശിക്ഷകളും ലഭിച്ചിട്ടും പാഠം ഉൾക്കൊള്ളാത്തവരാണോ നമ്മൾ. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ പല അപമാന രംഗങ്ങളിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ടിട്ടും അത്തരം കാര്യങ്ങളെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഇത്തരം അപകടകരമായ ചില വസ്തുക്കളുടെ ഉപയോഗങ്ങൾ മൂലം ശാരീരികമായ നഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സംഭവിച്ചിട്ടും മരണമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ആ നില തന്നെ തുടരുന്നുണ്ടോ? അശ്രദ്ധമായ ഡ്രൈവിങ്ങുകളിലൂടെ പലപ്പോഴും മരണമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷവും അവധാനതയും അതേപോലെ തന്നെ ശ്രദ്ധയുമുള്ള ഒരു ഡ്രൈവിങ്ങിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടതുണ്ട്. അമിതമായ ഭക്ഷണം കൊണ്ട്, അതേപോലെ തന്നെ വിരോധിക്കപ്പെട്ട വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് എല്ലാം നമുക്ക് വരുന്ന പല ദുരന്തങ്ങളെയും പല അനുഭവങ്ങളെയും തിരിച്ചറിഞ്ഞ് ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണമല്ലോ നമുക്ക്. ഒരു നല്ല വിശ്വാസിയുടെ അതേപോലെ തന്നെ നല്ലൊരു ഭക്തൻ്റെ ഗുണമായി നമുക്ക് അത് പറയാൻ പറ്റും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്, ലാ യുൽദഉൽ മുഅ്മിൻ മിൻ ജുഹ്രിൻ മറത്തൈൻ. ഒരു മാളത്തിൽ നിന്നും ഒരു വിശ്വാസിയെ രണ്ടു പ്രാവശ്യം കടിക്കപ്പെടുകയില്ല, പാമ്പ് കടിക്കുകയില്ല എന്നുള്ള ഒരു വാക്ക് വളരെ വലിയൊരു തത്വമാണ്. നമ്മളിതുവരെ പറഞ്ഞു വന്ന ആശയത്തിൻ്റെ വലിയ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. അപകടങ്ങൾ പറ്റിയിട്ടും തിരിച്ചറിയാത്ത ഒരാളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, തിരിച്ചറിഞ്ഞ ഒരാളെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, തിരിച്ചറിയാത്ത ഒരാളെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ്. ഒരു കവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശക്തമായ കവിതകൾ പാടുകയും അതേപോലെ തന്നെ ഇസ്ലാമിനെതിരെ തൻ്റെ നാവിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തൊരു വ്യക്തി. അദ്ദേഹത്തെ ബദറിൽ ബന്ധനസ്ഥനായി പിടിക്കപ്പെട്ടു. പക്ഷേ എന്തു ചെയ്തു? അദ്ദേഹം ഇനി ഒരിക്കലും ഞാൻ താങ്കൾക്കെതിരായി പ്രവർത്തിക്കുകയില്ല എന്നൊരു കരാറിൻ്റെ പേരിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതേ വ്യക്തി വീണ്ടും ഉഹദിൽ ഇത് ആവർത്തിക്കുകയുണ്ടായി. ഇതാവർത്തിച്ച് വീണ്ടും പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഇതേപോലെ രക്ഷപ്പെടാൻ ചില വഴികളെ സ്വീകരിച്ചപ്പോൾ, ഇനി ഒരിക്കൽ മുഹമ്മദ് നബിനെ ഞാൻ രണ്ടു പ്രാവശ്യം വഞ്ചിച്ചു എന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരാശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞത്. നാം ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. എവിടെയെങ്കിലും ഒരിക്കലൊരു ചതിയിൽ അകപ്പെട്ടാൽ വീണ്ടും അവിടെ തന്നെ ചെന്നൊരു ചതിയിൽപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. എന്തെങ്കിലും അബദ്ധങ്ങൾ, അത് ഏത് രംഗത്താവട്ടെ, ചിലപ്പോൾ മതപരമായ കാര്യങ്ങളിൽ ചില ആളുകൾ നമ്മളെ പറഞ്ഞു പറ്റിക്കും, ചില തെറ്റായ ആശയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആദ്യമൊക്കെ നമുക്ക് ശരിയാൻ തോന്നും, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ യഥാർത്ഥ നിലപാടുകളിലേക്ക് തിരിച്ചു വരും. എന്നാൽ ചില വ്യക്തികൾ എന്ത് ചെയ്യും, തൻ സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ഒരു വാശിക്ക്, ഞാൻ എന്തായാലും ഇപ്പം ഇതിൽ പെട്ടുപോയല്ലോ, ഇനി ഞാൻ പരാജയപ്പെട്ടു തിരിച്ചറിഞ്ഞു എന്ന് വരാൻ പാടില്ല എന്ന നിലക്ക് ആ തെറ്റായ ആശയങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന ആളുകളുണ്ട്. തിരിച്ചറിവുകൾ എപ്പോഴും നമുക്ക് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് നൽകണം. കാരണം ഒരു വാശിയുടെ പേരിലോ ഒരു ഈഗോയുടെ പേരിലോ ഒന്നും ഒരു തെറ്റിലും ഒരു അബദ്ധത്തിലും ഒരു അപകടത്തിലും നമ്മൾ എന്തിനാണ് നിലകൊള്ളേണ്ട കാര്യം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട ഒരാശയമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒന്ന് തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു മാറ്റത്തിന് ഇത് സഹായകമാകുമെന്നാണ്. ഇതൊക്കെ ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും അബദ്ധങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അപക്വമായത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, സാമ്പത്തിക രംഗത്തും കുടുംബരംഗത്തും അപക്വമായ നിലപാടുകൾ. അതുകൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ വന്നിട്ടും വീണ്ടും വീണ്ടും അതന്നെ ഒരു തിരിച്ചറിവുമില്ലാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. ജീവിതത്തിലെ അനുഭവങ്ങൾ സുഹൃത്തുക്കൾ നമുക്ക് തിരിച്ചറിവ് നൽകണം. നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലും അനുഭവങ്ങളിലുമാണെങ്കിലും ഒരിക്കലും പ്രശ്നം ഉണ്ടായി, അതേ കാരണം വീണ്ടും മുന്നിൽ വരുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുക, വീണ്ടും അതിൽ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ എപ്പോഴും ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യം എന്താണ്? ഒരു അബദ്ധം നമുക്ക് പറ്റുമ്പോൾ അതിനെ തിരിച്ചറിയുകയും വീണ്ടും നല്ല ബോധത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ പുകവലിച്ച് അവസാനം വിരലുകൾ മുറിക്കേണ്ടി വന്നപ്പോൾ പുകവലി ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയും പുകവലിച്ച് ഹാർട്ടിനും അതേപോലെ തന്നെ ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾ വന്ന് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞിട്ട് പോലും വീണ്ടും ഒരു ചെയിൻ സ്മോക്കിങ്ങുമായി നിരന്തരമായ പുകവലിയുമായി ജീവിക്കുന്ന ഈ രണ്ട് വ്യക്തികളെയും കൺമുന്നിൽ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരിച്ചറിവ് പലർക്കും ഉണ്ടാകുന്നില്ല എന്നും പലർക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ വന്നിട്ടുള്ളത്. നാം ഏത് വിഭാഗത്തിൽ പെടും എന്ന് നമ്മൾ സ്വയമൊന്ന് വിലയിരുത്തിയാൽ ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരിക്കും.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തതിനൊരുങ്ങിക്കൊണ്ട്.

0: കൊടിയടങ്കലും ഉടയോനും നടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച്.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവരൂപീകരണവും, ഭാഗം ഒന്ന്. അവതരണം ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാം വിശ്വാസകാര്യങ്ങൾ ഏറെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത മതമാണ്. അഥവാ ഇസ്ലാമിൻ്റെ അടിത്തറ, ബേസ്മെൻ്റ് എന്ന് പറയുന്നത് വിശ്വാസകാര്യങ്ങളാണ്. പ്രധാനമായും ആറ് വിശ്വാസകാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ മദ്രസാ തലം മുതൽ നമ്മൾ പഠിക്കുന്നതും ഇസ്ലാമിൻ്റെ അടിത്തറയായി ഗണിക്കപ്പെടുകയും ചെയ്യുന്ന സംഗതിയാണ് അർക്കാനുൽ ഈമാൻ. അള്ളാഹുവിലുള്ള വിശ്വാസം അതിലൊന്നാമത്തെ സംഗതിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശത്തിൽ കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു കൊടുത്തത്, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെയും പൊന്നുപോലെ കാക്കും, സൂക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം മോനെ, എങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിനക്ക് ആശ്രയവും സഹായവുമൊക്കെ ആവശ്യമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാൻ കഴിയുമെന്നാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാം, ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഒരു നന്മ ചെയ്തു തരാനാകട്ടെ, ഒരു ദോഷം വരുത്താനാകട്ടെ, അവർക്കാർക്കും സാധിക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ. ഇങ്ങനെ പടച്ച റബ്ബുമായി, സ്രഷ്ടാവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിലേറെ പ്രധാനമുള്ള കാര്യമാണ്, പ്രാധാന്യമുള്ള സംഗതികളാണ്. പ്രധാനമായും അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം, ഷഹാദത്ത് കലിമയിലൂടെ പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്ന ഒരാൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യദൂതനാണ് എന്നതിനും ഞാൻ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഒന്നാമതായി നിസ്കാരമാണ് ആരാധനാകർമ്മങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി നിത്യേന എന്നോണം ഓരോ ദിവസവും രാവും പകലുമായി അഞ്ചു നേരം നമസ്കരിക്കുന്നത്, ഫറളായ നമസ്കാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായി അള്ളാഹു വിശ്വാസികളുടെ മേൽ നിർബന്ധമായി ഏൽപ്പിച്ച ഒരു ബാധ്യതയാണ് നിസ്കാരം എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. അത് കൃത്യമായി പാലിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഞ്ചു നേരം ശുദ്ധമായ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തുന്നവനെ പോലെയാണ് എന്നാൽ പാപക്കറകളില്ലാത്ത സംശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കും, മനസ്സിൻ്റെ ഉടമയായിരിക്കും അത്തരത്തിലുള്ള വിശ്വാസികൾ. പരിശുദ്ധ ഖുർആൻ ആ നമസ്കാരത്തെപ്പറ്റി പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം വൃത്തികെട്ട മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അടിമയെ തടയുന്നതാണ്, വിലക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ആ ഇബാദത്ത് തീർച്ചയായും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. നമ്മളെ നന്മയുടെ വക്താക്കളാക്കി മാറ്റാൻ നാം അനുഷ്ഠിക്കുന്ന ആരാധനകൾക്ക് സാധിക്കും. അത് അതിൻ്റേതായ അർത്ഥത്തിലും ആശയത്തിലുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ, അതല്ല കേവലം ഒരു ചടങ്ങായി ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും അഭ്യാസമായി കലാശിക്കാതെ പരിണമിക്കാതിരിക്കാൻ ആരാധനകളുടെ പൊരുളും ആശയവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമസ്കാരം നമ്മെ മ്ലേച്ഛവും മോശവുമായ വൃത്തികേടുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് തടയുന്നത്? പടച്ചറബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി അവൻ്റെ വചനങ്ങൾ പാരായണം ചെയ്ത് അവനോട് സംവദിച്ച് സങ്കടങ്ങളും വേവലാതികളും അതേപോലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്ന, അവനെ പ്രകീർത്തിക്കുന്ന റുക്കുഉം സുജൂദും ഇഅ്തിദാലുമൊക്കെയുള്ള നമസ്കാരത്തിലൂടെ അവനാണ് എനിക്ക് ഏറ്റവും വലിയവൻ, ആ പടച്ചവനാണ് എൻ്റെ എല്ലാമെല്ലാം ആയിട്ടുള്ളവൻ, അള്ളാഹു അക്ബർ എന്ന് ഒരു വിശ്വാസി പറയുമ്പോൾ ആവർത്തിച്ച് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേവലം ചുണ്ടുകളിലൂടെ മാത്രം അവസാനിപ്പിക്കേണ്ട സംഗതിയല്ല ആ പ്രഖ്യാപനം. മറിച്ച് ആത്മാർത്ഥമായി അതർത്ഥമറിഞ്ഞ് അള്ളാഹുവാണ് എൻ്റെ ആശ്രയം, അവലംബം, അവനാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് തലകുനിച്ച് റുക്കുഉം സുജൂദും ഒക്കെ ചെയ്ത് സാഷ്ടാംഗം നമിക്കുമ്പോൾ ആ പടച്ചറബ്ബാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് അറിഞ്ഞ് പ്രഖ്യാപിച്ചൊരടിമ അവൻ വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കും എന്നതിൽ സംശയമില്ല. ആ പടച്ചറബ് എന്നോട് നാവ് ഉപയോഗിക്കേണ്ടത് എന്തിനായിരിക്കണം, കണ്ണ് വിനിയോഗിക്കേണ്ടത് ഏത് കാര്യത്തിലായിരിക്കണം, ആരോഗ്യവും സമ്പത്തും ഒഴിവുവേളയുമൊക്കെ ഏത് കാര്യങ്ങളിൽ വിനിയോഗിക്കണം, വിനിയോഗിച്ചുകൂടാ എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ ആ റബ്ബ് വിലക്കിയ ഒരു തെറ്റിലേക്കും പോകാതെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അതേപോലെ തന്നെ അത്തരം ആളുകളിൽ നിന്ന് പിശാച് അകലം പാലിക്കും. രാവിലെ രണ്ടരക്കാലത്ത് നമസ്കരിച്ച ഒരു വിശ്വാസി പടച്ചറബിനോട് പ്രതിജ്ഞ പുതുക്കി അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് അവനെ വാഴ്ത്തി പുകഴ്ത്തി അവനോട് സങ്കടങ്ങൾ പറഞ്ഞ് ദുആയിരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവൻ്റെ ജോലികളും അതേപോലെ തന്നെ ഇടപാടുകളുമൊക്കെയായി വ്യാപിച്ച് അവൻ തിന്മയിലേക്ക് തെറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടായാൽ തന്നെ വീണ്ടും അവനെ തിരിച്ചു വിളിക്കുകയാണ് ബാങ്കിലൂടെ ഇഖാമത്തിലൂടെ ളുഹർ എന്നുള്ള നമസ്കാരത്തിനായി. ആ നാല് റക്അത്ത് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുമ്പോൾ വീണ്ടും അയാളുടെ മനസ്സും ശരീരവുമൊക്കെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് പടച്ചറബ്ബുമായിട്ടുള്ള ബന്ധം കൂടുതൽ രൂഢമൂലമാക്കുന്ന, സുദൃഢമാക്കുന്ന ആരാധനയിൽ ഏർപ്പെടുകയാണ് വിശ്വാസി. അതയാളെ സ്വഭാവം ശുദ്ധീകരിക്കും, അയാളുടെ മനസ്സിനെ വിമലീകരിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആരാധനയിലൂടെ നല്ല ഒരു സ്വഭാവത്തിൻ്റെയും നല്ല ഒരു മനസ്സിൻ്റെയും ഉടമയായി മാറുമെന്നാണ്. അതേപോലെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്, ആരാധനാ കർമ്മമാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത്, നിർബന്ധദാനം. അഥവാ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ, നമ്മൾ ജോലി ചെയ്തും അതേപോലെ ബിസിനസ് ചെയ്തും ഒക്കെയാക്കി, കൃഷി ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ നമ്മുടെ സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം, നിസാബ്, സക്കാത്ത് നിർബന്ധമാകുന്ന ഒരു പരിധി, അതിനാണ് നിസാബ് എന്ന് പറയുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം, ചെറിയൊരു ശതമാനം പാവപ്പെട്ട ആളുകൾക്ക് അള്ളാഹു പറഞ്ഞ ആ എട്ട് വിഭാഗം ആളുകൾക്ക്, ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ച ആ എട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണത് കൊടുക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, പ്രവാചകരെ അവരുടെ സമ്പത്തിൽ നിന്ന് ആ നിർബന്ധ ദാനം താങ്കൾ വാങ്ങണം, ശേഖരിക്കണം. എന്തിനു വേണ്ടിയാണ്? പ്രവാചകൻ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. സക്കാത്തിൻ്റെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി കുടുംബത്തിനും നിഷിദ്ധമാണ് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ എന്തിനാണ് പാവപ്പെട്ടവൻ്റെ അവകാശം പ്രവാചകൻ ശേഖരിക്കുന്നത്, സ്വീകരിക്കുന്നത്, അർഹപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കാൻ? ആ ഒരു പ്രക്രിയയെ സംബന്ധിച്ച്, ആ സക്കാത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹ, അത് മുഖേന നിങ്ങൾ അവരെ വിമലീകരിക്കുകയാണ്, അവരെ ശുദ്ധീകരിക്കുകയാണ് എന്നാണ്. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സിനെ പിശുക്കിൽ നിന്നും, ലുബ്ധതയിൽ നിന്നും, ക്രൂരതയിൽ നിന്നും, അന്യായത്തിൽ നിന്നുമൊക്കെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാക്കി മാറ്റുന്നു. അപ്പോൾ സക്കാത്ത് എന്നുള്ള നിർബന്ധ ദാനം ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രധാനമായ ആ ആരാധനയിലൂടെയും ഒരു വിശ്വാസി സ്വഭാവ സംബന്ധമായി വിമലീകരിക്കപ്പെടുകയാണ്. ഒരു നല്ല സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണം അതിലൂടെ നടക്കുകയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടലോ അല്ലെങ്കിൽ ആഭാസങ്ങളോ ഒച്ചയും ബഹളമോ ഒന്നുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനകളിലുള്ളത്. അഹന്തയും അഹങ്കാരവുമില്ലാത്ത, പിശുക്കിൻ്റെയും അതേപോലെ തന്നെ ധിക്കാരത്തിൻ്റെയും അന്യായങ്ങളുടെയും ഒക്കെ അത്തരത്തിലുള്ള ദുർഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ വിമലീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, പാവപ്പെട്ടവൻ്റെ പട്ടിണിയും വേദനയുമൊക്കെ അറിയുന്ന, അവരോട് ആർദ്രതയും കനിവും കാണിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവ രൂപീകരണം അവിടെ നടക്കുകയാണ്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, അവർ അവരുടെ ആവശ്യങ്ങളുണ്ടായിരിക്കെ തന്നെ അവർക്ക് വേണ്ടാത്തത് ആളുകൾക്ക് കൊടുക്കുന്നതല്ല, അവർക്കാവശ്യമുള്ള, അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷണവും അതേപോലെ തന്നെ സമ്പത്തുമൊക്കെ പാവങ്ങൾക്ക്, പ്രയാസമനുഭവിക്കുന്നവർക്ക്, ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സെന്താണ്, അവരതിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്നമാ നുത്തഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അത് വാങ്ങിപ്പോകുന്ന ആളുകൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ തങ്ങളെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റിൽ നിന്ന് സല്യൂട്ടടിക്കണം, അവരെ വന്ദിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, നല്ലത് പറയണം എന്നൊന്നുമല്ല അവരാഗ്രഹിക്കുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവുമാണ് ഞങ്ങളതിലൂടെ കാംക്ഷിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലമോ, നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരമോ, ഒരു ഭംഗിവാക്കോ, ഒരു നല്ല വാക്കോ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന വിശ്വാസികളുടെ പ്രഖ്യാപനം, സ്വർഗാവകാശികളായ വിശ്വാസികളെ വ്യതിരിക്തമാക്കുന്ന ആ സ്വഭാവഗുണം ഖുർആനെടുത്ത് പറയുന്നുണ്ട്. അതേപോലെ നോമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സക്കാത്ത്, ഹജ്ജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഒരു അടിമ സമർപ്പിക്കുന്ന തൻ്റെ കീഴ്വണക്കവും ആരാധനയുമാണ് എന്നതോടൊപ്പം അതിന് നിരവധി അനവധി അനുരണനങ്ങൾ, മാറ്റങ്ങൾ, സ്വാധീനങ്ങളൊക്കെ ചെലുത്താൻ സാധിക്കും. സ്വഭാവ രൂപീകരണത്തിൽ, അതേപോലെ മാനസികമായ വിമലീകരണത്തിൽ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിൽ, അതേപോലെ പടച്ചറബ്ബുമായി ഉണ്ടാക്കുന്ന അതിശക്തമായ ബന്ധത്തിൽ ഒക്കെ വലിയ സ്വാധീനം ചെലുത്താൻ നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും. ഇതിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد വീണ്ടും പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ആദ്യമായി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇൻസൈറ്റ്. നമുക്കറിയാം ദീനിനെ കുറിച്ചുള്ള വിമർശനങ്ങളും അതേപോലെ തന്നെ ആഴത്തിലുള്ള പഠനങ്ങളും ഉൾപ്പെടുത്തി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മതം ഗുണകാംക്ഷയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്ര നടത്തിയ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ഓരോ മനുഷ്യരോടും ഓരോ മുസ്ലിമിനോടും എങ്ങനെയാണ് ഇസ്ലാം നിങ്ങളിൽ പ്രതിപ്രവർത്തിക്കേണ്ടത് എന്ന് വിശദമായി നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. നബി ദീൻ എന്നതിന് നൽകിയിട്ടുള്ള ഒരു വിവക്ഷകളിൽ വളരെ മനോഹരമായൊരു വിവക്ഷ ആ ദീനു അന്നസീഹ എന്നതാണ്. മതം എന്നത് ഗുണകാംക്ഷയാണ്. ആരോട് എന്ന് നബിയോട് ചോദിച്ചു? ലില്ലാഹി, അള്ളാഹുവിനോട്. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട്. വലി നബിയിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനോട്. വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കളോട്. വ ആമത്തിഹിം, എല്ലാ പൊതുജനങ്ങളോടും, മുസ്ലിം പൊതുജനത്തോട്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സകല മനുഷ്യരോടും. എത്ര മനോഹരമാണ് ആ പരാമർശങ്ങളെന്ന് നോക്കൂ. യഥാർത്ഥത്തിൽ മതം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് മതത്തിൻ്റെ ഒരു അനുരണനം, പ്രതിഫലനം. മതം നമ്മളിൽ പ്രതിപ്രവർത്തിക്കേണ്ടത് എല്ലാവരോടും ഗുണകാംക്ഷയുള്ള മനോഹരമായ ജീവിതം സാധ്യമാക്കുന്ന ഒരു വ്യക്തിയായി നമ്മെ രൂപപ്പെടുത്താനാണ്. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നോക്കൂ, ഏറ്റവും ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഒരു ഗുണകാംക്ഷയോടുകൂടിയുള്ള സമീപനമാണ് വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടതെന്നാണ്. എന്താണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകളോട്, അള്ളാഹുവിൻ്റെ അമ്പ്രുകളോട്, അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളോട്, ദീനിനോട് നമുക്കെപ്പോഴും ഒരു പോസിറ്റീവായ സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ഗുണപരമായ സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മൾ അതിലൊരു വിഷമം കാണിക്കുന്ന, അതിനോടൊരു പ്രയാസകരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടാണ്, വിശുദ്ധ ഖുർആനിനോടാണ് വലിയ ആദരവും വലിയ ബഹുമാനവും നമ്മൾ കാണിക്കാറുണ്ട് വിശുദ്ധ ഖുർആനിനോട്. എനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്, വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ച് ഞാൻ ഒരിക്കൽ പള്ളിയിൽ ഇരുന്നപ്പോൾ ആ ഖുർആൻ കയ്യിലെടുക്കാൻ പറഞ്ഞ ഒരു സഹോദരനെ എനിക്ക് ഓർമ്മയുണ്ട്. എത്ര ആദരവോടുകൂടിയാണ് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിന് നേരെ ആ ഖുർആൻ വരരുത് എന്ന ശ്രദ്ധ പോലും സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് ഖുർആനിൻ്റെ ആശയങ്ങളെ, ഖുർആനിൻ്റെ വചനങ്ങളെ തസ്ദീഖ് ചെയ്യുന്ന, ഖുർആൻ്റെ വചനങ്ങളോട് വലിയ സത്യസന്ധമായ സമീപനം പുലർത്തുന്ന സാഹചര്യമാണ് വലി കിതാബിഹി അന്നസീഹ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് നിങ്ങൾക്ക് നസീഹത്ത് വേണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിലെ ആയത്തുകളെ നെഞ്ചേറ്റുവാൻ,

0: ഖുർആനിൻ്റെ ആശയങ്ങളെ നെഞ്ചേറ്റുവാൻ, ഖുർആനിൻ്റെ പഠനത്തെ നെഞ്ചേറ്റുവാൻ, ഖുർആന്റെ ആശയത്തെ വ്യാപിപ്പിക്കുവാനൊക്കെയുള്ള വലിയ ഒരു ശ്രദ്ധയും താല്പര്യവും നമ്മൾ ഓരോരുത്തരും കാണിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. മൂന്നാമത്തേത് വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്കെപ്പോഴും ആദരവാർന്ന സമീപനമാണ് ഉണ്ടാവേണ്ടത്. ഓരോ മുഅ്മിനും നമുക്കറിയാം തൻ്റെ നഫ്സിനേക്കാളേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ, എൻ്റെ ദേഹം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശരീരം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആത്മാവ് അങ്ങയുടെ ശരീരമാണ്, അങ്ങയുടെ ആത്മാവാണ്. നബി തിരുത്തുന്നുണ്ടല്ലോ, പോരാ ഉമറേ, അതല്ല, അത്ര പോരാ എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുന്നുണ്ട്, നബിയെ, എൻ്റെ ദേഹം, എൻ്റെ ആത്മാവ് അതിനേക്കാളേറെ അങ്ങയുടെ ശരീരത്തെ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂലേ എന്ന് പറയുമ്പോഴാണ് നബി പറയുന്നത് അൽ ആനയാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് ഏറ്റവും ശരിയായ ആശയം അങ്ങ് പറഞ്ഞിട്ടുള്ളത് എന്ന്. നോക്കൂ നിങ്ങൾ, ഓരോ മുസ്ലിമും 1500 വർഷമായി അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഓരോരുത്തരും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്ര സ്നേഹത്തോടു കൂടിയാണ് നബിയെ നമ്മൾ ഓരോരുത്തരും കാണുന്നത്, അത്ര ഇഷ്ടത്തോടു കൂടിയാണ് പരിശുദ്ധ റസൂലിനെ നമ്മൾ നോക്കിക്കാണുന്നത്, അത്ര ആഗ്രഹത്തോടു കൂടിയാണ് നബിയെ നമ്മൾ ഒരു നോക്കു കാണാൻ ആഗ്രഹിക്കുന്നത്, പരലോകത്തൊരു നോക്കു കാണണമെന്ന് താല്പര്യപ്പെടുന്നത്. അത്ര ഇഷ്ടമാണ്, ഒരു ചിത്രം പോലും ഇല്ലാതിരുന്നിട്ടും, ഒരു ചിത്രകാരൻ്റെ ഭാവനയ്ക്ക് പോലും വഴങ്ങാതിരുന്നിട്ടും നബിയോട് ഈ ലോകത്തുള്ള 200 കോടി മുസ്ലിങ്ങൾക്കുള്ള സ്നേഹം അചഞ്ചലമാണ്, അത് അപ്രതിരോധ്യമാണ്, അത് അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണ് ആ സ്നേഹമുണ്ടാകുന്നത്? അത് ഇസ്ലാമിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ഒരു നല്ല അറിവുകൊണ്ടാണ്, ഒരു ശരിയായ ബോധ്യങ്ങൾ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതോടൊപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ശരിയായ ഗുണകാംക്ഷപരമായ സമീപനങ്ങളിൽ നബിയുടെ പാഠങ്ങളോട്, നബി പഠിപ്പിച്ച കാര്യങ്ങളോട്, നബി നമ്മോട് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാൻ ആവശ്യപ്പെട്ടുവോ, നബി മുന്നോട്ട് വെച്ച ഒരു ആശയത്തോട് നമുക്കുണ്ടാകുന്നൊരു സ്നേഹം, നമുക്കുണ്ടാകുന്നൊരു ഇഷ്ടം, നമുക്കുണ്ടാകുന്നൊരു ആദരവ്, അതുകൂടിയാണ് നസീഹത്ത് എന്നതിൽ പെടുന്നത്. ആ അർത്ഥത്തിൽ ആദരവുണ്ടാകാൻ നമുക്ക് സാധിക്കണം. ഹദീസുകളോടൊക്കെ ആ സ്നേഹമാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വഹീഹായ വഴിയിൽ കുറ്റമറ്റ രീതിയിൽ ഒരു ഹദീസ് നമ്മളുടെ അടുത്തേക്ക് വന്നാൽ അതിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അതെനിക്കുവേണ്ടിയാണ്, എൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ് ആ ഹദീസ് നമുക്കെത്തിയിട്ടുള്ളത് എന്ന ബോധ്യത്തോടുകൂടി അതിനെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ മലീമസമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ അയിമത്തിൽ മുസ്ലിമീൻ എന്നാണ് നബി പിന്നീട് പറഞ്ഞത്. മുസ്ലിം നേതാക്കന്മാരോട് സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും ആദരവുള്ളവരും ബഹുമാനമുള്ളവരും അവർക്ക് പിന്നിൽ അണിയണിയായി നിരന്നു നിൽക്കാൻ സന്നദ്ധതയുള്ളവരും അവരുടെ കീഴിൽ നല്ല അണികളായി മാറാൻ തയ്യാറുള്ളവരുമായിരിക്കണം എപ്പോഴും ഒരു മുസ്ലിം എന്നതാണ്. മുസ്ലിമീങ്ങളായ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഒരാൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, ഒരു സംഘം പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, ഒരു നേതൃത്വം അതിന് തയ്യാറുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആ സന്ദർഭം മുതൽ അവരെ നേതാക്കന്മാരായി അംഗീകരിക്കുകയും ആ നേതൃത്വത്തെ സമ്പൂർണമായി അനുസരിക്കാനും ആ നേതൃത്വത്തിന് കീഴിൽ വളരെ ഇതാഅത്തുള്ള അനുസരണയുള്ള അണികളായി നിൽക്കുവാനും ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട്. നോക്കൂ, അവസാനം പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങളോടും പൊതുജനങ്ങളോടും എന്ന പദമാണ് നബി ഉപയോഗിച്ചത്. എല്ലാ മനുഷ്യരോടും ഒരു നന്മയുള്ളവരായിട്ടാണ് ഒരു മുസ്ലിം മാറേണ്ടത്. യഥാർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളോ വിമർശനാത്മകമായ കാര്യങ്ങളോ തിരുത്തേണ്ട കാര്യങ്ങളോ നമുക്ക് ഈ രംഗത്ത് കാണാൻ സാധിക്കും. പലപ്പോഴും നാം ഒക്കെ വിമർശകരോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ നിരന്തരം കുത്തിപ്പറയുന്നവരോ എല്ലാവരോടും ഒരേപോലെയുള്ള സമീപനം സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നവരോ ആണ് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുതക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നാം നമ്മളെ തിരുത്തേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാവരോടും നല്ല മനസ്സോടുകൂടി പെരുമാറാനും എല്ലാവരോടും നല്ല ചിന്തയോടുകൂടി പെരുമാറാനും, നോക്കൂ, നിന്റെ സഹോദരനെക്കുറിച്ച് നല്ല ചിന്തയോടുകൂടി നീ അവനെ അഭിമുഖീകരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അസലിൽപ്പെട്ട കാര്യമാണ്. അവനെപ്പറ്റി ഒരു ഹുസ്നുൽ ലൊന്ന്, നല്ല വിചാരമാണ് നിനക്കുണ്ടായിരിക്കേണ്ടത്. ഒരാളെ പറ്റിയും മോശം വിചാരമില്ലാത്ത മനുഷ്യർ ഉണ്ടായി വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാൾ മറ്റൊരാളെ കുശുമ്പോടുകൂടി കാണാത്ത, കുന്നായ്മകളില്ലാത്ത, കുനിഷ്ടില്ലാത്തൊരു സാഹചര്യം വരുന്നത് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കാനാണ് ഇസ്ലാം പണിപ്പെടുന്നത്, ഇസ്ലാം പരിശ്രമിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത് നിന്നുകൊടുത്താൽ മാത്രം മതി, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ എല്ലാം ചേർത്ത് നിർത്താൻ. അവർക്കെല്ലാം ഗുണം കിട്ടട്ടെ, ഇഹലോകത്ത് ഗുണം കിട്ടട്ടെ, പരലോകത്ത് ഗുണം കിട്ടട്ടെ എന്നാഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മനുഷ്യരൊക്കെ നന്മയുള്ളവരായി മാറും, മനുഷ്യരൊക്കെ നല്ല വിചാരങ്ങളുള്ളവരായി മാറും. എങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ളൊരു സോഷ്യൽ ഒരു ഒരു സാമൂഹ്യ അവസ്ഥ രൂപപ്പെട്ടു വരാനുമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തയ്യാറാകുന്ന മുസ്ലിങ്ങളായി, നല്ല മനുഷ്യരായി മാറാനുള്ള ഉപദേശങ്ങളായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ഹൃദ്യമായ ഒരു സംസാരമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ശ്രവിച്ചത്. ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ് മതം ഗുണകാംക്ഷയാണ് എന്ന വിഷയത്തിൽ നമ്മോട് സംവദിച്ചത്.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു സ്വരം. ഇന്നത്തെ സ്വരത്തിൽ ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികളുമായി നമ്മുടെ മുമ്പിലെത്തുന്നത് അനസ് സ്വലാഹി.

0: മാഷാല്ലാ. ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികൾക്ക് ഇന്നത്തെ സ്വരത്തിൽ ശബ്ദം നൽകിയത് അനസ് സ്വലഹി.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ എല്ല് തേയ്മാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി അവരുടെ സംസാരം കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനം. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആണ്. സാർ നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ല് തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാം.
3: ഇപ്പോൾ തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് ആർത്രൈറ്റിസിനെയാണ്. അപ്പോൾ സ്വതവേ നമ്മൾ ഇത് ബാധിക്കുന്നത് ജോയിൻസിനാണ്. എല്ല് എന്ന് പറയുമ്പോൾ ജോയിൻറ്റുകൾ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടി ചേരുന്ന
2: കണക്ഷൻ വരുന്ന
3: ആ ഭാഗത്താണ് യൂഷ്വലി നമുക്ക് തേയ്മാനം ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ജോയിൻറ്റുകളുടെ ഒരു പ്രവർത്തനം എന്നുള്ളത് മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് വളരെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ഒരു കവറിങ് ഉണ്ട്, തരുണാസ്ഥി പറയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി രണ്ട് ഭാഗത്തുള്ള കോട്ടിംഗ് ഉണ്ട്. അതും നമ്മൾ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള സൈനോവൽ ഫ്ലൂയിഡും കുറച്ച് സ്ട്രക്ചറൽ സപ്പോർട്ട്സും, അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചെറിയ ലിഗമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഒരു സന്ധിയുടെ ഒരു ഘടന. അപ്പോൾ ഈ ഘടനയിൽ എന്തെങ്കിലും പ്രയാസം വരുന്നത് ആണ് സ്വതവേ നമുക്ക് തേയ്മാനത്തിലേക്ക് പോവാം. അതിൽ തന്നെ ഈ കാർട്ടിലേജ് നമ്മുടെ തരുണാസ്ഥിക്ക് വരുന്ന ഒരു ഒരു ഒരു ഒരു തിന്നിങ് അത് നേർമമായി പോവുക, അല്ലെങ്കിൽ അതിന് പൊട്ടൽ സംഭവിക്കുക, അങ്ങനെ അത് നഷ്ടപ്പെട്ട് വന്നാൽ നേരെ താഴെ നമ്മുടെ എല്ലുകൾ വെളിവാകും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ സ്വതവേ തേയ്മാനം എന്ന് പറയുന്നത്.
2: എല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ടാവുന്ന ഈ കാർട്ടിലേജ് വരുന്ന തേയ്മാനം എല്ലിലേക്ക് വരും. അതെ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എല്ലിനെയും കൂടി അത് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാർട്ടിലേജ് തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനാണ് ഉദ്ദേശിക്കുന്നത്.
3: ബേസിക്കലി അതാണ്, തരുണാസ്ഥിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലുകൾ ഇതാവും. അങ്ങനെ അതിന് നമുക്കൊരിക്കലും ലോഡ് ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ല ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോവുക.
2: ഈ ഒരു എല്ല് തേയ്മാനം ശരിക്കും ഏത് പ്രായക്കാരിലാണ് കാണുന്നത്? അത് എല്ല് അത് വരാനുള്ളൊരു സാധ്യത എന്താണ് എന്നുള്ളതാണ്. അത് പുരുഷന്മാരിലാണോ കൂടുതൽ സ്ത്രീകളിലാണോ കൂടുതൽ കാണുന്നത് എന്നുകൂടി ഒന്ന്
3: പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ആർത്രൈറ്റിസ് വരിക, അതല്ലെങ്കിൽ തേയ്മാനം വരിക. അപ്പോൾ അതിന് ഒന്ന് പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായം കൊണ്ടിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് വളരെ പതിയെ പതിയെ വരുന്നൊരു അവസ്ഥയാണ്. അതിന് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ചൊരു കാരണം തപ്പി നോക്കിയാൽ പ്രഥമ ദൃഷ്ടി ഒരു കാരണമൊന്നും ഉണ്ടാവണമെന്നില്ല,
2: കാണാൻ കഴിയില്ല.
3: അതിനാണ് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഒരു അപകടം വന്ന് മുട്ടിനുള്ള ഒരു ജോയിൻറ്റിന് പരിക്ക് വരിക, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരിക, അങ്ങനെ അത്തരം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
2: കൂടുതലായിട്ടും ഈ പ്രൈമറി ആർത്രൈറ്റിസ് ആണോ
3: കൂടുതലായിട്ട് കാണുന്നത്? പ്രൈമറി ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ ലോവർ ലിംസിലാണ്, നമ്മുടെ അതിൽ തന്നെ കാലിലെ മുട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. പക്ഷേ ഇത് ഏത് സന്ധിയിലും ബാധിക്കാം. ഇടുപ്പലിന് വരാം, നമ്മുടെ കാലിൻ്റെ ആംഗിൾസിന് വരാം, തോളലിന് വരാം, ഈവൻ നമ്മുടെ കൈപ്പത്തിയിലുള്ള നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ജോയിൻ്റ് ഭാഗമുണ്ട്, തള്ളവിരൽ നമ്മുടെ റിസ്റ്റിലേക്ക് വരുന്ന ജോയിൻ്റ് ആവുന്ന ഭാഗത്തും. അതായത് ബേസിക്കലി നമ്മുടെ ഒരു ജോലി ഏത് ഭാഗമാണ് ഒരു വ്യക്തി കൂടുതൽ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട ഒരു കെയർ കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു താങ്ങാവുന്ന ഒരു ലോഡിന് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേറെയാണ്.
2: ഇത് പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ നേരെ തിരിച്ച് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലൊക്കെ അതിനൊരു ജെൻഡറിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്?
3: തീർച്ചയായിട്ടും ഈ പ്രൈമറി ഞാൻ പറഞ്ഞ പ്രൈമറി ആർത്രൈറ്റിസ് കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. ഒരു 7:3 പറയും, ഒരു 70% സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരുന്ന ഹോർമോൺ ഡിഫറൻസ് ആണ് ഒന്ന്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ 45-50 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഈ ബോൺ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ
2: ആ സമയത്താണ്.
3: അപ്പോൾ അത്
2: സ്ത്രീകളിൽ കൂടുതൽ കാണാനുള്ള സാധ്യത. അതുകൊണ്ടാണ്
3: അതെ.
2: അപ്പോൾ എല്ല് തേയ്മാനത്തിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ എല്ല് തേയ്മാനം ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അതിൽ നിന്ന് വരാതെ രക്ഷപ്പെടാൻ കഴിയുമോ, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്ന്?
3: തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ നമുക്കതിൽ കുറേ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്കൊരുപാട് അതിൻ്റെ പ്രയാസങ്ങൾ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതിലൊന്ന് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ബി എം ഐ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഹൈറ്റിന് ഒരു നിശ്ചിതമായ ഒരു വെയിറ്റ് ഉണ്ട്. ബി എം ഐ എന്ന് പറയും. അപ്പൊ ബി എം ഐ ഒരു ഏറ്റവും നോർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 30, അതിന്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതിനും കൂടിയതിൽ ബി എം ഐ ഉള്ള ആൾക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ. അതും നമ്മുടെ ഈ ലോവർ ലിംസ്, നമ്മുടെ കൈ കാലുകൾക്കാണ് ഈ നമ്മുടെ ബോഡി വെയിറ്റ് കാരണം എഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ നിയന്ത്രിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഇത് കണ്ടുപിടിച്ച ആളുകൾക്ക്, വേദന വന്ന ആളുകൾ നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പിന്നീട് പ്രോഗ്രസ്, ഒരുപക്ഷെ ഒരു പഴയ രീതിയിലേക്ക് അത് വന്നിട്ടില്ലെങ്കിലും തേയ്മാനം വളരെ മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് തുടർന്ന് പോകുന്നത് അത് തടയാൻ,
2: പിന്നീട് അങ്ങോട്ട്
3: പോകുന്നത് തടയാൻ കഴിയും. പിന്നെ ഇത് തീരെ വരാതിരിക്കാൻ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങൾ, നമ്മുടെ ഡയറ്റ് അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കുള്ള ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്.
2: ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ എല്ല് തേയ്മാനം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: അപ്പോൾ ഏറ്റവും മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയായിരിക്കും. അപ്പോൾ അത് തന്നെ ആക്ടിവിറ്റി റിലേറ്റഡ്, നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഒരു സന്ധികൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യുമ്പോൾ നടക്കുക, വെയിറ്റ് എടുക്കുക, കയറ്റം കയറുക, അപ്പോൾ അത്തരം ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന വേദന. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതിനോടനുബന്ധിച്ച് നീർക്കെട്ട് വരാം, അതിന് നീരും കാര്യങ്ങളൊക്കെ
2: വരാം,
3: സ്വെല്ലിംഗ് ഒക്കെ വരാം. പിന്നെ ഇത് നമ്മൾ അതിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച്, അതിൻ്റെ ഈ ഡിസീസ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ 4 സ്റ്റേജായിട്ട് തിരിക്കും. അപ്പോൾ അത് സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ജോയിൻറ്റിന് വരുന്ന മൂവ്മെൻറ്റ്സ് കുറയും. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ 100 ഡിഗ്രി മടക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണെങ്കിൽ തേയ്മാനം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് കുറയും. പിന്നെ അതേപോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഷേപ്പ് മാറാം, വളവ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, രോഗം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വരുന്ന വ്യത്യാസങ്ങളാണ്.
2: ഇത് നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും പറയണം, എൻ്റെ കല്ലമുട്ടിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ ലക്ഷണം, ഇത് തേയ്മാനം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. അതായത് നമ്മുടെ ജീവിതശൈലി തന്നെ നമുക്കൊരു കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
3: അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദന ഇപ്പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഒരു തേയ്മാനത്തിൻ്റെ ആവണം എന്നില്ല, അത് നമ്മുടെ ഒരു നോർമൽ മെക്കാനിക്കൽ പെയിൻ ആയിരിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഒരു പരിക്ക് വരിക, ഒരു വീഴ്ച വരിക, അതല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി വരിക, അപ്പോൾ അത്ര ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിലുള്ള നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിഗമെൻറ്റുകൾ, ജോയിൻറ്റിലുള്ള പാട, അപ്പോൾ അത്തരം സ്ട്രക്ചേഴ്സ് ഈ ജോയിൻറ്റിൻ്റെ പ്രവൃത്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന പരിക്കുകൾ യഥാസമയം കണ്ടുപിടിക്കാതിരിക്കുക, അത് വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തേയ്മാനത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു രോഗിനെ കൃത്യമായ രീതിയിൽ ജോയിൻറ്റ് പരിശോധിക്കുക, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ എക്സ്റേ, അപ്പോൾ തേയ്മാനം നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് തേയ്മാനം പറഞ്ഞാൽ. അതേപോലെ MRI നമുക്ക് സ്വദൈവ ആവശ്യം വരിക. ഇതിൻ്റെ ഏർലി സ്റ്റേജസ്, ഈ തരുണാസ്ഥയ്ക്ക് മാത്രം വളരെ മൈൽഡായിട്ടുള്ള ഇത് വരിക. അതുപോലെ നമ്മുടെ സന്ധിയിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ്, ലിഗമെൻറ്റുകൾ, മെനിസ്കസ്, അതിനൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പക്ഷേ എക്സ്റേയിൽ സാധിക്കില്ല, അതിനൊക്കെ നമുക്ക് MRI സ്കാനിങ് വേണ്ടി വന്നേക്കും.
2: അത്തരം ടെസ്റ്റുകളിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗം, അത് എന്തൊക്കെയാണ്? ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
3: ഓക്കെ, നമ്മൾ ചികിത്സ ഇതിനൊരു 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന് നോൺ ഫാർമക്കോളജിക്കൽ, അതായത് മരുന്ന് അല്ലാത്തൊരു ചികിത്സ. അതിൽ കാര്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, എക്സസൈസുകൾ, വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ നമ്മുടെ ഈവൻ നമ്മുടെ ചെരുപ്പുകൾ, ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ശരിക്കും ഒന്ന് ഹിസ്റ്ററി എടുക്കണം, അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ കൂടുതൽ സമയം കയറ്റം കയറി ഇറങ്ങുന്നുണ്ടാവും, അപ്പോൾ അതിന്
2: സ്റ്റെപ്പുകൾ,
3: അപ്പോൾ അതിന് കൊടുക്കേണ്ട നിയന്ത്രണങ്ങൾ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കൊരു നല്ലോണം റീഹാബ്, ഒരു നല്ലൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള പേശികൾക്ക് നല്ലോണം ബലം കിട്ടാവുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്താലൊക്കെ അതിനൊരു പക്ഷെ ഒരു പരിധിവരെ നല്ല രീതിയിൽ ചെയ്യാം. രണ്ടാമത്തതാണ് ഫാർമക്കോളജികൾ, മരുന്നുകൾ. മരുന്നുകൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് നമ്മൾ അതിന് റിസോർട്ട് ചെയ്യാൻ പാടില്ലാത്തത് വേദന സംഹാരികൾ ഒരു പരിധി കൂടുതൽ കൊടുക്കരുത്. അപ്പോൾ ഒരു ഇനീഷ്യൽ തുടക്കത്തിൽ ആ ഒരു കാഠിന്യത്തിന് ഒന്ന് ഒരു അയവ് വരുത്താൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം,
2: വേദന ഒന്ന്
3: കൊടുക്കാം. പിന്നെ കാര്യമായിട്ട് അതിന് കുറച്ച് ഈ സപ്ലിമെൻസ് ആണ്, വൈറ്റമിനും കാൽസ്യം അങ്ങനത്തെ സപ്ലിമെൻസ് ആണ് എൻ്റെ ചികിത്സ. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ റോളുള്ളൂ,
2: മനസ്സിലായല്ലേ.
3: പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ കുറെ ഇഞ്ചെക്ഷൻസ് ആണ് ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ ഒരുപാട്. പക്ഷെ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്.
2: ഈ ഒരു ഇഞ്ചക്ഷൻ അത് വേദനക്ക് കൊടുക്കുന്നതാണോ അതോ ഈ ഒരു തരണാസ്ഥീനെ റീഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണോ എന്താണ്?
3: ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആണ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അത് ഒരുപാട് വളരെ റാമ്പന്റ് ആയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും ചെയ്യുന്നതാണെന്ന് ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ തൽക്കാലം ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും, ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ആ ഉള്ളിലുള്ള രോഗാവസ്ഥ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ
2: അതവിടെ
3: ഉണ്ടാകും. മറ്റൊരു സംഭവമാണ് ഈ പറഞ്ഞ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതിന് ഉള്ള റോളും സത്യത്തിൽ നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അതിനും വലിയ തോതിലുള്ള റോളില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡിനെ വെച്ച് അപേക്ഷിച്ചാൽ വലിയ സൈഡ് എഫക്ട്സ് ഇല്ല.
2: ഓക്കെ.
3: അപ്പോൾ അതിൽ ഈ PRP എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തന്നെ രക്തം എടുത്ത് നമ്മുടെ കോശങ്ങളിലുള്ള ഈ ഒരുപാട് സൈറ്റോകൈൻസ് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് ചെറിയൊരു തോതിൽ
2: ഘടകങ്ങൾ
3: അത് നമ്മുടെ ജോയിൻറ്റിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആക്ച്വലി സേഫാണ്. അപ്പോൾ ഒരു ട്രാൻസിയൻ്റ് റിലീഫ് കിട്ടാം, ചില ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചാലൊക്കെ ട്രാൻസിയൻ്റ് റിലീഫ് കിട്ടാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും എന്താവില്ല, പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം, പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളും അതുപോലെ തന്നെ തേമാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അധികമായിട്ടുള്ള ആളുകളൊക്കെ അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്.
2: പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സർജറിയാണ്.
3: പിന്നീടുള്ള ഓപ്ഷൻ സർജറിയാണ് തീർച്ചയായിട്ടും. അത് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നീടുള്ളത്.
2: ടി കെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ,
3: അതെ ടി കെയർ, അതെല്ലാം ജോയിൻസ് ആണ്. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹിപ്പിനുണ്ട്, ടോട്ടൽ ആംഗിൾ ഉണ്ട്, ഷോൾഡർ ഉണ്ട്. അപ്പൊ അത് നമ്മള് അതിൻ്റെ ഒരു എൻ സ്റ്റേജ് ഡിസീസ്, ഇത് ഒരു നമ്മൾ പറയുന്ന ഈ സ്റ്റേജ് 4 എന്ന് പറയുന്നത് സിവിയർ പെയിൻ. അവർക്ക് സത്യത്തിലൊരു നല്ല രീതിയിൽ നടക്കാനും അവരുടെ ജീവിത, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറയും. ഇത് ഉള്ള
2: അസുഖം
3: വന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് എണീച്ചൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വരെ അവർക്ക് മടിയാവുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തും.
2: പെയിൻ കാരണമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, നേരത്തെ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ
3: പറ്റാത്ത
2: മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇത് പോകുന്നത്. അപ്പൊ ഈ സർജറി ചെയ്യുന്നതോടുകൂടി അവർക്ക് പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണോ?
3: ഒരു പരിധിവരെ. ഒരിക്കലും നമുക്ക് പഠിച്ചവരെ തന്ന പോലത്തെ ഒരു ജോയിന്റ് കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്.
2: നേരത്തെ
3: നമുക്കിതിൽ കാര്യമായി കിട്ടുക എന്നുള്ളത് പെയിൻ ഫ്രീ ജോയിന്റ് ആയിരിക്കും. നമ്മുടെ വേദന ഒരു 90% വരെ അതിൽ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൊരു രോഗിക്ക് നല്ല രീതിയിൽ സർജറി ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വതവേ ഒരു 90% മുകളിലും പെയിൻ റിലീഫ് ഉണ്ടാവും. അതിൻ്റെ വളവുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ മുട്ടുമടക്കി നമ്മൾ താഴെ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കമോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത്യാത്തിന് ഇരിക്കുക, അതൊന്നും ഒരിക്കലും സാധ്യമാവണമെന്നില്ല. പക്ഷേ നമുക്ക് നടക്കാം, സ്റ്റെപ്പ് കയറാം, ബസ്സിന് പോവാം, നമ്മൾ യാത്രകൾ ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് നമുക്ക് തിരിച്ച്
2: അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ സാർ പറഞ്ഞ പോലെ സ്റ്റെപ്പുകൾ കയറുന്നതിനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുട്ട് മടക്കുന്നതിനൊന്നും
3: പ്രശ്നമൊന്നുമില്ല. മുട്ടൊരു 100 ഡിഗ്രി വരെ നമുക്ക് ഈസി ആയിട്ട് മടക്കാനൊക്കെ കഴിയും.
2: ഓക്കെ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെച്ച ആ ഭാഗം പിന്നീട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? അതിന് തേയ്മാനം വരും അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ടോ?
3: അതായത് നമ്മളിതിൽ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കല്ല ആക്ച്വലി ചെയ്യുന്നത്. നമ്മുടെ മുട്ടിന്റെ ആ ഒരു ഈ രണ്ട് എല്ലുകൾ തമ്മിൽ വരുന്ന ജോയിന്റ് വരുന്ന ഭാഗത്ത് ഒരു കവറിങ് കൊടുക്കുകയാണ്. നമ്മളിപ്പോ പല്ലില് ക്യാപ്പൊക്കെ ഇടുന്ന പോലെ ജോയിന്റിന്റെ രണ്ട് ഭാഗത്തും ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുക. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസറും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ആണ് ഇതിൻ്റെ സത്യത്തിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുക. ഒന്ന്, ഈ ഉപയോഗിക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ്. രണ്ട്, നമ്മുടെ സർജിക്കൽ ടെക്നിക്കിൻ്റെ ഒരു പെർഫെക്ഷൻ. പിന്നെ മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും രോഗിയുടെ കാര്യങ്ങൾ. നമുക്കിത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർ കൊടുക്കും അഡ്വൈസസ് എന്തൊക്കെ ചെയ്യാം, ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തൊരു പ്രൊസീജിയർ, നല്ല രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നൊരു രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് തന്നെ അതിന് കിട്ടുക. പിന്നൊരു സാധാരണഗതിയിൽ ഒരു 20-25 ഇയേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു ജോയിന്റ് റീപ്ലേസ്മെന്റിന്റെ ഒരു ലൈഫ് പറയാം. കാരണം അതിന്റെ ഈ പറഞ്ഞ പോളിത്തീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്, അതിന് കാലക്രമേണ അതിന് ഇത് വരും. അപ്പൊ അങ്ങനെ വരുന്നാൽ ഇതിന് റിവിഷൻ ചെയ്യേണ്ടി വരും.
2: ആ സമയത്ത് കൊണ്ടും ഇതുപോലെ
3: ചെയ്യേണ്ടി വരും.
2: ഇനി അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ, നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഒരു നോർമൽ ലൈഫ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ വളരെ സാധാരണക്കാർ ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പിന്നെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കാനോ അത്രയധികം കോസ്റ്റ് വരുന്നുണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് ഒരു കോമൺ ആയിട്ട് സർക്ക് എന്താണ് പറയാനുള്ളത്?
3: അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇതിനൊരു പ്രൈസ് കൺട്രോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഒരു വലിയൊരു എമൗണ്ടിലേക്കല്ലാതെ ഒരു ആവറേജ് റേറ്റിൽ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 50-60 thousand തന്നെ നല്ലൊരു ഇംപ്ലാന്റ് കിട്ടും. പിന്നെ ഇപ്പോ മറ്റേ നമ്മുടെ ആരോഗ്യ സ്കീമുകളൊക്കെ
2: വില നിയന്ത്രണം വരുന്നുണ്ടെന്നാണ് സർ?
3: ഇല്ല, ഉണ്ട് നിയന്ത്രണം, ഉണ്ട് നിയന്ത്രണം ഉണ്ട്. അപ്പോ മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റിൽ സാധനം നമുക്ക് പുറം രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് അവർക്ക് കിട്ടുന്ന അതേ നല്ല സാധനം നമുക്ക് നല്ല റേറ്റിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അധിക ആശുപത്രികളിലും ഇതുണ്ട്, ഇപ്പോൾ മറ്റേ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തി കൊണ്ട് വളരെ ഇതായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്.
2: സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് സാധാരണക്കാർക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. അതിപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ സർക്കാരിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സൂചിപ്പിച്ചത്. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്തത് എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മളൊപ്പം ഇതുവരെ പങ്കെടുത്തത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആയിരുന്നു. സാർ, ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാ അല്ലാഹ്, ഉപകാരപ്രദമായ ഒരു അറിവ് നൽകപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്, ആരോഗ്യവിചാരം. ആരോഗ്യവിചാരത്തിൽ എല്ല് തേയ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം, മൂസ പി പി.
1: ഒരു വിശ്വാസി റബ്ബിലേക്ക് അടുക്കുന്ന ഒരു വഴിയാണല്ലോ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്രമേൽ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നുവോ അത്രയും അള്ളാഹുവിലേക്ക് നമ്മൾ സാമീപ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇനി പോകുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ മൂന്നാം ഭാഗം, അവതരിപ്പിക്കുന്നത് സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത്. അതിപ്രകാരമായിരുന്നു, ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേട്ട് പഠിച്ചവർ ഒന്ന് കൂടെ ചൊല്ലണം, കഴിഞ്ഞ എപ്പിസോഡ് പഠിക്കേൽക്കാത്തവർ എൻ്റെ കൂടെ കേട്ടിയ ഭാഗം പഠിക്കണം. അതിപ്രകാരമായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത്. അല്ലാഹുമ്മ റബ്ബസ്സമാവാത്തി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ. ഇത്രയും ഭാഗമാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് പഠിക്കാം. ബാക്കി കുറച്ച് ഭാഗമാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്: വമുൻസില തൗറാത്തി വൽ ഇഞ്ചീൽ വൽ ഫുർഖാൻ. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഒന്നും കേട്ട് പരിചയമില്ലാത്ത ചില പദങ്ങൾ ആണ്, പ്രാർത്ഥനാ വാചകമാണ്. പക്ഷേ ഇതിൽ നമ്മൾ കേൾക്കാത്തതായ വാക്കുകളൊന്നുമല്ല, ഇത് കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ വാചകം ഒരു പക്ഷേ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഇനി ഞാൻ ഉച്ചരിക്കാം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് എൻ്റെ കൂടെ ചൊല്ലണം. വമുൻസിലത്ത് തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. എന്താണ് ഈ പ്രാർത്ഥന നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം? വമുൻസിലത്ത് തൗറാത്ത്, തൗറാത്ത് അവതരിപ്പിച്ചവനേ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്തിനെ ഇറക്കിയവനേ. വൽ ഇഞ്ചീൽ, ഇഞ്ചീലും ഇറക്കിയവനായ അള്ളാഹുവേ. ഇഞ്ചീൽ നമുക്കറിയാം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. വൽ ഫുർഖാൻ അഥവാ വിശുദ്ധ ഖുർആൻ, ഖുർആനും ഇറക്കിയവനേ. തൗറാത്തും ഇഞ്ചീലും ഫുർഖാനും അവതരിപ്പിച്ചവനായ റബ്ബേ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ. അള്ളാഹുവിനെ നമ്മൾ വിശേഷിപ്പിച്ചു വരികയാണ്. അതിന് തുടർച്ചയായി പറയുന്നു മുൻസിലത്ത് തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ എന്ന്. തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഇറക്കിയവനായ അള്ളാഹുവേ, അതിൻ്റെ ഒക്കെ റബ്ബേ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന വാചകം നമ്മൾ പഠിക്കുക. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ഇതിൻ്റെ ഏകദേശം പകുതി പഠിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഞാനത് പറയാം, നിങ്ങൾ കേൾക്കണം, എൻ്റെ കൂടെ പറയണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഫുർഖാൻ. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ്, ഇന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
1: നമ്മുടെ കൂടെ നമ്മുടെ സഞ്ചരിക്കുന്ന നമ്മുടെ മക്കൾ, അവർക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിൽ നമ്മളൊരല്പം പുറകിലാണ്. അവിടെ നമുക്ക് സഹായമായി എത്തുന്നത് പൂമരത്തണലിലാണ്. ഒരുപാട് കഥകളും കവിതകളുമായി നമ്മുടെ കുട്ടികളുടെ ആ ഒരു നഭവമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ ബഹുമാന്യനായ അംജദ് മദനി നടത്തുന്ന സംസാരം നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്മകൾ ചെയ്തുകൊണ്ടും ഉപ്പയുടെയും ഉമ്മയുടെയുമൊക്കെ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളിൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനെക്കുറിച്ച് പഠിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാനും കിട്ടുന്ന ചാൻസുകൾ നന്നായി ഉപയോഗിക്കുന്നവരാണ് പീസ് റേഡിയോ കേൾക്കുന്ന നല്ല കൂട്ടുകാർ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് സ്വർഗം പ്രതിഫലമായി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ആളുകൾ അറിവുകൾ നേടിയിരുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എവിടെ വെച്ചാണ് ആളുകൾ നല്ല കാര്യമേതാണ്, തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ചു കൂടിയിരുന്നത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരമാണ് ഇസ്ലാമിലെ പള്ളികൾ എന്നുള്ളത്. മസ്ജിദുകളിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ വിശ്വസിച്ച ആളുകൾ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എത്രയോ പള്ളികൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമാണ് ചില പള്ളികൾ! കഅബയെ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. കഅബയോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദുൽ ഹറമൊന്ന് നോക്കൂ. എന്തൊരു ഭംഗി അല്ലേ? ഇനി മദീനയിലെ മസ്ജിദുൻ നബവിയോ മസ്ജിദുൽ അക്സയോ? അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് പള്ളികൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വന്നില്ലേ? എന്തിനായിരിക്കും പള്ളി? പള്ളി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? പള്ളികളെന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വാസികൾക്ക്, നല്ല മനുഷ്യർക്ക് ആശ്വാസത്തോടുകൂടെ ഇരിക്കുവാൻ, അല്പം സമാധാനത്തോടുകൂടെ ഇരിക്കുവാനുള്ള സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പള്ളികളിൽ ഉണ്ടാവാറുണ്ടോ? അനാവശ്യമായ തർക്കങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. പള്ളി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ബാങ്ക് വിളിക്കുന്ന, എത്ര സന്തോഷമാണ് ആ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഉമ്മ പറയും, ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറയും. നമുക്ക് നമസ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ചകളിലും മറ്റു ചില സമയങ്ങളിലുമൊക്കെ ഖുതുബകൾ കേൾക്കുന്നു അല്ലേ? നല്ല നല്ല ഉപദേശങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ തന്നെ പള്ളി, പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആളുകൾ പള്ളിയുടെ ഓരോ മൂലകളിലിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾ 5 നേരവും പള്ളിയിൽ നടക്കുന്നു. ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് അതാ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൈകളിൽ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പള്ളി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇസ്ലാമിലെ ഒരുപാട് ആരാധനകൾ അത് ചെയ്യാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത്. ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയുണ്ടാക്കിയത്. പള്ളികളുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കഅബ പടുത്തുയർത്തിയത് അല്ലേ? ആ കഅബക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ കഅബ തകർന്നിട്ടിരുന്നു. കഅബയുടെ ചില ഭാഗങ്ങൾ തകർന്നു. അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം തീർത്തതും ആളുകൾ ഹജറുൽ അസ്വദെന്നു പറയുന്ന കല്ല് വെക്കാൻ ആ നാട്ടിലെ ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവർക്കിടയിൽ വന്ന് പ്രശ്നം പരിഹരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഅബയുടെ പുനർനിർമ്മാണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഖുബ എന്നു പറയുന്ന സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പള്ളി നിർമ്മാണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സജീവമായി പങ്കെടുത്തു. ശേഷം മദീനയിലെത്തി മദീനയിൽ മസ്ജിദുൻ നബവി എന്ന അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനും ഖുർആനും ഹദീസുമൊക്കെ പഠിക്കുവാനുമൊക്കെയുള്ള പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അവിടെ അത സജീവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള സ്വഹാബികളുമൊക്കെ പങ്കെടുത്തു. ഏതായിരുന്നാലും ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ആ പള്ളികൾ പരിപാലിക്കുവാനും അതായത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യാനും, പള്ളി വൃത്തിയായി സൂക്ഷിക്കലാവട്ടെ, പള്ളിയുടെ അകത്ത് ചീത്ത കാര്യങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാവട്ടെ, പള്ളിയിൽ മോശമായ എന്തെങ്കിലും കണ്ടാൽ അതെടുത്ത് ഒഴിവാക്കലാകട്ടെ, അതുപോലെ തന്നെ അനാവശ്യമായി പള്ളിയിൽ ഫാനോ ലൈറ്റോ ഒക്കെ വെറുതെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കലാവട്ടെ. ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ട് പള്ളിയെ നാം ശ്രദ്ധിക്കണം. പള്ളികളുടെ പ്രത്യേകത അല്ലാഹുവിൻ്റെ വീടാണ്. അല്ലാഹുവിൻ്റെ വീട് നാം എത്ര മനോഹരമായി കൊണ്ടു നടക്കണം. നമ്മുടെ വീട്ടിനകത്ത് മാലിന്യങ്ങളുണ്ടായാൽ, ചീത്ത കാര്യങ്ങളുണ്ടായാൽ നമുക്കിഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി പരിപാലിക്കുന്നതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു ഗ്രാമീണനായ അറബി വന്ന്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. സ്വഹാബികൾക്ക് വലിയ സങ്കടമായി. ചില സ്വഹാബികളൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ ആള് പേടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ആ വെള്ളമൊഴിച്ച് നിങ്ങളത് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒരു മാലിന്യം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വൃത്തിയാക്കാനാണ് പറഞ്ഞത്. ശേഷം അത് ചെയ്ത മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥലമല്ലേ, ആളുകൾ നമസ്കരിക്കുന്ന ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ, ആളുകൾ ഖുർആൻ ഓതുന്ന, ആളുകൾ ദിക്റുകൾ ചൊല്ലുന്ന, ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കതിഷ്ടപ്പെടുകയും അയാൾ മാപ്പ് പറയുകയും സോറി പറയുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അപ്പോൾ പള്ളി എപ്പോഴും വൃത്തിയായി കൊണ്ട് നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ കണ്ടത് അല്പം വായിൽ നിന്ന് വരുന്ന തുപ്പൽ കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ കൈകൊണ്ട് എടുത്തു പുറത്ത് കളയുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും പള്ളി ഇഷ്ടപ്പെടുന്ന, പള്ളിയിൽ പോകാൻ മനസ്സ് കൊതിക്കുന്ന നല്ല മക്കളാവണം. എന്താണ് എല്ലാ സമയത്തും നമസ്കാരത്തിന് പള്ളിയിൽ പോയി പള്ളിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ നമ്മളും പങ്കെടുത്താൽ നമുക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ സമ്മാനം എന്താണെന്നറിയുമോ? നാളെ പരലോകത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചു ചേരുന്ന സമയമില്ലേ, ആ സമയത്ത് സൂര്യൻ ഇപ്പോഴുള്ളതിൽ നിന്നും താഴോട്ട് വരും. സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ നിന്ന് കുറച്ചാളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നാണ്. ആർക്കാണ് ആശ്വാസം നൽകുന്നത് എന്നറിയുമോ? അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പള്ളി പരിപാലിക്കുന്ന, പള്ളിയുമായി ഹൃദയം ചേർത്തു വച്ച എന്നാണ്. എന്നുവെച്ചാൽ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, പള്ളി വൃത്തിയാക്കുന്ന, പള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല് നൽകും എന്നാണ്. നോക്കൂ, സൗദി അറേബ്യയിലെ രാജാക്കന്മാരെക്കുറിച്ച് അവർ പറയാറുള്ളത് എന്താണ്? ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ എന്നാണ്. രണ്ട് ഹറമുകളില്ലേ, മക്കയും മദീനയും, അതിൻ്റെ സേവകന്മാർ എന്നാണ് അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, മറിയം ബീവി റളിയല്ലാഹു അൻഹ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെവിടെയായിരുന്നു? മറിയം ബീവി എവിടെയായിരുന്നു താമസിച്ചത്? കുഞ്ഞുണ്ടായ സമയത്ത് അവർ പള്ളിയിലേക്ക് നേർച്ച നേർന്നതാണ്. ഇമ്രാൻ എന്നു പറയുന്ന നല്ല മനുഷ്യൻ തനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ പള്ളി വൃത്തിയാക്കുന്നതിനും പള്ളി പരിപാലിക്കുന്നതിനും വേണ്ടി നേർച്ച നേരുകയുണ്ടായി. പ്രസവിച്ചപ്പോഴല്ലേ അത്ഭുതം, കുട്ടി പെൺകുട്ടിയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരാൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. എന്നാൽ നേർച്ച നേർന്നതല്ലേ, നേർച്ച നിറവേറ്റുകയും വേണം. അങ്ങനെ കുട്ടിയെ പള്ളിയിൽ കൊണ്ടാക്കുകയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളി വൃത്തിയാക്കലും പള്ളി പരിപാലനവുമൊക്കെയായി. മറിയം റളിയല്ലാഹു അൻഹ ആ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ പുണ്യവും കൂലിയുമൊക്കെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള, നാം ജീവിക്കുന്ന സ്ഥലത്തുള്ള പള്ളി, ആ പള്ളിയെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കണം. അവിടെ ഒരു വൃത്തികേട് കണ്ടാൽ, അവിടെ ഒരു അനാവശ്യമായ ഒരു പേപ്പർ താഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ, അവിടെ അതിൻ്റെ മുറ്റത്ത് അല്പം ചളി കണ്ടാൽ, പള്ളിയിൽ കയറുന്നിടത്ത് മോശമായ എന്തെങ്കിലും കണ്ടാൽ, നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ താല്പര്യത്തോടുകൂടെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയണം. പള്ളിയിൽ അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ചീത്ത കാര്യങ്ങളൊന്നും പള്ളിയിൽ ഉണ്ടാകാതിരിക്കണം. പള്ളിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ഖുതുബകൾ, ആ സമയത്ത് നാം ശബ്ദമുണ്ടാക്കാതെ അത് കേൾക്കണം. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് അല്ലാഹുമ്മ ഫ്തഹ്ലീ അബ്വാബ് റഹ്മത്തിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുകയും അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾക്ക്, നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പള്ളികളിൽ ഓടിക്കളിക്കുകയോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പള്ളി ഉണ്ടാക്കി തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളി, സ്വർഗത്തിലൊരു വീട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കൂട്ടുകാരികളും മനസ്സിൽ ഒരു തീരുമാനമെടുത്തോളൂ. നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച് വലിയ ആളുകളാവുകയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് സമ്പത്തും ഉണ്ടാവുകയാണെങ്കിൽ, നാം അതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് മാറ്റിവെച്ച് ഒരു ചെറിയ പള്ളിയെങ്കിലും, അല്ലെ, അഞ്ചു നേരം ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോൾ നമുക്ക് എത്ര പുണ്യം കിട്ടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളി അവിടെ തന്നെ ഉണ്ടാകും, അല്ലേ? ആ പള്ളിയിൽ ആളുകൾ വരും, പ്രാർത്ഥിക്കും, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം നാം മരിച്ചു കഴിഞ്ഞാലും പരലോകം സംഭവിക്കുന്നത് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൗഭാഗ്യം കിട്ടണം. നാളെ സ്വർഗലോകത്ത് ഒരു വീട് അള്ളാഹു നമുക്ക് നൽകണം. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മനസ്സ് വെക്കുക. പള്ളി പരിപാലിച്ചുകൊണ്ട്, പള്ളിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയുമായി നിരന്തരം ഇടപെടാനും പള്ളിയിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളായി, ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ ഏവരെയും വളർത്തി വലുതാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കാൻ ശ്രമിക്കുക. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീകും. അംജദ് മദനിയാണ് ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നത്. നല്ല കുട്ടി എന്ന വിഷയത്തിലുള്ള പൂമരത്തണലിനാണ് നമ്മൾ സാക്ഷിയായത്.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ചേ നമുക്ക് സമയം ചെലവഴിക്കാനുള്ളൂ, പക്ഷെ അതുകൊണ്ട് കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു കിട്ടണം. ഈ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഏതാനും ചില വരികളിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു ആശയം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മനസ്സിൻ്റെ നന്മ, അബൂ തൻവീർ രചിച്ച വരികൾക്ക് ശബ്ദം നൽകുന്നത് നബീൽ സലാഹി.
1: സമൂഹമായി ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സദ്വിചാരത്തോടെയായിരിക്കണം ഇടപഴകേണ്ടത്. ഒരാളെപ്പറ്റിയും മനസ്സിൽ മോശപ്പെട്ട ധാരണ വെച്ചു പുലർത്തരുത്. അങ്ങനെയായാൽ ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന വിവിധങ്ങളായ മാനസിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആത്മവിശ്വാസത്തോടെയും ഉല്ലാസത്തോടെയും ജീവിക്കുവാനും സാധിക്കും. കേൾക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ വിശ്വസിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ വരുന്ന ഒട്ടുമിക്ക സന്ദേശങ്ങളും ഇത്തരത്തിലുള്ളതാവാനാണ് സാധ്യത. ആധുനിക വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇടങ്ങളും ഇതിൻ്റെ സങ്കേതങ്ങളാണ്. ഇതെല്ലാം ബോധ്യമുള്ളവർ തന്നെ അത്തരം വാർത്തകളും സന്ദേശങ്ങളും അങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്യാറുണ്ട് എന്നതാണ് ഖേദകരം. നന്മയോട് സഹകരിക്കാനും തിന്മയെ പ്രതിരോധിക്കാനും മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള സദ്വിചാരം ആവശ്യമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ഊഹത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും. പ്രവാചക ചരിത്രത്തിൽ അത്തരമൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ജുഹൈനയിൽ ശത്രുക്കളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശത്രുപക്ഷത്തു നിന്നൊരാൾ തന്റെ വാളിന്റെ മുമ്പിൽ എത്തിയ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ചു. എന്നാൽ രക്ഷപ്പെടാനുള്ള താൽക്കാലിക അടവാണെന്ന് കരുതി ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. ആ വിവരം പ്രവാചകന്റെ അടുത്തെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ശേഷം നീ അവനെ വധിച്ചുവോ? ഇതു സംബന്ധിച്ച് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ദിവസത്തിനു മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമാർ പ്രവാചകന്റെ ചോദ്യമെനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. സദ്വിചാരത്തിന്റെ അടിസ്ഥാനം ഗുണകാംക്ഷയാണ്. അത് മനസ്സിൽ ഇല്ലാത്തവൻ മാനുഷിക പ്രതിബദ്ധതയില്ലാത്തവനാണ്. അത്തരം മനസ്സുകൾക്കൊരിക്കലും സമൂഹത്തോട് ആരോഗ്യപരമായി ഇടപെടുവാൻ സാധിക്കുകയില്ല. ഒരാളെ സംബന്ധിച്ച സദ്വിചാരത്തിന് പോറലേൽപ്പിക്കും വിധം വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ ആരായുകയും ചെയ്യാൻ സാധിക്കുന്ന പരിഹാരത്തിലൂടെ അവസ്ഥ നന്നാക്കുകയും ചെയ്യേണ്ടതുണ്ട്. തൻ്റെ അടുക്കൽ നിന്നുള്ള പെരുമാറ്റം ഒരാളെ പ്രയാസപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ ചോദിക്കുന്നതും സദ്വിചാരത്തിൻ്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ സംബന്ധിച്ച് കേൾക്കുന്ന വാർത്തകൾ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ വിശ്വസിക്കരുത്. അവരോട് മോശം രീതിയിൽ പെരുമാറാൻ അത് കാരണമാകും. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. വിശുദ്ധ ഖുർആൻ അധ്യായം 49:12. പലവിധത്തിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ജനങ്ങൾ. തന്റെ രഹസ്യം ആരും അറിയരുതെന്ന് നിർബന്ധമുള്ളവരാണെല്ലാവരും. എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യം മനസ്സിലാക്കാൻ പൊതുവെ എല്ലാവരും തൽപരരുമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അതന്വേഷിക്കുന്നത് ഉത്തമ വിശ്വാസിക്ക് ചേർന്നതല്ല. അത് നാനാവിധ കുഴപ്പങ്ങൾക്ക് കാരണവുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ മറ്റൊരാളുടെ ന്യൂനതകൾ ഇഹലോകത്ത് മറച്ചുവെക്കുന്നുവെങ്കിൽ പരലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനതകൾ മറച്ചുവെക്കും. നന്മയുടെ വസന്തം മനസ്സിലെ നന്മയെ ആശ്രയിച്ചാണിരിക്കുന്നത്. മനസ്സും നാവും നന്നായാൽ കർമ്മം നന്നായി. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയുക, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നായി. അത് കുഴപ്പത്തിലായാൽ ശരീരം മുഴുക്കെ കുഴപ്പത്തിലായി. അറിയുക, അതത്രേ ഹൃദയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്റെ ദാസൻ എന്നെക്കുറിച്ച് ഓർക്കുകയും എന്നെക്കുറിച്ച് സദ്വിചാരമുണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവന്റെ കൂടെയുണ്ടായിരിക്കും. സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ശരിതെറ്റുകളിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളിൽ പലതും വിട്ടുവീഴ്ച അർഹിക്കുന്നതുമാകാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്റെ വിചാരം കൊണ്ട് ഗുണം കൊയ്യാത്തവൻ തന്റെ ശരീരം കൊണ്ടും ഗുണം നേടില്ല. ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞു, നീ നിന്റെ സഹോദരനെ തെറ്റിദ്ധരിക്കുന്നതിനു മുമ്പ് അവന്റെ 70 ഒഴിവ് കഴിവ്

0: രചിച്ച മനസ്സിന്റെ നന്മ എന്ന നുറുങ്ങുകൾക്ക് ശബ്ദം നൽകിയത് നബീൽ സ്വലഹി.
1: ഒരാളുടെ നാമങ്ങളാണല്ലോ ഒരാളെ വ്യതിരക്തനാക്കുന്നത്. ഒരാളുടെ പേരിലാണ് അയാൾ അറിയപ്പെടുന്നതും പ്രശസ്തനാകുന്നതും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ നാമങ്ങൾ അറിയുമ്പോൾ എത്രമാത്രം നമുക്ക് ആ റബ്ബിനോട് ഇഷ്ടം തോന്നും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഹൈലൈറ്റ് പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. പതിവ് പോലെ അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അൽ ഹബീർ എന്ന അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണവുമായി ബന്ധപ്പെട്ട സംസാരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂക്ഷ്മജ്ഞാനി എന്നാണ് അൽ ഹബീർ എന്ന ആ ഒരു നാമത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലി ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഭയഭക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും. ഇതൊക്കെയാണ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽ ഹബീർ എന്ന നാമത്തിൻ്റെ തേട്ടം, അർത്ഥം, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അൽ ഹബീർ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വല്ലാഹു ബിമാ തഅമലൂന ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന ഖബീറാകുന്നു എന്ന് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില നാമങ്ങളോടുകൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്ന നാമം വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹക്കീമുൽ ഖബീർ, ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കീം എന്ന നാമത്തോടുകൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 45 തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൂക്ഷ്മജ്ഞാനം, അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി, ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഖബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നു പോവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വച്ചതും അള്ളാഹു അറിയും. ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒന്നും മറന്നു പോവുകയില്ല, മങ്ങിപ്പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. ഏതാ ആ ദിവസം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടുമുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്, അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, വഹുസ്സുല മാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. നിങ്ങൾ മറച്ചു വച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഖബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ്. ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഖബീർ എന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്തെന്നറിയോ? മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, ഒരാളും ഉപകരിക്കാത്ത ദിവസം, ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന, ആരും ആർക്കും തുണയില്ലാത്ത, ആരും ആർക്കും സഹായം നൽകാത്ത, ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത

ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിയുന്നവനാണ്. എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല, ഒന്നും മാഞ്ഞതായിട്ടില്ല, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത്, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ. അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യൗമ തുബില സറായിർ, രഹസ്യങ്ങളെ പുറത്താക്കുന്ന, പരസ്യമാക്കുന്ന ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, എല്ലാം അറിയുന്നവനും പൂർണ്ണമായി അറിയുന്നവനും, ദൃശ്യമെന്നില്ല, അദൃശ്യമെന്നില്ല, രഹസ്യമെന്നില്ല, പരസ്യമെന്നില്ല, ആകാശത്തിലേതും ഭൂമിയിലേതും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അതുപോലെ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ഭാവിയിലുള്ളതോ ഗൈബായതോ അദൃശ്യമായതോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അവൻ അൽ ഖബീറാകുന്നു. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, ഓരോ അണു പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം, ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും. അങ്ങനെ അള്ളാഹുവിനെ അൽ ഖബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത്. അൽ ഖബീറായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും, അള്ളാഹു സുബ്ഹാനഹു വതാല സൂക്ഷ്മമായി നമ്മളാരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓർമ്മപ്പെടുത്തി. അന്നത്തെ പ്രത്യേകത എന്താ? അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ബൽ ബദാലഹും മാ കാനു യുഖ്ഫൂന മിൻ ഖബിൽ, മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം, രഹസ്യമാക്കി ഗോപ്യമാക്കി വച്ചതെല്ലാം അന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകടമാക്കുന്ന, വെളിവാക്കുന്ന ദിവസമാണ്. നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ നമ്മുടെ കർമ്മങ്ങൾ

അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം. ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ്. കപടതയുണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. ആ സംഭവം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല, എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിലേക്കായിരുന്നു പോയത്. അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് തിരിഞ്ഞോടുകയാണ് പ്രവാചകൻ കാണാതിരിക്കാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്കെത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കിതയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള അവസ്ഥ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാലക്കിയ ആയിഷ ഹൈഷൻ റാബിയതൻ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണില്ല, ഇല്ല റസൂലേ, ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് സൂചിപ്പിക്കുകയാണ്, ലതുഖ്ബിരിന്നി ഔ യുഖ്ബിറന്നീ അല്ലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ അല്ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ്. അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ, നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം, അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ, നഅം, അതെ എന്ന് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ, അള്ളാഹു അൽ ലത്തീഫാണ് അൽ ഖബീറാണ്, എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മറയുകയോ? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അറിയും ആ ഖൽക്കിൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അൽ ഖബീറാണ്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വച്ചതും മറച്ചു വച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം, ഖുറൈശി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ, സൊഫ്വാൻ ബിനു ഉമയ്യയും ഉമയ്യർ ബിനു വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഉമയ്യർ ബിനു വഹബ് പറയുകയാണ്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഞാൻ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫ്വാൻ ബിനു ഉമയ്യ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം, അവസാനം ഉമയ്യർ ബിനു വഹബ് നേരെ മദീനയിലേക്ക് എത്തി. മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് ഉമയ്യർ താങ്കൾ വന്നത്? ഉമയ്യർ പറയുകയാണ്,

0: ാണ് ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണ, ഉമൈർ താങ്കൾ സത്യം പറയണം, താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമൈർ വീണ്ടും പറയണം, ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച, 450 കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ, രണ്ടുപേർ മാത്രം അറിഞ്ഞ, മൂന്നാമത്തെ ഒരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമൈറിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി അൽ ഖബീറായ അല്ലാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ. ആരും അറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അല്ലാഹു സുബ്ഹാനഹു വതാല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ, ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഖബീറായ അല്ലാഹു ഗൂഢമായതുപോലും ഒളിച്ചു വച്ചതും മറച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി വച്ചതുമെല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, അല്ലാഹു ഹാഇലു ബൈനക് വബൈന ദാലിക്, നിനക്കും ആ സംഭവത്തിനുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ, നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്നാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു ഖബീറാണ്, നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരുമറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാഹുവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അല്ലാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അല്ലാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അൽ ഖബീറായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെയും ശ്രവിച്ചത് അസ്മാഉൽ ഹുസ്ന, അൽ ഖബീർ സൂക്ഷ്മജ്ഞാനി എന്ന നാമവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി നമ്മുടെ കൂടെ ചേർന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: നമ്മുടെ മക്കൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ പോഷക ഘടകമാണ് വിസ്ഡം സ്റ്റുഡൻസ്. ആ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഇല പൊഴിയാത്ത മരം, ആ ഒരു ഹെഡിങ്ങാണ് നമ്മളിനി കാതോർക്കുന്നത്. പതിവ് പോലെ നമ്മുടെ കൂടെ എത്തുന്നത് അർഷദ് അൽ ഹിക്കമി താനൂരിൻ്റെ രചനക്ക് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇലപൊഴിയാത്ത മരം. അങ്ങനെയൊരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരങ്ങളൊക്കെ ഇല പൊഴിയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെയുള്ള മരങ്ങളിൽ ഇല പൊഴിയുന്ന സമയമുണ്ടാവും. സ്വാഭാവികമായിട്ട് മരങ്ങളുടെ ഒരു പ്രോസസ്സിങ് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ജീവിതക്രമത്തിൽ ഇലകളൊക്കെ പൊഴിച്ച് പുതിയ ഇലകളൊക്കെ വരും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിജ്ഞാന സദസ്സ് നടക്കുകയാണ്. നബിയുടെ ചുറ്റും സഹാബികളിങ്ങനെ നബി പറയുന്നത് കേൾക്കാൻ എന്തോരം ക്ഷമയോടുകൂടി താല്പര്യത്തോടുകൂടി ഇങ്ങനെ കൂട്ടത്തിലിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായിട്ട് ചോദിക്കുകയാണ്, ഇല പൊഴിയാത്ത മരത്തിൻ്റെ പേരറിയുമോ? നബി ചോദിച്ചു. അത് മുസ്ലിമിനെ പോലെയാണ്. പല മരങ്ങളുടെയും പേരുകൾ സഹാബാക്കളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. പല ഉത്തരങ്ങളും സദസ്സിൽ മുഴങ്ങിക്കേട്ടു. ആ സദസ്സിൽ വളരെ പ്രായം കുറവുള്ള അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. ഉത്തരം ഈന്തപ്പനയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ തന്നേക്കാൾ പ്രായം കൂടിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഉത്തരം പറയാൻ ലജ്ജിച്ചു പോയി. ഉത്തരം ആരും ശരിയായി പറയാതായപ്പോ സഹാബാക്കൾ തന്നെ നബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേതാണെന്നോ? ഈന്തപ്പനയാണ്. സദസ് പിരിഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയോട് പറഞ്ഞു, ആരാ ഉപ്പ? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പാ, എനിക്കുത്തരം അറിയാമായിരുന്നു. മുതിർന്നവർ പറയാതിരുന്നപ്പോ അത് പറയുന്നതിന് തൊട്ട് എന്നെ തടഞ്ഞുവെച്ചത് ലജ്ജയാണ്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുവന്ന ഒട്ടകത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഉത്തരം പറയലായിരുന്നു എന്ന്. കുട്ടികളെ, കുഞ്ഞുമക്കളെ, ഈ കഥ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്ന്, ഇലപൊഴിയാത്ത മരം എന്നത് ഈന്തപ്പനയാണ്. അത് മുസ്ലിമിനെ പോലെയാണെന്ന് റസൂൽ പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു മുസ്ലിം സദാ നന്മ ചെയ്യുന്നവനാണ്. ഇല മരത്തിൻ്റെ തണൽ കൊടുക്കുന്നതാണ് അല്ലേ? ഇലകളാ മരത്തിൻ്റെ ഏറ്റവും ആ മരത്തെ നിലനിർത്താൻ കാരണമാകുന്ന കാര്യമാണ്. അപ്പം ആ ഇലകളുടെ ധർമ്മം മരത്തിനെന്ന പോലെ ഒരു മുസ്ലിമിന് സദാ തണൽ കൊടുക്കാവുന്ന നന്മകളെന്ന ഇലകളുണ്ടായിരിക്കണം. അതൊരിക്കലും കൊഴിഞ്ഞു പോവാൻ പാടില്ല. മറ്റൊന്ന്, നമ്മളൊരിക്കലും നമുക്കറിയുന്ന നല്ല കാര്യങ്ങൾക്ക് മാറ്റിവെക്കരുത്, അല്ലെങ്കിൽ അത് പറയാതിരിക്കരുത്. അത് ആ സമയത്ത് നമ്മൾ പറയണം, അതിൽ ലജ്ജിക്കരുത്. കാരണം ഉമർ റളിയല്ലാഹുവിനു പറയാണ്, ചുവന്ന ഒട്ടകത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മോൻ ആ സമയത്ത് ഉത്തരം പറയലായിരുന്നു, നീ പറയലായിരുന്നു നല്ലത് എന്ന് മോനെ പഠിപ്പിച്ചു. അപ്പോൾ പിറകോട്ട് പോലല്ല, നന്മയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വന്ന് അതിൽ ലജ്ജ കാണിക്കരുത് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പോൾ ഇലപൊഴിയാത്ത മരത്തിൻ്റെ കഥ കുഞ്ഞുമക്കൾ കേട്ടില്ലേ? അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതിയ കഥയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ഹൃദ്യമായ ഒരു കഥയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. അർഷദ് അൽ ഹക്കമിയാണ് ഇലപൊഴിയാത്ത മരം എന്ന കഥ രചിക്കുന്നത്. ആ കഥ നമുക്ക് മുമ്പിൽ വായിച്ച് അവതരിപ്പിച്ചത് അബ്ദുസ്സലാം ബിറ്റി.
2: നമ്മുടെ ചുറ്റിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നും നമ്മൾ അലോസരപ്പെടുത്താറുണ്ട്. ഓരോ വിഷയങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തുണ്ട് പരിഹാരം എന്നുള്ള അന്വേഷണമാണ് ജനക്ഷേമം എന്ന പരിപാടിയിലേക്ക് പീസ് റേഡിയോയെ കൊണ്ടെത്തിച്ചത്. ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ പ്രകൃതി മലിനീകരണം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഹമീദ് കക്കട്ടിലിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തുന്ന സംഭാഷണം ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ജില്ലാ എൻവയോൺമെന്റ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ഹമീദ് കക്കാട്ടിലാണ്. തൻ്റെ 21 വർഷത്തെ ബോർഡിലെ സേവനത്തിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിലെ 14 വർഷത്തെ സേവന പരിചയവും ഒരുമിപ്പിച്ച് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എക്സ്പേർട്ടും എൻവയോൺമെന്റൽ കൺസൾട്ടൻസി എക്സ്പേർട്ടുമായി ജോയിൻ ചെയ്ത് ജില്ലയിൽ ഒരവശ്യ കൺസൾട്ടന്റായി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലിനീകരണത്തെക്കുറിച്ചാണ്. മുമ്പില്ലാത്ത വണ്ണം മണ്ണും വിണ്ണും വായുവും വെള്ളവുമെല്ലാം മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനും ചൂഷണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഒരാൾ ഒരു വൃക്ഷം നനച്ചുണ്ടാക്കി അതിൽ നിന്ന് പക്ഷികളും മൃഗങ്ങളും ഫലങ്ങൾ ഭക്ഷിച്ചാൽ അതിനും അള്ളാഹുവിൻ്റെ പക്കൽ വളരെയേറെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയാണെങ്കിൽ പോലും അവിടെയും ഒരു കരുതൽ വേണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് പ്രവാചകൻ അനുശാസിച്ചു. ഇങ്ങനെ വൃത്തിയുടെ പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ, പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കേറെ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും, പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഹമീദ് കക്കാട്ടിലിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറേ, മലിനീകരണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു നിർവചനം എങ്ങനെയാണ് നമ്മൾ നൽകുക?
5: മാലിന്യം എന്ന് പറഞ്ഞാൽ ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ. ഇത് മനുഷ്യനും ഇതര ജീവികൾക്കും ഹാനികരമായി ഹാനിയുണ്ടാക്കുന്ന വസ്തുക്കളല്ല മാലിന്യങ്ങളിൽപ്പെടും. മാലിന്യം എന്ന നിർവചനത്തിൽപ്പെടുന്നതാണ്. ഇത് വെള്ളത്തിലോ വായുവിലോ മണ്ണിലോ ചേരുമ്പോൾ ജലമലിനീകരണം, വായുമലിനീകരണം, അതേപോലെ സോയൽ പൊല്യൂഷൻ എന്നീ വകുപ്പുകളിലോട്ട് മാറുന്നു.
4: ഇവിടെ പ്രകൃതി മലിനീകരണം ഒരു ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഒരു വലിയൊരു വിപത്തായി മാനവ സമൂഹം അനുഭവിക്കുന്നതാണല്ലോ. ഇതിൽ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനീകരണമുണ്ട്, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുണ്ട്, വ്യക്തിപരമായി വരുന്നുണ്ട്. ഇവിടെ നാം എവിടെ നിന്നാണ് ഈ മലിനീകരണ നിയന്ത്രണം തുടങ്ങേണ്ടത് എന്നാണ്?
5: ഭൂമിയിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രകൃതി അതിൻ്റെ സ്വതസിദ്ധമായ കഴിവ് ഉപയോഗിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെൽഫ് കാരിയിങ് കപ്പാസിറ്റിക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് അത് മനുഷ്യന് അത് മലിനീകരണമായിട്ട് അനുഭവപ്പെടുന്നത് പോലും. അതിന് അത് ഒതുങ്ങാത്ത രീതിയിൽ ആക്കി മാറ്റുന്നതും മനുഷ്യനാണ്. നമ്മളൊന്ന് ശ്രദ്ധ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ വ്യവസായ മലിനീകരണത്തിൻ്റെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പേ ഈ മനുഷ്യൻ വരുന്ന വീട്ടിൽ നിന്നാണ്. വീട് മുതൽ തുടങ്ങുകയാണെങ്കിൽ വീട്ടിലെ ഒരു നല്ല ഒരു മാലിന്യ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ടും തുടർന്ന് പോവാനായിട്ട് ഈ ഇതേ മനുഷ്യന് സാധിക്കുന്നില്ല. വീട്ടിലെന്താണ് മാലിന്യം ഉണ്ടാകുന്നത്? വീട്ടിലെ മാലിന്യം തീർച്ചയായിട്ടും ഹ്യൂമൻ വേസ്റ്റാണ് ഒന്നാമത് വരുന്നത്. രണ്ട്, നമ്മുടെ കിച്ചൺ എന്നുള്ള ഫുഡ് വേസ്റ്റും. ഇത് രണ്ടും വളരെ സുന്ദരമായിട്ട് ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് 3 സെന്റ് സ്ഥലമാണ്, 4 സെന്റ് സ്ഥലമാണ്, അവർക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള സ്ഥലമില്ല. ആ പറയുന്നതിനകത്ത് വലിയൊരു കഴമ്പുണ്ടെന്ന് തോന്നില്ല. ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം സംസ്കരിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് എന്തായാലും നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഉണ്ടാക്കണമല്ലോ. അത് ഒരു ശരിക്കുള്ളൊരു വാട്ടർ പ്രൂഫ് ആണെന്നൊന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. കാരണം മിക്കവാറും എല്ലാവരും ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ വേരുകൾ കയറിയിട്ടോ അല്ലെങ്കിൽ എവിടെയും ക്രാക്സ് വന്നിട്ടോ ഒക്കെ ആയിട്ട് അതിൻ്റെ സെപ്റ്റിക് ആക്ഷൻ തന്നെ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇല്ലെന്ന് ഉറപ്പുവരുത്താം. സ്വതവേ ശരിക്കും അത് നല്ലൊരു ഫങ്ഷനിങ് ഒരു ദീർഘചതുരാകൃതിയുള്ള ഒരു സെപ്റ്റിക് ടാങ്കാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഹൈറ്റ് റെസ്ട്രിക്ഷനുണ്ട്. വാട്ടർ ഡെപ്ത് ഒരു മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 മീറ്റർ 80 സെന്റിമീറ്ററിൽ കൂടാതിരിക്കുന്നത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ മീതൊരു ഫ്രീ ബോർഡ്, ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഫ്രീ ബോർഡും കൊടുക്കണം. 3 ചേമ്പറിലുണ്ടാക്കുന്ന ഇതിന് ഫസ്റ്റ് ചേമ്പറിൽ ചെന്ന് വീഴുന്ന മാലിന്യം സെക്കൻഡ് ചേമ്പറിലോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അത് കുറഞ്ഞു വരാൻ പാകത്തിൽ അവിടെ ചില സംവിധാനങ്ങൾ നടക്കുന്ന, ആ സംവിധാനം പോലും നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മളെന്താ ചെയ്യുന്നത്, ആ അതിനകത്ത് ചാണകവും മറ്റു ന്യൂട്രിയൻസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് മൈക്രോബ്സിന് വളർത്തി, കുറേ പുഴുക്കൾ വളർത്തി ഉണ്ടാക്കുക. അങ്ങനെ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പുഴുക്കളാണ് ഈ വന്നു വീഴുന്ന മാലിന്യം ഭക്ഷണമാക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വളമാക്കി മാറ്റുന്ന സംഗതി. സെക്കൻഡ് ചേമ്പറിലോട്ട് എത്തുമ്പോഴേക്ക് അത് ഒരുവിധം ക്ലാരിറ്റിയിലൂടെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ സോളിഡ്സ്, വെയ്റ്റ്, പാർട്ടിക്കിൾസ് എല്ലാം താഴത്തോട്ട് പോയി വെള്ളം മാത്രം ഇതേക്ക് കയറി വരുന്നു. ഇത് തേർഡ് ചേമ്പറിലോട്ട് എത്തിയാൽ ഒന്നും കൂടി ക്ലിയറായി അതിൻ്റെ ഏറ്റവും പുറത്ത്, ഏറ്റവും ടോപ്പ് ലെയറിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നു. ഈ വരുന്നതും ഫർദറായിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ വിടാൻ പാടില്ല. ഇതൊരു സോക്ക് പിറ്റിലൂടെ കൊടുക്കുകയാണ്. സോക്ക് പിറ്റ്, ചെറിയ സോക്ക് പിറ്റ് മതി. സോക്ക് പിറ്റിന് ആകെ ഉള്ളത് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചെങ്കിൽ അതിൻ്റെ അതിലൂടെ പുറത്തേക്ക് പോകുന്നത് ഫർദർ ഫിൽട്രേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കോൺക്രീറ്റഡ് ബോട്ടം. സാധാരണ കോൺക്രീറ്റഡ് ബോട്ടം എന്ന് പറയുമ്പോൾ നേരെ ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. കോൺക്രീറ്റഡ് ബോട്ടമാണ് നല്ലത്. എന്നിട്ട് സൈഡ് പെർഫോറേറ്റഡ് വാൾസോ അല്ലെങ്കിൽ ഓപ്പൺ ജോയിൻറ്റഡ് റിങ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ പാകത്തിലാക്കി പുറത്തൊരു 2.5 അടി വീതിയിലെങ്കിലും 2 mm സാൻഡ് ഫില്ല് ചെയ്യാം. ഈ സാൻഡിലൂടെ ഇത് പുറത്തേക്ക് കിടക്കുമ്പോൾ ബാക്ടീരിയോളജിക്കലായിട്ട് ബാക്കി നിൽക്കുന്ന സംഗതിയും കൂടി അതിനകത്തൊരു ഫിൽറ്റേഡ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് വരും. ഈ ഇത്തരം സോക്ക് പിറ്റ് ജലാശയങ്ങളുടെ, കിണറുകളുടെ ഒരു 7.5 മീറ്റർ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ദൂരം പാലിച്ചുകൊണ്ടും ഉണ്ടാക്കുക. അത് നമ്മുടെ വീട്ടിലെ കിണർ, നമ്മുടെ പറമ്പിനകത്തുള്ള കിണർ മാത്രം, തൊട്ടടുത്ത പറമ്പിലെ കിണറും കൂടി ശ്രദ്ധിക്കാനുണ്ട്. കാരണം അതാണ് അധികം പേരും ശ്രദ്ധിക്കാത്ത കാര്യം. പിന്നെ അവിടെ ഉണ്ടാകുന്ന സോളിഡ് വേസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റ് ആണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈ പ്ലാസ്റ്റിക് അതിൽ നിന്ന് മാറ്റിവെച്ച് അത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാൻ പാകത്തിൽ ഒന്ന് പ്രമീറിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പഞ്ചായത്തുകളും വളരെ സക്സസ് ആയിട്ട് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള കുടുംബശ്രീക്കാരും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ റീസൈക്ലിംഗ് യൂണിറ്റുകളോട്ട് പോട്ടെ. ബാക്കിയുള്ളത് ജൈവമാലിന്യങ്ങളാണ്. അത് ഒന്നുമില്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ തെങ്ങുണ്ടെങ്കിൽ ദിവസം തെങ്ങിൻ്റെ താഴത്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതൊന്നുമല്ലെങ്കിൽ ഈ പൈപ്പ് കമ്പോസ്റ്റ്, റിംഗ് കമ്പോസ്റ്റ്, അങ്ങനെ വളമുണ്ടാക്കാനുള്ള ചില രീതി വന്ന് വളരെ കുറഞ്ഞ സ്ഥലമാണ് തെങ്ങും പറമ്പും ഒന്നുമില്ലെങ്കിൽ ഒരടി വ്യാസമുള്ള ഒരു ഒന്നര മീറ്റർ നീളത്തിലുള്ള രണ്ട് പൈപ്പും അതിൻ്റെ മീതെ കുറച്ച് വെയിറ്റ് അടച്ചു വെക്കാൻ പറ്റിയ രണ്ട് അടപ്പും ഉണ്ടെങ്കിൽ ഒരു റിംഗ് പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. ഒരു ഒന്നര അടി ഒരാഴത്തിൽ കുഴി ഒഴിച്ചിട്ട് ഈ രണ്ട് പൈപ്പുകളും സ്ഥാപിക്കാം. ഒരു പൈപ്പിലൂടെ മാത്രം ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാം. ഒരു മാസം ഒന്നര മാസത്തേക്കുള്ള മാലിന്യം ഒരു പൈപ്പിൽ നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു അളവിലൂടെ. അത് കഴിഞ്ഞാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ലിഡ് തുറക്കണ്ട, അടുത്ത പൈപ്പിൽ നിക്ഷേപിക്കാം. അത് അനദർ ഒരു 30-40 days എടുക്കുമ്പോൾ ആദ്യത്തെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അത് വളമായിട്ടുണ്ടാവും. ആ വളം അങ്ങനെ തന്നെ ചെടികൾക്കോ മരങ്ങൾക്കോ ഉപയോഗിക്കാൻ കൊടുക്കുക. അപ്പോൾ ആ പ്രശ്നം തീർന്നു കഴിഞ്ഞു. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊരു ശല്യം തൊട്ടടുത്ത വീട്ടുകാരനോ തൊട്ടടുത്ത പ്രദേശത്തിനോ പൊതുസ്ഥലത്തിനോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മളുടെ സംസ്കാരം അവിടെ തുടങ്ങുന്നു. വ്യാപാര സ്ഥാപനങ്ങളോട് വരും ഇമീഡിയറ്റ് ആയിട്ട്, പിന്നെ നമ്മൾ ടൗണിലോട്ടാണ് വരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലും ഇത് തന്നെ പ്രയോഗിക്കാവുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഹോട്ടലാണ് നടത്തിക്കുന്നത്, ആ ഹോട്ടലിലെ മാലിന്യം അവിടെ തന്നെ കുഴിച്ചു മൂടാനും സംസ്കരിക്കാനും ഉള്ള പദ്ധതി ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതു ഓടയിലോട്ട് വരാതിരിക്കാനും പൊതുസ്ഥലങ്ങളിലോട്ട് എത്തിപ്പെടാതിരിക്കാനും സാധിക്കില്ലേ? ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് ഹോട്ടലുകാർ, കോഴിക്കട, ഇറച്ചിക്കട, പിന്നെ ആശുപത്രികൾ, അതുപോലെ കല്യാണ മണ്ഡപങ്ങൾ. എന്താ വെച്ചെങ്കിൽ കല്യാണ മണ്ഡപങ്ങളൊക്കെ ആർക്കെങ്കിലും നടത്താൻ കൊടുക്കാൻ, ഇതിൻ്റെ ഓണർക്ക് വലിയ ഒരു ഭാഗം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മാലിന്യങ്ങൾക്ക് ഒരു സ്റ്റോപ്പേജ് വേണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അവരൊരു പെട്ടി ഓട്ടോറിക്ഷയിലോ ഒരു മിനി ലോറിയിലോ ലോറിയിലോ മാലിന്യങ്ങൾ കടത്തുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണം, ആക്ഷൻ എടുക്കുന്ന എവിടുന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലപ്പുറത്തിരിക്കുന്ന സമയത്ത് ഇത്തരം മാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഞാനൊരു സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ഗുണം കണ്ടിട്ടുണ്ട്. 2010 ഞാനിവിടെ മലപ്പുറത്ത് ജോയിൻ ചെയ്ത് ആ സമയത്തൊക്കെ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് ഹൈവേയിലൂടെ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ പല ഭാഗത്തും മൂക്ക് പുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. 2012 അവസാനമായപ്പോഴേക്ക് അതില്ലാതെ പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് 2015 വരെയും നീണ്ടു തന്നെ. ഇപ്പോൾ വീണ്ടും പല കാരണങ്ങളാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉള്ള ശ്രദ്ധക്കുറവുണ്ടാവില്ല, പക്ഷേ അത് വീണ്ടും പല ഭാഗത്തും തലപ്പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഈ സംസ്കാരം തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ വ്യവസായ സ്ഥാപനങ്ങളിലോട്ട് കടക്കാം. വ്യവസായ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അതെ, അവർക്ക് വളരെ കാര്യമായിട്ടുള്ളൊരു പങ്ക്. ഈ അവരുടെ ഒരു വ്യവസായം ഒരു ഉൽപാദനം നടത്താൻ കൊടുക്കുന്ന അത്രയും താല്പര്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനും കൊടുക്കണം. അത് പലരും കൊടുത്ത് കാണാറില്ല. അവർക്ക് അത്രമാത്രം ഒരു കെയർ കൊടുക്കാനുള്ള ഒരു അജ്ഞത കൊണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാനുള്ള വ്യഗ്രത കൊണ്ടാവാം. പക്ഷേ ഇതിന് നമ്മൾ ഒരു തരത്തിലും അജ്ഞത കൊണ്ടാണെങ്കിലും ഈ വ്യഗ്രത കൊണ്ടാണെങ്കിലും അതിന് നമ്മൾ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല. നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പ്രാവർത്തികമാക്കണം. ഓട്ടോമൊബൈൽ പൊല്യൂഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. വാഹനങ്ങൾ നിശ്ചയമായും അതിൻ്റെ പുറത്തേക്ക് വിടാനുള്ള വാതകങ്ങളുടെ ലിമിറ്റിൽ കൂടുതൽ വിടാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ വാതക ടെസ്റ്റിംഗ് ക്യാമ്പുകളും മറ്റു അവരുടെ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നത്. അത് മലിനീകരണം നിയന്ത്രണത്തിലാണെന്ന് കാണിക്കാനായിട്ടാണ് ആ സർട്ടിഫിക്കറ്റ്. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് പോലീസ് കാണിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ശരിക്കും അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് അതല്ലെങ്കിൽ ട്യൂണിങ്ങോ ഫൈൻ ട്യൂണിങ്ങോ എന്താണ് നടത്തേണ്ടത് വെച്ച് നടത്തി തിരിച്ചു വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഭാഗവും നമുക്ക് നമ്മുടെ എന്താ പറയുക കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും.
6: ഇവിടെ സാർ സംസാരിച്ച വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അതുപോലെ വ്യക്തിപരമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഈ മലിനീകരണം സൃഷ്ടിച്ചാൽ ഇതുണ്ടാകുന്ന പ്രത്യാഘാതം ഒരുപാട് സമയം കഴിഞ്ഞാണ് പിന്നീട് അനുഭവിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇതിന് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എഫക്റ്റ് ഇങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്നത് വഴി ഉണ്ടോ?
5: തീർച്ചയായിട്ടും അതിന് ആ ചോദ്യത്തിന് നമുക്ക് ഈ സമീപകാല പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുണ്ടാവും. തെരുവുനായ ശല്യം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ട് അത് കൊല്ലണമെന്നും കൊല്ലണ്ടെന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ എന്നും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സംഗതി. പക്ഷേ ഈ തെരുവുനായകൾ ശരിക്കും പറഞ്ഞപ്പോൾ ഈ മെയ് 2016 മെയ്യിൽ വരെയൊക്കെയുള്ള ജസ്റ്റിസ് സിരിജകന്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 250,000 തെരുവുനായകൾ നമ്മൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. 250,000, അതൊരു വലിയ സംഖ്യ. അത് തെരുവുനായ കടിച്ചിട്ട് മരിച്ച ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും. 2013 62,280 തെരുവുനായ കടിയേറ്റിട്ട് 11 പേരെ മരിച്ച്, ഇന്ന് 2014 ആകുമ്പോഴേക്കും 119,191 പേര് കടിയേറ്റെന്ന് പറയും. അവിടെ 10 പേരും മരിച്ചു. 15 ആയപ്പോഴത് 122,286 10 പേര് വീണ്ടും മരണപ്പെട്ടു. 2016 മെയ് വരെയൊക്കെയുള്ള കണക്കിൽ 31,334 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അതിൽ 4 പേര് മരിക്കും ചെയ്തിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ കാണുന്നത് ഒരു രസകരമായ കാര്യം, കടിയേറ്റതിൽ 75% കൂടുതൽ കടിയേറ്റുള്ളത് വീട്ടിൽ വളർത്തുന്ന നായകളെന്നാണ്. അപ്പോൾ ബാക്കി തെരുവിൽ നിന്ന് ബാക്കിയുള്ളതാണ്. ഇപ്പം തെരുവുനായ എന്ന് പറഞ്ഞാൽ തെരുവിൽ വീട്ടിൽ വളർത്തുന്ന നായകൾക്കും ഈ കടിക്കാനുള്ള പ്രവണത ഉണ്ട്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് വെച്ചെങ്കിൽ പണ്ട് ഇങ്ങനെയുള്ള പ്രവണത ഒന്നും ഉണ്ടായിരുന്നില്ല. നായകൾ മനുഷ്യമായിട്ട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന പലരും വീട്ടിൽ ബെഡ്റൂമിൽ വരെ നായകൾക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഒരളവ് വരേക്ക് നമ്മൾ തന്നെ അവർക്ക് കൊടുക്കുന്ന ഈ ഇറച്ചി അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താണ് ഇറച്ചിക്കടകളും കോഴിക്കടകളൊക്കെ ചോര മണക്കുന്ന വേസ്റ്റുകൾ വഴിയരികിൽ കൊണ്ടിട്ടിട്ട് അതൊക്കെ തിന്നാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മാലിന്യം കൊണ്ടിടുന്ന സ്ഥലത്ത്, ഇപ്പോൾ മാലിന്യ സംസ്കരണശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ ഡംപിങ് യാർഡായിട്ട് മാത്രമേ കാണുന്ന, സംസ്കരണം പല സ്ഥലത്തും ഫെയിലായിട്ട് കിടക്കുന്നു. അവിടെയൊക്കെയാണ് ഇവർ ഈ ചോരമണക്കുന്ന ഭക്ഷണങ്ങളും കൂടി കഴിച്ച് ഇവരൊക്കെ ഭയങ്കര ആരോഗ്യവാന്മാരായി ഒരു പ്രസവത്തിൽ 10-12 വരെ കുഞ്ഞുങ്ങളുണ്ടാവുന്നതെന്ന് പറഞ്ഞു, കൊല്ലത്തിൽ 2 തവണ പ്രസവിക്കുന്നു പറയുന്നു. അപ്പോൾ ഇവരുടെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ സംഗതി. ലോങ് ടേമിൽ എന്തായാലും നമുക്ക് മലിനീകരണത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത് പലതരത്തിലാണ്, ഏത് തരത്തിലുള്ള മലിനീകരണമാണെന്ന് അനുസരിച്ചിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റേ സെപ്റ്റിക് ടാങ്ക് മറ്റേ നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ നമ്മളത് പ്രവർത്തിക്കാത്തൊരവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചെങ്കിൽ അത് ആസ് സച്ച് അല്ലെങ്കിൽ കൂടുതൽ ഹെവി BOD ലോഡോടുകൂടി പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് കാലം കൊണ്ട് അത് മണ്ണിലൂടെയുള്ള ഫിൽട്രേഷനും ഫെയിലായിട്ട് വരുമ്പോൾ ജലാശയങ്ങളിലെത്തുന്നു. അത് വീണ്ടും നമുക്ക് തന്നെ ഒരു അപ്പോഴേക്ക് കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ നമ്മളത് അറിയാൻ പറ്റുന്നില്ല. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ടോക്സിക് ആയിട്ട് വരുന്ന വ്യവസായ മാലിന്യങ്ങളുടെയും സ്ഥിതി. ആ ടോക്സിസിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് എത്തി നമുക്ക് അത് പ്രവർത്തനം തുടങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത തലമുറയിലോട്ടായിരുന്നു നമുക്ക് പിന്നെ തലമുറകളായിട്ട് തന്നെ ഈ വിപത്ത്.
6: ഇവിടെ ചോദിക്കുമ്പോൾ ഫാക്ടറികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പിന്നെ പോയി ജലാശയങ്ങളിലൊക്കെ എത്തി, പിന്നീട് ഈ ജലാശയങ്ങളിൽ നിന്നാണ് കുടിവെള്ളം ഒക്കെ പലയിടത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് ഇത് വളരെ സേഫാണ് എന്ന രൂപത്തിലാണ് ആളുകൾ കരുതുന്നത്. ഇത് പിന്നെ സേഫ് അല്ല എന്ന പരാതികൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അവിടെ ജലാശയങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് മാലിന്യത്തിൻ്റെ പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് കുടിവെള്ളം വളരെ സേഫായിട്ടാണോ എത്തുന്നത്? എന്താണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എന്ന്?
5: സ്വതവേ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ, വാട്ടർ അതോറിറ്റിയുടെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ വെള്ളം ട്രീറ്റ് ചെയ്ത് അവരതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് അതിനുവേണ്ടി ഒരു മിനിമം ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവർ നടത്തിയിട്ടാണ് നേരത്തെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വലിയ പ്ലാന്റുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുവിധം കുടിവെള്ള പദ്ധതികളിലൊക്കെ ഇങ്ങനൊന്നും നടക്കുന്നില്ല. അതിൽ വെള്ളം കുറച്ച് സംഭരിച്ച് അതിനകത്തോട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ തട്ടിയിട്ട് അതിനൊരു എത്ര ലോഡ് വരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇപ്പോൾ ടെയിൽ എൻഡിൽ ഏറ്റവും അവസാനത്തെ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനൊക്കെ 2 PPM ക്ലോറിൻ ഡോസേജ് വേണമെന്ന് പറയുമ്പോഴേ അനുസരിച്ച് അതിനിടയിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബാക്ടീരിയയും കില്ല് ചെയ്ത് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പോലും കറക്റ്റായിട്ട് നടക്കാതെ ഇപ്പോൾ ജലനിധി ഇപ്പോൾ പല ഭാഗത്തും ചെറിയ ചെറിയ പദ്ധതികളാണ്. അപ്പോൾ അവർക്ക് അത്ര ട്രീറ്റ്മെൻറ്റ് നടത്താൻ ചിലപ്പോൾ സാധിക്കും, അല്ലെങ്കിൽ അത്ര കെയർ എടുക്കാതെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാലിന്യങ്ങൾ വന്ന് ചേരുന്ന സ്ഥലങ്ങളുണ്ടാവും, അതൊന്നും ആരും കെയർ ചെയ്യുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് കോളറ വ്യാപിച്ച് ഔട്ട് ബ്രേക്ക് ചെയ്ത സ്ഥലമാണ് കുറ്റിപ്പുറം. കുറ്റിപ്പുറത്ത് സംഭവിച്ചത് എന്താ വെച്ചെങ്കിൽ, അവിടെ കോളറ ബാക്ടീരിയ വിബ്രിയോ കോളറ കണ്ടെത്തിയത് അവിടുത്തെ ഓടകളിൽ നിന്നാണ്. ഓടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ സ്റ്റോം വാട്ടർ ഡ്രെയിൻ. സ്റ്റോം വാട്ടർ ഡ്രെയിനിൽ ഒരിക്കലും ഇത് വരാൻ പാടില്ല. അപ്പം ആ ഓടകളിൽ എന്തോ തരത്തിലുള്ള ഹ്യൂമൻ വേസ്റ്റുകൾ എത്തുന്നുണ്ടെന്നുള്ള. അപ്പോൾ നോക്കുമ്പോൾ പല ഹോട്ടലുകളും ലോഡ്ജുകളിൽ നിന്നും അവരുടെ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് എത്തുന്നു. ഇത് ടൗണിലെ കംപ്ലീറ്റ് വേസ്റ്റുകളും കൂടി കളക്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു വളരെ അടുത്തായിട്ട് അധികം ദൂരമില്ലാത്ത സ്ഥലത്താണ് അവിടുത്തെ കുടിവെള്ള പദ്ധതിയായ മുള്ളൂർക്കടവ് കുടിവെള്ള പദ്ധതിയുടെ കിണർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കിണറിലോട്ട് ഡയറക്റ്റായിട്ട് എത്തല്ലേ. ഭാഗ്യത്തിന് എന്താ അവിടെ സംഭവിച്ചെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം അറിഞ്ഞു കോളറ ഇന്നാണ് കണ്ടെത്തിയോട് കൂടിയിട്ട് ജലനിധിയുടെ സപ്ലൈ നിർത്തി. പിന്നെ ഈ ഓടകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കാരണം ഡയറക്റ്റായിട്ട് പുഴയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കുറച്ച് ഒരു ഇൻഡ്യൂ കോഴ്സ് എത്തുമായിരുന്നു.
6: ഇവിടെ നേരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് വിടുന്ന അല്ലെങ്കിൽ പുറത്തെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പ്രകൃതിക്ക് വളരെയധികം ദോഷമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കൽ പ്രയാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇപ്പോൾ കത്തിക്കാണെങ്കിൽ അന്തരീക്ഷത്തിലെത്തും, ഇനി മണ്ണിലാണെങ്കിൽ മണ്ണിലും പ്രശ്നമാണ്. അപ്പോൾ ഇതിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് ചെയ്യാൻ കഴിയുമല്ലോ. ഈ മാലിന്യ സംസ്കരണത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പങ്ക് എത്രത്തോളമുണ്ട്?
5: തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. മാലിന്യം സംസ്കരിക്കാനായിട്ട് ഇതുവരെ ഇതുപോലെ ഓരോരുത്തർക്കും സോഴ്സ് തന്നെ സംസ്കരിക്കാൻ പറ്റാത്ത ഒരു മാലിന്യമാണ് ഈ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കുകൾ കുടുംബശ്രീയെ അതുപോലത്തെ സംഘടനകൾ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്ത് അത് റീസൈക്ലിംഗ് യൂണിറ്റുകളിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വിമുക്ത ഒരു പ്രദേശം എന്ന് അവർക്കൊരു ഖ്യാതി ഉണ്ടാക്കാൻ സാധിക്കും. ജനങ്ങൾക്കത് നല്ലതാണ്. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന യൂണിറ്റുകൾക്ക് പ്ലാസ്റ്റിക് കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ വരുന്നു. അവർ യൂണിറ്റുകളൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യാനുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാടെണ്ണം ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും വർക്ക് ചെയ്തപ്പോഴേ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള സംഗതിയാണ്. എല്ലായിടത്തും ഇതിന് റീസൈക്ലിംഗ് യൂണിറ്റുകളൊക്കെ അവൈലബിളാണ്. പക്ഷേ അവിടത്തേക്ക് വേണ്ട റോ മെറ്റീരിയലായ പ്ലാസ്റ്റിക് സമയാസമയം എത്തുന്നില്ല തന്നെ. ഇതാണെങ്കിലും മണ്ണിലും പിന്നെ റോട്ടിലും അവിടെ എവിടേക്ക് കിടന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തി, മണ്ണിലോട്ട് വെള്ളം ഇറങ്ങുന്ന നഷ്ടപ്പെടുത്തി, എല്ലാം ഒരു മൊത്തം ടോട്ടൽ നാശം എന്ന് പറയുന്നതിലോട്ട് എത്തിപ്പെട്ടിട്ടും ഈ സംഗതികളൊന്ന് കളക്ട് ചെയ്ത് ഈ സംഗതികൾ അവിടെ എത്തിക്കാനുള്ള ഒരു ചുമതല
6: അതൊക്കെ ഓരോ
5: വ്യക്തികൾക്ക് ഇത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ മറ്റേ റീസൈക്ലിംഗ് യൂണിറ്റുകളിലോട്ട് എത്തിക്കൽ കുറേ ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കണം. ഒന്നുകിൽ സംഘടനകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുക്കണം. പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. അവരെപ്പോഴും തീർച്ചയായിട്ടും അതേപോലെ ഒരു ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു കൺട്രോളുണ്ട്. ഈ പറയുന്ന സംഗതികളൊക്കെ നടത്തിയെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം കൊടുക്കുന്ന ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ലൈസൻസുകളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം പ്രവർത്തന ലൈസൻസ് കൊടുക്കുന്ന പഞ്ചായത്താണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ്. ആ സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഈ ലൈസൻസ് പ്രകാരം സംഗതി അവർക്ക് ലൈസൻസ് മേടിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന കുറേ ടാങ്ക് ഉണ്ടാക്കിയതാണോ അതോ പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്നുള്ളതും കൂടി അവർക്ക് നോക്കാവുന്നതാണ്. പിന്നീട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കട്ടെ. പക്ഷേ തുടക്കത്തില്ലെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് അത് യെസ് ആണെങ്കിൽ മാത്രം അവർക്ക് ലൈസൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ എടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പൊതുജനങ്ങളുടെ ഈ പ്രകൃതി സംരക്ഷണത്തിന് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ഒരു വലിയ ഒരു പങ്കായിരിക്കും അത്.
6: ഇവിടെ ഈ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം അതുപോലെ ജലമലിനീകരണം ഒക്കെ പോലെ തന്നെ വളരെ ഒരു ഗുരുതരമായൊരു കാര്യമാണല്ലോ ശബ്ദമലിനീകരണം. ഇപ്പോൾ പല ആഘോഷവേളകളിൽ നിന്ന് അതുപോലെ പല മതങ്ങളുടെ ഒക്കെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിർത്താതെയുള്ള ഈ ഒരു കോളാമ്പി വെച്ചിട്ടുള്ള ഒരു ശബ്ദ മലിനീകരണം വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന് എന്തെങ്കിലും നിയന്ത്രണ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ?
5: 1986 ഇറങ്ങിയ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റോഡുകളിൽ ഒന്ന് ഈ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മളുടെ ഈ നോയ്സ് ലെവൽ ഓരോ ഭാഗത്തും എത്രമാത്രം ആവാമെന്ന്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് DBA LEQ ആയിട്ടാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ പകൽ സമയത്ത് 75 dBA ആവാം, രാത്രിയിൽ അത് 70 dBA. കൊമേഴ്സ്യൽ ഏരിയ ആണെങ്കിൽ 65 dBAയും രാത്രിയിൽ 55 dBAയും. റെസിഡൻഷ്യൽ ഏരിയയിൽ 55 dBAയാണ് പകൽ സമയത്ത് പാടുള്ളൂ, എന്നാൽ രാത്രിയിൽ 45 dBAയിൽ നൃത്തം ചെയ്യണം. സൈലൻസ് സോണായിട്ട് ഇപ്പോൾ നമ്മൾ ആശുപത്രി, കോടതി അങ്ങനത്തെ സ്കൂളുകൾ, അവിടെ പകൽ സമയത്ത് 50 dBAയും രാത്രിയിൽ 40 dBAയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന് മറ്റേ വിഘാതം വരുന്ന രീതിയിൽ പെർമനൻ്റായിട്ട് സൗണ്ട് പൊല്യൂഷൻ ശബ്ദ അധികമായിട്ടുണ്ടാക്കുന്നത് ആരാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്, അതിനെ തടുക്കണം നിർബന്ധമാണ്. ഇപ്പോൾ കോളാമ്പിയൊക്കെ വെച്ചിട്ടുള്ള മൈക്കുകളും മറ്റൊക്കെ അതൊക്കെ പോലീസിൻ്റെ ഒരു പെർമിഷനോട് കൂടി മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പെർമിഷൻ കൊടുക്കുമ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ എടുക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ നിയമം തെറ്റിക്കുന്ന ഇരുവിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കാം. അത് പാടില്ലാത്തതാണ്, കാരണം മനുഷ്യന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇത്ര കുറഞ്ഞ സമയം മാത്രം ഒരു സൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മറ്റേ നമ്മളെ ഏൽക്കാവുന്നതിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിൽ വളരെ കൂടുതൽ സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ചെവിയുടെ കർണപടലം വരെ പൊട്ടിപ്പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ എത്തിപ്പെടാതിരിക്കാനായിട്ട് ആണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുള്ളത്.
6: ഇവിടെ അടുത്തതായി ചോദിക്കാനുള്ളത്, ഒരു ഓൺടർപ്രണർ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് എന്ത് തരത്തിലുള്ള ലൈസൻസുകളാണ് കൈപ്പറ്റേണ്ടത്?
5: ഒരു എൻ്റർപ്രണർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് എന്തുതരം വ്യവസായം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ പൊല്യൂഷൻ ലോഡ് അനുസരിച്ച് വ്യവസായ സ്ഥാപനങ്ങളെ ഗ്രീൻ, ഏറ്റവും കുറഞ്ഞ പൊല്യൂഷനുള്ള ഗ്രീനായിട്ടും പിന്നെ ഓറഞ്ചായിട്ടും പിന്നെ റെഡായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ, ഓറഞ്ച്, റെഡിൽ പെടുന്ന ഈ മൂന്ന് വിഭാഗങ്ങളിലുള്ളവരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നേരത്തെ ഒരു ക്ലിയറൻസ് മേടിച്ചു വെക്കാറുണ്ട്. വളരെ നല്ലതാണ്, അത്യാവശ്യമാണ്, മേടിച്ചു വെക്കണം എന്നാണ് റൂള്. പക്ഷെ അത് മേടിച്ചു വെക്കാതെ അഥവാ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ഹോളുണ്ട്. അടുത്ത് റണ്ണിങ് ലൈസൻസിന് ചെല്ലുന്ന സമയത്ത് ഇതിനും കൂടി ഫൈൻ അടച്ചിട്ട് ഇത് കറക്റ്റാണെങ്കിൽ അത് മേടിച്ച് കൊണ്ടുവരാം, കറക്റ്റ് അല്ലെങ്കിൽ അതായത് ഇത് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ എൻ്റർപ്രണർ ആകെ ഒരു ബുദ്ധിമുട്ടിലായി മാറാൻ പോവാം. അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റർപ്രണറുടെയും കൂടി സേഫ്റ്റിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ നോംസൊക്കെ പാലിക്കപ്പെട്ടിട്ടാണ് ഞാൻ തുടങ്ങുന്നതെന്നുള്ള നല്ലൊരു കൺസൾട്ടൻറ്റിനെ സമീപിക്കുക. അയാൾ പറയുന്നതൊക്കെ ശരിയാണോ നോക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ തന്നെ പോവുക, ആരും വിശ്വസിക്കേണ്ട. എന്നിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഇതിന് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ടാവും, അവരടുന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ക്ലിയറൻസോട് കൂടിയിട്ട് തുടങ്ങി അതാ സമയ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നതിന് സമയാസമയം അവരെ അറിയിച്ച് എന്ന് റണ്ണിങ് ലൈസൻസ് എന്ന് പറയുന്ന സംഗതിൻ്റെ കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് ആണ്, മറ്റ് കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്ലിയറൻസ്. കൺസെൻറ്റ് ടു ഓപ്പറേറ്റിന് സമയത്തിന് ഈ കൺസെൻറ്റ് എസ്റ്റാബ്ലിഷ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അപേക്ഷിക്കണം. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസെൻറ്റ് ടു ഓപ്പറേറ്റിന് അപേക്ഷിച്ച് ആ കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് കയ്യിൽ എടുത്തു വെക്കൽ നിർബന്ധമാണ്. ഇതിലിപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് എന്നുള്ളൊരു കാര്യം, അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് വളരെ ലോ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ഇന്നെ ഈ വൈറ്റ് കാറ്റഗറിയിലോട്ട് പെടുന്ന, അവർക്ക് ഈ ക്ലിയറൻസ് ഒന്നും വേണ്ട, ഒരു തരത്തിലുള്ള ക്ലിയറൻസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാവുന്ന വളരെ ചെറുകിട യൂണിറ്റ്, അത് വളരെ നല്ലൊരു സംഗതിയാണ്. വളരെ ചെറുകിട ടൈനി യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള ലൈസൻസിൻ്റെ ഒക്കെ പുറകിൽ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സമയം നഷ്ടവും അവർക്ക് താങ്ങാൻ പറ്റാവുന്നതല്ല. പിന്നെ അതിൻ്റെ അവരൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ പൊല്യൂട്ട് ചെയ്യുന്നില്ല, ഈ പ്രകൃതിയെ അവർ ചൂഷണം ചെയ്യുന്നില്ലെങ്കിൽ അവരെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാവുന്ന ഒരു സമീപനമാണ് സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്.
4: മാലിന്യ നിർമാർജനത്തെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചും ഒരുപാട് പുതിയ വിവരങ്ങളാണ് ഹമീദ് കക്കട്ടിൽ നമുക്ക് പകർന്നു തന്നത്. ഇനിയും ഈ വിഷയത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തുടർഭാഗങ്ങൾ അടുത്തയാഴ്ച ജനക്ഷേമത്തിൽ.
1: ജനക്ഷേമം പ്രോഗ്രാമാണ് നാം കേട്ടത്. പ്രകൃതി മലിനീകരണം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ നമ്മോട് സംവദിച്ചത് ഹമീദ് കക്കട്ടിൽ, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
7: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
8: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
7: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
8: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
7: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
8: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
7: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
8: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
7: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
8: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
7: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
8: Quran Learning Program.
7: പ്രാമാണികമായ പഠനം,
8: പ്രായോഗികമായ പഠനക്രമം,
7: പണ്ഡിതോചിതമായ പ്രതിപാദനം,
8: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
7: ലളിത സുന്ദരമായ അവതരണം.
8: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
7: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
8: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
7: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
8: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
7: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
7: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
8: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: കുടുംബവിഷയത്തിലെ പ്രശ്നങ്ങൾക്ക് ആയിരങ്ങൾ ആലംബം തേടുന്ന അല്ലെങ്കിൽ ആശ്രയമാകുന്ന പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. നമുക്കറിയാം, ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ് അതിൽ നമുക്ക് കൂടെ ഉണ്ടാവാറുള്ളത്. ഇന്ന് നമ്മൾ സ്നേഹക്കൂടിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൗമാരക്കാരുടെ വിഷാദം പ്രതികൾ ആര് എന്ന ടൈറ്റിലാണ്. പതിവ് പോലെ ഹാരിസ് മൗലവിയുടെ കൂടെ ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി കൂടെ ചേരുന്നു. അവരുടെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹക്കൂടിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഇന്നും ചേരുകയാണ്. അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആസൂത്രണം ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും വളരെ ആവേശത്തോടെ നമ്മുടെ കളിമുറ്റങ്ങളിൽ ഓടി നടക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കളിചിരികളിലും തമാശകളിലും നിർണായകമായ റോള് വഹിക്കുകയും നമ്മുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത നമ്മുടെ മക്കൾ പെട്ടെന്നൊരു ദിവസം അവരിങ്ങനെ ഒരു മൂലയിലേക്ക് മാറുന്നതും അവർ തലകുനിച്ചിരിക്കുന്നതും അവർ റൂമിൽ വാതിലടക്കുന്നതും അവരുടെ പഠനരംഗത്ത് നിന്ന് അവർ പിൻവാങ്ങുന്നതും ഒരുപക്ഷെ ചിലരെങ്കിലും ആത്മഹത്യാ മുനമ്പുകളിലേക്ക് പതിയെ നടക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. ഈ കുട്ടിക്കെന്തേ പറ്റി എന്ന് അസ്വസ്ഥരാകുന്ന പല മാതാപിതാക്കളും കാരണങ്ങളെ മനസ്സിലാക്കുന്നില്ല. പല ടീച്ചേഴ്സും കുട്ടിക്കെന്ത് പറ്റി എന്നത് വിലയിരുത്തുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെയാണ് കൗമാരത്തിൻ്റെ വിഷാദം പ്രതികൾ ആര് എന്നൊരു ചോദ്യവുമായി ഇന്നത്തെ ദിവസം സ്നേഹക്കൂട് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലും പ്രതികരണങ്ങളുമാണ് ഈ ദിവസം അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു വിഷയമായ ഹാരിസ് മൗലവിയിലേക്ക് ചേരുകയാണ്. ഹാരിസ് ഇപ്പോൾ ഇതൊരു ഈ വിഷയത്തെ വീട്ടിൽ അനുഭവിച്ച ആളുകൾ നമ്മളീ പറയുമ്പോൾ അതിൻ്റെ ഫുൾ സെൻസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ നാളെ അനുഭവിക്കേണ്ട ആളുകൾ ഇത് അത്ര തന്നെ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ തന്നെ വേണം കരുതാൻ. അപ്പം ഒരു വിഷാദരോഗം ബാധിച്ച, ഡിപ്രഷൻ ബാധിച്ച ഒരു കൗമാരക്കാരൻ വീട്ടിലുണ്ടാകുമ്പോൾ ആ കൗമാരക്കാരനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം.
2: വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മൾ ഒരു വിഷാദമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മരണത്തിലേക്ക് നയിക്കാമല്ലോ. അപ്പോൾ കൈവിട്ട് പോയതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് കാര്യമില്ല.
1: അതെ,
2: ഇപ്പോൾ ഏത് സന്ദർഭത്തിലും നടക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കൗമാരത്തിലെ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ നിമിഷങ്ങളെ കൊണ്ടാണ്. ഒരു ഉമ്മ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ റൂമിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ, തിരിച്ചു കയറുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന കാരണം വളരെ സെക്കൻഡുകളെ ഉള്ളൂ. എന്തേ അവൾ അങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം ഇന്നും അവരുടെ മനസ്സിൽ
1: അവർ
2: കിട്ടിയില്ല. ഈ കഴിഞ്ഞ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഒരു 12-വയസ്സുകാരി പെൺകുട്ടിയുടെ ആത്മഹത്യ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ വിഷയത്തിലേക്ക് നമ്മളെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നൊരു കാര്യം. കാരണം അവള് മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ പരലോകത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകട്ടെ, പ്രാർത്ഥിക്കാം. പക്ഷെ ആ ഉമ്മൻ്റെ വിഷാദം അത് ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ഉമ്മയുടെ എപ്പോഴുമുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്ല പെരുമാറ്റങ്ങളും എൻ്റെ വല്ല സമീപനങ്ങളും മോളുടെ മരണത്തിന് ഉത്തരവാദിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ സാധാരണ ഉമ്മമാരാണ് കുട്ടികളായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുക, അതുകൊണ്ട് അവരെ ശാസിക്കുന്നുണ്ടാകും, അവരെ സ്നേഹിക്കുന്നുണ്ടാകും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതൊരു ഉമ്മക്കും ഉണ്ടാകാവുന്നൊരു സംശയമാണത്. പക്ഷെ എങ്കിൽ പോലും അത് ഒരു ആത്മഹത്യയിലേക്കൊരു കുട്ടിയെ നയിക്കുമ്പോൾ തീർച്ചയായും ആ ചിന്തക്ക് കുറച്ചും കൂടിയും പ്രസക്തിയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരു വിഷാദത്തിലേക്ക് കുട്ടി പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ പോലും എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടി ഇത്രയും കടുത്ത ഒരു വിഷാദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. കാരണം ഒരു കുട്ടിക്ക് വിഷാദമുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് മാറും. കാരണം ആ കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സജീവമായ ഒരു ജീവിത സമയമാണല്ലോ. ഒരു വെറുതെ നിൽക്കണില്ലല്ലോ. പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പഠനം, അവർ കളിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കും, എല്ലാം സജീവമാണ്. ഒരു നല്ല കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ ഈ സമയത്ത് കുട്ടി എന്ത് ചെയ്യാണ്, എല്ലാം. സ്കൂൾക്ക് പോലും ഞാൻ പോകുന്നില്ല പറഞ്ഞു. എനിക്ക് സ്കൂൾക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഭക്ഷണം വേണ്ട, എല്ലാ ഭക്ഷണങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന മാതാപിതാക്കളിൽ വാശി പിടിച്ചിരുന്ന കുട്ടി എന്ത് ചെയ്യാണ്? ക്രമേണ ഭക്ഷണം കഴിക്കാതാവുകയാണ്. അപ്പോൾ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും ആ കുട്ടി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ

0: അവൻ്റെയോ അവളുടെയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതുകൊണ്ട് അപാകതയൊന്നുമില്ലല്ലോ.
1: അതെ,
0: നമ്മളൊരു സൈക്യാട്രിക് ചികിത്സയിലേക്കൊക്കെയാണ് പെട്ടെന്ന് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്താണ്, ഇത്തരം ചില സംശയങ്ങളും ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും കാണുമ്പോൾ രക്ഷിതാക്കൾ അതിനെ തിരിച്ചറിയുകയും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും എന്ത് ചെയ്യും, സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കുക.
1: ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ക്യാപ്റ്റനായിരുന്ന ധോണിയുടെ ജീവിതം ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു താരം, അയാളുടെ മരണം കൊലപാതകമാണ് എന്നുള്ള നിലക്ക് വലിയ അന്വേഷണങ്ങൾ നടന്നു. അവസാനം എത്തിപ്പെട്ടത് അയാള് ഡിപ്രഷനായിരുന്നു എന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. അപ്പൊ ശരിക്കും ഈ ഡിപ്രഷൻ വിഷാദം എന്നൊക്കെ പറയണത് ഒന്നുകൂടി ഒന്ന് നിർവചിക്കാൻ പറ്റുമോ?
0: അല്ല, നമ്മൾ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എന്നിന്നൊക്കെ ഉണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ അയാളുടെ ആഗ്രഹങ്ങൾ, ആശകൾ, സ്വപ്നങ്ങൾ, ഇതിനൊക്കെ വരുന്ന തടസ്സങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം തടസ്സങ്ങൾ അവരെന്ത് ചെയ്യും, ഒരു മുന്നിലൊരു ചെറിയൊരു പരിഹാരം എന്തെന്നറിയാത്ത ഒരവസ്ഥയിൽ അവരുടെ ജീവിതം നിന്നു പോവുകയാണ്. ശരിക്കും എല്ലാം നിലച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായും അവരുടെ ആ ജീവിത മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അവരെന്ത് ചെയ്യും, ഇപ്പോൾ ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ്, മനസ്സിന് രോഗം വരികയാണ്. ശരീരത്തിന് രോഗം വന്നാൽ അതിൻ്റെ പരിണിതി എന്താണ്, വേണ്ട ചികിത്സയിലെ മരണമാണ്. അതിനേക്കാളും വേഗമാണെന്ത്, മനസ്സിന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനുള്ളത്. മനസ്സിൻ്റെ രോഗം ശരീരത്തെ കൂടെ ബാധിക്കുന്ന പോലെ ശരീരത്തിൻ്റെ രോഗം മനസ്സിനെ ബാധിക്കുന്ന പോലെയാണ്. പക്ഷേ മനസ്സിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശരീരത്തിൻ്റെ രോഗം പോലെയല്ല. പലപ്പോഴും ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റും. മനസ്സിൻ്റെ നമുക്ക് അന്വേഷിക്കുകയും അതേപോലെ തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലതും മരണം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാനുള്ള കാരണം അതാണ്.
1: ഇതിലിപ്പം കുട്ടികൾ കൂടുതൽ വിഷാദരോഗികളാകുന്നതും ഇത്തരം ഒരവസ്ഥയ്ക്ക് എത്തുന്നതും പൊതുവെ പാരൻസാണ് അതിന്റെ ഒരു പാർട്ടിൽ വരുന്നത് എന്നാണ്. അങ്ങനെയാണല്ലോ അല്ലെ ഒരു വിലയിരുത്തൽ?
0: അതെ അതെ.
1: അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പാരൻസിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
0: അതാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കേണ്ടത് പാരൻസ് തന്നെയാണ്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസുമായി ബന്ധപ്പെട്ടാണ് എല്ലാം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വിഷാദ രോഗം വരുന്ന ചില കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ സാധാരണ അവർ നല്ല ഉയർന്ന മത്സര പരീക്ഷകൾ, ഉയർന്ന റാങ്ക് നേടി, അവർ നല്ല മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഉയർന്ന സ്ഥലത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. അപ്പം നമ്മൾ അത്തരം കുട്ടികളിൽ എന്താണ്, അവർ റിപ്പീറ്റിൻ്റെ സമയം അല്ലെങ്കിൽ പ്ലസ് ടു ഫോറിൻ്റെ സമയം, ഈ സമയത്തൊക്കെ ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദരോഗികളാകുന്നുണ്ട് നാട്ടിൽ. അതിനൊരു കാരണം എന്താ വെച്ചാൽ, സാധാരണ നമ്മളൊരു പ്ലസ് ടുവിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഉള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മത്സര പരീക്ഷ അങ്ങനെയല്ല, 200,000 ആൾ എഴുതിയിട്ട് 2,000 ആളെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ 2,000 വരുന്ന ഏറ്റവും ബ്രൈറ്റായ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസാണ് ഈ 200,000 കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇതിൻ്റെ കോച്ച് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കേസാണ് വരുന്നത്. ഈ ഓൺലൈനിൽ പറഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂർ ക്ലാസ്, അതിൻ്റെ പരീക്ഷ, അതിൻ്റെ വർക്ക്, കാരണം അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരതിൽ നിർബന്ധിതരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പാരൻസിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പൊതുവെ കുട്ടിക്കൊരാഗ്രഹം ഉണ്ടാവും, കഴിയാത്തൊരു പ്രവൃത്തിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഞാൻ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ കിട്ടിയ ഫോണുകളിൽ തന്നെ പല കുട്ടികളും എന്ത് ചെയ്യും, റിപ്പീറ്റിനിരിക്കുന്ന കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം എന്താ പറയുക, വായന നിന്നു, പഠനം നിന്നു, നമസ്കാരം നിന്നു, ഭക്ഷണം നിന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീൻ്റെ ചിത്രം കേൾക്കുമ്പോൾ നമുക്കതൊരു മാരകമായ ചിത്രമാണ്. അപ്പോൾ എന്താ ഇവർ പറയണേയില്ല, എന്ത് ഈ കുട്ടി റിപ്പീറ്റിനാണ്, അതാണ് അവരുടെ പ്രശ്നം എന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്തിനാണ് പഠിക്കണത്, എന്താ പ്രശ്നം. അപ്പോൾ വിഷയം ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവൾക്ക് ഈ ഒരു സിലബസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുമ്പോൾ കുട്ടി നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടി ഡോക്ടറാവല്ല ചെയ്യുന്നത്, കുട്ടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മറ്റുള്ള കോഴ്സുകൾ മാത്രം മോശം കോഴ്സൊന്നുമല്ല, അവളുടെ പ്രകൃതിക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഡിഗ്രി പറ്റും, ഇൻ്റഗ്രേറ്റഡ് പി ജി ഉണ്ട്, പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലേക്കും അവളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവിടെ

0: അവന്മാരാരും ഉപയോഗിച്ച് ശ്രമിക്കാതെ അവൾക്ക് കഴിയാത്തൊരു സംഗതിക്ക്, എന്നിട്ട് അവൾക്കൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടും അതിന് മരുന്ന് കൊടുത്തിട്ട് വീണ്ടും എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ പറയണത് അവൾ റിലാക്സ് ചെയ്യട്ടെ, അവൾ വായിക്കട്ടെ, പഠിക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു നല്ല ഡിഗ്രി എന്ത് ചെയ്യാൻ നോക്കി വെച്ചിട്ട് ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ ആ ഡിഗ്രിക്ക് പോകാം, അതൊരു വിഷയമല്ല എന്ന നിലക്ക് ചെയ്യാതെ ഇപ്രാവശ്യമെങ്കിലും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആളുകളോട് എന്താ പറയുക, ഒരു കൊല്ലം നീ ലീവ് എടുത്തിട്ട് ഡിഗ്രിക്ക് പോവാതെ നിന്നു, നിൻ്റെ ഒപ്പളൊക്കെ പോയി, അവരോടൊക്കെ ഇനി എന്താ പറയുക, വീണ്ടും നീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഒരു കൊല്ലം വൈകി നീ ഡിഗ്രിക്ക് എത്തണം, അപ്പോൾ അവർ ചോദിക്കില്ലേ ഒരു കൊല്ലം വൈകി ഒരു കൊല്ലം വെറുതെ കളഞ്ഞിട്ട് എന്തിയെന്ന് ചോദിക്കില്ല, എനിക്ക് എന്താ പറയുക. ഇങ്ങനത്തെ 100 ക്വസ്റ്റ്യൻസ് ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണ് ഈ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണത്. സത്യത്തിൽ ഇതൊക്കെ കഴിയാത്തൊരു കാര്യത്തിന് മുന്നിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുട്ടി തകർന്നു പോവുകയല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിൽ കൂട്ടി എടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, അഫെയറും ഇപ്പോൾ ഡിപ്രഷൻ, ഒരിപ്പോൾ 10, 15, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ ആഴമായ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഡിപ്രഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അത് കടുത്ത ഡിപ്രഷനാണ്, അതിലും സൂയിസൈഡും ഒക്കെ നടക്കും. പക്ഷെ അവിടെ എന്താണ് ആ വിഡ്രോ ചെയ്യുന്നത്, പാരൻസ് എന്തേ ചിന്തിക്കുള്ളൂ, ഈ പ്രേമം പറ്റൂല, ഈ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ പയ്യൻ എന്തായാലും പറ്റൂല, അതുകൊണ്ട് വേറിട്ടേ പറ്റൂ, അതുകൊണ്ട് അവരെ വേറെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അത് അവളുടെ ആ പ്രതീക്ഷ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് പിന്നെ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ അവൾ നേരെ എടുക്കാൻ പോണത് ഡിപ്രഷനിലേക്കാണ് പോണത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യിക്കുന്നിടത്ത് എന്ത് ചെയ്യണം, പാരൻസ് ഒരു അവധാനത കാണിക്കണ്ടേ, ആ അവധാനത കുറവാണ് എന്ത് ചെയ്യണത്, അവരെ ഡിപ്രഷനിലേക്ക് എത്തിക്കണത്. നമ്മൾ എന്ത് കാരണങ്ങളെടുത്താലും പാരൻസാണ് കാരണം എന്നില്ല, പക്ഷെ പാരൻസ് അത് മനസ്സിലാക്കി പരിഹരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സങ്കീർണമാകുന്നത് നമ്മൾ പറയേണ്ടി വരും. ഏത് കാരണങ്ങളെടുത്താലും അങ്ങനെയാണ് മനസ്സിലാവണം.
1: അപ്പോൾ ഇതിൽ നിന്ന് 2-3 ഉപചോദ്യങ്ങളിലേക്ക് പോകണം.
0: അതെ,
1: അതൊന്ന് ഇപ്പം പഠനം തന്നെ എടുക്കാം. പഠനത്തിൽ 2 തരം സംഗതികളുണ്ട്. ഒന്ന്, കുട്ടിക്ക് താല്പര്യമല്ല, പാരൻസിന് ഭയങ്കര താല്പര്യമുണ്ട്.
0: അതെ അതെ.
1: 2, കുട്ടിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പാരൻസിനൊട്ടും താല്പര്യമില്ല.
0: അപ്പൊ
1: ഇതിൽ രണ്ടിലും പ്രശ്നങ്ങളുണ്ടല്ലോ.
0: അതെ അതെ.
1: കുട്ടിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു സാധനത്തെ കുട്ടിക്ക് അടിച്ചേൽപ്പിച്ച് പോകുന്നത്, അങ്ങനെ ഡിപ്രഷനിലേക്ക് പോണ ഒരു കുട്ടിനെ ഒരുപക്ഷെ നമുക്ക് മോളെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കോഴ്സ് ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പോൾ ശരിയായി വരുന്നുണ്ടാവും. പക്ഷേ സ്വപ്നത്തിൽ ഏതോ ഒരു ഇൻസ്പയറിംഗ് ടോക്ക് നടത്തിയ ഒരാളുടെ ടോക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ അധ്യാപകന്റെ ഇൻസ്പിറേഷൻ കേട്ടിട്ട്, ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചൊരു കുട്ടി, കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടിനെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനോട് എന്താ പറയുള്ളൂ?
0: അതെ, ഈ പിന്നെ നമ്മൾ എന്തായിരുന്നാലും പാരൻസും കുട്ടിയും തമ്മിൽ ഒരു യോജിപ്പിൽ പോകണം. കാരണം പാരൻസ് സപ്പോർട്ടാണല്ലോ. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വേണ്ടത്. ഇനി പാരൻസിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ആരുടെ ആഗ്രഹമായി മാറണം?
1: കുട്ടിയുടെ
0: ആഗ്രഹമായി മാറണം. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഈ കുട്ടി ഒരു ഡിസിഷൻ, അതാണ് ഏറ്റവും പ്രധാനം. ഈ മാനസിക സംഘർഷങ്ങൾക്ക് ഒരു കാരണം തീരുമാനമില്ല എന്നുള്ളതാണ്. എന്താണ് തീരുമാനം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടി എന്ത് പഠിക്കണം, ആ കുട്ടിക്ക് എന്ത് കഴിയും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യണം, കുട്ടിയും പാരൻസും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വിദഗ്ധനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ആ കുട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതല്ലാതെ നമ്മുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ കുട്ടിയുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ നമുക്കൊരു ചോയ്സ് നമ്മൾ കണ്ടെത്തുമ്പോൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്തി അത് സാധിക്കുമെന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കുട്ടിക്ക് കഴിയാത്ത ഒന്നിന് പാരൻസ് നിർബന്ധിച്ചാലും പാരൻസിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യത്തിന് കുട്ടി നിർബന്ധിക്കപ്പെട്ടാലും ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അതൊക്കെ ഈ വിഷാദത്തിലേക്ക് പോകുന്ന കാരണങ്ങളാണ്.
1: കുട്ടിക്ക് ഇതിനൊട്ടും കപ്പാസിറ്റി ഇല്ല എന്നത് എന്ത് ചെയ്തു, പാരൻസിന് ബോധ്യമുണ്ട്. പക്ഷെ കുട്ടി അതിൽ നിന്ന് വിടണമില്ല, എന്ത് വില കൊടുത്തും അത് കിട്ടണം എന്നുള്ളിടത്താണ് കുട്ടിയുള്ളത്. അപ്പൊ എന്ത് ചെയ്യും?
0: ഞാൻ പറഞ്ഞത്, കുട്ടി ഒരു വലിയൊരു താല്പര്യത്തിലാണ് നിൽക്കണത് എന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. നമ്മളെന്താ ചാൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഭാവിയിൽ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി പറയും അന്ന് എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നീ കഷ്ടപ്പെടും. അത് കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഡിപ്രഷനൊന്നും വരില്ല. കുട്ടിക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെ പറയണത്. നേരെ മറിച്ച് കുട്ടിക്ക് ആഗ്രഹമില്ലാതെ പാരൻസിന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വഴി വരും.
1: അപ്പോൾ ഞാനിങ്ങനെ വായിക്കണതിനെ, നല്ല ആഗ്രഹമുള്ളൊരു കുട്ടി ആ കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പാരന്റ്സിന് 100% ഉറപ്പാണ്. ആ പാരന്റ്സിനോട് നമ്മൾ പറയണത് അവളുടെ ലൈഫ് മുഴുവൻ കളയണതിന് പകരം ഒരു കൊല്ലം പോയിക്കോട്ടെ അല്ലേ, ഒരു കൊല്ലം പോയിക്കോട്ടെ. പിന്നെ ഇവിടെ ആരിസ്ക പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്, അതായത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, സമ്പന്നര് ഇവരൊക്കെ ഇടയിലുള്ള ഒരു വിഷയം, കുട്ടി ഒരു ഇങ്ങനെ ഒരു ലെവലിൽ എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടാകും. പിന്നെ ആൾക്കാരോട് എന്താ പറയാ എന്നുള്ള ആ പോയിന്റ് വളരെ പ്രധാനമാണ്. ആൾക്കാരോട് എന്താ പറയാ, അപ്പൊ അതും നമ്മളൊന്നും കൂടി വൃത്തിയിൽ പറയേണ്ട ഒരു കാര്യമാണ്.
0: അതെ, ഇത് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാലും ഈ സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെ ഏറ്റവും വലിയൊരു കാരണം ജനങ്ങളോട് മറുപടി പറയണതാണ്. പൊതുവേ നമ്മൾ ഈ ആളുകളുടെ ഒരു സൈക്കോളജി എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു തടിച്ച ഒരാളോട് ഒരിക്കലും അയാളെ തടിയെപ്പറ്റി ചോദിക്കാൻ പാടില്ല എന്നല്ലോ, പക്ഷെ നമ്മൾ അതല്ലേ ചോദിക്കുള്ളൂ. ഇന്നാൾ കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതേമാതിരി മെലിഞ്ഞ ഒരാളോട് അതേ പറയുള്ളൂ ആളുകൾ. ഏ ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരുത്തരോട് എന്തപ്പോൾ എൻ്റെ പ്രായം, ഇത്രയും വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിക്കുള്ളൂ. അവൻ്റെ ടെൻഷൻ അതാണ്, അവൻ ഒരിക്കലും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരം ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിലായി? ഈ ചോദ്യം കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കും. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഒരു PG ഇതുവരെയും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. ആ ചോദ്യം അടുത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ വരുന്നത് ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാം, എൻ്റെ മോള് +2 ആണ്, എന്തായാലും ഇപ്രാവശ്യം എൻട്രൻസ് കിട്ടും, അവൾ നല്ല പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ തന്നെ ചോദ്യത്തിന് അവസരം ഉണ്ടാക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഓഫീസിൽ പോകാൻ തോന്നില്ല, കാരണം മോൾക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്താ പറയാൻ. അപ്പോൾ നമ്മൾ എന്താ അറിയോ, സത്യത്തിൽ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ പറയാൻ തരും, ഞാൻ എൻട്രൻസ് ചെയ്തതിനെന്ന് നിങ്ങൾ ആരോടും പറയരുത്, ഞാനിപ്പോൾ +2 നിങ്ങൾ ആരോടും പറയരുത്. കാരണം എന്ത് സമൂഹം അറിഞ്ഞാലും അവരൊരു നെഗറ്റീവ് ചോദ്യം എന്തെയും ചോദ്യവുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവും സാഹചര്യവും ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകലേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളതിന് പകരം നൽകേണ്ടി വരുന്നുണ്ട്.
1: പിന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രണയം ഒന്ന് പ്രത്യേകം ചർച്ചയ്ക്ക് എടുത്തല്ലോ.
0: അതെ അതെ അതെ.
1: ഇപ്പോൾ 7-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ വ്യാപകമാണ്.
0: അതെ അതെ അതെ.
1: കോവിഡിന്റെ മുമ്പുള്ളത് അതൊരു സീരിയസ് ആയിരുന്നില്ല, ഇപ്പോൾ നല്ല സീരിയസ് ആണ്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഇടപെട്ടിട്ടും പക്ഷെ എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം, ഒരിക്കലും എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്നാ ഡിപ്രഷനിലേക്ക് പോകുന്ന ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് വിദ്യാഭ്യാസമാണെങ്കിൽ ഒന്ന് പ്രണയമാണ്, അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ അതിൽ നിന്നിങ്ങോട്ട് മാറ്റുമ്പോൾ ആ കുട്ടി ഡിപ്രഷനിൽ വരാതെ ആ കുട്ടിയെ ഒരു സേഫായി സുരക്ഷിതമായി അംഗീകാരം എത്തിക്കാൻ,
0: അതെ അതെ,
1: പാരന്റ്സിനോട് എന്താ പറയുള്ളത്?
0: അതായത് ഇങ്ങനത്തെ കേസിൽ എന്താ ഉണ്ടാകണമെന്ന് വെച്ചാൽ, നമ്മൾ വിവരം അറിയുന്നതോടുകൂടെ ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കും. നമ്മൾ ആ ഒരു ഒരു ഒരു നമ്മളൊരിക്കലും വിചാരിക്കാത്ത ഒരു അപമാനം നമുക്ക് വരുത്തി വെക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സംഗതി കാണുമ്പോൾ അപ്പോൾ ചില ആളുകൾ ഷോക്കായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ കുട്ടികളെ അടിക്കും, ചിലപ്പോൾ അവരുടെ കോഴ്സുകൾ നിർത്തും, പിന്നെ ഫോൺ വാങ്ങിവെക്കും എന്ന് പറഞ്ഞാൽ വളരെ കർശനവും ശക്തവുമായ വളരെ പെട്ടെന്നുള്ള നടപടികളാണ്. ഈ പെട്ടെന്നുള്ള നടപടികളിൽ എനിക്കിനി ഒറ്റയ്ക്കലും അവനെ കിട്ടൂല, എൻ്റെ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊരു നിമിഷം പറയുമ്പോൾ, പ്രേമം എന്ന് എല്ലാവർക്കും അറിയാലോ, പ്രേമം എന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഈ പ്രേമം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് മനസ്സങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലായി? അപ്പം ആ അവസ്ഥയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പാരൻസിന് മനസ്സിലാക്കാൻ പറ്റൂല. പാരൻസ് എന്തെങ്കിലും എന്താണ്, ഇതൊരു അവിഹിത ബന്ധമല്ലേ, ഒരു വേർഡല്ലേ വേണ്ടത് എന്നു. അപ്പം അതുകൊണ്ട് അവരെ വേർപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ വേർപ്പെടുത്തുന്നത് എന്തിനെയാണ്, ഇവരേതൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും ചിന്തിക്കാതെ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാവകാശം അതിനെ പിടിച്ചല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഫോണൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് വല്ല ഫോൺ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക എന്നൊക്കെ അവരുടെ ഒരു സമ്മതപ്രകാരം തന്നെ നമ്മൾ ക്രമേണ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വല്ലാതെ ഒന്നും അവരെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മൾ അവരേറ്റവും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാളെ കൊണ്ടൊക്കെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്രമേണ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, എന്തായാലും നിനക്ക് 14 വയസ്സല്ലേ ഉള്ളൂ, ഒരു 21 വയസ്സാകാതെ ഇവിടുത്തെ അല്ലെങ്കിൽ 18 വയസ്സാകാതെ ഇവിടുത്തെ പിന്നെ വിവാഹം നടക്കൂല. അപ്പോൾ എന്തായാലും ഇപ്പം വിവാഹം നടക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, സമയമുണ്ടല്ലോ, നമുക്കതിനെപ്പറ്റി ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അത് അവിടെ നിർത്തി ഒരു ചെറിയ സാവകാശം കിട്ടുമ്പോൾ നമ്മൾ അവൾക്ക് സാന്ദർഭികമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉമ്മൻ്റെ ഒരു വിഷമവും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ മാറും, കുട്ടികൾ മാറും. ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് മാറും. പക്ഷെ എന്ത് വേണം, ഒരു സാവകാശവും സമയവും എടുത്ത് ബുദ്ധിപരമായി എന്ത് ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യണം. ആ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളതാണ് അത്. ആത്മഹത്യ ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയാണ്, കാരണം കുട്ടികളുടെ മുന്നിൽ വേറെ വഴി ഉണ്ടാവില്ല. അതാണ് മിക്കവാറും സംഭവിക്കുന്നത്.
1: പൊതുവേ ബ്ലേഡാണ് ഒന്ന് രണ്ടാമത്തേന് ബ്ലേഡ്. പിന്നെ ഇതിലുള്ളൊരു ഭാഗം പാരന്റ്സിന്റെ വഴക്കാണ്.
0: അതെ അതെ
1: അല്ലേ, വഴക്ക് വലിയൊരു അളവോളം പ്രശ്നകാരണല്ലേ, അതിനെങ്ങനെ നമ്മൾ കാണും?
0: ഈ വഴക്കിന്റെ കാര്യത്തിൽ ഈ മുതിർന്ന കുട്ടികളെ, നമ്മൾ ഈ കൗമാര കുട്ടികളെ കാണുമ്പോൾ അതിൽ കാണുന്നത് വെച്ചാൽ, പൊതുവെ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഈ ഒരു ചെറുപ്പം മുതൽ തന്നെ വാപ്പൻ്റെ ഉമ്മൻ്റെ അടി കണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെന്ത് ചെയ്യുന്നത്, ഇത് ഉമ്മൻ്റെ പ്രശ്നമാണ്, ഇത് വാപ്പൻ്റെ പ്രശ്നമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർ വരും. ഈ തിരിച്ചറിവിലേക്ക് വന്ന് എപ്പോഴെങ്കിലും അവരത് പ്രകടിപ്പിച്ചാൽ, നമ്മൾ കുട്ടികൾ പറയാറുണ്ട് ഒറ്റയ്ക്കലും ഒരാളുടെ ഭാഗം പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു പോയാൽ, അപ്പോൾ വാപ്പൻ്റെ ഭാഗം പറഞ്ഞാൽ ഉമ്മ പിന്നെ കേസ് വിട്ട്, ഉമ്മക്ക് പിന്നെ ഇവരെ മക്കളായി പിന്നെ ഫൈറ്റാണ്. അപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉമ്മന്റെ ആ ബന്ധം പോവാണ്. അപ്പൊ പിന്നെ അവർക്ക് ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യും, ഈ കൗമാരത്തിലെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യണത്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വാപ്പിമി വഴക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്നത് എന്താ വെച്ചാൽ ഇവരെ എന്ത് ചെയ്യും, പൂർണ്ണമായും രണ്ടിലൊരാൾ അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യും, കുറച്ച് മുതിർന്നു വരുമ്പോൾ ഇവർക്കിതൊക്കെ കാണുമ്പോൾ ഇത് ചോദിക്കാനും ഇതിങ്ങനെയല്ല വേണ്ടതെന്ന് ഉപദേശിക്കാനൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ അവർ ഇടപെടാൻ തുടങ്ങുന്നതോട് കൂടെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകും. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, എപ്പോഴും ഷെയർ ചെയ്യാൻ നമുക്കൊരാൾ വേണം. വിവാഹം കഴിച്ചാൽ ഭാര്യയും ഭർത്താവുണ്ടാവും, വിവാഹം വരെ കുട്ടികൾക്ക് പാരൻസാണ്. ഈ പാരൻസിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ എന്താണ്, പിന്നെ ആരോടും പറയാനല്ലോ, പിന്നെ ഇവർ സ്വയം രോഗികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാരൻസിൻ്റെ ഫൈറ്റിൽ ഉണ്ടാകാവുന്ന, കൗമാരക്കാർക്ക് വിഷാദം വരാവുന്ന കാരണങ്ങളാണ് ഇതൊക്കെ.
1: ഇതിൽ എന്നെ ഇപ്പം രണ്ടു മൂന്നാല് നിലക്ക് നമുക്ക് ഈ വഴക്കുകളെ കാണാം.
0: അതെ,
1: ഒന്ന് വളരെ പെട്ടെന്ന് വഴക്കുണ്ടാവും, അത് വളരെ രൂക്ഷമായിരിക്കും, അതപ്പോൾ അവസാനിക്കും, ഒരു നോർമലി നല്ല ആളുകളായിട്ട് ജീവിക്കും.
0: അതെ അതെ.
1: രണ്ട്, വഴക്കായി ഒരേ വീട്ടിൽ തന്നെ രണ്ടായി ജീവിക്കണ ധാരാളം ആൾക്കാരുണ്ട്. മൂന്ന്, സെപ്പറേറ്റ് ചെയ്ത് പോയവരുണ്ട്. ഇതിൽ നമ്മൾ ഈ മൂന്ന് വിഭാഗത്തോടും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല, എല്ലാവരും അവരോട് ഒറ്റ മെസ്സേജാണോ?
0: നമുക്കെന്താ വെച്ചാൽ ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ടിട്ടാണല്ലോ ഒരു തൊലാക്കിലേക്ക് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായി അവിടെ രണ്ട് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ കാര്യമാണ്. അതവിടെ ചർച്ച ചെയ്തിട്ട് വാപ്പനി ഉമ്മനി അവർക്ക് ലഭ്യമാകുന്ന ഒരു മസ്ലഹത്ത് വേണം. കാരണം അത് ഇസ്ലാമിക ചർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ വാപ്പക്കാണല്ലോ കുട്ടികൾക്കുള്ള റിസ്കിൻ്റെ ചുമതല. അപ്പോൾ അത് വാപ്പയിൽ നിന്ന് സ്മൂത്തായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള, അവർക്കത് കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവണമല്ലോ, അതുണ്ടാവണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഉമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് കുട്ടികൾക്ക് അവൈലബിൾ ആകണം. വാപ്പൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഉമ്മനെ കിട്ടൂല. അപ്പോൾ അതൊക്കെ ആ ചർച്ചയിലൂടെ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഈ കുട്ടികളെ തീർത്തും അനാഥരായിപ്പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ വഴക്ക് എന്നുള്ളത് അത് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെയുള്ള വഴക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ കാണാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള, അധികം പാരൻസും ചെയ്യണം അതാണ്. അവർ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികൾ അത് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കുട്ടികളുടെ മുന്നിൽ അവരേറ്റവും നല്ലൊരു ആൾക്കാരായി നിന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഇമോഷണലായിട്ട് വരുന്ന സംഗതി ആവുന്നതുകൊണ്ട് സന്ദർഭവും സമയവും നോക്കില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഉമ്മനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ ഉമ്മൻ അങ്ങനെ വാപ്പ എപ്പോഴും പറയുമ്പോൾ അത് വാപ്പയോടുള്ള ഒരു പ്രതികാരമായി, വാപ്പയോടുള്ള ഒരു വെറുപ്പായി അതിങ്ങനെ രൂപപ്പെട്ടു വരും. അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഈ ആൺകുട്ടികളൊക്കെ മുതിർന്നു വന്നാൽ അവർ വാപ്പമാരെ കൈകാര്യം ചെയ്യും, ഭയങ്കര മാരകമായി കൈകാര്യം ചെയ്യും. കാരണം അവർക്ക് പ്രതികരണ ശേഷി വരും. എൻ്റെ ഉമ്മനെ ഇത്ര കാലം കാണിച്ചതിന് ഉള്ളൊരു പ്രതികരണം, അതിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതവർ ആലോചിക്കണം, കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരവസ്ഥ. കാരണം ഉമ്മനെങ്ങനെ പറയണത് കേട്ട് സഹിക്ക വയ്യാതെ അത് വാപ്പനുള്ള പ്രതികാരമായി വരും. വാപ്പനെ റെസ്പെക്റ്റ് ചെയ്യാതെ എപ്പോഴും വാപ്പനെങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് വാപ്പൊരു പാവമാണ്, ഉമ്മ അങ്ങനെ വെറുതെ എട്ടങ്ങേറാക്കാണ് വാപ്പനെ എന്നൊരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അത് ഉമ്മനോടുള്ള ഒരു വെറുപ്പായിട്ടും വാപ്പനോടുള്ള ഒരു താല്പര്യമായിട്ടും വരും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ തികച്ചും നമുക്കെതിരായ ശത്രുതയോ അല്ലെങ്കിൽ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. ഇപ്പോൾ വാപ്പനിട്ടിട്ട് മോൻ തല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്തതാണ്, പക്ഷേ അനേക വർഷങ്ങളിൽ അവൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരത്തെയാണ് അവനൊരു സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതേമതി ചെറിയ കുട്ടികൾ ഇപ്പോഴും ഇത് കാണുന്നുണ്ട്. നിരന്തരമായിട്ട് ഉമ്മനെ വഴക്കു പറയുമ്പോൾ എന്ത് ചെയ്യും, വാപ്പനോട് ഒരു ദേഷ്യവും ഒരു പ്രതികാരവും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും വഴക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം, അതന്നെയാണല്ലോ ഏറ്റവും പ്രധാനം.
1: പിന്നെ ഈ രക്ഷിതാക്കളെടുത്തുനിന്നും അതേപോലെ വീട്ടിലെ വല്യപ്പ വല്യമ്മ പോലെ മുതിർന്ന ആളുകളെടുത്തുനിന്നൊക്കെ കുട്ടികൾ തുടർച്ചയായ ടോർച്ചറിങ്, തുടർച്ചയായ ഒരു അരുതുകൾ വരുന്നത് ഈ കുട്ടി അവൻ്റെ ഒരു പ്രായത്തിൽ അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ദീനി നിലവാരവും നിലപാടും അവനുണ്ടാവുള്ളൂ. പാരൻസിന് ഭയങ്കര ദീനും ഉണ്ടാവും. അപ്പോൾ മതപരമായി അത്രയൊന്നും സജീവമല്ലാത്തൊരു കുട്ടീനെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരണേ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ.
0: തീർച്ചയായും അത് ഒരു പ്രധാന സംഗതി. അതായത് നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ പ്രായവും കുട്ടികളുടെ പ്രായവും ഒന്നല്ലല്ലോ.
1: അതെ.
0: അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മൾ അവൻ്റെ പ്രായത്തിൽ ഉൾക്കൊള്ളുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ. അതിനർത്ഥം ഈ പ്രായത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ല, പക്ഷെ അവൻ്റെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കാതെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അന്ധമായി അവനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവനതിൻ്റെ ശത്രുവാണ് ചെയ്യുക, അവനതിൻ്റെ ശത്രുവാണ് ചെയ്യുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പാരൻ്റുമായി ചർച്ച ചെയ്തപ്പോൾ വളരെ തീവ്രമായ ഒരു മതപരമായ ഒരു ചിട്ടയാണ് അയാളുടെ വൈഫ് പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ അതിനുവേണ്ടി ചിലവഴിച്ച് അതിൽ ഒരു അക്ഷരം പ്രതി എന്ന് പറയുന്ന രൂപത്തിലാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അതേ കണിശതയാണ് ആർക്ക്,
1: മക്കൾക്ക്,
0: കുട്ടികൾക്ക് ബാധകമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ക്രമേണ ഇപ്പോൾ എന്താണ് ഒരു മതവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം അവരുടെ ജീവിതാവസ്ഥക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾ സംഘർഷത്തിലാവും, ചില ആൾക്കാർ മതത്തിൽ നിന്ന് പുറത്താവും, ചില ആൾക്കാർ ഇതേപോലെ വിഷാദരോഗികളായി മാറും. എന്തായിരുന്നാലും മാനസികമായ ഒരു ഭയങ്കരമായ പ്രയാസത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
1: ഒരു എക്സാമ്പിൾ എടുക്കാം.
0: അതെ.
1: ഇപ്പോൾ സ്കൂളിൽ ചെന്നാൽ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇടവേളയിലും ഇപ്പോഴത്തെ ചർച്ച ഫുട്ബോളാണ്.
0: അതെ അതെ.
1: ഇപ്പോൾ ഫുട്ബോൾ കളി കാണുക, ഈ വിഷയത്തിൽ 100% ഒരു കുട്ടീനെ വിലക്കുന്നതോടുകൂടെ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സീസണൽ വിഷയങ്ങളുണ്ടാകും, ഓരോ സമയത്തും കാലത്തും വരുന്ന വിഷയങ്ങൾ. ഇതിലൊക്കെ ഒരു ഒരു പാരൻസിൻ്റെ ഒരു ഒരു സമീപനം എന്താവണം,
0: ഇതിലൊക്കെ ഒരു പ്ലാനിങ് വേണം. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികളെ, കുട്ടികൾ ഓരോ വിഷയങ്ങളുമായിട്ടും താല്പര്യങ്ങളായിട്ടും വരുമ്പോൾ നമ്മൾ നോ പറയാനായിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളിത് ഫുട്ബോൾ വരികയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടി വി ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ഫോണിലുണ്ട്, അത്യാവശ്യമുള്ള കളികളൊക്കെ നമ്മളും കാണുമല്ലോ, കാണാം കളികളും. പക്ഷെ എന്താണ്, ഉറക്കം വയ്ക്കാൻ പാടില്ല, നിസ്കാരം പോകാൻ പാടില്ല. അപ്പം നമ്മൾ ചില നിബന്ധനകൾ വെക്കുമ്പോൾ, എന്തായാലും ലഹരിയോട് കൂടെ നിങ്ങൾ പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കള്ളുടിക്കാനുള്ള ടൈം കുറഞ്ഞല്ലോ. നബി സാസ്മിൻ്റെ കാലത്ത് കള്ളിനെ നിരോധിക്കുന്ന സമയത്ത് ഹത്താത്താലവും മാത്തക്കുലും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്ന് വെച്ചാൽ ഈ രാവും പകലും മുഴുവനും കളി കാണുന്ന ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കളികളെ നിയന്ത്രിക്കാൻ പറ്റും. സ്കൂൾ ടൈം കാണാൻ പറ്റില്ല, പിന്നെ രാത്രി ഉറക്കം വെച്ച് കാണാൻ പറ്റില്ല. 9 രാവിലെ 5 ഇടയ്ക്കുള്ള കളികൾ കാണാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, നമുക്ക് അത് നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ അത് നടപ്പിലാവും. നേരെ മറിച്ച് കളിയൊക്കെ തുടങ്ങി എല്ലാ കളിയും 4 ഒരു ദിവസം കാണാൻ കണ്ടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കളി കണ്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായി തീരും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചോദിക്കും, എന്ത് ആവശ്യപ്പെടും, എന്ത് പറയുമെന്നൊക്കെ അല്പനേരത്തെ കാണാനും അതിനനുസരിച്ചുള്ള ചില പ്ലാനുകൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമ്മൾ വിചാരിച്ച രൂപത്തിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും.
1: സജഷൻ പറയട്ടെ, ഇപ്പം 40 കളി ഉണ്ടെന്ന് വിചാരിക്കും,
0: അതെ അതെ,
1: അതിൽ അവൻ്റെ അടുത്ത് ചോദിക്കാം നിനക്ക് കാണേണ്ട കളികൾ ഏതാണ്
0: അല്ലേ.
1: അത് അവൻ്റെ ഒരു ടീമിന്റെ കളി ഒരു 4 കളി ഉണ്ടാകും. പിന്നെ എല്ലാ കളിൻ്റെയും ഹൈലൈറ്റ്സ് 2 മിനിറ്റിന്റെ 5 മിനിറ്റിന്റെ 8 മിനിറ്റിന്റെ ഒക്കെ ഉണ്ട്.
0: അതെ അതെ അതെ,
1: അത് കണ്ടാൽ തന്നെ അവനെ എല്ലാം കാണാൻ പറ്റും. അല്ല, അങ്ങനത്തെ ചില പ്രായോഗിക പരിഹാരങ്ങൾ കൂടി ആയിക്കൂടെ?
0: തീർച്ചയായും പറ്റും. അങ്ങനെ അതന്നെ, അതെ, പാരന്റ്സ് ശരിക്കും എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോൾ പാരൻസ് തമ്മിലൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്കഷൻ നടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലോ സൗകര്യങ്ങളിലോ ഒരു സ്റ്റാഫ് റൂമിലൊക്കെ ആണെങ്കിൽ കളി വരാൻ പോവാണ്, കുട്ടികൾ കളിയൊക്കെ പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തുക, അതിന് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും.
1: ഇനി മറ്റൊരു മേഖല, കുട്ടികൾ പൊതുവേ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഏരിയ അവരുടെ നിറം, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
0: അതെ അതെ, തീർച്ചയായും നമ്മളിപ്പോൾ എത്ര തന്നെ ബോധവൽക്കരിച്ചിട്ടും എത്ര തന്നെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടും ആളുകളെ മനസ്സിന്ന് പോവാത്തതാണ് ഈ ഉച്ചനീതത്വങ്ങളുണ്ടല്ലോ, അത് തീരെ ആളുകളിൽ നിന്ന് പോകണില്ല. അതിപ്പോൾ ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും രൂപത്തിൻ്റെ പേരിലാണെങ്കിലും ഇത് ധാരാളം കുട്ടികൾ ഈ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചപ്പോൾ നമ്മൾ കോളേജുകളൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ നിലക്കും വളരെ സൗന്ദര്യമുള്ള നല്ല എല്ലാ ഒത്ത രൂപത്തിലുള്ള ആൾക്കാരെങ്ങനെ കാണുമ്പോൾ അവരുമായി സ്വാഭാവികമായൊരു താരതമ്യം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യും, ആളുകളിത് പേരായിട്ട് തന്നെ വിളിക്കും. മനസ്സിലായി? നമ്മൾ നമ്മുടെ നിറത്തെയും നമ്മുടെ വലുപ്പത്തെയും ആകാരത്തെയും ഒക്കെ അതൊക്കെ ഭയങ്കരമായി കുട്ടികളുടെ മനസ്സിനെ തകർത്ത് കളയും. എത്രയോ കുട്ടികളുണ്ട് ഈ തടിയൊക്കെ ഉള്ള, ഓർ തടിയൊക്കെ ഉള്ള കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും, അവരെത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് അറിയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കരമായൊരു മാറ്റം ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തത് മാത്രം ചോദിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവൻ്റെ മനസ്സറിയാനും മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ അറിയാനും നമുക്ക് പറ്റണം. ഇപ്പം നമ്മുടെ ഒരു കുട്ടിയാണ് അങ്ങനെയെന്ന് ആലോചിച്ചോക്കുന്നത്, നമ്മുടെ ഒരാളെ പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാലോ. ഈ ആളുകളെ ഈ ഒരു സഹതാപത്തിൻ്റെ നോട്ടം, ഒരാശ്ചര്യത്തിൻ്റെ നോട്ടം, ഒരപരിചിതത്തിൻ്റെ നോട്ടം, ഈ നോട്ടങ്ങൾ പോലും എന്ത് ചെയ്യണം, ഭയങ്കര മാറുകയാണ്. അവസാനം ഈ കുട്ടികൾ പുറത്തിറങ്ങാതെയാവും, ആരെയും ഫേസ് ചെയ്യാതെയാവും, അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇതിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൊന്നും വേണ്ട, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുറച്ചൊരു ഭംഗിയുള്ള കുറച്ച് കുട്ടികളോട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ പെരുമാറുന്നുള്ളൂ എന്ന് വരുമ്പോൾ കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കാനും അവരെ പ്രത്യേകം അവരോട് ബന്ധപ്പെടാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരാളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ രൂപം ഇതൊക്കെ നോക്കി മാത്രം ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണ, ആളുകളെ പരിഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സവർണ മനസ്സാണ് എന്ത് ചെയ്യണത് എല്ലാവർക്കും ഉണ്ടായിത്തീരുന്നത്. ഇതിനൊന്നും ഈ ഒരു പുതിയ കാലമോ അല്ലെങ്കിൽ പുതിയ അവസ്ഥയോ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ കുറച്ചാളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് ബോധവൽക്കരണങ്ങൾ നടത്തുന്നത് കൊണ്ട് അങ്ങനെ ചില ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ പൊതുവെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറേണ്ടതുണ്ട് എന്നാണ് ഇതാത്ത മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കോളേജിലെ ഒരു കുട്ടിയെ കസബ എന്ന് വിളിച്ച്, നമ്മളെ ഒരു തീവ്രവാദി എന്നുള്ള ഒരു മുസ്ലിം പേര് ക്ലാസ്സിൽ പ്രൊഫസർ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം പേര് പറഞ്ഞാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും, കസബിനെ പറ്റി പറഞ്ഞത് പിന്നെ തീവ്രവാദി എന്നുള്ളതിന് പ്രതീകമായിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു, അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, സോറി പറഞ്ഞാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇത് നിങ്ങളൊരു സോറി പറഞ്ഞാൽ തീരൂല. അതായത് ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്കും ആ ഇസ്ലാമോഫോബിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഒരു രോഗമാണ്. അത് നിങ്ങൾ എന്നോടൊരു സോറി പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല, നിങ്ങളുടെ ആ മാനസിക കാഴ്ചപ്പാട് മാറാതെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇത് മാറുന്നത്. ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതേപോലെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്ത് ഈ ഈ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് നമ്മുടെ മനസ്ഥിതികളെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാതെ ഇത്തരം ആളുകൾക്കൊന്നും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്.
1: ഈ ശരിക്കും ഈ വിദ്യാഭ്യാസം കൂടിയ ആളുകളുടെ ഇടയിലാണ്. ഇപ്പം ഈ NITകളിലൊക്കെ ഉള്ള ആത്മഹത്യകളുടെ വലിയൊരു കാരണം,
0: അതെ,
1: വെമുല മരിച്ചു,
0: അതെ,
1: ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു, നമുക്ക് അറിയുന്ന പേരറിയുന്ന ആളുകൾ തന്നെ മരിച്ചു. അപ്പം ശരിക്കും പാരിസ് ഗവർണറിലൊരു വലിയ ബോധവൽക്കരണം. ശരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളും ചർച്ച കേൾക്കുന്നവരൊക്കെ ഒരു വലിയ പ്രതിജ്ഞ എടുത്താൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 40 ആളുള്ള ക്ലാസ് റൂമിൽ വളരെ വൈബ്രന്റായി സംസാരിക്കുന്ന ഒരു കുട്ടിനെയാണ് പൊതുവെ അധ്യാപകൻ ശ്രദ്ധിക്കുക. ശരിക്കൊരു അജണ്ട ഉള്ളിൽ വേണം പ്രത്യേകം ഇന്ന് പരിഗണിക്കേണ്ട 3 കുട്ടികൾ
0: അല്ലേ?
1: അങ്ങനെയുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു മേഖലയ്ക്ക് പോകണം നമ്മൾ. ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാങ്ങിയപ്പോൾ ഫേസ്ബുക്കിന്റെ ഇന്നർ ഉള്ളിലുള്ള ഒരു അന്വേഷണ സമിതി കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇൻസ്റ്റഗ്രാം ലോകത്ത് 10,000 കുട്ടികൾക്ക് ഡിപ്രഷൻ കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. ആ നിലക്ക് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
0: അതെ, എന്താ വെച്ചാല് പിന്നെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാല് എല്ലാം ലൈവായി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ എന്താ വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ ഈ കൗമാരപ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ആഗ്രഹം, ഒരേ സ്വപ്നം, ഒരേ താല്പര്യം, ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ പലപ്പോഴും ഇതിനൊക്കെ അഡിക്റ്റായി പോകുന്ന കുട്ടികൾ ഇതിലൂടെ കിട്ടുന്ന പല ബോധങ്ങളും പല വിവരങ്ങളും പല കാഴ്ചപ്പാടുകളും അവരെന്ത് ചെയ്യുന്നു, നിരാശപ്പെടുത്തി കളയുന്നു. ഈ ഒരു പിന്നെ ഈ ഒരു പ്രായക്കാരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഫോട്ടോ ഷെയറിങ്ങും വീഡിയോ ഷെയറിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദങ്ങളിലേക്ക് എത്തിക്കുന്നു. ശരി തന്നെയാണ് കാണാൻ.
1: അപ്പോൾ നമ്മൾ ഇതിൽ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ ടൈം അവസാനിക്കുകയാണ്.
0: അതെ,
1: ഇതിൽ എത്തിപ്പെട്ട
0: അതെ
1: ആളുകൾ ഇപ്പം പാരൻസ് അനുഭവിക്കേണ്ട പാരൻസ് ഉണ്ട്.
0: അതെ അതെ,
1: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
0: അല്ല, ഒന്നല്ലേ, നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ എപ്പോഴും നമ്മൾ അവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് അവരുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യങ്ങളും നമ്മൾ പറയുന്നൊരു അവസ്ഥ ഉണ്ടാവണം. ഇനി അതില്ലെങ്കിൽ പോലും അവർ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, ബോധപൂർവം അവരോട് സംസാരിച്ചിട്ട് അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ചിലത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പീഡിപ്പിക്കേണ്ടായിരിക്കും, അവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും, അത് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അത് കേട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രായോഗിക പരിഹാരങ്ങളിലേക്ക് പോകണം. കാരണം വിഷാദം എന്നത് നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല, അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പാരൻസ്, അധ്യാപകന്മാർ, കുട്ടികളുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
1: ഈ കുട്ടികൾക്കൊരു തവക്കുലിൻ്റെ പാഠങ്ങൾ.
0: അതെ അതെ അതെ അതെ അതെ, തീർച്ചയായും അത് നമ്മൾ പ്രധാനം തന്നെയാണ്. നമ്മൾക്ക് എന്താ വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട്, അതേപോലെ തന്നെ നമ്മളെന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രതീക്ഷകൾ, തവക്കുല്, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനത്തെ ഈ ബേസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷാദങ്ങളെയും അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് തന്നെയാണ്.
1: തീർച്ചയായും.
0: അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് അടിസ്ഥാനപരമായൊരു ബോധം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം, ഒരു സംശയമല്ല.
1: ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളെത്തുന്ന ഉത്തരം, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധിയിൽ പല കുട്ടികളും പെട്ടിട്ടുണ്ട്, കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ ആ ആഴക്കയത്തിനരികിലൂടെ യാത്ര ചെയ്യുകയാണ്. ആരും എപ്പോഴും ഇതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാനുള്ള തലയിണയും പുതപ്പും കളിപ്പാട്ടവും സൗകര്യവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരന്തരം അവരെ നിരീക്ഷിക്കുന്ന, അവരോട് നിരന്തരം സംവദിക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു അവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുന്ന ഒരു പുതിയ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. അതിന് സാധ്യമാകാത്ത നമ്മുടെ ജോലിയുടെ മറ്റു തിരക്കുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും കുട്ടികളോടുകൂടെ ചേർന്നിരിക്കുന്ന സാഹചര്യം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം, ടീച്ചേഴ്സിന് പൊതുവായിട്ടുണ്ടാകണം. എല്ലാവരും ഒത്തുപിടിച്ച് ഒന്നിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി നൽകാൻ കഴിയും. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം അതാകണം നമുക്കുള്ള പ്രേരകം എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഫീസറിയുടെ ഫീഡ്ബാക്ക് വഴി അയക്കാൻ ശ്രമിക്കുക, നമുക്ക് ചർച്ചക്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. നാം ഇതുവരെയും സാക്ഷിയായത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിനാണ്. സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കൗമാരക്കാരുടെ വിഷാദം പ്രതികളാര് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചക്കുണ്ടായിരുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സലാഹിയും.
3: എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് അത് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം എന്ത് എന്നുള്ളത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പീസ് റേഡിയോയുടെ പ്രോഗ്രാമാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ പതിവ് പോലെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇസ്ലാം സംരക്ഷണം നൽകുന്ന 5 കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെത്. അത് നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ 5 ളറൂറിയാത്തുകൾ അഥവാ മതം സംരക്ഷിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. 5 കാര്യങ്ങളിൽ ദീനിൻ്റെ സംരക്ഷണം, അഖലിൻ്റെ സംരക്ഷണം, ധനത്തിൻ്റെ സംരക്ഷണം എന്നീ 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയത്. ഇനി ബാക്കിയുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. 4 സംഗതിയാണ് ഹിഫ്ളു നഫ്സ്. ഒരു മനുഷ്യൻ അയാളുടെ നഫ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ നഫ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ നഫ്സിൻ്റെ അഥവാ ഒരു മനുഷ്യൻ്റെ നഫ്സിനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ അനവധി നിർദ്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശരീഅത്തിൽ നിയമമാക്കി വച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സംഗതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള സൂക്ഷ്മതയും കണിശതയും നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഹിഫ്ളു നഫ്സിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നമ്മൾ പഠിപ്പിച്ച ഒരു സംഗതിയാണ്, നിങ്ങൾ കൊല നടത്താൻ പാടില്ല. കൊലപാതകം അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ സംഗതിയാണ്. എന്തുകൊണ്ട്? കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ അന്യായമായി അപഹരിക്കുന്നതിനാണ് നമ്മൾ കൊലപാതകം എന്ന് പറയുക. അത് ന്യായമായ മാർഗത്തിലാണെങ്കിൽ അത് കൊലപാതകമാവില്ല. ഉദാഹരണം, കൊന്നവന് പ്രതിക്രിയയായി അവനെ കൊന്നുകളയുക എന്നത് കൊലപാതകമല്ല, നേരെ മറിച്ചത് പ്രതിക്രിയയാണ്. അത് സമൂഹത്തിൻ്റെ ശരിയാം വണ്ണമുള്ള നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിനുശേഷം വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാ ഇല്ലാ ബിൽ ഹഖി. യഥാർത്ഥ വിശ്വാസികൾ അവർ ഒരു നഫ്സിനെയും അനിച്ചുകളയുകയില്ല, അതിൻ്റെ യഥാർത്ഥ അവകാശത്തിൽ അല്ലാതെ. അപ്പോൾ യഥാർത്ഥ അവകാശമില്ലാതെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നഫ്സിനെ വധിച്ചു കളയുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ നഫ്സിനെ ഇസ്ലാം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആ നഫ്സിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊലപാതകം ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. കൊലപാതകം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള കൊലപാതകം ഉണ്ട്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകമുണ്ട്. അത് മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഗർഭത്തിൽ വച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വധിച്ചു കളയുന്ന ഒരു സമ്പ്രദായം, അഥവാ ഭ്രൂണഹത്യ എന്നു പറയുന്ന രീതി. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ പെൺകുഞ്ഞ് ജനിച്ചാൽ അവരെ ജീവനോടുകൂടി കുഴിച്ചുമൂടുന്ന ഒരു ദുശ്ചെയ്തി സമൂഹത്തിൽ വ്യാപകമായിരുന്നു. അതൊരു തരത്തിലുള്ള കൊലപാതകമാണ്. ഇസ്ലാം അതിനെ ശക്തമായി വിലക്കി. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ പരലോകത്ത് ചോദിക്കപ്പെടും, ഏത് കാര്യത്തിനാണ് നിങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലം മാറി, അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും പരിശോധിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ ഹനിച്ചു കളയുന്ന, വധിച്ചു കളയുന്ന രീതി, ഇതും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അഥവാ ശിശുഹത്യ പോലെ തന്നെ ഭ്രൂണഹത്യയും ഇസ്ലാം വിലക്കി. എന്തുകൊണ്ട്? ഒരു നഫ്സിന്, ഒരു ആത്മാവിന്, ഒരു ശരീരത്തിന് ജീവിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ രീതിയിൽ തന്നെയാണ് ഇസ്ലാം ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അയാൾ ഖിസാസ് നിർബന്ധമാക്കി. കൊന്നവനെ കൊല്ലുക, അതല്ലെങ്കിൽ അവൻ്റെ പേരിൽ നിന്ന് ദിയത്ത്, പ്രായശ്ചിത്തം സ്വീകരിക്കുക, ഈ ഒരു രീതി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതും ഈ ഒരു കൊലപാതകം എന്ന ആ ഒരു മനുഷ്യൻ്റെ നഫ്സിനെ ഇല്ലാതെയാക്കി കളയുന്ന, ഹനിച്ചു കളയുന്ന ആ പ്രവർത്തനത്തെ തടയുവാനും ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി തീർക്കുവാനുമാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, കൊലപാതകം മാത്രമല്ല, ആയുധമെടുത്ത് തൻ്റെ സഹോദരനെതിരെ ചൂണ്ടുന്നത് പോലും ഇസ്ലാം വിലക്കി, അത് പാടില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും മറ്റുള്ളവർക്ക് അതുമൂലം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവൻ്റെ ശരീരത്തിലേക്കോ ദേഹത്തിലേക്കോ ചൂണ്ടുന്നത് പോലും അള്ളാഹുവിൻ്റെ മതം ശരീഅത്ത് വിലക്കിയിട്ടുണ്ട്. എത്രമാത്രം നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ നഫ്സിന്, ശരീരത്തിന്, ആത്മാവിന് എങ്ങനെയൊക്കെയാണ് ഇസ്ലാം സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈയൊരു ഇസ്ലാമിക നിയമം എന്നുള്ളത്. മൂന്നാമതായി, ഒരു മനുഷ്യൻ കൊലപാതകം നടത്തി, പക്ഷെ അത് മനഃപൂർവ്വമുള്ള കൊലയായിരുന്നില്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ആ അബദ്ധത്തിൽ സംഭവിച്ച കൊലക്ക് പോലും ഇസ്ലാം ദിയത്ത് വച്ചിട്ടുണ്ട്, പ്രായശ്ചിത്തം വച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ മനഃപൂർവ്വമുള്ള കൊല പോലെയല്ല അവൻ്റെ വിധി എങ്കിൽ കൂടി, ആ ഒരു മനഃപൂർവ്വമല്ലാതിരുന്നിട്ട് പോലും ഒരു നഫ്സിനെ ഹനിച്ചു എന്നതിൻ്റെ കുറ്റം കൊണ്ട് അവൻ ഇസ്ലാം പ്രായശ്ചിത്തം ദിയത്ത് വച്ചിട്ടുണ്ട്. ഈ ഒരു രീതി എന്തുകൊണ്ട് സംഭവിച്ചു? കാരണം മനഃപൂർവ്വമല്ല എന്ന് വരുത്തി തീർത്ത് ആ കൊലപാതകത്തിൻ്റെ, ആ രക്തത്തിൻ്റെ പങ്കിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ ചില ശ്രമിച്ചേക്കും എന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടായിരിക്കാം അതിന് പോലും ഇസ്ലാം ദിയത്തിനെ പ്രായശ്ചിത്തമായിക്കൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു വച്ചു. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ, അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത മനുഷ്യർക്ക് പോലും അവരുടെ സമ്പത്തിനും അവരുടെ ശരീരത്തിനും ഇസ്ലാം സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിമ്മികളായ മുആഹിദുകളായ അഥവാ കപ്പം തന്നു ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹമായി കൊണ്ട് കരാർ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ സമ്പത്തിനും ശരീരത്തിനും ഇസ്ലാമിക ഭരണകൂടം സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ആരെങ്കിലും ഒരു ദിമ്മിയെ കൊന്നാൽ അത് വലിയ പാതകമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരു നഫ്സിന് അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അതിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഹുർമത്തുൽ ജിനായത്തു അല മദൂന നഫ്സ്. ഒരു മനുഷ്യൻ ഒരാളെ പരിക്കേൽപ്പിച്ചു, അതല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു, അപകടം വരുത്തി, ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ കർശനമായി വിലക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചുരുക്കത്തിൽ ഹിഫ്ളുൻ നഫ്സ്, ഒരു മനുഷ്യൻ്റെ നഫ്സിനെ അവൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റു മതങ്ങൾ, ആ മതങ്ങൾ പ്രത്യേകിച്ചും ജൂതമതം, ജൂതമതത്തിൻ്റെ തൽമൂദിൽ ഒരു വാചകം കാണാം. ആരെങ്കിലും ഒരു ജൂതനെ കൊന്നാൽ അവൻ മുഴുവൻ ജൂതന്മാരെയും കൊന്നവനെപ്പോലെയാണ്, അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നവനെപ്പോലെയാണ് എന്നൊരു വാചകം. അതേസമയത്ത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനൊരു വർഗീയത നിറഞ്ഞ നടപടിയല്ല. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു നഫ്സിനെ വധിച്ചാൽ ഒരു പ്രതിക്രിയായിട്ടല്ലാതെ അക്രമപരമായി വധിച്ചാൽ ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ, അവൻ ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് എന്നാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ നിയമമായി അള്ളാഹു പഠിപ്പിക്കുന്നു. അത് ബനൂ ഇസ്രായേലിനുള്ള നിയമമായിരുന്നു, ലോകാവസാനം വരേക്കുമുള്ള നിയമമായി അള്ളാഹു പഠിപ്പിച്ച സംഗതിയാണ്. ഈ ഒരു നിയമമുണ്ടെങ്കിലാണ് മനുഷ്യരെ കൊലപാതകത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നുമൊക്കെ പിടിച്ചു നിർത്തി സമൂഹത്തിന് സുരക്ഷിതത്വവും സമൂഹത്തിന് സമാധാനപരമായ ഒരു അന്തരീക്ഷവും നിലനിൽക്കുന്ന അവസ്ഥയുമൊക്കെ സംജാതമാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സംഗതികളാണ്. അഞ്ചാമത്തെ ളറൂറിയാത്തിൽപ്പെട്ടതാണ് ഹിഫ്ളുൻ നസ്ൽ, ഒരു മനുഷ്യൻ്റെ കുടുംബം. ആ പരമ്പര നിലനിർത്തേണ്ടതുണ്ട്, കുടുംബ പരമ്പര. ആ കുടുംബ പരമ്പരയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ഇസ്ലാം ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ അഭിമാനം, അവൻ്റെ കുടുംബ ബന്ധങ്ങൾ, അവൻ്റെ പാരമ്പര്യം, ഇതെല്ലാം ഇവിടെ നിലനിൽക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി നിയമങ്ങൾ അവൻ്റെ ശരീഅത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, വ്യഭിചാരം അല്ലാഹു ഹറാമാക്കി എന്നുള്ളതാണ്. വ്യഭിചാരമെന്ന് പറയുമ്പോൾ വിവാഹത്തിലൂടെയല്ലാത്ത വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ, അത് ഇസ്ലാം ഹറാമാക്കിയെന്നു മാത്രമല്ല വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പ്രയോഗിച്ച പദമെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമാണ് ആ പ്രയോഗം. വലാ തഖറബുസ്സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്. സിനയോട് അടുക്കരുത് എന്ന് പറയുന്നത് ആ പ്രയോഗത്തിൽ ചില രഹസ്യമുണ്ട്, ചില സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഏറ്റവും വലിയ പാപമായി അള്ളാഹു പഠിപ്പിച്ചത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്. ശിർക്കിനോട് നിങ്ങൾ അടുക്കരുത് എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതേസമയം നിങ്ങൾ ശിർക്കു ചെയ്യരുത്, ശിർക്കിലകപ്പെടരുത് എന്ന ഒരു പ്രയോഗമാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. എന്തുകൊണ്ടാണ്? അടുത്തുപോയാൽ അതിൽ പെട്ടുപോകുന്ന ഒരു തിന്മയാണ് സിന. ഒരുപക്ഷെ ശിർക്കിന് ആ ഒരു ആകർഷണത്വം ഇല്ല എന്ന് വന്നേക്കും. അതുകൊണ്ട് തന്നെ വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് മാത്രമല്ല, വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശരീഅത്തിൽ വച്ചിട്ടുണ്ട്. മറ്റു ഒരു തിന്മക്കുമില്ലാത്ത രീതിയിൽ വളരെ ശക്തമായ ഒരു ഹദ്ദാണ് ഇസ്ലാം വ്യഭിചാരത്തിന് വച്ചിട്ടുള്ളത്. വ്യഭിചരിച്ച മനുഷ്യൻ, അവൻ വിവാഹിതനാണെങ്കിൽ അവനെ പരസ്യമായി എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം വലിയ ശിക്ഷയാണ് ഈ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അത്രയും വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ കാണുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം വ്യഭിചാരത്തെ തിന്മയായി കാണുന്നു? അതിന് കൃത്യമായ ഉത്തരം ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. ഇവിടെ ഭൗതികവാദികൾ, നിരീശ്വര നിർമ്മിതവാദികൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഒരു വിവാഹേതര ബന്ധത്തെ എതിർക്കേണ്ടതുണ്ട്? ഇസ്ലാം നൽകുന്ന ഉത്തരം, അത് കുടുംബത്തെ തകർക്കും, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും, മനുഷ്യൻ്റെ നെസിലിനെ, അവൻ്റെ കുടുംബ പരമ്പരയെ അത് ഇല്ലായ്മ ചെയ്യും. പിതാക്കന്മാരില്ലാത്ത മക്കൾ ഭൂമിയിൽ നാശം വിതക്കും. അതുകൊണ്ടുതന്നെ അത് പാടില്ല. ഇസ്ലാം അതിനെ വിലക്കി എന്ന് മാത്രമല്ല, അതിൻ്റെ ശിക്ഷയെ ഏറെ കഠിനമാക്കുകയും ചെയ്തു. ഇത് നമ്മൾ ഖുർആനും സുന്നത്തും എടുത്ത് പരിശോധിച്ചത് കാണാൻ കഴിയും. അതുമാത്രമല്ല, ആ മനുഷ്യൻ വിവാഹിതൻ അല്ല എങ്കിൽ പോലും അവനെ ശിക്ഷയിൽ നിന്ന് ഇസ്ലാം ഇളവ് കൊടുക്കുന്നില്ല. അസ്സാനിയത്തു വസ്സാനി ഫജ്രിദു കുല്ല വാഹിദി മിൻഹും മിഅത്ത ജൽദ, 100 അടി അവനെ അടിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. വ്യഭിചാരം ചെയ്യുക മാത്രമല്ല, വ്യഭിചാരം ആരോപിക്കുന്നത് പോലും തെറ്റായിട്ടാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഖദഫുൽ മുഹ്സനാത്ത്, പവിത്രകളായ സ്ത്രീകളെക്കുറിച്ചുള്ള വ്യഭിചാര ആരോപണം ഇസ്ലാം 7 വൻപാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. മാത്രമല്ല, വിശ്വാസികളായ ആളുകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയുകയും സുമ്മലമി തൂബി അർബഅത്തി ശുഹദ, 4 സാക്ഷികൾ അവർ ഹാജരാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫജിൽദൂഹും സമാനീന ജൽദ, 80 അടിയാണ് അവർക്ക് ഇസ്ലാം വച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മ ആരോപിക്കുന്നത് പോലും ഇസ്ലാമിൽ തെറ്റാണ്? കാരണം ഇസ്ലാം നസലിനെ സംരക്ഷിക്കുന്നു. ആ നസലിൻ്റെ സംരക്ഷണത്തിന് വേണ്ട സർവ കാര്യങ്ങളും ഇസ്ലാം നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. സന്യാസം, വിവാഹം ഒഴിവാക്കി ആരാധനയിൽ മാത്രം ഒഴുകി ജീവിക്കുക, അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല. വിവാഹത്തിലൂടെ സന്താനങ്ങൾ അധികമുണ്ടാവുകയും വിവാഹം എളുപ്പമാക്കുകയും വിവാഹത്തിൽ അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ മഹറുകളും ലഘൂകരിക്കുകയും ചെയ്യണം എന്നതുകൂടി ഇസ്ലാം ഈ രംഗത്ത് ശരീഅത്തിൽ നിയമമാക്കി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആളുകൾ നസലിൻ്റെ സംരക്ഷണത്തിനു വേണ്ട വിവാഹത്തിലേക്ക് കയറി വരട്ടെ, വിവാഹം എളുപ്പത്തിൽ നടക്കട്ടെ, അതിലൂടെ ഈ മനുഷ്യൻ്റെ നസലിൻ്റെ സംരക്ഷണം, അവൻ്റെ തലമുറകളുടെ സംരക്ഷണം അതിലൂടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുപ്രകാരം തന്നെ ഒരു പുത്രനല്ലാത്ത ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയെ സ്വന്തം പുത്രനായി വായിച്ച് അവന് പുത്രനെപ്പോലെ വിളിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ ഒരു സംഗതിയിലൂടെ ഇസ്ലാം നസലിൻ്റെ തകർച്ച കാണുന്നു. എന്തുകൊണ്ട് തന്നെ ഉദ്ഉഹും ലി ആബായിഹിം, നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുക എന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിർദ്ദേശവും ഈ ഒരു കാര്യത്തെയാണ് നമുക്ക് അറിയിച്ചു നൽകുന്നത്. ചുരുക്കത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം ഒരു മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്ന, ഇസ്ലാമിക ശരീഅത്ത് ഒരു മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്ന സംഗതികളാണ്. ആ അഞ്ച് കാര്യങ്ങൾ ശരീഅത്തിൻ്റെ ഏത് നിയമങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദീനാണ്, മതമാണ്, അത് സംരക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. മൂന്നാമതായി മനുഷ്യൻ്റെ സമ്പത്താണ്. നാല്, മനുഷ്യൻ്റെ നഫ്സും അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും. അഞ്ച്, അവൻ്റെ കുടുംബവും അവൻ്റെ തറവാടിത്വവും നസ്ലുമാണ്, അവൻ്റെ പരമ്പരയാണ്. ഈ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിലുണ്ടാവുക. ഇസ്ലാം ഏതെങ്കിലും ഒരു കാര്യം വിലക്കിയിട്ടുണ്ട് എങ്കിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ദോഷം വരുത്തുന്നുകൊണ്ടാകാം. ഇസ്ലാം ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിനും അതുകൊണ്ട് ദോഷം വരുന്നില്ല എന്നതുകൊണ്ടാകാം. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറകൾ, ഇസ്ലാമിൻ്റെ നിയമപരമായ അടിത്തറകൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ചുറ്റി നിൽക്കുന്നതായിക്കൊണ്ട് നമുക്ക് വ്യക്തമാകും. അതിനെയാണ് നമ്മൾ അദ്-ളറൂറിയാത്തുൽ ഖംസ്, അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങൾ എന്നൊക്കെ, അല്ലെങ്കിൽ അൽ മസാലിഹുൽ ളറൂറിയ എന്നൊക്കെ ഉസൂലുൽ ഹദീസിൻ്റെ അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ചു കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, മതമാണ്. അതുപോലെ തന്നെ അവൻ്റെ അഖലാണ്, അവൻ്റെ സമ്പത്താണ്, അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ്, അതുപോലെ തന്നെ അവൻ്റെ നസൽ, അവൻ്റെ കുടുംബ പരമ്പര. ഈ അഞ്ച് കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ. ഇപ്പോൾ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. പക്ഷേ മനുഷ്യർ അതിനെ കുടുസുള്ളതാക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിക നിയമങ്ങളുടെ അന്തസത്തയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇൻഷാ അല്ലാ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, നാം ഇതുവരെയും ശ്രവിച്ചത് അൽ ഉസൂൽ, ഇസ്ലാം സംരക്ഷണം നൽകുന്ന അഞ്ചു കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി. മാഷാ അല്ലാഹ്, ഇന്നത്തെ വൈബ്സിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളുമായി, അതിലേറെ കമൻറ്റുകളുമായി, നിർദ്ദേശങ്ങളുമായി, വിലയേറിയ അഭിപ്രായങ്ങളുമായി നമ്മോടൊപ്പം ചേർന്ന ധാരാളം അനവധി ശ്രോതാക്കൾ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തെ വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ്. മറ്റൊരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കൊരുമിക്കാം. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള
5: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peace
6: പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന, അൽ ഹാഫിൽ അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ, ഭാഗം ഒന്ന്. അവതരണം അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ

അവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാത്തിനും കാവൽ നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അൽഹാഫിൽ എന്ന പദത്തിനെ പല രൂപത്തിൽ അത് പലയാവർത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ കാണാൻ സാധിക്കും. രണ്ടു പ്രാവശ്യം ബഹുവചന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് സൂറത്തുൽ ഹജറിൻ്റെ 9-ാമത്തെ ആയത്തിലും രണ്ടാമത്തത് അൽ അംബിയയിലെ 82-ാമത്തെ ആയത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അൽഹാഫിളാണ് എന്നതിനെ ബഹുവചന രൂപത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പ്രാവശ്യം അൽ ഹഫീൽ എന്ന നാമത്തെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. അതിലൊന്ന് സൂറത്തു സബയിലാണ്, സബയിലെ 21-ാമത്തെ ആയത്ത്. രണ്ടാമത്തത് സൂറത്തു ഷൂറയിലെ 6-ാമത്തെ ആയത്ത്. 3-ാമത്തത് സൂറത്തു ഹൂദിലെ 57-ാമത്തെ ആയത്ത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല അൽ ഹാഫിളാണ് അൽ ഹഫീലാണ് എന്ന് പഠിപ്പിക്കുന്ന നാമങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു നൽകുന്ന കാവലും സംരക്ഷണവുമാണ് ഈ നാമം അറിയിക്കുന്നത് എന്ന് അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു കാവൽ നൽകുന്നവനാണ്, അല്ലാഹു സംരക്ഷിക്കുന്നവനാണ്. അല്ലാഹുവിൻ്റെ കാവലും സംരക്ഷണവും ലഭിച്ചവൻ അവൻ വിജയിച്ചു എന്നാണ് നാം ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷകനാണ്. അല്ലാഹു സംരക്ഷിക്കും, അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കും. അവൻ സൃഷ്ടിച്ചത് മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അല്ലാഹു സംരക്ഷകനാണ് എന്നതുപോലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനുമാണ് എന്ന് നമുക്ക് ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് റബ്ബിൻ്റെ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബിൻ്റെ കാവലുള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു മനുഷ്യനെയും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്ത് എത്രയെത്രയാളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു മുൻകഴിഞ്ഞ ആളുകളിൽ നിന്ന് കേട്ട കഥകളാണെന്ന് പറയാൻ പല രൂപത്തിലുള്ള ആളുകൾ ഇതിനെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെയും അതുപോലെ തന്നെ അവനെയും അവൻ്റെ എല്ലാ നിലക്കുമുള്ള അവൻ സംരക്ഷിക്കാൻ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ആരെല്ലാം ഒരുമിച്ചുകൂടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അൽ ഹാഫിൽ എന്ന് പറയുന്ന നാമത്തെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. 1-ാമത്തത് യഅഖൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ 10 മക്കൾ, ആ 10 മക്കളും ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് 11-ാമനായ ബെന്യാമിനെ കൂടെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ 10 മക്കളുടെയും സ്വഭാവം അറിയുന്ന തൻ്റെ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം 11-ാമനായ ബെന്യാമിനെ വിട്ടുകൊടുക്കാൻ മനസ്സു കാണിച്ചില്ല. ആ ബെന്യാമിനെ വിട്ടുകഴിഞ്ഞാൽ ഈ 10 പേർ ചേർന്ന് ബെന്യാമിനെ എന്ത് ചെയ്യും എന്ന ആശങ്കയിലായിരുന്നു. അങ്ങനെ യഅഖൂബ് നബി അലൈഹിസ്സലാം ഉള്ളു തുറക്കുകയാണ്. ആ വിഷയം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇതുപോലെ കളിക്കാൻ കൂട്ടി പിന്നീട് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കളവുമായി ഈ സഹോദരങ്ങൾ വന്നു പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വേർപെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു, അതിലവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ മുന്നൊരു അനുഭവമുള്ളത് കൊണ്ട് തന്നെ ബെന്യാമിനെയും കൊണ്ട് ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നവനിൽ ഏറ്റവും ഉത്തമമായി സംരക്ഷിക്കുന്നവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ അവിടെ അല്ലാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ച് അല്ലാഹുവിലേക്ക് തവക്കുലേൽപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നോക്കും.

0: അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാകുന്നു എന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹു അൽ ഹാഫിൽ എന്ന നാമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊക്കെയും ചേർന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ സംരക്ഷിച്ചു, ആ യൂസുഫിനെ വളർത്തി വലുതാക്കി. ഇനി ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നബിമാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പെട്ടു എന്ന അവസ്ഥയിൽ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഇവരെ പിടികൂടാനുള്ള ഫിറഔനും കൂട്ടരും, ഇനി ഒരു രക്ഷയില്ല എന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ എനിക്ക് വഴി കാണിച്ചു തരും. മൂസ നബി അലൈഹി സ്ലാമിനോട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു വടികൊണ്ട്. കടലിലടിച്ചു, ആ കടലിലെ വെള്ളങ്ങൾ മലകണക്കിന് അവിടെ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന രംഗം. അവിടെ ഒരു വഴി പ്രത്യക്ഷപ്പെടുന്നു, ആ വഴിയിൽ ഒരു ഇറ്റ് വെള്ളത്തിൻ്റെ നനവ് പോലും നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ വഴി രൂപപ്പെട്ടു എന്നാണ്. ആ വഴിയിലൂടെ രക്ഷപ്പെട്ടവർ മറ്റൊരു സ്ഥലത്തേക്കെത്തി, അതേ വഴിയിലേക്ക് പ്രവേശിച്ച ഫിർഔനിൻ്റെയും കൂട്ടരിൻ്റെയും കഥ കഴിഞ്ഞു. ഏതായാലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസ നബി അലൈഹി സ്ലാമിനെ സംരക്ഷിച്ചു. ഇനി മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കുമ്പോൾ, മൂസ നബി അലൈഹി സ്ലാം ജനിക്കുന്ന നാട്, അന്നത്തെ സാഹചര്യം, ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കും കൊന്നുകളയും എന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞുപോയിരുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വിധി കൽപ്പിക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്ലാം ജനിക്കപ്പെട്ടു. ആ മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മയോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞെന്താ, വഅഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഈ, മൂസ അലൈഹി സ്ലാമിനോട്, മൂസ അലൈഹി സ്ലാമിൻ്റെ ഉമ്മയോട് മൂസ അലൈഹി സ്ലാമിന് മുലയൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇവർ കൊല്ലുമോ, എൻ്റെ മകനെ കൊന്നുകളയുമോ എന്ന പേടിയാൽ നിന്നപ്പോഴാണ് ആ മഹദിയോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, നീ ഇത് പേടിക്കുകയാണെങ്കിൽ, ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നീ പുഴയിൽ ഒഴുക്കി കളയുക, ഒരു പെട്ടിയിലിട്ട് പുഴയിൽ ഒഴുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് സംഭവിക്കുകയും വല തഖാഫി വല തഹ്സനി, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ആശ്വാസം കൊടുക്കുകയും, എന്നിട്ട് ആ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഇന്നാ റദ്ദൂഹു ഇലൈഹി വജാഇലൂഹു മിനൽ മുർസലീൻ, അള്ളാഹു പറയാണ് ഞാൻ അതിനെ സംരക്ഷിക്കും, മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തും. അങ്ങനെ തുടങ്ങി. അവസാനം ഏതൊരു രാജാവാണോ ഈ പുരുഷന്മാർ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൺകുട്ടികൾ ജനിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വിധി കൽപ്പിച്ച ഏതൊരു രാജാവാണോ, അതേ രാജാവിൻ്റെ വീട്ടിൽ വളർന്നു. ആ രാജാവിൻ്റെ വീട്ടിൽ വളർന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ തന്നെ, അതായത് മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മ തന്നെ മുല കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയൊരു സംരക്ഷണമാണ് പിന്നീട് ഏർപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ഹാഫിളാണെന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ എന്ന നാമമാണ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ചരിത്രങ്ങളിലേക്ക് വരുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കടലിലേക്ക് വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? മുങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും മുങ്ങി മരിച്ചിട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ പിന്നീട് തിമിംഗലം വിഴുങ്ങുന്നുണ്ട്. ആ തിമിംഗലം വിഴുങ്ങിക്കഴിഞ്ഞാലോ, അവിടെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരിച്ചു കിട്ടുന്ന സാധ്യതയില്ല. അങ്ങനെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ പോലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ആ തിമിംഗലത്തിന് ഭക്ഷണമാകാനോ അതിൽ ദഹിക്കുവാനോ കഴിയാതെ ആ തിമിംഗലം പുറത്തേക്ക് തുപ്പുകയാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷിച്ചു. ആ ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബ് കേട്ടു. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതാല യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കടലിൻ്റെ ഉള്ളിൽ, ആഴക്കടലിൽ, തിമിംഗലത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ, ഇരുട്ടുകൾക്കുള്ളിൽ ആ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല കേട്ട് ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ തിരിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത യൂനുസ് നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചവൻ അള്ളാഹുവാണ്. അവൻ്റെ പേരാണ് അൽ ഹാഫിൽ. അള്ളാഹു അവനാണ് ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നാടും വീടും അതുപോലെ തന്നെ ഭരണാധികാരികളും എല്ലാവരും എതിരാണ്. അവസാനം തീക്കുണ്ടാരം ഉണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞപ്പോൾ മറ്റു ജീവജാലങ്ങൾ പോലും അതിൻ്റെ മുകളിലൂടെ പാറിപ്പറക്കുന്ന പക്ഷികൾ പോലും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ വെന്തുരുകി താഴേക്ക് വീഴും. അങ്ങനെ അത്ര വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ സംരക്ഷിക്കാനായി. അള്ളാഹു സംരക്ഷിച്ചു. തീയിനോട് പറഞ്ഞു, തീ നീ എന്ത് ചെയ്യണം? ബർദൻ വ സലാമൻ, നീ ശാന്തിയും അതുപോലെ തന്നെ തണുപ്പുമേകണം. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. തീയിന് കരിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് തണുപ്പേകുക എന്ന സ്വഭാവം ഇട്ടുകൊടുത്തു അള്ളാഹു. ആ രൂപത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതാല അവിടുന്ന് തൻ്റെ അടിയാറുകളെ, പ്രത്യേകിച്ച് വിശ്വാസികളായ അടിയാറുകളെ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെയും നബിമാരെയും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടങ്ങളിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ പ്രത്യേകമായ കാവലരുളി, അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകി. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷണമേകുന്നവനാണ് എന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ 100 ഇനാം ഒട്ടകം പ്രഖ്യാപിച്ച് പ്രവാചകൻ്റെ കഥ കഴിച്ച ആളുകൾക്ക് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ 100 ഇനാം കിട്ടാൻ വേണ്ടി പ്രവാചകനെ തേടി നടന്ന് നേരെ തലയുടെ മുകളിലുള്ള പാറയുടെ മുകളിൽ വന്ന് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ തൊട്ടുമുകളിൽ വന്ന് നിന്ന ഘാതകന്മാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലെ അവരെങ്ങാനും തങ്ങളുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സൗർ ഗുഹ എന്നത് ഒരു ഗുഹയായി, ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഗുഹയായിട്ടുള്ള ഒരു പ്രദേശമല്ലായിരുന്നു. അതിന് തൊട്ടുമുമ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗത്ത് കയറി നിന്ന് താഴേക്കൊന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ആയിരുന്നു അവരുടെ ഇരിപ്പിടം, ആ ഒരു ഗുഹയുടെ ഷേപ്പ്. എന്നിട്ട് പോലും അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പറയുകയാണ്, റസൂലെ അവരെ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു, നമ്മുടെ കഥ കഴിഞ്ഞു. കാരണം വലിയ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്, അതും ശത്രുക്കളാണ്, ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്താണ് അള്ളാഹുവിനെക്കുറിച്ച് നിന്റെ വിശ്വാസം, നിന്റെ വിചാരം എന്താണ്? മാ ദന്നു കബിസ്നൈനി അള്ളാഹു സാലിസുഹുമ, രണ്ടുപേരുടെ വിഷയത്തിൽ നിന്റെ വിചാരം എന്താ? അള്ളാഹു മൂന്നാമനായി, സംരക്ഷകനായി, സഹായമേകുന്നവനായി, അൽ ഹാഫിളായി നമ്മുടെ കൂടെയുണ്ടാകും എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത്. വിശുദ്ധ ഖുർആനിലും അത് തന്നെ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ഫഅൻസലല്ലാഹു സകീനതഹു, അള്ളാഹു സുബ്ഹാനഹു വതാല കൂടെയുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു അവിടെ ഒരു സമാധാനമിട്ടു കൊടുത്തു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ വിശ്വാസികളെ പ്രത്യേകം സംരക്ഷിക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. പ്രയാസഘട്ടങ്ങളിൽ ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും. അങ്ങനെ സംരക്ഷണമേകുന്നവൻ, സംരക്ഷിക്കുന്നവൻ, വിജയം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ഹാഫിളാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ രൂപത്തിലുള്ള സഹായം കിട്ടാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളൊക്കെയും പല ആവശ്യങ്ങൾക്കായി നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, കമ്പോളത്തിൽ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഓഫീസുകളിലേക്ക് പോകുന്നു, ജോലിയിലേക്ക് പോകുന്നു, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കായി നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാണ്. പിശാചുക്കൾ അവനെ പിന്നെ വഴിപിഴപ്പിക്കുകയില്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സംരക്ഷണം പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചെയ്യേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു വിഷയം, ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ പിശാചുക്കൾ പറയുമെന്നാണ്. എങ്ങനെയാണ് ഇനി അവനെ വഴിപിഴപ്പിക്കുക? കാരണം അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഈ യാത്ര. പിന്നെ എങ്ങനെ എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കും എന്ന് പിശാചുക്കൾ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് അത്ര വലിയ സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു അൽ ഹാഫിളാണെന്ന് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇത്തരം ദിഖറുകൾ, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹു സംരക്ഷകനാണ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ആകാശത്തിനെ സംരക്ഷിക്കുന്നു, അത് താഴേക്ക് വീഴാതെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ച് നിർത്തുകയാണ്. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ വസയ്യന്നാഹാ ലിന്നാദിരീൻ. നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ആകർഷണീയമായ രൂപത്തിൽ നക്ഷത്രങ്ങളെ അതിൽ സ്ഥാപിച്ചു എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഹഫിൽനാഹാ മിൻ കുല്ലി ഷൈത്താനിൻ റജീം. എല്ലാ എറിയപ്പെട്ട പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നക്ഷത്രങ്ങളെ സംരക്ഷിച്ചു, അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അവിടെ സ്ഥാപിച്ചു, ആകാശത്തെയും സംരക്ഷിച്ചു, അതിനെ അവിടെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിച്ചു. ഇനി അള്ളാഹുവിൻ്റെ കലാമിനെ സംരക്ഷിച്ച വിഷയം വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയണേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ആ ദിക്റിനെ, അതായത് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനെ നാം തന്നെയാണ് സംരക്ഷിക്കുക. ആരെല്ലാം ഈ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആരെല്ലാം ഈ ഖുർആൻ സത്യമല്ല എന്ന് വാദിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ലോകാവസാനം വരെ ഒരക്ഷരത്തിനു പോലും മാറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവനാണ് അൽ ഹാഫിൽ, അവനാണ് അൽ ഹഫീൽ, അവനാണ് ഖൈറുൽ ഹാഫിള. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. അങ്ങനെ സർവ്വതിനെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്, കഴിവുറ്റവനാണ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാവൽ നമുക്ക് നൽകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, യഹ്ഫളില്ലാ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാ തജ്ദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക് എങ്കിൽ നിന്റെ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ നിനക്ക് നിന്റെ റബ്ബിനെ നിന്റെ കൺമുമ്പിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെയും പ്രത്യേകം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല നിനക്കൊരു കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഈ ലോകത്താരൊക്കെ തടയാൻ വിചാരിച്ചാലും തടയാൻ സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചത് ആരൊക്കെ തരാൻ വേണ്ടി ഉദ്ദേശിച്ചുവോ ആർക്കും അള്ളാഹു തടഞ്ഞതിനെ തരാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ച് വിശ്വാസികളെ. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ്? ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓതി ഊതി നമ്മുടെ ശരീരത്തിലേക്ക് ഏലസും ഉറുക്കും അതുപോലെയുള്ള നൂലുകളും പട്ടുകളും കെട്ടുന്നയാളുകൾ, വണ്ടിയിൽ പട്ടുകൾ കെട്ടുന്നയാളുകൾ, പള്ളിയിൽ പോയി പള്ളിയിലെ പച്ച പട്ട് കീറി അതിനെ എടുത്ത് വണ്ടിയിൽ കെട്ടി അതിൽ ഒരു തവക്കൂലേൽപ്പിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമെന്താണ്? അപ്പോൾ ആ നൂല് കെട്ടുന്നതിൻ്റെ ഉദ്ദേശമെന്താ? സംരക്ഷണം ലഭിക്കണം എന്നാണ്. എങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, അൽ ഹാഫിദായ അള്ളാഹു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ നൂലിൻ്റെ ആവശ്യം വരൂല, ഈ ഉറുക്കിൻ്റെ ആവശ്യം വരൂല, ഈ ഏലസിൻ്റെ ആവശ്യം വരൂല, ഒരു ഖബറാളികളുടെയും അത്തരത്തിലുള്ള അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടത്തിൻ്റെ ഒരാവശ്യവും വരൂല. ശരിയായ വിശ്വാസത്തിലേക്ക്, കറകളഞ്ഞ തൗഹീദിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അൽ ഹാഫിളാണ് എന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉറുക്കല്ല, ഏലസല്ല, ഇതുപോലെയുള്ള ദുർമന്ത്രവാദങ്ങളൊന്നുമല്ല ഇസ്ലാമിൽ സംരക്ഷണം ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നാണ്, അവൻ അൽ ഹാഫിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന, അള്ളാഹുവിന് കൊടുക്കേണ്ട വഖാറ് ശരിയാവണ്ണം കൊടുക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാക്കി നെഞ്ചോട് ചേർക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഹാഫിൽ, അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ, ഭാഗം ഒന്ന് അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
3: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: പ്രശസ്ത ഖുർആൻ കാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലാ യദഊനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പഠിച്ചവൻ പേര് പറഞ്ഞ് സൂറത്ത് ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാനില്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാ അള്ളാഹ് ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാ അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശാപവാക്ക് സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് കൂടുതൽ അറിയാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്ന തിരുവചനങ്ങൾ കൂടുതൽ പഠിക്കാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ പ്രവാചക വചനങ്ങളിലൂടെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ നിലക്കുള്ള സ്വഭാവം, അതിൻ്റെ ഗൗരവം അറിയാതെ നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്, സാബിത് ഇബ്നു അദ്ദഹാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതിൽ കാണാം, അവൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലി വമൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹി എന്നാണ്. അതായത്, ആരെങ്കിലും ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ ശപിച്ചു കഴിഞ്ഞാൽ, ലഅനത്ത് നടത്തിയാൽ, അവനെ കൊല്ലുന്നത് പോലെയാണ്, അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും, ആരെങ്കിലും വിശ്വാസിയായ ഒരാളെ കുഫർ കൊണ്ട്, അവിശ്വാസം കൊണ്ട്, സത്യനിഷേധം കൊണ്ട് ആരോപണം നടത്തിയാൽ അതും അവനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വചനത്തിൽ കാണാം, സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അള്ളാഹു ഉപമിച്ചത് കൊലപാതകത്തോടാണ് എന്ന് ഇവിടെ നമുക്ക് ഈ വഹയിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശപിക്കുക എന്ന് പറയുന്ന സ്വഭാവം അത് വലിയ തിന്മയാണ്, വലിയ ഗൗരവമാണ്. നമ്മൾ നിസ്സാരമായി പലതിനെയും, മക്കളെയും വീട്ടിലുള്ളവരെയും ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാവും പിതാവും പലരും പരസ്പരം ശപിക്കാറുണ്ട്. അതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടായിരിക്കാം. അതിൻ്റെ ഗൗരവം അറിഞ്ഞാൽ ആ ശാപമെന്ന് പറയുന്ന ആ തിന്മ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചില്ലറ പാപമല്ല, അത് വലിയ ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരാളൊരു വസ്തുവെ ശപിച്ചാൽ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു വസ്തുവിനെയും ശപിക്കാൻ പാടില്ല എന്നാണ്. ഒരു വസ്തുവിനെ, ഒരു അടിമയെ, ഒരു വസ്തുവിനെ എന്തെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തിലേക്ക് കയറി പോകുമെന്നാണ്. ഏഴ് ആകാശത്തിൻ്റെ കവാടങ്ങളും ചെന്ന് മുട്ടും, എന്നിട്ട് അവയൊന്നും, അവയെല്ലാം ആ കവാടങ്ങൾ അടക്കപ്പെടുമെന്നാണ്, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ. പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ഭൂമിയുടെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുമെന്നാണ്, അതിനെ സ്വീകരിക്കാൻ തയ്യാറാവും. അത്രമാത്രം പാപമുള്ളതാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. പിന്നീട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അത്രമാത്രം വിശാലതയുണ്ടോ, അതിൻ്റെ ഇടവും വലവും മുഴുവനും സഞ്ചരിക്കുമെന്നാണ്. അവിടെയൊന്നും പ്രവേശിക്കാൻ ഒരിടം കാണാതെ വരുമ്പോൾ അത് പിന്നീട് ആ ശപിക്കപ്പെട്ട എന്തിനെയാണോ നമ്മൾ ശപിച്ചത് അതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ്. അതിന് അത് അർഹമായതാണ് എങ്കിൽ, അത് മകനാണെങ്കിൽ മകനിലേക്കെത്തും, മക്കളാണെങ്കിൽ മക്കളിലേക്കെത്തും, നമ്മുടെ വാഹനമാണെങ്കിൽ, നമ്മൾ ശപിച്ച ഏതെങ്കിലും ഒരു മൃഗമോ വസ്തുവാണെങ്കിൽ അതിലേക്കെത്തും. എന്നാൽ വ ഇല്ല, അത് ആ ശാപത്തിന് അർഹതപ്പെട്ടതല്ല എങ്കിൽ റജഅത്ത് ഇലാ ഖാഇലിഹ എന്നാണ്. റജഅത്ത് ഇലാ ഖാഇലിഹ, അത് ശപിച്ച വ്യക്തിയിലേക്ക് തന്നെ മടങ്ങി ആ ശാപം തട്ടുമെന്നാണ് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അവ സഹോദരങ്ങൾ, ഇത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും സംഭവവികാസങ്ങൾ ഒരാളുടെ നാവിൽ നിന്ന് ശാപവാക്ക്, ശാപസമാനമായ വർത്തമാനം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, വിശാലമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ആകാശവും ഭൂമിയും അതിനിടയ്ക്കുള്ള സർവ്വതും അതിനെ നിരാകരിക്കാൻ, നിരസിക്കാൻ, അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അതിനെ നിരസിക്കുന്നുവെങ്കിൽ, അത്രയും ഗൗരവം നിറഞ്ഞ വലിയ പാതകമാണ് ശാപവാക്ക് പറയുക, ശാപവർത്തമാനം പറയുക എന്നുള്ളത്. അതുകൊണ്ട് ആ ശാപം തട്ടിക്കഴിഞ്ഞാൽ അത് അതിലേറെ ഗൗരവമാണ്. അതുകൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ശാപം നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഗൗരവമാണ് എന്ന് മാത്രമല്ല, അത്തരം സംസാരങ്ങൾ ഉമ്മയുടെയോ ഉപ്പയുടെയോ മറ്റാരുടെയെങ്കിലുമോ വാക്കിലൂടെ വരുന്നതിനെ നാം ശ്രദ്ധിക്കണം. അല്ലേ, പന്താറം പിടിച്ചത് ഗുരുത്തം കെടുതി എന്നൊക്കെ പറഞ്ഞ് ശാപസമാനമായ വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ അറിയാതെ പറയാറുണ്ട്. പക്ഷേ വലിയ ഗൗരവമാണ്, ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കാറ്റടിച്ചൊരു മനുഷ്യൻ്റെ തട്ടം പറന്നു പോയപ്പോൾ ആ മനുഷ്യൻ ആ കാറ്റിനെ ശപിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തൽഅൻഹ ഫഇന്നഹ മഅമൂറ, നീ അതിനെ ശപിക്കരുത്, കാരണം അത് കൽപ്പിക്കപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് ആ കാറ്റ് അടിച്ച് വീശുന്നത്. ആരെങ്കിലും വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ ലൈസ ലഹു ബിഅഹ്ലിൻ റജഅത്തിൽ ലഅനത്തു അലൈഹി, ആ ശപിക്കുന്ന എന്തിനെയാണോ ശപിച്ചത് അത് അതിന് അർഹതപ്പെട്ടതല്ല എങ്കിൽ അത് അവനിലേക്ക് തന്നെ, അത് അവനിലേക്ക് തന്നെ ആ ശാപം തിരിച്ചു വരും, ശപിച്ചവനിലേക്ക് ആ ശാപം മടങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ശാപവർത്തമാനം പറയുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവം നിറഞ്ഞതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൈസൽ മുഅ്മിനു ബിത്തഅനി വലല്ലഅനി വലൽഫാഹിശി വലൽബദി. വിശ്വാസി എന്ന് പറഞ്ഞാൽ കുത്തി പറയുന്നവനോ ശാപവർത്തമാനം ശാപവാക്ക് പറയുന്നവനോ മ്ലേച്ഛമായ മോശമായ വർത്തമാനം പറയുന്നവനോ അല്ല. അല്ലെ, അസഭ്യവും അശ്ലീലവും പുലമ്പുന്നവനും അല്ല വിശ്വാസി. അവിടെയും ലൈസൽ മുഅ്മിനു ബിത്തഅനി വലല്ലഅൻ, ലഅൻ ശപിച്ച് പറയുന്നവനല്ല വിശ്വാസി എന്ന് വിശ്വാസികളെ പറ്റി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസി ആ നിലക്കൊന്നും ആകേണ്ടവനല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഗൗരവം കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വമേധയാ നമ്മുടെ ഒരു സംസാരശീലമായി മാറുന്നുണ്ടോ എന്ന് നാം അധികം ഭയപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ പറ്റും, ലാ യംബഗി ലിസ്സിദ്ദീഖിൻ അൻ യകൂന ലഅന. ഒരു സത്യസന്ധനായ യഥാർത്ഥ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശപിക്കുന്നവനാവുക എന്നുള്ളത്, ശാപവാക്കുകൾ ചൊരിയുന്നത് അവന് ഭൂഷണമായ കാര്യമല്ല അനുയോജ്യമായ കാര്യമല്ല എന്നൊക്കെ ഇമാം മുസ്ലിം റഹ്മഹുല്ലയും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രവണതകൾ, സംസാരശീലങ്ങൾ നമ്മുടെ നാവിൽ നിന്നും വാക്കുകൾ ഉതിർത്തു വിടുമ്പോൾ അത് ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ നമ്മൾ ആ നാവിനെ അയച്ചു വിട്ടാൽ ഇത്തരം പല പദപ്രയോഗങ്ങളും ശാപസമാനമായ വർത്തമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നാവിനെ സൂക്ഷിച്ച് ഈ രൂപത്തിൽ ആഫാത്തുൽ ലിസാൻ, അല്ലെ, നാവിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് ഫിത്നകൾ, ഒരുപാട് അപകടങ്ങൾ, ആപത്തുകൾ, പാപങ്ങൾ, തിന്മകൾ, അതിലെ ഏറ്റവും ഗൗരവം നിറഞ്ഞ ഒന്നാണ് ശാപവാക്ക് പറയുക എന്നുള്ളത്. അത്തരം ശാപവർത്തമാനങ്ങളോ ശാപസമാനമായ പദപ്രയോഗങ്ങളോ നമ്മിൽ നിന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സംസാരങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശാപവാക്ക് സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്ന ഭാഗം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50,000+ സ്ഥിരം അവതാരകർ, 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
5: രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചില പ്രസ്താവനകൾ ഈയിടെ പുറത്തിറക്കിയിരുന്നു. വിഷയം മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യൻ ആ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്ത് വ്യത്യസ്തമായ രൂപത്തിൽ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളായിരുന്നാലും പാചക വാതകമായിരുന്നാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മെറ്റീരിയലുകളുടെ വിലക്കയറ്റമായിരുന്നാലും അങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലതിൻ്റെയും വില വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പ്രസ്താവനകളായി പുറത്തിറക്കിയിരുന്നു. സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങിക്കരുത്, അതുപോലെ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തണം, അതുപോലെ തന്നെ പെട്രോളിയം ഉപയോഗം കുറയ്ക്കണം, അങ്ങനെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും, ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ബാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്, ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് മാത്രം ഇത് പരിമിതപ്പെടുത്തേണ്ടതാണോ എന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിലക്കയറ്റത്തിന് അത് പരിഹരിക്കുവാൻ, അതിനെ നേരിടുവാൻ എന്ന വണ്ണം ഈ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണോ ഇത്?
6: അല്ല, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി മുന്നോട്ട് വച്ച ഈ ആശയങ്ങൾ പലതും നല്ലതാണ്. മാത്രമല്ല, അതിനു വേണ്ടി പറഞ്ഞ കാരണങ്ങളാകട്ടെ അതും സ്വീകാര്യമാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, നേരത്തെ ഈ സമാനമായ ഈ രീതിയിലുള്ള പല നിയന്ത്രണങ്ങളും മുൻപുള്ള ഭരണകൂടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു 1968 ഒരു ഗോൾഡ് കൺട്രോൾ ആക്ട്, അന്ന് മൊറാർജി ദേശായിയാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്നെൻ്റെ ഓർമ്മ, ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1992 വരെ നിലനിന്നിരുന്നു അത്. ഇതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2008 മറ്റോ മൻമോഹൻ സിംഗ് എന്താണത്, നിങ്ങൾ ഉപഭോഗം കുറക്കുന്നത് രാജ്യസ്നേഹമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന പോലും നടത്തിയിട്ടുണ്ട്. ഈ 1965 വലിയ ഭക്ഷ്യക്ഷാമുണ്ടായി. നമുക്കറിയാം, അമേരിക്കയിൽ നിന്നൊക്കെ ഗോതമ്പൊക്കെ ഇറക്കുമതി, അല്ലെങ്കിൽ അവർ നമുക്ക് സൗജന്യമായിട്ട് ഗോതമ്പൊക്കെ തന്ന സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം ജനങ്ങളോട് ഒരു അഭ്യർത്ഥന പോലും നടത്തി, നിങ്ങൾ ആഴ്ചയിൽ ഒരു നേരം എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. എന്നിട്ട് അദ്ദേഹം ആ ഒരു ശാസ്ത്രീയ വ്രതം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അത് മാതൃക കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇത് മറ്റേ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൂടെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഉപഭോഗം കുറയ്ക്കുക, അതിലൂടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ കൂട്ടുക. കാരണം ഇവിടെ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ നമ്മളുടെ പിന്നെ ഡോളർ അതിനുവേണ്ടി എക്സ്ചേഞ്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ശരിയായ ഒരു നിലപാടൊക്കെ തന്നെയാണ്. മാത്രമല്ല, ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. $50 ബില്യൺ മറ്റോ തുല്യമായിട്ടുള്ള ഗോൾഡാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു ഉൽപ്പാദനക്ഷമമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, അതിൽ നമുക്ക് വ്യത്യസ്തമില്ല. പക്ഷേ ഇവിടെ മറ്റ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് വെച്ചാൽ, ഒന്നാമത് ഇത് ആരോടുള്ള അഭ്യർത്ഥനയാണെന്നുള്ളതാണ്. കാരണം ഇവിടെ ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇവരൊക്കെ തന്നെ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അവരെ സംബന്ധിച്ചുള്ളവർ അനാവശ്യമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുകയോ അനാവശ്യമായി ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുകയോ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗങ്ങളിലും, ഒന്നുകിൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, പിന്നെയോ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് മാത്രം കൊണ്ടായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഇതിന് തിരഞ്ഞെടുത്തൊരു സമയം, ഇതിപ്പോൾ നമുക്കറിയാം ഈ ക്രൈസിസ് രൂപപ്പെടുന്ന സമയത്ത് പലപ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഉന്നയിച്ചപ്പോഴെല്ലാം ഇന്ത്യക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഇറാനുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ ഹോർമോസിലുള്ള ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്ത്യയെ ബാധിക്കില്ല, എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളൊരു വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണത പൊതുവെ സർക്കാർ എല്ലാ കാലത്തും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിയുന്നവരെ കാത്തു നിന്നു, എന്നിട്ട് പ്രൈസ് കൂട്ടി, ഗ്യാസിൻ്റെ വില കൂട്ടി, ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ വില കൂട്ടി, മറ്റ് കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെത് 1,000 ചില്ലാൻ രൂപയ്ക്കാണെന്ന് വെച്ച് കൂട്ടിയത്. അപ്പോൾ വിലക്കയറ്റത്തിന് യഥാർത്ഥത്തിൽ കാരണമായി തീരുന്ന ഏറ്റവും വലിയ ഒരു ഹൈക്ക്, പ്രൈസ് ഹൈക്ക് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളോട് പറയാണ് നിങ്ങൾ കുറച്ചുകൂടെ സഹിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളുടെ മുകളിൽ വീണ്ടും ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കുക, നിങ്ങളതിന് കാരണക്കാരനെന്ന് പറയുന്നത് പോലെ ആണ്. സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കാലത്ത് ആലോചിച്ച് നോക്കൂ, എത്രയോ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ചോളം, കോടിക്കണക്കിന് രൂപ അവർ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും ഇത് ഈ ബുദ്ധി തോന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ചാണ്ടിയുമൻ എന്ത് ചെയ്തു, അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു ഫ്ലക്സ് ഇല്ല, ബോർഡില്ല, മറ്റേ സൈക്കിളിൽ അദ്ദേഹം പ്രചരണത്തിന് പോയി. അദ്ദേഹം പറഞ്ഞ് 78 ലക്ഷം രൂപ സേവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് എത്ര കോടി രൂപ സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ചെയ്തില്ല. ഇനി നമ്മുടെ ചോദ്യം, ആരാണ് ഇതിന് മാതൃക കാണിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത് മാതൃക കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ യാത്രകൾ കുറക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പ്രത്യേകിച്ച് വിദേശ യാത്രകളും മറ്റൊക്കെ, നമുക്കറിയാം ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അകമ്പടി വാഹനങ്ങളുടെ ഒരു വലിയ നിരയുണ്ടാവും. അപ്പോൾ അവർ യാത്ര ചെയ്താൽ തന്നെ ഒരു ബാധ്യതയാണ്, ഉണ്ടാതൊരു ബാധ്യത ഇരുന്നാൽ നമുക്ക് അത്രയും നഷ്ടം കുറയുന്ന അർത്ഥം. അത് എത്രത്തോളം ഇത് കുറയ്ക്കും, ഒരു വലിയ ചോദ്യമാണല്ലോ. പിന്നൊന്നെന്താ വെച്ചാൽ, ഈ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര വിവാഹം നടത്തിയത്? അത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് 5,000 കോടി രൂപയുടെ വിവാഹധൂർത്ത് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തവരാണിവർ. അന്ന് ഇവർക്കാർക്കും ഒരു മനസാക്ഷിക്കുത്ത് തോന്നിയില്ല, ഈ സ്പെൻഡിങ് രാഷ്ട്ര താല്പര്യത്തിനെതിരാണ് എന്ന് തോന്നിയില്ല. സമാനമായ രീതിയിൽ നമുക്കറിയാം, ഈ ഒരുപാട് മറ്റൊരു ഒരു ബി ജെ പി എം പി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഫയർ വർക്കിന് മാത്രം 78 ലക്ഷമാണ് 80 ലക്ഷം രൂപ ചിലവാക്കി ഫയർ വർക്കിന് മാത്രം. അപ്പോൾ ആലോചിച്ച് നോക്കും മറ്റ് ആവശ്യങ്ങൾക്ക് എത്ര ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ധൂർത്തുകളുടെ മുകളിൽ ഒന്നും തന്നെ കൈവയ്ക്കാത്ത, അല്ലെങ്കിൽ അതൊന്നും തന്നെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു ഉപദേശം പോലും നൽകാതെ ജനങ്ങളോട് ഇത് പറയുന്നതിൽ ഏറ്റവും വലിയ ഒരിതുണ്ട്. ഇനി ഒന്നത്തെ ഇപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ. ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം പാർലമെൻറ്റിൽ വന്നൊരു ബില്ല് എന്തായിരുന്നു, സ്ത്രീ സംവരണത്തോടൊപ്പം പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂട്ടുക. 1,300 മെമ്പേഴ്സ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചിലവ് എത്രയാണ്? എം പിമാർക്കുള്ള ഈ ശമ്പളവും പത്തയും മാത്രമല്ല, അവർക്കുള്ള സ്റ്റാഫുകൾ, അവർക്ക് താമസ സ്ഥലങ്ങൾ, അവരുടെ ട്രാവലിങ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്ക് ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റാത്ത രൂപത്തിലൊരു ഇത് വരുന്നു. അപ്പോൾ അത് പാസ്സായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ രീതിയിൽ തീരുമാനത്തിലേക്ക് രാജ്യം പോവുകയാണെങ്കിലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടമെടുക്കേണ്ട സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾക്ക് പകരം ഇത് ജനങ്ങളുടെ മുകളിൽ ബാധ്യതയാക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതിൽ പിന്നെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഭരണരംഗത്തുള്ള ചിലവുകൾ ഇത് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഭരണരംഗത്ത് ഇന്നന്ന രീതിയിലുള്ള ചിലവുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മന്ത്രിമാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, സ്റ്റാഫുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ധൂർത്ത് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൺട്രോൾ കൊണ്ടുവരാൻ തോന്നണം. ഇപ്പോൾ ഈ 1968 പി ഗോൾഡ് ഇത് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നു, അത് 91 രണ്ടാമത് വേവർ ചെയ്തു. എന്ത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ, സ്മഗ്ലിംഗ് കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ വരുന്നതോടെ സംഭവിക്കാവുന്ന മറ്റ് അപകടങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകളുടെ തൊഴിൽ ചെയ്യും. ഇപ്പോഴും ഇപ്പോൾ ഗോൾഡ് മർച്ചൻസിൻ്റെ ഒക്കെ അസോസിയേഷൻ എന്ത് ചെയ്തു, ഇത് പിന്നെ ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു എസൻഷ്യൽ ഇൻഡസ്ട്രി പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിപ്പോൾ വെറും കുറച്ച് ജ്വല്ലറി മുതലാളിമാർക്ക് മാത്രം ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല, മറിച്ച് ഓരോ ജ്വല്ലറിയിലും അതിൻ്റെ പണിശാലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തൊഴിലിനെ ഇത് ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രസ്താവനയിലൂടെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് പഠിക്കപ്പെടാതെ പോകാൻ പാടില്ല. ഇനി മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാറും ഉപയോഗിക്കില്ല. അപ്പോൾ അത് പൂളിംഗ് നടത്തണം എന്നാണ്. കാർ പൂളിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ 3-4 ആളുകൾ ഒരു കാറിൽ പോകുക എന്നർത്ഥം. ഇവിടെ കാറേ ഉപയോഗിക്കാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ ബസ്സൊക്കെ തന്നെ അല്ലെങ്കിൽ ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ലക്ഷുറി കാറുകൾ അനിയന്ത്രിതമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, ഇമ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം കാറുകളുടെ ഉപഭോഗത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും മേൽ നിയന്ത്രണം വേണ്ടേ? കാരണം ഈ കാറുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഇപ്പോൾ 4 കിലോമീറ്റർ അത് ഓടുള്ളൂ. അപ്പോൾ അവിടെ കൺസംഷനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന അത്തരത്തിലുള്ള മുകളിൽ നിയന്ത്രണം ആവശ്യമുണ്ട്.
7: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പൂർവകാല ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഓർമ്മ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. മുസ്ലിം കൈരളിയിൽ ധർമ്മവിപ്ലവം നിർവഹിച്ച പ്രസ്ഥാനം ഇന്നത്തെ ഓർമ്മ പുസ്തകത്തിൽ നിന്നും ശബ്ദം നൽകിക്കൊണ്ട് നമുക്കൊപ്പമുള്ളത് നസ്റുള്ള സ്വലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ തുടങ്ങുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ചരിത്രങ്ങളെയും നമ്മൾ കേട്ടുകഴിഞ്ഞു. സലഫി പ്രസ്ഥാനവും ആ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയും എത്രമേൽ വലുതായിരുന്നു എന്ന് കെ എം മൗലവിയുടെ രാഷ്ട്രീയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതെ, സലഫി പ്രസ്ഥാനത്തിൻ്റെ അമരത്തിലിരിക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുസൽമാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തന്ന മഹാനേതാവായിരുന്നു കെ എം മൗലവി. സലഫി പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന എന്ന ലേബലിൽ റഹീം മേച്ചേരി എഴുതിയ 2006 എം എസ് എം സംസ്ഥാന സമ്മേളന സോമനീറിലെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നാം കേട്ടു തുടങ്ങുന്നത്.
4: കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒരു ധർമ്മവിപ്ലവത്തിൻ്റെ തിരികൊളുത്തിയ ഇസ്ലാഹി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക

ദാനം നിർവഹിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കിയ വീട്ടി നമ്പൂതിരിപ്പാടും ഹിന്ദു സമാജത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ പോരാടിയ നാരായണഗുരു, ഡോക്ടർ പൽപ്പു തുടങ്ങിയവരും സാമൂഹിക പരിഷ്കർത്താക്കളായി കൊണ്ടാടപ്പെടുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ അത്തരമൊരു പരിവർത്തനം സൃഷ്ടിച്ച വക്കം മൗലവി, മക്തിത്തങ്ങൾ, ഹമദാനിത്തങ്ങൾ, കെ എം മൗലവി, ഇ കെ മൗലവി തുടങ്ങിയവർ നിർവഹിച്ച സാമൂഹിക പരിഷ്കരണ ദൗത്യത്തെക്കുറിച്ച് കാര്യമായ ഗവേഷണങ്ങളോ പഠനങ്ങളോ വിലയിരുത്തലുകളോ ഇനിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. മുസ്ലിം ഐക്യസംഘം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിന് പൊതുവിലും നൽകിയ സംഭാവനകളെക്കുറിച്ച് ഗവേഷണാത്മകമായ ഒരു പഠനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു പഠനത്തിൻ്റെ അനിവാര്യതയിലേക്ക് പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം ഗംഗാധരൻ ഈയിടെ വിരൽ ചൂണ്ടുകയുണ്ടായി. രാഷ്ട്രീയം പൊതുവായി എല്ലാ വിഭാഗങ്ങളും പങ്കാളികളാവുന്ന ഒരു മേഖലയാണ്. കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിനെക്കുറിച്ച് പറയുമ്പോൾ മുജാഹിദ്, സുന്നി, തബ്ലീഗ് ജമാഅത്ത് വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ പങ്കാളികളാവുന്നു. മതപരമായ വീക്ഷണ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ പൊതുപ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഭരണഘടനാനുസൃതമായ മാർഗങ്ങളിലൂടെ പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം രാഷ്ട്രീയം ലക്ഷ്യമാക്കുന്നത്. ആ നിലയ്ക്ക് ഇവിടെ മതപരമായ വീക്ഷണത്തിലുള്ള ഒരു വിഭജനത്തിന് പ്രസക്തിയില്ല. ന്യൂനപക്ഷ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും വേദികളും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. ലോകത്ത് എവിടെയും ഈ ഒരു പ്രതിഭാസം ദൃശ്യമാണ്. എന്നാൽ ഇന്ത്യ ഒരു ഏക സാംസ്കാരിക രാഷ്ട്ര സമൂഹമാണ് എന്നതിനാൽ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികാസ്തിത്വത്തിൻ്റെ പേരിൽ സംഘടിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വാദിക്കുന്നു. അവരുടെ ഈ ന്യൂനപക്ഷ വിരുദ്ധവാദം മറ്റൊരു തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ പേരിലും ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രപരമായ വീക്ഷണത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം എന്ന മുദ്രാവാക്യം അനിസ്ലാമികമായ ഒരാശയമായി ഈ ഇസ്ലാമിസ്റ്റുകൾ കാണുന്നു. എന്നാൽ ഐക്യരാഷ്ട്ര പ്രമാണങ്ങളിൽ വരെ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ സ്ഥാനം പിടിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആധുനിക രാഷ്ട്രമീമാംസയിലെ സജീവ പ്രശ്നമായി തീരുകയും മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ആഗോള സംഘടനകൾക്ക് കീഴിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗ സെല്ലുകൾ രൂപം കൊള്ളുകയും ലോകത്തെവിടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അസ്തിത്വം ചർച്ചാവിഷയമായിത്തീരുകയും ബാബരി മസ്ജിദ് പ്രശ്നത്തോടെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികാസ്തിത്വം ലോകമാകെ ചർച്ചയ്ക്ക് വിധേയമായിത്തീരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെയും വാദഗതിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബി ജെ പി വരെ ന്യൂനപക്ഷ സെല്ലിന് രൂപം കൊടുക്കുകയും ഇസ്ലാമിക രാഷ്ട്ര സൈദ്ധാന്തികതയുടെ പേരിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ വിമർശിച്ചവർ ന്യൂനപക്ഷ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജിന്നയും അതിനുശേഷം മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഉയർത്തിയ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചതായി എനിക്ക് തോന്നുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയ നേതൃത്വം നൽകിയവരിൽ സലഫി ചിന്താഗതിയുള്ള നിരവധി ആളുകളുണ്ടായിട്ടുണ്ട്. അവരുടെ പേരുകൾ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം രചിക്കാനാവില്ല. പട്ടിക വളരെ നീണ്ടതാണ്. പ്രമുഖരായ ചില വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. മുസ്ലിം കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ വക്കം മൗലവി ഒരു മതപണ്ഡിതനും ഗ്രന്ഥകാരനും എന്നതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവന ചരിത്രത്തിനൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. രാമകൃഷ്ണപിള്ള എന്ന ധീരനായ പത്രാധിപരുണ്ടായത് വക്കം മൗലവിയെപ്പോലെ അതിനേക്കാൾ ധീരനായ ഒരു പത്ര ഉടമ ഉണ്ടായപ്പോഴായിരുന്നു എന്ന വസ്തുത നിർഭാഗ്യവശാൽ പലരും വിസ്മരിച്ചു പോകുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ജീവരക്തത്തിൻ്റെ ഉശിരും ചുണയും ചൂടും പകർന്ന ജനനായകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉറച്ച ദേശീയവാദിയും അടിയുറച്ച മുസ്ലിമും ആയിരുന്നു അദ്ദേഹം. മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് അബ്ദുറഹ്മാനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമെഴുതിയ ഹിന്ദു ദേശീയ പ്രവർത്തകർ പോലും സമ്മതിച്ചതാണ്. മദ്രാസി നിയമസഭയിലെ
കോൺഗ്രസ് അംഗം.

0: ഖിലാഫത്ത് പ്രക്ഷോഭ നായകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ അൾത്താരയിൽ ആഹുതി ചെയ്യപ്പെട്ട രണ്ട് പത്രങ്ങളാണ് മലയാളത്തിലുള്ളത്. രണ്ടും മുസ്ലിം പത്രങ്ങൾ. വക്കം മൗലവിയുടെ സ്വദേശാഭിമാനിയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അൽ അമീനും. മറ്റു പല പത്രങ്ങളും വിട്ടുവീഴ്ചയിലൂടെ നിലനിൽപ്പിന് ശ്രമിച്ചപ്പോൾ മേധാവിത്വത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ പത്രങ്ങളാണ് ഇത് രണ്ടും. അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റായ KPCCയുടെ സെക്രട്ടറി EMS ആയിരുന്നു.
1: മാഷാ അല്ലാ, ദീനീ നായകത്വം വഹിക്കുന്ന ഒരു മതപണ്ഡിതനെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ എത്രത്തോളം പ്രശോഭിക്കാൻ കഴിയുമെന്നതിൻ്റെ ആകത്തുകയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനിയും എത്രയോ മൗലവിയെക്കുറിച്ച് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കേൾക്കാനുണ്ട്. എല്ലാം ഒരാവർത്തി വായിക്കുമ്പോഴോ ഒരാവർത്തി കേൾക്കുമ്പോഴോ തീരുന്നതല്ലോ, ചരിത്രം അങ്ങനെയാണ്. അതിൻ്റെ പല പ്രധാന മേഖലകൾ മാത്രമേ നമുക്ക് എഴുത്തിലൂടെയും വായനയിലൂടെയും കേൾവിയിലൂടെയും സാധ്യമാവുകയുള്ളൂ. അതിനുമപ്പുറം എന്തെല്ലാമോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചെയ്തു വെച്ച നന്മകൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ അവശേഷിക്കുന്നുണ്ട്. അവരോടൊപ്പം മണ്ണടിഞ്ഞു പോകാത്ത അത്തരം ഓർമ്മകളുടെ ചില ചിന്തുകൾ മാത്രമാണ് നമ്മുടെ കാതുകളിലേക്ക് ഇപ്പോൾ നാം ആവാഹിച്ചത്. അതെ, സലഫി പ്രസ്ഥാനവും KM മൗലവിയും മുസ്ലിം രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകളെ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, മുസ്ലിം കൈരളിയിൽ ധർമ്മവിപ്ലവം നിർവഹിച്ച പ്രസ്ഥാനം, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിന് ശബ്ദം നൽകിയത് നസ്രുള്ള സ്വലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. അവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. പുതിയൊരു അധ്യയന വർഷം കടന്നു വരികയാണ്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനായി ഉന്നത കലാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാനായുള്ള ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. മധ്യവർഗത്തിൽപ്പെട്ടവർ ലോണെടുത്തും മറ്റും പഠിപ്പിക്കാൻ പാടുപെടുമ്പോൾ ദരിദ്രരായവർ സർക്കാർ സ്ഥാപനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം മക്കളുടെ ഭാവി ഭദ്രമാകണം എന്നതാണ്. മക്കളെ പഠിപ്പിച്ച് ഉയർന്ന ശമ്പളം പറ്റുന്ന ജോലിക്കാരാക്കി മാറ്റണം, അല്ലെങ്കിൽ നല്ല ലാഭം കൊയ്യുന്ന ബിസിനസ്സുകാരാക്കണം എന്നൊക്കെയാണ് പൊതുവെ രക്ഷിതാക്കളുടെ ആഗ്രഹം. അതിനപ്പുറമൊരു ചിന്തയും പലർക്കുമില്ല. ധാർമ്മികമോ മൂല്യപരമോ ആയ യാതൊരു സംസ്കാരവും പകർന്നു നൽകാതെയാണ് പല മാതാപിതാക്കളും കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളാണ് ഓരോ വീടും ഭരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളാണ് മാതാപിതാക്കളുടെ ആവശ്യം. ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, അവധിക്ക് എവിടെ പോകണം, ഏത് വാഹനം വാങ്ങണം എന്നെല്ലാം കുട്ടികൾ തീരുമാനിക്കും. പ്രൊവിഡൻ്റ് ഫണ്ടിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോണെടുത്താനാണെങ്കിലും മാതാപിതാക്കൾ മക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും. നേർവഴി പറഞ്ഞുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്. ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപം മാത്രമായിട്ടാണ് അവർ മക്കളെ കാണുന്നത്. രക്ഷിതാക്കൾ തങ്ങളുടെ കടമ യഥാവിധി നിർവഹിക്കുന്നുവെങ്കിൽ തിന്മയുടെ ഒഴുക്കിനെതിരെ നീന്താൻ മക്കൾക്ക് കഴിയുമെന്നത് കാര്യത്തിൽ സംശയമില്ല. അവർ മക്കൾക്ക് നൽകുന്ന സർവ്വസ്വാതന്ത്ര്യവും നൽകുകയാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യമുള്ളതെന്തോ അത് നൽകുന്നുമില്ല. അത് നൽകിയാലേ അവർ മനുഷ്യരാകൂ. അതാണ് ധാർമ്മിക ബോധം അഥവാ ദൈവചിന്ത. ധർമാധർമ്മവും സത്യാസത്യവും വ്യവച്ഛേദിച്ചറിയാനും ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനും സഹപാഠികളെ ഉടപ്പിറപ്പുകളായി കാണാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും കഴിയണമെങ്കിൽ നന്മ തിന്മകൾക്ക് തക്കതായ രക്ഷാശിക്ഷകൾ ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധം മക്കളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും. ദൈവവും പരലോകവുമൊക്കെ സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെയാണ് പുതുതലമുറയെ യുക്തിവാദികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ വിശ്വാസികളായ യുവാക്കൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരണാനന്തര ജീവിതം സത്യവും ബുദ്ധിയുമുള്ളവരുടെ തേട്ടമാണ്. നന്മ തിന്മകൾക്കുള്ള രക്ഷാശിക്ഷകൾ ഈ ലോകത്ത് പൂർണ്ണമായി ഒരു കോടതിക്കും നൽകാനാവില്ല. ഒരാളെ കൊന്നാലും നൂറുപേരെ കൊന്നാലും ഭൗതിക കോടതികൾക്ക് നൽകാനുള്ള ശിക്ഷകൾ വ്യത്യസ്തമല്ല തുടങ്ങിയ യാഥാർത്ഥ്യം പുതുതലമുറയുടെ മനസ്സിൽ വേരുറക്കേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായ വേദിയാണ് പരലോകം. ഖുർആൻ പറയുന്നു, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 185.
4: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കലടിക്കോട്.
5: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ മുതഫഫീൻ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ, നാല് പദവികൾ ലഭിക്കപ്പെടുന്നവർ എന്ന ഭാഗമാണ് ഇന്ന് റിയാദു സ്വാലിഹീനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണി അമ്പലം.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ 184-ാമത്തെ അധ്യായം ബാബു ഇസ്തിഹ്ബാബിൽ ഇജ്തിമാഇ അലൽ ഖിറാഅ, വിശുദ്ധ ഖുർആൻ തിലാവത്ത് നടത്താൻ, അത് ഓതാൻ, പാരായണം ചെയ്യാൻ ഒരുമിച്ചുകൂടൽ മുസ്തഹബ്ബാണ് എന്നറിയിക്കുന്ന അധ്യായമാണ്. അതായത് ബിദാലിക അന്നഹു മിനൽ മുസ്തഹബ്ബി അന്നന്നാസ ഇജ്തമിഉന അല തിലാവത്തിൽ ഖുർആൻ വയുഅല്ലിമൂനഹു, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയും അത് പാരായണം ചെയ്യാൻ വേണ്ടിയും ജനങ്ങളെല്ലാം ഒരുമിച്ചിരിക്കൽ അത് മുസ്തഹബ്ബായ കാര്യമാണ്. ഫ ഇന്ന ഹാദാ മിമ്മാ നദബ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഒരു കാര്യമാണ്. ആ വിഷയത്തിലാണ് അതിനേറെ ശ്രേഷ്ഠതയും മഹത്വവും പുണ്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒരുമിച്ചുകൂടി ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഹൽഖകൾ, അതിനുവേണ്ടിയുള്ള മജ്ലിസുകൾ. ഇവിടെ വമജ്തമ ഖൗമും ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും, അള്ളാഹുവിൻ്റെ കലാം ഓതുകയും അത് പഠിക്കുകയും ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒരുമിച്ചിരിക്കുന്നത്, അതിന് ലഭിക്കുന്നതായ ശ്രേഷ്ഠതയും മഹത്വവും പുണ്യവും. ഒന്ന്, ഇല്ലാ നസരത്ത് അലൈഹിമു സക്കീൻ, അവർക്ക് ശാന്തി ഇറങ്ങും. രണ്ടാമത്തേത് ഖശിയത്തുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക്ക, മൂന്നാമത്തെ കാര്യം മലക്കുകൾ അവരെ വലയം ചെയ്യും. നാലാമത്തേത് വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദഹു, അള്ളാഹു സുബ്ഹാന തആല തൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയും. ഹാദിഹി അർബഅത്തു അഷിയാഅ, ഈ നാല് കാര്യങ്ങൾ, തതറത്തബു അലാ ഹാദൽ ഇജ്തിമാ, ഈയൊരു ഇജ്തിമാ കൊണ്ട്, ഒരുമിച്ചുകൂടൽ കൊണ്ട്, ഒത്തുചേരൽ കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുക എന്നത്, സഹോദരങ്ങളെ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഖുദുവി വൽ ആസാൽ റിജാലുൽ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉ അൻ ദിക്രില്ലാ وَإِقَامِ الصَّلَاةِ وَإِيتَاءِ الزَّكَاةِ يَخَافُونَ يَوْمًا تَتَقَلَّبُ فِيهِ الْقُلُوبُ وَالْأَبْصَارُ. സൂറത്ത് നൂറിൽ നമുക്ക് കാണാം, ചില വീടുകളിൽ, അതാണ് ബൈത്തുമ്മിൻ ബുയൂത്തില്ല എന്ന് പറഞ്ഞല്ലോ, ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ, അത് മസ്ജിദുകളാണ് ഉദ്ദേശിച്ചത്. ബുയൂത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹിൻ്റെ വീടുകൾ അത് മസാജിദ്, മസ്ജിദുകളാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ. അതിന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്, അൻ തുർഫഅ, അതുയർത്തപ്പെടാൻ, വയുദ്കറ ഫീഹ, അതിൽ പരാമർശിക്കപ്പെടാൻ, അതിൽ പറയപ്പെടാൻ, സ്മരിക്കപ്പെടാൻ. ഇസ്മുഹു, ആ റബ്ബിൻ്റെ നാമം. യുസബ്ബിഹു ലഹു, അവനെ പരിശുദ്ധപ്പെടുത്തുവാനും, ഫീഹ, ആ മസ്ജിദുകളിൽ, ബിൽ ഖുദുവി വൽ ആസാൽ, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു, റിജാലും, ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്, ലാ തുൽഹീഹിം, അവരെ അലട്ടുന്നില്ല, അവർക്ക് പ്രശ്നമില്ല. തിജാറത്തുൻ, അവരുടെ കച്ചവടം. വലാ ബൈഉൻ, അവരുടെ ബിസിനസ്, അവരുടെ ക്രയവിക്രയം. അൻദിക്കിരില്ല, അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നതിൽ നിന്ന്. വഇഖാമി സ്വലാ, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്. വഇതാഇ സക്കാ, സക്കാത്ത് നൽകാൻ അവർക്ക് തടസ്സമല്ല. ഇതൊന്നും, കച്ചവടമോ ക്രയവിക്രയങ്ങളോ ബിസിനസ്സുകളോ മറ്റു ഭൗതികമായ എന്തെല്ലാം മാർഗങ്ങൾ മഈഷത്തിന് വേണ്ടിയുണ്ടോ അതൊന്നും അവർക്ക് തടസ്സമല്ല. അവർ കൃത്യമായി അവർ ചെയ്യേണ്ടുന്ന റബ്ബിനോടുള്ള ബാധ്യതകൾ അവർ നിർവഹിക്കും. യഖാഫുന യൗമൻ, അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ്. തത്തക്കല്ലബു ഫീഹിൽ ഖുലൂബു വല്ല ബുസാർ, ഹൃദയങ്ങളും കണ്ണുകളുമെല്ലാം അറിഞ്ഞുപോകുന്ന ഒരു ദിവസം. സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം വ്യക്തമാക്കി. എന്തിനു വേണ്ടിയാണത്? അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മസ്ജിദുകളിൽ പോയി അഞ്ചു നേരം നമസ്കരിക്കുന്നു, അവിടെ ദിക്റുകളും പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവുമൊക്കെയായി കഴിച്ചു കൂട്ടുന്ന ആളുകൾ, അവർ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അവർ നിർവഹിക്കുന്നത്. റിജാലുല്ലാ തുൽഹീഹിം, അതാണ് ചില ആളുകൾ, അവർക്ക് യാതൊരു തടസ്സവുമില്ല അങ്ങനെ നമസ്കാരം നിർവഹിക്കാൻ പോകാനോ സക്കാത്ത് നൽകാനോ. അതിൻ്റെ പിന്നിൽ അവർക്ക് പ്രചോദനമായത് ഹൃദയങ്ങളും കണ്ണുകളുമെല്ലാം അറിഞ്ഞു പോകുന്നൊരു ദിവസം. ആ ദിവസത്തിൽ അവർ ഭയപ്പെടുന്നു. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി, വയസീദഹും മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് അവർക്ക് കൂടുതൽ നൽകാൻ, അള്ളാഹു യർസുഖു മൻ യഷാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റിസ്ക് നൽകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് പടുത്തുയർത്താൻ, അത് വീടുകളുണ്ടാക്കാൻ, അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരാമർശിക്കപ്പെടാൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തുകൊണ്ടാണ് മസ്ജിദുകളെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ്. അള്ളാഹനെ ദിക്ർ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഖുർആൻ പാരായണം, റബ്ബിലേക്കടുക്കുന്ന നമസ്കാരം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫൗക അർശിഹി ഫൗക സമാവാതിഹി, ഏഴാകാശങ്ങൾക്ക് മുകളിൽ അർശനാണ് അള്ളാഹു ഉള്ളത്. ഒരിക്കലും തന്നെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ, റബ്ബിനെ ഒന്നിനോടും സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ ഈ ഒരു ഇലാഫത്ത്, അള്ളാഹുവിൻ്റെ വീടുകൾ എന്ന് പറഞ്ഞാൽ അത് ആ സ്ഥലങ്ങൾക്കുള്ള, മസ്ജിദുകൾക്കുള്ള തശരീഫാണത്, തഅലീമാണ്, അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് അറിയിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഖാല അൽ ഉലമാ റഹിമഹുമുല്ലാഹ് അൽ മുദാഫ് ഇലല്ലാഹി നൗആനി, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ചേർത്ത് പറയുക എന്നുള്ളത് രണ്ട് ഇനമാണ്. ഒന്നാമത്തേത് സിഫത്തുൻ ലാ തഖുമു ഇല്ലാ ബി മഹൽ, അത് ചില പ്രത്യേക സന്ദർഭങ്ങളിലല്ലാതെ സാധ്യമല്ല. ചില സിഫത്തുകൾ, തഖൂനു മിൻ സിഫാത്തില്ലാഹി അസ്സവജൽ, അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഉണ്ടാവുക, അതായത് ഇസ്സത്തില്ല, ഖുദ്റത്തില്ല, കലാമില്ല, സംഇല്ല, ബസറില്ല, അള്ളാഹുവിൻ്റെ പ്രതാപം, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ കലാമ്, അള്ളാഹുവിൻ്റെ കേൾവി, അള്ളാഹുവിൻ്റെ ബസർ, ഹാദിഹി സിഫത്തുൻ ലാ തഖുമു ഇല്ലാ ബി മൗസൂഫ്, അള്ളാഹുവിലേക്ക് മാത്രമായി വിശേഷിപ്പിക്കപ്പെടാവുന്നതായ കാര്യങ്ങൾ, ഇത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, ആ നിലക്കാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, ഷൈഉൻ ബാഇനു മിനല്ലാഹി അസ്സവജൽ മഖലൂഖുൻ, അത് സൃഷ്ടികളുമായി അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്. അത് എന്തല്ല, ലൈസ മിൻ സിഫാത്തില്ല, അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ടതല്ല. ഇന്നമാ ഹുവ മുദാഫുൻ ഇലൈഹി അസ്സവജൽ അലാ സബീലി തശ്രീഫി വതക്രീം, അതൊരു ആദരവ്, ഒരു ശ്രേഷ്ഠത, മഹത്വം ഈ വഴിയിലാണ് അതിനെ ചേർത്തിട്ടുള്ളത്. ഇപ്പം മസാജിദുള്ള, ബുയൂത്തുള്ള, നാഖത്തുള്ള എന്നുള്ളത്, അള്ളാഹുലേക്ക് അതിൻ്റെ ഷഹറുല്ലാഹിൽ മുഹറം, ഇങ്ങനെയൊക്കെ പറയപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആ ഒരു കാര്യത്തിൻ്റെ മഹത്വം അറിയിക്കാൻ വേണ്ടിയാണ്. പാദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് അതിലേക്ക് ഊതി എന്ന് പറഞ്ഞാൽ ഈസബിന് അറിയം അപ്രകാരം തന്നെ, ഫൈന്ന റൂഹ ഷൈഉം ബാഇനും മിനല്ലാഹി അസ്സവജൽ മുൻഫസിൽ, അത് വേറെയാണ്, വേറിട്ട് നിൽക്കുന്നതായ ഒരു കാര്യമാണ്, അത് സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളാണത്, അതിനുള്ള ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റബ്ബിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ കലാമുള്ള, ഖുദ്റത്തുള്ള, സംഉള്ള, വസറുള്ള പറയുന്ന പോലെയല്ല മസാജിദുള്ള, ബൈത്തുള്ള, നഖത്തുള്ള, ഷഹറുള്ള എന്നൊക്കെ പറയുന്നത്. ഒന്ന് സിഫത്തുകളാണ്, അള്ളാഹുവിൻ്റേതായ ദാത്തിനുള്ള അവൻ്റെ സിഫത്തുകളാണ്, അവൻ്റെ വിശേഷണമാണ് പ്രത്യേകമായി. മറ്റൊന്ന് റബ്ബിലേക്ക് ചേർത്ത് പറയുന്നത് ഈ കാര്യങ്ങൾക്കുള്ള ശ്രേഷ്ഠതയും മഹത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ യത്ലൂന കിതാബല്ലാ എന്നീ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, തിലാവത്തു കിതാബില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുക എന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുകയാണ്, തൻഖസിമു ഇലാ സലാസത്തി അഖ്സാം, അത് മൂന്ന് ഇനമാണ്, മൂന്ന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, പ്രത്യേകമായി കൊണ്ട് വേർതിരിച്ചുകൊണ്ട് പറയണം. മൂന്നിന് തിലാവത്തുൽ ലഫ്ല്, അതിൻ്റെ ലഫ്ലുകൾ പാരായണം ചെയ്യുന്നത്. തിലാവത്തുൽ മഅന, അതിൻ്റെ മഅന, ആശയം പാരായണം ചെയ്യുന്നത്. ഇപ്പോൾ തിലാവത്തുൽ അമൽ, അതിൻ്റെ അമൽ, അത് പാരായണം ചെയ്യാന്നുള്ളത്. അമ്മ തിലാവത്തുൽ ലഫ്ല്, അതിൻ്റെ വചനം, വാക്ക്, ലഫ്ല്, തിലാവത്ത് ഫമഅറൂഫൻ, അത് അറിയപ്പെട്ട കാര്യമാണ്, അതിങ്ങനെ ഓതലാണ് ഓരോ ആയത്തുകൾ. ഒന്ന് ഐ അഖ്റ അൽ ഖാരി സഫ്ഹത്തൻ ഔ സഫ്ഹത്തൈൻ, ഒരു പേജ് ഓതി, രണ്ട് പേജ് ഓതി, അങ്ങനെ ഓതുന്ന അത്ര ഓതുക എന്നുള്ളതാണ്, പഠിക്കാൻ വേണ്ടി ഓതുക. അങ്ങനെ ഇത് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുക എന്നുള്ളത്. അത് തുടർത്തിക്കൊണ്ടു പോകുന്നവരായ ആളുകൾ, അത് കേൾക്കുന്നവന് അതിൻ്റെ പ്രതിഫലമുണ്ട്, ഓതുന്നവന് പ്രതിഫലമുണ്ട്, ആ രൂപത്തിൽ. മറ്റൊന്ന് മായനാ പാരായണം ചെയ്യലാണ്. തദാറസഹാഉലായിൽ ഖൗമു കിതാബല്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുന്ന ആളുകൾ, അതിൻ്റെ മായന മനസ്സിലാക്കുന്ന ആളുകൾ, സലഫു സ്വാലിഹുകളൊക്കെ അതാണ്, പത്തായത്തുകൾ പഠിച്ചാൽ അത് അർത്ഥമാക്കുന്നത് വരെ അതിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇൽമും അമലും ഒന്നിച്ചിട്ട്, ഫതഅല്ലംന ഖുർആന വൽ ഇൽമ വൽ അമല ജമീഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞങ്ങൾ അത് പഠിച്ചാൽ അതിൻ്റെ കൊണ്ട് അമൽ ചെയ്യലൊക്കെ ഒരേപോലെയായിരുന്നു, ഒന്നിച്ചായിരുന്നു. അപ്പോൾ ലഫ്ദുകൾ പാരായണം ചെയ്തതിന് കൂലിയുണ്ട്, അതിൻ്റെ മായന പഠിക്കലുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത്തത് അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണ്? ഖുർആന്റെ ഏറ്റവും വലിയ മഹത്തേറിയ ഒരു ലക്ഷ്യമാണത്. കിതാബിൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ യദബ്ബറു ആയാതി വലിയ തദക്കറുൽ അൽബാബ്. ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അവരതിൻ്റെ ആയത്തുകളെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി. ബുദ്ധിയുള്ള ആളുകളാണ് അതിനെ ചിന്തിക്കുന്നത്. അൽ അമലു ബിമാ ജാഅ ഫിൽ ഖുർആൻ, അത് ഖുർആനിൽ വന്ന കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തലാണ്. വൽ ഖിയാമു ബിമാ അമറ ബിഹി, അല്ലാഹ് കൽപ്പിച്ചതിൽ നിൽക്കലാണ്. വൽ ബുഅദി അമ്മാ നഹാ അൻഹു, അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഈ ഒരു തിലാവത്താണ് ഹാദിഹി തിലാവത്തുൽ അമലിയ്യ ലി കിതാബില്ലാഹി അസ്സ വജൽ, അള്ളാഹിൻ്റെ കിതാബ് അത് പാരായണം ചെയ്യുന്നതിൻ്റെ അമലിയായ വശം. അത് ഖുർആനിലുള്ള ബാധ്യതയാണ്. അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലക്ഷ്യവും ഉദ്ദേശവും അതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ആ സക്കീനത്തുണ്ടാവുക. സഹോദരങ്ങളെ, സക്കീനത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല കൽബിലിട്ടു തരുന്നതായ ഒരു സമാധാനമാണ്. അത് ഉറപ്പിച്ചു നൽകുന്ന, ഉറപ്പിട്ട് നൽകുന്ന, ശക്തമാക്കി തരുന്ന ഒരു കാര്യമാണ്. അവിടെ പിന്നെ ടെൻഷനില്ല, സംശയമില്ല, യാതൊരു സന്ദേഹവുമില്ല. അത് ശാന്തമാണ്, സാക്കിനും മുത്തുമഇന്നാണ്. ഇത് അടിമകൾക്ക് കൊടുത്ത വലിയൊരു നിഅമത്താണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ സക്കീനത്ത് ലഭിക്കും, കൽബിൽ ഒരു ശാന്തത ലഭിക്കും, യാതൊരു ടെൻഷനും ഉണ്ടാവുകയില്ല. അള്ളാഹു തന്നതിലും അള്ളാഹു നൽകിയതിലൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിലൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട്. ഇൻ അസാബത്തുഹു ദറാഉ സബറ, ഉപദ്രവങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കാനും, വൻസദറൽ ഫറജ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നൊരു എക്സിറ്റ് പ്രതീക്ഷിക്കുവാനും, ഇനി സന്തോഷമുണ്ടായാൽ ഷുക്ർ ചെയ്യാനും, റബ്ബിനെ സ്തുതിക്കുവാനും, അതിൽ സമാധാനപ്പെടയാനും, അതിൽ റാഹത്താവാനും, അതൊക്കെ ഈ സക്കീനത്തൊക്കെ നിഅമത്തുൻ അളീമത്താണ്, വലിയ വമ്പിച്ച പ്രതിഫലമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമ്മൾ ചോദിക്കണം, നസ്അലുല്ലാഹ അയുൻസില ഫീ ഖുലൂബിനാ വഖുലൂബിക്കും സക്കീന, നമ്മുടെയൊക്കെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ സക്കീനത്തിട്ട് തരാൻ വേണ്ടി. അതാണ് സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞത്, ഹുവല്ലദീ അൻസല സക്കീന ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സക്കീനത്തിട്ട് തരാൻ. ഭയാനകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എന്താവും അവസ്ഥ? രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, നാടിൻ്റെ, വീടിൻ്റെ, ജോലിയുടെ, കുടുംബത്തിൻ്റെ എന്തെന്ത് പ്രശ്നങ്ങളായിരുന്നാലും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സിലേക്ക് അല്ലാഹുൽ എന്നുള്ളൊരു സക്കീനത്ത് ലഭിക്കുക, ശാന്തത ലഭിക്കുക, ടെൻഷനില്ലാത്ത ഒരവസ്ഥയുണ്ടാവുക എന്നുള്ളത് ഇമാനിനെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണത്. അപ്പോൾ മാത്രമല്ല സഹോദരങ്ങളെ, ആ ഒരു സക്കീനത്തിറങ്ങുന്നു, അള്ളാഹൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നു, അത് വലയം ചെയ്യുന്നു, അത് പൊതിയുന്നു. അതാണ് ഖശിയത്തുഹുമുർ റഹ്മ വല്ലൈലിദാ യഖ്ഷ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ, രാത്രിയെ മൂടുമ്പോൾ. അത് യുഗത്തിൽ അർള ബിദുലാമിഹി, ഭൂമിയെ ഇരുട്ടുകൾ കൊണ്ട് മൂടലാണ്, പൊതിയലാണ്. അതാണ് ഖശിയത്തുഹുമുർ റഹ്മാൻ റഹ്മത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹിൻ്റെ കാരുണ്യം. വതഖ്ഷാഹും വതുഹീതു ബിഹിം വതകൂനു ലഹും ബിമൻസിലത്തിൽ ഖിതാഇ ശാമിൽ, പൂർണ്ണമായ എല്ലാ മറച്ചുവെക്കുന്ന അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട്, ആവശ്യമായ ആളുകൾക്കെല്ലാം അള്ളാഹിൻ്റെ കാരുണ്യം നൽകുന്നതായ ഒരു കാര്യം. മറ്റൊന്ന് ഹഫത്തുഹുമുൽ മലായിക്ക, മലക്കുകൾ വലയം ചെയ്യും, ചുറ്റുമുണ്ടാകും. അഹയാത്തു ബിഹിം യസ്തമിഉന ദിക്ർ, ആ ദിക്ർ കേൾക്കാൻ വേണ്ടി അവരതിന് സാക്ഷികളായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ പരാമർശിക്കപ്പെടുന്ന കാര്യം, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, എത്രയെത്ര ആളുകളുണ്ട്. കമ്മിം മഅറൂഫിൻ ഫിൽ അർളി മജ്ഹൂലും ഫിസ്സമാ, ദുനിയാവിൽ അറിയപ്പെടുന്ന ഫേമസായ എത്രയോ ആളുകൾ ആകാശ ലോകത്ത് റബ്ബിൻ്റെ മലഉൽ അലയിൽ അവർ മജുഹൂലാണ്, അറിയപ്പെടുന്നില്ല ഏതാണ് ഇയാൾ. എന്നാൽ കമ്മിം മജുഹൂലിം ഫിൽ അർദ്, ഭൂമിയിൽ ആരും അറിയപ്പെടാതെ പാവങ്ങളായി ജീവിച്ച, ഈമാനിൻ്റെ ഇഖ്ലാസിൻ്റെ വഴിയിൽ മുന്നോട്ടു പോയ ആളുകൾ, മഷുഹൂറുൻ ഫിസ്സമാ, ആകാശലോകത്ത് അവർ അറിയപ്പെട്ടതാണ്. കാരണം അവർ ഇഖ്ലാസുള്ള, അവർ അമൽ ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾ അവിടെ പേര് പരാമർശിക്കപ്പെടുക എന്നുള്ളത് സഹോദരങ്ങളെ, യദ്കുറുഹും അല്ലാഹു തആല ഫിൽ മലഇൽ അഅല, അത്യുന്നതമായ ആ ഒരു മലഉൽ അലയിൽ, മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവിടെയാണ് ഓർക്കപ്പെടുന്നത്. അതാണ് ഖുദ്സിയായ ഹദീസിൽ കാണാം, മൻ ദക്കറനി ഫി മലഇൻ ദക്കർതുഹു ഫി മലഇൻ ഖൈറു മിൻഹും, ആൾക്കാരുടെ ഇടയിൽ വെച്ച് എന്നെ ഏതെങ്കിലും ഒരടിമ ഓർത്താൽ ഏറ്റവും ഖൈറായ ആളുകൾക്കിടയിൽ ആ സമയത്ത് അവിടെ അള്ളാഹു ഓർക്കുമെന്നുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഫൽഹാസിൽ ചുരുക്കി പറഞ്ഞാൽ, ഈ ഹദീസ് അറിയിക്കുന്നത് അന്നഹാദൽ ഹദീസ് യദുല്ലു അലാ ഫളീലത്തിൽ ഇജ്തിമാഇ അലാ കിതാബില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യാൻ അതിനു വേണ്ടി ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും അതറിയാനും അത് മനസ്സിലാക്കുവാനും എല്ലാം ഒരുമിച്ചിരിക്കുക, ഒന്നിച്ചിരിക്കുക. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആൻ അത് സമാധാനമേകുന്ന, അത് പഠിക്കുന്ന, അതുമായി ചേർന്ന് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, നാല് പദവികൾ ലഭിക്കപ്പെടുന്നവർ എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: പീസ് റേഡിയോ സ്വരം അഖില ലോകങ്ങളെയും പഠിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകനാഥനെക്കുറിച്ചുള്ള ഒരു ഗാനം, അഹദോൻ്റെ ദുനിയാവിൽ എന്നു തുടങ്ങുന്ന ഗാനം. ആലാപനം ഹാഷിം എറണാകുളം, രചന പൂവച്ചാൽ കാദർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: കേൾക്കുന്നു കഥ പറയാം. കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത കഥയാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. കഥ പറഞ്ഞു തരുന്നത് അബ്ദുസലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ, മുബീനും മുനീറയും ഉമ്മയും ഉപ്പയും കൂടി നടത്തിയ യാത്രയുടെ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗമാണ് കടലും കപ്പലും. വിശ്രമവും അസർ നമസ്കാരവും കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്നിച്ച് അമ്മായിയുടെ വീട്ടിലെ കാറിൽ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് ഉപ്പാ? മുബീൻ ചോദിച്ചു. ബോൾഗാട്ടി പാലസ് കാണാൻ പോകാം, അമ്മായിയുടെ മകൻ ഫറഹാം പറഞ്ഞു. അതെ, അങ്ങനെയാകാം, ഉപ്പ പറഞ്ഞു. എന്താണ് ഈ ബോൾഗാട്ടി പാലസ്? മുനീറ ചോദിച്ചു. ഓ, ബോൾഗാട്ടി എന്ന ചെറിയൊരു ദ്വീപ് കൊച്ചി കായലിലുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണത് സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ നിന്ന് നോക്കിയാലത് കാണാം. അവിടെയുള്ള ഡച്ചുകാർ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഇന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു പൈതൃക ഹോട്ടലാണ് അത്, ഉപ്പ വിശദീകരിച്ചു. എന്താണുപ്പാ ഈ കായലെന്ന് പറയുന്നത്? അപ്പോൾ മുബീൻ ചോദിച്ചു. നദികൾ കടലുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് തീരപ്രദേശങ്ങളിൽ പരന്നൊഴുകി രൂപപ്പെട്ടിട്ടുള്ള വിശാലമായ ജലാശയങ്ങളാണ് കായലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഒഴുക്ക് കുറവായിരിക്കും. നദികളിലൂടെ കായലിൽ ഒഴുകിയെത്തുന്ന ജലം അഴിമുഖങ്ങളിലൂടെ കടന്നുവരുന്ന കടൽ ജലവുമായി ചേരുന്നതിനാൽ കായലിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടാവും. എന്നാൽ കടൽവെള്ളത്തിൻ്റെ അത്രയും ഉപ്പുരസം കായൽവെള്ളത്തിനുണ്ടാവില്ല. അഴിമുഖമെന്ന് ഉപ്പ പറഞ്ഞല്ലോ, എന്താണ് ഈ അഴിമുഖം? മുനീറ ചോദിച്ചു. ഓ, വളരെ നല്ല ചോദ്യം. മുനിമോൾ, ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? കായലുകൾ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴിമുഖമെന്ന് പറയുന്നത്. കേരളത്തിൽ 47 കായലുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഫർഹാം പറഞ്ഞു. ഓ, ഫർഹാം മിടുക്കനാണല്ലോ, മാഷാല്ലാ. ഏറ്റവും വലിയ കായൽ ഏതാണെന്നറിയാമോ? ഉപ്പ ചോദിച്ചു. ഓ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മയെ വരുന്നില്ല, ഫർഹാം പറഞ്ഞു. വേമ്പനാട്ടുകായലാണ് ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ മുതൽ അഴീക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത്. കൊച്ചി കായൽ അതിൻ്റെ ഭാഗമാണ്, ഉപ്പ വിശദീകരിച്ചു. കാർ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. സുരക്ഷിതമായ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നടന്നു. കായലും അതിന് നടുവിലെ പച്ചത്തുരുത്തുകളും ബോട്ടുകളുമെല്ലാം കാണാൻ തുടങ്ങിയതോടെ കുട്ടികൾ ആവേശത്തിലായി. ബോട്ടിൽ കയറി ബോൾഗാട്ടിയിലെത്തി കുറച്ചുനേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന ശേഷം കൊച്ചിയിലേക്കുള്ള ബോട്ടിൽ കയറി. ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. മുബീൻ അടുത്തു നിൽക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു. ചിലർ തമിഴ് സംസാരിക്കുന്നു, മറ്റു ചിലർ ഹിന്ദിക്കാരാണ്. ചിലരുടെ ഭാഷ ഏതാണെന്ന് പോലും അറിയില്ല. യാത്രക്കാരായി വിദേശികളുമുണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് റോട്ടിലെത്തി. നേരെ കടൽത്തീരം ലക്ഷ്യമാക്കി നടന്നു. കൊച്ചിയിലെ പ്രസിദ്ധമായ ചീനവല കണ്ടപ്പോൾ കുട്ടികൾ നിന്നു. ചീനവല ഉയർത്തുന്നതും അതിൽ അകപ്പെട്ട മത്സ്യങ്ങളെ കുട്ടയിലാക്കുന്നതും അപ്പോൾ തന്നെ ലേലം ചെയ്ത് വിൽക്കുന്നതും കുട്ടികൾക്ക് വിസ്മയകരമായ കാഴ്ചയായിരുന്നു. കടൽത്തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിൽ ഓരോരുത്തരായി സ്ഥലം പിടിച്ചു. മക്കളെ, കല്ലുകൾക്കിടയിൽ കാലുകുടുങ്ങുന്നത് ശ്രദ്ധിക്കണേ, ഉമ്മ ഓർമ്മപ്പെടുത്തി. അതാ വലിയൊരു ചരക്കുകപ്പൽ പതുക്കെ ഒഴുകിപ്പോകുന്നു. അത് കണ്ടപ്പോ മുനിമോൾ ചോദിച്ചു. ഉപ്പാ, ആ കപ്പലിന് നല്ല ഭാരമുണ്ടാകില്ലേ? എങ്ങനെയാണത് കടലിൽ താഴ്ന്നുപോകാതെ സഞ്ചരിക്കുന്നത്? നമ്മൾ ചെറിയൊരു കല്ലിട്ട പോലെ ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ടല്ലോ. ഓ മോളെ, അതിനു പിന്നിൽ ശാസ്ത്രീയമായൊരു തത്വമുണ്ട്. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആർക്കിമിഡീസ് തത്വപ്രകാരമാണ്. കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കുറഞ്ഞ സാന്ദ്രതയുള്ള പൊള്ളയായ രൂപകൽപ്പന കാരണം കപ്പൽ പുറന്തള്ളുന്ന വെള്ളത്തിന്റെ ഭാരം കപ്പലിന്റെ മൊത്തം ഭാരത്തിന് തുല്യമായിരിക്കും. അതിനാൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു.
3: മനസ്സിലായില്ലപ്പാ, മുബീൻ പറഞ്ഞു.
2: ഓ, കപ്പൽ നിർമ്മിക്കുന്നത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അതിൻ്റെ രൂപകൽപ്പന സവിശേഷമായ രീതിയിലാണ് എന്നർത്ഥം. അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. ഇത് കാരണം കപ്പലിൻ്റെ മൊത്തം ഭാരം കുറയുകയും അതിൻ്റെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ വളരെ കുറയുകയും അത് കാരണം കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വിശദീകരിച്ച് ശരിക്കും മനസ്സിലായില്ലെങ്കിലും എല്ലാവരൊക്കെ ഒന്നിങ്ങനെ തലയാട്ടി. മക്കളെ, അതിനുള്ള സംവിധാനം ഒരുക്കിയത് അള്ളാഹുവാണ്. ഖുർആനിൽ സൂറത്തു ജാസിയിലെ 12-ാമത്തായത്തിലുള്ള പറയുന്നുണ്ട്, അള്ളാഹുവാകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവൻ്റെ കൽപ്പനപ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി.
3: അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണത്, ഫർഹാം പറഞ്ഞു.
2: അതെ, സൂറത്തുൽ ഉഖ്മാനിലെ 31-ാമത്തായത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അത്രേ അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. കടലും അതിലെ ജീവികളും അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളും ഒക്കെ വല്ലാത്ത അത്ഭുതമാണ് മക്കളെ. എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവും അവൻ മനുഷ്യർക്കായി ഒരുക്കിവെക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. അതിനൊക്കെ നന്ദി കാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അള്ളാഹു നമ്മോട് അതാണ് ആവശ്യപ്പെടുന്നത്. അതുവരെയും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഉമ്മ പറഞ്ഞു, കടലിനക്കരെ സൂര്യൻ മഞ്ഞ നിറം പൂണ്ടു. ആകാശം പല നിറങ്ങളിലുള്ള മഷിക്കുപ്പികൾ മറിഞ്ഞു വീണ് പരന്നൊഴുകിയ പോലെ വർണ്ണാഭമായി. നമുക്കിനി തിരിച്ചു പോകാം, മഗ്രിബ് വാങ്കി വിളിക്കാൻ സമയമായി. അപ്പോൾ അമ്മായി പറഞ്ഞു, കണ്ണും മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും തിരികെ കാറിൽ കയറി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കഥകളും വിശേഷങ്ങളുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, കുരുന്നു മക്കൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് കഥ പറയാം പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കായിയുടെ പുസ്തകത്തിൽ നിന്നുള്ള കഥയായിരുന്നു കഥ നമുക്ക് പറഞ്ഞു തന്നത്. വി ടി അബ്ദുസലാം.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇൻഷാല്ലാ നമ്മൾ പെട്ടെന്ന് അടുത്ത ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്, ഷെയ്ഖ് അഹമ്മദ് അൽഹമ്മാദിയുടെ ശബ്ദത്തിൽ.

0: മാഷാല്ല. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽഹമ്മാദി.
1: നമ്മൾ ഇനി പോകേണ്ടത് തിരുമൊഴികളിലേക്കാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴിയിൽ കുടിവെള്ളം തടയരുത് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ സംസാരം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം പരിചയപ്പെടുന്ന തിരുവചനം സുഹിൽ ബുഖാരിയിലെ 2358-ാമതായി വന്ന ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ്. മഹനായ അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നമുക്കറിയാം, യമനിലെ ദൂസുഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. ഹിജ്റ 7-ാം കൊല്ലമാണ് തന്റെ 28-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുന്നത്. പിന്നീട് ഹിജ്റ 59-ൽ മരണപ്പെടുന്നതുവരെയും അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്നതാണ് ചരിത്രം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അബു ഹുറൈറ നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ ലാ യൻദുറുല്ലാഹി ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇതാണ് ഹദീസിന്റെ തുടക്കം. മൂന്ന് വിഭാഗം ആളുകളുണ്ട്: അല്ലാഹു അവരിലേക്ക് നോക്കുകയോ അവരെ സംസ്കരിക്കുകയോ ഇല്ല, മാത്രവുമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അല്ലാഹു നാളെ ഒരുക്കിയിട്ടുള്ളത്. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: റജുലുൻ കാന ലഹു ഫദ്ലു മാഇൻ ബിത്തരീഖ് ഫമനഅഹു മിൻ ഇബ്നി സബീൽ. റജുലുൻ, ഒരാൾ അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, ഒരു നിലക്കും അല്ലാഹു സംസ്കരിക്കാത്ത, അതായത് അല്ലാഹു വന്നുപോയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം നൽകാത്ത, മഗ്ഫിറത്ത് നൽകാത്ത, എന്നാൽ വേദനയേറിയ ശിക്ഷയൊരുക്കി വെച്ചിട്ടുള്ള ഒരു വിഭാഗം ഒരാളാണ്. ഖാന ലഹു ഫദ്ലുമാ ഇൻ, അദ്ദേഹത്തിന് വെള്ളമുണ്ട്. ഫദ്ലുമാ ഇൻ ബിത്തരീഖ്, വെള്ളം അധികമുണ്ട് സഞ്ചാരവഴിയിൽ. തനിക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് വെള്ളമുള്ള, ആവശ്യമുള്ളതിൽ കവിഞ്ഞ് അധികമായി വെള്ളമുള്ള, വെള്ളം കൈവശമുള്ള ഒരു മനുഷ്യൻ. ഫമാന അഹു മിനി ബിനി സബീൽ, ഒരു യാത്രക്കാരന് ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, ദാഹജലം ആവശ്യമുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ വെള്ളം അത്യാവശ്യമായുള്ള ഒരു വ്യക്തിക്ക് അത് തടയുന്നു അവൻ. അങ്ങനെ ആ വെള്ളം തടയുന്നവൻ നാളെ വലിയ വേദനയേറിയ ശിക്ഷ ലഭിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം, റഹ്മത്തിൻ്റെയും അത്ഫിൻ്റെയും ഇഹ്സാനിൻ്റെയും നോട്ടം ലഭിക്കാത്തവനാണ് അവൻ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇവിടെ താക്കി നൽകുന്നത്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുസാഫിറാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രക്കാരൻ, യാത്രികൻ, സഞ്ചാരി. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നടന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള ആ സഞ്ചാരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. വഴിയിലൊക്കെ ദാഹ വിവശരായി വെള്ളം കിട്ടാൻ വേണ്ടി കയ്യിലുള്ള വെള്ളം തീർന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് യാത്രക്കാർക്ക്. ഏത് കാലഘട്ടത്തും കുടിവെള്ളത്തിൻ്റെ അനിവാര്യത നമുക്കറിയാം. തൻ്റെ കൈവശമുണ്ടായിട്ടും അത് തടയുന്നത് അത് വലിയ പാതകമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ യാത്രക്കാരനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും തൻ്റെ അയൽക്കാരനാണെങ്കിൽ, തൻ്റെ നാട്ടുകാരനാണെങ്കിൽ, വെള്ളം ആവശ്യമുള്ളവനാണെങ്കിൽ, തൻ്റെ ആവശ്യം കഴിഞ്ഞു വെള്ളമുണ്ടായിട്ടും മറ്റുള്ളവരുടെ ആവശ്യത്തിനു വേണ്ടി അത് നൽകാത്തവൻ വലിയ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഇങ്ങനെയാണ്: റജുലുൻ മന ഫദുലമാ ഇൻ, ഒരു വ്യക്തി അദ്ദേഹം അധികമുള്ള, ഇവിടെ ഫദലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫദലുമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ഉൻ സാഇദ് എന്നാണ് കാണാം. മാ ഉൻ സാഇദുൻ അൻ ഹാജത്തിഹി എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ഫദലുമാ ഇൻ എന്നതിന് നമ്മൾ അധിക ജലം, തനിക്കാവശ്യത്തിൽ കവിഞ്ഞുള്ള ജലം, വെള്ളം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരാളടുത്ത് കൂടുതലുള്ള വെള്ളം അയാൾ തടയുകയാണ്. അപ്പോൾ അള്ളാഹു നാളെ പരലോകത്ത് അവനോട് ചോദിക്കും, അള്ളാഹു അവനോട് പറയും: അംനഉക ഫദ്ലി കമാ മനഅത ഫദല മാ ലം തഅമൽ യദാക. അള്ളാഹുവിനോട് പറയും, ഇന്ന് എൻ്റെ ഔദാര്യം, എൻ്റെ അനുഗ്രഹം ഞാൻ നിനക്ക് തടഞ്ഞിരിക്കുകയാണ്. നീ നിന്റെ കൈകൊണ്ട് അധ്വാനിച്ചതല്ലാത്ത ഒരനുഗ്രഹത്തെ നീ നിന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലാത്ത ഒരനുഗ്രഹത്തെ തടഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അത് കിണർ കുഴിച്ചിട്ടാണെങ്കിലും മറ്റേത് സ്രോതസ്സിലൂടെയാണെങ്കിലും അത് നൽകുന്നത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ വെള്ളം എന്ന നിലക്ക് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാവശ്യമായി ഒരാളും അത് ദുരുപയോഗം ചെയ്യുന്നില്ലെങ്കിൽ അവന് പ്രത്യേകിച്ചും അവൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ കുടിക്കാൻ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ശുദ്ധജലം നൽകുക എന്നത് വളരെ അനിവാര്യമാണ്. ഒരിക്കലും കുടിവെള്ളം അത് തടയാൻ പാടില്ല. അള്ളാഹു നാളെ പരലോകത്ത് ശക്തമായ നിലയിൽ ഇങ്ങനെയുള്ള ആളുകളോട് പ്രതികരിക്കുന്നത് അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞുവെക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നോട്ടം ലഭിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന, അതായത് റബ്ബിൻ്റെ കോപവും വെറുപ്പും നേടുന്നവരാണ് എന്ന് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. നിന്റെ അധ്വാനം കൊണ്ടല്ലാതെ ലഭിച്ചതാണ് വെള്ളം എന്ന ആ മറ്റൊരു റിപ്പോർട്ടിലെ വചനം ഏറെ ശ്രദ്ധിക്കേണ്ടതുമാണ്. റബ്ബിൻ്റെ മഹാനുഗ്രഹമാണ് ജലമെന്നത്. എന്നിട്ടും അതില്ലാത്തവന്, കഷ്ടപ്പെടുന്നവനെ കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം നിലക്ക് ദൂർത്ത് കാണിച്ച് അനിവാര്യമായവർക്കും അത്യാവശ്യമുള്ളവർക്കും പങ്കു നൽകാതെ തൻ്റേതാണെന്ന, തൻ്റെ അവകാശമാണെന്ന മിഥ്യാബോധത്തോടെ അത് തടഞ്ഞുവെക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുക, പങ്കുവെക്കേണ്ട കാര്യങ്ങൾ പങ്കുവെക്കുക, നൽകേണ്ടവർക്ക് നൽകുക. അങ്ങനെ നാളെ പരലോകത്ത് റബ്ബിൻ്റെ വലിയ തൃപ്തിയും ഇഷ്ടവും കാരുണ്യവും നേടുന്നവരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിപ്പോൾ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി. കുടിവെള്ളം തടയരുത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
4: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്ന ഹൃദയ വസന്തത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവിവരണത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ ജാസിൽ ജഅഫർ അലി ഹിക്കമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സൂറത്ത് യൂണുസിലെ 17-18 വചനങ്ങളുടെ വിവരണം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 16 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുക. ആദ്യം പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون.
1: 16-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയാണെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലെന്നുമൊക്കെ പറഞ്ഞു വെക്കുകയുണ്ടായി. ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അത് റസൂലുണ്ടാക്കിയതാണ് എന്ന ആരോപണം പറയുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമകാരിയായിട്ടുള്ളത്. മിമ്മനിഫ്തറ അലല്ലാഹി കദീബൻ, മിമ്മൻ ചില ആളുകളുടെ കൂട്ടത്തിൽ, എങ്ങനെയുള്ള ആളുകൾ, ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. ഔ കദ്ദബ ബിആയാതി, അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകളെ കളവാക്കി.

0: അതിലെന്തൊരു ആശയമാണോ ഉള്ളത് അത് സ്വീകരിക്കാതെ അത് നിരാകരിച്ചു, അത് നിഷേധിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക, ഇത്തരം ആളുകളെക്കാളും അക്രമകാരികളായ മറ്റു ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അവരാണ് ഏറ്റവും വലിയ അക്രമം ചെയ്തവർ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ജനങ്ങൾ കോതി കേൾപ്പിച്ചു കൊടുത്തത്. പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയും കാരണത്താൽ കളവാക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തെയാണ്, ആ പ്രതികരണത്തെയാണ് അള്ളാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏതെങ്കിലും ഒരാളെ കളവാക്കുന്നത് പോലെയല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ അപകടകരമായ കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയുമെല്ലാം കളവാക്കുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം തൊട്ടുശേഷം അള്ളാഹു പറയുന്നത് ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്തവരായ ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ്. അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. കാരണം വളരെ ഭയാനകരമായ തെറ്റാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ആ നിലപാടൊരിക്കലും അള്ളാഹുവിനോടോ റസൂലിനോടോ എതിരാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ആദർശത്തെ തച്ചുടക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു നിലപാടെടുക്കുവാനോ ഒരു തീരുമാനത്തിലേക്ക് മുതിരുവാനോ പാടുള്ളതല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏറ്റവും വലിയ അക്രമകാരിയായി തീരുക എന്നാണ്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് أعوذ بالله من الشيطان الرجيم ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള മുനാസബ, ഈ ആയത്തും തമ്മിലുള്ള ബന്ധം, കഴിഞ്ഞ ആയത്തുകളിലായിട്ട് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കണം എന്നാണ്. ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു. എന്താണ് ആ മാറ്റമെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ആരാധ്യന്മാർ, അവർ ഒന്നിനും സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെക്കൊണ്ട് ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വച്ചു. അതിനെ മാറ്റണം, അതിൽ മാറ്റം വരുത്തണം. അവരുടെ ആരാധ്യന്മാരെ ഒന്നും പറയരുത്, അവരുടെ ആരാധ്യന്മാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുള്ളൊരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തിൽ അത്തരം ആരാധ്യന്മാരുടെ ദുർബലത, അവരുടെ അവശതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. വയഅബുദൂന, അവർ ആരാധിക്കുന്നു, മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമേയുള്ളവരെ. അവരെങ്ങനെയുള്ള ആളുകളാണ്? മാലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ആരാധിക്കുന്ന ആളുകൾ പറയുന്നത് വയഖൂലൂന, അവർ പറയും, ഹാ ഉലായി, ഈ കൂട്ടം ആളുകൾ, ഷുഫഅഊനാ ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമ്മെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് അള്ളാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് കുൽ നബിയെ, താങ്കൾ പറയണം, അതുനബ്ബിഊനല്ലാ, അതുനബ്ബിഊന, ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന് വേണ്ടി വരുന്ന ഹംസയാണ്. നബ്ബ യുനബ്ബിഉ എന്നതാണ് ക്രിയ. തുനബ്ബിഊന, നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? ആർക്ക്? അള്ളാഹുവിന്. ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഉന്നതനും പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആയത്തുകളിൽ ഒന്നാണ് സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതും കാണാതെ പഠിച്ചു വെക്കേണ്ടതുമായ ആയത്താണ്. സൂറത്തു നഹലിൽ അള്ളാഹു പറയുന്നത് 73-ാമത്തെ വചനത്തിൽ, വയഅബുദൂന മിൻദൂനില്ല, അവർ അള്ളാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, മാ ലാ യംലിക്കു ലഹും റിസ്ഖൻ മിനസ്സമാവാതി വൽ അർദി ഷൈഅൻ വലാ യസ്തതീഊൻ, അവർ അള്ളാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, അവരാകട്ടെ ഈ പറയുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു റിസ്ഖും ഉടമപ്പെടുത്താത്ത ആളുകളാണ്, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തതീഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരം മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ നാട്ടിലും അതേ അവസ്ഥയാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത വളരെ ദുർബലരായ മനുഷ്യരിലേക്ക് കൈനീട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അതേ സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശക്തവാനായ റബ്ബിലേക്ക് അവർ തിരിയുന്നുമില്ല എന്നതാണ് ഖേദകരം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിൻ്റെ, കുഫ്രിൻ്റെ ആശയമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിലെ 6-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത്, വമൻ അദല്ലു മിമ്മൻ യദുഉ മിൻ ദൂനില്ല മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ മോശപ്പെട്ട നികൃഷ്ടരായ ആരാണുള്ളത് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ മോശക്കാർ, ഏറ്റവും അധപ്പതിച്ചവൻ ആരെന്ന് ചോദിച്ചാൽ അവൻ അല്ലാഹുവേയല്ലാതെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവർക്ക് വേണ്ടി എന്തും അവരുടെ സാന്നിധ്യത്തിനു വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വൈദാ ഹുഷിറന്നാസു കാനു ലഹും അഅദാ വകാനു ബിഇബാദതിഹിം കാഫിരീൻ, ഇവരൊരിക്കലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആളുകളെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവരാരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണെന്നാണ്. ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരീ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നാണ്, അംഗീകരിക്കുകയില്ല എന്നാണ്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ ഇവരോട് ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച നേരണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തൗഹീദാണ് അതിപ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ തൗഹീദുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന തിരിച്ചറിവും സമാധാനവും സന്തോഷവുമാണ് ഓരോ മുവഹിദിനും ഓരോ തൗഹീദുള്ള വ്യക്തിക്കും തൗഹീദ് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആയത്ത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വയഖൂലൂന ഹാഉലാഇ ശുഫഅഊനാ ഇൻദല്ലാ. പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഓതി വെച്ച ഭാഗം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴായി പറയാറുള്ള ന്യായം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഞങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞങ്ങളൊരു ഇടയാളനാക്കി സ്വീകരിക്കുകയാണ്, അങ്ങനെ ഈ ഇടയാളനോട് ഇബാദത്ത് ചെയ്ത് ഈ ഇടയാളൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന പിഴച്ച വിശ്വാസമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് മക്കാ മുശ്രിക്കുകൾക്കും അത്തരം വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. വയക്കൂലുവിന് അവർ പറയും, ഹാ ഉലാഹി ഈ പറയുന്ന കൂട്ടം ആളുകൾ, ശുഫഅഊന നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഇന്ദല്ല അള്ളാഹിൻ്റെ അടുക്കൽ. ശുപാർശക്ക് ഷർത്താണ്, ആർക്ക് വേണ്ടിയിട്ടാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തി തൗഹീദുള്ള ആളാകണം, ആരാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തിയും തൗഹീദുള്ള ആളാകണം, അല്ല എങ്കിൽ ഒരിക്കലും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഞങ്ങൾക്ക് ശുപാർശകരെ വേണം, ഇത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളും പറയുന്നത് ഈ മൺമറഞ്ഞു പോയ അവർ ഔലിയാക്കളാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ശുപാർശകരാണ്, ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും തെറ്റാണ്. ഒരിക്കലും അത്തരം ആളുകൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാവരും അവരുടെ നഫ്സിനെക്കുറിച്ച് പേടിക്കുകയും ഭയപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അന്നുണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, കുൽ നബിയെ താങ്കൾ പറയണം, അതുനബ്ബിയൂന അല്ലാഹ ബിമാലായ അലമു ഫിസ്സമാവാത്തി വല ഫില്ലർ. അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന്. അതിങ്ങനെ ഒരു കാര്യമില്ല, അള്ളാഹുവിന് ശുപാർശകനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്ഥിരപ്പെടുത്തുകയാണ്. അത്ഭുതത്തിൽ അള്ളാഹു ചോദിക്കാൻ, നിങ്ങളീ പറയുന്നത്, നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുപാർശകരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് അറിയാത്ത കാര്യമാണ് എന്നാണ്. അള്ളാഹു അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ് ആയത്തിലെ ആശയം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുർബലരായ മനുഷ്യന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ന്യായമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നത് ശുപാർശ എന്ന വാക്കാണ്, അതൊന്നും ശരിയല്ല. പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങണമെന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്തയും അതാണ്. നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടിമയോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇദാദാൻ എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഉള്ള റബ്ബ്, അവൻ്റെ ഖജനാവിൽ ഒന്നിനും ഒരു അവസാനവുമില്ല, അങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ എന്തിന് ദുർബലരായ ഇത്തരം മനുഷ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണം? അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക, പൂർണ്ണമായും റബ്ബിൻ്റെ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ധന്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. എത്ര കണ്ട് നമ്മൾ സൃഷ്ടികളിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യവും ധന്യതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ധന്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട തൗഹീദ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഏറ്റവും വലിയ അക്രമകാരി എന്ന വിഷയത്തിൽ സൂറത്ത് യൂണിസിലെ 17-18 വചനങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ ഹൃദയവസന്തത്തിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതൊരാളെയും അടുത്തറിയുമ്പോഴാണ് നമുക്ക് അയാളോടുള്ള സ്നേഹം വർദ്ധിക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ അടുത്തറിയുമ്പോൾ ആ പ്രവാചകനിലുള്ള നമ്മളുടെ വിശ്വാസവും ആ പ്രവാചകനിലുള്ള സ്നേഹവുമൊക്കെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മളോട് കൂടെയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പ്രവാചകനെ കാണുവാനും ആ പ്രവാചകനോട് കൂടെ സഹവസിക്കുവാനുമൊക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിപൂർണമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നാം സ്നേഹിക്കുന്നവരെ അടുത്തറിയാൻ ശ്രമിക്കൽ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷേ ജീവിതത്തിൽ സ്വന്തം ജീവനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്രത്തോളം അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മപരിശോധന വിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിവരിക്കുകയാണ് ഹദീസ് ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ. മഹാനായ ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമായ സുനൻ തിർമിദി അത് രചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ ഏറെ പ്രസക്തമാണ്. വമൻ കാന ഫീ ബൈതിഹി ഹാദൽ കിതാബ്, ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശകലങ്ങളെ വിവരിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടെങ്കിൽ, ഫക്കന്നമാ ഫീ ബൈതിഹി, അവൻ്റെ വീട്ടിലുള്ള പോലെയാണ് നബിയും യത്തക്കല്ലം, അവനോട് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ ുള്ള പോലെയാണ് എന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ആ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പകർത്തേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് അദ്ദേഹം വിവരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയും തോറും ഖുർആനിനെയാണ് നമ്മൾ അടുത്തറിയുന്നത്. ഖുർആനിൻ്റെ ആദ്യത്തെ തഫ്സീർ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടല്ലോ, എന്തായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? കാന ഖുൽഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം എന്നുള്ളത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ മറുപടി നൽകിയത്. എന്നിട്ട് അവർ ആയത്തോതി വഇന്നക ലഅലാ ഖുൽഖിൻ അലീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മഹിതമായ സ്വഭാവത്തിലാണ് എന്നുള്ള ആയത്തോതുകയാണ്. ഇതറിയണമെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ പഠിച്ചറിയണം. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ്. അതിൻ്റെ ആയത്തിൻ്റെ പൊരുള് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പ്രവാചക ചരിത്രം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദർഭങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഖുർആനിൻ്റെ സന്ദർഭം എന്നുള്ളത് പ്രവാചകൻ്റെ ജീവിതമാണ്. അതറിയുമ്പോൾ നമുക്കതിലൂടെയൊക്കെ പ്രവാചക ജീവിതത്തെ സംരക്ഷിക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നു. പ്രവാചകൻ്റെ ജീവിതം അറിയുന്നതിനനുസരിച്ച് ഖുർആനിനോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയാലാണ് അതിനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. സൃഷ്ടാവായ റബ്ബിൻ്റെ മനുഷ്യർക്കുള്ള ഈ നിരക്കുള്ള ഒരു അവരുടെ ജീവിതം എങ്ങനെ പരിവർത്തിപ്പിക്കണം എന്നതിൻ്റെ കൃത്യമായ നേർരേഖയാണല്ലോ വിശുദ്ധ ഖുർആൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. പ്രായോഗിക മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രായോഗിക മാതൃകയാണ് പ്രവാചകൻ്റെ ജീവിതത്തിലുള്ളതും. അതുകൊണ്ട് തന്നെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ ചരിത്രവും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചക ജീവിതത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ ഖുർആനിനെ നേരെ ചൊവ്വി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ സംരക്ഷിക്കപ്പെട്ട ഒരു ജീവചരിത്രം മനുഷ്യ ചരിത്രത്തിൽ വേറൊരാളുടേതുമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലാസ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്തായിരുന്നിട്ട് പോലും പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിയുവാനും ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകനെ പിൻപറ്റുവാനും ആ പ്രവാചകൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
3: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
5: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1447 ദുൽഖഅദ 21 തീയതി 2026 മെയ് 8 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉവ്വാദ് അൽ ജുഹനി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഹറമിൽ എത്തിച്ചേർന്ന ഹാജിമാരെ, ഈ ഒരു അസുലഭ അവസരം പരമാവധി നിങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പരസ്യമായും രഹസ്യമായും ജീവിതത്തിൽ അള്ളാഹുവിനെ കരുതിയിരിക്കുക, അള്ളാഹുവിൻ്റെ മേൽനോട്ടമുണ്ടെന്ന നിരീക്ഷണമുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കുക, അതാണ് തഖ്‌വ. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും വിധിക്കും നിശ്ചയത്തിനും വിധേയപ്പെട്ടുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. സഹോദരങ്ങളെ, വാക്കുകളും പ്രവൃത്തികളും, അതാണ് നമ്മുടെ തിന്മകളെ നിയന്ത്രിക്കുന്നത്. അവ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ, അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് നമ്മുടെ ഭാഗ്യമുള്ളത്. ആ ജീവിതത്തിലാണ് വിശ്വാസികൾക്ക് ഇസ്സത്ത്, പ്രതാപമുണ്ടാകുക. ആ വിശ്വാസത്തിൽ കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള രക്ഷ. ഇത് നാം ഒരിക്കലും മറന്നുപോകരുത്. വിശ്വാസികളെ, അള്ളാഹു നമ്മുടെ അകവും പുറവും അറിയുന്നുണ്ട്. ഒന്നും മറച്ചുവെക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ എപ്പോഴും നാം പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും കാത്തിരുന്നു കൊള്ളണം. ജനങ്ങളെ, അള്ളാഹു നമുക്ക് സത്യമാർഗം കാണിച്ചു തന്നു എന്നതാണ്